0: കാരുണ്യവും കാണിക്കുന്നവനാണ് ആ പ്രവാചകനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകനാണ് ഈ ഭൂമിയിൽ നീതി നടപ്പാക്കിയത്, സമാധാനം നടപ്പാക്കിയത്, ഈ ഭൂമിയിൽ സത്യവും നേരും ദയയും കാരുണ്യവുമെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ വിതറിയ പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമെല്ലാം കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി ഖുർആൻ അള്ളാഹു പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, ആ റസൂലിൻ്റെ മാർഗം, ആ റസൂൽ നൽകിയ കൃത്യമായ സത്യത്തിൻ്റെ വെളിച്ചമുള്ള പാഥേയം, അതാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്. അതിലാണ് നമ്മുടെ ജീവിത രീതി, ആ മാർഗത്തിലാണ് നമ്മുടെ നാഗരികത, ആ മാർഗത്തിലാണ് നമ്മുടെ പ്രവർത്തന മേഖലകൾ, ആ മാർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നതാണ് നമ്മുടെ ബാധ്യത. നമ്മെ ഇല്ലായ്മയിൽ, നമ്മളെ അന്ധകാരത്തിൽ നിന്ന് നേരിൻ്റെ വെളിച്ചം നൽകിയത് ആ മാർഗമാണ്. പഴിച്ചുപോകുന്ന മനുഷ്യകുലത്തെ നേരിൻ്റെ സന്മാർഗത്തിൻ്റെ മാർഗത്തിലേക്ക് നയിച്ചുവിട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വെളിച്ചം അതായിരിക്കണം എല്ലാ വിശ്വാസികളും വിശ്വാസിനികളും സ്വീകരിക്കേണ്ടത്. അതായിരിക്കണം ആ വിശ്വാസികളെല്ലാം അദ്ദേഹത്തെ പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ നാം അനുഷ്ഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളാരും വിശ്വാസികളാകുകയില്ല, അവനേറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനായിരുത്തിയിരുവോളം. അവൻ്റെ മക്കളെക്കാൾ, അവൻ്റെ മാതാപിതാക്കളെക്കാൾ, എല്ലാ മനുഷ്യരെക്കാളും ഞാൻ മനുഷ്യർക്ക് എന്നിഷ്ടപ്പെട്ടുവോ, ഏറ്റവും ഇഷ്ടമുള്ളവൻ ഞാൻ എന്നായോ, അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാകുന്നതെന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ ഈ വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖർ, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും ആഖിറത്തിലെ രക്ഷയും ആഗ്രഹിക്കുന്നവർക്ക്. വദക്കർ അല്ലാഹ കസീറ, അള്ളാഹുവിനെ വളരെ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുന്നവർക്കും ആ പ്രവാചകനിൽ കൃത്യമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ആ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നതെന്താണ്? എങ്ങനെയാണ് ആ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്? ആ റസൂലിൽ നമുക്കുള്ള മാതൃക എന്താണ്? അതാണ് നാം സീറത്തുൻ നബവിയ എന്ന പ്രവാചക ചരിത്രത്തിൽ കൂടി, അതല്ലെങ്കിൽ പ്രവാചക അസുന്നത്തു നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന രൂപത്തിൽ നാം പഠിക്കേണ്ടത്. പ്രവാചകന്റെ ചര്യ, അത് നാം പഠിക്കണം. ആ ചര്യ നമ്മൾ പിന്തുടരണം. ആ ചര്യയിൽ നിന്ന് നാം വെളിച്ചം കത്തിച്ചെടുക്കണം. ആ വെളിച്ചത്തിൽ നാം ജീവിക്കണം, അഥവാ ഖുർആനും സുന്നത്തുമനുസരിച്ച് നാം ജീവിക്കുക. അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ചിന്തയിലുമെല്ലാം പ്രവാചക ചര്യ വെളിച്ചം നൽകി അത് തെളിച്ചമായി പ്രാവർത്തികമായി വരിക എന്നതാണ് പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചകന്റെ സ്നേഹം നമ്മൾ നേടിയെടുക്കുക. നാം ആ പ്രവാചകനെ സ്നേഹിക്കുക, ഹുബ്ബുൻ നബിയ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ വിശാലമായ ഒരു സ്വഭാവ മേഖല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മതപരമായ മൂല്യങ്ങൾ മുഴുവനും ആ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മൂല്യങ്ങളാണ് നമ്മുടെ വെളിച്ചം, ആ മൂല്യങ്ങളാണ് നമ്മുടെ മാർഗദർശനം. വഇൻ തുതിഉഹു തഹ്തദു, ആ പ്രവാചകനെ നിങ്ങൾ അനുസരിച്ചാൽ, അഥവാ ആ പ്രവാചകന്റെ ചെറിയതും വലിയതുമായ ചര്യകൾ പിന്തുടർന്ന് നിങ്ങൾ ജീവിച്ചാൽ, തഹ്തദു, നിങ്ങൾക്ക് മാർഗം സന്മാർഗം നേടാം എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാചകന്റെ ചര്യ നാം ജീവിതത്തിൽ പാലിക്കുക. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ആ പ്രവാചകന്റെ ചര്യയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ മഹബ്ബത്തുർ റസൂൽ, റസൂലിനെ സ്നേഹിക്കുക എന്ന ആ സത്യം നാം യാഥാർത്ഥ്യമാക്കുക. പ്രവാചകനാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. പ്രവാചകന്റെ ശേഷമുള്ള മഹാന്മാർ മുൻഗാമികളാണ് അതിനുശേഷം നമ്മുടെ മാതൃക. ആ പ്രവാചകന്റെ മാതൃകയെ അംഗീകരിക്കുക. അതിനെതിരിൽ വരുന്ന സർവത്ര തിന്മകളെയും പ്രവാചകന്റെ മാതൃകക്ക് വിരുദ്ധമായി വരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. നാം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, സാമൂഹ്യ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളെല്ലാം ഒന്നിച്ച് ചെയ്യേണ്ട മഹത്തായ ഒരു ബാധ്യത, ആ പ്രവാചകൻ മനുഷ്യന് ബാക്കി വെച്ച് പോയ ആ വെളിച്ചം, അത് ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും മനുഷ്യരിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ കൂടിയെല്ലാം ഉപയോഗപ്പെടുത്തുകയും പ്രവാചകന്റെ മൂല്യവത്തായ ജീവിതത്തിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച വിശ്വാസം, അദ്ദേഹം ജീവിതത്തിൽ കൂടി നമുക്ക് നൽകിയ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ആ മധ്യമ നിലപാട്, ഏതൊരു രംഗത്തും അതിതീവ്രതയില്ലാത്ത എന്നാൽ അലംഭാവമില്ലാത്ത മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കുക, അതുപോലെ പ്രമാണബദ്ധമായി ജീവിക്കാനുള്ള രീതി നമ്മൾ കണ്ടെത്തുക, ആ പ്രവാചകനിൽ നിന്ന് നേരിട്ട് പഠിച്ച സലഫു സാലിഹീങ്ങളുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക, കാലഘട്ടത്തിൽ പുതിയതായി വരുന്ന പ്രശ്നങ്ങളെ ആ പ്രവാചകൻ പഠിപ്പിച്ച ആ ചരിത്രയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് അണു അളവ് പോലും തെറ്റാതെ ആ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കാലത്തിനനുസരിച്ച് വരുന്ന പുതിയ വെല്ലുവിളികളെയും പുതിയ പ്രശ്നങ്ങളെയും നാം നിർദ്ധാരണം ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക, ദീനിൽ പുതിയതായ അനാചാരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അതുപോലെ തന്നെ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ അതിൻ്റെ പേരിൽ ഒരു വല്ലാത്ത അമിതമായ പരിധിവിട്ട തീവ്ര മനോഭാവം നമുക്കുണ്ടാവാതിരിക്കുക. പ്രവാചകനെന്ന ആ മഹാനായ ആ മാതൃകാ പുരുഷനോട് അകന്നു നിന്നുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പ്രവാചക ചര്യയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് സഹോദരന്മാരെ. ആ ഒരു രീതിയിൽ കൂടിയാണ് പ്രവാചകനോടുള്ള മഹബ്ബത്ത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. സുന്നത്തുൻ നബവി എന്ന് പറയുന്ന നബിചര്യ, അത് ഫറളിലും സുന്നത്തിലും ജീവിതം മുച്ചൂടും നിലനിൽക്കുന്ന വിശാലമായ ഒരു ജീവിത രീതിയാണ്. ആ രീതി നമ്മൾ പിൻപറ്റണം, എങ്കിലേ അള്ളാഹുവിന്റെ പ്രീതിയും രക്ഷയും നമുക്ക് ലഭിക്കൂ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫത്തബിഉനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ പ്രവാചകനാകുന്ന എന്റെ ചര്യ നിങ്ങൾ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിലേ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരികയുള്ളൂ. വല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് മഹബ്ബത്തുർ റസൂൽ എന്ന പേരിൽ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന അനാചാരങ്ങളെയാണ് നാം ഏറെ ഭയപ്പെടേണ്ടത്. അതാണ് ഏറ്റവും വലിയ തിന്മയായി ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ വ്യക്തമായി പകൽ വെളിച്ചം പോലെ അവിടെ നിലനിന്നിട്ട് പോലും ആ ചര്യക്ക് വിരുദ്ധമായിട്ടുള്ള ആഘോഷങ്ങളും ആ ചര്യക്ക് വിരുദ്ധമായിട്ടുള്ള ആ പ്രവാചകന്റെ ചര്യയുടെ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടുള്ള നേരെ എതിരായിട്ടുള്ള ആ പലതരത്തിലുള്ള തിന്മകളുമാണ് ഇവിടെ ഇന്ന് കണ്ടുവരുന്നത്. പ്രവാചക സ്നേഹം എന്നതിൻ്റെ പേരിൽ അതിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബന്ധം, ആ പ്രവാചകനോടുള്ള സ്നേഹം, ആ വിശുദ്ധ ജീവിതചര്യയോടുള്ള നമ്മുടെ സമീപനം, അതേതെങ്കിലും പ്രത്യേക ദിവസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ആഘോഷ ദിനങ്ങളോ ആയി മാത്രം ചുരുക്കിക്കെട്ടേണ്ടതല്ല. ചില പ്രകടനങ്ങളിലും ചില ആചാര വൈകൃതങ്ങളിലും അത് പ്രകടിപ്പിക്കേണ്ടതല്ല. നേരെ മറിച്ച് അതൊരു വലിയ ബന്ധമാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം, പ്രവാചകന്റെ ജീവിതചര്യവുമായിട്ടുള്ള ബന്ധം, ജീവിതം മുഴുക്കെ മരണം വരെ നിലനിർത്തേണ്ട ജീവിത രീതികളാണ്, പിന്തുടർച്ചയാണ് എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമുള്ള മുക്തിയാണ് അനാവശ്യമായ തിന്മകളെ പിന്തുടർന്ന് ജീവിക്കുന്ന, അനാവശ്യമായ പല പ്രവൃത്തികളിലും ഏർപ്പെടുന്ന മനുഷ്യന്മാർ മാത്രം ചെയ്തു കൂട്ടുന്ന ഈ കോലാഹലങ്ങളല്ല പ്രവാചകചര്യ എന്നത്. അള്ളാഹു ഈ നാടിനെ അതിൽ നിന്ന് രക്ഷിച്ചു എന്നതിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുകയാണ്. ദീനിന്റെ പേരിൽ പിൽക്കാലത്തുണ്ടായ പ്രവാചക സ്നേഹം എന്നതിൻ്റെ പേരിൽ പിൽക്കാലത്തുണ്ടായ എല്ലാ ജാഹിലീയത്തുകളെയും ഒരുപാട് ആചാര വൈകൃതങ്ങളെയും അത് നാം മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാചക ചര്യ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനെ ആദരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കുകയും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ നേരിൻ്റെ മാർഗത്തിൽ സത്യസന്ധമായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതാവട്ടെ പ്രവാചകൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന എല്ലാ സന്ദർഭത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: Peace Radio, tuned to reality.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഇന്നത്തെ ഓരോ സൽപ്രവൃത്തിയും നാളെ ഖബറിൻ്റെ ഇരുട്ടിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന വെളിച്ചമായി മാറും. ഹൃദയവിശുദ്ധിയിലേക്ക് തുറക്കുന്ന പുതിയ ജാലകങ്ങളാവട്ടെ നമുക്ക് ഈ പ്രഭാതം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നു ഹസൻ അൻസാരിയോടൊപ്പം. ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ഓഗസ്റ്റ് 28 വെള്ളി, 1448 റബീഉൽ അവ്വൽ 15, 1201 ചിങ്ങം 12.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കൂടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും മഹത്വവുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാനുമുള്ള അവസരമാക്കി അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ദിവസത്തെ മാറ്റിത്തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളി സഹോദരങ്ങൾ, അവരിലേക്കൊന്ന് പോയി മധുരം ഖുർആനിൻ്റെ ഹൃദ്യമായ അനുഭൂതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉമ്മു കുൽസു ചെറമംഗലം, അമ്ര ബിൻ തിയാസിർ, ആമിർ ബിൻ യാസിർ, റസിയ ചങ്ങാണി, വഹീദ ആറ്റിക്കോട്ട്, ജുമൈലത്ത് തുറക്കൽ, മൈമൂന പാറപ്പുറം, ബുഷ്ര കെ മുറയൂർ, നസീബ വി പി എ കുനിയിൽ, മുംതാസ് ബിപ്പൂർ, ആയിഷ അങ്ങാടിപ്പുറം, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, ആസിയ കെ തിരുവേഗപ്പുറ, സൗദത്ത് പി കെ പാലക്കാട്, ജമീല വി കെ പൂനൂർ, ഹലീമ കെ മുഹമ്മദ് പാങ്ങ്, നബീസ ഒറ്റപ്പാലം, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകുളം, സൗദ മുട്ടം, സക്കീന ഉദരമ്പയിൽ, സുഹറ നടുവന്നൂർ, നഫീസ വി കാര, ലൈല പടിയൂർ, സെയ്ദലവി തോട്ടശ്ശേരിയറ, സഫിയ എടപ്പാൾ, ശംഷീറ തൂത, സാബിറ എം പാലക്കാട്, സഫിയ കെ തിരൂരങ്ങാടി, അബ്ദുൽ ജലീൽ കെ, ഇവരെല്ലാവരും നമ്മളുടെ കൂടെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും പ്രഥമ പരിപാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രശസ്ത ഖുർആൻ കാരി ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് നമ്മൾ ഇന്ന് മധുരം ഖുർആനിൽ കേട്ടത്. 1952 സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ മനപ്പാടത്തിലും അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 21 അധ്യായം സൂറ അംബിയയിലെ 30 ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അവലം യറല്ലദീന കഫറു, അവിശ്വസിച്ചവർ കണ്ടില്ലേ, അന്ന സമാവാത്തി വല്ലർല ഖ്യാനച്ചാറത്തക്ക, ആകാശങ്ങളും ഭൂമിയും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു, ഫഫതഖ്നാഹുമ, എന്നിട്ട് അവ രണ്ടും നാം പിളർത്തിയിരിക്കുകയാണ് എന്ന്, വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, എല്ലാ ജീവവസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു, അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നതാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അല്ലാഹുവിൻ്റെ സൃഷ്ടികർത്തൃത്വത്തിലും രക്ഷാകർത്തൃത്വത്തിലുമുള്ള ഏകത്വം, തൗഹീദുൻ ഫിൽ ഉലൂഹിയത്തി വ റുബൂബിയ, അതിന് തെളിവായി അല്ലാഹു ചില തെളിവുകൾ അത് ഉദ്ധരിക്കുക എന്നുള്ളതൊരു പതിവാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വിവിധങ്ങളായ സന്ദർഭങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ ഉലൂഹിയത്ത് വ്യക്തമാക്കുന്ന, അതായത് അവൻ്റെ ആരാധ്യത വ്യക്തമാക്കുന്ന, അതേപോലെ തന്നെ റുബൂബിയത്ത് വ്യക്തമാക്കുന്ന, രക്ഷാകർത്തൃത്വം വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ ഖുർആനിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും നമ്മൾ അതാണ് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല സദാ മനുഷ്യൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിത്യസത്യങ്ങളായ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു ഇവിടെ നിരത്തിക്കാട്ടുകയാണ്. ഇവയെങ്കിലും ഈ സത്യനിഷേധികൾക്ക് ചിന്തിച്ചറിഞ്ഞുകൂടെ അവർ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അന്ന സമാവാത്തി വല്ലർല ഖ്യാനത്തറത്തക്ക, ഫഫതഖ്നാഹുമ, ആകാശങ്ങളും ഭൂമിയും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു, എന്നിട്ട് അവയെ നാം പിളർത്തി. ഇതാണ് അല്ലാഹു ഒരു ദൃഷ്ടാന്തമായി കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തെ അവിശ്വാസികളെ പ്രത്യേകമായും അല്ലാത്തവരെ പൊതുവായും ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നൊരു ഭാഗമാണ് ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല ജീവവസ്തുക്കളെ വെള്ളത്തിൽ നിന്നുണ്ടാക്കി എന്നതും, അതേപോലെ തന്നെ ആകാശങ്ങൾ മഴവർഷിക്കാതെയും ഭൂമി ഉൽപ്പാദനം നൽകാതെയും അടഞ്ഞുകിടക്കുകയായിരുന്നു, പിന്നീട് അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുക വഴി അതിനെയും ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിക്കുക വഴി അതിനെയും പിളർത്തി അഥവാ തുറന്നു. ഈ വസ്തുത ഭൂമി ഉൽപ്പാദനയോഗ്യമല്ലാതിരുന്ന ഒരു കാലത്തെയും അതിനുശേഷമുള്ള ഒരു കാലത്തെക്കുറിച്ചുമാണ് നമുക്ക് സൂചന നൽകുന്നത്. അതേപോലെ തന്നെ ഓരോ കൊല്ലവും ഉണ്ടാകുന്ന വേനൽക്കാലത്തെയും വർഷക്കാലത്തെയും ഉദ്ദേശിച്ച് അങ്ങനെയും ചില പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഴ വർഷിക്കാതെ ഭൂമി വരണ്ട് ഉണങ്ങിയും അടഞ്ഞും ഇറുകിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന അദൃശ്യഹസ്തം ആകാശത്തു നിന്ന് മഴയിറക്കി അതിനെ പിളർന്നു തുറക്കുന്നതും അത് പച്ചപിടിക്കുന്നതും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവവേദ്യമായൊരു കാര്യമാണല്ലോ എന്ന ഒരു സന്ദേശം കൂടി അല്ലാഹു ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഒരുപാടൊരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിൻ്റെ ഉണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു കിതാബ് നമ്മൾ ഊതിയില്ലെങ്കിലും അറബി ഭാഷ നമുക്ക് ഗ്രാഹ്യമല്ലെങ്കിൽ കൂടി റഹ്മാനായ റബ്ബു ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇവിടങ്ങളിലൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു പശു നടന്നുപോയി എന്ന് നമുക്ക് ബോധ്യമാകണമെങ്കിൽ അതിൻ്റെ ചവിട്ട്, പിന്നെ പാദങ്ങളുടെ അടയാളം, അതല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടം, അത് തെളിവാകുന്നത് പോലെ പശുവിനെ നമുക്ക് കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു വഴിയിലൂടെ ഒരു പശു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ അതിൻ്റെ കാൽപാദങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ കാഷ്ടവും ഒക്കെ നമുക്ക് തെളിവായി മാറുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് എന്ന ഒരു കാര്യം കൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നതാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്.
0: റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ മധുരം ഖുർആനിനാണ് നാം ഇതുവരെ കാതോർത്തത്. നമ്മുടെ കൂടെ സലാമറിയിച്ചും സാന്നിധ്യമറിയിച്ചും ചേരുന്ന ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടി അഹമ്മദ് പേരശന്നൂർ, ആയിഷ പി പത്തപ്പിരിയം, ഫാത്തിമ പി വി രാമനാട്ടുകര, മുനീർ ചെമ്നാട്, മൈമുന ചീക്കിലോട്ട്, സക്കിന ഉദിരമ്പൊയിൽ, അഹമ്മദ് സി കെ അഴിയൂർ, സഹൽ പി ഇടപ്പലം, ജമീല വി കെ പൂനൂർ, സീനത്തു പാലക്കാട്, സലീന കരുവാരക്കുണ്ട്, സുബൈദ ഒദായി, സഫിയ തിരങ്ങാടി, ജബീന കൊടുങ്ങല്ലൂർ, ആയിഷ കരിമ്പിൽ, ബുഷറ ഷിഹാബ് പട്ടാമ്പി, സലീന തോട്ടശ്ശേരിയറ, ഉമ്മു അമാന മക്കരപ്പറമ്പ്, ഷിഹാബ് കൽപ്പറ്റ വയനാട്, സുബൈദ കുഞ്ഞിമംഗലം, ആദം സൽമാൻ കൊല്ലം തേവലക്കര, കെ വി കബീർ പരക്കാഴി, മുഹമ്മദ് റജുൽ കൊറിയ, അബ്ദുൽ കരീം കൊല്ലം തേവലക്കര, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സീനത്ത് പകര, സീനത്ത് ചങ്ങരംകുളം, സൈനബ കടമ്പഴിപ്പുറം, അസ്മാബി പെരിന്തൽമണ്ണ തുടങ്ങിയവർ നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിക്കുന്നുണ്ട്.
1: അതോടൊപ്പം ഹൈറുനീസ അലുവ, സൈനബ കരുവാങ്കൽ, സൈനാബി പി എൻ കാലിക്കറ്റ്, അമീർട്ടി എടത്തനാട്ടുകര, നെഫീസു ഇരുമ്പുചോല, റുക്സാന ബാലുശ്ശേരി, അബ്ദു എടത്തനാട്ടുകര, ജെൽസി സി ടി, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഫൗസിയ കെ എസ് ചേലക്കുളം, മൈമുന കരുവാരക്കുണ്ട് ചുള്ളിയോട്, മൊഹ്സിന മഞ്ചേശ്വരം, സഫിയ വി കെ പത്തപ്പിരിയം, മിനിയ മറിയം വണ്ടൂർ, മുഹമ്മദ് സി പി കോളിക്കൽ, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, ജസീന ബി ഒദായി, സെൽമ നസീർ കാഞ്ഞിരമറ്റം, സീനത്ത് പുളിഞ്ഞാൽ വയനാട്, ആരിഫ കുന്നപ്പള്ളി, ജമീല കുമരനല്ലൂർ, നഫീസ കാടാമ്പുഴ, സബീല പാലക്കാട്, സഫിയ കെ തിരൂരങ്ങാടി, ധാരാളം ആളുകൾ നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേരുന്നുണ്ട്. അതോടൊപ്പം സോഫിയ മഹീൻ തിരുവനന്തപുരം, മൈമുന തെക്കേപ്പൊയിൽ കരിക്കുളം, ഹൈറുനീസ ചെർപ്പളശ്ശേരി, സഫിയ കടവല്ലൂർ, ഖദീജ ചിരട്ടക്കുളം, സാബിറ ഐനിക്കോട്, നുസ്രത്ത് പി സി കുഴിപ്പുറം, ഹുസൈൻ വി എം എടത്തനാട്ടുകര, ആദിൻ റഹ്മാൻ കുനിയിൽ, സഫിയ ഇടപ്പാൾ, റസിയ മാളിയക്കൽ അരീക്കോട്, മനാഫ് പാലക്കാഴി, ഉമ്മർ കളപ്പാറ പാലക്കാഴി, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞു ചേരുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ടൈമിലേക്കാണ് നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ശ്രോതാക്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഫീഡ്ബാക്കിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തു വായിക്കുന്ന ഒരു സ്ലോട്ടാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ തിരുവാലിയിൽ നിന്നുള്ള സുലൈഖ എന്ന ശ്രോതാവിൻ്റേതായി വന്ന ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ജീവിതത്തിൽ മനസ്സ് എത്ര തളർന്നു പോയാലും പീസ് റേഡിയോയിൽ ഓരോ പ്രോഗ്രാമുകളും കേൾക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും മറന്നുപോകും. പീസ് റേഡിയോ കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ ആമീൻ എന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പീസ് ടൈമിലെ സുലൈഖ തിരുവാലിയുടേതായി നമുക്ക് വായിക്കാനുള്ളത്.
1: പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പുലരിവട്ടത്തിൻ്റെ സമയത്തിലേക്കാണ് നമ്മൾ പതിയെ പതിയെ കടന്നു പോകുന്നത്. ഉമൈറ തൃശൂർ വള്ളറക്കാട്, സഫീറ കല്ലാച്ചി, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം, നാദിറ ഇടിമുഴിക്കൽ, ഫിദ ഉദിരമ്പൊയിൽ, നജ്മ ഹമീദ് ചേന്നര, സമീന പത്തപ്പിരിയം, സഫിയ കടവല്ലൂർ, റജീന കൂട്ടുമല, സഫിയ സമദ മാംഗ്ലൂർ, ഷാദിയ ബിന്ത് അബ്ദുള്ള തിരുവമ്പാടി, സെറീന താമരശ്ശേരി, സലീമ ഉതുക്കുങ്ങൽ, അതേപോലെ തന്നെ മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം, ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകൾ നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അതോടൊപ്പം ആയിഷ തോട്ടശ്ശേരിയറ, സെലീന എം മഞ്ചേരി, മധുരമായിട്ടുള്ള ഖുർആൻ പാരായണം കേൾക്കാൻ കഴിഞ്ഞു, അർത്ഥവും ആശയവും വിശദീകരിച്ചു തന്ന ആങ്കർമാർക്ക് ജസാക്കല്ലാഹു ഖൈർ. യുക്തിവാദികളും നിരീശ്വരവാദികളും ഇതെല്ലാം അനുസരിച്ച് മനസ്സിരുത്തി ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ വിശദീകരണം കേട്ടപ്പോൾ ആഗ്രഹിച്ചു എന്നാണ് റസിയ ചെങ്ങാണി കമൻ്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഉമൈറ തൃശൂർ വള്ളറക്കാട്, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേരുന്നുണ്ട്. നഫീസാവി കാര പറയുന്നു, മധുരം ഖുർആനും വിശദീകരണവും വളരെ ഹൃദ്യം എന്ന് പറയുന്നു. ലുബിന പി കൊണ്ടോട്ടി സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ആയിഷ തോട്ടശ്ശേരിയറയും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുലരിവട്ടത്തിൻ്റെ സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ പുലരിവട്ടം നമുക്ക് കാതോർക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു. ഈ സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടതോ എന്ന വിഷയത്തിനാണ് അദ്ദേഹം സംവദിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ അമ്മാ ബഅദ്. പൊതുവെ പുതിയ തലമുറയിൽ നിന്ന്, ജൻസിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കമൻ്റാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. അതിന് വലിയ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ആളുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളെന്തിനാണ് ഇടപെടുന്നത്? അവർ ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യട്ടെ എന്ന ഒരു ക്യാമ്പയിൻ തന്നെ പൊതുവെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും. സത്യത്തിൽ ആലോചിച്ചുകൊണ്ടാണോ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യമില്ല, എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല എന്ന് നമ്മളെപ്പോഴും കേൾക്കാറ് എവിടെയാണ്? നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. എല്ലാ വീടുകളിൽ നിന്നും മാതാപിതാക്കളോട് കുട്ടികൾ പറയുന്നൊരു കാര്യമാണ്, എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല, എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല, എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. ഇതെപ്പോഴാണ് അവർ പറയുന്നത്? അവർക്ക് ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് അവരെ തടുക്കുന്ന സമയത്ത്, യാതൊരു നിയന്ത്രണമില്ലാതെ ഫോൺ ഉപയോഗിക്കുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ സമയവും നേരമൊന്നുമില്ലാതെ അവരുടെ പഠനവും മറ്റു കാര്യങ്ങളും തടസ്സപ്പെടുത്തി പുറത്തു പോകുമ്പോൾ, അതേപോലുള്ള അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അവരോട് ഏറ്റവും ഗുണകാംക്ഷയും സ്നേഹവുമുള്ള മാതാപിതാക്കൾ അവരെ തടസ്സപ്പെടുത്തും. ഇതിനെയാണ് പലപ്പോഴും സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയാറുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത്. പൊതുവെ അപകടകരമായ കാര്യങ്ങളിൽ നിന്നും കുട്ടികളെ തടസ്സപ്പെടുത്താൻ പണ്ഡിതന്മാരോ മതപ്രഭാഷകന്മാരോ അല്ലെങ്കിൽ പൊതുവെ ആളുകളോട് സ്നേഹവും ഗുണകാംക്ഷയുമുള്ള ആളുകൾ ഇത്തരം ഉപദേശങ്ങളുമായും

അകത്താക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇവിടുത്തെ പുതിയ തലമുറയിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ രാസലഹരികൾ ഉപയോഗിച്ച് വളരെ ജീവിതം അടിച്ചു പൊളിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതവരുടെ ഇഷ്ടമാണ്. അതിനെ തടസ്സപ്പെടുത്തുകയല്ലേ ഇവിടെ ചെയ്യണത്? അതവരുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തലല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റും പോലീസൊക്കെ ചേർന്നിട്ട് പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കും. അവരുടെ സ്വാതന്ത്ര്യം അതാണെങ്കിലും അതവരെ നശിപ്പിക്കുന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നശിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് ലഹരി വേണ്ട എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മതപരമായ കാര്യങ്ങളും. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. മതം അംഗീകരിക്കുന്ന, മതം വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ മതമനുസരിച്ച് ജീവിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത ആളുകളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും ഇടപെടും? ആരും ഇടപെടില്ല. അപ്പോൾ മതപരമായി പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളെ മതപരമായി പാടില്ലെന്ന് പറയുന്നുണ്ടോ, ആ പാടില്ലെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ മദ്യം, അതിനെതിരെ എത്ര ശക്തമായിട്ടാണ് ഇസ്ലാം പറയുന്നത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സു മിൻ അമലി ശൈത്താൻ. അത് പൈശാചിക പ്രവർത്തനമാണ്, അത് നിഷിദ്ധമാണ്, അതുകൊണ്ട് ഫജ്തനിബുഹു, നിങ്ങളത് ഉപേക്ഷിക്കണം എന്ന് ഖുർആൻ ശക്തമായി പറയുന്നു. അപ്പോൾ മദ്യപിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഈ ഒരു വിശുദ്ധ ഖുർആന്റെ ആശയം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാൾ പറയുമ്പോൾ അയാൾ പറയാണ് ഇത് ഇവിടുത്തെ പുതിയ ജെൻസിൻ്റെ സ്വാതന്ത്ര്യമാണ്, അവരെ തടസ്സപ്പെടുത്താൻ പറ്റൂല, അവരവരുടെ ഇഷ്ടം പോലെ പോയിക്കോട്ടെ, നിങ്ങളെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്, നിങ്ങളെ കുറച്ച് കാലത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ഈ സമൂഹത്തിന് നല്ലത് എന്നൊക്കെ പറയുന്ന ആളുകൾ ആലോചിക്കേണ്ടത് ഈ സമൂഹത്തെ മുഴുവനും ലഹരിയിലേക്ക് കൊണ്ടുപോവുകയാണോ വേണ്ടത്, അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയുന്നതിൽ എന്താണ്. ഇതുതന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികളോട് അവരുടെ വേഷത്തെക്കുറിച്ച് പറയുന്നു. വേഷത്തെക്കുറിച്ച് പറയുന്ന അവിടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇസ്ലാം അവിടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാ യുഹുദൈന, അവരുപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എന്ന് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിയായൊരു ഈ വസ്ത്രധാരണം നടത്തണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമികമായ ഒരു നിയമം മാത്രമാണോ, മതപരമായി പറയുന്നൊരു നിയമം മാത്രമാണോ? ഇവിടെ അടുത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയ ഒരു നാടകത്തിൽ വളരെ അധികം മോശമായൊരു വേഷം ധരിച്ചിട്ട് ഒരു പിന്നെ കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചത് ഇവിടുത്തെ മതവിശ്വാസികൾ മാത്രമാണോ, ഇവിടുത്തെ പുരുഷന്മാർ മാത്രമാണോ? എല്ലാവരും അതിശക്തമായിട്ട് എന്ത് ചെയ്തു, പ്രതികരിച്ചു എന്നുള്ളതാണ്. കാരണം അത്രയും മോശപ്പെട്ട ചിത്രങ്ങളും അഭിനയങ്ങളും വീഡിയോകളൊക്കെ സമൂഹത്തിൽ പ്രചരിക്കുന്നത് ഗുണമല്ല എന്നാണ്. അത് സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് എന്ന് വരെ പറഞ്ഞ സഹോദരിമാരുണ്ട്. അപ്പോൾ ഇത്തരം തിന്മകളോട് പ്രതികരിക്കുന്നത് ഈ മതം മാത്രമാണോ, മതവിശ്വാസം മാത്രമാണോ എന്നുള്ളതാണ്. നമ്മുടെ സ്വകാര്യത മറ്റുള്ളവർക്കിടയിൽ പ്രദർശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം സ്വകാര്യതകൾ ആളുകൾ ഒളിഞ്ഞു നോക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ എന്തിനാണ് അതിന് ആക്ഷേപം പറയുന്നത്, എന്തിനാണ് കംപ്ലയിൻറ്റ് പറയണത്? പല ബാത്റൂമുകളിലും ഒളി ക്യാമറകൾ വെച്ചിട്ട് അത് ചോർത്തിയെടുത്തിട്ട് അത് പിന്നെ ആളുകളുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വലിയ ക്രിമിനൽ കുറ്റമായി വരുന്ന നമ്മുടെ സ്വകാര്യതകൾ മറ്റുള്ളവർക്ക് കാണാനുള്ളതല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു വിവാഹിതയായ ഒരാളുടെ ഭാര്യ, അവൾ വളരെ മോശമായ ഫോട്ടോസ് മറ്റ് ആണുങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഭർത്താവ് അതിനെ തടസ്സപ്പെടുത്തുന്നു, അത് അവളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിക്കുന്നതിന് എന്താണ് അർത്ഥം? ഒരു പുരുഷൻ സ്ത്രീകളോട് സ്വതന്ത്രമായി വളരെ മോശമായി ഇടപെടുമ്പോൾ അവിടെ ഭാര്യമാർ ഇടപെടുന്നു, എന്താ അതിൽ പ്രശ്നം? അയാളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വകാര്യതകളും നമ്മളുടെ നഗ്നതകളും അതൊക്കെ മറച്ചു വെക്കണം എന്നുള്ളത് ഒരു സംസ്കാരമാണ്, ഒരു ധർമ്മമാണ്, ഒരു നന്മയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നു, പുതിയ തലമുറയെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതവും ബുദ്ധിരഹിതവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം കുടുംബങ്ങളും ബന്ധുക്കളും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇത്തരം ജീവിതത്തിലേക്ക് പോകുമ്പോഴായിരിക്കും ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്. നമ്മുടെ ഇത്തരം ബോധവൽക്കരണങ്ങളും ക്യാമ്പയിനുകളൊക്കെ പുതിയ തലമുറയെ എത്രമാത്രം ബാധിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഗൗരവപരമായി ചിന്തിക്കണം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാന്യനായ

0: പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം. ഈ സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടതുണ്ടോ എന്ന ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. നമുക്ക് ഈ ഒരു ആഴ്ചയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ തോന്നിയ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കമൻ്റുകളിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കറിയാം, പിന്നെ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ഈ ഓണാഘോഷം, അതിൽ പിന്നെ വലിയ തരത്തിലുള്ള ഒരു പിന്നെ അംഗീകാരങ്ങൾ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് കിട്ടുകയുണ്ടായി. ഇന്നത്തെ ഈ ഒരു പ്രാവശ്യത്തെ ഓണം തൂക്കിയത് മുസ്ലിം താത്തമാരാണ് എന്ന് പറഞ്ഞ പിന്നെ രൂപത്തിൽ കാണാൻ കഴിഞ്ഞു. അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു മെസ്സേജ് കാണാൻ കഴിഞ്ഞത്, നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിക വേഷം ധരിക്കാനാണ് മടി, ബാക്കി ഏത് വേഷം ധരിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറ്റൊരു മെസ്സേജ് വായിച്ചത് ഇങ്ങനെയാണ്, ഓണാഘോഷമാകുമ്പോൾ യുക്തിവാദികൾക്കും അതേപോലെ തന്നെ സംഘപരിവാറിൻ്റെ ആളുകൾക്കുമൊക്കെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്, അപ്പോൾ അവർ പിന്നെ ഭയങ്കര പിന്നെ ആളുകളാണ് എന്ന രൂപത്തിലൊക്കെ നമ്മുടെ പുകഴ്ത്തി പറയുന്ന, പെൺകുട്ടികളെ പുകഴ്ത്തി പറയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികളും ഉണ്ടല്ലോ. അപ്പോൾ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ ഒരു പരിധിയിൽ കവിഞ്ഞൊന്നും സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ, ഇല്ല എന്ന് തന്നെ പറയാം. വളരെ അപൂർവങ്ങളിൽ അപൂർവം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നടന്നോ എന്നുള്ളത് പോലും സംശയമാണ്. നടന്നത് മൊത്തം നമ്മുടെ മലബാർ ഏരിയകളിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇതിലൊന്നും താല്പര്യമില്ലാത്ത, അതായത് ഈ ഒരു തലമുറയോടുകൂടി മതപരമായിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിനോടുള്ള ദീനീ താല്പര്യം പിന്നെ നിലച്ചു പോകുന്നൊരു സാഹചര്യം നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. വളർന്നു വരുന്ന ഒരു തലമുറ എന്തിനേയും ഏതിനേയും ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് വരുന്നത്. മാത്രമല്ല, ഇപ്പം നമ്മൾ സാധാരണ പരിചയിച്ചിട്ടുള്ളത് ഹിന്ദുവാണവൻ, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇന്ന് അതിനോടൊപ്പം മറ്റൊരു മതം കൂടി ചേർന്നിരിക്കുകയാണ്. അതേതാണ്? അത് സ്വതന്ത്രതാവാദമാണ്. അതായത് അതെങ്ങനെയാണ് വരുന്നത്? എല്ലാം ആഘോഷിക്കുക, ലിബറൽ മതം, എല്ലാവരും എല്ലാതും ആഘോഷിക്കുക. അങ്ങനെ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അവൻ വലിയ എന്തോ ഒരു അപരാധം ചെയ്തതുപോലെ, ഇപ്പോൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവന് എന്തോ വലിയൊരു അപരാധം ചെയ്തതുപോലെയൊക്കെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്കറിയില്ല. അപ്പോൾ നേരത്തെ കണ്ട ഒരു പോസ്റ്റ് അഷ്റഫ് കൈഡായിട്ട് ഒരു പോസ്റ്റാണെന്ന് തോന്നുന്നു, അതായത് ഈ തലമുറയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത ഒരു തലമുറ ഇതിനെ അനുവദനീയമായി കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മളതിനെ വിമർശിക്കുകയും അതിൻ്റെ പിന്നെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ അടുത്തൊരു തലമുറ ഇതിനെ ശരിയായിട്ട് കാണുന്ന ഒരു രൂപത്തിലേക്ക് പോകും എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളും ഇതിൻ്റെ ഒരു കമൻറ്റുമായിട്ട് കൂടെ ചേരണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ വന്ന ഒരു കമൻറ്റുകളെക്കുറിച്ച് നമുക്ക് വായിക്കേണ്ടതുണ്ട്.
1: നമ്മുടെ എടപ്പാളിൽ നിന്ന് സഫിയ, മാഷാല്ലാ, ഇന്നും പുലരിയിൽ ഹാരിസ് മൗലവി നല്ലൊരു സന്ദേശം തന്നെയാണ് തന്നത്. അത്തോളി ഉമ്മു ഹംന ഒദായിൽ നിന്ന് സ്വാലിഹ് സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്.
0: റംല പി സി ചിങ്ങപുരം, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിവട്ടത്തിൽ വളരെ അർത്ഥവത്തായ വിഷയമാണ്. അത് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ അവർ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടും ഇൻഷാല്ലാ. ഉസ്താദിന് ഇനിയും നല്ലതായ ക്ലാസ്സുകൾ തരാൻ അള്ളാഹു ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാണ് അവർ കമൻ്റ് നടത്തിയിട്ടുള്ളത്. റുഷ്ദ കാളികാവ് സലാം അറിഞ്ഞു കൂടെയുണ്ട്. ഖദീജ തൊടുപുഴ, മാഷാല്ലാ, എത്ര നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് മൗലവി നമുക്ക് പറഞ്ഞു തരുന്നത്. സെറീന താമരശ്ശേരി, ഇന്ന് എത്ര അർത്ഥവത്തായ കാര്യം, മാഷാല്ലാ, എല്ലാ മക്കൾക്കും അള്ളാഹു അറിവ് കൊടുക്കട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. മാഷാല്ലാ, എത്ര നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് മൗലവി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് ഖദീജ തൊടുപുഴ. നജ്മ കെ കെ സലാം പറഞ്ഞു കൂടെയുണ്ട്. അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു സന്ദേശമാണ്, പക്ഷേ വീട്ടിൽ അവർക്ക് രണ്ട് ഇതാണെന്നും പറഞ്ഞു വല്ലാത്തൊരവസ്ഥയാണ്, അള്ളാഹു കാക്കട്ടെ എന്ന് റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ. സലാം പറഞ്ഞ ഐഷാ കെ ഇരിക്കൂർ കൂടെയുണ്ട്, വളരെ ഉപകാരപ്രദമായ ഉപദേശം എന്ന് കുട്ടി അഹമ്മദ് പേരശന്നൂർ. സലാം പറഞ്ഞ മിസ്സിരിയ കുഞ്ചത്തൂർ നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ റഹ്മത്ത് ബി വി പൂക്കാട്ടരിയും സൗമ്യത്യ സാറ്റിങ്ങിലും മെഹനാജ് ഇസ്മായിൽ കോട്ടയത്ത് നമ്മുടെ കൂടെയുണ്ട്. അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുലരിയിലും ഉസ്താദ് നല്ലൊരു ഉപദേശം തന്നെയാണ് തന്നത് അൽഹംദുലില്ലാ. എന്നും നല്ല നല്ല സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞ് സഫിയ കെ തിരൂരങ്ങാടി കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ പുലരിവട്ടം കേട്ടപ്പോൾ ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്ന അവസ്ഥയാണ്. അവരോട് നാം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി മാറുന്നു, അവർ അറിവുള്ളവരും ആണ്, മൗലവിക്ക് ദീർഘായുസ്സും നിൽക്കട്ടെ എന്ന് സക്കീന ഉദരമ്പൊയിൽ. ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണെന്ന് മുനീർ ചമനാട്. അതേപോലെ തന്നെ പിന്നെ മാഷാല്ലാ ബാറക്കല്ലാഹു ലക്കും എന്ന് ജമീല വി പി കാളികാവ് കരീംചാ തൂമിനാടിൽ നിന്ന് സലാം പറഞ്ഞു കൂടെയുണ്ട്. ബഷീരി അബു തലശ്ശേരി സമീജ പാറൽ അവരും സലാം പറഞ്ഞു കൂടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട
1: മോർണിംഗ് ലൈവ് ക്വിസിന്റെ ഒരു നിമിഷം സമയം ഒരല്പം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പുലരിവട്ടവും അതിനോടനുബന്ധിച്ച ഒരു ലഘു വിവരണവും മറ്റുമൊക്കെയാണ് അതിനെ ഒരല്പം ഡിലേ ആക്കിയത്. അതിൽ ക്ഷമ ചോദിക്കുന്നു. ഏതായിരുന്നാലും നമ്മൾ വൈകിയാണെങ്കിലും മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു 30 സെക്കൻഡിനുള്ളിൽ ഇൻഷാല്ലാ നമ്മൾ ക്വിസ് തുടങ്ങേണ്ടതുണ്ട്. എല്ലാവരും തയ്യാറായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 3 തവണയാണ് ചോദ്യം ഉന്നയിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് ഉണ്ടാകും. ആ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കണം. ഉത്തരം അയക്കേണ്ടത് ഇപ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറന്ന് ലഭിക്കുന്ന മെയിൻ വിൻഡോയിലെ ഏറ്റവും താഴെയുള്ള 3-ാമത്തെ ഓപ്ഷൻ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോൾ ലഭിക്കുന്ന പേജിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. 1, ഏറ്റവും മുകളിലായി പേരിൻ്റെ കൂടെ സ്ഥലം ചേർക്കുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തു വരും. അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ കോഡ് ലെറ്ററുകൾ A or B or C or D ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുക. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്. ഖുർആനിലെ സൂറ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ട ഗുഹാവാസികൾ എത്ര പേരായിരുന്നു? 4 ഓപ്ഷനുകളാണുള്ളത്. A ഓപ്ഷൻ 3 പേർ, B ഓപ്ഷൻ 5 പേർ, C ഓപ്ഷൻ 7 പേർ ബ്രാക്കറ്റിൽ 8-ാമൻ നായ, D ഓപ്ഷൻ നിശ്ചിത എണ്ണം അള്ളാഹുവിനു മാത്രമറിയാം. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു.
1: 2-ാമത് ചോദ്യം ആവർത്തിക്കുന്നു. ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ട ഗുഹാവാസികൾ എത്ര പേരായിരുന്നു? ഓപ്ഷൻ എ 3 പേർ, ഓപ്ഷൻ ബി 5 പേർ, ഓപ്ഷൻ സി 7 പേർ, ഓപ്ഷൻ ഡി നിശ്ചിത എണ്ണം അള്ളാഹുവിനു മാത്രം അറിയാം.
0: അവസാനത്തേതും അതേപോലെ തന്നെ 3-ാമത്തേതുമായ ആവർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഖുർആനിലെ സൂറ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ട ഗുഹാവാസികൾ എത്ര പേരായിരുന്നു? ഓപ്ഷൻ എ 3 പേർ, ഓപ്ഷൻ ബി 5 പേർ, ഓപ്ഷൻ സി 7 പേർ, ഓപ്ഷൻ ഡി നിശ്ചിത എണ്ണം അള്ളാഹുവിന് മാത്രം അറിയാം എന്നതാണ് ഇന്നത്തെ ചോദ്യം.
1: വളരെ മനോഹരമായൊരു ചോദ്യമാണ് ഇന്ന്.
0: അതെ,
1: ഒരു പക്ഷേ ഒന്ന് കുടുങ്ങാൻ സാധ്യത ഉണ്ട്.
0: ആര്? നമ്മളാണോ?
1: അല്ല, ശ്രോതാക്കൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവർക്ക് കറക്കിക്കുത്തൽ അനുയോജ്യമായ ഒരു ഘട്ടം തന്നെയാണ്. ഇപ്പൊ
0: ആവശ്യമായ ഘട്ടമാണ്. അല്ല, ഉദ്ദേശിച്ച്,
1: അതെ അതെ. ഏതായാലും 25 സെക്കൻഡ് കഴിഞ്ഞു, സമയം അവസാനിച്ചിരിക്കുന്നു.
0: തീർച്ചയായും. ഇനി വീണ്ടും നമ്മൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അബ്ദുറസാഖ് കുഞ്ചത്തൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏറ്റവും കൂടുതൽ ഓണാഘോഷങ്ങളും അതേപോലെയുള്ള കോളേജ് ഫെസ്റ്റിവൽ മുസ്ലിം പെൺകുട്ടികൾ ചെയ്യുന്ന ദീനിബോധമില്ലാത്ത ഖുറാഫാത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്, ഇങ്ങനെയുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ മുഹമ്മദ് കൈപ്പമംഗലം സലാം പറഞ്ഞു കൂടെയുണ്ട്. ചോദ്യം വളരെ വ്യത്യസ്തം എന്ന് ഖദീജ ചിരട്ടക്കുളം ഇടത്തനാട്ടുകര സെഫി എടപ്പാൾ ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അഫ്സൽ സലാം പറഞ്ഞ കൂടെയുണ്ട്. ഫാസില എ ജി പോത്താങ്കണ്ടവും സലാം പറഞ്ഞ കൂടെയുണ്ട്. പുലിരിവട്ട നല്ലൊരു മെസ്സേജാണെന്ന് സുലേഹ തിരുവാലി. ഫരീദ പേരാമ്പ്ര ഖിയാമത്തിൻ്റെ അടയാളം എന്ന് പറയുന്നുണ്ട്. പുലിരിവട്ടം എന്നും നമുക്ക് വലിയ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന് സമീറ കെ എം താനൂർ. ഷെരീഫ പരപ്പനങ്ങാടി സലാം പറഞ്ഞു കൂടെയുണ്ട്. പുലിരിവട്ടം സ്വാതന്ത്ര്യം നന്മ പറഞ്ഞാൽ ബന്ധനമെന്ന് വിളിക്കും, കരുതൽ കാട്ടിയാൽ തന്തവൈബെന്നും എന്ന് പറയുന്ന ദീർഘമായൊരു മെസ്സേജ് ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരിൽ നൽകിയിട്ടുണ്ട്. ഇന്നലെ കണ്ണൂർ ജില്ലാ വിദ്യാർത്ഥി സമ്മേളനം കഴിഞ്ഞ് 2500 കുട്ടികൾ പങ്കെടുത്തു എന്ന് ഷുഹൈബ എ സി അഴീക്കൽ കമൻ്റ് നടത്തിയിട്ടുണ്ട്. മാഷാല്ലാ, ഹാരിസ് ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ് എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ. ഹഫ്സ വെള്ളില പറഞ്ഞ നമ്മുടെ പല പെൺകുട്ടികളും മീഡിയയ്ക്ക് മുന്നിൽ വന്ന് മതത്തിനെതിരെ പറയുന്നു കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയെന്ന് പറയുന്നു. റസ്നി ഹാജിയാർ പള്ളിയിൽ നിന്ന്, ഞങ്ങളുടെ സ്കൂളിൽ ഇത്തവണ ഓണപരിപാടി ക്യാൻസൽ ചെയ്തു. അവർക്ക് ഓണപരിപാടിയൊന്നും വേണ്ട, കളർ കോഡ് ഡ്രസ്സ് ഇട്ട് വന്നാൽ മതി. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് വളരെ റിലാക്സ് ആയി സ്കൂൾ അടച്ചു പോരാൻ പറ്റി എന്ന് പറയുന്നൊരു കമൻറ്റ് നടത്തുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു മെസ്സേജ് നമുക്ക് കിട്ടി എന്ന് റുക്സാന ബാലിശ്ശേരിയിൽ നിന്ന്. സുലിഹ ഹമീദ് നോർത്ത് പറവൂർ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. ഇന്നും പുലരിയിൽ ഹാരിസ് ഉസ്താദ് നല്ലൊരു സന്ദേശമാണ് തന്നത് എന്ന് സഫിയ എടപ്പാൾ കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ഉത്തരമുണ്ട്. അബ്ദുൽ മജീദ് മജീജ പട്ടലയിൽ നിന്ന്, അൽഹംദുലില്ലാ നല്ല ഉപദേശം എന്ന് നജ്മ കെ. അൽകഹഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചോദ്യം വന്നത് എന്ന് മുഹ്സിന മഞ്ചേശ്വരം. മെഹനാസ് ഗഫൂർ പാലത്തിങ്കിൽ നിന്നും, അഹ്സന വാരാണക്കരയിൽ നിന്നും, പുലരിവട്ടം കേൾക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കമൻറ്റ് പറയുന്നുണ്ട്. ഷഹീൻ ചുങ്കത്രയിൽ നിന്ന് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച കഹഫ് ഓതാൻ മറക്കരുത് എന്നൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കിസ് സൂപ്പറാണ് എന്ന് സിക്കീന ഉദരമ്പയിൽ. ഈസി ക്വസ്റ്റ്യൻ ആണ് എന്ന് ഉമ്മുസൽമ പടിഞ്ഞാറ്റുമുറി. സലാം പറഞ്ഞ സഫിയ മാംഗ്ലൂരിൽ നിന്ന് കൂടെയുണ്ട്. മാഷാല്ലാ, എൻ്റെ ആൻസർ ശരിയാണ്, സിസ്റ്റം എന്താക്കും എന്ന് നോക്കാമെന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്. ചോദ്യം എളുപ്പം ഉത്തരം ഈസി ജമീല കുമരനല്ലൂരിൽ നിന്ന്. സുഹ്ര കൽപ്പറ്റ സലാം പറഞ്ഞ് കൂടെയുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് കയ്പമംഗലവും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. മുസ്തഫ വള്ളിത്തോട് സലാം പറഞ്ഞ് കൂടെയുണ്ട്. തീർച്ചയായും ആ ശ്രോതാവ് പറഞ്ഞ കാര്യം 100% ശരിയാണ് എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. പുലരിവട്ടം നല്ല സന്ദേശമായിരുന്നു എന്ന് ആബിദ പറഞ്ഞു. ആബിദയുടെ സ്ഥലം കൂടി കൂടെ വെക്കണമെന്ന് പറയുന്നു.
1: അതേപോലെ തന്നെ പ്രാർത്ഥനാ വസൂയത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതുനഗരം ശാഖ ഇലെ നമ്മുടെ ഒരു പ്രവർത്തകൻ, ചെറിയ പയ്യനാണ്, 23 മാത്രം പ്രായമുള്ള നമ്മുടെ പ്രിയ പ്രവർത്തകനായിരുന്ന സ്വാബിർ, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ അദ്ദേഹം ബൈക്ക് ആക്സിഡൻറ്റിൽ പെടുകയായിരുന്നു. ഒരൽപ്പം ഗുരുതരമായി പരിക്കേറ്റ ആ മോൻ കുറച്ച് പ്രയാസത്തിലായിരുന്നു ആശുപത്രിയിൽ. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു അവന് വിധിച്ചിട്ടുള്ളത് അലംഘനീയമായ മരണം എന്ന വിധിയായിരുന്നു. അള്ളാഹു ആ കുട്ടിയുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഓട്ടത്തിനിടയിലാണ് ആ കുട്ടിക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ചുരുങ്ങിയ കാലത്തിനിടക്ക്, 23 ജീവിതത്തിനിടക്ക്, വളരെ ഇളം പ്രായമായ ഒരു സമയം, ഈ കാലത്തിനിടക്ക് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും അതനുസരിച്ച് തൻ്റെ നാട്ടിൽ പ്രവർത്തിക്കുവാനും ഇബാദത്തുകളുമായി മുന്നേറുവാനും ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കബറിടം വിശാലമാക്കി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ള ഒരു സ്ഥൈര്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു മക്കളും, ഏതൊരു മാതാപിതാക്കളും മക്കളെക്കുറിച്ച് കുറേ പ്രതീക്ഷകൾ വെക്കുന്ന സമയത്താണ് അള്ളാഹു തിരിച്ചു വിളിച്ചത്. അതായത് ഇപ്പോൾ നമ്മളെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ഒരു കട്ടയിൽ കടന്ന് കതിരായി കിട്ടുന്നൊരു സമയമാണല്ലോ ഒരു 23 ഒരു പ്രായം. അപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകൾ മക്കളുടെ മേൽ വെച്ച് പുലർത്തുന്ന ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളി വന്നത്. അപ്പോൾ നമുക്കൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നാലും അള്ളാഹു ആ മോന് പൊന്നുമോന് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പിന്നെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
1: നമ്മൾ തിരിച്ച് നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂളുകളിലേക്ക് മടങ്ങുന്നു. അടുത്തതായി നമ്മൾ കേൾക്കുന്നത് 1 മിനിറ്റ് ടോക്കാണ്. സൊഫ്വാൻ മുഹമ്മദ് അൽ ഹൈക്കമിയാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളൊക്കെ സദാ ദിവസവും വുളൂ ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്തിരുന്നത് ഹദീസിൽ കാണാം. 2 കൈകൊണ്ട് കോരിയെടുക്കാവുന്ന വെള്ളം കൊണ്ട് മാത്രമായിരുന്നു റസൂൽ വുളൂ ചെയ്തിരുന്നത്. റസൂൽ കുളിച്ചിരുന്നത് ബിസ്വാ, അത്തരത്തിൽ കോരിയെടുക്കാവുന്ന 4 അളവ് വെള്ളം കൊണ്ടാണ് റസൂൽ കുളിച്ചിരുന്നത് എന്ന് വരെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമ്മളൊക്കെ വുളൂ എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ട് ഒരുപക്ഷെ റസൂലിന് ഒന്നിലധികം തവണ കുളിക്കാൻ മാത്രം സാധിക്കുമെന്നത് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വുളൂ ചെയ്യുന്ന വിഷയത്തിലായാലും ശരി, നമ്മൾ എടുക്കുന്ന ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അതെത്രമാത്രം കുറച്ച് ഉപയോഗിക്കണം എന്നതാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. മിതം എന്നത് എല്ലാ വിഷയത്തിലും നമുക്ക് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വെള്ളത്തിൻ്റെ ഉപയോഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന വിഷയത്തിൽ സുഫ്വാൻ മുഹമ്മദ് അൽ ഹൈക്കമി നടത്തിയ 1 മിനിറ്റ് ടോക്കിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
0: അള്ളാഹു ആ മോനെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സമീറ കെ എം താനൂർ, അതേപോലെ തന്നെ അമ്മാർ ബിൻ അഷ്റഫ് കുഞ്ചത്തൂർ കൂടെയുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ അള്ളാഹു ആ മോൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സഫിയ എടപ്പാൾ. മുമ്പ് കാലങ്ങളിൽ ഹിന്ദു വീടുകളിൽ മാത്രമായിരുന്നു പൂക്കളവും സദ്യയുമൊക്കെ ഉണ്ടാവാറ്. പക്ഷേ ഇപ്പോൾ എല്ലാം നമ്മുടെ മുസ്ലിം വീടുകളിലാണ് കൂടുതൽ കാണുന്ന. അള്ളാഹു ചിന്തിക്കാൻ കഴിവ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്ന് ജമീല പൂനൂർ. ലൈല സി വി ആനക്കരയിൽ നിന്ന് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സലീന തോട്ടശ്ശേരിയറ ദുആ ചെയ്ത് കൂടെയുണ്ട്. റബ്ബ് ആഹരം വെളിച്ചമാക്കി കൊടുക്കട്ടെ, റബ്ബിൻ്റെ പരീക്ഷണം ഹൈറാവട്ടെ എന്ന് ജമീല വി പി കാളികാവ് പറഞ്ഞിട്ടുണ്ട്. ഷാഹിദ സുഹറ ആമീൻ പറഞ്ഞു കൂടെയുണ്ട്. ആ പൊന്നുമോൻ്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് സീനത്ത് പാലക്കാട്. അള്ളാഹു സാബിർ മോനെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മുഹ്സിന മഞ്ചേശ്വരം. ജംഷീന കരുവാരക്കുണ്ട് സലാം പറഞ്ഞു കൂടെയുണ്ട്. നമ്മുടെ അയൽവാസികളായ മുസ്ലിം വീട്ടിലെ കുട്ടികളെ പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന പരിതാപകരമായ ഓണ പരിപാടിക്ക് പരിതാപകരമായ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്ന് നാദിറ ഇടിമുഴിക്കൽ. ഓണാഘോഷവും നബിദിനവും ഒക്കെ എതിർക്കുംതോറും ഓരോ വർഷവും ആഘോഷം കൂടിക്കൂടി വരികയാണ്. എത്ര പറഞ്ഞാലും ഈ കൗമ ഉൾക്കൊള്ളുന്നില്ല എന്ന് ഖദീജ തൊടുപുഴയുടെ മെസ്സേജുണ്ട്. ആ മകൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് സഫിയ കെ തിരുവരങ്ങാടി ഹുസൈൻ വി എം എടത്തനാട്ടുകര ദുആ ചെയ്തുകൊണ്ട് കൂടെയുണ്ട്. ആ മോനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് ഷുഹൈബ എം വളപട്ടണം. അതേപോലെ തന്നെ പുലരിവട്ടം വളരെ നന്നായിരുന്നു എന്ന് ലൈല സി വി ആനക്കര. മറ്റു മതങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മതത്തിൽപ്പെട്ടവരാണ് എല്ലാ ആഭാസങ്ങളും കാട്ടിക്കൂട്ടുന്നത് എന്ന് മൈമൂന പാറപ്പുറത്തുനിന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആ ഒരു വിദ്യാർത്ഥിക്ക് പിന്നെ പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു കൂടെയുണ്ട്. അബു വി എ, ഷാഹിദ സി ടി, മുസ്തഫ വള്ളിത്തോട്, പിന്നെ ഇങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ കുഞ്ചത്തൂരിൽ നിന്ന് റസാഖ് 23-കാരനായ കുട്ടിയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു മാതാപിതാക്കൾക്ക് സ്ഥൈര്യം നൽകട്ടെ എന്ന് റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ. സാബിർ മോൻ്റെ കബറിടം പരലോകം അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്. മൈമൂന പാറപ്പുറം അള്ളാഹുയ പൊന്നുമോന് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ എന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ സഫ്വാൻ മുഹമ്മദ് എൻ്റെ മകനാണ് എന്ന് സഫി ആമയൂരിൽ നമ്മളെ 1 മിനിറ്റ് ടോക്ക് സംസാരിച്ചല്ലേ സഫ്വാൻ അല്ലേ മുഹമ്മദ്, മാഷാ അല്ലാ ഉമ്മയാണ് പറയുന്നത്. ഉമ്മയുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. വൺ മിനിറ്റ് ടോക്കിൽ ഒരു വലിയൊരു ആശയമാണ് കിട്ടിയത് എന്ന് മുനീർ ചമനാടിൽ നിന്ന് കമൻ്റ് നടത്തുന്നു. അള്ളാഹു ആ മോൻ്റെ കബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് സെറീന താമരശ്ശേരിയിൽ നിന്ന് കമൻ്റ് നടത്തുന്നു. മാഷാല്ലാ, പുലരിവട്ടം ഇന്നും പിന്നെ നല്ലൊരു സന്ദേശമാണ് നൽകിയത് എന്ന് ഹുസൈൻ വി എം പറയുന്നു. ആ കുട്ടിയുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് റുഷ്ദ കാളികാവ്. അതേപോലെ തന്നെ റുക്സാന ബാലുശ്ശേരിയിൽ നിന്ന് റസിയ ചെങ്ങാണി, ഇവരെല്ലാവരും പിന്നെ ദുആ ചെയ്ത് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊരു പിന്നെ സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഉസ്മാൻ കൂട്ടിലങ്ങാടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. കിസിൻ്റെ ഉത്തരം അയക്കേണ്ടത് ബീപ്പ് ശബ്ദം തുടങ്ങിയതിന് ശേഷമാണോ അതോ അതിന് മുമ്പും അയക്കാമോ എന്നാണ് ചോദിച്ചത്. സലഫി,
1: മുമ്പേ അയക്കാം. ഒന്നാമത്തെ ചോദ്യം ചോദിച്ച സമയം മുതലേ
0: ബീപ്പ് ശബ്ദത്തിന് ശേഷം അവസരമല്ല, അതിന് തൊട്ട് മുമ്പാണ് അതിൻ്റെ അവസരമുള്ളത് എന്നാണ്.
1: സ്റ്റാർട്ടിങ് ടൈം സെറ്റല്ല,
0: അതെ,
1: എൻഡ് ടൈം മാത്രമേ സെറ്റുള്ളൂ.
0: അതെ. ആസിയ കെ തിരുവേഗപ്പുറ, ആ മോന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പിന്നെ ദുആ ചെയ്ത് കൂടെയുണ്ട്. സലഫി, നമ്മളുടെ പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒരു മാസമാണ് ഈ ഒരു റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ വഫാത്തായ ഒരു സമയം കൂടിയാണ് ഈ റബീഉൽ അവ്വൽ മാസം. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പിന്നെ ഞങ്ങളുടെയൊക്കെ നാടുകൾ, നിങ്ങളുടെ നാടുകളിൽ ഉണ്ടോയെന്ന് അറിയില്ല, ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു നബിദിനത്തിന്. അതിൻ്റെ മേലെ കുട്ടികളൊക്കെ കയറി പിന്നെ അറേബ്യൻ വസ്ത്രമൊക്കെ ധരിച്ച് കൊടിയൊക്കെ വീശി, സമസ്തയുടെ കൊടിയൊക്കെ വീശിയിട്ട് ഇങ്ങനെ പോവാണ്. അതേപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ നടന്ന് പൂക്കളൊക്കെ വെച്ചിട്ട് അതൊട്ടിങ്ങനെ ആങ്ങിയൊക്കെ കാണിച്ച് സ്റ്റെപ്പൊക്കെ ചവിട്ടി പോകുമ്പോൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്ത്, നമ്മളൊരിക്കലും മറന്നു പോകാത്ത എന്തൊരു മുസീബത്ത് ബാധിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾ അതെ ഞാൻ നഷ്ടപ്പെട്ടു പോയ ആ മുസീബത്ത് നിങ്ങൾ ആലോചിക്കുക, ബാക്കിയുള്ള മുസീബത്തൊക്കെ അതിൻ്റെ താഴെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ആ വഫാത്തിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു സഹാബിയുടെ ദഫനിന് വേണ്ടി, മറമാടാൻ വേണ്ടി പോയിട്ട് വരുന്ന സമയത്താണ് വഫാത്തിന് കാരണമാകുന്ന രോഗം ആരംഭിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അതായത് പിന്നെ ബക്കയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്താണ് തലവേദന ശക്തമാകുന്നത്. അപ്പോൾ ആ തലവേദനയുടെ കാഠിന്യം വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ആയിഷുമ്മ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ, എനിക്കും തലവേദന ഉണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ മറുപടി എന്താണ്, നിങ്ങളിൽ രണ്ടുപേർ അനുഭവിക്കുന്ന തലവേദനയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയിഷുമ്മയുടെ തിരിച്ചുള്ള മറുപടി, അപ്പം ഞങ്ങളുടെ രണ്ടാളുടെ പ്രതിഫലം അങ്ങേക്ക് ലഭിക്കുമോ എന്നാണ്. അപ്പോൾ അതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്. അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രോഗം അങ്ങനെ തുടരുകയാണ്. അപ്പോഴൊക്കെയും ആ ഒരു നീതിപൂർവം ഭാര്യമാരുടെ വീടുകളിൽ പോയി. പക്ഷെ അപ്പോഴൊക്കെ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാളെ ഞാൻ എവിടെയാണ്? അപ്പോൾ ആ ഒരു വർത്തമാനത്തിൻ്റെ സൂചന മനസ്സിലാക്കിയ ഭാര്യമാരെ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണ്, പ്രവാചകൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്, ആയിഷമ്മയുടെ വീടാണ്. അപ്പോൾ എല്ലാ ഭാര്യമാരും തങ്ങളുടെ ദിവസങ്ങളൊക്കെ ആർക്ക് കൊടുക്കുകയാണ്, ആയിഷമ്മക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ കഴിയാനുള്ള അനുവാദം മാറി നൽകുകയാണ്. എല്ലാ ഭാര്യമാരും ചേർന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം, അതായത് രോഗിയാണ്, എല്ലാ നിലക്കും അവശനാണ്, അർഹനുമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നീതി വിട്ടിട്ടുള്ള ഒരു കാര്യവും ആ പ്രവാചകൻ ചെയ്യുന്നില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫളൽ ഇബ്നു അബ്ബാസ്, അലി ഇബ്നു അബി ത്വാലിബ് എന്നിവരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് പ്രവാചകൻ ആരുടെ വീട്ടിലേക്ക് പോകുന്നത്, ആയിഷമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഇങ്ങനെ അവശത കാരണം കാല് മണലിലൂടെ വലിച്ചുകൊണ്ടാണ് ആര് പോകുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നതാണ്. അങ്ങനെ ആയിഷമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ അതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ആയിഷമ്മ എന്താ ചെയ്യുന്നത്? മുഅവ്വിദാത്തുകൾ ഊതാണ്. അതായത് കുൽഹുവല്ലാഹു അഹദ്, കുലാഴുദു റബ്ബിൽ ഫലക്ക്, കുലാഴുദു റബ്ബിൻ നാസ് ഊതിയിട്ട് പ്രവാചകൻ്റെ കൈകളിലേക്ക് ഊതുകയാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? അതിലൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. എന്ത്? നമ്മുടെ ആരുടെയും കൈകൾക്കില്ലാത്ത ബർക്കത്ത് ആരുടെ കൈകൾക്കുണ്ട്?
1: നബി
0: സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾക്കുണ്ട്. എന്നിട്ട് പ്രവാചകൻ്റെ കൈകളെ കൊണ്ട് പ്രവാചകൻ്റെ ശരീരത്തിൽ തടവുകയാണ്, ആ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി. അപ്പം അതും നമ്മൾ ആലോചിക്കേണ്ട, ഈ വഫാത്ത് പോലും പ്രവാചകൻ്റെ ഒരു പാഠമുണ്ട്. അങ്ങനെ മരണത്തിന് മുമ്പ് ഉള്ള ബുധനാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അസഹനീയമായ വേദന വരികയാണ്. അപ്പോൾ വേദന പിന്നെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ് പ്രവാചകൻ? തൻ്റെ തലയിലൂടെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ. അതെ, ഏഴ് കിണറുകളിൽ
1: വ്യത്യസ്തമായ ഏഴ് കിണറ്റിലെ വെള്ളം ഒരു ഒഴിക്കുന്നു പറയുമ്പോൾ അത്രയേറെ ചൂട്, ശിരസില്
0: അതെ
1: മൂർധാവില് അനുഭവപ്പെടുന്ന ഒരു പനിയുടെ ഒരു മൂർധന്യാവസ്ഥയാണ്.
0: എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സ്വഹാബികളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മിമ്പറിലിരുന്നു, മിമ്പറിലേക്ക് കയറാൻ കഴിയില്ല, അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പടിയിലിരുന്നു. എന്നിട്ട് അവിടുന്ന് ഒരു വസീയത്ത് നൽകണം, ദീർഘമായ വസീയത്ത് കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിലുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സംസാരം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു അടിമയുടെ മുമ്പിൽ അല്ലാഹു ഒരു ചോയ്സ് വെച്ചു. എന്താ ചോയ്സ്? നിനക്ക് അവിടെ നിൽക്കണോ അതല്ലേ എൻ്റെ അടുക്കലേക്ക് വരണോ എന്നുള്ളത്. അപ്പോൾ ആ അടിമ തിരഞ്ഞെടുത്തത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് മതി എന്ന് ആ അടിമ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആര് കരഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയണത്, എനിക്ക് അത്ഭുതമായി, എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത്? പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എന്ത്, ഞങ്ങളിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതനായ വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. കാരണം പ്രവാചകൻ്റെ ആ സൂചനയിൽ നിന്ന് മനസ്സിലായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവാൻ വേണ്ടി പോവുക എന്നുള്ളത്. ആ സംസാരത്തിലാണ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം. എന്ത്? എനിക്ക് അബൂബക്കറിൻ്റെ മുതലിനേക്കാൾ ഉപകാരപ്പെട്ട മറ്റൊരു മുതലും ഉണ്ടായിട്ടില്ല. അബൂബക്കറിൻ്റെ മുതലിനേക്കാൾ ഉപകാരപ്പെട്ട മറ്റൊരു മുതലും ഉണ്ടായിട്ടില്ല. അത്രയേറെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സംസാരം നമുക്കതിൻ്റെ തുടർഭാഗങ്ങളിൽ കാണാൻ കഴിയും. അവിടെ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്ത്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങളുടെ മുമ്പിൽ ദുനിയാവ് വിശാലമാകുന്നതിനെയാണ്. ആ ഉപദേശത്തിൽ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ് എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅനത്തുല്ലാഹി അൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയായി, അതായത് ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ. കാര്യം എന്താണ്? അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ പള്ളികളാക്കി തീർത്തു എന്ന് പറയുന്ന ആ ഒരു കനപ്പെട്ട ഉപദേശം അതിലാണ് നൽകുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ മറ്റൊരു പ്രാർത്ഥനയും അവിടെ കാണാൻ കഴിയും. അല്ലാഹുവേ, എൻ്റെ കബറിടത്തെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാറ്റരുതേ, വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വസീയത്തൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതൊക്കെ ഇന്ന് പുലർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. മുസ്ലിങ്ങളെന്ന് പിന്നെ അവകാശപ്പെടുന്ന ആളുകൾ തന്നെ ഖബറുകൾക്ക് മുമ്പിൽ അതിനെ വിഗ്രഹമായിട്ട് കാണുകയും ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അന്യമതസ്ഥരായ ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പിന്നെ വഫാത്തിൻ്റെ മുമ്പുള്ള വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നും ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ട അതിലത്തെ ഒരു ഉപദേശം എന്ന് പറയുന്നത് പിന്നെ നിസ്കാരത്തെക്കുറിച്ചാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിക്കടി പറയണത് അതെ. പിന്നെ മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഓർമ്മ വരുമ്പോഴൊക്കെ ചോദിക്കുന്നത് ജനങ്ങൾ നിസ്കരിച്ചോ, കാരണം അവിടുത്തെ ഇമാമാണ്, ഇമാമിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബോധക്ഷയം വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെയും പ്രവാചകൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അസ്വല്ലന്നാസ് അസ്വല്ലന്നാസ് എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ധാരാളമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തിയിട്ട് പിന്നെ പ്രവാചകൻ നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ ആ വഫാത്തിനോടടുത്ത ഒരു പ്രഭാതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരി മാറ്റിയിട്ട്. അപ്പോൾ സ്വഹാബികൾക്ക് സന്തോഷമാണ്, ഞങ്ങളുടെ സന്തോഷം കാരണം നിസ്കാരം ബാത്തിലായി പോകുമോ എന്ന് ഞങ്ങൾ കരുതി എന്ന് വരെ സ്വഹാബികൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. എന്നിട്ട് അവരോട് നിസ്കാരം തുടരാൻ വേണ്ടി ആവശ്യപ്പെടുകയും പിന്നീട് പ്രവാചകൻ ആ വിരി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. തിങ്കളാഴ്ച ദിവസം ദുഹയോട് അടുത്ത സമയത്താണ് ഇല്ല റഫീഖ് ലാല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് മരണപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വഫാത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ അന്ന് കണ്ണീരാണ്, അന്ന് സന്തോഷമല്ല. യഥാർത്ഥത്തിൽ ദീനു പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബ്, അതായത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിനൊക്കെ പറഞ്ഞില്ലേ, ആരെങ്കിലും മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കണം, അത്രയും അവർ സ്നേഹിച്ചിരുന്നു എന്നാണ്. അങ്ങനെ സ്നേഹിച്ച സഹാബികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആ വഫാത്ത്.
1: ശരിക്കും ഈ ഒരു അതിലൊരു കൂട്ടിച്ചേർക്കലേ, ഇപ്പം ഇതിൽ നടത്തുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാ ഖുത്ബക്ക് അറബിയിൽ ഖുത്ബ ഓതുന്ന പള്ളിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അവിടെ ഖത്തീബ് ഓതുന്ന ആ ഖുത്ബയുടെ സാരാംശം മലയാളത്തിൽ എന്താണ് പറയുന്നതെന്നെങ്കിലും അവർ ഓർത്തിരുന്നെങ്കിൽ, ശരിക്കും നാല് വെള്ളിയാഴ്ചകളിൽ ചുരുങ്ങിയത് കിട്ടുന്ന നാല് വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസത്തിൽ അറബി ഖുതുബ് പറയുന്ന, നബാത്തി ഖുതുബ് പറയുന്ന ഒരു പള്ളിയിലും അറബിയിൽ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും വരുന്നില്ല. അവിടെയൊക്കെ വരുന്നത് വഫാത്തിൻ്റെ നിമിഷങ്ങളാണ്. വാക്കർബാബാ, എൻ്റെ ഉപ്പ എന്തൊരു വേദനയാണ് അനുഭവിക്കുന്നത് എന്ന് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകളൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന അതിമനോഹരമായ ഖുതുബകളാണ് ശരിക്കും ഈ നബാത്തി അറബി ഖുതുബകൾ. അവിടെയൊക്കെ വരുന്നതും ഇതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ പറ്റിയാണ് പരാമർശിക്കപ്പെടുന്നത്.
0: അതെ. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ കാണുന്ന കാഴ്ചയല്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. റബീഉൽ അവ്വൽ എന്ന് കേട്ടാൽ അവന് സങ്കടവും അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ വിഷമവുമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളൊരു സന്ദേശമാണ് ഇന്നത്തെ ഈ ഒരു ചരിത്രത്തിലൂടെ നൽകാനുള്ളത്.

0: എൻ്റെ ഉമ്മാൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഖുറാഫാത്തിൽ നിന്നും മാറി നിന്ന കാരണത്താൽ 27 വർഷമായി ബന്ധുക്കളും അയൽവാസികളും മിണ്ടിയിട്ട് ഉമ്മാൻ്റെ വീട് മാത്രം ഒറ്റപ്പെട്ടു. ഉമ്മൂമ്മ മരണപ്പെട്ടിട്ട് പോലും നാട്ടുകാർ എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. എന്നാലും റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് വീട്ടുകാർക്ക് തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നുസ്രത്ത് പി സി കുഴിപ്പുറം പറയുന്നു. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ നടന്ന വിദ്യാർത്ഥി സമ്മേളനത്തിൽ നമ്മുടെ പല പണ്ഡിതന്മാരും പങ്കെടുത്തു. അൽഹംദുലില്ലാ, വിദ്യാർത്ഥികളുടെ വൻ ഒഴുക്കായിരുന്നു ഇന്ന് ഷുഹൈബായും വളപട്ടണം. അതേപോലെ തന്നെ മോൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നഫീസ പി എ താമരശ്ശേരി. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്, എൻ്റെ നാത്തൂൻ്റെ കൂടെയാണ് കേൾക്കുന്നത്. അവളാണ് എന്നെ പീസ് റേഡിയോ പരിചയപ്പെടുത്തി തന്നത്. പക്ഷേ അവൾക്ക് ഇന്ന് കേൾക്കാൻ കഴിയാറില്ല. സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. 7 മണിക്ക് ക്ലാസ് തുടങ്ങുമെന്നാണ് സുലേഖ തിരുവാലി കമൻ്റ് നടത്തിയിട്ടുള്ളത്.
1: അമീർ ടി അടത്തനാട്ടുകര റിയാദിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആരാലും മുൻകൂട്ടി കുറിക്കപ്പെടാത്ത ഒരു അഡ്രസ്സിലേക്കാണ് മരണത്തിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും തുറക്കപ്പെടാവുന്ന ഒരു വാതിൽ. അത് നമ്മുടെ ശ്വാസത്തിന് കാവിൽ നിൽക്കുന്നു. നാളെ എന്നത് ഉറപ്പില്ലാത്ത ഈ ജീവിതത്തിൽ അവസാന നിമിഷം ഏതാണെന്നറിയാതെ നാം വെട്ടിക്കൂട്ടുന്ന ഈ യാത്ര ഒടുവിൽ ചെന്നെത്തുന്നത് നിശബ്ദമായ യാഥാർത്ഥ്യത്തിന് മുന്നിലാണ്. അള്ളാഹു ആ മോൻ്റെ ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ.
0: ഇബ്രാഹിം മല്ലൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നബി ചരിത്രം കേട്ടു, അള്ളാഹു അക്ബർ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. മാഷാല്ലാ, നല്ല വിവരണം, ഒരുപാട് അറിവുകൾ ഇതിലുണ്ട്. നബിദിനത്തിൻ്റെ കോലാഹലങ്ങൾ കണ്ട് മനസ്സുകൊണ്ട് വേദനിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹമില്ല. റബ്ബെ, എല്ലാവർക്കും ഹിദായത്ത് നൽകണേ എന്നാണ് മൈമൂന ചീക്കിലോടിൽ നിന്ന്. അസ്സലാമു അലൈക്കും. ചരിത്രം കേട്ടപ്പോൾ, റസൂലിൻ്റെ മരണവിയോഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ കരഞ്ഞുപോയി. ചരിത്രം എത്ര കേട്ടാലും മതിയാവുകയില്ല എന്ന് സഫിയ കെ തിരൂരങ്ങാടി. ഇന്ന് സുന്നി പള്ളികൾ കണ്ടാൽ വിഷമം വരും, ലൈറ്റ് ഇട്ടുകൊണ്ട് അലങ്കരിച്ച് എന്ന് സുലേഖ തിരുവാലി കമൻ്റ് നടത്തിയിട്ടുണ്ട്.
1: നമ്മൾ നമ്മുടെ സ്ലോട്ടിലേക്ക് മടങ്ങുമ്പോൾ എത്തി നിൽക്കുന്നു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ.

0: മഷാല്ല, ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോക്കാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. നമ്മൾ എത്തി നിൽക്കുന്നത് മറ്റൊരു സ്ലോട്ടിലാണ്, മനോഹരമായ ഒരു സ്ലോട്ട്. ഒരു പ്രോഗ്രാം, പീസ് റേഡിയോയുടെ ഒരു പ്രോഗ്രാം പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു സ്ലോട്ടാണ്. കാരണം നൂറിലധികം പ്രോഗ്രാമുകളും നൂറിലധികം അവതാരകരും കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോയുടെ ഫാമിലി, നമ്മളറിയാത്ത ഒരുപാട് പ്രോഗ്രാമുകൾ. ഇന്ന് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ നമ്മളൊരു പുതിയ പരിപാടി, അല്ലെങ്കിൽ ഒരു പരിപാടിയെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ സ്ഥിരമായി കേൾക്കുന്നതാകാം, പക്ഷേ മറ്റു ചിലർക്ക് അതൊരു പുതുമയാകാം. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ അറിയുന്നു, പരിചയപ്പെടുന്നു, ഓർമ്മ ഓർമ്മ എന്ന പ്രോഗ്രാം. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും ഞായർ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:05 ഓർമ്മ പ്രക്ഷേപണം ചെയ്യുന്നത്. മുബാറക് ബിൻ ഉമർ, ഷെരീഫ് കാര എന്നിവരുടെ അവതരണത്തിൽ, ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള അവതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. യുവതയ്ക്ക് കരുത്തു പകർന്ന KM മൗലവി എന്ന ടൈറ്റിലിൽ ഷെരീഫ് കാര നടത്തുന്ന സംസാരം കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. മഹാനായ കെ ഉമർ മൗലവി റഹിമഹുള്ളയുടെ ജീവിതചരിത്രം കണ്ണുകൊണ്ട് കാണുന്ന വിധം രേഖപ്പെട്ട് കിടക്കുന്ന ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയാണ് ഇതുവരെയും നാം വായിച്ചുകൊണ്ടിരുന്നത്. തൗഹീദി പ്രബോധന രംഗത്ത് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മലയാള മണ്ണിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം വഹിച്ച കെ ഉമർ മൗലവി റഹിമഹുള്ളയുടെ ജീവിതത്തിൽ നിന്ന് പാഠമുണ്ട്. ഇൻഷാ അല്ലാ, ഇന്നു മുതൽ നാം തുടങ്ങുന്നത് കെ ഉമർ മൗലവി റഹിമഹുള്ളക്കും ദീനിൻ്റെ വഴിയിൽ വെളിച്ചമായി പ്രകാശിച്ചു നിന്ന മഹാനായ KM മൗലവി റഹിമഹുള്ളയെക്കുറിച്ചാണ്. അരനൂറ്റാണ്ടുകാലം സമുദായത്തിൻ്റെ പുരോഗതിക്കും നാടിൻ്റെ നന്മക്കും വിശ്വാസപരമായും വിദ്യാഭ്യാസപരമായും സമൂഹത്തിൻ്റെ ഉന്നതിക്കു വേണ്ടി ഇടതടവില്ലാതെ പ്രവർത്തിച്ച മഹാനായ നവോത്ഥാന നായകനാണ് KM മൗലവി റഹിമഹുള്ള. വൈദേശിക മേധാവിത്വത്തിൽ നിന്നും ഈ മഹാരാജ്യത്തെ മോചിപ്പിച്ചെടുക്കുന്നതിലും നേതൃപരമായ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുള്ള ധന്യമായ ജീവിതമാണ് KM മൗലവി റഹിമഹുള്ളയുടെ ജീവിതം. മഹാനായ KM മൗലവിയെക്കുറിച്ച് അദ്ദേഹത്തെ അടുത്തറിഞ്ഞവരും അദ്ദേഹത്തിൻ്റെ സമകാലക്കാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സഹപ്രവർത്തകരുമൊക്കെ ആയിരുന്ന മഹാനായ KM മൗലവി, NV അബ്ദുസലാം മൗലവി, PM മുഹമ്മദ് മൗലവി, KE ഉമർ മൗലവി, KP മുഹമ്മദ് ബിൻ അഹമ്മദ്, KK മുഹമ്മദ് മദനി, TE കുഞ്ഞുമൊയ്തീൻ മൗലവി, KK മുഹമ്മദ് അബ്ദുൽ കരീം റഹിമഹുമുള്ള തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഒരുമിച്ചുള്ള സ്മാരക ഗ്രന്ഥ കമ്മിറ്റി തയ്യാറാക്കിയ KM മൗലവി സ്മാരക ഗ്രന്ഥമാണ് ഓർമ്മയുടെ പുതിയ ഈ എപ്പിസോഡ് മുതൽ നാം വായിച്ചു തുടങ്ങുന്നത്. തീർച്ചയായും മഹത്തായ ആ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്നതിന് വലിയ പാഠമുണ്ട്. KM മൗലവി സ്മാരക ഗ്രന്ഥം നമുക്ക് വായിച്ചു തുടങ്ങാം. ആ വിടവുകൾ നികത്തുക. ടി.പി. കുട്ടിയമ്മു. കാത്തിബ് മുഹമ്മദ് മൗലവി മർഹൂം കൊടുങ്ങല്ലൂർ വാസം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങി വന്ന് അധിക നാൾ കഴിയുന്നതിനു മുൻപ് അദ്ദേഹവുമായി നേരിട്ട് പരിചയപ്പെടുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനു മുമ്പ് തന്നെ മുസ്ലിം ഐക്യം, അൽ അമീൻ, അൽ ഇർഷാദ് മുതലായ പത്രങ്ങളിൽ കൂടിയും മറ്റും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അഭിപ്രായങ്ങളും അന്ന് വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളിൽ പലരെയും സ്വാധീനിക്കുകയും ഞങ്ങളിൽ സമുദായാഭിമാനവും ദേശാഭിമാനവും വളർത്തുകയും ചെയ്തു പോന്നിരുന്നു. ഖിലാഫത്ത്, സ്വരാജ്, തൻസീം, പൂർണ്ണ സ്വാതന്ത്ര്യം എന്നീ പ്രസ്ഥാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇന്ത്യൻ ജനതയെ പിടിച്ചുകുലുക്കുകയും ആദർശപരമായ ഒരു ഉണർവിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പതച്ചുപൊങ്ങുന്ന ഒരു കോളിളക്കം നാട്ടിൽ ഉടനീളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. പുരോഗമന വാഞ്ഛയും അതിനുവേണ്ടി എന്തു ത്യാഗവും സ്വാഗതം ചെയ്ത് സ്വീകരിക്കുവാനുള്ള ഉന്മേഷവുമായിരുന്നു ചെറുപ്പക്കാരെ ഉത്സാഹഭരിതരാക്കിയ വികാരങ്ങൾ. അനൈക്യം, അസൂയ, വ്യക്തിമത്സരം മുതലായ ശിഥിലീകരണ ശക്തികളെ എതിർത്തു പരാജയപ്പെടുത്തുന്നതിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരുടെ ഹൃദയമുള്ള വൃദ്ധന്മാരും അഹമഹമികയ മുന്നോട്ടു വന്നു. ഈ ഉത്കർഷ പ്രവാഹത്തിന് ധാർമ്മികമായ പ്രേരണയും പരിപക്വമായ ഊക്കും നൽകിക്കൊണ്ടിരുന്ന ഒരു മഹാശക്തിയായിരുന്നു കെ.എം. മൗലവി. ഈ പ്രേരണയും പ്രോത്സാഹനവും അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് അവസാന നിമിഷം വരെ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. നിഷ്കളങ്കമായ ആത്മവിശ്വാസവും പതരാത്ത കർമ്മധീരതയും സത്യത്തിലും ക്ഷമയിലുമുള്ള ഉറച്ച നിലപാടും അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉദിച്ചുയർന്ന പരിഷ്കരണങ്ങൾക്ക് വിലയിരുത്തുന്നത് സമുദായത്തിൻ്റെ അന്നത്തെ അവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. അജ്ഞാനവും അന്ധകാരവും എല്ലാ രംഗങ്ങളിലും സമുദായത്തെ മൂടിപ്പിടിച്ചിരുന്നു. അങ്ങനെ കേരളീയരുടെ ഇടയിൽ പൊതുവായും കേരള മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രത്യേകമായും മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. പരേതന്റെ ആത്മശാന്തിക്കും മഗ്ഫിറത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മഹാനായ കെ.എം. മൗലവി റഹിമഹുള്ളയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ തുടർഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത
2: ഓർമ്മയുടെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡിനാണ് നമ്മൾ കാതോർത്തത്. ഷെരീഫ് കാരയാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കെട്ടി.
0: ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും ഞായർ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6-5 നുമാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. മുബാറക് ബിൻ ഉമർ, ഷെരീഫ് കാര എന്നിവരുടെ അവതരണത്തിൽ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള അവതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന തിരുമൊഴികളിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: അഭിമാന സംരക്ഷണം നരകമോചനത്തിനു കാരണം എന്ന വിഷയത്തെ അധികരിച്ച് കെ.വി. മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹമാ മുഅ്മിനൻ മിൻ മുനാഫിഖിൻ بعث الله ملكا يحمي لحمه يوم القيامه من نار جهنم ومن رمى مسلما بشيء يريد شينه به حبسه الله على جسر جهنم حتى يخرج مما قال بسرديو ശ്രോതാക്കളെ, മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മുആദബിന് അനസ് അൽ ജുഹനി എന്നാണ് അൻസാരി സ്വഹാബിയായ ഇദ്ദേഹത്തിൻ്റെ നാമം. അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രസിദ്ധനായ സഹലുബിന് മുആദ് റളിയല്ലാഹു അൻഹു. മിസ്രുകാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം മദീനയിൽ നിന്ന് പിന്നീട് മിസ്രിലാണ് സ്ഥിരതാമസമാക്കിയത്. അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ ഹമ മുഅ്മിനൻ മിൻ മുനാഫിഖിൻ. ഒരാൾ ഒരു മുഅ്മിനെ, ഒരു വിശ്വാസിയെ കപടവിശ്വാസിയിൽ നിന്ന് കാത്ത് സൂക്ഷിച്ചാൽ, തടഞ്ഞ് സംരക്ഷിച്ചാൽ, ഹമാ എന്ന് പറഞ്ഞാൽ തടയുക, തടഞ്ഞ് സംരക്ഷിക്കുക എന്നൊക്കെയാണ്. മുനാഫിഖ് കപടവിശ്വാസി. അപ്പോൾ ഒരു കപടവിശ്വാസിയിൽ നിന്ന് ഒരു മുഅ്മിനെ ഒരാൾ സംരക്ഷിച്ചാലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കപടനായ ഒരുത്തൻ മുഅ്മിനായ ഒരുത്തനെ അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമ്പോൾ, തൻ്റെ സഹോദരനെക്കുറിച്ച് ശരിയല്ലാതെ സംസാരിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചാൽ എന്നാണ് ഉദ്ദേശം. അങ്ങനെ ഒരു മുഅ്മിൻ തൻ്റെ ബാധ്യത നിർവഹിച്ചാൽ, ബഅസല്ലാഹു മലക്കൻ, അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കും. ബഅസല്ലാഹു മലക്കൻ, അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കും. യഹ്മീ ലഹ്മഹു, അദ്ദേഹത്തിൻ്റെ മാംസം സംരക്ഷിക്കാനായി, തടയാനായി, യൗമുൽ ഖിയാമ അന്ത്യദിനത്തിൽ, മിന്നാരി ജഹന്നം നരകത്തിയിൽ നിന്ന്. അപ്പോൾ ദുനിയാവിലൊരു മുഅ്മിനെ ഒരു മുനാഫിക്ക് അഭിമാനക്ഷതം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമാന സംരക്ഷണത്തിനായി പ്രതിരോധിച്ചാൽ, ഒരു കപട വിശ്വാസിയിൽ നിന്ന് ഒരു മുഅ്മിനിൻ്റെ അഭിമാനം സംരക്ഷിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നരകത്തിയിൽ നിന്ന് ആ വ്യക്തിയുടെ മാംസം, അതായത് നരകത്തിയിലെരിയുന്നതിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ ഒരു മലക്കിനെ പ്രത്യേകം ഏർപ്പാടാക്കും എന്ന് ചുരുക്കം. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ റമാ മുസ്ലിമൻ ബിഷൈഇൻ യുരീദു ശൈനഹു ബിഹി, ഒരാളൊരു മുസ്ലിമിനെ നാണം കെടുത്താൻ വേണ്ടി വല്ലതും പറഞ്ഞാൽ, വല്ല വാക്കും ഉപയോഗിച്ചാൽ, റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണല്ലോ പദത്തിൻ്റെ അർത്ഥം. വമൻ റമാ മുസ്ലിമൻ ബിഷൈഇൻ, ഒരാൾ ഒരു മുസ്ലിമിനെ എന്തെങ്കിലും നിരക്ക് ആക്ഷേപിച്ചു, ആക്ഷേപിച്ച വാക്ക് പറയോ തെറി പറയുകയോ അവൻ്റെ അഭിമാനത്തിന് ക്ഷതം ഏൽക്കുന്ന രൂപത്തിൽ മോശമായി പറഞ്ഞാൽ, യുരീദു ഷൈനഹു എന്നാണ്, യുരീദു ഷൈനഹു ബിഹി, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അവനെ മോശമാക്കുക എന്നതാണ്. ഷെയ്ൻ എന്നാണല്ലോ മോശമാക്കൽ. അപ്പോൾ ഒരു മുസ്ലിമിനെ മോശമാക്കാൻ വേണ്ടി, അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ, അവനെ മാനം കെടുത്താൻ വേണ്ടി വല്ലവനും വല്ല രൂപത്തിലും സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്താൽ, ഹബസഹുല്ലാഹ്, അല്ലാഹു അവനെ തടഞ്ഞുവെക്കും. അലാ ജിസ്രി ജഹന്നം, നരകത്തിലെ ജിസ്രിൽ, നരകത്തിന് മീതെയുള്ള പാലത്തിൽ, ഹത്താ യഖ്റുജ മിമ്മാ ഖാല, അവനാ പറഞ്ഞതിൽ നിന്ന് പുറത്തു വരുന്നതുവരെ, അവനാ പറഞ്ഞതിൽ നിന്ന് പുറത്തു വരുന്നതുവരെ. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നന്മകളെടുത്ത് ഇവന് നൽകി, അങ്ങനെ അവൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലം തീരുമാനിക്കുന്നതുവരെ, അതല്ലെങ്കിൽ അല്ലാഹു മാപ്പ് കൊടുക്കുന്നതുവരെ എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണങ്ങൾ. അപ്പോൾ അഭിമാന സംരക്ഷണം നരകമോചനത്തിന് കാരണമാകുമെന്നും, മറ്റാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചാൽ, ഒരാളെ മാനം കെടുത്തുകയോ ഒരാളെ മോശമാക്കുകയോ ഒരാളുടെ അഭിമാനത്തിന് പരിക്കേൽപ്പിക്കുകയോ ഒരാളെ വിഷമിപ്പിക്കുകയോ മനസ്സിന് മുറിവേൽപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അത് വലിയ നഷ്ടമായിരിക്കും. നാളെ ശക്തമായ താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകിയത്. നരകത്തിൻ്റെ പാലത്തിൽ അല്ലാഹു അവനെ തടഞ്ഞുവെക്കും, അതിൽ നിന്ന് മോചിതനാകുന്നതുവരെ, അല്ലാഹു മാപ്പ് നൽകുന്നതുവരെ, അല്ലെങ്കിൽ അവൻ്റെ ഫലങ്ങളൊക്കെ ആരെക്കുറിച്ചാണോ പറഞ്ഞ് അവന് ഏൽപ്പിച്ച്, അങ്ങനെ അതിൻ്റെ പൂർണ്ണത കൃത്യമായ നടപടി സ്വീകരിക്കുന്നതുവരെ ഏറ്റവും ഭീതിതമായ ഒരവസ്ഥയിലായിരിക്കും. ഇങ്ങനെ ഒരാളെ മോശമാക്കിയവൻ, അത് പരദൂഷണമാകട്ടെ, പരിഹാസമാകട്ടെ, കുത്തുവാക്കുകളാകട്ടെ, ഇരട്ടപ്പേര് വിളിക്കലോ മറ്റെന്തോ ആകട്ടെ, എന്തായിരുന്നാലും വലിയ ശിക്ഷയായിരിക്കും, ഭയാനകമായ ഭീതിതമായ അവസ്ഥയായിരിക്കും നാളെ പരലോകത്തുണ്ടാവുക എന്ന തിരിച്ചറിവ് ഈ ഹദീസ് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി കഴിയുന്നതുപോലെ മറ്റൊരാളെ സംരക്ഷിച്ച്, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ, അഭിമാന സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി, ഒരാളെയും മാനം കെടുത്താതെ, ഒരാളെയും മുറിയേൽപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് ഓരോ വിശ്വാസിക്കുമാകേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇതുവരെയും കാതോർത്തു
2: കെവി മുഹമ്മദ് അലി മൗലവിയുടെ സംസാരം അഭിമാന സംരക്ഷണം നരകമോചനത്തിന് എന്ന ടൈറ്റിലെ തിരുമൊഴികൾ.

0: ഫിറോസ് ടി എന്ന് പറയുന്ന ഒരു ശ്രോതാവ്, കുതുബിയത്ത് മൗലിദ് ഇവ അർത്ഥമറിയാതെ ചൊല്ലുന്ന സാധാരണക്കാരൻ്റെ വിധി എന്താണ്? ഇതിൻ്റെ ഒക്കെ അർത്ഥമറിഞ്ഞ് ചൊല്ലുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാമോ എന്നാണ് ഫിറോസ് ടി ചോദിച്ചിട്ടുള്ളത്. പതിവ് പോലെ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു, നമുക്ക് ഈ ഒരു ലൈവിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എടുക്കുക. ഇന്നത്തെ തിരുമൊഴിയും കേട്ടാൽ അൽഹംദുലില്ലാ ഓരോ വാക്കുകളും വിശദമായി പറഞ്ഞു തന്നു, ഒരു ഹദീസ് പഠിച്ചു എന്ന് സഫിയ കെ തിരുവരങ്ങാടി. ആദ്യം ആൻസർ അയക്കുന്ന 13 പേരെ വിജയികളായി തിരഞ്ഞെടുത്തുകൂടെ എന്ന് മനാഫ് പാലക്കാട്.
1: 18-ാമത്തെ അടവാണ്.
0: അതുങ്ങൾ ഖതീബും അതേപോലെ തന്നെ മഹ്മൂമും ഇമാമോട് തീരുമാനിച്ചാൽ മതി. ആ മോനെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സലീമ ഒതുക്കുങ്ങൾ. വൈകീട്ട് ലൈവ് കഴിഞ്ഞ് എന്നും ഓർമ്മ കേൾക്കാറുണ്ട്, അൽഹംദുലില്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട് എന്ന് സഫിയ കെ തിരുവരങ്ങാടി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്, അവിടെ ഇന്നലെയും രാത്രി 10 മണി വരെ മൗലൂദും എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്. ഞങ്ങളുടെ നിസ്കാരത്തിൽ പോലും അസ്വാരസ്യമാണ്. ഫാൻ സ്പീഡിലിട്ടാൽ പോലും ചെവിയടപ്പിക്കുന്ന ശബ്ദത്തിലാണ് ഇവിടെ ബിദഅത്തുകൾ നടക്കുന്നത് എന്ന് ഷുഹൈബ എം വളപട്ടണം കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്ലം കുർഫുഖാൻ ഷാർജയിൽ നിന്ന് സലാം പറഞ്ഞു കൂടെയുണ്ട്, നല്ലൊരു ഹദീസാണ് മൗലവി അറിയിച്ചു തന്നത് എന്ന്. നമ്മിൽ പലരിലും ഉണ്ടാവുന്നൊരു കാര്യം തന്നെയാണ് എന്ന് ഷുഹൈബ എം വളപട്ടണവും കമൻറ്റ് നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്.
1: റേഡിയോയുടെ ചില അപ്ഡേറ്റ്സുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്, കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. അതേപോലെ അറബി ഭാഷാ പഠനം സലീം സുലമിയാണ് നേതൃത്വം നൽകുന്നത്. 2-ാം മൊഡ്യൂൾ വിജയകരമായി തുടരുന്നു. അറബി ഭാഷാ പഠനത്തിൻ്റെ ആഴത്തിലുള്ള പഠനമാണ് ഈ ഒരു ക്രമബദ്ധമായ പഠന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് ഷോയിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നു അബ്ദുൽ വാസിഹ് പാടിയ അർഹമുർ റഹീമ എന്ന ഈരടികളോടുകൂടിയ സ്വരം.

0: മഷാ അല്ലാ, സ്വരമാധുര്യമായ വളരെ ശ്രവണമനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ സ്വരത്തിലൂടെ നമ്മൾ കാതോർത്തിരിക്കുന്നത്.
1: നല്ല അർത്ഥവത്തായ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് ബഷേരി അബു. മാഷാ അല്ലാ, സ്വരം സൂപ്പർ എന്ന് സീനത്ത് പാലക്കാട്. മാഷാ അല്ലാ, തിരുമൊഴിയും പുലിരിവട്ടവും കേൾക്കാതെ പോയാൽ വല്ലാത്ത നഷ്ടം തന്നെ എന്ന് സെറീന താമരശ്ശേരി. ഉത്തരം ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉത്തരം പറയേണ്ട സ്ലോട്ടിലാണ് എത്തിയിട്ടുള്ളത്.
0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ട ഗുഹാവാസികൾ എത്ര പേരായിരുന്നു? എന്നതാണ് ഇന്നത്തെ ചോദ്യമുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ, ഒരു ചെറിയ ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും ആ ഉത്തരത്തിലേക്ക് വരാവുന്നതാണ്. ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മു ഗുൽസു ചിറമംഗലം. പാട്ട് കേട്ട് ശരീരം കോരിത്തരിച്ചു, നല്ല വോയിസാണ്, മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: സുലേഖ തിരുവാലി നല്ല അടിപൊളി സ്വരം, അടിപൊളി നല്ല അർത്ഥമുള്ള വരികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വരം സൂപ്പർ, മാഷാ അല്ലാ, പടച്ചനാഥനെ പറ്റിയുള്ള നല്ല അർത്ഥവത്തായ ഗാനം മോന, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് റുഷ്ദ കാളികാവ്. സ്വരം മാഷാ അല്ലാ, നല്ല ഗാനം, അല്ലാഹുവിനെ കൂടുതൽ അറിയാൻ കഴിയുന്ന പാട്ട് എന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുലരിവട്ടത്തിന് ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് ഇന്ന് വഴിവിളക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2638 വഴിവിളക്കാണ് ഇന്നുള്ളത്. അതിൻ്റെ ഭാഷകളെക്കുറിച്ച് പതിവ് പോലെ പുതിയ ശ്രോതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയട്ടെ, മലയാളം, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ, തെലുഗു, നേപ്പാളി ഭാഷകളിലൊക്കെ നമുക്കത് ലഭ്യമാണ്. മുതിർന്നവരെ മനസ്സോട് ചേർക്കുക, അതാണ് ഇന്നത്തെ വഴിവിളക്കിൻ്റെ ഹെഡിങ്. ബർക്കത്ത് അഥവാ അനുഗ്രഹം നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരോടൊപ്പമാണ് എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതാണ് ഇന്നത്തെ ഒരു വഴിവിളക്കിൻ്റെ ഉള്ളടക്കം. അപ്പോൾ സമൂഹത്തിലെ മുതിർന്നവരെ ചേർത്ത് നിർത്താനും ആദരിക്കാനും പുതുതലമുറയെ നാം ശീലിപ്പിക്കണം. അവർ നമ്മുടെ നിലനിൽപ്പിൽ മഹത്തായ പങ്കുവഹിക്കുന്നവരാണ് എന്നൊരു ബോധം ഈ ഒരു പുതുതലമുറക്കുണ്ടാവണം. അതാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്.

ജമീല വി കെ പൂനൂർ. 517 തുടങ്ങുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതിന് കൃത്യമായൊരു മറുപടി നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാക്കും. റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉത്തരം ഒന്നുകൂടി പറയാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ല, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ ഉത്തരം പറയും. അതേപോലെ തന്നെ പിന്നെ അമിർട്ടിയടത്തനാട്ടുകരയുടെ ഒരു കവിതയിലേക്കാണ് പോകുന്നത്. ഹൃദയങ്ങളിൽ പ്രകാശത്തിൻ്റെ പൂക്കൾ വിടർത്തുന്ന ശാന്തസുന്ദരമായ മാർഗമാണ് ഇസ്ലാം. ഹൃത്തുക്കളിൽ അടിച്ചേൽപ്പിക്കലിൻ്റെ കരിനിഴൽ

0: വീഴ്ത്താൻ അതൊരിക്കലും മുതിരുന്നില്ല. ഹൃദ്യമായ സന്ദേശത്താൽ ഓരോ മനസ്സിനെയും ബോധ്യപ്പെടുത്തി മാത്രം അത് ക്ഷണിക്കുന്നു. ഹൃദഗതങ്ങൾ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശം മനുഷ്യനത് നൽകുന്നു. ഹൃദയപൂർവമേകനായ സൃഷ്ടാവിനോട് മാത്രം കീഴടങ്ങുമ്പോൾ അവിടെ സ്വാതന്ത്ര്യം പൂക്കുന്നു. ഹൃദയങ്ങളിൽ അവരെ വിശ്വാസത്തെയും ആദരവോട് ചേർത്ത് പിടിക്കാൻ അത് പഠിപ്പിക്കുന്നു. ഹൃദ്യമായ സ്നേഹത്തിൻ്റെ ലാവണ്യത്താൽ ഈ ലോകത്തിൻ്റെ മനസ്സുകളെ അത് കീഴടക്കുന്നു.
1: മനോഹരമായ
0: ഒരു കവിതയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്.
1: നമ്മൾ എത്തി നിൽക്കുന്നത് മറ്റൊരു സ്ലോട്ടിലേക്കാണ്. ഇന്നത്തെ വഴിവിളക്കിൻ്റെ സ്ലോട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അത് വായിച്ചിട്ടുണ്ട്, അൽഹംദുലില്ല. ഏതായിരുന്നാലും ഈ ഒരു ഇന്നത്തെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ
0: സൂചിപ്പിക്കുക,
1: ഒരല്പ കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമൂഹത്തിലെ മുതിർന്നവരെ ചേർത്ത് നിർത്താനും ആദരിക്കുവാനും പുതുതലമുറയെ നാം ശീലിപ്പിക്കണം. അവർ നമ്മുടെ നിലനിൽപ്പിൽ മഹത്തായ പങ്ക് വഹിക്കുന്നവരുമാണ്. ലൗലാ ഷുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ എന്ന് തുടങ്ങുന്നൊരു കവിത ഉണ്ട്. ലൗലാ ഷുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്ബിയത്തു മിനൽ യതാമ റുദ്ദഉ ഒമുഹ്മിലാത്തുൻ ലിൽ ഫലാത്തി റുത്തഉ സുബ്ഹ അലൈക്കുമുൽ അദാബുൽ ഔജഉ. വളരെ മനോഹരമായ വരികൾ ഉൾക്കൊള്ളുന്ന ഒരു വാചകം തന്നെയാണ്. അഥവാ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വൃദ്ധരായ ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എത്തീമികളായ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ,
0: മുലകുടിക്കുന്ന കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ,
1: അതുപോലെ തന്നെ താഴ്വരകളിൽ
0: മേഞ്ഞു നടക്കുന്ന മുണ്ടാപ്രാണികളും ഇല്ലായിരുന്നുവെങ്കിൽ,
1: അള്ളാഹു
0: ആകാശത്തു നിന്ന് റഹ്മത്തും ഈ ഭൂമിയിലേക്ക് വർഷിക്കുമായിരുന്നില്ല എന്നതാണ്
1: ആ വഴിവിളക്കുമായി ബന്ധപ്പെട്ട് അല്പം കൂട്ടിച്ചേർക്കാനുള്ളത് കൊണ്ട് ഞാനത് അതിനോട് ആഡ് ചെയ്തത്. ഏതായിരുന്നാലും നമ്മുടെ അബ്ദുൽ ജലീൽ നറുകര മഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം പറയുന്നു, നബി ചരിത്രം കേട്ടപ്പോൾ വളരെയധികം അറിവ് നേടാനായി. കാരണം ചുറ്റുപാടുകളിൽ നിന്നും കാണാനും കേൾക്കാനും കഴിയുന്നത് ജന്മദിനത്തെക്കുറിച്ചാണ്, നബി തങ്ങളുടെ വഫാത്തിനെ കുറിച്ച്.
0: അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് റബീഉൽ അവൽ മാസം എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കണ്ണീരോടുകൂടിയല്ലാതെ ഈ ഒരു മാസം പിന്നിടാൻ കഴിയില്ല. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നാടിൻ്റെ നാനാഭാഗങ്ങളിലുമൊക്കെ ക്രിസ്തീയ സഹോദരങ്ങളെപ്പോലും കവച്ചു വെക്കുമാർ പള്ളികളും അതേപോലെ തന്നെ ആരാധനാലയങ്ങളുമൊക്കെ അലങ്കരിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായിത്തരങ്ങൾ കാണുമ്പോൾ ഏതൊരു മുഅ്മിനിനും മനസ്സു വേദനിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികം മാത്രം. ആ ഒരു ആശയമാണ് ഇന്ന് നമ്മൾ നമ്മുടെ അനുഭവ സെഷനിൽ നമ്മൾ പങ്കുവച്ചത്. അതാണ് ആ പ്രിയപ്പെട്ട ശ്രോതാവ് നമ്മളോട് സൂചിപ്പിച്ചത്.
1: നമ്മുടെ അല്ലിജാബയിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന റിവാർഡ് സ്വീകരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്.
0: സുമയ്യ എൻ കമ്പിലാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
1: നമുക്കത് നേരെ അല്ലിജാബയിലേക്ക് കൈമാറാവുന്നതാണ്. ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല.
0: അതെ,
1: ചോദ്യം എന്തായിരുന്നു?
0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുർആൻ സൂറ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ട ഗുഹാവാസികൾ എത്ര പേരായിരുന്നു എന്നതാണ് ഇന്നത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്.
1: ഓപ്ഷൻ സി ആണ്.
0: സി ആണല്ലേ? സി എന്ന് പറഞ്ഞാൽ അതേതാണ്? ഏഴു പേർ അല്ലേ? എട്ടാമൻ നായ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഉത്തരം. ഖുർആനിലെ സൂറ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ട ഗുഹാവാസികൾ എത്ര പേരായിരുന്നു? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഏഴു പേർ അല്ലേ?
1: ആ, നമുക്ക് ആ ഒരു സൂറത്ത് പഠിക്കുമ്പോൾ അതിലിങ്ങനെ ഒരു നിശ്ചിതമായ എണ്ണം അവിടെ പറയുന്നില്ല.
0: അതെ,
1: അപ്പോൾ അവിടെ ഓപ്ഷൻ സി ഏഴ് പേർ എട്ടാമൻ നായ.
0: ചിലപ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള വഴിയുണ്ട്. അപ്പൊ നിങ്ങൾ സലഫി അതൊന്ന് ക്ലിയർ ആയിട്ട് അതിന്റെ ഉത്തരവ് എന്നാണ് പറഞ്ഞു.
1: തീർച്ചയായും അവിടെ നമുക്ക് നിശ്ചിതമായ എണ്ണം അള്ളാഹുവിനു മാത്രം അറിയാം. കൂടുതലും ഏഴുപേരാണ് എട്ടാമൻ നായ എന്നുള്ള ഒരു അഭിപ്രായത്തിനാണ് കൂടുതൽ പണ്ഡിതന്മാരുടെയും കൗലുള്ളത് എങ്കിലും ഓപ്ഷൻ ഡി തന്നെയാണ് ഏറ്റവും ശരിയായ ഉത്തരം.
0: ഇന്നത്തെ ഉത്തരം ഓപ്ഷൻ ഡി. അതിന്റെ തഫ്സീർ എന്ന് പറയുന്ന നിശ്ചിത എണ്ണം
1: അള്ളാഹുവിന്
0: മാത്രം അറിയാം. കൂടുതൽ പേർ ഏഴെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ കൃത്യമായിട്ടുള്ളത്.
1: വിജയികൾ നമുക്ക് ഇൻഷാല്ലാ പ്രഖ്യാപിക്കാവുന്നതാണ്. അല്പ നേരം കഴിഞ്ഞു.
0: തീർച്ചയായും
1: ഇവിടെ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്.
0: അതെ, ഒന്ന് പേടിപ്പിച്ചു വിട്ടു എന്ന് പറയുന്നുണ്ട് ആര്? ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളത്ത് നിന്ന്. അൽഹംദുലില്ലാ മാഷാല്ലാ, ഉത്തരം ശരിയായി എന്ന് റസിയ ചങ്ങാണിയും കമന്റ് വിട്ടിട്ടുണ്ട്.
1: അൽഹംദുലില്ലാ, നമുക്ക് സിസ്റ്റം ആ ഒരു 13 പേരെ, വിജയികളിൽ 13 പേരെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരിലേക്ക് എത്താം. അതിനു മുമ്പ് ഒരു ചെറിയ ഒരു ചിന്ത നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വിശ്വാസി നിർവഹിക്കുന്ന നമസ്കാരം, മാക്സിമം പോയാൽ ഒരു വഖ്ത് നമസ്കാരം 10 മിനിറ്റാണ് ഉണ്ടാവുക ഏകദേശം. സുബഹി നമസ്കാരമാണ് ഏറ്റവും കൂടുതലായി നമ്മൾ സമയം ഡ്യൂറേഷൻ ഉള്ളത്. പക്ഷേ പലപ്പോഴും ആ ഒരു 10 മിനിറ്റ് ആത്മാർത്ഥമായി വളരെ മധുരകരമായ ഇബാദത്തായി നമുക്കത് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ഗൗരവമായുള്ള ഒരു ചിന്ത ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതേ മനുഷ്യൻ അവൻ ഒരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ, ആ ഫുട്ബോൾ മാച്ച് ആകട്ടെ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ദൈർഘ്യമുള്ളത് മിനിമം 90 മിനിറ്റാണ്.
0: അതെ,
1: പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൂടുകയേ ചെയ്യുള്ളൂ. ഗോൾ നില സമനിലയിലായാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സമയം പിന്നെയും കൂടുകയാണ് ചെയ്യാം. 90 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു ക്രിക്കറ്റാണെങ്കിൽ 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ മിനിമം കളിയുണ്ടാകും. അപ്പോൾ ഒരു മുഅ്മിനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു സമയം, ഒരു 10 മിനിറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ, റബ്ബിൻ്റെ മുമ്പിൽ വിനീത വിധേയനായി ഇബാദത്ത് നമസ്കാരം നിർവഹിക്കുവാൻ അവൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഗൗരവകരമായ ഒരു ചിന്ത ഇവിടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ചിന്ത. അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ പല ആളുകളും പറയാറുണ്ട്, ആ നടന്ന ഒരു കളിയിൽ ആ ഒരു ഗോൾ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഇന്ന ആൾ കൊണ്ടുവന്ന ഫുഡ് പിന്നെ ബോള് കൊണ്ട് അയാൾ അങ്ങോട്ട് പാസ് കൊടുത്തു, ഇങ്ങോട്ട് പാസ് കൊടുത്തു എന്നൊക്കെ വളരെ കൃത്യമായി ഓർത്തിരിക്കുന്ന പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ആളോട് ചോദിക്കണമെന്ന് ഏതായിരുന്നു ഒന്നാമത്തെ റക്കാത്തിൽ ഇമാമ് പാരായണം ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളെ തറപ്പിച്ചു നോക്കുകയും അതല്ലെങ്കിൽ തലകുനിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള സമീപനത്തിൽ നമ്മളൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ഒരു ചിന്തയാണ് ഇന്ന് പങ്കുവച്ചത്.
1: യഥാർത്ഥ ഉത്തരം ഡി തന്നെയാണ് എന്ന് ഉസ്മാൻ കൂട്ടിലങ്ങാടിയും സൗജ കൊളക്കാട് എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് പറയുന്നുണ്ട്. മഞ്ചേശ്വരത്ത് നിന്ന് മോഹസിനെയും പറയുന്നു അൽഹംദുലില്ലാ ഉത്തരം ശരിയാണെന്ന് പറയുന്നുണ്ട്. ഉമ്മ ഹംന അത്തോളയിൽ നിന്ന് അൽഹംദുലില്ലാ എന്തായിരുന്നാലും നിങ്ങൾ സി പറഞ്ഞപ്പോൾ ഖുർആൻ എടുത്ത് സംശയം തീർക്കാൻ വരികയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ ഉത്തരം ശരിയാണ് എന്ന് ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പീസ് റേഡിയോ മാത്രം കേൾക്കാൻ പറ്റിയ, അസ്സലാമു അലൈക്കും, ഒരു മെസ്സേജ് ക്ലിയർ അല്ല. ഷിഹാബ് എന്നൊരു സഹോദരന്റെ മെസ്സേജ് ക്ലിയറായി മനസ്സിലാവുന്നു.
0: നമ്മുടെ ശ്രോതാക്കളിലേക്ക് പിന്നെ നമ്മുടെ ജമീല വി കെ പൂനൂർ ചോദിച്ച ഒരു ചോദ്യം നമ്മുടെ പ്രൊഡക്ഷൻ ടീമിന് കൈമാറുകയാണ്. 517 തുടങ്ങുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വൈകാതെ അതിനുള്ള ഒരു മറുപടി നിങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അബൂവിയെ പറഞ്ഞിട്ടുള്ളത് ഇടക്ക് സമയം പറഞ്ഞാൽ നന്നായി, തീർച്ചയായും ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 38 സെക്കൻഡായി.
1: അബ്ദുൽ കരീം തൂമിനാട്ട്, ഈ കാലഘട്ടത്തിലെ കല്യാണത്തിന്റെ അനാചാരത്തെപ്പറ്റി കുടുംബക്കാരോട് സംസാരിച്ചപ്പോൾ, അതിനെപ്പറ്റി പറഞ്ഞുകൊടുത്തപ്പോൾ അവർക്കത് ദഹിക്കുന്നില്ല. അവർ പറയുന്നു, നിങ്ങൾക്കും കുട്ടികളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കാണാം എന്നൊക്കെയുള്ള ഒരു മറുപടിയാണ് പലപ്പോഴും പലരിൽ നിന്നും വരുന്നത്. ഏറെ വിഷമമാകുന്നുണ്ട് എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം.
0: സഫിയ കെ തിരുരങ്ങാടി, ഉത്തരം സി ആണോ ഡി ആണോ, ഏതായാലും ഒരു കൺഫ്യൂഷൻ തന്നെ, ഞാൻ ഡി ആണ് അയച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത വിധം തന്നെ അത് സലഫി ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഉത്തരം ഡി ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്.
1: ശരി, ചോദ്യം ചോദിച്ചു, അതിൻ്റെ ഉത്തരവും നമ്മൾ പറഞ്ഞു. ഇനി ആ ഉത്തരങ്ങളിലേക്ക് എത്തിയ വിജയികളിൽ 13 പേരെ നമ്മൾ ഇൻഷാ
0: തെരഞ്ഞെടുത്ത 13 പേരെ നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്.
1: അബൂബക്കർ കേസി, റസ്നി ഹാജിയാർപ്പള്ളി,
0: അതെ,
1: റഷീദ കക്കാട്ട്, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, റസിയ മാളിയക്കൽ അരീക്കോട്ട്, ഹഫ്സ വെള്ളില, ഉസ്മാൻ കൂട്ടിലങ്ങാടി, സെറീന വി പി വളാഞ്ചേരി, മൊയ്തീൻ കുഞ്ഞി, ലൈല സി വി ആനക്കര, ഖദീജ തൊടുപുഴ, മുബീൻ ചെമ്പങ്കൊല്ലി ആൻഡ് എഹിജാസ്. ഇജ്ഹാസ്നാണ് അതിലുള്ളത് അല്ലേ?
0: അതെ,
1: ഇജ്ഹാസ് തന്നെയായിരിക്കും പേര്. അത്
0: ഇജാസ്നാവാനാണ് വഴിഞ്ഞ്, അങ്ങനെ
1: സ്ഥലപ്പേരും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പേരൊന്ന് വ്യക്തമാക്കണം.
0: ഇതിപ്പോൾ നമ്മൾ ചന്ദ്രനിൽ പോയൊരു പ്രതീതിയാണ് ഉള്ളത് അല്ലേ? നമുക്ക് ആളെ ഒരു കൃത്യത കിട്ടുന്നില്ലല്ലോ. അപ്പോൾ വിജയികൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ട സിസ്റ്റം തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരെയാണ് വിജയികളുടെ കൂട്ടത്തിൽ നിന്ന് പറയുന്നത്. അബൂബക്കർ കേസി, റസ്നി ഹാജിയാർപ്പള്ളി, റഷീദ കക്കാട്, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, റസിയ മാളിയക്കൽ അരീക്കുട, ഹഫ്സ വെള്ളില, ഉസ്മാൻ കൂട്ടിലങ്ങാടി, സെറീന വി പി വളാഞ്ചേരി, മൊയ്തീൻ കുഞ്ഞി, ലൈല സി വി ആനക്കര, ഖദീജ തൊടുപുഴ, മുബീൻ ചെമ്പങ്കൊല്ലി, ഇജ്ഹാസ്.
1: ഖദീജ തൊടുപുഴ ചോദിച്ചിട്ടുണ്ട്, എന്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം കനിയുമോന്ന്. കനിഞ്ഞല്ലോ,
0: തീർച്ചയായും
1: സിസ്റ്റം കനിഞ്ഞിട്ടുണ്ട്.
0: അതെ,
1: നിങ്ങളുടെ പേരും 13 എണ്ണത്തിൽ
0: വന്നിട്ടുണ്ട്. സീനത്തു പാലക്കാട്, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുംതാസ് ബേപ്പൂർ, എൻ്റെ ഉത്തരവും ശരിയാണ് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഇന്നലെ ഞാനും വിജയിയായിരുന്നു എന്ന് സഫിയ ഇടപ്പാൾ കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതായത് പിന്നെ നമ്മളെ സിസ്റ്റം പരിഗണിക്കുന്നില്ല എന്ന് വിജയിയാണ് ഉമ്മു ഹംന അത്തോളി കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇങ്ങനെ ഒരുപാട് ആളുകൾ വിജയികളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ സിസ്റ്റം തിരഞ്ഞെടുക്കുന്ന 13 ആളുകൾ മാത്രമാണ് ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് ആളുകൾ വിജയികളുടെ കൂട്ടത്തിലുണ്ട് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സൗദാമുട്ടം, ഉത്തരം ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം, എൻ്റെ ആൻസർ ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മൊഹ്സിന മഞ്ചേശ്വരം, അൽഹംദുലില്ലാ, ഉത്തരം ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെജിമ കെ കെ, അൽഹംദുലില്ലാ, ഉത്തരം ശരിയാണ്. റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, എൻ്റെ ഉത്തരം ശരിയാണ്. മുസ്തഫ വള്ളിത്തോട്, എൻ്റെ ഉത്തരം ശരിയാണ്. ധാരാളക്കണക്കിന് ശ്രോതാക്കൾ കമൻ്റ് നടത്തിയിട്ടുണ്ട്.
1: നമ്മൾ എത്തി നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സ്ലോട്ടിലേക്ക്. ഒരു ചോദ്യവും ഒരു ഉത്തരവും. സ്വാഭാവികമായ പരിപൂർണമല്ലാത്ത ശാരീരിക ക്രമമുള്ളവരോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നു മുഹമ്മദ് സ്വാദിഖ് മദീനി.
2: അംഗപരിമിതിയുള്ളവർ, കണ്ണു കാണാത്തവർ, അതുപോലുള്ള സ്വാഭാവിക പരിപൂർണമല്ലാത്ത ശാരീരിക ക്രമമുള്ളവർ, ഇവരോടൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രമാണബദ്ധമായി ഖുർആൻ, ഹദീസ് എന്നിവ അടിസ്ഥാനമാക്കി ഒന്ന് വ്യക്തമാക്കാമോ എന്നാണ് ചോദ്യം.
3: ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന് ആ വിഷയത്തിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്നക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യം ലഭിച്ചവൻ ആരാണോ തഖ്വയുള്ളത് അവരാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയിൻ അല അജമി, അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല തഖ്‌വ കൊണ്ടല്ലാതെ. വെളുത്തവനായ അബൂദർ കറുത്തവനായ ബിലാലിനെ ഒരിക്കൽ ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളുത്തവനായ അബൂദറിൻ്റെ കൂടെയല്ല നിന്നത്, മറിച്ച് അദ്ദേഹത്തോട് കാർക്കശ്യമായി ഇന്നക മുർഉം ഫീക ജാഹിലിയ, നിന്നിൽ ഇപ്പോഴും ജാഹിലിയത്ത് അവശേഷിച്ചിരിക്കുന്നുവോ എന്ന ഗൗരവമായ ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. മതശാസ്ത്രകൾ ഇല്ലാത്തവരാണ് എന്ന് പറയപ്പെട്ട ഹദീസിൽ ഒന്ന് പറഞ്ഞത് വഅലൽ മജ്നൂൻ, ഭ്രാന്തനാണോ എങ്കിൽ മതശാസനകൾ വരെ നിസ്കരിക്കാത്ത കുറ്റം അയാൾക്കില്ല, നോമ്പനുഷ്ഠിക്കാത്ത പാപം അവർക്കില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും ഭിന്നശേഷിയുള്ള ആളുകളെ ഇസ്ലാം പരിഗണിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ സൂറത്ത് തൗബയിലെ 91-ാമത്തെ ആയത്തിൽ ലൈസ അലൽ ദുഅഫായി വല അൽ മർള വല അല്ലദീൻ ലാ യജിദൂന മാ യുൻഫിഖൂന ഹർജൻ, ചെലവഴിക്കുവാൻ സമ്പത്തില്ലാത്ത ആളുകൾ, രോഗികളായ ആളുകൾ, ദുർബലരായ ആളുകൾ, അവർക്കൊന്നും ജിഹാദ് പോലുള്ള മാർഗങ്ങളിൽ പോകാൻ കഴിയാത്തതിനാൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം വന്നു, സൂറത്ത് അബസ വത്തവല്ല എന്ന ഏതാനും ആയത്തുകൾ വരെ ഇറങ്ങാൻ കാരണക്കാരനായ കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിനെ റസൂലുള്ളാഹി പിൽക്കാലത്ത് പല യാത്രകളും പോകുമ്പോൾ കണ്ണു കാണാത്ത ഇദ്ദേഹത്തെയാണ് മദീനയിലെ ഭരണച്ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഹിജ്റ 32-ൽ വഫാത്തായ മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, കണങ്കാലുകൾ ശോഷിച്ച മെലിഞ്ഞ ഒരു ശരീരപ്രകൃതിക്കാരനായിരുന്നു. അറാഖിൻ്റെ മരത്തിൽ നിന്നപ്പോൾ കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ആടിയുരഞ്ഞപ്പോൾ പലരും ചിരിച്ചു റസൂലുള്ള പറഞ്ഞു, നാളെ പരലോകത്ത് സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ കണങ്കാൽ ഉഹദിനേക്കാൾ കനം കൂടിയതായിരിക്കുമെന്നാണ്. അതേപോലെ തൊൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, ഉഹദ് യുദ്ധാനന്തരം അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസം സഹിച്ചിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട്. അംറു ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു മുടന്തനായിരുന്നു, പക്ഷേ യുദ്ധത്തിൽ പങ്കെടുത്ത ചരിത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരുടെ നേതാവായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് മുടന്തുണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എത്രയോ സഹാബിമാർ, അതേപോലെ താബിഈങ്ങൾ, ഖതാദ ഇബ്നു ദഅമ സദൂസി താബിഈങ്ങളുടെ കൂട്ടത്തിലെ പ്രഗത്ഭനും വലിയ മുഫസ്സിറുമാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ശിഷ്യനാണ്, കണ്ണുകാണാത്തവനായിരുന്നു. അതേപോലെ തന്നെ മസ്റൂഖ് ഇബ്നു അജ്ദ അൽ ഹമദാനി, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഖാദിസിയാ യുദ്ധത്തോടുകൂടി അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അതാ ഇബ്നു അബി റബഹ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ഒരു ശിഷ്യനായ മഹാനായ താബിഈൻ, വൈരൂപ്യത്തിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു. ഒരു കാലത്ത് അടിമയായിരുന്ന കറുത്തിരുണ്ട ചുരുണ്ട മുടികളുള്ള അങ്ങേറ്റം വിരൂപതയുള്ള ഒരു ആളായിരുന്നു അത്താ ഇബ്നു അബി റബഹ്. പക്ഷേ മക്ക കണ്ട വലിയ പണ്ഡിതനായിരുന്നു. ഉമ്മവി ഖലീഫമാർ അദ്ദേഹത്തിന് മുമ്പിൽ സംശയ നിവാരണത്തിനു വേണ്ടി വന്നിരുന്നു എന്നൊക്കെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ നിറത്തിൻ്റെയോ വൈകല്യത്തിൻ്റെയോ പേര് നോക്കി മാറ്റി നിർത്തലില്ല. നമസ്കാരം പോലും നോക്കുക, നിങ്ങൾ സഫുകൾ ഒപ്പിച്ച് തോളും തോളും മടമ്പും മടമ്പും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നമസ്കാരം, ജാതി നിറ ചിന്തകളില്ലാത്ത സമത്വത്തിൻ്റെ നീതിയുടെ ഒരു പ്രതിരൂപം ഇസ്ലാമിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് പറയാനുള്ളത്.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഒരു ചോദ്യവും അറിയാം ഒരു നന്മ, ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. അലിജാബ പ്രൊമോഷൻ സ്ലോട്ട് കൂടിയാണിത്. നമുക്ക് ദിനീപരമായി വരുന്ന നമ്മുടെ സംശയങ്ങൾ അത് അലിജാബയിലേക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം ലൈവായി ശനിയാഴ്ചകളിൽ നമ്മുടെ സംശയ നിവൃത്തി വരാൻ നിവൃത്തി വരുത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ സാന്ദർഭികമായി കൂട്ടി.
1: ഇജ്ഹാസ് എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്, സ്ഥലം അപ്പോഴും പറഞ്ഞിട്ടില്ല അദ്ദേഹം. ഇജ്ഹാസ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇജ്ഹാസ് ആണ്, ഇജ്ഹാസ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥലം കൂടി പറഞ്ഞാൽ അതൊരു ഖൈറാണ്
0: തീർച്ചയായും. ഇന്നത്തെ ഉത്തരം ഞാൻ ശരിയാക്കി എങ്കിലും ഉത്തരത്തിൽ ശക്തമായ സംശയം എനിക്കുണ്ടായിരുന്നു, അത് ക്ലിയറായി അൽഹംദുലില്ലാ എന്ന് പറയുന്നു. എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കും, സിസ്റ്റം എന്താണ് 13 എന്ന നമ്പർ സെലക്ട് ചെയ്തത്?
1: ഞാനും
0: അത്തോളിയാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഞാനും ആ ചോദ്യം ചോദിക്കണം എന്ന് കരുതുന്നുണ്ട്.
0: ആരോട്? ശ്രോതാക്കളോടാ?
1: നമുക്ക് നോക്കാം, പ്രൊഡക്ഷൻ ടീം
0: തീർച്ചയായും.
1: എന്തുകൊണ്ടാണ് 13 എന്നൊരു ഉത്തരത്തിലേക്ക്? എനിക്ക് തോന്നുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയായിരുന്നു ആദ്യം. പിന്നീട് ശേഷം ഒരു 10 പേരെ, ആദ്യം 1, 2, 3 സ്ഥാനക്കാർ, പിന്നെ ഒരു 10 പ്രോത്സാഹന സമ്മാനക്കാർ. പിന്നെ അങ്ങനെ ഒരു സ്ഥാനവും പ്രോത്സാഹനവും വേറെ വേറെ വേണ്ട, എല്ലാവരെയും ഒരുപോലെ കാണാം എന്നുള്ളത് കൊണ്ട് ഒരു 13 എത്തി എന്നതാണ് ഞാൻ
0: മനസ്സിലാക്കിയത് അല്ലേ. അതേപോലെ തന്നെ ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്, മാഷാല്ലാ ഇന്നത്തെ വിജയികൾ മിക്സാണല്ലോ എന്ന് പറയുന്നുണ്ട്. സെറീന താമരശ്ശേരി, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുന്നു. ഖുർആനിൽ പറഞ്ഞ പ്രകാരം ഞാൻ സി ആണ് എഴുതിയത്, എൻ്റെ ഉത്തരം തെറ്റൊരു അറിവ് കിട്ടിയ അൽഹംദുലില്ലാ എന്ന കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നു തിരുനബിയോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്, എത്രത്തോളം സ്നേഹിക്കണം എന്നെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകായോഗ്യരായ ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബി വര്യന്മാർ. ഏതൊരു സന്ദർഭത്തിലും പ്രവാചകൻ്റെ കൂടെ നിന്ന് പ്രവാചകനെ സഹായിച്ച് റസൂലിനെ സംരക്ഷിച്ച് പ്രവാചകൻ്റെ ഒരു ധൈര്യം നൽകിക്കൊണ്ട് ഒപ്പം നിന്നവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായിരുന്ന സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, ഇയ്യാനാ നുരീദു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞങ്ങളെയാണോ താങ്കൾക്ക് വേണ്ടത്? വല്ലദീ നഫ്സി ബിയദിഹി, ഞങ്ങളുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അമർത്തന അൻ നുഹീല ബഹ്റ നഖലീന, താങ്കൾ കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ അതിലേക്ക് എടുത്ത് ചാടാൻ ഞങ്ങൾ റെഡിയാണ്. മൂസാ നബിയോട് ബനു ഇസ്രായേലിയർ പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല പ്രവാചകരെ. എന്താണ് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞത്? അവർ പറയുകയാണ്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാഹുന ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്ന് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകരെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ധൈര്യം നൽകിയ സ്വഹാബത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. ഉഹുദ് യുദ്ധം കൊടുമ്പിന് കൊള്ളുന്ന സമയത്ത് പ്രവാചകന് നേരെ അമ്പെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ മഹാനായ അബൂ തൊലഹത്ത് അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കിലെ കൂടി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ മാറോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ്, യാ നബിയല്ലാ ബി അബി അൻത വ ഉമ്മി, റസൂലെ, താങ്കൾക്ക് സംരക്ഷണം നൽകാൻ എൻ്റെ മാതാപിതാക്കൾ നൽകാൻ ഞാൻ തയ്യാറാണ്. ശത്രുക്കളുടെ അമ്പ് താങ്കളുടെ ദേഹത്ത് തറക്കാൻ പാകത്തിന് താങ്കൾ തല പുറത്തേക്കിടരുത്, താങ്കൾ പുറത്തേക്ക് വരരുത്. താങ്കൾക്ക് നേരെ വരുന്ന അമ്പ് ഞാൻ എൻ്റെ നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്ന മഹാനായ അബൂ തൊൽഹ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒപ്പം ഉണ്ടാവണമെന്നുള്ളതാണ്. ഇഹലോകത്തും പരലോകത്തും അവർ ഒരുമിച്ചായിരിക്കണമെന്നാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ജാ റജുലും മിനൽ അൻസ്വാർ, അൻസ്വാരിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയാണ്. വഹു മഹ്സൂൻ, അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് വരികയാണ്. ഫഖാല, പ്രവാചകൻ ചോദിച്ചു, യാ ഫുലാൻ മാലി അറാക മഹ്സൂന, എന്താ നിന്റെ മുഖത്തൊരു ദുഃഖം, നിനക്കെന്താ ഇത്ര വിഷമം? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഷെയ് അൻ ഫക്കർ തുഫി, അള്ളാൻ റസൂലെ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ റസൂൽ ചോദിച്ചു, മാഹുവ, എന്താണത്? നഹ്നു നഅദു അലൈക വനറൂ, അദ്ദേഹം പറയാണ്, റസൂലെ, ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും താങ്കളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടല്ലോ. നൻദുറു ഇലാ വജിഹിക, താങ്കളുടെ മുഖത്തേക്ക് ഞങ്ങളിങ്ങനെ നോക്കി ഞങ്ങളതിങ്ങനെ ആസ്വദിക്കും. വനുജാലിസുക, താങ്കളോടൊപ്പം സഹവസിച്ച് ഞങ്ങൾ ഈമാൻ ഇങ്ങനെ കൊള്ളും. വഖദൻ തർഫഉ മഅ നബിയിൻ, നാളെ പരലോകത്ത് താങ്കൾ പ്രവാചകന്മാരുടെ ദർജയിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കവിടെ എത്താൻ കഴിയില്ലല്ലോ പ്രവാചകരെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ഇതാലോചിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെടുന്നത്. പ്രവാചകൻ കുറച്ച് സമയത്തിനൊന്നും പറഞ്ഞില്ല. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, എന്നിട്ട് ആയത്ത് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. വമയ്യുറ്റ അല്ലാഹ വർ റസൂല فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഉമയ്യുറ്റ അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ, فاولئك مع الذين انعم الله عليهم, അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബിയീൻ, പ്രവാചകന്മാരുടെ കൂട്ടത്തിലായിരിക്കും. വസുദ്ദീഖീന വശുഹദ, ഷഹീദായ ആളുകൾ. അതുപോലെ സ്വാദിഖീങ്ങൾ, സത്യസന്ധർ. വസ്വാലിഹീൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. വഹസ്വന ഉലായിക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് ആ വ്യക്തിയെ ഓതിക്കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞേക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്? പ്രവാചകൻ ഏതൊരു കാര്യം പറഞ്ഞാലും ആ നിമിഷം വരെ അവർ അത് ചെയ്തതിന് എതിരാണ് എങ്കിലും അവരത് മാറ്റിവെച്ച് പ്രവാചകൻ്റെ കൽപ്പനയെ അവിടെ സ്വീകരിക്കും എന്നുള്ളതാണ്. അവർ തൻ്റെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുവന്ന പല കാര്യങ്ങളും പ്രവാചകനത് പാടില്ല എന്ന് പറഞ്ഞാൽ അവരത് നിർത്തിവെക്കുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത നന്മകളെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ അത് ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ അവർ തുടങ്ങുകയും ചെയ്യുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ ആതാകുമുർ റസൂല ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തൊന്നു കൊണ്ടുവന്നാലും നിങ്ങളതനുസരിക്കണേ, പ്രവാചകൻ നിഷേധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ വിലക്കിയത് ഉപേക്ഷിക്കാനുള്ള മനസ്സ്, പ്രവാചകൻ വിലക്കിയത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. കാരണം വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു അതികഠിനമായി കൊണ്ട് വേഗത്തിൽ ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ സ്വഹാബത്ത് പ്രവാചകനെ ശരീരം കൊണ്ടും സംരക്ഷിച്ചു, ദീനിനെ കൊണ്ട് സംരക്ഷിച്ചു. പ്രവാചകൻ്റെ വാക്കുകൾ പോലും വളരെ ബഹുമാനത്തോടുകൂടിയാണ് അവർ പറഞ്ഞിരുന്നത് എന്ന് പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പ്രവാചക സ്നേഹം എന്ന പേരിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞ് ശിർക്കൻ ആശയങ്ങൾ പാടി അന്യമതസ്ഥരുടെ ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന കോടിതോരണങ്ങൾ കെട്ടിയും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും വഴിതടസ്സങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ റാലികൾ സംഘടിപ്പിച്ചുമൊക്കെയാണ് പല ആളുകളും ഇന്ന് പ്രവാചക സ്നേഹം എന്ന പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു സ്നേഹത്തിന് സ്വഹാബികളിൽ ഒരു മാതൃക കാണാൻ നമുക്ക് സാധിക്കുകയില്ല. മുൻഗാമികളിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ആദ്യത്തെ ഉത്തമരായ മൂന്ന് തലമുറകളിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ട് പോലുമില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പുത്തനാചാരങ്ങൾ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പ്രവാചകനോട് പ്രവാചകന്റെ അനുയായികൾ കാണിക്കുന്ന സ്നേഹത്തെപ്പോലെ അനുയായികൾ തൻ്റെ നേതാവിനോട് സ്നേഹം കാണിക്കുന്നത് മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ച ഏതെങ്കിലും ഒരു സ്വഹാബി പ്രവാചകന്റെ ജന്മദിനമാണല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കൂ? ഒരു ദിക്ര് അധികമായി ചൊല്ലിയത്, ഒരു മധുര പലഹാരം അധികമായി വിതരണം ചെയ്തത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കൂല. പ്രവാചകന്റെ അനുചരന്മാരിൽ ഒരാളും അപ്രകാരം ചെയ്തിട്ടില്ല. അലാൻ റസൂലിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലലും മധുഹ പറയലും അവിടുത്തെ ചരിത്രങ്ങളും ഗുണങ്ങളും എടുത്തു പറയലൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. എന്നാൽ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരിക്കലും അതിരുകവിഞ്ഞ് പുകയ്ത്തി പ്രശംസിച്ച് പറയരുത്. അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. പ്രവാചകൻ തന്നെ പറഞ്ഞത് ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഇബ്നു മറിയമിനെ ഈസാ നബിയെ പൊക്കിപ്പുകയത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പൊക്കിപ്പുകയത്തി പാടരുത്. ഫഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാണ്, എന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയെന്നും അവൻ്റെ ദൂതനുമെന്നും മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം എന്ന പേരിൽ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ, ഇതിൻ്റെ പിന്നിൽ ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്, തെറ്റായ ധാരണകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തെല്ലാമാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ പ്രവാചകനെ സൃഷ്ടിക്കാനാണ് എന്ന് പറഞ്ഞ് പല കെട്ടുകഥകളും കള്ള ഹദീസുകളും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന തെറ്റായ വാദം പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ വിഗ്രഹങ്ങൾ തലകുത്തി വീണു എന്നും സമുദ്രങ്ങൾ വറ്റി വരണ്ടു എന്നും പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മലവും മൂത്രവും നജസല്ല, അത് തോഹിറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ ഇന്ന് മനുഷ്യൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു നബിയോട് പറയാൻ വേണ്ടി കൽപ്പിച്ചത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ, നബിയെ താങ്കൾ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്, എന്നാൽ യുഹാ ഇലയ്യ, എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന് വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാറ്റിവെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂലിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിനോട് യോജിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ ദർജ കൊടുത്തുകൊണ്ട് കാണുന്ന ഒരു പറ്റം സമുദായത്തിനോട് ഒരിക്കലും യോജിക്കാൻ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലാണ് നമ്മൾ ഇതുവരെ ചേർന്നത്.
1: നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരല്പം പോകുമ്പോൾ പൂനൂരിൽ നിന്ന് ജമീല വി കെയും ചോദിക്കുന്നുണ്ട്, എന്താണ് വിജയികളെ 13 പേര് എന്നാക്കിയത് എന്നെനിക്കും സംശയമുണ്ടായിരുന്നു. അത് തീർന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഗസ് പറഞ്ഞതാണ്. നമുക്ക് എന്തായാലും ഇൻഷാല്ലാ അതിലുള്ള ഒരു പൊതുവായൊരു തീരുമാനം വരും.
0: അതേപോലെ തന്നെ ഹഫ്സ വെള്ളിയിൽ ആദ്യം 3 പേരായിരുന്നു വിജയിച്ചവർ, പിന്നീട് ശ്രോതാക്കളുടെ അഭിപ്രായം പരിഗണിച്ച് 10 പേരെ കൂടി വിജയികളിൽ ഉൾപ്പെടുത്തി, അങ്ങനെയാണ് 13 പറയുന്നു. സുലൈഹ
1: തിരുവാലി ഹിജാസ് പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിലുള്ള ഹിജാസിനാണ് ഇന്നത്തെ 13 പേരിൽ ഒരാളായി കിട്ടിയിട്ടുള്ളത്.
0: അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു ശ്രോതാവ് ചോദിച്ചിരുന്നു 517 എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത്. നമ്മുടെ ഫലപ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു വൈബ്സിന് കൂടി, ഇന്നത്തെ ഒരു ലൈവിന് കൂടി നമ്മൾ പിന്നെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഒരുപാടൊരുപാട് നന്മകൾ നമ്മൾ വാരി വിതറിക്കൊണ്ടാണ് പതിവ് പോലെ ഇന്നത്തെ ലൈവ് പ്രോഗ്രാമും അവസാനിക്കുന്നത്. ഇൻഷാല്ലാ നമ്മുടെ കൂടെ ഒരുപാട് പ്രാർത്ഥനയുമായി പങ്കുചേർന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്, രോഗികളായവരുണ്ട്, അതേപോലെ തന്നെ മരണപ്പെട്ട വ്യക്തികളുണ്ട്, അതേപോലെ തന്നെ രോഗങ്ങളെ കൊണ്ട് അവശത അനുഭവിക്കുന്ന നിത്യരോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും അർഹമത്തും നീ പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ ശ്രോതാക്കളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു ലൈവിൽ നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ഞങ്ങളോടൊപ്പം ഞാൻ മുസ്തഫ മാസ്റ്റർ ഏപ്പിക്കാട്, എൻ്റെ കൂടെ തൗഫീഖ് അസ്ലം. ഇൻഷാല്ലാ, പതിവ് പോലെ നമ്മൾ ഇൻസൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും നമ്മിൽ വർഷിക്കട്ടെയെന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പല യുക്തിവാദികളും വളരെ വലിയ ഒരു ചോദ്യമായി ചോദിക്കുന്ന കാര്യമാണ്, എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണെങ്കിൽ ആരാണ് അള്ളാഹുവെ സൃഷ്ടിച്ചത് എന്ന്. അവരുടെ വിചാരം, മുസ്ലിങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവരെ കൊടുക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് കൃത്യമായി എല്ലാ കാര്യങ്ങൾക്കും മറുപടിയുള്ളതുപോലെ തന്നെ ഈ ചോദ്യത്തിനും കൃത്യമായ മറുപടിയുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിശാജ് ഇങ്ങനെ ചോദിക്കുമെന്ന് നമ്മെ അറിയിച്ചതുമാണ്. പിശാജും അവൻ്റെ അനുയായികളും ആ ചോദ്യം തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവിക ദൂതൻ തന്നെയാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്ന് ഞാൻ ആമുഖമായി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ ആയിഷത്ത അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഹദക്കും യഅതീഹി ശൈത്താൻ, നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് ശൈത്താൻ കടന്നു വരും. ഫയഖൂലു മൻ ഖലഖക, അവൻ ചോദിക്കും ആരാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന്. ഫയഖൂലു, അപ്പോൾ അവൻ പറയും, അല്ലാ എന്ന്. ഇബ്ലീസ് അല്ലെങ്കിൽ ശൈത്താൻ അവൻ്റെ അനുയായികൾ ചോദിക്കുകയാണ്, ആരാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന്. അപ്പോൾ എന്താ മറുപടി? അല്ലാ എന്ന്. ഫയഖൂലു, അപ്പോൾ അവൻ ചോദിക്കും, ഫമൻ ഖലഖല്ലാഹ, ആരാണ് അള്ളാഹുവെ സൃഷ്ടിച്ചത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവൻ അങ്ങനെ ചോദിക്കും. ഫഇദാ വജദ ദാലിക അഹദുക്കും, നിങ്ങൾക്ക് ആ ചോദ്യം നേരിടേണ്ടി വന്നാൽ, ഫൽയഖ്റ, നിങ്ങൾ പാരായണം ചെയ്യുക അല്ലെങ്കിൽ പറയുക, ആമൻതു ബില്ലാഹി വറുസുലി, ഞാൻ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഫഇന്ന ദാലിക യുദ്ഹബ് അൻഹു, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് കടന്നുപോകുന്നതാണ് എന്നാണ്. മുസ്നദ് അഹ്മദിലെ 26,203 ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനാണ് എന്നതാകുന്നു കാര്യം. അല്ലാഹു സ്വമദ്, അല്ലാഹു തആല നിരാശ്രയനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും സന്താനമായി അവൻ ആർക്കും ജന്മം നൽകുകയോ ആരുടെയും സന്താനമായി ജനിക്കുകയോ ചെയ്തവനല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. ശുദ്ധ ഖുർആനിലെ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ്. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇതിൻ്റെ മറുപടി സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഏകനാണ്, എല്ലാ അർത്ഥത്തിലും ഏകനാണ്. അതുപോലെ തന്നെ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവൻ ഒരു സൃഷ്ടാവില്ല, അവൻ സൃഷ്ടിയല്ല. സൃഷ്ടികൾക്ക് സൃഷ്ടാവിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാഹു തആല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതുപോലും മുസ്ലിമിൻ്റെ വിശ്വാസമല്ല. അല്ലാഹു ജനിച്ചവനല്ല. ജനിച്ചവനെ എന്നു ജനിച്ചു എന്ന് ചോദിക്കുന്നതിൻ്റെ പ്രസക്തിയുള്ളൂ. അതുപോലെ തന്നെ അവൻ ആരെയും പോലെയല്ല, അവൻ സൃഷ്ടികളെപ്പോലെയല്ല. അല്ലാഹുവിന് സൃഷ്ടാവില്ല, കാരണം അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, എല്ലാത്തിൻ്റെയും ഖാലിക് അവനാണ്. ഇനി യുക്തിവാദികളോട് നമ്മൾ പറയുകയാണ് ദൈവത്തെ സൃഷ്ടിച്ചത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, അവരുടെ അടുത്ത ചോദ്യം അയാളെ സൃഷ്ടിച്ചത് ആരായിരിക്കും? അപ്പം അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ വീണ്ടും ചോദിക്കും, അപ്പോൾ അയാളെ സൃഷ്ടിച്ചത് ആരായിരിക്കും? ആ ചോദ്യം അന്ത്യമില്ലാതെ അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. ഖുർആൻ കൃത്യമായി പറയുന്നു, അവൻ ഏകനാണ്, ജനിക്കാത്തവനാണ്, അവന് തുല്യനായി യാതൊന്നും തന്നെയില്ല, അവൻ എല്ലാത്തിനും മുമ്പുള്ള അൽ അവ്വലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ, അവൻ എല്ലാത്തിനും മുമ്പുള്ളവനാണ്. അതുപോലെ തന്നെ എല്ലാം അവസാനിച്ചാലും നശിക്കാതെ അവസാനിക്കാതെ ഏറ്റവും അവസാനമുള്ളവൻ അവനാണ്. വല്ലാഹിറു, എല്ലാത്തിനും മീതയുള്ളവൻ അവനാണ്. വൽ ബാത്തിനു, അതുപോലെ തന്നെ എല്ലാം അവൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവനെ കൂടാതെ യാതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ എല്ലാത്തിൻ്റെയും പിന്നിലുള്ളവനാണ്, അഥവാ എല്ലാം അവൻ്റെ തീരുമാനപ്രകാരവും മറ്റുമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അറിവുള്ളവനുമാകുന്നു എന്ന് ഖുർആനിൻ്റെ 57 അധ്യായത്തിലെ 3 ആയത്തിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും മുമ്പുള്ളവനാണവൻ, 1 ആളാണവൻ, അവന് മുമ്പ് യാതൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈഉൻ, അല്ലാഹുവേ നീയാണ് ആദ്യമുള്ളവൻ, നിനക്ക് മുമ്പ് യാതൊന്നും തന്നെയില്ല. വ അൻതൽ ആഖിറു, നിനയാണ് ഏറ്റവും അവസാനമുള്ളവൻ. ഫലൈസ ബഅദക ഷൈഉൻ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. സ്വഹീഹ് മുസ്ലിമിലെ 2713 ഹദീസാണ്. ആദ്യമുള്ളവൻ്റെ മുമ്പ് എന്ത് എന്ന ചോദ്യം വളരെയധികം യുക്തിരഹിതമായ ചോദ്യമാണ്. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പേര് നമ്മൾ പറയും. അപ്പോൾ അടുത്ത ചോദ്യം, ആ വിദ്യാർത്ഥിയേക്കാളും മാർക്കുള്ള വിദ്യാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നമ്മളൊരാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മൂത്ത മകൻ ആരാണ്? അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ മൂത്ത മകൻ ആദിലാണ്. അപ്പം അടുത്ത ചോദ്യം, നിങ്ങളുടെ മൂത്ത മകനേക്കാളും മൂത്ത മകൻ ആരാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ നാട്ടിലേക്ക് ആദ്യ ബസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ബസ്സിൻ്റെ പേര് പറഞ്ഞെടുത്തു. അപ്പോൾ ചോദിക്കുകയാണ്, ആ ബസ്സിൻ്റെ മുമ്പുള്ള ബസ് ഏതാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ബസ്സിന് ശേഷമുള്ള ബസ് ഏതാണ് എന്ന ചോദ്യം ഭൗതികമായി തന്നെ നമ്മൾ ചിന്തിച്ചാൽ വളരെയധികം യുക്തിരഹിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഒന്നാമനായ, എല്ലാത്തിനും മുമ്പുള്ള, ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്, അവന് മുമ്പ് യാതൊന്നുമില്ല, അവൻ സൃഷ്ടിക്കപ്പെട്ട മഖ്ലൂഖല്ല, ഖൽഖല്ല, മറിച്ചവൻ ഖാലിഖാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് തന്നെ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന വാദം പോലും മുസ്ലിങ്ങൾക്കില്ല. സൃഷ്ടിക്കപ്പെടാത്ത അല്ലാഹു എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ചോദ്യം തന്നെ വളരെയധികം യുക്തിരഹിതമാണ്. ജനിക്കാത്തൊരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞ് ജനിച്ച ഡേറ്റ് എന്നാണ് എന്ന് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏറ്റവും വലിയ മണ്ടച്ചരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായി ലോകസൃഷ്ടാവായ അല്ലാഹുവിനെ അറിയുകയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുകയും ചെയ്താലാണ് നമുക്ക് പരലോകമോക്ഷം സാധ്യമാകൂ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. ലോകസൃഷ്ടാവായ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.
0: മാഷാല്ലാ, റേഡിയോ വൈബ്സിന്റെ യാത്രയിൽ നമുക്ക് മനോഹരമായ മറ്റു ഒട്ടനേകം പരിപാടികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നു സ്വരത്തിലേക്ക്.
2: സ്വരത്തിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കുഞ്ഞു കൺകളാൽ എന്ന ഒരു മനോഹരമായ ഗാനം. നമ്മൾ റബ്ബിനെ ഓർക്കുന്ന, റബ്ബിൻ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ഏവരും കാതോർക്കുക.

0: മാഷാല്ലാ, മനോഹരമായ ഒരു ഗാനം നാം സ്വരത്തിലൂടെ കേട്ടു കഴിഞ്ഞു. കുഞ്ഞു കണികളാൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം വളരെ മനോഹരമായിട്ടാണ് നാം ആസ്വദിച്ചത്.
1: അടുത്തതായിട്ട് നമ്മൾ ആരോഗ്യ വിചാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ എം ബാവ.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നത് തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം ബാവ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
2: ഡോക്ടർ, നമ്മുടെ വിഷയം ആരോഗ്യമുള്ള കുഞ്ഞ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിനെയാണ്. ആരോഗ്യമുള്ള കുഞ്ഞ് എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്?
3: ആരോഗ്യമുള്ള ശിശു എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ അഥവാ മാസം തികഞ്ഞ ശരാശരി, ഇന്ത്യൻ ശരാശരി ഭാരമുള്ള, ഓരോ രാജ്യത്തും വ്യത്യസ്ത ശിശുക്കൾക്ക് വ്യത്യസ്ത വെയിറ്റാണ്, ആവറേജ് വെയിറ്റ് ഉണ്ടാകും. ഇന്ത്യൻ ആവറേജ് ഏകദേശം 2.7-3 kg ആണ്. അതുകൊണ്ട് ഇന്ത്യൻ ആവറേജ്, ഇന്ത്യൻ ശിശുക്കൾ ആ വെയിറ്റുള്ള, പ്രസവാനുബന്ധ തകരാറുകളൊന്നുമില്ലാത്ത ശിശുക്കളെയാണ് ആരോഗ്യമുള്ള ശിശു എന്ന് നമുക്ക് നാം ഉദ്ദേശിക്കുന്നത്. ആരോഗ്യമുള്ള ശിശുക്കളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആരോഗ്യമുള്ള അമ്മമാരുണ്ടാകണം. ആരോഗ്യമുള്ള അമ്മയ്ക്കേ ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാകും. ഇതിന് മാതാവിൻ്റെ ബാല്യകാലം മുതലുള്ള ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണം, ജന്മവൈകല്യങ്ങളുള്ള ഒരു ശിശു, ഒരു പെൺ ശിശു, അതിന് പിന്നീട് പ്രസവം, അതിൻ്റെ പ്രസവ സമയത്ത് പ്രസവാനുബന്ധ പ്രശ്നങ്ങളും അതിൻ്റെ കുട്ടിയുടെ അംഗവൈകല്യങ്ങൾക്കും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പെൺകുട്ടിയുടെ ആരോഗ്യം മുഴുവൻ മനുഷ്യ സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിന് അനിവാര്യമാണ്.
2: തീർച്ചയായും.
3: അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇസ്ലാം കൊടുത്ത പ്രാധാന്യം ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. പെൺകുട്ടികൾക്ക് മുൻഗണന പല കാര്യങ്ങളിലും റസൂലുള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും പെൺകുഞ്ഞുങ്ങളെ കൊന്ന് അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റേ മാതാവിൻ്റെ ആരോഗ്യം ഈ പറഞ്ഞതുപോലെ ശിശുക്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പെൺകുട്ടികളുടെ വാക്സിനേഷൻ, ഉദാഹരണം MMR വാക്സിൻ, അതായത് മീസിൽസ്, മംസ്, റുബല്ല, ഇതിൽ റുബല്ല എന്ന രോഗം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് വന്നാൽ ആ സ്ത്രീയുടെ കുട്ടിക്ക് മാരകമായ റുബല്ല സിൻഡ്രോം എന്ന രോഗം ഉണ്ടാകുകയും, റുബല്ല എന്നാൽ ജർമ്മൻ മീസിൽസ്, റുബല്ല സിൻഡ്രോം എന്ന മാരകമായ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഭാഗമായി കുട്ടിക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, ഹൃദയത്തിന് തകരാറുകളുണ്ടാകും, അതുപോലെ തന്നെ തലച്ചോറിൻ്റെയും ഞരമ്പുകളുടെയും കേൾവിയുടെയും കഴിവുകളില്ലാതെയാകും. അങ്ങനെ മാരകമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് പെൺകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ റുബല്ലക്ക്, ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ, സ്കൂൾ പ്രോഗ്രാമിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, റുബല്ല വാക്സിൻ എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്.
2: എന്തായാലും ഗർഭകാലത്ത് നാം ശ്രദ്ധിക്കേണ്ട ആരോഗ്യ, അതായത് സ്ത്രീയുടെ ഗർഭകാലത്ത് കുട്ടിയുടെ നന്മക്കായി നാം ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കുന്നത്?
3: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മയുടെ ആരോഗ്യം കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ആന്റിനാറ്റൽ ചെക്കപ്പ് അഥവാ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള പരിശോധനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരുടെ പ്രഷർ, അവരുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവൽ, അവരുടെ ഹീമോഗ്ലോബിൻ അഥവാ രക്തത്തിൻ്റെ അളവ് തുടങ്ങിയവ ചെക്ക് ചെയ്യേണ്ടതാണ്. കുറഞ്ഞ പക്ഷം ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ 3-4 പ്രാവശ്യമെങ്കിലും

0: വിദഗ്ധ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോകേണ്ടതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ അഥവാ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് സാധാരണ ഗർഭിണികൾക്ക് കാണാറുണ്ട്, അങ്ങനെ കൂടിയാൽ ശിശുവിൻ്റെ വെയിറ്റ് അമിതമായി വർദ്ധിക്കുകയും അതുകൂടാതെ ഹൃദയത്തിന് ബാധിക്കുന്ന വൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ജെസ്റ്റേഷൻ ഡയബറ്റീസ്. അപ്പോൾ അതിൻ്റെ ഫലമായി കുട്ടി പ്രസവം ബുദ്ധിമുട്ടിലാവും, അതുകൂടാതെ പ്രസവാനുബന്ധ കോംപ്ലിക്കേഷൻ കൂടുതലാവും, അംഗവൈകല്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നിയന്ത്രിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് അവരുടെ പ്രഷർ. പ്രഷർ കൂടിയാൽ, മാതാവിൻ്റെ പ്രഷർ കൂടിയാൽ അത് കുട്ടിയുടെ വളർച്ചയെ കാര്യമായി ബാധിക്കും. അതിൻ്റെ വെയിറ്റ് കുറയുകയും അതിന് പിന്നെ തലച്ചോറിൻ്റെയും പ്രധാനപ്പെട്ട അവയവങ്ങളുടെയും വളർച്ച തകരാറിലാകുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മറ്റേ കുട്ടി വിവിധ കോംപ്ലിക്കേഷനോടുകൂടി പ്രസവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് മാതാവിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാണ്. ഇതെല്ലാമാണ് ആൻറ്റിനേറ്റൽ ചെക്കപ്പിൻ്റെ ഭാഗം. കൂടാതെ മാതാവിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ രോഗാണുബാധകൾ, ഉദാഹരണം മൂത്രത്തിൽ പഴുപ്പ്, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ റുബല്ല, ചിക്കൻ പോക്സ് തുടങ്ങിയവ കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കുകയും രോഗാണുബാധ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് ഒഴിവാക്കാൻ ഈ ആന്റിനേറ്റൽ ചെക്കപ്പ് വളരെ പ്രധാനപ്പെട്ട.
1: ആന്റിനേറ്റൽ ചെക്കപ്പിന്റെ ഭാഗമായി സ്കാൻ ചെയ്യാറുണ്ടല്ലോ, ശരിക്കും ചില സ്കാനുകളെല്ലാം അപകടകരമാണെന്ന് പറയാറുണ്ട്, എന്നാൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നുണ്ട്, അത് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്നുണ്ടോ?
0: വിവിധ തരത്തിലുള്ള സ്കാൻ എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള സ്കാൻ ഉണ്ട്. ഉദാഹരണം അൾട്രാസൗണ്ട് സ്കാൻ, സി ടി സ്കാൻ, MRI തുടങ്ങിയ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കാനുകൾ തുടങ്ങിയവയുണ്ട്. ഇതിൽ അൾട്രാസൗണ്ട് സ്കാൻ നമ്മുടെ ശബ്ദ തരംഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സ്കാനാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു വിധത്തിലും ബാധിക്കുകയില്ല. ഗർഭിണിയായ ആളുകൾക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ അവരുടെ ശിശുവിനെയോ മാതാവിനെയോ ഒരു തരത്തിലും ബാധിക്കുകയില്ല. മാത്രമല്ല മറ്റൊരു വിട്ടുപോയ മറ്റൊരു കാര്യം വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയ മറ്റൊരു കാര്യം ടെറ്റനസ്, ന്യൂനേറ്റൽ ടെറ്റനസ് ഇല്ലാതിരിക്കാൻ മാതാവിന് ടെറ്റനസ് വാക്സിൻ കൊടുക്കേണ്ടതാണ്. പക്ഷേ സാധാരണ രീതിയിൽ പ്രതിരോധ ശക്തി പ്രതിരോധം കിട്ടിയ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭിച്ച കുട്ടികൾ മാതാക്കളാകുമ്പോൾ ഇത് പലപ്പോഴും ഈ അപകടാവസ്ഥ ഉണ്ടാകുകയില്ല. ന്യൂനേറ്റൽ ടെറ്റനസ് എന്നത് മാരകമായ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ ഭാഗങ്ങളിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ രോഗമാണ്.
1: കുത്തിവയ്പ്പിനെ എതിർക്കുന്ന ആളുകൾ പോലും ശരിക്കും അമ്മയ്ക്ക് എടുക്കുന്ന കുത്തിവയ്പ്പ് കുട്ടികൾക്ക് ടെറ്റനസ് വരാതിരിക്കാനാണ് എന്നുള്ളത് പലർക്കും അറിയില്ല.
0: സ്കാനിലേക്ക് വരാം. സ്കാനിനെ കുറിച്ച് അൾട്രാസൗണ്ട് സ്കാൻ തികച്ചും യൂസ്ഫുൾ ആണ്. പലപ്പോഴും പല രോഗികളും അല്ലെങ്കിൽ അവരുടെ പരിചാരകരും സംശയിക്കാറുണ്ട്, എന്തിനാണ് ഈ ഡോക്ടർമാർ സ്കാൻ എടുക്കുന്നത്? അത് ഇത് കമ്മീഷൻ കിട്ടാനാണ്, പൈസ വാങ്ങിക്കാനാണ് എന്നുള്ള ഒരു ചിന്ത പല അതെ അതെ പല എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ യൂസ്ഫുള്ളാണ്, യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ വലിപ്പം എന്ന ഗർഭാവസ്ഥയിലുള്ള തൂക്കം അടക്കം ഏകദേശം നമുക്ക് അൾട്രാസ്കാൻ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൈനക്കോളജിസ്റ്റിന് പ്രസവത്തെ പ്ലാൻ ചെയ്യാനും പിന്നെ ടൈം നിശ്ചയിക്കാനും ഒക്കെ സഹായകരമാണ് ഈ അൾട്രാസൗണ്ട് സ്കാൻ.
1: ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. മുലപ്പാലുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ചില ചില സംഭവങ്ങൾ ഈയിടെ അടുത്തുണ്ടായി. ഒരു 5 ബാങ്ക് കൊടുത്തിട്ടേ മുലപ്പാൽ കൊടുക്കാവൂ എന്ന ഏതൊരു സിദ്ധന്റെ ഒരു ആരോപണവുമായി ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒരു സമുദായത്തെ മൊത്തം അതിൻ്റെ നീലയിൽ കാണുന്ന ഒരവസ്ഥയുണ്ടായി. എന്താണ് ശാസ്ത്രീയപരമായും ഇസ്ലാമികപരമായും ഈ ഒരു വിഷയത്തിൽ ഉള്ള നിലപാട്?
0: സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചാൽ എത്രയും വേഗം മുലപ്പാൽ കൊടുക്കേണ്ടതാണ്. അതായത് നോർമൽ ഡെലിവറി ആണെങ്കിൽ, നോർമൽ പ്രസവമാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ കൊടുക്കണം. സിസേറിയൻ ആണെങ്കിൽ കുറച്ച് സമയം, കാരണം മാതാവ് തിയേറ്ററിൽ നിന്ന് പുറത്തു വരാനും അവരുടെ വേദന ആശ്വാസമാകാനും ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കൊടുക്കാം. അതിനുള്ളിൽ കൊടുത്ത് ഇരിക്കേണ്ടതാണ്. മുലപ്പാൽ നേരത്തെ കൊടുക്കുമ്പോൾ കൊടുത്താൽ കൂടുതൽ മുലപ്പാൽ ഉണ്ടാകാനും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് അഥവാ ബന്ധം കൂടുതൽ ശക്തിപ്പെടുവാനും സഹായിക്കും. ഡിലേ വരുത്തുന്നതോറും മുലപ്പാലിന്റെ അളവ് കുറയാനും അഥവാ അമ്മയും അമ്മ മുലപ്പാലിനോടുള്ള താല്പര്യം കുഞ്ഞിന് കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തികച്ചും ഈ വ്യാജന്റെ പ്രചരണം തികച്ചും ശാസ്ത്രീയമായി ചിന്തിച്ചാൽ തികച്ചും തെറ്റ് തന്നെയാണ്. മാത്രമല്ല ദീനിലും അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല എന്നാണ് എന്റെ അറിവ്.
1: സാധാരണ ചില സ്ത്രീകളെങ്കിലും ആദ്യം വരുന്ന പാലുകൾ ഒഴിവാക്കി കളയാറുണ്ട്, കട്ടിയുള്ള ഒരു മഞ്ഞ നിറത്തിൽ വരുന്ന പാൽ. അതിനെപ്പറ്റി
0: മുലപ്പാല് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മുലപ്പാല് വളരെ കട്ടി കൂടിയതും മഞ്ഞ നിറവും ഉള്ള മുലപ്പാലാണ് സാധാരണ വരിക. ഇതിന്റെ പേര് കൊളസ്ട്രം എന്നാണ്. ഇത് പലപ്പോഴും ചില കൺഫ്യൂഷൻ മാതാക്കളിലും അവരുടെ ശുശ്രൂഷകരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മുലപ്പാൽ കുറവാണെന്നുള്ള കംപ്ലയിന്റ്, അതുകൂടാതെ മഞ്ഞപ്പാലായതുകൊണ്ട് കേടുള്ള പാലാണെന്നൊരു തോന്നല്, ഇതെല്ലാം സാധാരണ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ഇത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ്. ഈ കൊളസ്ട്രോളം വളരെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അതിൻ്റെ അളവ് കുറവാണെങ്കിലും അതിൽ ഉള്ള കുട്ടിക്ക് ആവശ്യമുള്ള പ്രതിരോധ ഘടകങ്ങളും ആഹാര വസ്തുക്കളും കുത്തി നിറച്ച, എന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുത്തി നിറച്ച വസ്തുവാണ് കൊളസ്ട്രോൾ. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല ഇത് പര്യാപ്തമാണ്. കുട്ടിക്ക് ഈ മൂന്ന് ദിവസങ്ങളിൽ ഈ കൊളസ്ട്രോൾ മാത്രം പര്യാപ്തമാണ്, വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല. വേറെ ഒന്നും പാലോ വെള്ളമോ ഒന്നും കൊടുക്കേണ്ടതില്ല. കാരണം കുട്ടി അതുവരെ ഒരു ദ്രാവകത്തിലാണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ്, വെള്ളം പോലെയുള്ള 98% ജലാംശമുള്ള ഒരു ദ്രാവകത്തിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ശരീരത്തിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് കുറയാൻ, അത് കുറയുന്നത് വരെ മുലപ്പാലിൻ്റെ ഉള്ള വെള്ളത്തിൻ്റെ അംശം പിന്നെ കുറച്ചാണ് പടച്ചൻ തമ്പുരാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ ആസൂത്രകനാണ് പടച്ചൻ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം വളരെ കുറവ് ആവശ്യമുള്ള ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ അള്ളാഹു വളരെ കട്ടി കൂടിയ മുലപ്പാല് കൊടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ കുട്ടിയുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശത്തെ നിയന്ത്രിക്കുകയാണ്. മൂന്ന് ദിവസം കഴിയുമ്പോൾ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകുകയും മുലപ്പാലിന് കട്ടി കുറയുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ മുലപ്പാല് ഉണ്ടാകുകയും ചെയ്യും. ഈ സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുലപ്പാല് കുറവാണ് കുറവാണ് കുറവാണ് എന്നുള്ള ധാരണ ചുറ്റും നിൽക്കുന്ന ആളുകൾ കുട്ടിക്ക് ഉണ്ടാക്കുകയും പിന്നെ മാതാവിനുണ്ടാക്കുകയും അത് മാതാവിൻ്റെ മനസ്സിൽ എനിക്ക് പാല് കുറവാണ് എന്ന് തോന്നൽ മാതാവിൻ്റെ മനസ്സിലുണ്ടാക്കുകയും ചെയ്താൽ വളരെ അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാകുക. നമ്മൾ എല്ലാവരും ചുറ്റുള്ള നോക്കുന്ന ആളുകളും ബൈസ്റ്റാൻഡർമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓ കുട്ടിക്ക് പാലില്ല, കുട്ടിക്ക് പാലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നാൽ അത് മാതാവിൻ്റെ മനസ്സിൽ കയറിയാൽ തലച്ചോറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും അത് പിന്നീട് പാലിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാല് കുറയും, പിന്നെ പാലില്ലാത്ത മാതാവും, അത് ഒരു വിഷ്യസ് സർക്കിളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാവ് ചിന്തിക്കുക എനിക്ക് പാല് കുറവാണ്, അപ്പോൾ വീണ്ടും വീണ്ടും വീണ്ടും പാല് കുറയും. അങ്ങനെയാണ് ഈ പാലില്ല പാലില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്.
1: അതെ, തീർച്ചയായും പലപ്പോഴും ഇത്തരം മാതാക്കൾ ആവശ്യപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ മിൽക്കിനെ പറ്റി എത്ര ബോധിപ്പിച്ചാലും ചില എപ്പോഴെങ്കിലും സംശയം ചോദിക്കാറുണ്ട്, ഇത് കൊടുത്തൂടെ, പൊടിപ്പാൽ കൊടുത്തൂടെ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള. എന്താണ് പൊടിപ്പാൽ കൊടുക്കുന്നതിൻ്റെ ഭവിഷ്യം?
0: മുലപ്പാല് കുടിക്കാൻ മാതാവിൻ്റെ നിപ്പിള് ഉപയോഗിക്കുമ്പോൾ ഇന്നതിന് ബദല് ഈ ബോട്ടിൽ കൊടുത്താൽ കുട്ടി കൂടുതൽ ഇഷ്ടപ്പെടുക ബോട്ടിലാണ്. കാരണം എളുപ്പം വായിലേക്ക് പാല് വരികയും അതിന് കുടിക്കാൻ എളുപ്പം ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് കുട്ടി കൂടുതൽ താല്പര്യപ്പെടുക ബോട്ടിൽ കുടിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് മുലപ്പാൽ കുടിക്കാനുള്ള ടെൻഡൻസി കുട്ടിക്ക് കുറയുകയും അത് സാവകാശം ഇല്ലാതാവുകയും ചെയ്യും.
2: എത്ര നാള് മുലപ്പാൽ കൊടുക്കേണ്ടതുണ്ട്?
0: യഥാർത്ഥത്തിൽ മുലപ്പാൽ മാത്രമായിട്ട് 4 മുതൽ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി. കാരണം അതുവരെയുള്ള സമയങ്ങളിൽ കുട്ടിക്ക് ശരീരത്തിനാവശ്യമായ കാൽസ്യത്തിൻ്റെയും അയണിൻ്റെയും റിസർവ് കുട്ടിയുടെ ശരീരത്തിലുണ്ട്. കാരണം ഈ മുലപ്പാലിൽ കുറവുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അയൺ, ഇരുമ്പിൻ്റെ അംശം. 6 മാസം വരെ കുട്ടിക്ക് ആവശ്യമുള്ള ഇരുമ്പിൻ്റെ അംശം അതിൻ്റെ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് പടച്ചവൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് മുലപ്പാല് മാത്രം മതിയാവും കുട്ടിക്ക് ഏകദേശം 4 മുതൽ 6 മാസം വരെ. അതിനുശേഷം മാത്രമേ ഫീഡ് മറ്റേ വീനിങ് എന്ന പരിപാടി മറ്റ് ആഹാരങ്ങൾ കൊടുത്താൽ മതിയാവും. മലപ്പാല് ഏകദേശം 2 വർഷം വരെ തുടർച്ചയായിട്ട് കൊടുക്കേണ്ടതാണ്. വീനിങ്ങിൻ്റെ മറ്റാഹാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ മലപ്പാലും കൊടുക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുറാനും പറഞ്ഞിട്ടുള്ളതാണ് 2 വർഷത്തേക്ക്. കാരണം ഈ 2 വർഷം എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉള്ള ഒരു ആഹാരമാണല്ലോ മലപ്പാല്. ഈ 2 വർഷത്തിനുള്ളിലാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയുടെ 85% പൂർത്തിയാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളോടുകൂടിയ ഈ മലപ്പാല് 2 വർഷത്തേക്ക് കൊടുക്കണമെന്നുള്ളത് വളരെ ശാസ്ത്രീയവും അതോടൊപ്പം ഖുർആൻ നമ്മോട് കൽപ്പിച്ചതുമാണ്. എത്രമാത്രം ഖുർആന്റെ കൽപ്പന എത്രമാത്രം ശാസ്ത്രീയമാണെന്ന് എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്നുള്ളതും കൂടി ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകും.
1: അതെ, തീർച്ചയായും ഒരു മാതാവിന് ഒരു കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മുലപ്പാലാണ്. അത് അവരുടെ അവകാശമായി തന്നെ വേണം, കുഞ്ഞുങ്ങളുടെ ഒരു അവകാശമായി തന്നെ വേണം നമുക്ക് കാണാൻ. എന്തായാലും തീർച്ചയായും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാലും പശുവിൻപാൽ അങ്ങനെയാണെങ്കിൽ പശുവിൻപാൽ തീരെ കൊടുക്കരുത് എന്നാണോ ഡോക്ടർ ഉദ്ദേശം, അല്ലെങ്കിൽ എത്ര വയസ്സ് മുതൽ?
0: തീർച്ചയായും അല്ല, പശുവിൻപാൽ അതായത് കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റെബിലൈസ് ചെയ്യുക, അതായത് പ്രതിരോധ ശക്തിയുടെ സ്റ്റെബിലിറ്റി ഏകദേശം 1 വയസ്സാകുമ്പോൾ ശരിയാകും. അതിനുശേഷം നമുക്ക് മൃഗങ്ങളുടെ പാല് പശുമ്പാലും ആട്ടുംപാലും മൃഗങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കൂടാതെ അല്ലെങ്കിൽ കുട്ടിക്ക് അതുകൊണ്ടുള്ള അലർജി ഉണ്ടാകുകയും നേരത്തെ പറഞ്ഞ പോലെ കഫക്കെട്ട് വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് 1 വയസ്സുവരെ തീർച്ചയായിട്ടും പാല് വർഗത്തിൽപ്പെട്ടത് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക. മറ്റാഹാരങ്ങളിൽ 6 മാസത്തിന് ശേഷം ലഘുതരമായ ആഹാരങ്ങൾ അരിയുടെയും ഗോതമ്പിൻ്റെയും ആയിട്ടുള്ള ലഘുതരമായ ആഹാരങ്ങൾ, പൊടികൾ എല്ലാം, അതുപോലെ തന്നെ പഴങ്ങൾ, ലഘുവായ പച്ചക്കറികൾ, അതൊക്കെ വിവിധ സ്റ്റേജുകളിലായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: അതെ അതെ, പലപ്പോഴും വീനിങ്ങുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മാതാക്കൾക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണ്, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അവർ തുടങ്ങേണ്ടത്, ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് തുടങ്ങേണ്ടത്, എത്ര തവണ കൊടുക്കേണ്ടതുണ്ട്, ചെറിയൊരു നിർദ്ദേശം?
0: അതായത് വീനിങ് തുടങ്ങുമ്പോൾ സാധാരണ മാതാക്കൾ ചോദിക്കും ഏത് പാട്ടയാണ്, ഏത് പൊടിയാണ് കൊടുക്കേണ്ടത് എന്ന് ഡോക്ടർ ഒന്ന് എഴുതിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ വരാറ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. മാതാവിൻ്റെ ആഹാരം തന്നെയാണ് കുട്ടിയുടെയും ആഹാരം, അഥവാ അരി ഭക്ഷണം ആണ് മാതാവ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലഘുവായ രൂപം പൊടികൾ അത് ലഘുവായ കുറുക്ക് പോലെ ആക്കി ദഹിക്കുന്ന രീതിയിലാക്കി വേവിച്ച് കൊടുത്താൽ തന്നെ വീനിങ് ആണ്. അതിന് പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അത് നമ്മുടെ നാട്ടിൽ പിന്നെ കോമൺ ആയിട്ട് പിന്നെ കായപ്പൊടി, അതുപോലെ കുന്നും കായപ്പൊടി, അതുപോലെ തന്നെ സൂചി ഗോതമ്പ് പൊടി, അതൊക്കെ ഉണ്ടാക്കാം. അത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ അരിപ്പൊടിയും അത് ഉപയോഗിക്കാം. മാതാവിൻ്റെ പ്രധാന ആഹാരം അരിയാണ്. പിന്നെ അത് സ്റ്റേജ് ഒരു 6 മാസത്തിൽ നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് അതിൻ്റെ വെയിറ്റ് കൂട്ടാം, ഖനം കൂട്ടാം. ഉദാഹരണം ആദ്യം ലിക്വിഡ് പോലെ ആയിട്ട് കൊടുക്കുക, പിന്നീട് അത് കുറച്ചുകൂടി കട്ടിയായിട്ട് കൊടുക്കുക. അതുകൂടാതെ ഫ്രൂട്ട്സ് ജ്യൂസ് കൊടുക്കുക. ഒരു 8 മാസം 9 മാസം ആകുമ്പോൾ നമുക്ക് ക്യാരറ്റ് പോലെയുള്ള പച്ചക്കറികളും നല്ലവണ്ണം വേവിച്ച് ഉടച്ച് കൊടുക്കാം. പിന്നെ 9 മാസം 10 മാസം കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കാരണത്തിൽ പയറുവർഗത്തിൽപ്പെട്ടതും വേവിച്ചുടച്ച് ചേർത്ത് കൊടുക്കണം. 1 വയസ്സിന് മുമ്പ് മൃഗങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീൻ 1 വയസ്സിന് മുമ്പ് കൊടുക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ അലർജി കൊണ്ടുള്ള കഫക്കെട്ട് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് മൃഗങ്ങളിൽ നിന്നുള്ള അനിമൽ പ്രോട്ടീൻ നാം ഒഴിവാക്കേണ്ടതാണ്. അതേസമയം 1 വയസ്സിന് ശേഷം നമുക്ക് ആദ്യം കുറേശ്ശെ മത്സ്യം, പിന്നീട് 1.5 വയസ്സായിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും അഡൽട്ട് കഴിക്കുന്ന, അഥവാ അമ്മ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം 1.5 വയസ്സിന് ശേഷം കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്.
1: തീർച്ചയായും നല്ലൊരു ഉപദേശമാണ്. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. അതായത് നവജാത ശിശുക്കൾക്ക് ചിലപ്പോഴെങ്കിലും ഒരു ICU അഡ്മിഷൻ വേണ്ടി വരാം. എപ്പോഴൊക്കെയാണ് ഒരു നവജാത ശിശുവിന് ICU അഡ്മിഷൻ ആവശ്യമായി വരുന്നത്?
0: ഈ ചോദ്യം സാധാരണ പ്രാക്ടിക്കലി ഒരു ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ, ജനങ്ങൾക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പ്രസവിച്ച ഉടനെ കുട്ടിനെ എന്തിനാണ് ഈ ICUയിലേക്ക് കൊണ്ടുപോയത്, എന്തിനാണ്, ഒരു കുഴപ്പമില്ല, വെറുതെ കുട്ടി ഒന്ന്. സാധാരണക്കാർക്ക് ശ്വാസം മുട്ടുന്ന കുട്ടിയും ശ്വാസം മുട്ടാത്ത കുട്ടിയും തമ്മിൽ തിരിച്ചറിയില്ല, അവർ മുഖത്തേക്ക് മാത്രം നോക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ ICUയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എത്രമാത്രം സീരിയസ് ആണ്, എന്തിനാണ് അത് കൊണ്ടുവന്നത് എന്നുള്ള സംശയം പൊതുവെ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. ആ അതിന് കാരണം അതിനെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മയാണ്. അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സാധാരണ ഐ സിയുയിലേക്ക് കൊണ്ടുപോകേണ്ട വരിക, പ്രസവാനുബന്ധമായ തകരാറുകൾ, അഥവാ ഓക്സിജൻ കിട്ടാതിരിക്കുക, പ്രസവിച്ച ഉടനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുക, പ്രസവിച്ച പ്രസവം നേരത്തെ പറഞ്ഞ പോലെ പ്രസവം നോർമൽ അല്ലെങ്കിൽ കുട്ടിയുടെ ഓക്സിജൻ്റെ അളവ്, രക്തത്തിലുള്ള ഓക്സിജൻ്റെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് എല്ലാം കുറയും. അപ്പോൾ ഐ സി യു അഡ്മിഷൻ ആകും. അതുകൂടാതെ വെയ്റ്റ് കുറഞ്ഞ കുട്ടി, വെയ്റ്റ് വളരെ കുറഞ്ഞ കുട്ടി, അതുപോലെ വെയ്റ്റ് കൂടിയ കുട്ടി, അതുപോലെ തന്നെ മറ്റേ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ വന്ന കുട്ടി, പ്രസവിച്ച ഉടനെ തന്നെ മഞ്ഞപ്പിത്തം വന്ന കുട്ടികൾ തുടങ്ങിയവ വരെ നമുക്ക് ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടതാണ്.
1: തീർച്ചയായും ഡോക്ടർ, പ്രയാസമുള്ള പ്രസവത്തെ കുറിച്ച് സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ?
0: പ്രസവം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. പ്രസവം മറ്റേ ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയൊരു ദ്വാരത്തിലൂടെ വലിയൊരു വസുവിനെ കൊണ്ടുവരിക എന്നുള്ള പ്രക്രിയയാണ് പ്രസവത്തിലൂടെ നടക്കുന്നത്. അതിനുവേണ്ടി കുട്ടിയുടെ തല മുതൽ തലയുടെ വലിപ്പവും ഷേപ്പും അമ്മയുടെ എടുപ്പല് തുടങ്ങിയവ അള്ളാഹു പ്രത്യേക മെക്കാനിസം വഴി മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് ഈ അത്ഭുതകരമായ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാർ പ്രസവം എന്ന് പറയുമ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല, ദിവസവും പ്രസവിച്ചുകൊണ്ട് സുഖപ്രസവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് അള്ളാഹു അതിന് ചെയ്തു വെച്ചിട്ടുള്ള ആസൂത്രിതമായ ചില പദ്ധതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. കാരണം സുമ്മസബീലെ എസ്റ പിന്നീട് അള്ളാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു ഖുർആനായത്തിൽ പറയുന്നു സുമ്മസബീലെ എസ്റ അവൻ്റെ മാർഗം എളുപ്പമാക്കി. ആദ്യത്തെ മാർഗം ഈ പ്രസവിച്ചു വരുന്ന പുറത്തു വരുന്ന മാർഗമാണ്. അത് വളരെയേറെ എളുപ്പമാക്കാൻ അള്ളാഹു അത്ഭുതകരമായ കുറേ മെക്കാനിസം ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മെക്കാനിസം ഓഫ് ലേബർ എന്നാണ് സാധാരണ പറയുക. ഇതിൽ എന്തെങ്കിലും തകരാറുകൾ പറ്റിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള നോർമൽ പ്രസവം അഥവാ സുഖപ്രസവം നടക്കാതെ വരികയും പ്രസവം പ്രൊലോങ്ഡ് ആകുകയും അതുവഴി കുട്ടിക്ക് ഓക്സിജൻ ലഭിക്കാതിരിക്കുകയും കുട്ടിയുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുകയും അങ്ങനെ അതുപോലെ തന്നെ ശരീരക്ക് ഡാമേജുകൾ, അതായത് ഇൻട്രാക്രേനിയൽ ഹെമറേജ്, തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ബ്ലീഡിങ് ഉണ്ടാകുകയും അതുപോലെ തന്നെ എർബ്സ് പാൾസി, ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ തുടങ്ങിയ കോംപ്ലിക്കേഷൻസ്, സെറിബ്രൽ പാൾസി, അത് പിന്നീട് ഉണ്ടാകുന്ന, അത് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്ന ഇതെല്ലാം പിന്നീട് ഭാവിയിൽ സെറിബ്രൽ പാൾസി പോലെയുള്ള അസുഖങ്ങളും ഇത് കൊണ്ട് ഉണ്ടാകും. ഇതൊക്കെയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവം കൊണ്ട് ഉണ്ടാകുന്നത്.
1: ഡോക്ടർ, അതുപോലെ മാസം തികയാതെ പ്രസവിക്കുക എന്ന് പറഞ്ഞു, എപ്പോഴാണ്, എന്താണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ?
0: പൂർണ്ണ വളർച്ച എത്തിയ പ്രസവം എന്ന് പറയുന്നത് 38 വീക്സിന് മുകളിൽ 40 ആഴ്ചകൾ, 38 മുതൽ 40 ആഴ്ചകൾ, അതിനു മുമ്പുള്ള പ്രസവങ്ങളെയാണ് മാസം തികയാതെ പ്രസവിക്കുക. അത് ഏകദേശം ഒരു 27 ആഴ്ച വരെയുള്ള പ്രസവം. ആ സമയം വെയ്റ്റും കുട്ടിയുടെ ആഴ്ചകളും, അതായത് പ്രസവ ഇൻട്രായുട്ടറൈൻ ലൈഫും പിന്നെ അനുസരിച്ചാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ കോംപ്ലിക്കേഷനും മറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാസം തികയാതെ പ്രസവിക്കുക എന്നാൽ പ്രിമച്യൂറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ 38 ആഴ്ചകൾക്ക് മുമ്പുള്ള സമയത്തെയാണ് പ്രിമച്യൂറിറ്റി എന്ന് പറയുന്നത്. ഈ പ്രിമച്യൂർ ബേബീസിന് ഐ സി യു അഡ്മിഷൻ ആവശ്യം വരാറുണ്ട്. അവർക്ക് കൂടുതൽ ഇതുപോലെ നേരത്തെ ഗ്ലൂക്കോ ഹൈപ്പോഗ്ലൈസീമിയ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ, ഡീഹൈഡ്രേഷൻ, നിർജലീകരണം, മഞ്ഞ നിറം തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യത.
1: അതുപോലെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചാണ് നവജാത ശിശുക്കളിൽ കാണുന്ന അപസ്മാരത്തെ കുറിച്ച്, എങ്ങനെയാണ് അത് തിരിച്ചറിയുക, അതിൻ്റെ ലക്ഷണങ്ങളൊന്ന്?
0: സാധാരണ അപസ്മാരം പോലെയല്ല നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന അപസ്മാരം. അത് സാധാരണ തിരിച്ചറിയാനും പ്രയാസമാണ്. നിർത്താത്ത കരച്ചിൽ, ഞെട്ടൽ, അതുപോലെ നാവ് കൊണ്ട് ചുണ്ട് തുടക്കുക, സൈക്കിൾ ചവിട്ടുന്ന പോലെയുള്ള കാലുകൊണ്ട് ഉള്ള ചലനം, സൈക്ലിംഗ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് തുടങ്ങിയ സബ്റ്റിൽ കൺവൾഷൻ എന്നാണ് ന്യൂബോൺ കൺവൾഷനെ പറയുക. അതായത് വ്യക്തമായി അവസ്മാരം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിറയലുകളോ അല്ലെങ്കിൽ ചലനങ്ങളോ ന്യൂബോൺ കൺവെൻഷനിൽ ഉണ്ടാകാറില്ല. അപ്പം അതിനാണ് സബ്റ്റിൽ കൺവെൻഷൻ എന്ന് പറയുക. അപ്പം അത് തിരിച്ചറിയണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കൺവെൻഷൻ സാധാരണ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തിരിച്ചറിയില്ല. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് അവസ്മാരം ഉണ്ടാകുന്ന കുട്ടിക്ക് പാല് കുടിക്കാൻ അത് വളരെ പിന്നിലാവും. അപ്പം സക്കിംഗ് തന്നെയാണ്, പുവർ സക്കിംഗ് ആണ് അതിൻ്റെ ഒരു മാതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. പുവർ സക്കിംഗ് കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടത്.
1: എന്താണ് ഇതിന്റെ കാരണം, ഇത്തരം അപസ്മാരങ്ങളൊന്നും?
0: അപസ്മാരത്തിന് പല കാരണങ്ങളുണ്ടാകാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടാകാം, തലച്ചോറിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറയാം, ഓക്സിജൻ്റെ അളവ് കുറയാം, അതുപോലെ അംഗവൈകല്യങ്ങൾ, തലച്ചോറിൽ ജന്മനാലുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം തലച്ചോറിൽ തന്നെ. ഇതെല്ലാം അപസ്മാരത്തിന് കാരണമാണ്. കൂടാതെ കാൽസ്യത്തിൻ്റെ കുറവ്, മറ്റ് ഇലക്ട്രോലൈറ്റ്, സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ കുറവ്, ഇതെല്ലാം അപസ്മാരം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാരണങ്ങളാണ്.
1: നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക്, പലപ്പോഴും നാം കാണുന്ന ഒരു വിഷയമാണ് നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന മഞ്ഞ നിറം. അത് അതിനുള്ള കാരണം എന്താണ്?
0: നമ്മുടെ ശരീരത്തിലും അതുപോലെ മഞ്ഞ നിറം ഉണ്ടാകുന്ന ബിലിറൂബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ രക്താണുക്കൾ ശരീരത്തിൽ നശിക്കുമ്പോൾ, ശരീരത്തിൽ നശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ബിലിറൂബിൻ. ഈ ബിലിറൂബിൻ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ലിവറാണ് അതിനെ കുടലിലൂടെ ബൈൽ ആയി ഉൽപ്പാദിപ്പിച്ച് കുടലിലൂടെ പുറന്തള്ളുന്നത്. നവജാത ശിശുക്കളുടെ ലിവർ പൂർണ്ണമായും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ബിലിറൂബിനെ പുറന്തള്ളാനുള്ള കഴിവ് നേടിയിട്ടുണ്ടാവുകയില്ല. അതിന് 6 മുതൽ 10 ദിവസം വരെ സമയമെടുക്കും. ഈ സമയത്തിനുള്ളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബിലിറൂബിൻ ശരീരത്തിൽ കെട്ടി നിൽക്കുകയും കുട്ടിക്ക് മഞ്ഞ നിറം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന് മറ്റൊരു കാരണം, അവരുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ അഡൽട്ട് ഹീമോഗ്ലോബിനിൽ നിന്ന് വ്യത്യസ്തമാണ്, അതിൻ്റെ ആയുസ് കുറവാണ്. അതുകൊണ്ട് വീണ്ടും അത് അവരുടെ RBC ആയുസ് കുറവായതുകൊണ്ട് കൂടുതൽ RBC നശിക്കുകയും ബിലിറൂബിൻ ഉണ്ടാകുകയും ചെയ്യുന്നു.
1: ഇത്തരം ഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് കേട്ടിട്ടുണ്ട് ബിലിറൂബിൻ ഒരു ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ നല്ലതാണെന്ന്. പക്ഷേ പിന്നെന്താണ് അത് ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം? അല്ലെങ്കിൽ
0: അത് ബിലിറൂബിൻ ലോവർ ലെവലില് ഒരു 10 താഴെയൊക്കെ ആണെങ്കിൽ നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അത് സ്വയം ലിവറിന്റെ, നേരത്തെ പറഞ്ഞല്ലോ, ലിവറിന്റെ പ്രവർത്തനം നോർമലാകുമ്പോൾ ലിവർ തന്നെ അതിനെ വേർതിരിച്ച്, രക്തത്തിൽ നിന്ന് വേർതിരിച്ച് മലത്തിലൂടെ പുറത്തു കളയും. പക്ഷേ ഇതിന്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പ്രസവിച്ച ഉടനെ കുട്ടിക്ക് 10-20 ഇടയിലാണ് ബിലിറൂബിൻ എങ്കിൽ നമുക്ക് ഫോട്ടോതെറാപ്പി കൊണ്ട്, ആധുനിക ഫോട്ടോതെറാപ്പി കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഉദ്ദേശം ഒരു പ്രത്യേക വേവ് ലെങ്തിലുള്ള 450 മുതൽ 470 വരെയുള്ള ഫ്രീക്വൻസിയുള്ള പ്രത്യേക വേവ് ലെങ്തിലുള്ള പ്രകാശരശ്മികൾ കൊണ്ട് ഈ ബിലിറൂബിനെ വാട്ടർ സൊല്യൂബിൾ അഥവാ ജലത്തിൽ ലയിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും അതുവഴി മൂത്രത്തിലൂടെയും മലത്തിലൂടെയും കൂടുതൽ പുറത്തു തള്ളാനും സഹായിക്കും. അങ്ങനെയാണ് ഇത് നമുക്ക് ചികിത്സിച്ച് മാറ്റുക. പക്ഷേ 20 ബിലിറൂബിൻ്റെ ലെവൽ കൂടിയാൽ നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ പോലെയുള്ള ചികിത്സ നടത്തുക. അത് എന്താണെന്ന് വെച്ചാൽ പൊക്കലിലൂടെ കുട്ടിയുടെ രക്തം പുറത്തെടുത്ത് അഡൽട്ട് ബ്ലഡ്, സെയിം ഗ്രൂപ്പിലുള്ള അഡൽട്ട് ബ്ലഡ് കൊടുത്തിട്ട് ശരീരത്തിലെ രക്തം മാറ്റുക എന്നുള്ളത് തന്നെയാണ്. എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സൂര്യപ്രകാശത്തിൽ ഈ പറയുന്ന വേവ് ലെങ്തിലുള്ള പ്രകാശരശ്മികൾ ഇല്ലാന്ന് മാത്രമല്ല, അൾട്രാവയലറ്റ് രശ്മികളുടെ ദോഷഫലങ്ങളും കൂടി സൂര്യപ്രകാശത്തിനുള്ളത് കൊണ്ട് സൂര്യപ്രകാശം ഒഴിവാക്കേണ്ടതാണ്.
1: ഏതായാലും ഇന്നത്തെ സമയം തീരാറായി. അതുകൊണ്ട് തന്നെ വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇൻഷാ അള്ളാ ആരോഗ്യ വിചാരം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
3: മാഷാല്ലാ, വളരെ വ്യത്യസ്തമായ ഒരു അവതരണ ശൈലിയാണ് നമ്മൾ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ കേട്ടുകഴിഞ്ഞത്. ഡോക്ടർ MAM ഭാവയുടെ ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന വിഷയത്തിലുള്ള സംസാരമാണ് ആരോഗ്യ വിചാരത്തിൽ നാം കേട്ടുകഴിഞ്ഞത്. ആത്മാവിനെ ഏറെ ഗുണം ചെയ്യുന്ന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പ്രാർത്ഥന. അടുത്തതായി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
4: പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം ദിവസവും ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം മനുഷ്യജീവന് അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം ദിനേന ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇസ്ലാം പല മര്യാദകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാം കൈ കഴുകണം, അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അത് മറന്നുപോയാലുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ബിസ്മില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. ബിസ്മി മറന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വആഖിരിഹി എന്ന് പ്രാർത്ഥിക്കണമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട മറ്റു ചില പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരാൾക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകി വിശപ്പ് ശമിപ്പിച്ച് അല്ലാഹു അനുഗ്രഹിച്ചാൽ അവൻ ഇപ്രകാരം പറയട്ടെ എന്ന്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ ബർക്കത്ത് ചൊരിയണമേ, ഇതിനേക്കാൾ ഉത്തമമായത് ഞങ്ങൾ നീ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ. അല്ലാഹുമ്മ ബാരിക് ലനാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ. തോ ആണ് സുകുൻ ചെയ്യപ്പെട്ട തോ. വഅത്ഇംനാ വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. ഈ ഒരു പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളിൽപ്പെട്ട മറ്റൊരു പ്രാർത്ഥന, ഇതും വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരാൾക്ക് പാനീയങ്ങൾ നൽകി ദാഹം ശമിപ്പിച്ച് അള്ളാഹു അനുഗ്രഹിച്ചാൽ അവന് ഇപ്രകാരം പറയട്ടെ. നേരത്തെ പറഞ്ഞത് വിശപ്പ് ശമിപ്പിച്ചാൽ, ഇവിടെ ദാഹം ശമിപ്പിച്ചാൽ അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇപ്രകാരം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ ഇതിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയും ഇതിൽ വർദ്ധനവ് നൽകുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. വസിദിനാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. ഈ രണ്ട് പ്രാർത്ഥനകളും നാം മനഃപ്പാഠമാക്കണം. ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറം മിൻഹു. അതുപോലെ രണ്ടാമത് പറഞ്ഞത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. ഈ രണ്ട് പ്രാർത്ഥനകളും നാം മനഃപ്പാഠമാക്കുക. അല്ലാഹു ഈ പ്രാർത്ഥനകൾ അതിൻ്റെ സമയത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കേൾക്കാനുള്ള ഒരവസരം ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് പീസ് റേഡിയോ നൽകുന്നുണ്ട്. ഇന്ന് നമ്മൾ കേട്ടത് പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരിൻ്റെ സംസാരമായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പങ്കുവച്ചത്.
4: അടുത്തതായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറെ ആനന്ദം പകരുന്ന ഒരു സെഷനിലേക്കാണ് പ്രവേശിക്കുന്നത്. പൂമരത്തണലിൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ എൻ്റെ വിദ്യാർത്ഥിനികളെ, കുഞ്ഞു കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പീസ് റേഡിയോയുടെ ഭൂമരത്തനുള്ള എപ്പിസോഡ് ഈ സുന്ദരമായ ദിനങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും മാ അപ്പാ ഇപ്പാ എനിക്ക് പീസ് റേഡിയോ ഓണാക്കി തരീൻ എന്ന് പറഞ്ഞു വരുന്ന എൻ്റെ കുഞ്ഞനുജന്മാരും കുഞ്ഞനുജത്തിമാരുമാണ് അല്ലേ? എങ്കിൽ ഇന്നെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് വളരെ ഗൗരവമായ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്താണെന്നറിയുമോ കൂട്ടുകാർക്ക്? കൂട്ടുകാരെ, നമ്മുടെ വിശ്വാസം, നമ്മളെല്ലാവരും അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവാണ് ഈ ലോകം പടച്ചു പരിപാലിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയന്താവ് അള്ളാഹുവാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ കൂട്ടുകാർ കൂട്ടുകാരികൾ മനസ്സിലാക്കാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും ലജ്ജയുണ്ടോ? എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ, ലജ്ജ എന്ന് പറയുമ്പോൾ അത് രണ്ട് തരമാണ്. എന്തൊക്കെയെന്നറിയോ? ആവശ്യമുള്ള ലജ്ജയും ആവശ്യമില്ലാത്ത ലജ്ജയും എന്നിങ്ങനെ രണ്ടാക്കി നമുക്ക് തിരിക്കാം. എന്താണ് കൂട്ടുകാരെ ആവശ്യമുള്ള ലജ്ജ? നിഷിദ്ധ കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധ കാര്യങ്ങൾ, അത് ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി അതിൽ വീഴ്ച വരുത്തുന്നതുമായ കാര്യങ്ങളെ തടയുന്നതുമായ ഒരു സദ്ഗുണമാണ്, ഒരു നല്ല ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഈ ലജ്ജ ചീത്ത കാര്യങ്ങൾ ഉമ്മ ഇഷ്ടപ്പെടാത്ത, ഉപ്പ ഇഷ്ടപ്പെടാത്ത, ആരും ഇഷ്ടപ്പെടാത്ത, അധ്യാപകർ ഇഷ്ടപ്പെടാത്ത, കൂട്ടുകാർ ഇഷ്ടപ്പെടാത്ത, വീട്ടുകാർ ഇഷ്ടപ്പെടാത്ത, ആരാരും ഇഷ്ടപ്പെടാത്ത ഒരു ദുർഗുണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, ആരും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് മാറ്റിവെക്കണം. ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ വേണം. എങ്ങനെയുള്ള, ഇപ്പോൾ ഉമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ അല്പം സ്വല്പം ലജ്ജ നമുക്ക് വേണം, വേണ്ടേ? വാപ്പ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പോകുമ്പോൾ വാപ്പല്ലേ പറയുന്നത് അനുസരിച്ചേക്കാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വേണം. പക്ഷേ മറിച്ച് വാപ്പ പറയുമ്പോൾ അത് കേൾക്കാതെ, അയ്യ എനിക്ക് ബാപ്പാൻ്റെ മുമ്പിൽ പോവാൻ അല്ലെങ്കിൽ എൻ്റെ ഇപ്പാൻ്റെ മുമ്പിൽ പോവാൻ മടിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല വേണ്ടത്. അങ്ങനെ മാറി നിൽക്കാതിരിക്കുമ്പോൾ ആ മാറി നിൽക്കുന്ന വിഷയത്തിൽ നമുക്ക് ലജ്ജ ആവശ്യമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അൽ ഹയാ ഖൈറുൻ കുല്ലഹു. എന്താ കൂട്ടുകാരെ, ലജ്ജ എന്നത് മുഴുവൻ നന്മയാണ്. ലജ്ജ എന്നത് മുഴുവൻ നന്മയാണ്. നമ്മുടെ വാപ്പ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമുക്ക് ലജ്ജ പാടില്ല. കൂട്ടുകാർ കള്ളം ചെയ്യാൻ, ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂട്ടുനിൽക്കുമ്പോൾ അതിന് നമുക്ക് ലജ്ജ ആവശ്യമാണ്. ദുഷിച്ച പ്രവൃത്തികളും വാക്കുകളും സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. സത്യവിശ്വാസി എല്ലാ രംഗങ്ങളിലും ആദരണീയനും മാന്യനുമായിരിക്കണം. ലജ്ജയില്ലാത്തവൻ തോന്നിയ പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും അല്ലേ? ലജ്ജയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ തോന്നിയതുപോലെ വാപ്പ പറഞ്ഞതനുസരിക്കാതെ, ഉമ്മ പറഞ്ഞതനുസരിക്കാതെ, അധ്യാപകർ പറഞ്ഞതനുസരിക്കാതെ, തോന്നിയതുപോലെ തന്നിഷ്ടപ്രകാരം തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ തൻ്റെ ഇഷ്ടത്തിന്, ഉമ്മ മോനെ കളിക്കാൻ പോകല്ലോ കേട്ടോ, ഇന്ന് ഈ ഉച്ച സമയത്ത് കളിക്കാൻ പോകണ്ട, വെയിലാണ്, നിനക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കളിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ കേൾക്കാതെ, ഒരു അലക്ഷ്യമട്ടിൽ ഉമ്മാനെ അനുസരിക്കാതെ വാപ്പാനെ അനുസരിക്കാതെ ധിക്കരിച്ച് നമ്മൾ പോകാൻ പാടില്ല. ആ കാര്യത്തിലൊക്കെ നമുക്ക് ലജ്ജ ആവശ്യമാണ് കൂട്ടുകാരെ. ഇനി ലജ്ജ ആവശ്യമില്ലാത്ത സമയം എപ്പോഴെന്നറിയാമോ? ലജ്ജ ആവശ്യമില്ലാത്ത സമയം എപ്പോഴാണെന്നറിയുമോ? നമ്മുടെ ടീച്ചർ ക്ലാസ്സിൽ മോനെ ഉത്തരം പറയണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒളിച്ചു പോയി നാണമാണ് ലജ്ജയാണെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പാടുള്ളതല്ല അല്ലേ? നമ്മുടെ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ടീച്ചർ ഒന്ന് ചോദിക്കും, ഒന്നും ഒന്നും എത്രയാണ് കൂട്ടുകാരേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എത്ര പറയും? പറയാൻ ചിലപ്പോൾ മടിയുണ്ടാകും. അല്ലെങ്കിൽ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ, ടീച്ചർ ഇന്നലെ പഠിപ്പിച്ച കാര്യം എന്ന് ചോദിക്കാൻ, അപ്പോൾ പറയാൻ നമുക്കൊരു മടിയുണ്ടാകും അല്ലേ? ചില കൂട്ടുകാർ അതിന് ലജ്ജിച്ചു മാറി നിൽക്കും. ഉമ്മ രാവിലെ വിളിച്ചിട്ട് പറയണം, മോനെ ഒന്ന് കടയിൽ പോയിട്ട് ഇന്ന സാധനം നീ വാങ്ങി വരണം കേട്ടോ എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് വയ്യ, കടയിൽ പോകുമ്പോൾ അവിടുത്തെ ആൾ എന്നെ നോക്കണുണ്ട്, എനിക്ക് മടിയാണ്, കടയിൽ പോയി സാധനം വാങ്ങാൻ ലജ്ജയാണ്, മടിയാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ലജ്ജ പാടില്ല. പക്ഷേ ലജ്ജയില്ലാത്തവൻ, ഉമ്മയെ അനുസരിക്കാത്ത, ഉമ്മയെ അനുസരിക്കുന്നതിൽ ലജ്ജ കാണിക്കുന്നവൻ, കളിക്കാൻ പോകുന്ന വിഷയത്തിൽ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ പോകുന്ന ലജ്ജയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ തോന്നിയത് പറയുകയോ തോന്നിയത് ചെയ്യുകയോ ഇഷ്ടമില്ലാത്ത, ആരാരും ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ്. ലജ്ജയില്ലെങ്കിൽ, പ്രവാചകൻ പറയണം, ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയ പോലെ ചെയ്തോ. അപ്പോൾ അല്പമെങ്കിലൊക്കെ ലജ്ജ ഉണ്ടെങ്കിൽ അള്ളാഹു ആണ് ഈ ലോകത്ത് നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഏകനായ റബ്ബ് സുബ്ഹാനഹു തആലയാണ് അല്ലേ? കാണാൻ കണ്ണും കേൾക്കാൻ കാതും നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നത് നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് അല്ലേ? അപ്പോൾ ആ അള്ളാഹുവിന് വേണ്ടിയിട്ടൊന്ന് അഞ്ചു നേരം നമസ്കരിക്കാൻ, രാവിലെ സുബഹിക്കിങ്ങനെ വാപ്പ വിളിക്കണം, ഉപ്പ വിളിക്കുന്നു, മോനെ നമസ്കരിക്കാൻ സമയമായി കേട്ടോ, ഒന്ന് എഴുന്നേൽക്കോ. അപ്പം മടിയാണ്, അപ്പോൾ അവിടെ ഒരു നാണമാണ്, ഒരു ലജ്ജയാണ് നമുക്ക്. ആ ലജ്ജ പാടില്ല. പക്ഷേ വാപ്പ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ തോന്നിയ പോലെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ലജ്ജയില്ലായ്മയാണ്. അങ്ങനെ ലജ്ജയില്ലായ്മ കാണിക്കുന്നവൻ തോന്നിയതുപോലെ ചെയ്യട്ടെ, അവനൊരു അല്പം ഈമാനുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ലജ്ജ അവൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിന് വേണ്ടിയിട്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂല് പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യണം. അതിന് ലജ്ജ ഉണ്ടാകാൻ നമുക്ക് പാടില്ല കൂട്ടുകാരെ. അങ്ങനെ ലജ്ജിച്ചു മാറി നിന്നാൽ നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചു പോകും. ഉമ്മാനനുസരിക്കാത്തവനാകും, വാപ്പാനനുസരിക്കാത്തവനാകും. അങ്ങനെ തോന്നിയ രീതിയിൽ നമ്മൾ ജീവിക്കും. കൂട്ടുകാരെ, പല കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയെന്നറിയോ, അവർക്ക് വല്ലാത്ത ലജ്ജയാണ്. നാണവും ലജ്ജയും ഉള്ള ഒരാൾ എല്ലാവരുടെയിലും ആദരണീയനായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ, നമ്മൾ പിന്നെ വേറെ രണ്ട് കൂട്ടുകാർ ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോവാൻ, അപ്പോൾ അവിടെ വെച്ച് ഒരാൾ നമ്മളെ കാണേൻ, എന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളൊരു കൂട്ടുകാരൻ തീരെ ലജ്ജയില്ലാതെ ആ സംസാരിക്കാൻ വന്ന ആളോടും കയർത്ത് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ തിരിച്ചതിനപ്പുറമുള്ള മറുവർത്തമാനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ, ഈ ആൾക്ക്, ഈ സംസാരിക്കുന്ന ഈ കുട്ടിക്ക് യാതൊരു വിലയും നൽകുകയില്ല. അങ്ങനെ സംസാരിക്കുന്നവർക്ക് യാതൊരു വിലയും നൽകില്ല. കാരണം എന്താ? അവനൊരു ലജ്ജയില്ലായ്മയെ പോലെ, ഒരു ലജ്ജയില്ലാതെ, ഒരു നാണമില്ലാതെ, ഒരു ലജ്ജയില്ലായ്മയായിക്കൊണ്ട് അവൻ വർത്തമാനം പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവനെ ആർക്കും ഇഷ്ടപ്പെടൂല അല്ലേ കൂട്ടുകാരെ? ഇനി തിരിച്ച് ചിന്തിച്ചു നോക്കൂ. തിരിച്ച് അങ്ങനെ ആ ഒരാളെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവൻ മാന്യമായ രീതിയിൽ സംസാരിക്കുകയും ആവശ്യത്തിന് സംസാരിക്കുകയും സലാം പറഞ്ഞു, സലാം മടക്കി, സുഖമാണോ എന്ന് ചോദിച്ചു, സുഖമാണ് പറഞ്ഞു, അൽഹംദുലില്ല. തിരിച്ച് അദ്ദേഹത്തോടും ചോദിച്ചു, സുഖമല്ലേ നിങ്ങൾക്കും? അപ്പോൾ അദ്ദേഹം അൽഹംദുലില്ല. ആ മാന്യമായ വർത്തമാനങ്ങൾ പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ രീതിയിലുള്ള ലജ്ജയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇടയിൽ നമ്മൾ ആദരണീയനും നല്ല വ്യക്തിത്വം മുടലെടുത്ത ആളായി മാറും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലജ്ജയുള്ള ആളായിരുന്നു, ആവശ്യത്തിന് ലജ്ജയുള്ള ആളായിരുന്നു. എല്ലാവരുടെ മുമ്പിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അല്ലാത്ത വരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സദസ്സിൽ പോകാൻ പ്രവാചകന് ലജ്ജയായിരുന്നു. പക്ഷേ പ്രവാചകൻ അല്ലാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ ചെയ്തതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ ലജ്ജയില്ലായ്മയാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെയാകണം നമ്മൾ ഓരോരുത്തരും. വേണ്ടേ, അങ്ങനെയായി മാറേണ്ട കൂട്ടുകാരെ. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല സദസ്സുകളിൽ പങ്കെടുക്കാൻ ലജ്ജ പാടില്ല. മുതിർന്നവരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയാൻ ലജ്ജ പാടില്ല. താഴ്ന്നവരെ കാണുമ്പോൾ അവർ നമ്മളോട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ അനിയ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അനിയത്തി അസ്സലാമു അലൈക്കും എന്ന് പറയാൻ നമുക്ക് ലജ്ജ പാടില്ല. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടീച്ചറെ എനിക്കറിയാം ഉത്തരം എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ നമുക്ക് ലജ്ജ പാടില്ല കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെയുള്ള ആവിധം മേഖലകളിൽ ലജ്ജയില്ലായ്മ നമ്മൾ കാണിക്കണം. നേരെ മറിച്ച് ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അക്രമങ്ങൾ വേണ്ടാത്തനങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മയെ അനുസരിക്കാത്ത കൂട്ടുകാരോട് കൂട്ടുകൂടുമ്പോൾ, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന കൂട്ടുകാരോട് കൂട്ടുകൂടുമ്പോൾ, ആ സമയത്ത് നമുക്ക് ലജ്ജ ആവശ്യമാണ് എന്നാണ് ഇന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ കൂട്ടുകാരെ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലജ്ജയില്ലാത്തവനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഈ താക്കീത് എത്രമേൽ ഗൗരവമാണെന്നറിയോ? പ്രവാചകൻ പറഞ്ഞൊരു താക്കീതാണ്, വിശ്വാസവും കർമ്മവും സ്വഭാവവും എല്ലാം അടങ്ങിയതാണ് സത്യവിശ്വാസം, അതിൻ്റെ ഒരു ശാഖയാണ് ലജ്ജയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസാണ്. അൽ ഈമാനു ബിലഉ വസിത്തൂൻ എന്ന് തുടങ്ങുന്ന ഹദീസിൻ്റെ സാരം എന്താണെന്നറിയോ കൂട്ടുകാരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, സത്യവിശ്വാസം 60-ൽ പരമോ 70-ൽ പരമോ ശാഖകളാണ്. അതിൽ ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാകുന്നു. അതിലേറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് മാലിന്യം നീക്കുക എന്നത്. ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ അവസാനിപ്പിക്കാൻ. എന്താ കൂട്ടുകാരെ ഇത് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം? സത്യവിശ്വാസം എന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ള പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ സത്യവിശ്വാസം 60-ൽ പരമാണ്. 60-ൽ അല്ലെങ്കിൽ 70-ഓ തരം ശാഖകളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് അല്ലേ? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും തന്നെയില്ല. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, നമുക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്ന ഏകനായ അള്ളാഹു. ആ അള്ളാഹു അല്ലാതെ മറ്റാരും എനിക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കൂട്ടുകാരെ അല്ലേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കുക എന്നത് ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അതിലേറ്റവും 60-ഉം 70-ഉം ശാഖകളായ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്, അവസാനമുള്ളത് വഴിയിലുള്ള ബുദ്ധിമുട്ട്, വഴിയിലുള്ള തടസ്സം എടുത്തു നീക്കലാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ് ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം? ഏറ്റവും മുന്തിയത്, ഏറ്റവും പ്രാധാന്യം നൽകിയത് അള്ളാഹനെ ആരാധിക്കുക എന്നതാണ്. അതിനുശേഷം നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചതോ ഏറ്റവും താഴ്ന്നതും ആ മുന്തിയത് ചെയ്യുന്നത് പോലെ അതിൽ താന്ന് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴേ വഴിയിൽ ഒരു ബുദ്ധിമുട്ട് കിടക്കാണ്. ആ ബുദ്ധിമുട്ടെടുത്ത് മാറ്റുക എന്നതാണ് വിശ്വാസിയുടെ ഈമാന്. അല്ലേ, എന്നിട്ട് പറയാം, ലജ്ജ അത് ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പോ വഴിയിലുള്ള ബുദ്ധിമുട്ടെടുത്തു മാറ്റാൻ നമുക്ക് ലജ്ജ പാടില്ല എന്നതു തന്നെയാണ് കൂട്ടുകാരെ ഇതിൻ്റെ സാരം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ സ്കൂള് വിട്ടു വരും. അപ്പോൾ ഒരു വഴിയിൽ ഒരു പഴത്തോല്, പഴം കഴിച്ചതിൻ്റെ തോല് വഴിയിൽ കിടക്കും. അതിലാരെങ്കിലും ചവിട്ടിയാൽ വന്ന് വീഴും, അല്ലേ? ചെറുകി വന്ന് വീഴും, വീണ് തല ഇടിച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോ ആ വഴിയിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എടുത്തു മാറ്റുക എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിന് നമുക്ക് ലജ്ജയില്ലായ്മ ആവശ്യമാണ്. അല്ലേ, ആ കാര്യത്തിൽ അയ്യേ എങ്ങനെ ഞാനിപ്പോ ആ റോഡിന് നടുക്ക് കിടക്കുന്ന ആ പഴത്തോല് എടുത്തു മാറ്റുക? എന്റെ കൂട്ടുകാര് എന്നെ നോക്കി കളിയാക്കൂലേ? അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി കളിയാക്കൂലേ എന്ന് നമ്മൾ വിചാരിച്ച് മാറി നിൽക്കാൻ പാടില്ല. അവിടെ നമുക്ക് അനിവാര്യം ലജ്ജയാണ്, ലജ്ജയില്ലായ്മയാണ്. അല്ലേ, ആ ലജ്ജയുടെ രണ്ടാമത്തെ ഭാഗമായ ലജ്ജയില്ലായ്മയാണ്. ആ കാര്യത്തിൽ നമുക്ക് ലജ്ജ പാടില്ല. ഇനി അതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ സ്കൂള് വിട്ട് വരുമ്പോൾ വയസ്സായ തൊലിയൊക്കെ ചുരുണ്ട ഒരു പാവം ഒരു ഇമ്മാമ അല്ലെങ്കിൽ ഒരു ഇപ്പാപ്പ അവിടെ നിൽക്കണം. വയസ്സായ ഒരാള് കണ്ണു കാണാതെ മങ്ങിയ കാഴ്ചയിലായിട്ട് ഇങ്ങനെ നിൽക്ക, റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ കൂട്ടുകാർ നോക്കിയിട്ട് അയ്യേ തള്ള അല്ലെങ്കിൽ തന്ത എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകും. പക്ഷെ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം എന്നറിയോ? ആ കൂട്ടുകാരനോട് പറഞ്ഞ് ആ വയസ്സായ ആളുടെ കൈക്ക് പിടിച്ചും റോഡ് മുറിച്ച് കിടക്കാൻ നമ്മൾ സഹായിക്കണം. വേണ്ടേ, റോഡ് മുറിച്ച് കിടക്കാൻ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ലജ്ജ പാടില്ല. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, അതേ പിന്നെ നമ്മുടെ കൂടെയുള്ള ആളെ സഹായിക്കുക എന്നത് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചതല്ലേ? അത് നമ്മുടെ സൽസ്വഭാവത്തിൻ്റെ ഒരു ഭാഗമല്ലേ? പ്രവാചകൻ പഠിപ്പിച്ചെന്ന കാര്യത്തിൻ്റെ ഒരു ഭാഗമല്ലേ എന്ന് പറഞ്ഞു കൊടുക്കണം. വേണ്ടേ കൂട്ടുകാരെ? അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ലജ്ജ പാടില്ല. ലജ്ജ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ലജ്ജ പാടുള്ളതല്ല. നേരെ മറിച്ച് ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരും ഇഷ്ടപ്പെടാത്ത, ആരെയും ഇഷ്ടപ്പെടുത്താത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് ലജ്ജ അനിവാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, പുമരത്തണലിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി ഓരോ ദിനവും നമ്മൾ കടന്നു പോവുകയാണ്.

0: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് രചനകളുടെ ശബ്ദാവിഷ്കാരം കേൾക്കാനുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ്. വിധിയുടെ കനലാട്ടം എന്ന ഇബിനു അലി എടത്തനാട്ടുകര രചിച്ചിട്ടുള്ള രചനയ്ക്ക് സിദ്ദീഖ് സലാഹി നിലമ്പൂർ ശബ്ദം നൽകുന്നു. നുറുങ്ങുകളിലേക്ക്.
1: വിധിയുടെ കനലാട്ടം, രചന ഇബിനു അലി എടത്തനാട്ടുകര. മെലിഞ്ഞുണങ്ങിയ ശരീരവും നീണ്ട താടിയും മുടിയുമായി ഒരു ആൾ രൂപം, കറുത്തു മെലിഞ്ഞ് കൂനിക്കൂടിയ ഒരു വൃദ്ധ സ്ത്രീ. സാമൂഹ്യ പ്രവർത്തകനായ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ കഥ സത്യമെന്ന് തെളിയിക്കാനായി മൊബൈൽ ഫോണിൽ കാണിച്ചു തന്നതാണ് ഇവരുടെ ഫോട്ടോകൾ. കഥയല്ല, യാഥാർത്ഥ്യമാണ്. തമിഴ്നാടിനോട് ചേർന്ന സ്ഥലം. അവിടെ ഏതാനും കുടുംബങ്ങൾക്ക് മാസം തോറും ഭക്ഷണവും മറ്റും നൽകുന്നുണ്ട് സുഹൃത്തും സംഘവും. അയാളെ എന്തേ സഹായിക്കാത്തത് എന്ന് ചോദിച്ച കുട്ടികളാണ് ആ വീട് ചൂണ്ടിക്കാണിച്ചത്. ചെന്നു നോക്കിയപ്പോൾ ഒരു വികൃത രൂപം, കാലുകൾ തളർന്നിരിക്കുന്നു. സുഹൃത്ത് അയാളെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി. വിദഗ്ധ ഡോക്ടറുടെ ചികിത്സ കൊണ്ട് നല്ല പുരോഗതിയുണ്ടായി. ചൂട് പിടിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശത്തോടെ ആയുർവേദ ചികിത്സ നടത്താൻ ഉപദേശിച്ചു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അയാൾ ഏതാണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. പിന്നീട് അവിടെ എത്തിയ സുഹൃത്തിനെ നാട്ടുകാർ വളഞ്ഞു. അവരുടെ അംഗീകാരമില്ലാതെ എന്തിനയാളെ ചികിത്സിച്ചു എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഒരു മനുഷ്യജീവിയാണല്ലോ അയാൾ, എന്ന നിലക്കാണ് ചികിത്സിക്കാൻ കൊണ്ടുപോയത് എന്ന മറുപടിക്ക് മനുഷ്യനല്ല മൃഗമാണവൻ എന്നായിരുന്നു അവരുടെ മറുപടി. അയാൾ ഒരു ലോറി ഡ്രൈവറായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ആഴ്ചകൾ നീണ്ട ഓട്ടത്തിനു ശേഷം ഇടക്ക് വീട്ടിലെത്തും. മീൻ, ഇറച്ചി, പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ തുടങ്ങി വിവിധ സാധനങ്ങൾ സഹിതമാകും വീട്ടിലെത്തുക. പിന്നെ നീണ്ട ദിവസങ്ങൾ ഭക്ഷണം, ലഹരി, ഉറക്കം എന്നിവ മാത്രം. അതിനിടയിൽ ഭക്തി, പ്രാർത്ഥന എന്നിവയൊക്കെ അന്യം. ഭാര്യയും മകനും അയാളുടെ പ്രായമായ മാതാവുമായിരുന്നു വീട്ടിൽ താമസം. അമ്മായിയമ്മയും മരുമകളും മിക്കപ്പോഴും കലഹത്തിൽ ആയിരിക്കും. അയാൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം പോര് കലശലാവുകയും ഭാര്യ കുട്ടിയെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഒരു ദിവസം മദ്യസേവക്ക് വട്ടം കൂട്ടാൻ ഗ്ലാസ് ആവശ്യപ്പെട്ടത് എത്താൻ വൈകിയതിനാൽ അയാൾ പെറ്റമ്മയുടെ വയറ്റിൽ ആഞ്ഞു തൊഴിച്ചു. ചവിട്ടേറ്റ വൃദ്ധ തെറിച്ചു വീണു. അവന് ജന്മം നൽകിയ ഗർഭപാത്രം പുറത്തുവന്നു. ചോരയിൽ കുളിച്ചുകിടന്ന് അവരെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ആഴ്ചകൾ ആശുപത്രിയിൽ കഴിഞ്ഞ ആ സ്ത്രീയുടെ ഗർഭപാത്രം നീക്കം ചെയ്തു. ജീവൻ തിരിച്ചുകിട്ടിയ അവർ വീട്ടിലേക്കു മടങ്ങി. വീട് വിട്ട് ജോലിക്കു പോയ മകൻ അവരെ തിരിഞ്ഞു നോക്കിയതേയില്ല. ഒരിക്കൽ ജോലിക്കുശേഷം ലോറിയിൽ നിന്ന് ഇറങ്ങിയ അയാളുടെ ഒരു കാലിന് ബലം കുറഞ്ഞ പോലെ തോന്നി. ഓന്നിയ രണ്ടാമത്തെ കാലിനും ബലമില്ല. അയാൾ നിലത്തിരുന്നു പോയി. നടക്കാൻ ശേഷി നഷ്ടപ്പെട്ട അയാളെ വണ്ടിയിലാണ് വീട്ടിലെത്തിച്ചത്. പെറ്റമ്മയെ കൊല്ലാകൊല ചെയ്ത് അയാളെ ചികിത്സിച്ച് ഭേദമാക്കിയ കൂട്ടുകാരനെ നാട്ടുകാർ ചീത്ത പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കഥ തീർന്നില്ല. കാലുകൾ പൂർവ്വസ്ഥിതിയിലായാൽ തൊട്ടടുത്ത അമ്പലത്തിലെ കനലാട്ടത്തിൽ പങ്കെടുക്കാമെന്ന് അയാൾ നേർച്ച ചെയ്തിരുന്നുവെത്രേ. കാലിൽ ചൂട് തട്ടിക്കരുതെന്ന ഡോക്ടറുടെ കർശന നിർദ്ദേശം വകവെക്കാതെ അയാൾ കനലാട്ടം നേർച്ച പൂർത്തിയാക്കി. അതോടെ വീണ്ടും കാലിന്റെ ശേഷി നഷ്ടപ്പെട്ടു. നടക്കാൻ വയ്യാതെ അയാൾ വീണ്ടും വീട്ടിലെ കട്ടിലിൽ ഒതുങ്ങിക്കൂടി. ഭാര്യ കുട്ടികളെയും കൂട്ടി അവളുടെ വീട്ടിലേക്കു മാറി. വയസ്സായ മാതാവും അയാളും തനിച്ചായി. പ്രായാധിക്യം, വളഞ്ച കുനിഞ്ഞ ശരീരവുമായി അയൽ വീടുകളിൽ പണിക്കുപോയി കിട്ടുന്ന സഹായം കൊണ്ടാണ് ജന്മം നൽകിയ ഗർഭപാത്രം ഒറ്റച്ചവിട്ടിന് തകർത്തു കളഞ്ഞ ആ മകനെ ഇന്ന് പെറ്റമ്മ പോറ്റുന്നത്. ഈ കഥ അല്ല, സംഭവം വിശ്വസിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് സുഹൃത്ത് മൊബൈൽ ഫോൺ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ കാണിച്ചു തന്നത്. വിശ്വാസികൾക്ക് പലതും പഠിക്കാനുണ്ട് ഈ മനുഷ്യജന്മങ്ങളുടെ സംഭവകഥയിൽ നിന്ന്.
2: പ്രിയ ശ്രോതാക്കൾ, നമ്മളിപ്പോൾ കേട്ട നുറുങ്ങുകൾ വിധിയുടെ കനലാട്ടം എന്ന വിഷയത്തിൽ പീസ് റേഡിയോ കേൾവിയുടെ വസന്തമായിക്കൊണ്ട് യാത്ര തുടരുകയാണ്. നമ്മോടൊപ്പം അടുത്തതായിട്ട് അബ്ദുറൌഫ് അലിക്കമി അസ്മാഉൽ ഹുസ്ന റബ്ബിൻ്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധൻ എന്ന റബ്ബിൻ്റെ നാമമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി സഹ്ലി സദ്രി വയസ്സിലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതിനെക്കുറിച്ചറിയലും അത് പഠിക്കലും അറിവുകളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു.

അൽ മലിക്കുൽ ഖുദ്ദൂസ്. സൂറത്തു ഹഷറിന്റെ 23-ാമത്തെ ആയത്തും സൂറത്തുൽ ജുംഅയിലെ 1-ാമത്തെ ആയത്തുമാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കപ്പെടുന്ന ആയത്ത്. ഇനി തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെയും കാണാൻ സാധിക്കുന്നത് അധികവും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന അൽ മലിക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിത്ര നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട്, ഒച്ചത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർറൂഹ് എന്ന പ്രാർത്ഥനയാണ്. അവിടെയും അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാധികാരി, സർവ രാജാവുകളിൽ സർവ അധിപരുടെയും അധിപനായ അള്ളാഹു രാജാവാൻ, അൽ മലിക്കാൻ. അതോടൊപ്പം അൽ ഖുദ്ദൂസ്, അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമ പവിത്രതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുദ്ദൂസ്, പവിത്രതയുള്ളത്, പരിശുദ്ധിയുള്ളത്, വിശുദ്ധമായത് എന്ന അർത്ഥമാണ് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ന്യൂനതകളിൽ നിന്ന്, അതുപോലെ തന്നെ പോരായ്മകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പവിത്രതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷണം നിറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധി മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ചില വ്യക്തികളെ, ചില നാടിനെ, ചില പ്രത്യേക സ്ഥലങ്ങളെ പരിശുദ്ധിയുള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ നമുക്കറിയാം ഇന്ന് യുദ്ധങ്ങളാൽ കലുഷിതമാണ്. വെടിയുണ്ടകളും ബോംബുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അവിടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാടിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല അൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് പരിശുദ്ധമായ നാട് ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഗേഹം എന്ന് ആ ഒരു പള്ളിയെ, ഭവനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമായ ആത്മാവിൻ്റെ ഉടമ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാനുള്ള കാരണം ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധി പ്രാപിച്ച, അതുപോലെ തന്നെ മിനുസമുള്ള, ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് കാണുന്ന സമയത്ത് 600 ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മലക്കായിക്കൊണ്ട് മലക്കിൻ്റെ അതേ രൂപത്തിൽ കണ്ടപ്പോൾ അവിടെ നല്ല മിനുസമുള്ള, ഭംഗിയുള്ള, ചിറകുകൾക്കിടയിൽ നിന്ന് മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്ന ഏറ്റവും ഭംഗിയുള്ള പരിശുദ്ധമായ ഒരു മലക്കായിക്കൊണ്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂഹുൽ ഖുദുസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹദീറത്തുൽ ഖുദുസ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാം, ഒരാൾക്ക് കള്ളുകുടിക്കാൻ അവസരമുണ്ടായി, എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ ഹദീറത്തുൽ ഖുദുസിൽ വച്ച് ആ പാനീയം കുടിപ്പിക്കും. മദ്യമെന്ന ഈ ദുനിയാവിൽ ലഭിക്കുന്ന മദ്യമല്ല, മറിച്ച് അവിടെ പരിശുദ്ധി നിറഞ്ഞ, മത്ത് ബാധിക്കാത്ത, ലഹരിയില്ലാത്ത മദ്യമാണ് അവിടെ കുടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പട്ട് ധരിക്കാനുള്ള സമ്പത്തും അവൻ്റെ കയ്യിൽ പട്ടുമുണ്ട്, പട്ടുവസ്ത്രമുണ്ട്, എന്നിട്ടും അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ ഹദീറത്തുൽ ഖുദുസിൽ, അതായത് സ്വർഗത്തിൽ അവനെ പട്ട് ധരിപ്പിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹദീറത്തുൽ ഖുദുസ് എന്നാണ് സ്വർഗത്തിനെ നാമകരണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാ? ആ സ്വർഗത്തിൽ അവിശുദ്ധിയായ ഒന്നുമില്ല, വിശുദ്ധിയുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരാളും മലമൂത്ര വിസർജനം നടത്തുകയില്ല, ഭക്ഷണം കഴിക്കും, പക്ഷെ മലമൂത്ര വിസർജനം അവിടെ ഉണ്ടാവില്ല, വിയർത്തു പോകും. പക്ഷെ ആ വിയർപ്പിന് പോലും

0: കസ്തൂരിയുടെ മണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഈ രൂപത്തിൽ മ്ലേച്ഛതയില്ലാത്ത, അവിശുദ്ധമായ ഒന്നുമില്ലാത്ത അന്നപാനീയങ്ങൾ കുടിക്കുന്നുവെങ്കിലും കഴിക്കുന്നുവെങ്കിലും മലമൂത്ര വിസർജനങ്ങൾ നടക്കാത്ത, ഇനി വിയർപ്പാണെങ്കിൽ പോലും കസ്തൂരിയുടെ മണമുള്ള ഏറ്റവും പവിത്രമായ ഒരു ഗേഹമാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിഞ്ഞവൻ അവനാണ് അൽ ഖുദുസ്, അവനാണ് അൽ ഖുദ്ദൂസ്. ആ ഖുദ്ദൂസ്, ഇത്രയും പവിത്രമേറിയ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിവുള്ള ആ ഖുദ്ദൂസായ അള്ളാഹു എത്ര പവിത്രതയുള്ളവനാണ്, എത്ര പരിശുദ്ധി നിറഞ്ഞവനാണ്. പരിശുദ്ധി നിറഞ്ഞ ആ സ്വർഗത്തെ സംവിധാനിച്ചു. ആ സ്വർഗത്തെ ആ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിവുള്ളവൻ എത്ര പരിശുദ്ധിയുള്ളവൻ എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയും പരമപരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കണമെങ്കിൽ, അവനിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ വിശ്വാസം പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടിയുള്ളതാകണം, നമ്മുടെ ഇടപാടുകൾ പരിശുദ്ധമായതാകണം, പലിശ കലരാത്ത, ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ നേടിയെടുത്തതല്ലാത്ത ഏറ്റവും മാന്യമായ പരിശുദ്ധി നിറഞ്ഞ, ശുദ്ധിയുള്ള, കളങ്കമറ്റ ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമാത്രമേ, ഈ പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ, ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളും മാത്രമേ പരിശുദ്ധിയുള്ള അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അൽ ഖുദ്ദൂസ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു പരമപരിശുദ്ധിയുള്ളവനും പവിത്രതയുള്ളവനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയവും പരിശുദ്ധിയുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, പ്രവർത്തനങ്ങൾ ശുദ്ധമുള്ളതാക്കുവാൻ, ഇടപാടുകൾ അവിശുദ്ധിയില്ലാത്തതായിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മറ്റാർക്കും അർഹതപ്പെടാത്ത ഒരു വിശിഷ്ട നാമമാണ് ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ എന്നത്. അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും നമ്മൾ വിജ്ഞാനമുള്ളവരായി മാറാൻ നമുക്ക് ഏറ്റവും പ്രചോദനമായി മാറുന്ന അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നാം കേട്ടത് അബ്ദുറൌഫ് അൽ ഹിക്കമയുടെ അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ എന്ന നാമത്തെ സംബന്ധിച്ചായിരുന്നു. ഇൻഷാല്ലാ ഇനി റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ നാം പ്രവേശിക്കുന്നത് കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
2: കഥ പറയാം എന്ന പ്രോഗ്രാമിൽ ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി, അജ്മലും കുഞ്ഞുപങ്ങളും എന്ന വിഷയത്തിൻ്റെ 27-ാമത്തെ ഭാഗമാണ്. പണിക്കിടയിൽ ഒരു പകൽക്കിനാവ് എന്ന ഒരു കഥ നമുക്ക് കേൾക്കാം. എല്ലാവരും കതോർക്കുക.
3: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 27. പണിക്കിടയിൽ ഒരു പകൽക്കിനാവ്. അബ്ദുട്ടിക്കയുടെ വീട്ടിൽ മണൽ തരിക്കുമ്പോൾ അജ്മലിൻ്റെ മനസ്സിൽ സിമെൻ്റ് തേച്ച് പെയിൻ്റടിച്ച വീട്ടുവരാന്തയിൽ ഉമ്മയും സെൽവയും താനും ഇരുന്ന് വർത്തമാനം പറയുന്ന ചിത്രമായിരുന്നു. അവൻ മണൽ തരിക്കുന്നത് നോക്കി അബ്ദുട്ടിക്ക ഏറെ നേരം നിന്നു. "എന്താ കുട്ടിയെ ഒരു വലിയ ആലോചന?" ചോദ്യം കേട്ട് അജ്മലൊന്ന് ഞെട്ടി. അവന് നാണം തോന്നി. തൻ്റെ പകൽക്കിനാവ് അബ്ദുട്ടിക്ക് അറിഞ്ഞ പോലെ തോന്നി അവന്. അവൻ മണൽ കുമ്പാരത്തിലേക്ക് നോക്കിയപ്പോഴാണ് സമയം കുറേ കഴിഞ്ഞു എന്ന് മനസ്സിലായത്. തരിച്ച മണൽ കുമ്പാരം തരിപ്പയിൽ തട്ടി നിൽക്കുകയാണ്. ഒരു മണിക്കൂർ തരിച്ചു കാണും. "ഇനി കുറച്ചു നേരം ഇരുന്നോ? കുറെ നേരായി, എങ്ങനെ തരിക്കുമല്ലേ? ഞാനിത് നോക്കി നിൽക്കുന്നതൊന്നും ഈ അറിഞ്ഞിട്ടില്ല. എന്തോ ഒരു വലിയ കാര്യമുണ്ടല്ലോ മനസ്സിൽ." അജ്മൽ മറുപടി ചിരിയിലൊതുക്കി. "ലേശം കുടിക്കാനെന്തെങ്കിലും വേണം. ഉപ്പിട്ട നേരിയ കഞ്ഞിവെള്ളമായിക്കോട്ടെ." അയാൾ കഞ്ഞിവെള്ളവുമായി വരുമ്പോഴേക്കും അജ്മൽ തരിപ്പെടുത്തു മാറ്റി മണലിന്റെ ഒരു വശത്ത് വീണുകിടക്കുന്ന ചരൽവാരി ദൂരെയാക്കി പുതിയ സ്ഥലത്ത് തരിപ്പ സ്ഥാപിച്ചു. "ഇന്ന് ഇതിവിടെ ഇരുന്ന് കുടിക്ക്. വല്ലാതെ വിയർത്തിട്ടുണ്ടല്ലോ. ഇനി വിയർപ്പ് പറ്റിയിട്ട് മതി പണി," അബ്ദുട്ടിക പറഞ്ഞു. അവൻ മണലിലിരുന്ന് കഞ്ഞിവെള്ളം കുടിച്ചു. നല്ല രസം. ഒരു ഗ്ലാസ് കൂടി കുടിച്ചു. അൽഹംദുലില്ലാ, അബ്ദുട്ടിക്ക് എത്ര നല്ല മനുഷ്യൻ! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ, പണിക്കാരന് അവന്റെ വിയർപ്പ് വറ്റുന്നതിനു മുമ്പേ മാന്യമായ കൂലി നൽകുന്ന ആൾ, പണിക്കാർക്ക് മുന്തിയ ഭക്ഷണവും അതിനേക്കാൾ മുന്തിയ പെരുമാറ്റവും സമ്മാനിക്കുന്ന ആൾ. അജ്മൽ അയാൾക്കു വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ മനുഷ്യന് ദുനിയാവിലും പരലോകത്തും നന്മ ചെയ്യണമേ.
4: എന്താ അജ്മലിന്റെ ആലോചന?
3: ഒന്നുമില്ലക്കാ. എന്നാലുണ്ടല്ലോ, ഇനി ഇവിടെ പണിക്ക് വരണ്ട, എന്റെ ആലോചന എന്നോട് പറഞ്ഞിട്ട് വന്നാ മതി.
2: അബ്ദുട്ടിക്ക അല്പം കനത്തിൽ പറഞ്ഞു.
3: അജ്മൽ പറയാൻ നിർബന്ധിതനായി. എന്റെ പുര സിമെന്റ് ഇട്ടിട്ട് ഒന്ന് വെള്ളം വലിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ പൂതിയുണ്ട്. അങ്ങനെ വൃത്തിയുള്ള ഒരു വീട്ടിൽ ഞാനും ഉമ്മയും എന്റെ കുഞ്ഞുപെങ്ങളിരുന്ന് വർത്തമാനം പറയുന്ന രംഗം ഞാൻ മനസ്സിലിങ്ങനെ കാണുമായിരുന്നു. ആ ഇളം മനസ്സിന്റെ വാക്കുകൾ അബ്ദുട്ടിക്കയുടെ മനസ്സിൽ ദയയുടെ ഉറവുകൾ തീർത്തു. അയാൾ പറഞ്ഞു,
4: അതിനൊക്കെ ഒരു വഴിയുണ്ടാവും. ഈ അരമണിക്കൂർ കൂടി തരിച്ചിട്ട് വീട്ടിൽ പോയിക്കോളൂ.
3: അജ്മൽ നാലാമത്തെ മണൽ കൂമ്പാരം സൃഷ്ടിക്കാൻ തുടങ്ങി. മണൽ തരിക്കുന്നത് മറ്റു പണികളേക്കാൾ അവനിഷ്ടമാണ്. തരിപ്പയിലൂടെ പഞ്ചസാരത്തരി പോലുള്ള മണൽത്തരികൾ വീണ് കൂമ്പാരമാകുന്നത് കാണാൻ എന്തു രസമാണ്!
4: അബ്ദുട്ടിക്ക വന്നു, ഇനി വീട്ടിൽ പോയിക്കോളൂ. നാളെ കാലത്ത് 8 മണിക്ക് വരണം. പിന്നെ വീട് സിമെന്റ് ഇടാൻ എത്രണ്ട് പൈസ?
3: ഉമ്മാൻ്റെയിലും 3000 രൂപയുണ്ട്.
2: അബ്ദുട്ടിക്ക് അത് കേട്ട് ചിരിച്ചു.
4: അത് 4 ദിവസത്തെ കൂലിക്കേണ്ടാവുള്ളൂ.
3: അടുത്ത ആഴ്ചയുടെ വാർപ്പിന് സിമെന്റ് ഇറക്കുമ്പം അനക്ക് ഞാൻ 20 ചാക്ക് സിമെന്റും അതിനുള്ള മണലും ഇറക്കിത്തരാം. പോരെ.
2: അജ്മൽ സന്തോഷം കൊണ്ട് മണലിൽ ഇരുന്നു പോയി. അബ്ദുട്ടിക്ക 300 രൂപ അവന്റെ നേരെ നീട്ടി. പിന്നെ കയ്യിൽ കരുതിയ ഭക്ഷണത്തിന്റെ കേസും,
4: ഇന്നാ ഇത് 3 നാൾക്കുള്ള ചോറും കറിയും മീനും ഉണ്ട്.
3: ഇന്നമാനു തഅമുക്കും ലിവജഹില്ല ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ.
2: അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നാം നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഒരു നന്ദിവാക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ ഈ വചനമാണ് അജ്മലിന് ആ സമയത്ത് ഓർമ്മ വന്നത്. അജ്മൽ അത് വാങ്ങി നടന്നു. കുറച്ചു നടന്നപ്പോൾ ഓടിയാലോ എന്ന് തോന്നി. സിമെന്റും മണലും ലഭിച്ച വാർത്ത അറിയിക്കാൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയെങ്കിൽ.
1: മാഷാല്ലാ, ഓരോ ദിനവും കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് നൽകുന്ന വ്യത്യസ്തമായ ആശയങ്ങൾ, അത് നമ്മുടെ ആത്മാവിനേറെ ഗുണം ചെയ്യുന്ന ഒന്നായി മാറുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കഥ പറയലിൽ നാം കേട്ടത് അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ ഭാഗത്തിൻ്റെ 27-ാമത്തെ ഭാഗം, പണിക്കിടയിൽ ഒരു പകൽക്കിനാവ്, അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
2: ഇനി നാം പ്രവേശിക്കുന്നത് ദൃശ്യം. ദൃശ്യത്തിൽ ജപ്പാൻ ദിനങ്ങൾ.
1: ജപ്പാനിലേക്കൊന്ന് പോയി വരല്ലേ?
2: ഓക്കെ, ജപ്പാനിലേക്ക് പോകാം. കുറേ സമയമല്ലേ.
1: ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും പോയ ഒരു പ്രതീതി ലഭിക്കുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ദൃശ്യത്തിലെ ഓരോ യാത്രാ വിവരണങ്ങളും നമുക്ക് ലഭിക്കുന്നത്.
2: അതിന്റെ അവതരണ ശൈലിയും.
1: യെസ്, അതാണ് തീർച്ചയായിട്ടും. അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു ജപ്പാൻ ദിനങ്ങളിലെ, പ്രത്യേകിച്ച് ടോക്കിയോ സിറ്റിയിലെ അവിടുത്തെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വിവരണം മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുകയാണ്. രഞ്ജിത് ദാസിൻ്റെ ഈ യാത്രയെ സംബന്ധിച്ച് ദൃശ്യത്തിൽ നമുക്കൊന്ന് കേട്ടുവരാം.
2: ഓക്കെ, നമുക്കൊന്ന് ജപ്പാനിലേക്ക് പോയി വരാം.
5: ടോക്കിയോയിലെ മഴ കാരണം ഇന്നലെ മാറ്റിവെച്ച സിറ്റി ടൂർ ആണ് ഇന്ന്. ഹോട്ടലിൽ നിന്നിറങ്ങി മെട്രോ സ്റ്റേഷനിലെത്തി. ടോക്കിയോ മെട്രോ മിക്ക സമയത്തും വലിയ തിരക്കാണ്. ഓരോ 3-5 മിനിറ്റിലൊരിക്കൽ മിക്ക റൂട്ടിലേക്കും ട്രെയിൻ ഉണ്ടാകും. പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ മിക്കവാറും 2-3 മെട്രോ കഴിഞ്ഞുള്ളതിൽ മാത്രമേ കയറിപ്പറ്റാൻ സാധിക്കൂ. ക്യൂവിൽ ആദ്യമുള്ളവർ ആദ്യത്തെ ട്രെയിനിൽ കയറും. മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ് പോയത്. അതുകഴിഞ്ഞ് ഒരു മാർക്കറ്റിലേക്ക്. സുഷിയും സഷിമയും ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന നീരാളിയും ചൂടോടെ വാങ്ങി കഴിക്കുന്നതിലായിരുന്നു ആൾക്കാരുടെ ശ്രദ്ധ. ലോലിപോപ്പ് പോലെ ഒരു കമ്പിൽ കുത്തി ചെറിയ നീരാളിയെ വറുത്തുവച്ചിരിക്കുന്നു. പാചകം ചെയ്യാത്ത സൂഷി കഴിക്കുവാൻ ജപ്പാൻകാരുടെ മാത്രമല്ല വിദേശികളുടെയും നീണ്ട ക്യൂ തന്നെയായിരുന്നു. അവിടുത്തെ പാചകരീതികൾ കണ്ടു നടക്കുവാൻ പറ്റിയ മാർക്കറ്റാണ് അത്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നടന്നപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് സമാനമായ ഒരു പലഹാരം ഒരു കടയിൽ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കുറഞ്ഞത് 50 എണ്ണമെങ്കിലും അവരുടെ പാത്രത്തിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാം. ആൾക്കാരുടെ ഒരു നീണ്ട നിരയുണ്ട്, അത് പാകമാകുമ്പോൾ വാങ്ങിക്കഴിക്കാൻ. തിരികെ വരുന്ന വഴി ഈ പലഹാരവും വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് വറുത്തു വച്ചിരിക്കുന്ന ചെറിയ തലയുള്ള ഒരു നീരാളിയെ അതിന്റെ നടുവിൽ എടുത്തു വയ്ക്കുന്നത് കണ്ടത്. അതോടെ ആ പലഹാരം വാങ്ങാതെ അടുത്ത കടയിൽ നിന്ന് ഓരോ ഐസ്ക്രീമും വാങ്ങിക്കടിച്ച് നടന്നു. വേവിച്ചതും വേവിക്കാത്തതും എല്ലാം മാറി മാറി കഴിക്കുമ്പോഴും അവർക്കൊരു ഭാവമാറ്റവും ഇല്ല. ഈ തിരക്കുകളിലൂടെ വിവിധ ഭക്ഷണരീതികളെല്ലാം കണ്ടു നടക്കുവാൻ നല്ല രസമാണ്. സോണി എക്സ്പീരിയ എന്ന സോണിയുടെ വർക്ക്ഷോപ്പിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഗെയിമിംഗ് ടെക്നോളജികളും പുതിയ പ്രൊഡക്റ്റുകളും എല്ലാം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ ഒന്ന് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ കാണാം. അതിനെക്കുറിച്ച് നേരത്തെയുള്ള കേട്ടുപരിചയമോ അറിവോ ഒന്നും തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. കുറേ ആളുകൾ ഒരിടത്തേക്ക് നടന്നു പോകുകയും കൂട്ടം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങളും അവിടേക്ക് ശ്രദ്ധിച്ചത്. അമേരിക്കയിലേതുപോലെ അത്രയും ഉയരത്തിൽ നിൽക്കുന്നതല്ലെങ്കിലും ഏതാണ്ട് അതേ വലിപ്പമുള്ള ഒരു ലിബർട്ടി പ്രതിമ. അതിനു താഴെയായി ഒരു പാർക്കുമുണ്ട്. അവിടെ ഒരു റോബോട്ടും നിശ്ചലമായി നിൽക്കുന്നുണ്ട്. ചെറിയ റോബോട്ടൊന്നുമല്ല, ഒരു അതിഭീകരൻ. ആളുകൾ അതിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. എന്തോ പരിപാടിക്കുള്ള മുന്നൊരുക്കങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് തോന്നി. എന്താണെന്നൊരു പിടിയും കിട്ടിയില്ല. സമയം ധാരാളം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തുനിന്നു. കുറച്ചു സമയത്തിനു ശേഷം അവിടെ നിന്നിരുന്ന റോബോട്ടിന്റെ ഭാഗങ്ങൾ ചലിക്കുവാൻ തുടങ്ങി. പല നിറത്തിലുള്ള ബൾബുകൾ പ്രകാശിക്കുന്നതുപോലെ അതിൽ നിന്നും വെളിച്ചം വന്നു. ഒരു പാട്ടിനനുസരിച്ച് അത് പതിയെ റോബോട്ടിക് നൃത്തം തുടങ്ങി. ജനക്കൂട്ടം മുഴുവനും അത് കാണുവാൻ വേണ്ടിയാണ് അവിടെ നിന്നതെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. 10 മിനിറ്റിനു ശേഷം റോബോട്ട് നൃത്തം നിർത്തിയപ്പോൾ ആളുകൾ കൈയടിച്ച് അവിടെ നിന്നും പിരിഞ്ഞുപോയി. ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളോ പ്രത്യേക സമയക്രമീകരണമോ ഇതിനായി ഉണ്ടാകുമായിരിക്കാം. ഞങ്ങൾ വളരെ യാദൃച്ഛികമായി എത്തിപ്പെട്ടതാണെങ്കിലും വളരെ നല്ലൊരു കാഴ്ചയാണ് അവിടെ നിന്നും ലഭിച്ചത്. 45 നിലകളുള്ള ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഒരു വലിയ കെട്ടിടം അവിടെയുണ്ട്. ടോക്കിയോ മെട്രോപൊളിറ്റൻ ബിൽഡിംഗ്. അതിനു മുകളിൽ കയറിയാൽ ടോക്കിയോ സിറ്റി മുഴുവനും കാണാം. പ്രവേശനം സൗജന്യമാണ് താനും. ബിൽഡിംഗിന്റെ എൻട്രൻസിൽ തന്നെ 2 ലിഫ്റ്റുകൾ ആണുള്ളത്. അതിൽ ഒരെണ്ണം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു ലിഫ്റ്റ് മാത്രമാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. അതിന്റേതായ വലിയ തിരക്കും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അധികാരപ്പെട്ടവർ ആരൊക്കെയോ വന്ന് ക്ഷമാപണം നടത്തുന്നുണ്ടായിരുന്നു. 45 നിലകളുള്ള ആ കെട്ടിടത്തിലെ ലിഫ്റ്റ് ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുന്നവയാണ്. നിമിഷങ്ങൾക്കുള്ളിലാണ് നമ്മളെയും വഹിച്ചുകൊണ്ട് ലിഫ്റ്റ് 45-ാം നിലയിലെത്തിയത്. അവിടെ നിന്നാൽ ടോക്കിയോ നഗരം മുഴുവനായും കാണാം. ഓരോ വശത്തുനിന്നും നോക്കുമ്പോൾ താഴെ കാണുന്ന കാഴ്ചകൾ അവർ അവിടെ തന്നെ ചിത്രമെടുത്ത് ഓരോ കാര്യങ്ങളും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറിട്ട ഒരു അനുഭവമായിരുന്നു അത്. അവിടെ നിന്നാൽ മൗണ്ട് ഫുജി കാണാം. കഴിഞ്ഞ ദിവസം ഗോതമ്പയിൽ ഫുജി കാണാൻ പോയതാണ്. ഇന്നും മേഘങ്ങൾ ഉള്ളത് കാരണം അവ്യക്തമായി കണ്ട് സമാധാനിച്ചു. അതിനുശേഷം അടുത്തുള്ള ഒരു പിസ്സ ഷോപ്പിൽ നിന്നും പിസ്സ വാങ്ങി സമീപത്തെ ഒരു പാർക്കിലിരുന്ന് കഴിച്ചു. ഏകദേശം 1000 ഇന്ത്യൻ രൂപയായിരുന്നു അതിന്റെ വില. പിന്നെ ഞങ്ങൾ പോയത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പെഡസ്ട്രിയൻ റോഡ് ക്രോസിംഗ് ആയ ഷിബുയ ക്രോസിംഗിലേക്കാണ്. പോകുന്ന വഴിയെല്ലാം ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുവാൻ തയ്യാറാക്കിയിരിക്കുന്ന ജപ്പാനിലെ തെരുവുകൾ കാണാൻ പറ്റും. ടോക്കിയോ 2020 ഒളിമ്പിക്സ് എന്ന് പേരെഴുതിയ ടീഷർട്ടുകളും ബാനറുകളും തൊപ്പികളും എല്ലാം അവിടെയുണ്ട്. കോവിഡ് കാരണം ഒളിമ്പിക്സ് 2021 പിന്നീടാണ് മാറ്റിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് റോഡ് മുറിച്ചു കടക്കുന്ന സ്ഥലമാണ് ഷിബുയ ക്രോസിംഗ്. ഒരു ജംഗ്ഷനിൽ തന്നെ ഏകദേശം 5-ോ 6-ോ സീബ്ര ക്രോസിംഗ് ലൈനുകൾ ഉണ്ട്. വാഹനങ്ങൾക്കുള്ള റെഡ് സിഗ്നൽ കാണിക്കുമ്പോഴേ 8 ദിക്കിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ജനസമുദ്രം തന്നെയാണവിടെ. ഒരൊറ്റ ക്രോസിംഗിൽ റോഡ് മുറിച്ചു കടക്കുന്നത് 1000 കണക്കിന് പേരാണ്. ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നവർ ആയിരിക്കും അതിൽ തന്നെ 60%. അവരും ഒരു രസത്തിനു വേണ്ടി വെറുതെ ക്രോസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളും അവർക്കൊപ്പം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ക്രോസ് ചെയ്തും ഫോട്ടോയെടുത്തുമെല്ലാം കുറേ സമയം അവിടെ കറങ്ങി. അതിനുശേഷം അതിനടുത്തുള്ള റോബോട്ടിക് റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടെ എല്ലാ ജോലികളും ചെയ്യുന്നത് റോബോട്ടുകളാണ്. ആഹാരം കൊണ്ടുവരുന്നതും ബില്ലടിക്കുന്നതുമെല്ലാം അവരുടെ ജോലികളാണ്. അതിനുള്ളിൽ കടക്കുക എന്നത് തന്നെ വളരെ ചെലവേറിയ ഒരു കാര്യമായതിനാൽ റെസ്റ്റോറന്റിനുള്ളിലേക്ക് ഞങ്ങൾ പോയില്ല. അവിടെ നിന്നും കബുക്കിച്ചോ സ്ട്രീറ്റ് വഴി ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. രാത്രികളിൽ ഹോട്ടലിൽ തന്നെ ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയാണ് സാധാരണ ഇവിടെ ഞങ്ങൾ ചെയ്യാറ്. അതിനുള്ള സാധനങ്ങൾ പുറത്തുപോയി വരുമ്പോൾ വാങ്ങി വരും. ടോക്കിയോ നഗരത്തിൽ കറങ്ങി നടക്കാൻ പറ്റുന്ന അവസാനത്തെ ദിനമായിരുന്നു അന്ന്. രാവിലെ തന്നെ പോയത് തോഷിബ കമ്പനിയുടെ മ്യൂസിയത്തിലേക്കാണ്. തോഷിബ പ്രൊഡക്റ്റുകളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. ഒരു ജപ്പനീസ് യുവതി അവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു മഗ്ലേവ് ട്രെയിൻ മോഡൽ ഓടിക്കുന്നത് കണ്ടു. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളെയും കടത്തി വെട്ടിക്കൊണ്ട് മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗതയിൽ ആണ് മാഗ്ലേവ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. ഈ ഡെമോൺസ്ട്രേഷൻ തന്നെയായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം. അതിന്റെ പകുതി വേഗതയിൽ പോലും ട്രെയിനുകൾ സഞ്ചരിക്കാത്ത നമ്മുടെ നാട്ടിലെ പാളങ്ങളിൽ എന്തുമാത്രം അപകടങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാൽ ജപ്പാനിലൊന്നും പൊതുവെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാറില്ല. അവരുടെ കഴിവും സാങ്കേതിക മികവും ഉത്തരവാദിത്വ ബോധവുമെല്ലാം പ്രശംസനീയമാണ്. നിയമങ്ങൾ കൃത്യമായി പാലിക്കാതെ ഇരിക്കുകയും ഉത്തരവാദിത്വമില്ലായ്മയും നമ്മുടെ നാട്ടിലെ അപകടങ്ങളുടെ തോത് കൂട്ടുമ്പോൾ അവയെല്ലാം നല്ല രീതിയിൽ പിന്തുടരുന്ന ഒരു രാജ്യത്തെയെങ്കിലും നമ്മൾ മാതൃകയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളെയും മതിയാകാതെ 500 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മാഗ്ലേവ് ട്രെയിനുകളിലേക്ക് ചങ്കൂറ്റത്തോടെ ചുവടുമാറ്റാൻ ജപ്പാൻ ധൈര്യം കാണിക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തിനും സാങ്കേതിക മികവിനും മുന്നിൽ നമിച്ചു പോകാതിരിക്കാൻ പറ്റില്ല. അവിടെ നിന്നും നേരെ പോയത് ടോക്കിയോ ടവറിലേക്കായിരുന്നു. ടോക്കിയോ ടവർ മുൻപ് ജപ്പാന്റെ കമ്മ്യൂണിക്കേഷൻ ടവറായിരുന്നു. എന്നാൽ ടെക്നോളജിയൊക്കെ മാറിയതിനാൽ ഈ ടവർ ഇപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ വാർത്താവിനിമയത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടവറായിരുന്നു മലേഷ്യയിലെ കെഎൽ ടവറും. അത് ഇതിനു മുൻപേ കണ്ടിട്ടുണ്ടായിരുന്നതിനാൽ ആ അറിവും ഇവിടെ ഉപകരിച്ചു. കൺസ്ട്രക്ഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക് സ്റ്റേഡിയത്തിലേക്കായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത്. ഒരു വർഷത്തിനുള്ളിൽ ജപ്പാൻകാർ അത് അതിമനോഹരമായ ഒരു സ്റ്റേഡിയമാക്കി തീർക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല. ജപ്പാൻകാരുടെ സ്റ്റൈലിന്റെ ഭാഗമായ വളരെ സുതാര്യമായ കുടകൾ അവിടെ കടകളിൽ ധാരാളം വെച്ചിരിക്കുന്നത് കണ്ടു. രണ്ടെണ്ണം വാങ്ങി കുട്ടികൾക്ക് രണ്ടുപേർക്കുമായി നൽകി. നാളെ തിരികെ പോകണം എന്നുള്ളതിനാൽ ഒരിക്കൽ കൂടി ബുള്ളറ്റ് ട്രെയിനുകൾ കാണാൻ ആഗ്രഹം തോന്നി. ഓടിക്കയറി സീറ്റിൽ ഇരുന്ന് സഞ്ചരിച്ചു എന്നതല്ലാതെ ഇതുവരെയും ശരിക്കൊന്ന് കാണുവാനുള്ള സാഹചര്യം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് കുറേ സമയം ബുള്ളറ്റ് ട്രെയിനുകൾക്ക് സമീപം പോയി ചിത്രങ്ങൾ എടുക്കുകയും അവ ആസ്വദിച്ച് കാണുകയും ചെയ്ത ശേഷം ഹോട്ടലിലേക്ക് മടങ്ങി. ടോക്കിയോയിലെ നരിത എയർപോർട്ടിൽ നിന്നും രാവിലെ 9:15 ഫ്ളൈറ്റ് നാട്ടിലേക്കുള്ളത്. വെളുപ്പിനെ 4 തന്നെ ഉണർന്ന് റെഡിയായി. ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത ശേഷം മെട്രോയിൽ കയറി ടോക്കിയോ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതിരാവിലെയാണെങ്കിലും മെട്രോയിൽ നല്ല തിരക്കായിരുന്നു. എയർപോർട്ട് എക്സ്പ്രസിൽ കയറാൻ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് ആ ട്രെയിനിൽ എല്ലാ സീറ്റുകളും റിസർവ്ഡ് എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടത്. അതിനാൽ റിസർവേഷൻ കൗണ്ടർ അന്വേഷിച്ചുപോയി. റെയിൽവേ സ്റ്റേഷനിലെ തിരക്കും വഴികളും കൗണ്ടറുകളും കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുമെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. എങ്കിലും ഒരു വിധത്തിൽ കൗണ്ടർ കണ്ടുപിടിച്ച് സീറ്റ് ബുക്ക് ചെയ്തു. കൃത്യസമയത്തു തന്നെ ട്രെയിൻ എത്തി. അവിടെ നിന്നും എയർപോർട്ടിലെത്താൻ 1 സമയമെടുത്തു. എയർ ഏഷ്യ വിമാനത്തിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എയർ ഏഷ്യയ്ക്ക് ടോക്കിയോയിൽ നിന്ന് ബാങ്കോക്ക് വഴി ചെന്നൈയിലേക്ക് വിമാനമുള്ളൂ. എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് എടുക്കാൻ കൗണ്ടറിലെത്തിയപ്പോൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു. തലേദിവസം കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത ജാപ്പനീസ് കുടകൾ ഫ്ളൈറ്റിൽ കയറ്റുവാൻ സാധിക്കില്ലത്രേ. അത് ചെക്ക് ഇൻ ലഗേജിൽ ഇടണമെന്ന്. പക്ഷേ അതിനധികം പണം നൽകണം. ഞങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ഇൻ ലഗേജ് ഇല്ലാത്ത ടിക്കറ്റാണ്. ക്യാബിൻ ബാഗേജ് മാത്രം 7 ഒരാൾക്ക് കൊണ്ടുപോകാം. അങ്ങനെ 4 28 ഞങ്ങളുടെ മൊത്തം ബാഗേജ്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കുടയെ ട്രോളി ബാഗിനുള്ളിലാക്കി. കുടയുടെ കുറച്ചൊക്കെ ബാഗിന് വെളിയിലായിരുന്നു. തന്ത്രപൂർവം മറ്റൊരു കൗണ്ടറിൽ പോയി ബാഗ് തൂക്കം നോക്കി ബോർഡിംഗ് പാസ് വാങ്ങി. ടോക്കിയോയിൽ നിന്നും തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കായിരുന്നു ആദ്യ വിമാനം. ഏകദേശം 6.5 സമയമെടുത്തു ബാങ്കോക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ടും കഴിഞ്ഞില്ലല്ലോ. അവിടെ നിന്നും ചെന്നൈ വിമാനത്തിൽ കയറി വീണ്ടും 3.5. ചെന്നൈയിൽ എത്തിയപ്പോൾ രാത്രി 10 അന്ന് ഓഫീസ് ഗസ്റ്റ് ഹൌസിൽ താമസം ശരിയാക്കിയിരുന്നു. ഓട്ടോ പിടിച്ച് നേരെ ഗസ്റ്റ് ഹൌസിൽ പോയി. തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് പിറ്റേന്ന് രാവിലെയായിരുന്നു. ജപ്പാനിലെ 14 മുതൽ 23 വരെയുള്ള ചൂടിൽ നിന്നും ചെന്നൈയിലെ 40 ചൂടിലേക്കെത്തിയപ്പോൾ ആകപ്പാടെ ഒരു അസ്വസ്ഥത. ഇൻഡിഗോ ഫ്ളൈറ്റിൽ കയറി പിറ്റേന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. 2019 ഞങ്ങളുടെ വേനലവധിക്കാലം ജപ്പാനിൽ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുവാൻ സാധിച്ചു. അടുത്ത വേനലവധിക്കാലവും മറ്റൊരു രാജ്യത്ത് ആഘോഷിക്കുവാനുള്ള ചർച്ചകൾ ഞങ്ങൾ അപ്പോഴേ തുടങ്ങുകയും ചെയ്തു. 2020 വേനലവധിക്കാലം വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് എന്നീ രാജ്യങ്ങളിലേക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. എങ്കിലും കോവിഡ് കാരണം ആ യാത്ര മുടങ്ങുകയാണുണ്ടായത്.
1: അപ്പോൾ വളരെ നല്ലൊരു പ്രസന്റേഷനും ജപ്പാന്റെ വിശേഷങ്ങളും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ മനസ്സിലാക്കാനൊക്കെയുള്ള നല്ലൊരു വിവരണമാണ് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലൂടെ രഞ്ജിത് ദാസിൻ്റെ ഈ ഒരു യാത്രാവിവരണത്തിൽ നിന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കിന്ന് സമകാലികം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പരിചയപ്പെടാം. സമകാലികം പ്രോഗ്രാം എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4:10 ഉണ്ടാകാറുള്ളത്. പിന്നെ റിവൈൻഡിൽ 24 ഉണ്ടാകും. സമകാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഹബീബ് റഹ്മാൻ കൊടിവള്ളി രചിക്കുന്ന ലേഖനങ്ങളെ അബ്ദുൽ സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ് സമകാലത്തിൽ ഇപ്പോൾ നമുക്കുള്ളത്.
6: ഇന്ത്യ ഇപ്പോൾ ആർക്കൊപ്പം, ഏതു ചേരിയിൽ? എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ആഗോള രാഷ്ട്രീയത്തിലും നയതന്ത്ര രംഗത്തും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും മറ്റു രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു പക്ഷത്തും ചേരാതെ ചേരിചേരാ നയത്തോടെ തലയുയർത്തിപ്പിടിച്ചൊരു കാലം. അന്ന് ഇന്ത്യയുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും ഒരു വിലയും നിലയുമുണ്ടായിരുന്നു. പക്ഷേ 1.5 നമ്മുടെ വിലയും നിലയും നാം തന്നെ കളഞ്ഞുകുളിച്ചു എന്നത് ഖേദത്തോടെ പറയേണ്ടി വന്നിരിക്കുന്നു. ഇതിനേക്കാളുപരി അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെയും നയതന്ത്ര നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സമീപകാല സംഭവ വികാസങ്ങൾ. ഇറാനുമായുള്ള ഇസ്രയേൽ അമേരിക്ക സംഘർഷത്തോടെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങൾക്കിടയിൽ അമ്പേ തകർന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പായ നരേന്ദ്രമോദി നെതന്യാഹു കൂടിക്കാഴ്ച മുതൽ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് ഇന്ത്യയുടെ കട്ട സപ്പോർട്ടുണ്ട് എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടുള്ള വെല്ലുവിളി വരെ അത് നീണ്ടു നിൽക്കുന്നു. കഴിഞ്ഞ ഗൾഫ് യുദ്ധകാലത്ത് പോലും ഇന്ത്യ അതിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നെങ്കിലും അതിനുശേഷമുണ്ടായ റഷ്യ യുക്രൈൻ യുദ്ധമടക്കമുള്ള സകല ലോക സംഘർഷങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കെന്തെങ്കിലും നയനിലപാടുണ്ടായിരുന്നോ എന്നുവരെ സംശയമാണ്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യത്തിലുള്ള കർശന വിസാ നിയമങ്ങളും ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലുള്ള കർശന തീരുവാ നയങ്ങളും ഇന്ത്യയ്ക്ക് ഭീഷണിയായിരുന്നു. ഇതിനേക്കാളേറെ ഉപരിയായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നും ഇറാനിൽ നിന്ന് പാചകവാതകം ഇറക്കുമതി ചെയ്യരുതൊക്കെയുള്ള തിട്ടൂരങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തോടുള്ള നഗ്നമായ വെല്ലുവിളിയാണ്. ഇതിലേറ്റവും വിരോധാഭാസം ട്രംപ് അധികാരത്തിൽ വരുന്നതിനായി പൂജ നടത്തിയവരുടെ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഏറ്റവും സൗഹൃദവും വ്യാപാര ഇടപാടും പുലർത്തുന്ന സൗഹൃദ രാജ്യമായിരുന്ന ഇറാൻ പ്രസിഡന്റ് ഖംനായി രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ നിന്ന് പോലും അമേരിക്കയുടെ തുറച്ചുനോട്ടം ഭയന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ വേളയിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾ ആഗോളതലത്തിൽ തന്നെ വിമർശന വിധേയമായി. ഇറാനിലെ ചാബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടായിരുന്നെങ്കിലും അമേരിക്കൻ ഉപരോധ ഭീഷണികൾ കാരണം പദ്ധതിയിലെ മുന്നേറ്റങ്ങൾക്ക് നേരിട്ട മന്ദത ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ഇറാനിൽ നിന്നുള്ള ക്രൂഡോയിൽ ഇറക്കുമതി നിർത്തിവെക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങളെയും വിദേശ നയത്തിന്റെ സ്വതന്ത്ര സ്വഭാവത്തെയും ബാധിക്കുകയുണ്ടായി. മുമ്പ് തന്നെ ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡ ഉന്നയിച്ച ആരോപണങ്ങളും തുറന്നുണ്ടായ തർക്കങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഇപ്പോഴാകട്ടെ തികച്ചും അന്യായമായ ഇറാനെതിരെയുള്ള യുദ്ധത്തിലും ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതിലും സന്ദർഭോചിതം മാനം മര്യാദയോടെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും നമുക്ക് കഴിയാത്തത് നമ്മുടെ സത്യത്തോടും ധർമ്മത്തോടും നീതിയോടൊക്കെയുള്ള പ്രതിബദ്ധതയുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഇതുമൂലം വിദേശ നയത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നില്ലെന്നും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുകയാണെന്നുമുള്ള ആഗോള വിമർശനം ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ February 28 ഇറാൻ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ച ശേഷം കപ്പലാക്രമണം മുഖേന 13 ഇന്ത്യക്കാരാണ് വിവിധ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. നിർഭാഗ്യവശാൽ അതിൽ പല കൊലപാതകത്തിന്റെയും സമയോചിതം ശക്തമായി അപലപിക്കാനോ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനോ നയതന്ത്രതലത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. അമേരിക്ക ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന നമ്മുടെ കപ്പലിനെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഇന്ത്യ അശക്തമായി. പണ്ടൊക്കെ നാം മുന്നോട്ടു വച്ചിരുന്ന അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയം ഇപ്പോൾ താറുമാറായി കിടക്കുകയാണ്. ചൈന, പാകിസ്ഥാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ അയൽരാജ്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം വേണ്ടത്ര സുദൃഢമോ തൃപ്തികരമോ അല്ലാത്തതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. VDM ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫ്രീഡം ഹൗസ് തുടങ്ങിയ ആഗോള ഏജൻസികൾ ഇന്ത്യയിലെ ജനാധിപത്യ അന്തരീക്ഷത്തെയും ന്യൂനപക്ഷ സുരക്ഷിതത്വയും കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ നമുക്ക് തിരിച്ചടിയായി. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനകളും യൂറോപ്യൻ പാർലമെന്റും ഉയർത്തിയ വിമർശനങ്ങളും ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്ന് അവകാശപ്പെടുമ്പോഴും പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ അയൽരാജ്യങ്ങൾക്കാൾ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് ലോകാസ്ഥാനത്തിൽ നമുക്കെതിരെയുള്ള വിമർശനങ്ങൾക്കുമിടയാക്കുന്നു. ചുരുക്കത്തിൽ G20 ഉച്ചകോടി പോലുള്ള ആഗോളവേദികളിലെ പങ്കാളിത്തവും വലിയ സാമ്പത്തിക വിപണി എന്ന നിലയിലുള്ള പ്രാധാന്യവും ഇന്ത്യയുടെ ശക്തിയായി നിലനിൽക്കുമ്പോൾ തന്നെ വിദേശനയത്തിലെ ആശയക്കുഴപ്പങ്ങളും മാധ്യമസ്വാതന്ത്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിലെ ആഗോള റാങ്കിങ്ങുകളിലെ ഇടിവും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പരമ്പരാഗത പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടി എന്നാണ് അർത്ഥം. നരേന്ദ്രമോദി പോകാത്ത വിദേശ രാജ്യങ്ങൾ ഇനി ഭൂഗോളത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ ഈ വിദേശ പര്യടനങ്ങൾ ഒക്കെയും ബാക്കിപത്രം അദ്ദേഹത്തിന്റെ വ്യക്തിവിശേഷങ്ങളും ഫോട്ടോഷോയുമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നത് നാം ആരെങ്കിലും കാണാറുണ്ടോ? അമേരിക്കയും കാനഡയും ആസ്ട്രേലിയയുമൊക്കെ മാസത്തിൽ തന്നെ എത്ര തവണയാണ് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്? മിക്ക സന്ദർശനങ്ങളിലുമാകട്ടെ കൊട്ടും പാട്ടുമൊക്കെയായി മോദി ചോക്ലേറ്റുകളും മറ്റും വിതരണം ചെയ്യുന്ന കാഴ്ച ലോകരാജ്യങ്ങൾക്കിടയിൽ എന്തുമാത്രം പരിഹാസമാണ് ഇന്ത്യക്കുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിലായി മോദി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലേക്ക് മോദി സ്തുതിക്കായി പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ മോദി ഭക്തരെ കൊണ്ടുപോകുന്ന വാർത്തയൊക്കെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ മാധ്യമരംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പതിതാവസ്ഥയും നാണക്കേടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ നോർവേ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി മോദി, എന്തുകൊണ്ട് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ പത്രപ്രവർത്തകരിൽ നിന്നും ചോദ്യങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നോർവീജിയൻ മാധ്യമപ്രവർത്തകയായ ഹെല്ലാലിംഗ് നടത്തിയ ചോദ്യവും അത് പരിഗണിക്കാതെ മോദി ഒളിച്ചോടിയതും അതിനുശേഷമുണ്ടായ വിവാദവുമൊക്കെ നമുക്കറിയാമല്ലോ. ഇതേപോലെ ഓസ്ട്രേലിയ സന്ദർശനത്തിനിടയിലും ചോദ്യമുണ്ടായി. അല്ലെങ്കിലും പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്താണ് നാം. എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഒപ്പം പത്രപ്രവർത്തകരെ കൂട്ടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തിപരമായ ഷോ നടത്താനായി ഫോട്ടോഗ്രാഫർമാരെ മാത്രമാണ് കൂട്ടുന്നത്. ഇതൊക്കെ കാണുന്ന വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായം എത്ര മോശമായിരിക്കും. ഇന്ത്യയുടെ ആഭ്യന്തരരംഗമാകട്ടെ ഈ സർക്കാർ കാലഘട്ടത്തിൽ അരങ്ങേറുന്ന മുഴുവൻ കാര്യങ്ങളും സ്വദേശത്തും വിദേശത്തും രാജ്യത്തിന്റെ വിലകളയുന്ന കാര്യങ്ങളാണ്. വർഗീയതയും വംശീയതയും ജാതീയതയും ഒക്കെ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗരത്വ പട്ടികയും SIR പോലുള്ള ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളും പശുക്കൊലയും ആൾക്കൂട്ടക്കൊലയുമൊക്കെയുള്ള വാർത്തകളും ലോകമൊന്നടങ്കം പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യാ സർക്കാർ നിയമവിരുദ്ധമാക്കുന്ന വഖഫ് സ്വത്തുക്കളും തുടരെ തുടരെ നശിപ്പിക്കപ്പെടുന്ന മസ്ജിദുകളും മദ്രസകളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രം നടക്കുന്ന ബുൾഡോസർ രാജ്യമൊക്കെ പുറം രാജ്യങ്ങളിലും വാർത്തയാകുന്നുണ്ടല്ലോ. ഒരു പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താൻ കെൽപ്പില്ലാത്തതിന്റെ പേരിലും രാജ്യത്തിന്റെ സകല മുക്കുമൂലകളിലും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാറ്റകളെക്കുറിച്ചൊക്കെ സ്വദേശപത്രങ്ങളിൽ മാത്രമല്ല വിദേശപത്രങ്ങളിലും ചാനലുകളിലും വെണ്ടക്കകൾ നിരത്തപ്പെടുന്നുണ്ട്. വിദേശപത്രങ്ങളിൽ ഇന്ത്യയുടെ നഷ്ടപ്പെട്ട ചേരിചേരാനയത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവുമൊക്കെ കളങ്കപ്പെട്ടതായും വിദേശപത്രങ്ങളും ചാനലുകളും നിരന്തരം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാരനാണെന്നതിന് തെളിവായി വിദേശ രാജ്യക്കാർ പോലും സമ്മതിക്കുന്ന പാസ്പോർട്ടിന് ഇന്ത്യയിൽ ഒരു വിലയുമില്ലാതാകുന്ന വിരോധാഭാസ കാഴ്ച എന്തുമാത്രം ദുഃഖകരമല്ല. മോദി അധികാരമേൽക്കുമ്പോൾ ആഗോള സൂചികയിൽ 76 സ്ഥാനമുണ്ടായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ടിന് ഇപ്പോൾ 125 മാത്രമാണ് സ്ഥാനം. ചുരുക്കത്തിൽ ഇന്ത്യ ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന തികഞ്ഞ യാഥാർത്ഥ്യമാണിപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഔദ്യോഗികവും അല്ലാത്തതുമായ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയടക്കമുള്ള എല്ലാ അന്താരാഷ്ട്ര സംഭവവികാസങ്ങളിലും ഇന്ത്യയുടെ ശബ്ദം ആരും ശ്രദ്ധിക്കുന്നില്ല. ലോകത്തിന്റെ 1/5 ജനങ്ങളുടെ ഒരു രാജ്യം ഒരു ദശാബ്ദം മുമ്പ് വരെ ലോകത്ത് നിർണായക തീരുമാനങ്ങളെടുക്കുകയും ആ തീരുമാനങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കുക മാത്രമല്ല അവയ്ക്ക് മൂല്യം കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു രാജ്യം ഇന്നെത്തിപ്പെട്ട പതിതാവസ്ഥ ഓർക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല നമുക്കും ലജ്ജയും നാണവും തോന്നുന്നു.
7: نحن نجلس بالقرآن نحن نقرأ من القرآن نحن نحفظ ونمشي

0: പ്രിയ ശ്രോതാക്കളെ, നമ്മളിന്ന് വളരെ റേഡിയോയുടെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഒരുപാട് കുടുംബങ്ങളിൽ മാറ്റങ്ങളോടെ തിരികൊടുത്തിയ, ഒരുപാട് കുടുംബങ്ങളെ ശരിയായ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് പ്രൊഫസർ കെ പി സാദ്, ഷമീം എം വണ്ടൂർ.
1: പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാബാദ്. വളരെ സ്നേഹമുള്ള പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഹൃദ്യമായി സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നാം ഏവരും സ്നേഹക്കൂടിൻ്റെ പല എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം പല വിഷയങ്ങൾ ചർച്ച ചെയ്ത ബഹുമാനീയനായ സാദ് സാറാണ് ഇന്നും നമ്മളോടൊപ്പം ഈ ഒരു സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡിൽ പങ്കുചേരുന്നത്. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ വിവാഹപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുകയും ചിലത് നാലും അഞ്ചും എപ്പിസോഡുകൾ എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ സ്നേഹക്കൂടിൻ്റെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഈ എപ്പിസോഡുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പീസ് റേഡിയോ അതിൻ്റെ വിവിധ പ്രോഗ്രാമുകൾ വരുന്നുണ്ട് എന്നറിയതിൽ ഏറെ സന്തോഷമുണ്ട്. അള്ളാഹു അർഹമായ രൂപത്തിൽ അതെല്ലാം സ്വീകരിക്കുകയും ഇതിനുവേണ്ടി പണിയെടുക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്ന് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടുകൂടി സഹസറിനെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ നമ്മൾ വിവാഹമോചനവും അത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ ആയിരുന്നു കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഈ ആനുകാലികമായ വിഷയവുമായി ബന്ധപ്പെട്ട് അഥവാ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യ വചനങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ പഠനത്തിന് അത് അത്രമാത്രം പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇക്കാലഘട്ടത്തിൽ നമ്മൾ പഠനത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകുകയും ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ മുൻപന്തിയിലാണ് എല്ലാവരും, രക്ഷിതാക്കൾ അതുപോലെ തന്നെ സമൂഹം ഒന്നടങ്കം ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും പരമാവധി നമ്മുടെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നിലകളിലേക്ക് എത്തണമെന്നാഗ്രഹിച്ച് അതിനുവേണ്ടി പണിപ്പെടുന്നവരാണ്. ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പ്രധാനമായും പെൺകുട്ടികളാണ് ഇന്ന് എത്തുന്നത് എന്നൊരു വലിയ പ്രശ്നമുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നാലും മറ്റു സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ പെൺകുട്ടികളൊക്കെ പഠിക്കാൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അതുമായി ബന്ധപ്പെട്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ചർച്ചയെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒരു ആമുഖത്തോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
3: സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ്, പുരോഗതി എന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസമാണ്. തീർച്ചയായും ഒരു വലിയ മുന്നേറ്റം ഈ സ്ത്രീ വിദ്യാഭ്യാസ വിഷയത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ സ്ത്രീ സ്കൂളിൽ പോകണോ മത വിദ്യാഭ്യാസം പഠിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 19 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ള അൻവാറുൽ ഇസ്ലാം വനിതാ അറബിക് കോളേജ് അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ വിദ്യ അഭ്യസിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തിൽ അതിന് വേണ്ട സ്ഥാപനം വേണോ. എന്നാൽ ഇന്ന് അത് നിശിതമായി വിമർശിച്ച ആളുകൾ പോലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നാം അവരെ പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് എത്തിപ്പെടുന്ന സ്ഥലം അത് അവരുടെ വ്യക്തിത്വത്തെ ഏറെ സ്വാധീനിക്കുന്നതാണ്. ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിൽ കൂടി വീട്ടിൽ വെച്ച് നമ്മൾ അവരെ വളർത്തി അവരെ പറഞ്ഞയക്കുകയാണെങ്കിൽ പോലും ഒരു കലാലയം അല്ലെങ്കിൽ ഒരു കോളേജ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ അക്കാഡമിക്കായ നിലവാരം, സാധാരണഗതിയിൽ പാഠ്യ വിഷയങ്ങൾ ഏറ്റവും മനോഹരമായി പഠിപ്പിക്കുന്ന നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടിയുടെ ഇസ്ലാമികമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിലനിർത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആ ക്യാമ്പസിൽ ആ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടാവുക എന്നുള്ളത്. പ്രാഥമികമായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മുടെ മക്കളെ പെൺകുട്ടികളെ നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കാണ് അല്ലെങ്കിൽ അവരെ ഹോസ്റ്റലിൽ ചേർത്താണ്. അപ്പൊ ആ ഹോസ്റ്റലില് മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും അതുപോലെ സൗകര്യവും ഇത് രണ്ടും പ്രധാനമാണ്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്ന വലിയൊരു അപാകത, അവര് പ്രൊഫഷണൽ കലാലയങ്ങൾ തെരഞ്ഞെടുക്കുന്നു, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരീക്ഷകളൊക്കെ എഴുതി, എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതി തെരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി എത്തിപ്പെടുന്ന സ്ഥാപനത്തിൽ ഉള്ള ഈ മൊറാലിറ്റി, ധാർമ്മികമായ ചുറ്റുപാട് എന്ത് എന്ന് കൃത്യമായി പഠനം നടത്താതെയാണ് അവര് സ്ഥാപനത്തിൽ ചേർക്കുന്നത്. പിന്നീട് 5-6 വർഷമൊക്കെ ആ ക്യാമ്പസിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ തീർത്തും ഇസ്ലാമിന് വ്യത്യസ്തമായിട്ടുള്ള, അന്യമായിട്ടുള്ള സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുമായി പ്രണയിക്കുക അല്ലെങ്കിൽ അത്തരം ഒളിച്ചോട്ടങ്ങൾ നടത്തുക, ഇതൊക്കെ വരുമ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിയെ ചേർത്ത സ്ഥാപനം ശരിയായില്ല എന്ന ഒരു അവബോധം അല്ലെങ്കിൽ ആ ഒരു ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മൊറാലിറ്റി, മോറൽ വാല്യൂസ്, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. അപ്പൊ ആ സുഹൃത്തായി വരുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരവും അനുബന്ധ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ല ക്യാമ്പസാണ് ആ കുട്ടി എത്തിപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വളർച്ചയിൽ അത് സ്വാധീനിക്കും എന്നാണ് പറയാനുള്ളത്.
2: ഇപ്പോ പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ പ്രേക്ഷകരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ നൽകേണ്ട പെൺകുട്ടികളെ, പെൺകുട്ടികളെന്നല്ല നമ്മുടെ ഏത് മക്കളാവട്ടെ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പരിഗണിക്കേണ്ടത് ഒരു ദീനീ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, മതപരമായ കാര്യങ്ങൾക്ക് സൗകര്യം സൃഷ്ടിക്കുന്ന, സൗകര്യം നൽകുന്ന സ്ഥാപനങ്ങളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലും നമ്മുടെ മക്കൾ ഇടപഴകുന്ന പല മേഖലകളിലും ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്നതും കുട്ടികളെ സ്വാധീനിക്കുന്നതും സോഷ്യൽ മീഡിയകളിൽ കാണുന്ന, അതിൽ വരുന്ന പല പരസ്യങ്ങളും അതുപോലെ തന്നെ അതിൽ കാണുന്ന ചില കാര്യങ്ങളും ഒക്കെയാണ്, റീൽസുകൾ, ഷോർട്സുകൾ ഒക്കെയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നല്ല വഴിയിൽ നിന്നും തെറ്റായ വഴിയിലേക്ക് എത്തിച്ചേരാൻ ധാരാളം മാർഗങ്ങളുണ്ട്, അതിലേക്ക് പ്രചോദനം നൽകാനുള്ള സംവിധാനങ്ങളും മീഡിയകളും ഇവിടെയുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ ദീനീ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, ഈവൻ നമസ്കാരങ്ങൾ പോലും നിർവഹിക്കാൻ സൗകര്യമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നല്ല മക്കളായി, നല്ല ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന മക്കളായി തിരിച്ച് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം വിദ്യാഭ്യാസമൊക്കെ ഒരു പക്ഷെ നല്ല രൂപത്തിൽ നേടിയിട്ടുണ്ടെങ്കിലും മക്കളെ നമുക്ക് കൈമോശം വന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ അധികരിച്ചു വരുന്നു എന്നതൊരു സങ്കടകരമാണ്, അതും പറയാതെ വയ്യ എന്നുള്ളതാണ്. അപ്പോൾ ദീനിപരമായ ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ കേന്ദ്രം നമ്മുടെ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം, ഒന്നാമത്തൊരു പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ,
3: നമ്മൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രഥമമായ പരിഗണന കൊടുക്കേണ്ടത് അവരുടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയാണ്. അതായത് ഈ കുട്ടിയുടെ സുരക്ഷിതത്വം, അതായത് നിർഭയത്വമുള്ള ഒരു ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വേണം. പെൺകുട്ടിയാകുമ്പോൾ പ്രത്യേകിച്ച് അവളുടെ സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല സ്ഥാപനങ്ങളും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ മക്കളെ വിടുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതായത് സ്ഥാപനത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം അവരുടെ കൂട്ടുകെട്ട് ചീത്തയായി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് അവര് അധാർമികമായ റൂട്ടിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് എന്റെ കുട്ടി ഏതൊരു സ്ഥാപനത്തിലാണോ ചേരുന്നത്, ആ സ്ഥാപനത്തിൽ അവരുടെ വ്യക്തിത്വത്തിന് സുരക്ഷിതത്വം നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അന്തരീക്ഷം അതുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠനം നടത്താൻ പറ്റും, അന്വേഷണം നടത്താൻ പറ്റും. കാരണം ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുകയാണെങ്കിലും ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ പോവുകയും ആ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുകയും അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും അവിടെയുള്ള ഫാക്കൽറ്റിയെ കാണുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും പല രക്ഷിതാക്കൾക്കും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, ഈ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ ഒരു ഉപ്പ നഷ്ടപ്പെട്ട ബാപ്പ പെട്ടെന്ന് മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോ അധ്യാപികയായിട്ടുള്ള ഉമ്മ മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്വം ആ അധ്യാപികയായ ഉമ്മയുടെ അടുത്താണുള്ളത്. അപ്പോ മൂത്ത ആൺകുട്ടി പറഞ്ഞു, ഉപ്പ ഏതായാലും മരണപ്പെട്ടു, ഇനി എനിക്ക് പെട്ടെന്ന് ജോലി ലഭിക്കണം, എന്നിട്ട് നിങ്ങളുടെ കാര്യം കൂടി ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഒരു കോഴ്സിന് ഒരു അന്യ സംസ്ഥാനത്ത് സീറ്റ് വാങ്ങുകയാണ്. സീറ്റ് വാങ്ങി പഠനം മുന്നോട്ട് പോയപ്പോൾ ഈ കുട്ടി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്, ഭീഷണി എന്ന് പറയുന്നത്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിച്ച് പൂർത്തിയാക്കാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഒരു നല്ല സംഖ്യ ക്യാപിറ്റേഷനായി കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും ആ കോഴ്സിൽ നിന്ന് ഇയാള് റിസൈൻ ചെയ്യുകയാണെങ്കിൽ ബാക്കി സംഖ്യ കൂടി അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവ് ഒരു കോഴ്സിന് വേണ്ടി ഒരു കുട്ടിയെ പറഞ്ഞേക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അന്വേഷണം നടത്തി വിവരമുള്ള ആളുകളുമായിട്ട് സംവദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ഒരിക്കലും രക്ഷിതാക്കള് എത്തിപ്പെടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് നമ്മൾ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞയക്കുന്ന എന്റെ മകൾക്ക് അല്ലെങ്കിൽ എന്റെ വിദ്യാർത്ഥിക്ക് ആ കലാലയത്തിൽ പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വം ഉണ്ടോ, അതായത് മറ്റ് വ്യക്തികളുമായി കോണ്ടാക്ട് ചെയ്ത് മറ്റ് രൂപത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ആരാണ്? രക്ഷിതാവാണ്, ഒരിക്കലും കുട്ടിയല്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15 or 18 പ്രായമാകുന്ന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റി, അതല്ലെങ്കിൽ സേഫ്റ്റി എന്നുള്ള മാറ്ററാണ്.
4: സാർ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് വീഴ്ച പറ്റാറുള്ള ഈ ഒരു മേഖലയിലാണെന്നുള്ളതാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ അവർക്ക് സുരക്ഷിതമായി പഠനം പൂർത്തീകരിക്കാനും അവർക്കൊരു നിർഭയത്വം ഫീൽ ചെയ്യുന്ന സ്ഥാപനങ്ങളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നാണ്. എന്തെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയി ചേർത്ത് ആ ചേർക്കുന്ന സമയത്ത് മാത്രം ആ സ്ഥാപനത്തിലേക്ക് എത്തി അന്ന് മാത്രം അവിടെയുള്ള സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ചേർത്ത് തിരിച്ചു പോരുകയും പിന്നീട് എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയൊരു സ്ഥാപനമല്ല എന്ന് തിരിച്ചറിഞ്ഞ് സങ്കടപ്പെട്ട് വലിയ സംഖ്യകൾ ഒരുപക്ഷെ ഫീസായി കൊടുത്ത് സങ്കടപ്പെടുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അഥവാ നമ്മൾ ആ സ്ഥാപനത്തിനെ കുറിച്ച് വ്യക്തമായ പരിശോധനകൾ നടത്തി അതുപോലെ തന്നെ അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾ, എല്ലാവരെയും പരിശോധിച്ചിട്ടില്ലെങ്കിലും മിനിമം അവിടുന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി എന്താണ്, അവരെത്തിപ്പെട്ട മേഖല ഏതൊക്കെയാണെങ്കിലും പരിശോധിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മക്കൾക്ക് വേണ്ടി സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നല്ല അന്തരീക്ഷമുള്ള, നമ്മുടെ മക്കൾക്ക് ദീനീപരമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമുള്ള, എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം പറയുമ്പോൾ എന്താണ് സാർ നമുക്ക് പറയാനുള്ളത്?
3: അതിൽ പറയാനുള്ള മൂന്നാമത്തെ കാര്യം അക്കോമഡേഷൻ തന്നെയാണ്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസിൽ ആയിരിക്കുമല്ലോ മിക്കവാറും നമ്മൾ സ്ഥാപനം തിരഞ്ഞെടുക്കുക. പലപ്പോഴും കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം റൂമിലാണ്. റൂമിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു ആംബിയൻസ്, ഒരു ചുറ്റുപാട് വേണം. അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ദീർഘസമയം വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരുപാട് മക്കളുള്ള ഒരു ഹോസ്റ്റലിൽ എത്തിപ്പെടുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ സെറ്റപ്പ് ഇല്ല എങ്കിൽ ആ കുട്ടി അസ്വസ്ഥമാവും. അതുകൊണ്ട് ഒരു ഹോസ്റ്റൽ റൂമിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്, അവിടെ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അടുത്ത ഫുഡ് നല്ല ഫുഡാണോ. കാരണം ഈ കുട്ടിയുടെ അക്കാഡമിക് ഇയറിന്റെ 2, 3, or 4 വർഷം അവർ ചെലവഴിക്കേണ്ടത് ആ ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ഹൈജീനിക് ആയിട്ട് ഏറ്റവും പോഷകാഹാരം ലഭിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പഠിക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്കും അതുപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊക്കെ ഡിസോർഡർലി ആയിക്കഴിഞ്ഞാൽ, അതിലൊക്കെ വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുട്ടിയുടെ മനസ്സമാധാനത്തെയും പഠനത്തെയൊക്കെ ബാധിക്കും. പഠനം എന്നുള്ള പ്രക്രിയ നടക്കണമെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഒത്തുവരേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കള് നിർബന്ധിച്ചുകൊണ്ട് ചില സ്ഥാപനത്തിൽ കൊണ്ടുപോയി അങ്ങ് ചേർക്കും. എന്നാൽ ഈ കുട്ടി മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ സ്ഥാപനവുമായിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും അവിടെ പഠനം പൂർത്തീകരിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന വലിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അപകടം, അവര് കോഴ്സിന് ചേർന്നിട്ടുണ്ടാവും, ചേർന്നിട്ട് ഒന്ന് രണ്ട് വർഷം പഠിക്കുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് അവർക്ക് ബാക്ക് പേപ്പേഴ്സ് ആയിട്ട് മാറുകയാണ്. ഇത് സംഭവിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും രക്ഷിതാക്കൾ മക്കളെ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. അപ്പോ ഹൈജീനിക് ആവുക, വൃത്തി വെടിപ്പ്, നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല സൗകര്യങ്ങൾ, പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം, ഇതൊക്കെ ആ സ്ഥാപനത്തിൽ ഉണ്ട് എന്ന് കൂടി രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം.
4: പ്രത്യേകിച്ച് നമ്മൾ രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ പുറത്തേക്ക് അഥവാ വീട്ടിൽ നിന്നും ദിവസം പോയി വരുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ മക്കൾക്കുള്ളത്. എന്നാൽ പഠനത്തിന് വേണ്ടി മറ്റു ദൂരസ്ഥലങ്ങളിൽ പോയി താമസിക്കേണ്ടി വരുന്ന മക്കളാണെങ്കിൽ അത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പോലും നമ്മളൊക്കെ ആ ഒരു രൂപത്തിലാണ് ചിന്തിക്കാറുള്ളത്. നമ്മുടെ മക്കൾക്ക് എവിടെയാണോ നല്ല പഠന സൗകര്യമുള്ളത് അവിടേക്ക് കൊണ്ടുപോയി ചേർത്ത് അത് നമ്മുടെ അടുത്ത് വേണമെന്നൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയി ചേർത്തുമ്പോൾ അവർക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഒരു പക്ഷേ ഒരു ഹോസ്റ്റലിന് സാധിക്കണമെന്നില്ല. എന്നാലും അവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം നമ്മുടെ മക്കൾക്ക് നല്ല പഠനത്തിന് വേണ്ടി പഠിക്കാൻ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു മനസ്സുണ്ടാവുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നല്ല ശരീരം ഉണ്ടാവുക എന്നുള്ളത്, ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം പഠിക്കാൻ വേണമെന്നുള്ളത്. അപ്പൊ ആ രൂപത്തിൽ പഠിക്കാൻ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലഭിക്കുന്ന സാഹചര്യമുള്ള ഹോസ്റ്റലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മക്കളെ അതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് അതുപോലെ തന്നെ പഠിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ വിടാവൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചില അറ്റാച്ച്ഡ് ഹോസ്റ്റലുകളൊക്കെ ഉണ്ടാവും, അഥവാ സെയിം ക്യാമ്പസിനകത്ത് തന്നെ അങ്ങനെയുള്ള ഹോസ്റ്റലുകൾ പലപ്പോഴും കുട്ടികളേറെ മാനസിക പ്രയാസം അനുഭവിക്കാറുണ്ട് എന്നുള്ളത്. അഥവാ ഒന്ന് ചെറിയ ഒരു പുറത്തേക്ക് നടക്കാൻ പോലും അവസരം ലഭിക്കാതെ നേരെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ശരീരത്തിനൊരു എനർജി കിട്ടുന്ന ചെറിയ എന്തെങ്കിലും കളികളോ അതല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം, അത് പലപ്പോഴും മാനസികമായി ഏറെ സംഘർഷങ്ങൾ ഉണ്ടാക്കി അവസാനം കുട്ടികൾ കോഴ്സുകൾ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി ഇതാ ഇങ്ങനെയൊക്കെയാണ് അവിടെയുള്ള സൗകര്യങ്ങൾ, പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല, അവിടെ ലഭിക്കുന്ന ഇന്നതൊക്കെയാണ് എന്നുള്ള രൂപത്തിലുള്ള ധാരണ നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് കഴിയണം. നമ്മുടെ അഥവാ രക്ഷിതാക്കളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി മാത്രം നമ്മുടെ കുട്ടികളെ പഠിക്കാൻ അയക്കരുത് എന്നതൊരു റിക്വസ്റ്റ് കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് പലപ്പോഴും പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പ്ലസ് വണ്ണിന് വേണ്ടി ഇന്റഗ്രേറ്റ് പ്ലസ് വണ് ഒക്കെ വിടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. 90 അതുപോലെ 100,000 രൂപ 90,000 രൂപ അല്ലെങ്കിൽ 100,000 രൂപയൊക്കെ ആദ്യമേ ഫീസ് വാങ്ങി അവസാനം അവിടെ ഒരു ആഴ്ച മാത്രം നിന്ന് അത് ആ പൈസയും അതുപോലെ തന്നെ ഹോസ്റ്റലും അവിടെയുള്ള പഠനമൊക്കെ ഒഴിവാക്കി വരുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെയുള്ള 2-3 കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ അത്രയും ഭീമമായ സംഖ്യ കൊടുത്തതിൽ സങ്കടം, പിന്നെ അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വരുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഹോസ്റ്റൽ അതുപോലെ തന്നെ പഠന അന്തരീക്ഷം,
3: ഹോസ്റ്റലിൽ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു പ്രധാനപ്പെട്ട സംഗതി, അവിടെ ഇവരുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന വാർഡൻ അല്ലെങ്കിൽ മാട്രൺ, ഈ മാട്രൺ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത് ഒരു യോഗ്യതയും ഇല്ലാത്ത റഫായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരാളെയാണ് വാർഡനായിട്ട് നിയമിക്കുക. ഈ വാർഡന്റെ സാന്നിധ്യം മാത്രം മതി ആ കുട്ടി കേടുവരാൻ. അപ്പൊ ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ട ഒരു മേഖലയാണ്. ഒരു ഹോസ്റ്റലിൽ ഇപ്പൊ 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ മോണിറ്ററിംഗ് അല്ലെങ്കിൽ ക്യാരക്ടർ ഡിസിപ്ലിൻ ഇതൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ വളരെ ഡിസിസീവ് ആയിട്ടുള്ള നിർണായകമായ പങ്കാളിത്തം അവിടെ വഹിക്കുന്നത് ഒരു വാർഡനാണ്. ഈ വാർഡന്റെ മാനസികാരോഗ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 100 കുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ്. അതുകൊണ്ട് ഒന്ന് അവർക്ക് നല്ല സാലറി കൊടുക്കുക എന്നുള്ളത്, പലപ്പോഴും ഇവർക്കൊക്കെ സാലറി വളരെ കുറച്ച് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു മാനസിക സംഘർഷം കൂടി കുട്ടികളുമായിട്ട് അവര് കാണിക്കും. അതുകൊണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന അതോറിറ്റീസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം വാർഡന്മാരെ നിയമിക്കുമ്പോൾ അവര് ക്വാളിഫൈഡ് ആണോ, അവർക്ക് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് ധാരണയുണ്ടോ, അവർക്ക് ഓറിയന്റേഷനും ട്രെയിനിങ്ങും അതുകൂടി നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ അതിലൊന്നും കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറേഷനാണ്, ഒരു തലമുറയാണ് ഇവിടെ നശിക്കുന്നത്. അതായത് ഈ വാർഡന്മാരുടെ മാട്രൻസിന്റെ കൃത്യവിലോപം കൊണ്ട്, തകരാറുകൊണ്ട് ജീവിതം തുലച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. കാരണം അവര് വളരെ മോശപ്പെട്ട രൂപത്തില് പെരുമാറാണ്. ഇപ്പൊ ഈ അടുത്ത് എന്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞു ഞാന് ഈ മദ്യപാനം തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിച്ചപ്പോ, സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ അവര് ഒരു ഹോസ്റ്റലില് പിന്നെ പഠിക്കുകയാണ്, താമസിക്കുകയാണ്. ആ ഹോസ്റ്റലില് താമസിക്കുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയെ മുതിർന്ന, ഇപ്പൊ മുതിർന്ന ആളാണ്, കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ആ കളവ് ചെയ്തിട്ടില്ല, പക്ഷേ വാർഡൻ വളരെ ക്രൂരമായി മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ കുട്ടിയെ പ്രഹരിച്ചു, അടിച്ചു. ആ അടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാനസികമായ ഷോക്ക് ഈ കുട്ടിക്കുണ്ടായിരിക്കുന്നത്. അതായത് ഒരു സംശയം തോന്നിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ നീതിപൂർവമല്ലാത്ത പെരുമാറ്റങ്ങൾ ഒരു വാർഡന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ സമാനമായ കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടിയെ നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥാപനത്തിൽ വാർഡൻ സംവിധാനം ഉണ്ടോ, അവർ എഡ്യൂക്കേറ്റഡ് ആണോ, അവര് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ആളാണോ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പല കുട്ടികളെയും ഹോസ്റ്റലിൽ നിന്ന് വെട്ടി അല്ലെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ചങ്ങലക്ക് ഭ്രാന്തളകാണ്. ഇതൊരു വലിയ വിഷയമാണ്. അതായത് നമ്മള് ഒരു നല്ല സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാലയത്തിൽ ചേർക്കുമ്പോൾ, ആ കലാലയത്തോടനുബന്ധിച്ചുള്ള ഹോസ്റ്റലുകളിൽ ചേർക്കുമ്പോൾ, ആ ഹോസ്റ്റലിൽ നിന്ന് കിട്ടേണ്ട സാംസ്കാരികമായ ആ ഔന്നിത്യം നഷ്ടപ്പെടുകയും അവിടെ ഇവരെ സംസ്കരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ആളുകൾ വളരെ ക്രൂരമായോ വളരെ പരുഷമായോ പെരുമാറുക, അതുപോലെ സെക്സ് അബ്യൂസിന് വേണ്ടി ലൈംഗികമായ പീഡനത്തിന് വേണ്ടി ഇത്തരം വാർഡന്മാരും ടീച്ചേഴ്സും ഒക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാൻ കാരണം എന്താണ്? അത് സ്ഥാപനത്തെ വിചാരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പല പിന്നെ സോഷ്യൽ ക്രിമിനൽസും രൂപം കൊള്ളുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്.
4: പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്, ഒരു റിയാലിറ്റിയാണ്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സാറ് പറഞ്ഞത്. അഥവാ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എത്തിച്ചേർന്ന പല ആളുകളും പല കുറ്റകൃത്യങ്ങളിലേക്കും എത്തിച്ചേരാൻ അവർക്ക് പ്രേരണയായത് ജീവിതത്തിന്റെ ഏതോ ഒരു സമയത്ത് ഹോസ്റ്റലിലായി അവിടെ നിന്ന് പലപ്പോഴും വാർഡന്മാരിൽ നിന്നും ലഭിച്ച ക്രൂരമായ അടികളും ശകാരങ്ങളും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളുമാണ്. പിന്നീട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വളരെയധികം ദേഷ്യവും പലപ്പോഴും ചില ആളുകളൊക്കെ പറയാം, മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പോലും അയാളെക്കുറിച്ചൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞ് പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാനോ സാധിക്കാറില്ല എന്നുള്ളതാണ്. അത്രമാത്രം പ്രയാസങ്ങൾ പലപ്പോഴും പണ്ട് കാലങ്ങളിലൊക്കെ ഹോസ്റ്റലുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മുടെ മക്കളെ പഠനത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നും ഒരു മറ്റൊരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് എങ്കിൽ, അവിടെ നമ്മുടെ സ്ഥാനം ആ രൂപത്തിൽ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിലും അതിന് അടുത്തു നിൽക്കുന്ന ആളുകളാണോ ഈ മക്കളെ കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് നൽകേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാൻ, അതുപോലെ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തിന്മകളും തെറ്റുകളൊക്കെ വരുമ്പോൾ അവിടെ ഒരു മാർഗനിർദ്ദേശിക്കുന്ന മാർഗദർശിയായി കൂടെ നിന്ന് തിരുത്താൻ സാധിക്കുന്ന ഒരാളാണോ? എൻ്റെ കുട്ടി ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇയാളിൽ നിന്നും ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് എൻ്റെ കുട്ടിക്ക് ലഭിക്കുമല്ലോ എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ട് കൊണ്ടുപോയി ചേർക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാവണം, ഹോസ്റ്റലുകളാവണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണെന്ന്. അല്ല എങ്കിൽ പലപ്പോഴും ദുസ്വഭാവങ്ങളുടെ, അതുപോലെ ദുശ്ചെയ്തികളുടെ, അതുപോലെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ കൂട്ടത്തിൽ നമ്മുടെ മക്കളും പെട്ടുപോകും എന്നുള്ളതാണ്. അക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ,
3: അതായത് അക്കാഡമിക്കായ നിലവാരം, അത് വളരെ പ്രധാനമാണ്. കാരണം സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ അക്കാദമിക് എക്സലൻസ് അളവുകോൽ നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്ന് ഒരുപാട് വെബ്സൈറ്റുകൾ ലഭ്യമാണ്. സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ, അവര് പ്ലേസ്മെന്റ് ലഭിച്ചിട്ടുണ്ടോ, നല്ല ജോലി അവർക്കുണ്ടോ, അവര് A+ ആണോ കിട്ടിയത്, A grade ആണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അക്കാഡമിക് എക്സലൻസ് എന്നുള്ളത്, പിന്നെ പഠന നിലവാരം, അവിടെയുള്ള അധ്യാപകർ അവർ ക്വാളിഫൈഡ് ആണോ, അവർ മര്യാദക്ക് പഠിപ്പിക്കുന്നുണ്ടോ, അവർ ധാർമ്മിക മൂല്യം ഉള്ളവരാണോ, ഇതൊക്കെ പരിശോധിക്കാനുള്ള വഴികൾ ഇന്ന് ലഭ്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് റെക്കഗ്നിഷൻ ഉണ്ടോ, അഫിലിയേഷൻ ഉണ്ടോ, അത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അംഗീകാരമുള്ള ഒരു സ്ഥാപനമാണോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങളൊക്കെ വലിയ അഡ്വർടൈസ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിലെ അഡ്വർടൈസ്മെന്റിന് പിന്നാലെ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉണ്ട്. പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് വലിയ പരസ്യം നടത്തിക്കൊണ്ട് ചില സ്ഥാപനങ്ങൾ കോഴ്സുകൾ നടത്തുന്നു. എന്നാൽ ആ കോഴ്സിന് റെക്കഗ്നിഷൻ ഇല്ല, അംഗീകാരമല്ല. ഇത് കുട്ടി വലിയ ക്യാപിറ്റേഷൻ നൽകി കോഴ്സ് ഏകദേശം പകുതിയാവുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന് അംഗീകാരമല്ല, ഒരു വാല്യൂ ഇല്ല.

0: അതല്ല എന്ന് മാത്രമല്ല, ഈ കുട്ടി ഒരു ലോൺ എടുത്തുകൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഞാൻ ആ മോളോട് ചോദിച്ചു, നിന്റെ ലോണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നീ കോഴ്സ് പാസ്സായി നിനക്കൊരു ജോലി കിട്ടണം. നിന്റെ ഉപ്പക്കോ ഉമ്മക്കോ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ല, എക്കണോമിക്കലി സൗണ്ടല്ല. അതുകൊണ്ട് നിനക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കും, എന്നിട്ട് പാസ്സായതിന് ശേഷം ഒരു ജോലി കിട്ടും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോ ഒരു കച്ചവടം ചെയ്യുമ്പോ ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം, ഏതെങ്കിലും പേപ്പേഴ്സ് ബാക്ക് പേപ്പേഴ്സ് ആവാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ ഒരു സംഖ്യ നമ്മള് പലിശക്ക് എടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് പറഞ്ഞപ്പോ ഈ കുട്ടി എന്നോട് ദേഷ്യപ്പെടുകയാണ്, എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, കച്ചവടം ചെയ്യുമ്പോ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഒരു കോഴ്സിന് പോകുമ്പോ പാസ്സാവാനും തോൽക്കാനും രണ്ടിനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോ ഒരു ഗൈഡൻസ് നൽകുന്ന വ്യക്തി എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരിക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മറ്റൊരു കേസ് വന്നത്, ഒരു വിദേശ സർവകലാശാലയിലേക്ക് ഈ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് കുട്ടി വരികയാണ്. അപ്പോ അത് സംബന്ധമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഈ കുട്ടി ചെയ്തിട്ടുണ്ട്. ബാപ്പ ജസ്റ്റ് കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോകാം എന്നുള്ള അവസ്ഥയിലാണല്ലേ. അപ്പോ ഞാന് ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഈ കരിയർ മേഖലയിൽ ഗൈഡൻസ് നൽകുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് അന്വേഷണം നടത്തി. അപ്പോ അദ്ദേഹം ഈ പാരന്റിനോടും കുട്ടിയോടും ലൈവായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഏതൊരു ഡിഗ്രി കോഴ്സിനാണ് വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നത്, അതേ കോഴ്സ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള കോഴ്സ് ലഭ്യമാണ്, ഒരിക്കലും ആ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ അവിടെ പോകണ്ട. അപ്പൊ ഇവൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ ഞാന് ജോലി ചെയ്തുകൊണ്ട് ഉണ്ടാക്കും. അപ്പോ ഇവിടെ ഇവര് പോസിറ്റീവ് തിങ്കിങ് ആണ് ഇവർക്കുള്ളത്. എന്നാൽ പോലും ആ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ആ ലോൺ എങ്ങനെയാണ് ഇവര് തിരിച്ചടക്കുക? ഇതിനെ കുറിച്ചൊന്നും ഒരു ഫോർകാസ്റ്റ് തിങ്കിങ് ആർക്കില്ല, നമ്മുടെ മക്കൾക്കില്ല. അതുകൊണ്ട് ഇവിടെ രക്ഷിതാക്കളെ ഇവര് നിർബന്ധിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഫോഴ്സ് ചെയ്യാണ്. പല രക്ഷിതാക്കളും പൈസ ഇല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തുകൊണ്ട് അവരെ പറഞ്ഞേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ രക്ഷിതാവും, ഈ സ്നേഹക്കൂട് കേൾക്കുന്ന ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് ആ പ്രായത്തിൽ അത്ര പക്വത ഉണ്ടാവുള്ളൂ, രക്ഷിതാക്കളായ നമ്മൾ അങ്ങനെയല്ല. അതുകൊണ്ട് വിവരമുള്ള ആളുകളുമായിട്ട് ഇത്തരം അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരവസ്ഥ അവർക്ക് ഉണ്ടാക്കിയതിനു ശേഷം ആ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
1: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ചേരുന്ന കോഴ്സിന്റെ ജെന്യൂനിറ്റി, അത് ഒറിജിനൽ കോഴ്സ് ആണോ, അംഗീകാരമുണ്ടോ, അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കണം കോഴ്സിലേക്ക് നമ്മൾ പറഞ്ഞേക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ സ്ഥാപനത്തിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ചില സ്ഥാപനങ്ങൾ അവിടെ ഒന്നുകിൽ ഒന്നോ രണ്ടോ മൂന്നോ കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടാവും, പക്ഷെ ആ അംഗീകാരത്തിന്റെ പേരിൽ വേറെയും ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ടാവാം. നമ്മുടെ മക്കൾ ചേരുന്നത് സ്ഥാപനം നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവർ ചേരുന്ന കോഴ്സുകൾ. പലപ്പോഴും ഇന്നത്തെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവരൊക്കെ താല്പര്യപ്പെടുന്നത് പത്താം ക്ലാസ്സിന്റെ പഠനം കഴിഞ്ഞാൽ പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാനും അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കാനും ഒക്കെയാണ്. അപ്പൊ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതും അതേ കോഴ്സുകൾ വളരെ അംഗീകാരത്തോടുകൂടിയുള്ള കോഴ്സുകൾ നമ്മുടെ നാടുകളിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇത് പഠിക്കാനോ അതല്ലെങ്കിൽ ആ സംവിധാനത്തിനെ കുറിച്ച് ആലോചിക്കാനോ പലപ്പോഴും നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നില്ല, അതൊരു കാര്യം. രണ്ടാമത്തേത്, പലപ്പോഴും വലിയ സംഖ്യ, ഭീമമായ സംഖ്യകൾ ലോൺ എടുത്തുകൊണ്ടാണ് പ്രിയ രക്ഷിതാക്കൾ മക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അതിന്റെ ഇസ്ലാമികമായ വശങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പരിശോധന നിർബന്ധമായും നമ്മൾ നടത്തേണ്ടത് അതൊരു വലിയ കാര്യം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ ആ നിശ്ചിത അവധി കഴിഞ്ഞാൽ അടച്ചിട്ടില്ല എങ്കിൽ വരുന്ന പലിശ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണെന്നുള്ളതാണ്. അങ്ങനെ കുടുങ്ങിയ എത്രയോ ആളുകളെ ചരിത്രവും അതുപോലെ തന്നെ അവർ പങ്കുവച്ച അറിവുകളും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ദിനോന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ, അവിടെയുള്ള കോഴ്സുകൾ, അത് അംഗീകാരമുള്ളതാണോ? ഭാവിയിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ശമ്പളത്തോടുകൂടി, നല്ലൊരു സാലറിയോടുകൂടി ഒരു ജോലിയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് എൻ്റെ കുട്ടി എടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താൻ പ്രിയ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ചത്, ആ കോഴ്സിനെ കുറിച്ചൊരു ജെന്യൂനിറ്റി. ഇതുപോലെയുള്ള അടുത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ,
0: അതുപോലെ സ്ഥാപനത്തിൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ, ട്യൂട്ടർ സംവിധാനം, മെന്റർ സംവിധാനം ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ മെന്റർ സംവിധാനം എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷനിലും അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിലും

0: വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയ ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ്, അപ്പൊ അവരുടെ ഒരു സാമീപ്യവും സാന്നിധ്യവും അത് ഇമ്പോർട്ടന്റ് ആണ്. സ്ഥാപനത്തിൽ അധ്യാപകർ വന്നു പോകുന്നു, അവരെ കുട്ടികൾക്ക് കിട്ടുന്നില്ല, സംശയ നിവാരണം നടത്താൻ പറ്റുന്നില്ല, അതുപോലെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണോ, പെർമനന്റ് സ്റ്റാഫ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഇന്ന് വെബ്സൈറ്റൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ പെർമനന്റ് ആയ എത്ര ഫാക്കൽറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവർ പഠിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള സ്ഥാപനത്തിലാണോ, അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണോ, ജെ എൻ യുയിലാണോ, ഇതൊക്കെ ഇന്ന് കണ്ടെത്താൻ പറ്റുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ പഠിക്കുന്ന സ്ഥാപനത്തിൽ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ അല്ലെ, ഇത്ര കുട്ടികൾക്ക് ഇത്ര അധ്യാപകൻ, അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല സ്ഥാപനങ്ങളിലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള ഒരു സംവിധാനം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതുപോലെ അവിടെ കൃത്യമായിട്ട് പി ടി എ മീറ്റിംഗ് നടക്കുന്നുണ്ടോ? ഈ പി ടി എ മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഗ്രീവൻസസ്, അതായത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണർത്താനും അത് പരിഹരിക്കപ്പെടാനുമുള്ള സംവിധാനം ഉണ്ടോ? ചിലവരും പി ടി എ മീറ്റിംഗ് ഒക്കെ വിളിക്കാറുണ്ട്, പക്ഷേ ഈ പാരന്റ്സിന്റെ ഗ്രീവൻസസ്, ആവലാതികൾ ഒരിക്കലും അവർ കേൾക്കില്ല. അവർ കണ്ട പോലെ ആയിരിക്കും അവർ സ്ഥാപനം കൊണ്ടു നടക്കുക. അതുപോലെ ഈ കുട്ടികൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന അധ്യാപകരുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അതോടുകൂടി സൈഡ് ലൈൻ ചെയ്യുന്ന, പാർശ്വവൽക്കരിക്കുന്ന അധ്യാപകരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രക്ഷിതാക്കൾ അന്വേഷണം നടത്തിയിട്ടാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കേണ്ടത്. ഇതൊന്നും അന്വേഷിക്കാതെ നമ്മൾ എന്തു ചെയ്യും? ഒരു വീർപ്പിന് അങ്ങ് കൊണ്ടുപോയി ചേർക്കും, പിന്നെ നമ്മൾ ദുഃഖിക്കുകയാണ്, എന്നിട്ട് ആ കുട്ടിയുടെ വർഷം നഷ്ടപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ന് ഒരുപാട് ന്യൂ ജനറേഷൻ കോഴ്സുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ആ കോഴ്സിന് സാധ്യതയുണ്ടോ എന്നുള്ളത് ഇത് തുടങ്ങിയ ആളുകൾക്ക് തന്നെ അറിയില്ല. പിന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 4, 5, 6 വർഷം എടുക്കും. ഇപ്പോ സാധ്യതയുള്ള ഒരു കോഴ്സ് ആണെങ്കിലും ഈ കുട്ടി ഈ കോഴ്സ് പൂർത്തീകരിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ കോഴ്സിന് സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റിംഗ് ഏരിയ, അവരുടെ അഭിരുചി വളരെ പ്രധാനമാണ്. ഇപ്പോൾ ടീച്ചർ പാഷനുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് മേഖല തന്നെയാണ് അഭികാമ്യം. എന്നാൽ ഈ കുട്ടിയുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റോ ഒന്നും നടത്തൂല, എന്നിട്ട് നിർബന്ധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്ത് കൊണ്ടുപോയി ചേർക്കും. എന്നിട്ട് അതുകൊണ്ട് തന്നെ കുട്ടി മാനസികമായിട്ട് അങ്ങ് തകർന്നു പോവാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇന്ന് കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ എക്സൽ ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ കുട്ടിയെ നമ്മൾ ഒരു കലാലയം തെരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തണം. അതുപോലെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തണം. ഇതൊക്കെ നടത്താൻ ചിലപ്പോൾ 1500, 2000, 3000 രൂപ ചെലവ് വരും. പക്ഷേ ആ ഒരു 3000 രൂപ ഒരിക്കലും ചെലവല്ല. കാരണം പിന്നീട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയതിനേക്കാളും നല്ലതാണ് പ്രാഥമിക ഘട്ടത്തിൽ ഒരു 3000, 4000 രൂപ ആ ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുക എന്നുള്ളത്. അല്ലെ, കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ കൗൺസിലിംഗ് ഫീ കൊടുക്കേണ്ടതുണ്ട്, മണിക്കൂറുകൾ ഒരു കൗൺസിലറുടെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഒരുപാട് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: സ്ഥാപനത്തിലെ ഫാക്കൽറ്റികളെ കുറിച്ച്, അധ്യാപകരെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടോ, നമ്മൾ പരിശോധിക്കണം എന്നുള്ളതാണ്. ഏതൊരു സ്ഥാപനത്തിൽ പോവുകയാണെങ്കിലും അവിടെയുള്ള ഫാക്കൽറ്റികളെ കുറിച്ച് നമ്മൾ അറിയാം. ആരൊക്കെയാണ് അവിടെ അധ്യാപകരുള്ളത്, ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണോ, ഇനി അവരുടെ ആറ്റിറ്റ്യൂഡ്, അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അവിടെയുള്ള പഠിച്ചിറങ്ങിയ മുൻകുട്ടികളുമായി ഏതൊക്കെ രൂപത്തിലാണ് ഇവർ അധ്യാപകർ കൈകാര്യം ചെയ്തിട്ടുള്ളത്, അതുപോലെ പാരൻസുമായിട്ടുള്ള, രക്ഷിതാക്കളുമായിട്ടുള്ള ആ സ്ഥാപനത്തിന്റെ നിലപാടുകൾ എന്ത്, അധ്യാപകരുടെ നിലപാടെന്ത്, നമ്മളെന്തെങ്കിലും ഋഷിയുമായി നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങളുമായി പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥാപനവും അധ്യാപകരുമാണോ ആ സ്ഥാപനത്തിലുള്ളത് എന്ന് നമ്മുടെ മക്കളെ ചേർക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും പല രക്ഷിതാക്കളും രക്ഷിതാക്കൾ നേടാത്ത ലക്ഷ്യങ്ങൾ അത് നേടാനുള്ള ഉപാധികളായിട്ടാണ് തങ്ങളുടെ മക്കളെ കാണാറുള്ളത് എന്നാണ്. ഒരു ഡോക്ടർ തന്റെ മക്കൾ ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹിക്കുക. മക്കൾ ഒരുപക്ഷെ അതിന് അവർക്ക് മാനസികമായും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടും ഒരു ഡോക്ടർ ആവുക എന്നതുണ്ടോ എന്നതൊരു മാനദണ്ഡമാവാറില്ല. ഒരു എഞ്ചിനീയർ തന്റെ മകനെ എഞ്ചിനീയർ ആക്കണം എന്നാണ് ആഗ്രഹിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും രക്ഷിതാക്കൾ തങ്ങൾ നേടാത്ത അല്ലെങ്കിൽ തങ്ങൾ നേടിയ ഒരു കാര്യം അത് തന്നെ തൻ്റെ മക്കളും നേടാവൂ, തൻ്റെ മകനും മകളും നേടാവൂ എന്നൊരു തീരുമാനത്തിൽ ഒരിക്കലും എത്തരുത് എന്നുള്ളതാണ്. അവിടെ കുട്ടികളുടെ പാഷൻ എന്താണ്, അവരുടെ ഇൻ്ററസ്റ്റ് എന്താണ്, അതിലുപരി അവരുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലേക്ക് എത്തിയാലാണ് എൻ്റെ കുട്ടിക്ക് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതില്ല എങ്കിൽ, അതാണ് സാറ് പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എഴുതാനുള്ള സംവിധാനങ്ങൾ ധാരാളമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്താൻ നൂതനമായ സംവിധാനങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഭീമമായ സംഖ്യ അതിന് ആവശ്യമില്ല, വളരെ ചെറിയ സംഖ്യ. അതുപോലെ തന്നെ ഒരു 2-3 മണിക്കൂർ ഇരുന്നാൽ നമ്മുടെ കുട്ടികൾ ഏത് മേഖലയിലാണ് അവർക്ക് തിളങ്ങാൻ സാധിക്കുക, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ഏതൊക്കെ സ്കില്ലുകളാണ്, ശേഷികളാണ് അവർക്കുള്ളത്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ പേഴ്സണാലിറ്റി അളക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ മക്കളെ ഉന്നത കലാലയങ്ങളിലേക്ക്, ഉന്നത പഠനത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞയക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം വളരെ പ്രധാനത്തോടുകൂടി നമ്മൾ പറഞ്ഞതെല്ലാം നമ്മളെല്ലാവരും, രക്ഷിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. അതിന്റെ കൂടെ ഇതുകൂടി ചേർത്ത് വെക്കുന്നു എന്ന് മാത്രം.
0: മറ്റൊന്ന് ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെ, സാമ്പത്തികമായ ഭദ്രത. ഒരു കോഴ്സ് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ ആ ഒരു കോഴ്സിന്റെ ഫീ ചിലപ്പോ അഡ്വർടൈസ്മെന്റിൽ ഉണ്ടാവും.
1: അതെ.
0: അപ്പോ 500,000 ആ കോഴ്സിന് ഫീ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആകെ 500,000 മതി എന്നിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്. എന്നാൽ 500,000 എന്നുള്ളത് ചേരാനുള്ള
1: ഇനീഷ്യൽ
0: എമൗണ്ട് ആണ്. ഇതുപോലെ നമ്മളെ വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ എഞ്ചിനീയേഴ്സ് പറയാറുണ്ട് ഇതിന് 25 ലക്ഷം മതി, അത് ഈ പണി തുടങ്ങാനുള്ള എമൗണ്ട് ആണ് അവർ പറയുന്നത്. എന്നാൽ ഈ കുട്ടിയെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഓരോ മാസവും ട്യൂഷൻ ഫീ ഉണ്ടാവും, ഹോസ്റ്റൽ ഫീ ഉണ്ടാവും, മറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെ എത്രയെന്ന് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കണം. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട് എങ്കിൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ടാവില്ല. അപ്പൊ അത് ചേർക്കാൻ പോകുന്ന രക്ഷിതാവാണ് ആ സ്ഥാപനത്തിൽ ഒരു കുട്ടി 3 വർഷം അല്ലെങ്കിൽ 5 വർഷം പഠിച്ചിറങ്ങണമെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് മുഴുവൻ ചെലവ് എത്ര വരും ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി കണ്ടെത്താൻ പറ്റും. ഇതുകൂടി ഒരു രക്ഷിതാവ് നടത്തുക എന്നുള്ളത് അതീവ പ്രധാനമായ കാര്യമാണ്. അത് പലപ്പോഴും നടക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇന്ന് സംഭവിക്കുന്ന വലിയ അബദ്ധം.
1: നമ്മുടെ രക്ഷിതാക്കളുടെ സാമ്പത്തിക ഭദ്രത പലപ്പോഴും കുട്ടികൾ അറിയാറില്ല എന്നൊരു സത്യമല്ലേ? അല്ലെ, നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒരു റിയൽ യഥാർത്ഥത്തിൽ നമ്മുടെ വരുമാനം എന്ത്, കുടുംബത്തിലെ ചിലവുകളൊക്കെ ഓരോ മാസവും നടത്തി ബാക്കി എന്താണ് നമ്മുടെ കയ്യിൽ വരുന്നത്, നമ്മുടെ വരുമാനം അതുപോലെ ചിലവ്, നമ്മുടെ മക്കളെ ഒന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുത്തിയാലാണ് അവരുടെ വലിയ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത കാഴ്ചപ്പാടിലേക്ക് അവർ പോകാതിരിക്കുമെന്ന്. മറ്റൊന്ന്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്റെ ഉപ്പക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് കിട്ടുന്ന വരുമാനം ഇതാണ് എന്ന് മനസ്സിലാക്കി അവരുടെ പല അത്യാവശ്യങ്ങൾ മാത്രമേ പിന്നീട് നമ്മൾ അവരോട് പറയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. വിദ്യാഭ്യാസപരമായി നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ അവരെ നമ്മൾ അടക്കേണ്ട അല്ലെങ്കിൽ ചെലവഴിക്കേണ്ട ഫീസുകൾ, പലപ്പോഴും ആദ്യം അടക്കേണ്ട ഫീസുകളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവുള്ളൂ. പിന്നീട് വരുമ്പോൾ അതൊരു അധികപ്പറ്റായും പ്രയാസമായും നമുക്ക് താങ്ങാൻ പറ്റാതായി അവസാനം നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ, എത്രത്തോളം രൂപ ടോട്ടലി പഠിച്ചിറങ്ങാൻ ആവശ്യമായി വരും, അത്രയും സംഖ്യ എൻ്റെ അടുക്കൽ ഉണ്ടോ, എങ്കിൽ മാത്രമേ അതിന് നിനക്ക് പോകാൻ സാധിക്കൂ എന്ന് മക്കളെയെങ്കിലും ബോധ്യപ്പെടുത്തി, അതല്ല എങ്കിൽ അവർക്ക് അനുയോജ്യമായ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ കാര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ്. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ നല്ല വിദ്യാഭ്യാസം നേടുന്ന, ദീനീ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തട്ടെ, നമ്മളെ നിലനിർത്തിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല വിദ്യാഭ്യാസം നേടി നല്ല ഒരു സമൂഹമായി മാറാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ സമൂഹത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും സ്നേഹക്കൂട്ടിൽ കണ്ടുമുട്ടാം. അള്ളാഹു അതുവരെ നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും എന്ന് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, സ്നേഹക്കൂടിൽ നമ്മളേറെ രക്ഷിതാക്കൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ഉപരിപഠനവും ഒക്കെ. അതിൽ വലിയ ഒരു മോട്ടിവേഷൻ നൽകുന്ന സംസാരമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം.
3: പീസ് റേഡിയോ വൈബ്സിൽ വളരെ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അൽ ഉസൂൽ എന്ന നമ്മുടെ ഈ പ്രോഗ്രാം ഓരോരുത്തർക്കും വലിയ ഒരു പഠന മേഖലയെ തുറന്നു തരികയാണ്. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെ സംബന്ധിച്ച് അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وشر الامور محدثاتها وكل محدثه بدعه اما بعد പ്രിയ നിറഞ്ഞ പ്രേക്ഷകരെ, അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും എല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്നത് മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബുഖാരിയും മുസ്ലിമും രചിച്ചിട്ടുള്ള അവരുടെ സ്വഹീഹുകൾ. മുസ്ലിം ലോകത്ത് ഈ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് മുതൽ ഇക്കാലം വരേക്കുമുള്ള പണ്ഡിതന്മാരും ഗവേഷകന്മാരും വിദ്യാർത്ഥികളും അല്ല മുസ്ലിം ലോകം ഒന്നടങ്കം സ്വഹീഹുൽ ബുഖാരിയോടും സ്വഹീഹു മുസ്ലിമിനോടും പുലർത്തിപ്പോന്ന ഒരു നിലപാടുണ്ട്. സ്വഹീഹായ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ആ ഒരു നിലപാടിനെക്കുറിച്ച് അറിയൽ അനിവാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹ് രചിക്കുന്നു, അത് ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ വലിയ പണ്ഡിതന്മാർ പരിശോധിക്കുന്നു. ഇമാം മുസ്ലിമും അങ്ങനെ തന്നെയാണ്. ആ ഗ്രന്ഥങ്ങൾ രചിച്ചതിനു ശേഷം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ മുഹദ്ദിസുകളും നിരൂപകന്മാരും രിജാലിൻ്റെ ആളുകളും താരീഖിൻ്റെ ആളുകളും ഒക്കെ പരിശോധിച്ച് സ്വഹീഹാണ് എന്ന് ഉറപ്പുവരുത്തിയ ഗ്രന്ഥങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ഗ്രന്ഥരചന നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ഈയൊരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത്. ബുഖാരിയിലും മുസ്ലിമിലും സ്വഹീഹായ ഹദീസുകൾ അഥവാ മുസ്നദായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മുസ്നദായി വന്നിട്ടുള്ള അഥവാ സനദോടുകൂടി വന്നിട്ടുള്ള ഹദീസുകളോട് മുസ്ലിം ലോകം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ത്, അതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിജ്റ 418 മരണപ്പെട്ട അബു ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു ഹജർ തൻ്റെ അന്നുക്കത്തിലും ഇമാം ഇറാഖി തൻ്റെ അൽഫിയയിലും അതേപോലെ തന്നെ ഇമാം സഖാവിയും എല്ലാം എടുത്തുകൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അഹ്ലു സുന്നത്തി മുജ്മിഊന അലാ അന്നൽ അഖ്ബാർ അല്ലതി ഇസ്തമല അലൈഹ സ്വഹീഹാനി മഖ്തൂഉം ബിസിഹ്ഹത്തി ഉസൂലിഹാ വമുതൂനിഹാ. അഹ്ലു സുന്നത്തി മുജ്മിഊൻ, അഹ്ലുൽ ഹദീസിൻ്റെ ആളുകൾ അഥവാ മുഹദ്ദിസുകൾ, ഹദീസ് രംഗത്തെ വിശാരദന്മാരായ പണ്ഡിതന്മാർ, അവർ യോജിച്ചിരിക്കുന്നു. അന്നൽ അഖ്ബാർ അല്ലതി ഇസ്തമല അലൈഹ അസ്വഹീഹാനി, സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും ഉൾക്കൊണ്ടിരിക്കുന്ന ഖബറുകൾ അഥവാ പ്രവാചകന്റെ ഹദീസുകൾ, മഖ്തൂഉം ബിസിഹ്ഹത്തി ഉസൂലിഹാ വമുതൂനിഹാ, അതിൻ്റെ അസുലും അതിൻ്റെ മത്തുനുകളും അഥവാ അതിൻ്റെ സനദുകളും അതിൻ്റെ മത്തുനുകളും പൂർണ്ണമായും സഹീഹാണ്, പൂർണ്ണമായും ശരിയാണ് എന്ന് ഖണ്ഡിതമാണ് എന്ന് ഈ വിഷയത്തിൽ ആഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ്. ഹിജ്റ 478 മരണപ്പെട്ടിട്ടുള്ള ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹിയും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇജ്മാഉൽ ഇജ്മാഉ ഉലമാഇൽ മുസ്ലിമീൻ അലാ സിഹത്തിഹി, മുസ്ലിമീങ്ങൾ അജ്മാ ഉലമാഉൽ മുസ്ലിമീന അലാ സിഹത്തിഹി, അതിലുള്ള ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകൾ സ്വഹീഹാണ് എന്ന കാര്യത്തിൽ ഇജ്മാഉ വരെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹിയും വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഹിജ്റ 488 മരണപ്പെട്ട അബു അബ്ദുല്ല അൽ ഹുമൈദി റഹിമഹുല്ലാ, ലം നജിദ് മിനൽ അയ്മത്തിൽ മാളീന റളിയല്ലാഹു അൻഹു മജ്മഈൻ മൻ അഫ്സഹ ലനാ ഫീ ജമീഇ മാ ജമഅഹു ബിസ്സിഹ ഇല്ലാ ഹാദൈനിൽ ഇമാമൈൻ. അദ്ദേഹം തന്റെ അൽ ജംഉ ബൈന സ്വഹീഹൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ആ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തിയ പണ്ഡിതന്മാരെ, ഏറ്റവും നല്ല രീതിയിൽ ഗ്രന്ഥരചന നടത്തിയ പണ്ഡിതന്മാരെ നമുക്കറിയില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും, ഈ രണ്ട് ഇമാമുകളൊഴികെ അഥവാ ബുഖാരിയും മുസ്ലിമും ഒഴികെ. ഈ രീതിയിലുള്ള ഒരു നിലപാടുകളാണ് മഹാന്മാരായ മുഹദ്ദിസുകൾ മുമ്പ് കഴിഞ്ഞുപോയവർ ഈ രണ്ട് ഗ്രന്ഥങ്ങളോടും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അഥവാ അതിലെ മുസ്നദായ സനദ് സഹിതം ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ യാതൊരുവിധ സങ്കോചവും പ്രകടിപ്പിക്കാതെ സ്വീകരിക്കുക എന്നുള്ള നയമാണ് അവർ തുടർന്നു വന്നിരുന്നത്. ഇമാം അബു അംർ ബിനു സലാഹ് റഹ്മഹുല്ല ഉസൂലുൽ ഹദീസിന്റെ പിതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന രീതിയിൽ കാര്യങ്ങൾ രചിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും അത് ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്തിരിക്കുന്ന മഹാനായി ഇബ്നു സലാഹ് റഹിമഹുല്ല അദ്ദേഹം ബുഖാരിയെയും മുസ്ലിമിനെയും കുറിച്ച് പറയുന്നു, വകിതാബഹുമാ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹിൽ അസീസ്. അവരുടെ രണ്ടുപേരുടെയും അഥവാ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും കിതാബുകൾ അതാണ് അള്ളാഹുവിന്റെ കിതാബിന് ശേഷം അഥവാ വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. വഹാദൽ ഖിസ്മു ജമീഉഹു മഖ്തൂഉൻ ബിസിഹ്ഹതിഹി വൽ ഇൽമുൽ യഖീനിയ്യു നദ്റിയു വാഖിഉൻ ബിഹി എന്നും അദ്ദേഹം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അഥവാ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അത് രണ്ടും അതിലുള്ള മുഴുവൻ കാര്യങ്ങളും സഹീഹാണ്, കൃത്യമായ ഇൽമ് അതുകൊണ്ട് ലഭിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ഖൈസറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹിജ്റ 507 മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം വിശദീകരിക്കുന്നു, അജ്മഉൽ മുസ്ലിമൂന അലാ ഖബൂലി മാ അഖ്റജ ഫി സ്വഹീഹൈൻ ലി അബി അബ്ദില്ലാ വലി അബി ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് അന്നിസാബൂരി. ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള അവർ രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ അത് സ്വീകരിക്കേണ്ടതാണ്, കബൂൾ ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ്. ഈ രീതിയിൽ അഹുൽ ഹദീസിന്റെ അഥവാ ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ എല്ലാവരും ഏകദേശം ഏകോപിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ അത് മുസ്നദാണെങ്കിൽ അഥവാ സനദ് സഹിതം ഉള്ള ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാണ് എന്നുള്ളത്. ഇബ്നു ദഖീഖുൽ ഐദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അശ്ശൈഖാനിഹുമാ അൽ ഉംദ ഫി തസ്ഹീഹ്, ഹദീസുകളെ സ്വഹീഹും ളൈഫും വേർതിരിക്കുന്നതിൽ ബുഖാരിയും മുസ്ലിമുമാണ് യഥാർത്ഥത്തിൽ അവലംബം. അവരാണ് ഈ വിഷയത്തിലെ ഏറ്റവും ആഴമുള്ള പണ്ഡിതന്മാർ എന്ന് അദ്ദേഹം ഇബ്നു ദഖീഖുൽ ഐദ് റഹ്മഹുള്ള വിശദീകരിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 728 അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്, ഫഇന്ന ജുംഹൂർ മാ ഫിൽ ബുഖാരി വ മുസ്ലിം മിമ്മാ യുഖ്തഉ ബി അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു ലിഅന്ന ഗാലിബഹു മിൻ ഹാദ നഹ് വ ലിഅന്നഹു ഖദ് തലഖാഹു അൽ ഇൽമി ബിൽ ഖബൂൽ വ തസ്ദീഖ് വൽ ഉമ്മത്തു ലാ തജ്തമിഉ അലൽ ഖതഇൻ. ബുഖാരിയും മുസ്ലിമും മക്തുആയി അഥവാ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ അത് പണ്ഡിതന്മാർ പൂർണമായും സ്വീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഉമ്മത്ത് തന്നെ അത് ഏറ്റെടുത്തപ്പോൾ ഉമ്മത്തൊരിക്കലും എന്റെ ഉമ്മത്ത് വലാലത്തിൽ യോജിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ മറ്റു വാചകങ്ങൾ നമുക്ക് കാണാം, വലിഹാദാക്കാൻ അക്സറു മുത്തൂനി സ്വഹീഹൈനി മിമ്മാ യഅലമു ഉലമാഉൽ ഹദീസ് ഇൽമൻ ഖതഈയൻ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു. ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസിന്റെ ടെക്സ്റ്റുകൾ മത്തനുകൾ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അത് പ്രവാചകൻ ചെയ്തത് തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെ ചേർത്തി പറയൽ ശരിയാകും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. കാരണം അതും അവരിലേക്ക് മുത്തവാത്തറായി, താരത്തൻ ലി തവാത്തുലി ഇന്ദഹും വതാരത്തൻ ലി തലഖിൽ ഉമ്മത്തി ലഹു ബിൽ ഖബൂൽ. ഒന്നുകിൽ അത് മുത്തവാത്തറായി വന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഉമ്മത്ത് പൂർണ്ണമായും അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിലുമാവാം. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ വെളിപ്പെടുത്തുകയും അത് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 777 അദ്ദേഹത്തിന്റെ വഫാത്തുണ്ടായത്. അദ്ദേഹത്തിന്റെ ഇഖ്തിസാർ ഉലൂമുൽ ഹദീസിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഥുമ്മ ഹക അന്നൽ ഉമ്മ തലഖത് ഹാദൈൽ കിതാബൈൻ ബിൽ ഖബൂൽ സിവ ഹറുഫിൻ യസീറ ഇൻതഖദഹ ബഅദുൽ ഹുഫാദ് കദാറഖുതിനി വഗൈറ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകൾ, അത് മുഴുവൻ മുസ്ലിം സമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. ദാറഖുത്നിയെ പോലെയുള്ള ചില ഹഫാദുകളായ ആളുകൾ വിമർശിച്ച വളരെ ചുരുങ്ങിയ ഹദീസുകൾ ഒഴികെ അതും അവർ സ്വീകരിച്ചു. സുമ്മസ്തംബത്ത മിൻ ദാലിക്കൽ ഖത ബി സിഹ്ഹത്തി മാ ഫീഹി മിനൽ ഹദീസ്, അതിൽ നിന്നൊരു കാര്യം കൂടി നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും, അതിലുള്ള ഹദീസുകൾ മുഴുവനും സഹിയാണെന്ന് ഗണ്യതമാണ്. ലിഅന്നൽ ഉമ്മ മഅസൂമത്തുൻ അനിൽ ഖത, ഈ ഉമ്മത്ത് മുസ്ലിമ, അവർ ഖതഇൽ നിന്ന് അഥവാ തെറ്റുകളിൽ നിന്ന് മുക്തരാണ് എന്ന് ഇമാം ഇബിൻ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തജ്തമി ഉമ്മത്തി അലാ ളലാല, എന്റെ ഉമ്മത്ത് ഒരിക്കലും വലാലത്തിൽ വഴികേടിൽ യോജിക്കുകയില്ല. ബുഖാരിയിലെയും മുസ്ലിമിലെയും മുസ്നദായിട്ടുള്ള ഹദീസുകൾ അത് സ്വഹീഹാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകം യോജിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ യോജിപ്പിലൂടെ ഒരു അബദ്ധത്തിൽ നിന്ന് മുക്തി നേടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അബുൽ ഫൈദ് അൽ ഫാരിസി അൽ ഹനഫി, അദ്ദേഹവും അൽ അല്ലാമ മുഹമ്മദ് ഇബ്രാഹിം അൽ വസീർ റഹ്മഹുള്ള, അവരൊക്കെ തന്നെയും ഈ കാര്യങ്ങൾ വിശദീകരിച്ചതായി ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിന്റെ തദ്രീബ് റാവിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ നുബലയിൽ പറഞ്ഞൊരു കാര്യം, ഇന്ന സഹ മുസന്നഫ് ഫിൽ ഹദീസ് ബൽ ഫിൽ ഇൽമി മുത്തലഖൻ അസ്സഹീഹാനി, ഹദീസിന്റെ വിഷയത്തിൽ അല്ല മൊത്തം ഇൽമിന്റെ വിഷയത്തിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ബുഖാരിയും മുസ്ലിമും. ഫലീസ് ലഹുമാ നളീറു ഫിൽ മുസന്നഫാത്ത്, ബുഖാരിക്കും മുസ്ലിമിനും കിടപിടിക്കുന്ന അതിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥവും മനുഷ്യന്മാർ രചിച്ചതിന്റെ കൂട്ടത്തിലില്ല എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. മുല്ല അൽ ഖാരി റഹ്മഹുള്ള, അദ്ദേഹം 1014 വഫാത്താകുന്ന ഹിജിരി, അദ്ദേഹത്തിന്റെ മിർഖാത്തിൽ അദ്ദേഹം പറയുന്നു, ഇത്തഫഖത്തിൽ ഉലമാ അലാ തലഖി സ്വഹീഹൈനി ബിൽ ഖബൂൽ وأنهما أصح الكتب المؤلفة ثم الجمهور على أن صحيح البخاري أرجحهما وأصحهما صحيحين അഥവാ ബുഖാരി മുസ്ലിം മുസ്ലിം ലോകം മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം അതാണ്. പിന്നെ ബുഖാരിയും മുസ്ലിമും തട്ടിച്ചു നോക്കുമ്പോൾ ബുഖാരിയുടെ ഹദീസുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത്, അതാണ് കുറച്ചുകൂടി അസഹായി തോന്നുന്നത്. അത് രണ്ടും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ ബദറുദ്ദീൻ ഐനി റഹ്മഹുള്ള അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. കസ്തല്ലാനി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഖത്റുൽ വാലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം വളരെ വിശദമായി നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഷാ മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാ വലിയുള്ള അൽ മുഹദ്ദിസ് ദഹ്ലവി റഹ്മഹുള്ള, അദ്ദേഹം ഈ വിഷയത്തിൽ തന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ സ്മരണീയമാണ്. അമ്മ സ്വഹീഹാനി ഫഖദ് ഇത്തഫഖൽ മുഹദ്ദിസൂന അലാ അന്ന ജമീഅ മാ ഫീഹിമാ മിനൽ മുത്തസിൽ അൽ മർഫൂഉ സ്വഹീഹും ബിൽ ഖത. മുഹദ്ദിസുകൾ യോജിച്ചിരിക്കുന്നു സ്വഹീഹാന്റെ വിഷയത്തിൽ, അതിലുള്ള മുത്തസിലും മർഫൂഉമായ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടതും പരമ്പരകൾ മുറിയാത്തതുമായിട്ടുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ് എന്നത് ഗണ്യതമാണ്. അന്നഹുമ മുത്തവാതിറാനി ഇലാ മുസന്നിഫൈഹിമ, മാത്രമല്ല ആ ബുഖാരിയും മുസ്ലിമും, സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും, അവരുടെ സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും അതിന്റെ രചയിതാക്കളിലേക്ക് മുത്തവാത്തറായിക്കൊണ്ട് തന്നെ ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിലൊരു ഹദീസ് പോലും അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള സംരക്ഷണം. ശേഷം തുടർന്ന് അദ്ദേഹം പറയുന്നത്, അന്നഹു കുല്ലുമ യഹൂനു അംറഹുമാ ഫഹുമ മുബ്തദിഉ, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളെ ആരെങ്കിലും കൊച്ചാക്കിയാൽ, വിമർശിച്ചാൽ, നിഷേധിച്ചാൽ, ഫഹുവ മുബ്തദിഉ, അവൻ പുത്തൻവാദിയാണ്, ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവനാണ്. നോക്കൂ എത്ര ഗൗരവകരമായിട്ടാണ് മുൻഗാമികളായ മുഹദ്ദിസുകൾ നമുക്ക് ഈ കാര്യം വിശദീകരിച്ച് നൽകിയത്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചതോ അതല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ സനദോടുകൂടി ഉദ്ധരിച്ചതോ ആയ ഹദീസുകളെ ഒരിക്കലും അവഗണിക്കാനോ തള്ളാനോ പിന്നീട് അതിലൊരു ഗവേഷണം നടത്തി തീരുമാനങ്ങൾ മാറ്റാനോ ഒന്നും നമുക്ക് അർഹതയില്ല. ഇമാം അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഇന്ന ഹദീസ് സ്വഹീഹൈൻ സ്വഹീഹത്തുൻ കുല്ലുഹ, ബുഖാരിയിലെ മുസ്ലിമിന് വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവനും സഹീഹാണ്. ലൈസ ഫീ വാഹിദിൻ മിൻഹും മമതഅ്ഉൻ വല ളഅഫ്, പ്രത്യേകിച്ച് ആക്ഷേപിക്കപ്പെടേണ്ടതോ ദുർബലങ്ങളോ ആയതായ ഒരു ഹദീസ് പോലും ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. അത്രയും ഉറപ്പോടുകൂടി തന്നെ അല്ലാമ അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മഹുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തവരായിരുന്നു. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ സലഫി പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാരും ഈ ഇതേ നിലപാടിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിരുന്നത്. അതുകൊണ്ടാണ് അൽമനാർ മാസികയിലെ മൂന്നാമത്തെ ലക്കത്തിൽ എൻ വി അബ്ദുസലാം മൗലവി റഹ്മഹുള്ള സ്വഹീഹുൽ ബുഖാരിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനത്തിൽ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന സ്വഹീഹായ ഹദീസുകളെ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് എന്ന വാചകം അദ്ദേഹം എഴുതിച്ചേർത്തത്. അതേസമയം സ്വഹീഹുൽ ബുഖാരിക്കും സ്വഹീഹു മുസ്ലിമിനുമെതിരെ ചില ഹുഫാദുകളായ അർഹതയുള്ള പണ്ഡിതന്മാർ ചില വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തീർത്തും നിരൂപണ ബുദ്ധിയോടുകൂടിയും നിരൂപണത്തിന്റെ രീതിയിലുമായിരുന്നു. അതേസമയം അതിന് പണ്ഡിതന്മാർ വ്യക്തവും കൃത്യവുമായ മറുപടികളും നൽകിയിട്ടുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എഴുതിയതായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുഖാരിക്കുള്ള ഷറഹിൻ്റെ മുഖദ്ദിമയിൽ അദ്ദേഹം എഴുതി, ഖദിസ്ത ദർക ദാറഖുത്തനി അലൽ ബുഖാരി വ മുസ്ലിം അഹാദീസ. ഇമാം ദാറഖുത്തനി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിയിലെയും മുസ്ലിമിലെയും ചില ഹദീസുകളെ അദ്ദേഹം പിടിക്കുകയും ഫതഅന ഫീ ബഅളിഹ ചിലതിനെയെല്ലാം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആക്ഷേപങ്ങൾ? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ആറാക്കി വർഗീകരിച്ചിട്ടുണ്ട്. റാവിമാരുടെ എണ്ണത്തിൽ വ്യത്യാസം വരിക, റാവിമാർ മാറിപ്പോവുക, ഇങ്ങനെയുള്ള ഒരു ഹദീസിന്റെ സിഹത്തിനെ നേർക്കുനേരെ ബാധിക്കാത്ത വിഷയങ്ങളാണ് പലപ്പോഴും ആ വിമർശനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി നബിയുടെ വാചകം തുടരുന്നു, وذلك التعنو مبني على قواعد لبعض المحدثين ضعيفه جدا. എന്നാൽ ആ ഒരു വിമർശനം തന്നെ മുഹദ്ദിസുകളായ ആളുകളുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് അങ്ങേയറ്റം ദുർബലമാണ്. മാത്രമല്ല മുഖാലിഫത്തു ലിമാ അലൈഹിൽ ജംഹൂർ മിൻ അഹ്ലിൽ ഫിഖ് വൽ ഉസൂൽ, ഉസൂലിന്റെയും ഫിഖ്ഹിന്റെയും ഭൂരിഭാഗം പണ്ഡിതന്മാരും സ്വീകരിച്ച നിലപാടിനും എതിരാണിത്. ഇമാം നബവി തുടരുന്നു, ഫലാ തഖ്തറ ബിദാലി, അതുകൊണ്ട് നീ അത് കണ്ട് വഞ്ചിതനാകേണ്ടതില്ല എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ഇബ്നു ഹജർ അസ്ഖലാനിയും അദ്ദേഹത്തിൻ്റെ ഹദീസ് സാരിയിൽ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇമാം ശോക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയും അല്ലാമ അബ്ദുറഹ്മാൻ മുബാറക്പൂരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, ബുഖാരിയിലെയും മുസ്ലിമിലെയും മുസ്നദായ ഹദീസുകൾ മുഴുവനും സ്വഹീഹാണെന്നും അത് സ്വഹീഹല്ല എന്ന വിമർശനങ്ങൾ ശരിയല്ല എന്നതുമാണ് മുഹദ്ദിസുകളുടെ ആധികാരിക വാക്കുകൾ കേട്ടുകൊണ്ട് നാം മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അൽ ഉസൂൽ ഇവിടെ അവസാനിക്കുകയാണ്. വിശ്വാസരംഗത്തുമൊക്കെ ഏറെ നമുക്ക് ഉപകാരപ്രദമായ ഒരു അവതരണമാണ് നമുക്ക് ലഭിച്ചത്. ബുഖാരിയിലെയും മുസ്ലിം ഹദീസുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മാഷാ
3: നമ്മുടെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ദിനവും റേഡിയോ വൈബ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു വരുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഭാഗമാകുവാനും ഒരുപാട് വിജ്ഞാനപ്രദമായ വിഷയങ്ങളെ പഠിക്കുവാനും നമ്മൾ മുന്നോട്ട് വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഭഗവാനെ.
1: الحمدللعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൽ ഹിജ്ർ 86 മുതൽ 87 വരെയുള്ള വചനം നിർവഹിക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വലഹമ്ദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സൂറ ഹിജ്റിലെ 85 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 86-87 രണ്ട് ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. പ്രിയ ശ്രോതാക്കൾ, നന്നായി പാരായണം കേൾക്കുക, കൂടെ പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് നമുക്ക് ആവർത്തിച്ച് കേൾക്കാം.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأخذتهم

هو الخلاق العليم ولقد آتيناك سبعا سبعا من المثاني والقرآن.

നമുക്കൊന്നും കൂടെ കുറച്ച് മുകളിൽ നിന്ന് പാരായണം ചെയ്ത് നോക്കാം.

بِالْحَقِّ وَإِنَّ السَّاعَةَ لَآتِيَةٌ فَاصْفَحِ

0: ഇൻഷാല്ലാ. സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഹിഫ്ളാക്കിയത്. ഓരോ ഹർഫിനും അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം, പൂർണ്ണമായും അത് നേടി എടുക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക, നിയ്യത്ത് നന്നാക്കുക. നമ്മൾ പഠിക്കുന്ന ഓരോ ഹർഫിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഹിഫ്ളുൽ ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ-ഹിജ്ർ 86-87 വചനം ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര. ജസാക്കല്ലാഹു ഖൈറ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: ന്യൂവാൽസിൽ പി ജി ഡിപ്ലോമ, അപേക്ഷ 31 വരെ. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ന്യൂവാൽസ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 1 വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമുകൾ. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, സി ഡി, രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം അയച്ചു കൊടുക്കണം. അവസാന തീയതി 31 ഓഗസ്റ്റ് വരെ. ബിരുദമാണ് യോഗ്യത. വിശദ വിവരങ്ങൾക്ക് www.newals.nuals.ac.in.
6: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. സത്യവും മിഥ്യയും മനുഷ്യന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പും. ഇഅ്ജാസ് ബിൻ ഇസ്മായിൽ മസ്കറ്റിൽ നിന്നും രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം നുറുങ്ങുകളിൽ ഇപ്പോൾ കേൾക്കാം. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: സത്യവും മിഥ്യയും മനുഷ്യന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പും. എഴുത്ത് ഇഅ്ജാസ് ബിൻ ഇസ്മായിൽ മസ്കറ്റ്. മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ചോദ്യങ്ങളിലൊന്നാണ് താൻ എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണമെന്നത്. പ്രപഞ്ചനാഥൻ മനുഷ്യനെ സൃഷ്ടിച്ച് അലഞ്ഞുതിരിയാൻ വിട്ടിട്ടില്ല. മറിച്ച് അവർക്ക് ശരിയായ വഴി ഏതാണെന്ന് പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴി തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. സൂറത്ത് യൂനുസിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പ്രവാചകനോട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, പറയുക, ഹേ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. അതിനാൽ ആർ നേർവഴി സ്വീകരിക്കുന്നുവോ അവൻ തൻ്റെ ഗുണത്തിന് തന്നെയാണ് നേർവഴി സ്വീകരിക്കുന്നത്. വല്ലവനും വഴിപിഴച്ചു പോയാൽ അതിൻ്റെ ദോഷവും അവന് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനല്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 10:108. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെയും കുറിച്ച് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന 4 പ്രധാന പാഠങ്ങൾ. സത്യം വെളിപ്പെട്ടിരിക്കുന്നു, അൽഹഖ് സത്യം വന്നെത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണത്. ഖുർആനിലൂടെയും പ്രവാചകനിലൂടെയും വിശുദ്ധ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് അല്ലാഹു മനുഷ്യർക്ക് മുന്നിൽ വ്യക്തമായി തുറന്നുവച്ചു കഴിഞ്ഞു. ഇനി നാളെ വിചാരണ നാളിൽ ഞങ്ങൾക്ക് സത്യമെന്താണെന്നറിയില്ലായിരുന്നു എന്നോ ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല എന്നോ യാതൊരു ഒഴിവ് കഴിവുകളും മനുഷ്യന് പറയാനാകില്ല. സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്ന വ്യക്തമായ തെളിവുകൾ മനുഷ്യരാശിക്ക് മുന്നിൽ സൃഷ്ടാവ് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേർവഴിയുടെ ഗുണം വ്യക്തിക്ക് തന്നെ. മനുഷ്യന്റെ വലിയൊരു അഹങ്കാരമാണ് ഈ വരി തിരുത്തുന്നത്. നാം ദൈവത്താരാധിക്കുന്നത് അവനു വല്ല ഗുണവും കിട്ടാനാണെന്ന തോന്നൽ പലർക്കുമുണ്ട്. എന്നാൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ നേർവഴി സ്വീകരിച്ചാൽ അതിൻ്റെ പൂർണ്ണമായ ഗുണഭോക്താവ് നിങ്ങൾ തന്നെയാണ്. സൃഷ്ടാവിനെ വണങ്ങുന്നതിലൂടെ പ്രപഞ്ചനാഥന്റെ പ്രതാപത്തിന് ഒട്ടും ഒന്നും കൂട്ടിച്ചേർക്കാൻ മനുഷ്യന് സാധ്യമല്ല. നിസ്കാരം, ദാനധർമ്മങ്ങൾ, സത്യസന്ധത തുടങ്ങിയ ദൈവീക കൽപ്പനകൾ പാലിക്കുന്നത് വഴി മനുഷ്യന് തനിക്കാണ് ഈ ലോകത്ത് മാനസിക സമാധാനവും പരലോകത്ത് ശാശ്വത വിജയവും ലഭിക്കുന്നത്. വഴിപിഴവിൻ്റെ ദോഷം വ്യക്തിപരമാണ്. ഒരാൾ സത്യം നിഷേധിക്കാനും അതിക്രമത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചാൽ അവൻ ദൈവത്തെയോ പ്രവാചകനെയോ അല്ല തോൽപ്പിക്കുന്നത്, മറിച്ച് സ്വന്തം ആത്മാവിനെ തന്നെയാണ്. ഒരു രോഗിക്ക് ഡോക്ടർ കൃത്യമായ മരുന്ന് കുറിച്ച് നൽകിയിട്ടും അവനത് കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക, ഡോക്ടറല്ല. അതുപോലെ ദൈവീക മാർഗനിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ് അതിക്രമത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ സ്വന്തം നാശത്തിലേക്കുള്ള വഴി തന്നെയാണ് തുറക്കുന്നത്. പ്രവാചകൻ ഒരു കാവൽക്കാരനല്ല. ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനല്ല. വമാ അന അലൈക്കും ബിവക്കീൽ എന്ന പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളെ നിർബന്ധിച്ച് മതത്തിൽ ചേർക്കാനോ അടിച്ചു വിശ്വസിപ്പിക്കാനോ ആരെയും അല്ലാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല. സത്യമെന്താണെന്ന് സ്നേഹത്തോടെയും യുക്തിയോടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുമാത്രമാണ് പ്രവാചകന്റെയും വിശ്വാസികളുടെയും ബാധ്യത. അത് ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. വിശ്വാസമെന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല, മറിച്ച് സ്വതന്ത്രമായ വിവേകത്തിലൂടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ഒന്നാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ജീവിതം നിരന്തരമായ തിരഞ്ഞെടുപ്പുകളുടെ ആകത്തുകയാണ്. ശരിയായ പാതയും തെറ്റായ പാതയും നമ്മുടെ മുന്നിലുണ്ട്. സൃഷ്ടാവിനെ അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള വിവേകം നാം കാണിച്ചാൽ അത് നമ്മുടെ തന്നെ വിജയമാണ്, അല്ലാത്ത പക്ഷം നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. ഹേ മനുഷ്യരെ, യാ യുഹന്നാസ് എന്ന തലക്കെട്ടിലുള്ള ഈ ശബ്ദാവിഷ്കാരം പൂർത്തിയാവുകയാണ്. മനുഷ്യന്റെ ഉൽപ്പത്തി, ലക്ഷ്യം, സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, സന്മാർഗവും ദുർമാർഗവും, പുനരുദ്ധാനവും വിചാരണയും തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഖുർആൻ ലോകർക്ക് മുമ്പിൽ എങ്ങനെ അവതരിപ്പിച്ചു എന്നത് നാം കണ്ടു. മാനവരാശിയെ ഒന്നായി കണ്ടുകൊണ്ട് ഖുർആൻ നൽകുന്ന ഈ സാർവലൗകിക സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും അല്ലാഹു നമ്മയേവരെയും തുണക്കട്ടെ.
0: നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു. സത്യവും മിഥ്യയും മനുഷ്യന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പും. ഇഅ്ജാസ് ബിൻ ഇസ്മായിൽ രചിച്ച ലേഖനത്തിന്റെ ശബ്ദാഖ്യാനമായിരുന്നു കേട്ടത്. ശബ്ദം പകർന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇനി ഐ ടി ജാലകം. ട്രെയിനുകളുടെ സമയമറിയാൻ ഒരു അപ്ലിക്കേഷൻ. ഐ ടി ജാലകത്തിൽ അബ്ദുൽ അഹദ് ചുങ്കത്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ട്രെയിനിൽ പലപ്പോഴായി യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്ത് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത്, എപ്പോൾ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ വരും, അത് ലേറ്റാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അതിനുവേണ്ടി പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അത്തരത്തിലുള്ളൊരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വെറീസ് മൈ ട്രെയിൻ എന്നാണ്. ഇത് ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി വെറീസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യുക. വെറീസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വെറീസ് മൈ ട്രെയിൻ എന്ന് തന്നെയാണ് അത് ആപ്ലിക്കേഷൻ്റെ പേരുള്ളത്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഈയൊരു ആപ്ലിക്കേഷൻ ഏതൊരാൾക്കും എന്ത് ചെയ്യണമെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ആ രൂപത്തിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായി നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മൾക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ട്രെയിനുകൾ വേണം എന്നുള്ളത് നമുക്ക് ആദ്യമൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്, എവിടെ നിന്ന് എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന സ്റ്റേഷന് കോഴിക്കോട് എന്ന് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എന്ന് കൊടുക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രല്, തിരുവനന്തപുരം

0: അടുത്തെത്തിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഒറ്റ സെർച്ചിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒന്നാമതായിക്കൊണ്ട് നമ്പർ 120-81 ട്രെയിനിൻ്റെ നമ്പറാണത്. അത് നീലനിറത്തിൽ കാണിക്കുന്നുണ്ട്. പുറപ്പെടുന്ന സമയം, എത്തിച്ചേരുന്ന സമയം, അതിൻ്റെ നടുവിലായി എത്ര സമയം യാത്രയുണ്ട് എന്ന് കാണിക്കുന്നു. ആ ട്രെയിനിൻ്റെ പൂർണ്ണമായ പേര് അവിടെ ഉണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് ആ ട്രെയിൻ ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6 മണി മുതൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനുകൾ ലഭ്യമാണ്. ഇനി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ട്രെയിനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമതായി കൊണ്ടുള്ള ഈ ജനശതാബ്ദി, തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്ന ചൊവ്വാഴ്ച ഈ ഒരു ട്രെയിനിൽ പോകാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള തിരുനെൽവേലി എക്സ്പ്രസ് എന്നുള്ളത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ്. ആ ഒരു ട്രെയിനിൽ ഇന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതൊരു ഗ്രേ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലൂ കളറിൽ കൊടുത്തതൊക്കെ ഇന്നത്തെ ദിവസം അവൈലബിളായ ട്രെയിനുകളാണ്. അപ്പോൾ ഇന്ന് ഒരു രാത്രി സമയത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ AM PM എന്നിവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് AM PM എന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും റെയിൽവേ ടൈമുകൾ 24 മണിക്കൂറുള്ള ടൈം പറയുമ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കൃത്യമായി അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ടൈമിംഗ് ആക്കാം, അല്ലെങ്കിൽ AM PM എന്നാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ട്രെയിനും എപ്പോഴൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ഇവിടെ ലഭിക്കും. ഇനി നമ്മൾ ഇന്ന് ആണ് നമ്മൾക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിൻ്റെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ മുകളിലായി ഓൾ ഡേറ്റ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടുഡേ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇന്ന് ഉള്ള ട്രെയിനുകൾ മാത്രമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ദിവസം മാറി ട്രെയിനുണ്ട് എന്ന് കരുതി ഇല്ലാതെ നാളെയുള്ള ട്രെയിനിന് വേണ്ടി ഇന്ന് കാത്തു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇനി അതല്ല നാളെയാണെന്നുണ്ടെങ്കിൽ ടുമോറോ എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചൂസ് ഫ്രം കലണ്ടർ എന്നുള്ളതിൽ നമ്മൾ നോക്കി ആ ഡേറ്റ് സെലക്ട് ചെയ്താൽ അന്നേക്കുള്ള ട്രെയിൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനുകൾ സെർച്ച് ചെയ്യുന്ന രൂപം ഉള്ളത്. ഇത് നമ്മൾ ഇതേപോലെ കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് എറണാകുളം എന്നുള്ളത്. എറണാകുളം ടൗണ്, എറണാകുളം ജംഗ്ഷൻ എന്നിങ്ങനെ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇതിലേതിലേക്കാണ് പോവേണ്ടത് എന്ന് അറിയാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ കൊടുത്ത് ഫൈൻഡ് ട്രെയിൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ 2 റെയിൽവേ സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇക്കാര്യം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഡേറ്റ് മാത്രമല്ല സോർട്ട് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ അപ്പുറത്ത് SL എന്നുണ്ട്. ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് വേണം എന്നുള്ളത്, ജനറൽ അൺറിസർവ്ഡ് മാത്രമാണെങ്കിൽ അതിൻ്റെ ഫെയർ അവിടെ കാണിക്കും. അതേപോലെ തന്നെ AC 3 ടയർ, ഇവിടെ നമ്മൾ ഒരു ട്രെയിനിൻ്റെ നേരെയും കാണിക്കുന്ന ഫെയറുണ്ട്, അതിൻ്റെ ടിക്കറ്റ് ചാർജ് അവിടെ കാണിക്കും. സാധാരണഗതിയിൽ സ്ലീപ്പറിൻ്റെ ചാർജാണ് കാണിക്കുക, ഇനി ജനറലിൻ്റെ ചാർജാണെങ്കിൽ അങ്ങനെ കാണിക്കും. ഈ രൂപത്തിൽ നമുക്കാവശ്യമായ കാര്യങ്ങൾ അവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഫെയർ അടിസ്ഥാനത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കും. ഇനി തൊട്ടപ്പുറത്ത് സോർട്ട് ബൈ എന്നുള്ള ഒന്നുണ്ട്. അതിൽ ഡിഫോൾട്ടായിട്ട് വരെ ഡിപ്പാർച്ചർ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്, ട്രെയിൻ എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വരുന്നത്. ഇനി ഡ്യൂറേഷൻ നോക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ടെത്തുന്ന ട്രെയിനുകൾ ആദ്യം വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അറൈവൽ ടൈം, എത്തിച്ചേരുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ട്രെയിനുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ട്രെയിൻ വേർസ് മൈ ട്രെയിൻ ആപ്പിലൂടെ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: IT ജാലകം ഇവിടെ സമാപിക്കുന്നു. ട്രെയിനുകളുടെ സമയം അറിയാൻ ഒരു അപ്ലിക്കേഷൻ എന്ന വിഷയത്തിൽ IT ജാലകത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്ര.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക്

0: ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ന്യൂസ് റേഡിയോ നേർരേഖ. അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുക. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാഅദ്. സ്നേഹമെന്നുള്ളത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒന്നാണ്. ഒരു പൂച്ച, നമ്മുടെ വീടുകളിലൊക്കെ ഒരു പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പൂച്ച അതിൻ്റെ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം നമുക്ക് കാണാൻ പറ്റും. ചൂടുന്ന് സംരക്ഷിക്കാൻ, തണുപ്പെന്ന് സംരക്ഷിക്കാൻ, അതേപോലെ തന്നെ അതിന് വരുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അതിനെയൊക്കെ പല്ലുകൊണ്ട് കടിച്ച് പിടിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അതിനെ മാറ്റി പാർപ്പിച്ച് ആ കാണിക്കുന്ന സ്നേഹം നമുക്കറിയാൻ പറ്റും. നമ്മൾ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവയ്ക്ക് സംരക്ഷണമായിട്ട് അവിടെ കൂടെ നിന്ന് അതിനെതിരെ വരുന്ന ശത്രുക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നവരെ പ്രതിരോധിച്ച്, ഇത് പ്രകൃതിയിലുള്ള ഒരു സംഭവമാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചില രൂപങ്ങളാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇത് നമുക്കും അനുഭവപ്പെടും, നമ്മുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, അതേപോലെ തന്നെ നമ്മുടെ മക്കളോട്, മാതാപിതാക്കളോടൊക്കെ നമുക്കൊരു സ്നേഹം അനുഭവപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഈ സ്നേഹത്തെ എൻ്റെ ആസ്വാദനം വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുവാനുമുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. വൻ യുഹിബ്ബൽ മറുഅ ലാ യുഹിബ്ബുഹു ഇല്ലാലില്ല. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ആരാവട്ടെ, ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുന്നു, ലാ യുഹിബ്ബുഹു, അവനെ നാം ഇഷ്ടപ്പെടുന്നില്ല, ഇല്ലാലില്ല, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ. അപ്പം അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ എല്ലാ സ്നേഹങ്ങളും ബന്ധങ്ങളും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാക്കി തീർക്കുക എന്നത് നാളെ പരലോകത്ത് സബാഅത്തിന് യുളില്ലുഹുമുല്ലാഹു ഫീ ലില്ലിഹി യൗമലില്ലാതില്ലു, അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ദിവസത്തിൽ തണൽ ലഭിക്കുവാനുള്ള ഒരു കാരണമായി കൂടെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഗൗരവപരമായി കാണേണ്ട കാര്യമുണ്ട്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേരുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായി നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ആ വ്യക്തിയെ അനുസരിക്കുകയോ ആ സ്നേഹം നമ്മളെ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ സ്നേഹം അങ്ങനെയല്ലാതായി മാറും. ഞാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്ന് നമ്മുടെ ഭാര്യയോട് പറയുമ്പോൾ ഒരു പക്ഷേ അവൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും. അതൊരു ആശയം യഥാർത്ഥത്തിൽ വലിയൊരു ആശയമാണ്. കാരണം അവിടെ അതിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് നിന്നോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷേ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം വരുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കും. കാരണം ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് നിന്നെ സ്നേഹിക്കുന്നത്. അതൊരു വലിയ ആശയമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിക്കും. ഏത് സ്നേഹവും വർദ്ധിക്കും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഭൗതികമായ കാരണങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. ആ ബന്ധങ്ങൾക്ക് എത്രയാണ് നമുക്കതിന് ത്യാഗം ചെയ്യാൻ പറ്റുക? ഒരാളിപ്പോൾ നമ്മളെ കൂടെ താമസിക്കാൻ വിചാരിച്ചോളൂ, അയാൾക്ക് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ താമസം, ആരും ആവട്ടെ, ബന്ധു ആവട്ടെ, നമ്മൾ അത് നമുക്കൊരു നമ്മുടെ സ്വകാര്യതയ്ക്ക്, നമ്മുടെ ആഭ്യന്തരത്തിന്, നമ്മുടെ വീടിൻ്റെ പ്രൈവസി അല്ലെങ്കിൽ അവിടുത്തെ സ്വാതന്ത്ര്യം, ഇതിലൊക്കെ തടസ്സമാണല്ലോ. അല്ലേ, ഒരു ഫാമിലി ഒരു 2 മണിക്കൂർ നമ്മുടെ വീട്ടിൽ വന്നു നിന്നാൽ പോലും അവിടെ മക്കൾ, കുട്ടികൾ, അവരുടെ പെരുമാറ്റങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും, ചിലപ്പോൾ പല നല്ല നാശനഷ്ടങ്ങളും നമുക്ക് സംഭവിക്കും. പക്ഷേ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിൻ്റെയൊക്കെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്നേഹബന്ധം എന്താണിപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു പക്ഷേ വെറുപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമോ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാകുമ്പോൾ എല്ലാ നഷ്ടങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഒരു പ്രതിഫലമുണ്ട്, അതിനൊരു പരിഹാരമുണ്ട്. അവിടെ നമ്മൾ ആത്യന്തികമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമുക്ക് സഹായകമായി തീരുക എന്ന അടിസ്ഥാനത്തിലും നാളെ പ്രതിഫലം കിട്ടുക എന്നുള്ള അടിസ്ഥാനത്തിലുമാണ് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരിക്കലും നമ്മളോട് സഹകരിക്കാത്ത, നമ്മളോട് വളരെ ആൻറ്റിയായി നിൽക്കുന്ന പാരൻസ്, മാതാപിതാക്കൾ, അവരെന്താ നമ്മൾ ചെയ്യുക? നമുക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് അവരോടൊന്ന് റഫായിട്ട് പെരുമാറാനോ അവരെ നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അവിടെ നമ്മളെന്താണ് അവരെ സ്നേഹിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അവരെ പെരുമാറ്റം കൊണ്ട് ഔദാര്യം കൊണ്ട് അവിടെ പണം ഒന്നും കണ്ടിട്ടല്ല, മറിച്ച് എന്താണ് അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി, അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് തടസ്സമല്ല. അവരെങ്ങനെ നമ്മൾ എതിർത്താലും ചീത്ത പറഞ്ഞാലും അസംതൃപ്തരായാലും നമ്മളെ പീഡിപ്പിച്ചാലും ഒക്കെ നമ്മൾ എന്തു ചെയ്യും? ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ളൊരു സ്നേഹമാണ് എന്ന നിലക്ക്. അപ്പോൾ ഐ യുഹിബ്ബൽ മർഅ, ഒരു വ്യക്തിയെ ഒരാളെ സ്നേഹിക്കുക, ലാ യുഹിബുഹു, അവനെ സ്നേഹിക്കുന്നില്ല, ഇല്ലാലില്ല, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ആത്മാർത്ഥമാക്കുവാനും ആ സ്നേഹത്തിൻ്റെ പ്രതികൂലതകൾ ഏതുമുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യുവാനും അതിൻ്റെ പേരിലൊരു മാനസിക സംഘർഷമോ മനോവിഷമമോ അനുഭവിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ സ്വന്തം അമ്മായിമ്മമാരെ നോക്കുന്ന മരുമക്കളുണ്ട്, പെൺകുട്ടികൾ, എല്ലാ അർത്ഥത്തിലും അവരുടെ ജോലിയെയും സേവനത്തെയും അവരുടെ ഒരു കടമയായിട്ടാണ് ഇവർ കാണുക. വീട്ടിൽ വേലക്ക് വിളിച്ച ഒരാൾ ജോലി ചെയ്യുന്നതിൽ എന്തിനാണ് അയാളുടെ ഒരു സഹതാപത്തിൻ്റെ ആവശ്യം, സ്നേഹത്തിൻ്റെ ആവശ്യം? അയാൾക്ക് നമ്മൾ പൈസ ശമ്പളം കൊടുക്കണ്ടല്ലോ എന്ന ഇതേ മനോഗതിയിലാണ് എന്ത് എൻ്റെ മകൻ്റെ ഭാര്യയായില്ലേ, അവൾ അവൾക്കൊരു ഭർത്താവിന് കിട്ടിയില്ലേ, അവൾക്കൊന്നും ചിലവ് കൊടുക്കുന്നില്ലേ, അതുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് സേവനങ്ങൾ ചെയ്യേണ്ട കടം അവൾക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവരോടൊരു സ്നേഹത്തിൻ്റെയോ നന്ദിയുടെയോ ഒരു പെരുമാറ്റം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും അവരുടെ പെരുമാറ്റങ്ങളെ കൊണ്ട് പെൺകുട്ടികളുടെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്, മനസ്സ് വിഷമിക്കാറുണ്ട്. പക്ഷെ അവിടെ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു തൃപ്തി കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഉമ്മൻ്റെ ഒരു സന്തോഷം വേണം. അതിനു വേണ്ടി ഞാൻ ചെയ്യണത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുവാനുള്ള കാരണമുണ്ടാകും. ഏത് ബന്ധങ്ങളെയും ബന്ധങ്ങളിലുപരി അത് അള്ളാഹുവിന് വേണ്ടിയുള്ളൊരു സ്നേഹബന്ധമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈമാനിൻ്റെ ആസ്വാദനം വർദ്ധിക്കും. അതേപോലെ തന്നെ എന്തു ചെയ്യും? നമുക്ക് കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ അടുത്ത് പെരുമാറുവാനും നമുക്ക് കഴിയും. അള്ളാഹു എല്ലാ സ്നേഹങ്ങളെയും അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹങ്ങളാക്കി മാറ്റാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ.
0: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. വിഷയം അവതരിപ്പിച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്, നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ, ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്, വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ, ബർസഹുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട പാഠങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അബ്ദുള്ള സലഫിയുടെ വാക്കുകളിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ജീവിത പാഠങ്ങളിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 99-100 വചനങ്ങളാണ്. ആ വചനങ്ങൾ ഇപ്രകാരമാണ്: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹത്ത ഇദ ജാ അഹദഹുമുൽ മൗത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത് കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. മനുഷ്യർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗത്തെ അഭിമുഖീകരിക്കുമ്പോൾ, മരണത്തെ നേരിൽ കാണുമ്പോൾ ചില ആളുകൾക്കുണ്ടാകുന്ന ആഗ്രഹത്തെ സംബന്ധിച്ചും, ആ മരണത്തിനു ശേഷം അവനുണ്ടാവുന്ന ജീവിതത്തെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ പരാമർശിക്കപ്പെടുന്നത്. ഹത്ത ഇദ ജാ അഹദഹുമുൽ മൗത്ത്, അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ, ഖാല അവൻ പറയും, റബ്ബിർജിഊൻ, എൻ്റെ റബ്ബെ എന്നെയൊന്ന് മടക്കിത്തരേണമേ, എന്നെയൊന്ന് മടക്കിത്തരേണമേ, ജീവിതത്തിലേക്ക് തന്നെ എനിക്ക് ജീവിക്കാനുള്ളൊരവസരം ഒന്നുകൂടി നൽകണമേ. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചേക്കാം റബ്ബെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഇബാദത്തുകൾ ഞാൻ ചെയ്തേക്കാം എന്നവൻ പറയും. പക്ഷേ ആ സമയത്ത് അവനോട് പറയപ്പെടും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ആ വാചകത്തെ സംബന്ധിച്ചുള്ള മറുപടിയായി ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, കല്ല, ഒരിക്കലുമില്ല. അവനൊരിക്കലും ഇനിയൊരു മടക്കം ദുനിയാവിലെ ജീവിതത്തിലേക്കില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതൊരു വാക്യം മാത്രമാണ്, അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ വാക്യം ഒരിക്കലും പുലരുകയില്ല. അതിനപ്പുറം വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അതിനപ്പുറം അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും ഒരു തരം മറയുണ്ട്, ഒരു ബർസഖുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുമെന്നാണ്, കുറച്ചു കാലം കൂടി ജീവിക്കാൻ അവസരം കിട്ടിയെങ്കിലെന്ന്. പക്ഷേ അവൻ്റെ ആഗ്രഹത്തിന് യാതൊരു വിധത്തിലുള്ള യാഥാർത്ഥ്യവും ഉണ്ടാവുകയില്ല എന്നു മാത്രമല്ല, മരണശേഷം ഒരു മറയിലായിരിക്കും, ഒരു ബർസഖിലായിരിക്കും അവൻ എന്നുകൂടി ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. മരിക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, മരണം വരാൻ കാത്തിരിക്കേണ്ടതില്ല അമലുകൾ ചെയ്യാൻ. ധാരാളം ആയത്തുകളിലൂടെ ഇത്തരുണത്തിൽ മരണം വന്നെത്തുന്നതിനു മുമ്പേ മനുഷ്യൻ അമലുകൾ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്വതക്ക ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, സ്വതക്ക ചെയ്യാതെ മരണം തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇനി സ്വതക്ക ചെയ്തോളാം എന്നൊക്കെ ചില ആളുകൾ പറയുന്ന വാചകങ്ങൾ പരിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിനു ശേഷം ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത, മടക്കമില്ലാത്ത, വീണ്ടും ഒരവസരം ഒരിക്കലും ലഭ്യമാവാത്ത ആ മരണം, ആ മരണത്തിനു ശേഷമുള്ള അവസ്ഥയും ഇതേ ആയത്തുകളിലൂടെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർക്കതിനുശേഷം ആ മരണത്തിനപ്പുറം ഒരു ബർസഖ് എന്ന ലോകം വരാനിരിക്കുന്നുണ്ട്, ഒരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. ഖബർ ജീവിതമാണത്. ഖിയാമത്ത് നാൾ വരെ, പുനരുദ്ധാരണ ദിവസം വരെ അവർ കഴിഞ്ഞുകൂടുന്നത് പിന്നീട് ആ ബർസഖിലാണ്, ആ ഖബറിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങളോട് നിരന്തരമായി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ബർസഖിലെ, ഖബറിലെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലെ അവസ്ഥ എത്രത്തോളമായിരിക്കും, ബർസഖിലെ സാഹചര്യങ്ങൾ എത്രത്തോളമായിരിക്കും? ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരിച്ച മനുഷ്യന്റെ ബന്ധുക്കളെപ്പറ്റിയാകും പലപ്പോഴും പലരും ആലോചിക്കാം. വിശിഷ്യം പറക്കമുറ്റാത്ത അയാളുടെ മക്കളെ സംബന്ധിച്ച് ഇനി ആ മക്കളെങ്ങനെ ജീവിക്കും എന്നൊക്കെയായിരിക്കും പലപ്പോഴും പലരുടെയും ആവലാതികൾ. പക്ഷേ ഈ ഖബറിൽ കിടക്കുന്നവൻ്റെ അവസ്ഥ എന്താണെന്ന് പലരും ചിന്തിക്കുന്നില്ല. മക്കൾക്ക് ഇനിയൊരു പുതിയ ജീവിതമുണ്ടാകും. ഭാര്യ ഒരു പക്ഷേ പുതിയ വിവാഹിതയാകേക്കാം. ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മരണശേഷം വേറൊരു വിവാഹം ചെയ്തേക്കാം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് വരും. അവൻ്റെ സമ്പത്തൊക്കെ വീതം വെക്കപ്പെടും, അനന്തരം ചെയ്യപ്പെടും. പക്ഷേ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഖബറിൽ കിടക്കുന്നവൻ്റെ അവസ്ഥ, ആരോരുമില്ലാതെ അവനും അവൻ ചെയ്തു വെച്ച അമലുകളും മാത്രമായി, അതൊരു പക്ഷെ നന്മകളായിരിക്കാം, അതല്ലെങ്കിൽ തിന്മകളായിരിക്കാം, ഈ അമലുകളുമായി മാത്രം അവൻ തനിച്ചാകുന്ന, അവൻ ഒറ്റക്കാകുന്ന, അവൻ്റെ വാരിയല്ലുകൾ പോലും അമർന്നുപോയേക്കാവുന്ന ഇടുക്കമുള്ള ഞെരുക്കമുള്ള ഖബറും, കൂരാക്കൂരിട്ടു നിറഞ്ഞ ഏറ്റവും വലിയ ഇരുട്ടു നിറഞ്ഞ ഉൽമത്തുള്ള ഖബറും, ആ ഖബറിലെ അദാബിൽ നിന്നു പടച്ചവനെ കാക്കണേ എന്ന് നിരന്തരമായി ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നു മാത്രവുമല്ല, വിശ്വാസികൾ അവരുടെ നമസ്കാരങ്ങളിൽ തഹിയാത്തിൻ്റെ സമയത്ത് ആ പ്രാർത്ഥന അവർ നിരന്തരം ആവർത്തിക്കുന്നുമുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ചു പറയപ്പെടുന്നുണ്ട്, ഇദാ റഅൽ ഖബർ ബക്കാ, ഖബറെപ്പ കാണുമ്പോഴും അദ്ദേഹം കരയുമായിരുന്നു. സുഈല, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ ഖബർ കാണുമ്പോൾ ഇത്രയധികം കരയുന്നത്, വിഷമിക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഇന്നൽ ഖബർ അവ്വലു മനാസിലിൽ ആഖിറ ഫഇൻ കാന ഹിഫറതു മിൻ ഹിഫരിൻ നാർ ഫമൻ ഫമിൻ ബഅദുഹു അശദ് വഇൻ കാന റൗലതു മിൻ റിയാലിൽ ജന്ന ഫമ ബഅദുഹു അഫ്ദൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയും, ഈ ഖബർ പരലോക ജീവിതത്തിലെ ഒന്നാമത്തെ ഭവനമാണ്, ആദ്യത്തെ ഗേഹമാണ്. അവിടെ സന്തോഷമാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും സന്തോഷമായിരിക്കും. അവിടെ പ്രയാസമാണെങ്കിൽ അവിടെ നരകത്തിൻ്റെ ഭയാനകതകളെ ഓർമ്മിപ്പിക്കപ്പെടുന്ന ശിക്ഷകളുടെ കാഠിന്യമാണ് ആ നരകത്തിലുള്ളത്, ആ ഖബർ ജീവിതത്തിൽ ബർസഖിലുള്ളത് എങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അതിനേക്കാൾ പ്രയാസം, അതല്ലെങ്കിൽ അതുപോലെയായിരിക്കും എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം വന്നെത്തുന്നതിന് മുമ്പേ ഖബറിലെത്തിയാൽ പിന്നെയും നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടുന്നില്ല. ആ സമ്പന്നത കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ മരിച്ചതിനു ശേഷം നമ്മുടെ ധനം നമുക്ക് ചെലവഴിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. മരിക്കുന്നതിനു മുമ്പ് മരണശേഷവും ഖബറിൽ എത്തുമ്പോഴും നിലനിൽക്കുന്ന സ്വതക്കകളായിരുന്ന രൂപത്തിൽ സ്വതക്ക ചെയ്യാൻ മരിക്കുന്നതിനു മുമ്പേ പരിശ്രമിക്കണം എന്നർത്ഥം. മഹാനായ ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം നാമ ഫീ ഫിറാശിഹി മുസ്ഹദ ത്വർഫ് ലാ യസ്തതീഉ അൻ യനാമ. അദ്ദേഹം രാത്രി ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ കിടക്കപ്പായിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം, ഉറക്കം വരുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാലക്ക് എന്തുപറ്റിയും? എന്റെ ജീവിതത്തിൽ, എന്റെ സംസാരത്തിൽ, എന്റെ പെരുമാറ്റത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസകരമായത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ സംസാരത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നുപോയോ? എന്റെ കാരണം കൊണ്ടാണോ എന്റെ ഭർത്താവ് ഉറങ്ങാത്തത്, ഉറക്കം വരാത്തത്, തിരിഞ്ഞുമറിഞ്ഞും കിടക്കുന്നത് എന്നാലോചിച്ച് തൊലഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പ്രയാസപ്പെടുകയാണ്. അപ്പൊ അവരത് ചോദിച്ചപ്പോ തൊലഹ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, നിഅമ ഹലീലത്തുൽ മർഇൽ മുസ്ലിമി അൻതി, നീ എത്ര നല്ലവളാണ്, നീ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. നിന്റെ സ്വഭാവ കാരണം, നിന്റെ സംസാരം കാരണം, നിന്റെ പെരുമാറ്റം കാരണം അല്ല എന്റെ ഉറക്കം നഷ്ടപ്പെട്ടത്, നേരെമറിച്ച് വലാക്കിൻ ജാഅനീ മാൽ, എനിക്കൊരുപാട് സമ്പത്ത് എന്റെ റബ്ബ് നൽകിയിട്ടുണ്ട്. വലാ അദ്രീമാ ഫഅലു ബിഹി, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. ആ സമ്പത്ത് എന്തു ചെയ്യണം, എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയുന്നില്ല. ആ സമ്പത്ത് നാളെ പരലോകത്തെനിക്ക് ഖൈറായി ഭവിക്കുമോ ഷെറായി ഭവിക്കുമോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ആ സമ്പത്ത് എൻ്റെ മരണത്തിന് മുമ്പേ ഞാൻ ചെലവഴിക്കേണ്ടിയിരിക്കുന്നു എന്നാലോചിച്ചിട്ടാണ് എനിക്ക് ഉറക്കം വരാത്തത് എന്ന് മഹാനായ ത്വൽഹ ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, വലിയ വലിയ ധനാഢ്യരൊന്നും ആയിരുന്നില്ല അവർ, വലിയ സമ്പന്നതയുടെ കുലീനതയിൽ ജീവിച്ചിരുന്നവരൊന്നും ആയിരുന്നില്ല അവർ. പക്ഷെ എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ അവർക്കുള്ളത്, അവർ ജീവിക്കാൻ അവർക്കുള്ളത് കഴിഞ്ഞ് ബാക്കി മിച്ചമുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് പേടിയായിരുന്നു. അതിനെ സംബന്ധിച്ച് റബ്ബ് ചോദ്യം ചെയ്യുമോ എന്ന്. ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും റബ്ബിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാനും, അല്ലേ, പള്ളികൾക്കും ഭവനങ്ങൾക്കും നിലനിൽക്കപ്പെടുന്ന സ്വതക്കകൾക്കും ജാരിയായ സ്വതക്കകൾക്കും, ഇൽമിനു വേണ്ടി, അല്ലേ, മൻ അല്ലമ ഇൽമൻ, ഒരാൾ ഒരു ഇൽമിനെ പഠിപ്പിച്ചാൽ, ആ ഇൽമ് പഠിപ്പിക്കുന്നതിലെ ഒരു കാരണക്കാരനായാൽ, പ്രത്യേകിച്ച് പീസ് റേഡിയോ, നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ, എത്രായിരം ആളുകൾക്കും അറിവിൻ്റെ പാഠങ്ങൾ നുകർന്ന് നൽകുന്ന ഒരു വലിയ സംരംഭം, നിലക്കാത്ത ശബ്ദം പീസ് റേഡിയോയുടെ, ഒരു സെക്കൻഡ് പോലും നിൽക്കുന്നില്ല ഈ ശബ്ദം, രാവും പകലും ഈ ശബ്ദം പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവുകളായി, വെളിച്ചമായി, ധാരാളക്കണക്കിന് ആളുകൾക്ക് ഇരുട്ടുകളിൽ നിന്നുള്ള വെളിച്ചമായി പീസ് റേഡിയോ നിലനിൽക്കുകയാണ്. അല്ലെ, ആ ഒരു അറിവിൻ്റെ പ്രചാരണത്തിനു വേണ്ടിയും ഒരു മനുഷ്യൻ നൽകിയാൽ, ആ മനുഷ്യൻ്റെ ഖബറിലേക്ക് അത്, അവൻ ഖബറിലെത്തിയാൽ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കും, നിലനിൽക്കുന്ന സ്വതക്കയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ അല്ലമ ഇൽമൻ. അപ്പം അത്തരണത്തിലുള്ള നന്മയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ സമ്പത്തിനെ ഞാൻ ഉപയോഗപ്പെടുത്തണമല്ലോ എന്നാലോചിച്ചിട്ട് രാത്രി ഉറക്കം വരാത്ത സ്വഹാബത്ത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ആയത്തിലൂടെ പ്രതിപാദിക്കപ്പെടുന്നത്. മരണത്തിന് മുമ്പ് ആ മരണം അവർക്ക് വന്നെത്തുന്ന സമയത്ത് കാല, അവർ പറയും, റബ്ബിർജിഉൻ, എന്റെ റബ്ബെ, എന്നെ ഒന്ന് മടക്കിത്തരണമേ, ഒരവസരം കൂടി നൽകണമേ. ഞാൻ സ്വതക്ക ചെയ്യാതിരുന്ന പല കാര്യങ്ങൾക്കും ഇനി ഞാൻ സ്വതക്ക ചെയ്തോളാം, ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് എനിക്ക് സമയം നൽകണമേ. ചില ആളുകളെ ഏൽപ്പിക്കേണ്ടതേയുള്ള എനിക്ക്, അവരത് ചെയ്തോളും. പക്ഷേ അവർക്കതിനുപോലുമുള്ള അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുമാത്രമാണവർ. ഞങ്ങൾക്കൊരു അവസരം താ, ഞങ്ങൾക്കൊരു മടക്കം താ എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുമാത്രമാണത്. അവർക്കതിനുള്ള അവസരമുണ്ടായിരിക്കുകയില്ല, അവർക്കങ്ങനെ ഒരു മടക്കം ഇനിയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ എന്താണ് അവർക്കുള്ള ഇനിയുള്ള അവസരം? ഇനി അവർ ചെയ്തുവെച്ച, ഈ മരിക്കുന്നതുവരെ അവർ ചെയ്തുവെച്ച അമലുകളെപ്പറ്റിയുള്ള പ്രതിഫലങ്ങൾ, അത് പ്രതിഫലമാകാം, അതല്ലെങ്കിൽ ശിക്ഷയാകാം. അത് ഏറ്റുവാങ്ങുക, അത് സ്വീകരിക്കുക, അതുമാത്രമേ ഉള്ളൂ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. ഖർജന ഫി ജനാസത്തി റജുലിൻ മിനൽ അൻസാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അൻസ്വാരികളിൽപ്പെട്ട ഒരാളുടെ ജനാസയിൽ ഞങ്ങൾ പങ്കെടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും ഞങ്ങൾ ഇരിക്കുകയാണ്. ഖബറ് കുഴിക്കുന്ന സമയം ഞങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും ഇരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ തലക്ക് മുകളിൽ ഒരു പക്ഷി വന്നിരുന്നാൽ അത് പറന്നു പോകാതിരിക്കാൻ ഞങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുമോ അത്രത്തോളം ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. കാലാം അദ്ദേഹം പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഇസ്തഈദു ബില്ലാ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരമായി അഭയം തേടണമേ, അല്ലാഹുവിൽ ശരണം തേടണമേ, അല്ലാഹുവിനോട് അഭയം ചോദിക്കണം നിങ്ങൾ സ്ഥിരമായി. എന്തിൽ നിന്ന്? മിൻ അദാബിൽ ഖബർ, ഖബറിലെ ബർസഖിലെ ശിക്ഷയിൽ നിന്ന് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആ മക്ബറയിൽ വെച്ച് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ബർസഖിനെ ഓർക്കാൻ ഉള്ള ഒരു പ്രേരണ നൽകുന്ന ഒരായത്തുകൂടിയാണ് ഈ ആയത്ത്. ബർസഖിനെ ഓർക്കാൻ, ഖബറിനെ ഓർക്കാൻ നാം ചെയ്യേണ്ട ഒരു പുണ്യകർമ്മം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഖബർ സിയാറത്താണത്. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഗുരുനാഥന്മാർ, അവരുടെയൊക്കെ ഖബറുകൾ നമ്മുടെ നാട്ടിലെ പള്ളി മഹല്ലിൻ്റെ ഖബർസ്ഥാനിലുണ്ട്. ആ ഖബറുകൾക്ക് അരികെ ചെല്ലുക, എന്നിട്ട് ഉമ്മയെ ഓർക്കുക, ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതോടൊപ്പം, പഠിച്ചവനെ, എൻ്റെ ഉമ്മ ഈ ഖബറിൽ കിടക്കുന്നത് പോലെ, എൻ്റെ മക്കൾ ഈ ഖബറിൽ കിടക്കുന്നത് പോലെ ഞാനും ഒരു നാൾ കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്തയും ഉണ്ടാവുക. ഖബർ സിയാറത്ത് ബർസഖിനെ ഓർമ്മിപ്പിക്കും, ഖബറിനെ ഓർമ്മിപ്പിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങളിൽ നാം ഇന്ന് മനസ്സിലാക്കിയത് മരണാനന്തര ജീവിതത്തിൽ ഖബർ ജീവിതത്തെ സംബന്ധിച്ച്, ബർസഖിനെ സംബന്ധിച്ചുള്ള പാഠങ്ങളാണ്. ആ പാഠങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നമ്മൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ, ബർസഖുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള സലഫി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
7: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
6: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
7: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
6: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
7: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
6: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
7: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
6: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
7: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസായിലെ 1-ാമത്തെ ആയത്തിൽ വളരെ ഗൗരവമായ ഒരു ഉണർത്തൽ മനുഷ്യ സമുദായത്തെ വിളിച്ചുകൊണ്ട് നടത്തുന്നതാണ് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ ഉള്ളടക്കം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും മിൻ നഫ്സിം വാഹിദ, ഒരേ ആത്മാവിൽ ഒരേ ആളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും, വഹലഖ മിൻഹ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും, വബത്ത മിൻഹുമ റിജാലൻ കസീറം വനിസാ, ആ രണ്ടാളിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത റബ്ബിന്, വത്തഖുല്ലാഹല്ലദി തസാഅലൂന ബിഹി വൽ അർഹാം, യാതൊരുവൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അല്ലാഹുവിനെയും കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ, ഇന്നല്ലാഹ ഖാന അലൈക്കും റഖീബ, നിശ്ചയമായും അല്ലാഹു നിങ്ങളിൽ മേൽനോട്ടം ചെയ്യുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തിൽ സൂചിപ്പിച്ച കാര്യം ഒരു വിശദീകരണത്തിന് ഇടയില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? മനുഷ്യ സമുദായമായ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുകയും പിന്നീട് അതിൽ നിന്നും അതിൻ്റെ ഇണയിൽ നിന്നുമായി നിങ്ങളെ പെരുപ്പിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ യാതൊരു അല്ലാഹുവിൻ്റെ പേരിൽ അവനെ മുൻനിർത്തിക്കൊണ്ട് അന്യോന്യം ചോദിക്കാറുണ്ടോ? ആ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പിന്നെയും പറഞ്ഞിരിക്കുന്നു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാവ് അല്ലാഹുവാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പലപ്പോഴും അവനെ മുൻനിർത്തി പരസ്പരം പലതും ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതും. ആ നിലക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കൽ നിങ്ങളുടെ പ്രകൃതിയായുള്ള ഒരു കടമയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുവെന്നാണ് ഇതിലടങ്ങിയ സൂചന. അല്ലാഹുവിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു, അല്ലാഹുവിനെ ഓർത്ത് ഇന്നിന്ന പ്രകാരം ചെയ്തു തരണം, പടച്ചവനെ മുൻനിർത്തിയാണ് ഞാനിത് പറയുന്നത് എന്നിങ്ങനെ മനുഷ്യർ മുൻകാലത്തെന്ന പോലെ ഇക്കാലത്തും അന്യോന്യം ചോദിക്കലും പറയലും പതിവാണല്ലോ. ദൈവവിശ്വാസികളല്ലാത്തവരിൽ നിന്ന് പോലും കുടുങ്ങിയ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുക ദുർലഭമല്ല. കുടുംബബന്ധം പാലിക്കുന്നതിനും കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നതിനും ഇസ്ലാമിൽ നൽകപ്പെട്ട പ്രാധാന്യം മറ്റൊരു മതത്തിലും നൽകിക്കാണപ്പെടുകയില്ല. അല്ലാഹുവിനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഖുർആനിൽ പലപ്പോഴും ഉപദേശിച്ച് കാണാം. ഹദീസിലും അങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തിലെ തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ അനാഥ കുട്ടികളെയും ഗാർഹികവും കുടുംബപരവുമായ പല കാര്യങ്ങളെയും സംബന്ധിച്ച് വളരെയധികം പ്രസ്താവനകൾ ഈ സൂറത്തിൽ വരുന്നുണ്ട് താനും. ആ നിലക്ക് കുടുംബബന്ധങ്ങൾ പാലിക്കുന്നതിനെപ്പറ്റി 1-ാമത്തെ ഈ വചനത്തിൽ തന്നെ പ്രത്യേകം ഉണർത്തുന്നത് അനുയോജ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഊന്നിപ്പറഞ്ഞതോട് ചേർത്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം വല്ല റഹാം എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, യാതൊരു അള്ളാഹുവിൻ്റെ പേരിലും കുടുംബബന്ധങ്ങളുടെ പേരിലും നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ എന്ന് വളരെ കൃത്യമായി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം തൊട്ട് മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്തതികളായി പിറന്നവരാണെന്നും എല്ലാവരും ചേർന്നുള്ള ഒരു വമ്പിച്ച കുടുംബമാണ് വാസ്തവത്തിൽ മനുഷ്യ സമുദായമെന്നും അതുകൊണ്ടവർ പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണമെന്നുള്ളതും വളരെ വ്യക്തമായൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കലും കുടുംബബന്ധം സൂക്ഷിക്കലും ഒരേ ഉദ്ദേശത്തിലല്ല കലാശിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടെന്ന് ആവശ്യമില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കൽ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടും കുടുംബബന്ധത്തെ സൂക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമുള്ളവരോട് നന്നായി വർത്തിക്കുക എന്നതുമാണ് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിനോടും കുടുംബങ്ങളോടുമുള്ള കടമകളെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് അള്ളാഹു അവസാനം ഈ ആയത്തിൻ്റെ അവസാനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്.
0: ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളങ്ങനെ സൂചിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒത്തക്കുള്ളാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ എങ്ങനെയാണ് ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരാധനാ കർമ്മങ്ങളിലൂടെ, സൽപ്രവർത്തനങ്ങളിലൂടെ, സൽസ്വഭാവങ്ങളിലൂടെ, പെരുമാറ്റമര്യാദകളിലൂടെ ഒരു നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കും. ഇനി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വല്ലറഹം, കുടുംബത്തെയും സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അപ്പോൾ അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ എത്ര കണ്ട് ജാഗ്രത നമ്മൾ കാണിക്കുന്നുണ്ടോ അതേ ജാഗ്രത കുടുംബ ബന്ധം നഷ്ടപ്പെടാതിരിക്കുവാനും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്ന ഒരു മഹത്തായ ദർശനം തന്നെയാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ കുടുംബബന്ധം നഷ്ടപ്പെടാതെ അതിനെ പവിത്രമാക്കി ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടാതെ കൊണ്ടുപോവുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ ത്യാഗം നിർവഹിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? നിന്നോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നവരുമായി അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കൽ. നേരെമറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കുന്നതിലാണ് കുടുംബ ബന്ധത്തിൻ്റെ മഹിമയുള്ളത്. പൊതു അതല്ലാത്തടത്തോളം എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഓനും വരുന്നുണ്ട്, ഓൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്, പെരുന്നാളാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സന്ദർശിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഓനും സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം, അങ്ങനെ ഒരു കുടുംബ ബന്ധം അതനിവാര്യമാണെങ്കിലും യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളിടത്താണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനവും ഇതിനോടുപോൽപ്പലകമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുമാണ്.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു ഡയലോഗ്. 2025 ജൂലൈ 10 വ്യാഴം വണ്ടൂരിൽ വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ ബഹുമാന്യനായ ഷിഹാബ് എടക്കര നിർവഹിച്ച സംസാരത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ഡയലോഗിൽ നമ്മൾ കേൾക്കുന്നത്.
5: അപ്പൊ ഞാനിത് കോർവയില്ലാതെ പറഞ്ഞു പോകുന്നത്, ഈ നാണം നഷ്ടപ്പെടുത്തുന്ന, ലജ്ജ നഷ്ടപ്പെടുത്തുന്ന വേഷവിധാനങ്ങളുമായി കുട്ടികളും മുതിർന്നവരും ഒക്കെ കടന്നു വരുമ്പോ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണം. എന്റെ മോളല്ല, എന്റെ ഭാര്യയല്ല, എന്റെ സിസ്റ്ററല്ല, എന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, എന്റെ ഫാമിലിയിൽപ്പെട്ട ആളല്ല. ഞാനെന്തിന് അവരോട് ഉപദേശിക്കണം? ഞാനെന്തിന് അവരോട് പറയണം? ഈ ഒരു അർത്ഥത്തിലുള്ള ചിന്തയാണ് പുതിയ തലമുറയെ. ഇത് സൂംബയുടെ വിഷയത്തിലും എങ്ങനെയാണ്? ആരെങ്കിലും കളിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു അപകടം വരുമ്പോ ആ അപകടത്തെ നമുക്ക് മനസ്സിലാകുമെങ്കിൽ അത് അപകടമാണ് എന്ന് പറയാതിരിക്കുന്നത് കപ്പലിന്റെ ഉദാഹരണം വെച്ചുകൊണ്ടൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. കപ്പലിന്റെ അടിയിൽ ഓട്ടയുണ്ടാക്കുമ്പോൾ മേൽത്തട്ടിലുള്ളവർ അത് കണ്ടിട്ട് അതെന്നെ ബാധിക്കുന്നില്ല, അടിത്തട്ടിലല്ലേ എന്ന് വിചാരിച്ചു മൗനം പാലിച്ചവർ അവസാനം ഒന്നിച്ച് മുങ്ങുന്നൊരവസ്ഥയിലേക്ക്, ഈ സമൂഹം ഒന്നിച്ച് നാശത്തിലേക്ക് പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉദാഹരണം പഠിപ്പിച്ചിട്ട് പറഞ്ഞു, എന്നെയും നിങ്ങളെയും ഉപദേശിച്ചു തന്നു. എന്താ ഉപദേശിച്ചതെന്ന് അറിയുമോ? നിങ്ങളൊരു തിന്മ കണ്ടാൽ വണ്ടൂരിന്റെ പരിസരത്ത്, മലപ്പുറം ജില്ലയുടെ പരിസരത്ത്, കേരളമെന്ന് പറയുന്ന സാംസ്കാരിക കേന്ദ്രമെന്ന് പറയുന്ന സാക്ഷരത നിറഞ്ഞു നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ തിന്മകൾ അരങ്ങേറുമ്പോ ഞാനും നിങ്ങളും മൗനം പാലിച്ചാൽ നമ്മുടെ നാട് നാശത്തിലേക്ക് പോകും, നമ്മുടെ സമൂഹം നാശത്തിലേക്ക് പോകും, വൃത്തികേടുകൾ ഇവിടെ അരങ്ങു തകർക്കും, നമ്മുടെ മക്കൾക്ക് പൊതു റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എന്നാൽ എല്ലാവരും ഉപദേശിച്ചത് കൊണ്ട് നന്നാവണമെന്നുണ്ടോ? പക്ഷേ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, എനിക്കെന്നോട് ഉത്തരവാദിത്തമുണ്ട്, എന്റെ ഫാമിലിയോട് ഉത്തരവാദിത്തമുണ്ട്, ഈ സൊസൈറ്റിയോട് ഉത്തരവാദിത്തമുണ്ട്. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറ, വെറുക്കപ്പെട്ട പാടില്ലാത്ത തോന്നിവാസങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, അത് ചെയ്യുന്നവരെ കണ്ടാൽ, ഫലിയുഗയ്യിറുഹു ബിയദിഹി, നിങ്ങളുടെ കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന സംവിധാനമാണെങ്കിൽ, സാഹചര്യമാണെങ്കിൽ, എന്റെ അനുജനാണ് എനിക്ക് തടഞ്ഞു നിർത്താം, പോവല്ലേ സുഹൃത്തെ എന്റെ അനിയനെ തടഞ്ഞു നിർത്താം, എന്റെ ഭാര്യയെ തടഞ്ഞു നിർത്താം, എന്റെ മക്കളെ തടഞ്ഞു നിർത്താം, എന്റെ കുടുംബത്തിൽപ്പെട്ടവരെ തടഞ്ഞു നിർത്താം, അയൽവാസികളോട് എനിക്ക് പറയാം, നാട്ടുകാരോട് എനിക്ക് പറയാം. അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകനിന്റെ സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നു. അതിക്രമത്തിന്റെ പാതവിടെ പഠിപ്പിച്ചിട്ടില്ല, തീവ്രതയുടെ പാതവിടെ പഠിപ്പിച്ചിട്ടില്ല. നീ ഒരു തിന്മ കണ്ടാൽ, വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ, നീ നിന്റെ കൈകൊണ്ട് തടുക്കണം. നിനക്കതിന് സാധ്യമല്ല, നിന്നെ കൈകൊണ്ട് നിനക്ക് തടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അതിനു പറ്റിയ ഒരു അവസരമല്ല, അതിനു പറ്റിയ ആളല്ല. എങ്കിൽ എന്താ പറഞ്ഞത്? ഫബിലിസാനിഹി, നിന്റെ നാവുകൊണ്ട് നീ തടുക്കണം. നാവുകൊണ്ട് തടുക്കുക എന്നതാണ് ഈ നടക്കുന്ന പ്രോഗ്രാം. വണ്ടൂരിന്റെ പരിസരത്തുള്ള മനുഷ്യരോട്, ഓൺലൈനിൽ കേൾക്കുന്ന ലോകത്തിലെ മനുഷ്യരോട്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്തും അതിന്റെ സ്റ്റുഡൻസ് വിഭാഗവും അതിന്റെ മുതിർന്ന ഘടകവുമെല്ലാം ഒന്നിച്ചു പറയുന്നു, തിന്മകളെ കാണുമ്പോ പറയാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട്, രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണിത്. ഇത് രാജഭരണം നടക്കുന്ന ഒരു സ്ഥലമല്ല, ഇത് ജനാധിപത്യം നിലകൊള്ളുന്ന നാടാണ്. അത് തെറ്റാണ്, നിങ്ങളൊന്ന് പുനരാലോചിക്കണമെന്ന് പറയാൻ. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ, എന്റെ വിശ്വാസം അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാൻ, എന്റെ കുടുംബം അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാൻ, സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് എന്നതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ പ്രിയപ്പെട്ടവരെ? അതെല്ലാം രാജ്യത്ത് അവസാനിച്ചു എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് കൈകൊണ്ട് തടുക്കാൻ പറ്റില്ലേ? നാവുകൊണ്ട് നിങ്ങൾ തടുക്കണം. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? ഫബി ഖൽബിഹി, നിങ്ങളുടെ ഹൃദയം കൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസങ്ങളെ കൊണ്ട് അതിനെ നിങ്ങൾ വെറുക്കുകയെങ്കിലും വേണം. ഒരിക്കലും ശരിയല്ലാത്തൊരു ഏർപ്പാടാണ് ഈ നടക്കുന്നത്. ഞാൻ മാറി നിൽക്കുകയാണ്, എനിക്ക് കൈകൊണ്ട് തടുക്കാൻ കഴിയില്ല, എനിക്ക് നാവുകൊണ്ട് അവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, പറഞ്ഞാൽ തന്നെ അത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമല്ല മുന്നിലുള്ളത്, എങ്കിൽ ഞാനെങ്കിലും ഇതിൽ നിന്നും മാറി നിൽക്കട്ടെ. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. എന്തേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ആരോടുമുള്ള വെറുപ്പല്ല, ഒരാളോടുമുള്ള വിദ്വേഷമല്ല, ഇത് തിന്മയാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ തിന്മയ്ക്കെതിരെ പറയുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ജനറൽ യൂണിഫോം വരാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ സംസാരിച്ചിട്ടില്ലേ? ഇല്ലേ? വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വർഗീയവൽക്കരണം നടത്താൻ ശ്രമിച്ചപ്പോ സംസാരിച്ചിട്ടില്ലേ? നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ സംസാരിച്ചിട്ടില്ലേ? ഇതൊക്കെ നടക്കുമ്പോ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നിട്ടെന്താ മുസ്ലിങ്ങളുടെ കല്യാണ പന്തലിൽ ഡാൻസ് ഇല്ലേ? ഉണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. നമ്മൾ എതിർക്കുന്നുണ്ട്, എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ അത് അവന്റെ കല്യാണമാണ്, അവന്റെ മോളുടെ കല്യാണമാണ്, അവന്റെ മോന്റെ കല്യാണമാണ്. വേണമെങ്കിൽ നമുക്ക് മാറി നിൽക്കാം, ആരും നിർബന്ധിക്കുകയില്ല. പക്ഷേ പൊതുവിദ്യാലയം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ നിർബന്ധ പഠനഘട്ടമാണത്. അവൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒഴിഞ്ഞു മാറി അവൻ ജനൽ വഴി അത് നോക്കി നിൽക്കുമ്പോ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പുനരാലോചിക്കണം, ഇത് എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്ന്. പുനരാലോചിക്കണം, പഠിക്കണമെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നടക്കുന്നത്? ആ കല്യാണ പന്തലുകളിലും കല്യാണ ചടങ്ങുകളിലും നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ശക്തമായ സംസാരം നടത്തുന്നവരാണ് നമ്മൾ. നിക്കാഹിന്റെ വേളയിൽ ഒരു 20 മിനിറ്റ്, 15 മിനിറ്റ്, 10 മിനിറ്റ് ഒരു ഖുത്ബ നടക്കുമ്പോൾ അത് നിർബന്ധമായ ഒരു സംസാരമല്ലെങ്കിലും അതൊരു പതിവ് സമ്പ്രദായം എന്ന നിലയ്ക്ക് ഒരു നിക്കാഹിന്റെ ഖുത്ബ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ തൊണ്ടയിടറുമാറ് മുസ്ലിം ഉമ്മത്തിനോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ വൃത്തികേടുകൾ അവസാനിപ്പിക്കണം. ഇത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഒരു ആരാധനയുടെ ഭാഗമായി പഠിപ്പിച്ചതാണ് ഈ നിക്കാഹ് കല്യാണം എന്നത്. അതിന് നിങ്ങൾ അലങ്കോലപ്പെടുത്തരുത്. ഇവിടെ വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിനക്ക് അല്ലാഹുവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ്. ബറക്കല്ലാ എന്ന് തുടങ്ങിയിട്ടാ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു ബറക്കല്ലാഹു ലക്കുമ, അല്ലെങ്കിൽ ബറക്കല്ലാഹു ലക്ക്, നിന്നെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന നടത്തുന്ന ഒരു മനോഹരമായ സദസ്സാണിത്. ഈ സദസ്സിന് നിങ്ങൾ അലങ്കോലപ്പെടുത്തരുത്. ഈ സദസ്സിനെ നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നാക്കി മാറ്റരുത്. അവിടെ കടന്നു വരുന്ന സ്ത്രീധനത്തിനെതിരെ, അവിടെ കടന്നു വരുന്ന ധൂർത്തിനെതിരെ എന്നിട്ടും ആളുകൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. പറയുക എന്ന ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രംഗത്തൊക്കെ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, പക്ഷെ എല്ലാവരും നാം കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വാസമില്ല. പക്ഷേ കുറെ ആളുകൾ മാറും. രണ്ട്, നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചു എന്ന ആശ്വാസം നമുക്ക് കിട്ടും. നാളെ പരലോകമെന്ന് പറയുന്ന വിശ്വാസമുള്ളവരോട്, വിശ്വാസമുള്ളവരോട്, മരണാനന്തരം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട് അല്ലേ വേണമെന്നത്. അതിന്റെ ഒരു വശമാണ്. അവിടേക്ക് ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാചകം പറഞ്ഞാൽ, ഇവിടെ പോക്കറ്റടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, കള്ളത്തരത്തിലൂടെ ജീവിക്കുന്നവരുണ്ട് ഇല്ലേ, ചതിയിലൂടെ വഞ്ചനയിലൂടെ ജീവിക്കുന്നവരുണ്ട്. അവൻ 60 കൊല്ലം ജീവിച്ചു മരിച്ചു, എന്നിട്ടോ അവൻ മണ്ണിലേക്ക് ചേർന്നു, ലയിച്ചു, ഇല്ലാതെയായി, അവന്റെ എല്ലുകൾ നുരുമ്പി ദ്രവിച്ചു പോയി. ഇനി അവൻ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ചോദ്യമുന്നയിച്ച് നടക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരോട് അല്ലേ. ഇപ്പൊ അടുത്ത കാലത്ത് വാർത്തകൾ വരുന്നില്ലേ, പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ബലാത്സംഗത്തിനിരയാക്കി കുടിച്ചുമൂടിയ കഥകളുടെ വായനകളും കേൾവികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ 10 ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച് കൊന്നുകളയുന്ന വാർത്തകൾ വരുന്നു. ഒരു സ്ഥലത്തേക്ക് ബോംബെറിഞ്ഞ് 1000 മനുഷ്യരെ കൊന്നവരെ കുറിച്ച് നമ്മൾ പറയുന്നു. ആര് കൊടുക്കും അവർക്ക് ശിക്ഷ? പ്രതിയെ കിട്ടിയാൽ കോടതിയിൽ വെച്ച് തെളിവുകൾ നിരത്തി വാദിച്ച് അത് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ, ഏറി വന്നാൽ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്ന ഏറ്റവും അവസാനത്തത് ഒരു പ്രാവശ്യം അവനെ തൂക്കിക്കൊല്ലുക എന്നത്. അവസാനത്തെ ഘട്ടം നടന്നാൽ തന്നെ 10 പിഞ്ചോമന പെൺകുട്ടികളുടെ ജീവൻ കളഞ്ഞതിന് തുല്യമായോ? 1000 മനുഷ്യരെ ഒരൊറ്റ ബോംബെറിഞ്ഞ് കൊന്നു തീർത്തതിന് തുല്യമാകുമോ? ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയാനുള്ളത്? വൈകുന്നേരം വരെ പാറമടകളിൽ അധ്വാനിച്ച്, വിയർപ്പൊടിക്ക് ചോരനീരാക്കി തന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ 800 or 1000 വീട്ടിലേക്ക് കൊണ്ടുപോയി ആ മക്കൾ കരിയും സാമഗ്രികളും വാങ്ങിക്കൊടുത്ത് വളർത്തുന്നവൻ ഇല്ലേ, അത് പോക്കറ്റടിച്ച് ജീവിച്ചവൻ, ആരുടെയും പിടിയിൽപ്പെടാതെ അവനെങ്ങനെ ജീവിച്ച് സുഖിച്ച് കട്ടെടുത്ത് ചതിച്ച് വഞ്ചിച്ച് അവനും മരിച്ചു മണ്ണായി, അവനും തുല്യനാണ്, ഈ നന്മയിൽ ജീവിച്ചവനും തുല്യനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താണ്? ബുദ്ധി എന്താണ്? എവിടെയാണ് പ്രിയപ്പെട്ടവരെ? ഇതിന്റെ സന്ദർഭത്തിനിടയിൽ ഞാൻ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരലോകമെന്ന് പറയുന്ന ഈ ജീവിതം നശ്വരമാണ്, നൈമിഷികമാണ്, തുച്ഛമാണ്, പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് എന്ന് വിശ്വസിക്കുകയും വരാനിരിക്കുന്ന പരലോകമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യലോകമേ, അവിടെ ചോദ്യമുണ്ട്. ഈ തിന്മ കണ്ടിട്ട് നിങ്ങൾ പ്രതികരിച്ചിരുന്നോ? ഈ തിന്മ കണ്ടിട്ട് നിങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തിയിരുന്നോ? പറഞ്ഞു കൊടുത്തിരുന്നോ എന്ന ചോദ്യമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ആരോടുമുള്ള വെറുപ്പല്ല, ഇവിടുത്തെ നിയമപാലകരോടുള്ള വെറുപ്പല്ല, ഇവിടുത്തെ ഭരണകൂടത്തോടുള്ള വെറുപ്പല്ല, ഏതെങ്കിലും മാറി മാറി വരുന്ന ഗവൺമെന്റുകളോടുള്ള വാശി തീർക്കലല്ല. ആരും മിണ്ടിയിട്ടില്ലെങ്കിലും ഇത് സത്യസന്ധമായി സമൂഹത്തിന്റെ മുമ്പിൽ പറയണമെന്നത് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്. എന്തേ നിങ്ങൾക്ക് മാത്രം പ്രശ്നമെന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. തിന്മകൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ ഇവിടേക്കൊരു പരീക്ഷണം കടന്നു വരുമ്പോ തിന്മകൾ ചെയ്യുന്നവർ മാത്രമല്ല എല്ലാവരും ഒന്നിച്ച് പരീക്ഷണത്തിൽ അകപ്പെട്ടു പോകുമെന്നത് ഖുർആനിന്റെ വാചകമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. മാത്രമല്ല അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത് ഈ സമ്മേളനം കഴിഞ്ഞ് ദാ ഇവിടെ പ്രതിരോധം തീർക്കുന്ന ഈ പ്രത്യേകമായ ഈ സമ്മേളനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർ, ദൂരെ നിന്ന് അടുത്തു നിന്നും ഈ ശബ്ദത്തെ കേൾക്കുന്നവർ, ഈ ഖുർആനിന്റെ ഒരു ചെറിയ വാചകത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാവണം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത്. വമാ കാന റബ്ബുക ലിയുഹ്ലിക്കൽ ഖുറാ ബിളുൽമി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോടി നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചത്? ശ്രദ്ധിച്ചോളൂ. വമാ കാന റബ്ബുക ലിയുഹ്ലിക്കൽ ഖുറാ ബിളുൽമി വഅഹ്ലുഹാ മുസ്ലിഹൂൻ. എത്ര മനോഹരമായ, അർത്ഥവത്തായ, അർത്ഥഗംഭീര്യമുള്ള ഒരു പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. ഒരു നാട്ടിൽ തിന്മക്കെതിരെ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവിടെ കെട്ടുപോയ നന്മകളെ ഉണർത്തുകയും അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ പ്രതിരോധം തീർക്കുകയും അരുത് എന്ന് പറയുകയും ചെയ്യുന്ന, ഇസ്ലാഹിന്റെ പ്രവർത്തനം നടത്തുന്ന, നന്നാക്കലിന്റെ പ്രവർത്തനം നടക്കുന്ന ഒരു നാടിനെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നശിപ്പിച്ചു കളയുകയില്ല എന്ന മനോഹരമായ വാഗ്ദാനമുണ്ട് ഖുർആനിൽ. എങ്ങനെ? ഒരു നാട്ടിൽ തിന്മ നടക്കുമ്പോ ആ തിന്മക്കെതിരെ അത് അരുത് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി പറയേണ്ടത് പറഞ്ഞ്, ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തി, ഉത്ബോധിപ്പിക്കേണ്ടത് ഉത്ബോധിപ്പിച്ച്, അറിയിക്കേണ്ടത് അറിയിച്ച് അവിടെ ഇസ്ലാഹ് നടത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കെ ഒരു നാടിനെ നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ആ ഇസ്ലാഹാണ് പ്രിയപ്പെട്ട

അരുത് എന്ന് പറഞ്ഞ് കെട്ടുപോയ നന്മകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കു നേരെ രാജ്യം അനുവദിക്കുന്ന മതം പറയണമെന്ന് പറഞ്ഞിട്ടുള്ള, മതം കൃത്യമായി പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സമൂഹത്തെ നന്നാക്കൽ കർമ്മങ്ങളിൽ അകപ്പെടുന്നവർ, അവർക്ക് മംഗളമുണ്ട് എന്ന് പറയുമ്പോ അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ കേടുവരുത്തിയതിനെ ചില പ്രയോഗങ്ങളിൽ മിൻ സുന്നത്തി എന്ന് കാണാം, മിൻ ബഅദി എന്ന് കാണാം. എന്റെ സുന്നത്തിൽ ഞാൻ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ മര്യാദ ആചാര അനുഷ്ഠാന മുറകളിൽ ആരെങ്കിലും കേടുവരുത്തുമ്പോ അരുത് എന്ന് പറഞ്ഞതിനെ നന്നാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് മംഗളം. ആ ഉത്തരവാദിത്തമേ ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളൂ. ഈ നാട്ടിൽ കടന്നു വരുന്ന, ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഈ സൂംബ എന്ന് പറയുന്ന ഒരു ഡാൻസ് മാത്രമല്ല, ഇതിന്റെ പിന്നിലൂടെ ഒളിച്ചു കിടത്താൻ ശ്രമിക്കുന്ന താന്തോന്നിത്തമെന്ന് പറയുന്ന, തോന്നിവാസമെന്ന് പറയുന്ന, നേരത്തോടെ പറഞ്ഞില്ലേ, ചോദിക്കുകയാണ് കോളേജിൽ നിറഞ്ഞു വരുന്ന കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ? കുട്ടികളുടെ മറുപടി നാണം കുടുങ്ങിയ മറുപടിയല്ല, ഒഴിഞ്ഞു മാറുന്ന മറുപടിയല്ല. ഒഴിഞ്ഞു മാറിയവരും എതിർത്തവരും ഉണ്ടാകാം. അത് സോഷ്യൽ മീഡിയയിൽ കേൾപ്പിക്കാൻ ഈ ഹിഡൻ അജണ്ടകൾ തയ്യാറാക്കുന്നവർ റെഡിയാവുകയില്ല. അവർ കേൾപ്പിക്കുന്ന മറുപടിയിലുള്ളത് എന്താ? അത് എന്റെ ഇഷ്ടമാണ്, അതൊക്കെ പ്രായമായ ആളുകൾക്കേ പ്രശ്നമായിരുന്നുള്ളൂ, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല, ചർച്ചയല്ല, അത് എന്റെ ഇഷ്ടമാണ്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്താകണമെന്നത് എന്റെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് സെക്സിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ യെസ് എന്ന് മറുപടി പറയുന്ന കുട്ടികളുടെ ആ സംസാരങ്ങളെ വീഡിയോ കൊണ്ടുവന്ന് പൊതുജനങ്ങളെയും പൊതു വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികളെയും ഒക്കെ ഈ അർത്ഥത്തിൽ അവരുടെ വിശ്വാസ രംഗങ്ങളെയും അവരുടെ ആചാര അനുഷ്ഠാന മുറകളിലെ ചിട്ടകളെയും ഒക്കെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ചില ഒളി അജണ്ടകൾ ഇതിന്റെ പിന്നിലൂടെ കടന്നു വരുന്നു എന്ന് സംശയിക്കുന്നുവെങ്കിൽ ആ സംശയത്തെ പഠിക്കാൻ ആളുകൾ തയ്യാറാവണം. ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. ഇങ്ങനെ കടന്നു വരുന്ന കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ ചില പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങളുണ്ട് എന്ന് പറയുമ്പോ ആ പ്രയാസങ്ങൾ എന്ത് എന്ന് പഠിക്കാൻ തയ്യാറാവുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനമുള്ള നാടിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ് എന്ന് ഉറക്കെ ഉറക്കെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമുക്ക് ദീനായി പഠിപ്പിച്ചു തന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മുസ്ലിങ്ങളോട് ഉറക്കെ പറയുന്നു, നമ്മൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുന്നു, എല്ലാ അയൽപ്പക്ക ബന്ധങ്ങളും ചേർത്ത് പിടിക്കുന്നു, ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ നന്മകൾക്ക് നാം കൂട്ടുനിൽക്കുന്നു. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ എവിടെ നന്മയുണ്ടോ, എവിടെ പുണ്യമുണ്ടോ, എവിടെ സൂക്ഷ്മതയുണ്ടോ, സഹകരിച്ചു കൊടുത്തോളൂ. ഹൈന്ദവന്റെ വീട് തകർന്നോ, നന്നാക്കി കൊടുക്കാൻ ഓടിക്കോ. ഒരു സഹോദരൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, വണ്ടി വിട്ടുകൊടുക്ക്, പണം കൊടുക്ക്, സഹായിക്ക്. ഉണ്ട്, നമ്മുടെ നാട് സഹായിച്ചിട്ടുണ്ട്. വേണ്ടേ 16 കോടി 18 കോടി ഒരു കുട്ടിക്ക് ചികിത്സക്ക് വേണമെന്ന് പറയുമ്പോ കഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, ചെയ്തോളൂ. തആബനു വലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ എവിടെ പുണ്യമുണ്ടോ, എവിടെ സൂക്ഷ്മതയുണ്ടോ, അവിടെ നിങ്ങൾ സഹകരിച്ചു കൊടുത്തോളൂ. വലാ തആബനു, നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുണ്ടാക്കുന്ന ഏർപ്പാടുകൾക്ക് പാപമാണ് എന്ന് നിങ്ങൾ കുറച്ച് വിശ്വാസമുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ സഹകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ തത്വമാണ്. അതൊരു വ്യക്തിയോടുള്ള വെറുപ്പല്ല, ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോടുള്ള വെറുപ്പല്ല, അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുസ്ലിം ഉമ്മത്തിന്റെ മേൽ മനുഷ്യലോകം അംഗീകരിക്കാനായി. അത് അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അംഗീകരിക്കാതെ പോകാം, പക്ഷേ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അനുയായികൾ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ലോകരക്ഷിതാവായ റബ്ബ് കൊടുത്ത നിർദ്ദേശമാണ് തആവനു വലൽ ബിർരി വത്തഖ്വ വല തആവനു വലൽ ഇസ്മി വൽ ഉദ്വാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കാര്യങ്ങളെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളായ ആളുകൾ തന്നെ, മതവിശ്വാസികളായ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട് അതിനെന്താ ഇത്ര പ്രശ്നം, അതിന്റെ ഗൗരവതലങ്ങളെ പഠിക്കുന്നില്ല, അതിന്റെ വരാനുള്ള വിപത്തുകളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. ഇല്ല, ഇവിടെ ഒരു യൂണിഫോമിന്റെ പ്രശ്നം ചർച്ച ചെയ്തപ്പോ ഒരു വാക്ക് ഞാൻ പറയട്ടെ, ആളുകൾ പറഞ്ഞു ഇഷ്ടമുള്ളവരിട്ടോട്ടെ, ഇഷ്ടമില്ലാത്തവരിടണ്ട, പ്രശ്നം തീർന്നില്ലേ? തീർന്നില്ല എന്നല്ലേ പറഞ്ഞത്,

0: ഇങ്ങനെ ഒരു 18 വയസ്സുവരെ ആകുന്നവ കുട്ടികളോട് നിങ്ങൾ ആണാണോ എന്ന് ചോദിച്ചാൽ, പെണ്ണാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിൽ കുട്ടികളെ മൗനികളാക്കാൻ കോര. ജനിച്ച ജനന സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റിൽ ജെൻഡർ എന്ന കോളം വെട്ടി മാറ്റിയിട്ട് ഒന്നും ചേർക്കാതെ അവര് പറയട്ടെ. പ്രായപൂർത്തി എത്തുമ്പോ ആണാണോ പെണ്ണാണോ എന്ന് അവർക്ക് തീരുമാനിക്കാമെന്ന് പറയുമ്പോ രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പെണ്ണാവണമെന്ന് തീരുമാനിച്ച് സർജറി അവർ തന്നെ നടത്തി മരിച്ചുപോയ വാർത്ത കേട്ട രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇല്ലേ, ഉണ്ടായിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഇതിന്റെ കപകടത്തെ, അതിന്റെ സൂചനകൾ കാണുമ്പോൾ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്ത നിർവഹണത്തിൽ ആരോടും നമുക്ക് പകയില്ല, വെറുപ്പില്ല എന്ന നിലക്ക് മനസ്സിലാക്കി പറയേണ്ടത് പറഞ്ഞ് സൂചിപ്പിക്കേണ്ടത് സൂചിപ്പിച്ച് ആളുകളുടെ ചിന്താമണ്ഡലങ്ങളെ ഉണർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സംസാരത്തിൽ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു വരാനിരിക്കുന്ന പരലോകമെന്ന് പറയുന്ന ആ ലോകത്തെ രക്ഷപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുട്ടികൾ പ്രിയപ്പെട്ടവരെ, ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഡിഗ്രി എത്തി എന്നിട്ട് നിട്ടോട്ടമൊടുകയാണ്. എന്റെ കുട്ടിക്ക് നല്ലൊരു മനഃശാസ്ത്ര വിദഗ്ധനെ പറഞ്ഞു തരണം, നല്ലൊരു കൗൺസിലിംഗ് വേണം. എന്തേ ആ കുട്ടി ഡിഗ്രി എത്തി ഇപ്പൊ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല? വേഷം എങ്ങനെയാണ്, രൂപം ഇങ്ങനെയാണ്, കോലം ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില സ്ത്രീകൾ അവർ വസ്ത്രമണിയും എന്നാലും അവർ അണിയാത്തവരെ പോലെയാണ്. ഹദീസിൽ വന്നിട്ടില്ലേ, എത്ര കണ്ട് മുൻകൂട്ടി കണ്ട് പറഞ്ഞു, വസ്ത്രമണിയും അവർ എന്നാൽ അണിയാത്തവരെ പോലെയാണ്. കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നീമത്തിൽ ബുഖ്തിൽ മായില ലയദ്ഖുൽനൽ ജന്ന വലയജിദീന റീഹഹ എന്ന പ്രയോഗം ഹദീസിൽ വന്നിട്ടില്ലേ? ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? ചില സ്ത്രീകളുണ്ട്, അവർ വേഷമണിയും അണിയാത്തവരെ പോലെയാണ്, വസ്ത്രമണിഞ്ഞിട്ടും അവർ അണിയാത്തവരെ പോലെയാണ്. നടത്തം ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞുമാണ്. അവർക്ക് സ്വർഗത്തിന്റെ സുഗന്ധം കിട്ടുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ? ലയഖൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലുൽ ഹിറ, ദാ ഒരു സമൂഹം എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാവാൻ പോവുകയാണ്. ആ ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അവർ വ്യഭിചാരം തെറ്റല്ല എന്ന് പറയുന്നവരാണ്, പട്ടുവസ്ത്രം ആണിനും അണിയാമെന്ന് പറയുന്നവരാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അടിഞ്ഞാട്ടം നടത്താമെന്ന് പറയുന്നവരാണ്. അല്ലേ, ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മഅസിഫ എന്ന പ്രയോഗത്തിലൂടെ കൃത്യമായി മുൻകൂട്ടി പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് മതവിശ്വാസികൾ തെറ്റി എന്ന് മനസ്സിലാക്കുന്നതിനെ തെറ്റായി കണ്ടുകൊണ്ട് മാറി നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി എന്നാൽ ആരോടും വെറുപ്പില്ല, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്, അത് പറയാനുള്ള ശക്തിയും പ്രാപ്തിയും ഈ രാജ്യം അനുവദിച്ചു തരുന്നുണ്ട്. അത് അനുവദിച്ചു തന്ന ലിമിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഇനിയും ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആളുകളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്ന ഈ വൃത്തികേടുകളിൽ നിന്ന്, തോന്നിയ മാസങ്ങളിൽ നിന്ന്, ലഹരിയുടെ ഈ മാഫിയ സംഘങ്ങളുടെ നീരാളി കൈകളിൽ അകപ്പെട്ടു പോകുന്ന കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സ്വന്തം മാതാവിനടിച്ചുകൊല്ലുന്ന വല്ലിമ്മയടിച്ചുകൊല്ലുന്ന വല്ലിപ്പയടിച്ചുകൊല്ലുന്ന തൊട്ട അയൽവാസികളെ ആക്രമിക്കുന്ന മാതാവ് പേടിച്ച് പാതിരാത്രിയിൽ അയൽവാസിയുടെ വീട്ടിൽ പോയി കിടക്കുന്ന മകനെ പേടിച്ച് അയൽവാസിയുടെ വീട്ടിൽ പോയി കിടക്കുന്ന ഈ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോർത്തുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർത്ത് തിന്മകൾക്കെതിരെ, ലഹരിക്കെതിരെ, വൃത്തികേടുകൾക്കെതിരെ, അശ്ലീലങ്ങൾക്കെതിരെ, ആഭാസങ്ങൾക്കെതിരെയുള്ള ഒരു സമര മുന്നേറ്റമായി രാജ്യം അനുവദിച്ചു തരുന്ന പോസിറ്റീവായ ഒരു സമര മുന്നേറ്റമായി ഈ വണ്ടൂരിൽ നടന്ന ഈ സമ്മേളനം ഒരു തുടക്കമാകട്ടെ, അല്ലെങ്കിൽ അതിനൊരു ശക്തി പകരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ്. 2025 ജൂലൈ 10 വ്യാഴം വണ്ടൂരിൽ വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഷിഹാബ് എടക്കര നിർവഹിച്ച സംസാരത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇതുവരെ നമ്മൾ ശ്രവിച്ചത്.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയം എന്ന് പുനർനാമകരണം ചെയ്യണം. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയം എന്ന് മാറ്റിയുള്ള ഉത്തരവ് സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കും. ഉത്തരവ് പ്രകാരം വൃദ്ധസദനം എന്ന പേര് പൊതുപ്രയോഗത്തിലൊന്നും ഒഴിവാക്കും. 247/2024 SJD എന്ന സർക്കാർ ഉത്തരവ് പ്രകാരം നെയിം ബോർഡുകൾ, ഔദ്യോഗിക വെബ്സൈറ്റുകൾ, പ്രസിദ്ധീകരണങ്ങൾ, പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന രേഖകൾ, മറ്റു ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വൃദ്ധസദനം എന്ന പേര് മാറ്റി സ്നേഹാലയം എന്നാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിന്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ ഫത്തഹ്. ജാഫർ സലഫി പാരായണം നിർവഹിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിലെ 25-ാമത്തെ ആയത്ത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കി ഒരു ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: علم.
1: ഇൻഷാഅല്ലാ, ആയത്തിൻ്റെ ബാക്കി അവസാന ഭാഗം നാളെ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ഫത്ഹ്. പാരായണം നിർവഹിച്ചത് ജാഫർ സലഫി.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ ദൂതൻ. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് മുനവർ ഫൈറൂസ്.
4: മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മുഹമ്മദ് നബിക്ക് ശേഷം ഇനിയൊരു പ്രവാചക നിയോഗമുണ്ടാവുകയില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. മാക്കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാക്കിൻ റസൂലല്ലാഹി വഖാത്തമൻ നബിയീൻ. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായത്തിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലും പ്രവാചകന്മാരിലെ അവസാനത്തെയാളുമാകുന്നു എന്നാണ്. ഈ ആയത്തിലൂടെ വളരെ കൃത്യമായി അവിടുന്ന് അന്തിമ ദൂതനാണ് എന്ന വിഷയമാണ് നമ്മെ അറിയിക്കുന്നത്. റസൂല് നബി എന്നുള്ള രണ്ട് സാങ്കേതിക പദങ്ങൾ, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പ്രവാചകൻ എന്ന അർത്ഥമാണ് പറയാനുള്ളത്. നബി എന്നതിനേക്കാൾ കൂടുതൽ വലിയ ദർജയാണ്, വലിയ സ്ഥാനമാണ് റസൂല് എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുമാണ്, റസൂലുമാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും റിസാലത്തില്ല, അഥവാ റസൂല് എന്ന പദവിയില്ല. ഈ ആയത്തിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലും പ്രവാചകന്മാരിലെ അവസാനത്തെയാളുമാണ് എന്നാണ്. ഖാത്തമൽ മുർസലീൻ എന്നല്ല പറഞ്ഞത്, അങ്ങനെയായിരുന്നെങ്കിൽ റസൂലിമാരിലെ അവസാനത്തെയാളാണ്, അദ്ദേഹത്തിന് ശേഷം വീണ്ടും നബിമാർ കടന്നു വരാമെന്ന് വാദിക്കാമായിരുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂലും നബിമാരിലെ അവസാനത്തെയാളുമാകുന്നു എന്നാണ്, അഥവാ ഇനിയൊരു പ്രവാചക നിയോഗമുണ്ടാവുകയില്ല. ഇപ്പോൾ സ്വാഭാവികമായി ചിലരൊക്കെ ചോദിക്കും, അപ്പോൾ ഈസ അലൈഹിസ്സലാം അന്ത്യനാളിൻ്റെ മുന്നോടിയായി കടന്നു വരില്ലേ എന്ന്? ഈസ അലൈഹിസ്സലാം അന്ത്യനാളിൻ്റെ മുന്നോടിയായി ഈ ലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷേ ഈസ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നിയോഗിതനായ പ്രവാചകനാണ്. ഇനി അദ്ദേഹം കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായിയായിക്കൊണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ് എന്നാണ്. ബിസ്ലല്ലാഹു അലഹി വസ്ലമ പറയുന്നുണ്ട്, ഇന്നർ റിസാലത്തവൻ നുബൂവത്ത കദിൻ കച്ച, പ്രവാചകത്വവും അതുപോലെ തന്നെ റിസാലത്തുമെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഫലാ റസൂല ബഅദി വലാ നബി, എനിക്ക് ശേഷം ഒരു റസൂലുമില്ല ഒരു നബിയുമില്ല, ഒരു ദൂതനോ പ്രവാചകനോ കടന്നു വരാനില്ല. എല്ലാ നബിമാരും റസൂലുമാരല്ല, എന്നാൽ എല്ലാ റസൂലുമാരും നബിമാരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബൂവത്തും റിസാലത്തുമുള്ള ആളാണ്. ഇനി ഒരു നബിയോ റസൂലോ ലോകത്ത് കടന്നു വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫുദ്ദിലത്ത് അലൽ അംബിയ ഇബിസിത്തീൻ, മറ്റു പ്രവാചകന്മാരിൽ നിന്ന് എനിക്ക് ആറ് പ്രത്യേകതകളുണ്ട്, ആറ് പ്രത്യേകമായ ശ്രേഷ്ഠതകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, വഹുത്തിമ ബി അൻ നബിയൂൻ, ഞാൻ കൊണ്ടാണ് അഥവാ എന്നെ കൊണ്ടാണ് പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തപ്പെടുന്നത് എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തിക്കൊണ്ട് അവസാനമായി കൊണ്ട് കടന്നുവന്ന ആളാകുന്നു എന്ന വിഷയമാണ് അറിയിക്കുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, ലീ ഹംസത്തു അസ്മാ, എനിക്ക് അഞ്ച് പേരുകളുണ്ട്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വ അഹ്മദു, ഞാൻ അഹ്മദാണ്. വ അനൽ മാഹി, ഞാൻ അൽ മാഹിയാണ്. അല്ലദി യംഹുല്ലാഹു ബി അൽ കുഫർ, ഞാൻ മുഖേനയാണ് അള്ളാഹു തആല കുഫറിനെ മായ്ച്ചു കളയുന്നത്. വ അനൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്. അല്ലദി യുഹ്ഷറു നാസു അലാ ഖദമി, എന്റെ മുമ്പിലാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. വ അനൽ ആഖിബ്, ഞാൻ ഏറ്റവും അവസാനത്തെ പ്രവാചകനുമാകുന്നു എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണെന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തിന് വേണ്ടി അലി റളിയല്ലാഹുവിനെ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, തുഖല്ലിഫുനി ഫിൻ നിസാഇ വസ്സുബിയാൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയത്തിൽ എന്നെ താങ്കൾ പ്രതിനിധിയാക്കുകയാണോ? നിങ്ങളൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ, നിങ്ങളൊക്കെ ഷഹീദാകാൻ വേണ്ടി പോകുമ്പോൾ, സ്ത്രീകളെയും കുട്ടികളെയും നോക്കാനുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോവുകയാണോ എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമാ തർലാ അൻ തകൂന മിന്നി ബി മൻസിലത്തി ഹാറൂന മിൻ മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ഹാറൂൻ അലൈഹിസ്സലാമിനുള്ള സ്ഥാനം പോലെ എന്റെ അടുക്കൽ നിനക്ക് സ്ഥാനമുണ്ടാകുന്നത് നീ ആഗ്രഹിക്കുന്നില്ലേ? ഗൈറ അന്നഹുലാ നബിയ ബഅദി, എന്നാൽ അലി നീ അറിയണം, എനിക്ക് ശേഷം ഒരു നബി കടന്നു വരാനില്ല. മൂസ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ പോയപ്പോൾ ജനങ്ങളുടെ ഉത്തരവാദിത്തം സഹോദരനായ ഹാറൂൻ നബിയെ ഏൽപ്പിച്ചതുപോലെ ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ നോക്കാൻ അലി താങ്കളെ ഏൽപ്പിക്കുന്നു, പക്ഷേ എനിക്ക് ശേഷം മറ്റൊരു നബി കടന്നു വരാനില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എൻ്റെയും എനിക്ക് മുമ്പ് നിയോഗിതരായ പ്രവാചകന്മാരുടെയും ഉപമ ഒരാളെപ്പോലെയാണ്. അയാളൊരു ഭവനം നിർമ്മിച്ചു, വളരെ മനോഹരമായൊരു വീട്. ആളുകൾ ആ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നു. ആ വീട്ടിൽ ഒരു ഇഷ്ടികയുടെ കുറവുണ്ടായിരുന്നു. വന്ന ആളുകളൊക്കെ പറഞ്ഞു, ഈ വീട്ടിനൊരു ഇഷ്ടിക കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഭംഗിയുള്ളതാകുമായിരുന്നു. നബി പറയാണ്, ആ ഇഷ്ടികയാണ് ഞാൻ, അഥവാ ഇനി ആ വീട്ടിലേക്കൊരു ഇഷ്ടികയുടെ ആവശ്യമില്ല. അവസാനത്തെ ഇഷ്ടിക പോലെ പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തിക്കൊണ്ട് അവസാനമായി കടന്നു വന്നയാളാണ് ഞാനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കള്ളപ്രവാചകന്മാരായി പലരും കടന്നു വരുമെന്ന താക്കീത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നുണ്ട്. അവിടുത്തെ കാലത്തും കാലശേഷവുമൊക്കെ പല പേരുകളിൽ പലയാളുകളും അവർ നുബുവത്ത് വാദിച്ച് ഞങ്ങളും നബിമാർ തന്നെയാണ് എന്ന രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവരെയൊക്കെ തിരിച്ചറിയണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു നബി വരേണ്ട ആവശ്യമില്ല, അഥവാ ഒരു നബിയെ നിയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കും മുഴുവൻ ആളുകളിലേക്കുമുള്ള പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, നബിയെ ലോകത്തിന് മുഴുവനുമായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള റസൂലാണ്. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, അവരോടൊപ്പം അഥവാ അറബികളോടൊപ്പം ആ മക്കാരോടൊപ്പം ഇനിയും വന്നു ചേരാത്ത ആൾക്കാരിലേക്ക് കൂടിയുള്ള നബിയാകുന്നു എന്നാണ്. അഥവാ മുഹമ്മദ് നബി ഒരിക്കലും മക്കയിലേക്കോ മദീനയിലേക്കോ ഹിജാസിലേക്കോ ആ നാട്ടിലേക്കോ മാത്രമുള്ള പ്രവാചകനല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല, മുസ്ലിങ്ങളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല, മറിച്ച് ലോകത്തിനു മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല നിയോഗിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഓ നബിയെ, താങ്കളെ ലോകത്തിനു മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. 21-ാം അധ്യായത്തിലെ 107-ാമത്തായത്താണ്. ചുരുക്കത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു നബിയെ അള്ളാഹു നിയോഗിക്കുകയില്ല. അവിടുന്ന് അന്ത്യപ്രവാചകനാണ്, ഇനിയൊരു നബി വരേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് മാതൃകയായി അള്ളാഹു നിയോഗിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ വർജിക്കുകയും അവിടുത്തെ ചര്യ അനുധാവനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി അറിയുവാൻ അവിടുത്തെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ ദൂതൻ. ക്ലാസ് എടുത്തത് മുനവർ ഫൈറൂസ്.
5: ഇൻഷാല്ലാ നമുക്ക് ഒരൽപ്പം ഖുർആന്റെ മാധുര്യം നുകർന്ന് തിരിച്ചു വരാം.
6: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബക്കറയുടെ 208-209 അടങ്ങിയ വചനങ്ങളാണ് മധുരം ഖുർആനിൽ നാം കേട്ടത്.
1: അബ്ദുറഹ്മാൻ അസ്സുദൈസി ഹഫളഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് നമ്മൾ പ്രത്യേകം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മധുരം ഖുർആനിലെ ആശയം എന്തായിരുന്നു?
0: ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക എന്ന് കൽപ്പിക്കുന്ന വിശ്വാസികൾ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന ഒരായത്താണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം, തങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും അല്ലാത്ത കാര്യങ്ങളോട് ഒരു അവഗണനയും ഒക്കെയുള്ള രൂപത്തിൽ പോയിരുന്ന ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ അത്തരമൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരാളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ പല കാര്യങ്ങളും അത് ഫോളോ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാത്ത രൂപത്തിൽ പിന്തുടരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ആ നിലക്ക് പാടില്ല, വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ എന്ന് പറഞ്ഞു, ശൈത്താൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണർത്തുന്ന ഒരു വചനമാണ് 208-ാമത്തെ വചനം.
1: ഓക്കെ, അപ്പോൾ 208-ാമത്തെ വചനം അവസാനിക്കുന്ന
0: അതെ,
1: ഒരു പ്രത്യക്ഷമായ വ്യക്തമായ ഒരു ശത്രു, ആ ശത്രുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളുമെല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശത്രുവിനെ കുറിച്ച് ജാഗ്രത ആർക്കില്ലയോ, നമ്മൾ ശത്രുവിൻ്റെ വലയിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണല്ലോ.
0: അതെ, തുടർന്നുള്ള ആയത്തിൽ സൂചിപ്പിക്കുന്നത് വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് വൈദി പോകുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അള്ളാഹു പ്രതാപശാലിയും അഗാധ ജ്ഞാനുമാണ് എന്നാണ്. അതായത് ഒരു കാര്യം ഇന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് ഖുർആൻ ഉണർത്തുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا من يرى مد البعوض جناحها.
4: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ്. ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു വർക്ക്, ഒരു ടാസ്ക്, അത് അതിൻ്റെ വിജയത്തിലേക്ക്, പരിസമാപ്തിയിലേക്ക് എത്തണം എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസിയും പവറും കൂട്ടാൻ സഹായിക്കുന്ന 3 ടെക്നിക്കുകളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് വിഷ്വലൈസ് ദ ടാസ്ക്. നമ്മുടെ ചെയ്യാൻ പോകുന്ന, ഏറ്റെടുക്കുന്ന ടാസ്ക്, ആ വർക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ കണ്ണടച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. എങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതൽ എളുപ്പമായി തീരും. രണ്ട്, ഓൺ ദ ടൈമർ, വെറുതെ അനിയന്ത്രിതമായി ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറം കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അത് ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും. മൂന്നാമത്, ഈറ്റ് ദ ഫ്രോഗ്, അഥവാ ആ ടാസ്കിലെ ആ വർക്കിലെ ഏറ്റവും പ്രയാസകരമായ ടഫ് പോർഷൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ ബാക്കിയുള്ളത് നമുക്ക് വളരെ ഈസിയായി മാറും. അപ്പം നമ്മുടെ വർക്ക് പരിസമാപ്തി വിജയമായി തീരുവാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കൂടാനുള്ള, പവർ കൂടാനുള്ള മൂന്ന് ടെക്നിക്കുകളാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
6: അപ്പം മൂന്ന് കാര്യങ്ങൾ ഒരു ടാസ്ക് വിജയത്തിലെത്താൻ. ഒന്ന്, നമ്മളതിനെ മനസ്സിലേക്ക് ഏറ്റെടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സമയം, നിശ്ചിതമായ ഒരു സമയം നമ്മൾ അതിന് നൽകുക. മൂന്നാമത്തെ കാര്യം, അതിലെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു പോർഷൻ ആദ്യം ചെയ്ത് തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റെടുത്ത കാര്യം വളരെ എളുപ്പത്തിൽ, വളരെ ലഘുവായി നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്നൊരു സന്ദേശമാണ് ഇന്നത്തെ ചിന്തയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെക്കേണ്ടത്.
4: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
8: പീസ് റേഡിയോ സ്വരം. മരുപരപ്പിലെ എന്നാരംഭിക്കുന്ന ഗാനം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗ സ്മരണകൾ അയവിറക്കുന്ന ഈ ഗാനം പീസ് റേഡിയോ സ്വരത്തിലൂടെ നമുക്ക് കേൾക്കാം.

0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും നേരും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. യഥാർത്ഥ വിശ്വാസികൾ കരാറുകൾ പാലിക്കുന്നവരാണ്. ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഹൃദയത്തിൽ കാപട്യമുള്ള ആളുകൾ, അവർ കരാറുകൾ ലംഘിക്കുകയും അത് പാലിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഒരു കരാറ് നടത്തിയാൽ അവർ അത് പാലിക്കും. പ്രത്യേകിച്ചും അള്ളാഹുവിനോട് അവർ നടത്തുന്ന കരാറുകളെ ഏറെ ഗൗരവത്തിൽ അവർ കാണുകയും വളരെ ശക്തമായ രൂപത്തിൽ അതിനെ അവർ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യും. അപ്രകാരമായിരിക്കണം സത്യവിശ്വാസികൾ എന്ന വലിയ പാഠം പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 33 അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 23-24 വചനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളിൽ ചില ആളുകളുണ്ട്, സദഖൂ മാ ആഹദുല്ലാഹ അലൈ, അവർ അള്ളാഹുവിനോട് നടത്തിയ കരാറുകൾ സത്യസന്ധമായി അവർ പാലിച്ചു. ഫമിൻഹും മൻ ഖദാ നഹബഹു, അവരിൽ ചിലർ തങ്ങളുടെ ഊഴം അത് നടപ്പിൽ വരുത്തുകയും അതിൽ വിജയിക്കുകയും ആ കരാറുകൾ പാലിക്കുകയും ചെയ്തു. വമിൻഹും മൻ യൻതളിർ, വേറെ ചില ആളുകൾ അതിനുള്ള ഒരു അവസരത്തിനു വേണ്ടി അഥവാ അള്ളാഹുവിനോട് നടത്തിയ കരാറ് പാലിക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. വമാ ബദ്ദലു തബ്ദീല, അവർ ഒരു നിലക്കും തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. നേരത്തെ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള കരാറ് അവർ മാറ്റാൻ സന്നദ്ധരുമല്ല. ഇങ്ങനെയുള്ള ആളുകൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത് അനസ് ഇബ്നു നളൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണ് എന്നാണ്. കാരണം അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു മഹത്തായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാ, ഇനി മറ്റൊരു യുദ്ധം വരികയാണെങ്കിൽ ഞാൻ ആരാണ് എന്ന് അള്ളാഹുവിന് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് അള്ളാഹുവുമായിട്ടുള്ള ഒരു കരാറുപോലെ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭം വരികയും വളരെ ധീരമായി അദ്ദേഹം പോരാടുകയും ധാരാളം ശത്രുക്കളുടെ അതിക്രമങ്ങൾക്കും വെട്ടുകൾക്കും കുത്തുകൾക്കുമെല്ലാം വിധേയമായി അദ്ദേഹം ധീരരക്തസാക്ഷിയാവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു യുദ്ധം വന്നാൽ ഞാൻ ആരാണെന്ന് അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും എന്ന് നാവുകൊണ്ട് പറയുക മാത്രമല്ല, പ്രവൃത്തിയിലൂടെ സത്യസന്ധമായി അത് പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെപ്പോലെയുള്ള സ്വഹാബികളെയും അദ്ദേഹത്തെപ്പോലെയുള്ള വിശ്വാസികളെയും വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, മിനൽ മുഅ്മിനീന റിജാലുൻ, വിശ്വാസികളിൽ ചില ആളുകളുണ്ട്, സദഖൂ മാ ആഹദുല്ലാഹ അലൈ, അവർ അള്ളാഹുവിനോട് നടത്തുന്ന കരാറുകൾ സത്യസന്ധമായി പാലിക്കുന്നവരാകുന്നു. സത്യവിശ്വാസികളെ, നാം എല്ലാവരും അള്ളാഹുവുമായിട്ട് പല നിലക്കുമുള്ള കരാറുകൾ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ പ്രാർത്ഥനകളിലും ജീവിതത്തിൻ്റെ മറ്റു ഘട്ടങ്ങളിലും നമ്മളുടെ ആദർശ പ്രഖ്യാപന സമ്മേളനങ്ങളിലും വേദികളിലും എല്ലായിടങ്ങളിലും നാം യഥാർത്ഥത്തിൽ നമ്മുടേതായ ആദർശം അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും ആ ആദർശമനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ നാം പരാജയപ്പെടാറാണ് ഉള്ളത് എന്നത് നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയജ്സി അല്ലാഹു സാദിഖീന ബിസ്ദഖിഹിം, സത്യസന്ധരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധതക്കനുസരിച്ച് അല്ലാഹു പ്രതിഫലം നൽകുവാൻ വേണ്ടി. വയുഅദ്ദിബൽ മുനാഫിഖീന, എന്നാൽ കാപട്യം കാണിച്ച ആളുകളെ ശിക്ഷിക്കുവാനോ, ഇൻഷാ ഔ യതൂബ അലൈഹിം, അല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. ഇന്നല്ലാഹു കാന ഗഫൂർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പോൾ തങ്ങൾ നടത്തിയിട്ടുള്ള കരാറുകളെ സത്യസന്ധമായി പാലിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ കരാറുകളെ ലംഘിക്കുന്ന മുനാഫിഖീങ്ങളായ ആളുകൾ, അവർ തൗബ ചെയ്താൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും, ഇല്ലെങ്കിൽ അല്ലാഹു അവരെയും ശിക്ഷിക്കുന്നതാകുന്നു. കാരണം സത്യവിശ്വാസികളായ ആളുകൾ കരാർ പാലിക്കുന്നവരാണെങ്കിൽ വേറെ ചില ആളുകൾ സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കുകയും കരാറുകൾ നടത്തുകയും എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അത് ലംഘിക്കുകയും ചെയ്യും. സൂറത്തുൽ അഹ്സാബിൽ തന്നെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മുനാഫിക്കുകളെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, വലഖദ് കാനു ആഹദുല്ലാഹ മിൻ ഖബ്ലു, അവർ അല്ലാഹുവിനോട് നേരത്തെ കരാറ് നടത്തിയിരുന്നു. എന്ത്? ലാ യുവല്ലൂനല്ല ദുബാർ, അവർ പിന്തിരിഞ്ഞു പോവുകയില്ല എന്ന്. പക്ഷേ അവർ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. വകാന അഹദുല്ലാഹി മസ്ഊല, അല്ലാഹുവിൻ്റെ കരാറുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. അല്ലാഹുവിനോട് നാം നടത്തിയിട്ടുള്ള കരാറുകൾ, അല്ലെങ്കിൽ അല്ലാഹുവിനെ മുൻനിർത്തി നാം നടത്തുന്ന കരാറുകൾ, ഇത് ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ ആ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുനാഫിഖീങ്ങൾ ഞങ്ങൾ പിന്തിരിഞ്ഞോടുകയില്ല എന്ന് അല്ലാഹുവിനോട് കരാറ് നടത്തുകയും എന്നാൽ ശത്രുസംഘത്തെ കണ്ടുമുട്ടിയപ്പോൾ ആ കരാറുകളെല്ലാം മറന്നുകൊണ്ട് അവർ പിന്തിരിഞ്ഞോടുകയുമാണ് ചെയ്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, എക്കാലഘട്ടത്തിലെയും പ്രവാചകന് മുമ്പും കഴിഞ്ഞുപോയ യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിലെല്ലാം തന്നെ കരാർ ലംഘിക്കുന്ന ആളുകളായിരുന്നു ധാരാളമായി ഉണ്ടായിരുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 102-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വമാ വജദ്നാ ലി അക്സരിഹിം മിൻ അഹദ്, അവരിൽ ഭൂരിപക്ഷവും കരാറു പാലിക്കുന്നതായി നാം കണ്ടെത്തിയില്ല. വഇം വജദ്നാ അക്സറഹും ലഫാസിഖീൻ, അവരിൽ ഭൂരിപക്ഷവും തോന്നിവാസികളാകുന്നു, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരാകുന്നു. അപ്പോൾ തോന്നിവാസികളായ ഫാസിഖീങ്ങളായ ആളുകൾ, അവർ കരാറുകൾ നടത്തുമെങ്കിലും ആ കരാറുകൾ അവർ പാലിക്കാത്തവരാകുന്നു. അല്ലാഹുവിനോട് വാഗ്ദത്തങ്ങൾ പറയുമെങ്കിലും അതും അവർ പാലിക്കാത്തവരാകുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുറാദിലെ 20-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, അല്ലദീന യൂഫൂന ബി അഹ്ദില്ലാ, അല്ലാഹുവുമായിട്ടുള്ള കരാറുകൾ, അല്ലെങ്കിൽ അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം നടത്തുന്ന കരാറുകൾ പാലിക്കുന്നവരാകുന്നു വിശ്വാസികൾ. വലയൻ ഖുദൂനൽ മീസാഖ്, അവർ ഒരിക്കലും കരാറുകൾ ലംഘിക്കുകയില്ല. കരാറുകൾ അവർ ഒരിക്കലും ലംഘിക്കുകയില്ല, മറിച്ച് അവർ അല്ലാഹുവുമായി നടത്തുന്ന മുഴുവൻ കരാറുകളും വാഗ്ദത്തങ്ങളും പാലിക്കുന്ന സത്യസന്ധരാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കരാറുകൾ പാലിക്കാതിരിക്കുക എന്നത് കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. വാക്കുകളിൽ സത്യസന്ധത പാലിക്കാത്തത് കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. ആ സ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന

ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: അള്ളാഹു സുബ്ഹാനഹു തആല പീഡനങ്ങളാൽ പ്രയാസപ്പെട്ട സ്വഹാബത്തിന് ഹിജറ പോകാൻ, നാട് വിട്ടു പോകാനുള്ള അനുവാദം നൽകി. ആ ഒരു ആയത്ത് ഓർമ്മ വരുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, എന്ത്? അർദുല്ലാഹി വാസിയ ഫതുഹാജിറു ഫീഹ, നിങ്ങൾ പിന്നെ അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലേ, നിങ്ങൾ പലായനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ, അനുവാദം കിട്ടിയപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബിഷയിലേക്ക് ഹിജറ പോകാനുള്ള അനുവാദം കൊടുത്തു. ആർക്ക്? തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു സ്ഥലം തേടിപ്പോകാനുള്ള അവസരം ആര് കൊടുത്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ആ നാടിൻ്റെ പേരാണ് ഹബിഷ എന്ന് പറയുന്നത്,
1: അബ്സീനിയ.
0: അബ്സീനിയ. അപ്പം അവിടെ നമുക്കറിയാം, പിന്നെ നജ്ജാഷി രാജാവാണ് ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത്. അത് ഒരു ഫറോവ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു സ്ഥാനപ്പേരാണ് ഈ ഒരു നജ്ജാഷി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നാട് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അതായത്, അവരൊരു ക്രൈസ്തവ ഭരണകൂടമായിരുന്നെങ്കിലും ജനങ്ങളോട് നന്നായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നാട്ടിലേക്ക് ഹിജറ പോകാനുള്ള, മാത്രമല്ല മക്കയോട് താരതമ്യേന അടുത്തു നിൽക്കുന്ന ഒരു നാടുകൂടിയാണ്. ഇപ്പം നമ്മൾ ബിലാലുബിൻ റബാഹ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എവിടെയൊക്കെ നമ്മൾ പറയാറ്? അദ്ദേഹം എത്യോപ്യക്കാരനാണ്. ആ ഒരു നാടും അവിടേക്ക് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, പ്രവാസം എന്ന് പറയുന്നത് ഇന്നൊരു പ്രശ്നമല്ല. ഇപ്പം നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ ഇന്നത്തെ ഒരു നാട്ടിൽ, ഇന്നത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയും. എന്നാൽ അന്നത്തെ ഒരു ഹിജറ എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇന്ന് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാത്ത ആളുകൾ എന്ന് പറയുന്നത് തുലോം വിരളമായിരിക്കും. ഇപ്പം നമുക്കൊക്കെ കാണാവുന്നൊരു കാഴ്ച, ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണുക. ഇപ്പം രാജ്യങ്ങൾ തന്നെ, ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആളുകൾ ഇപ്പോൾ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. എന്നാൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് അനുവാദം കൊടുക്കുന്ന, അതായത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, 90% ആളുകളും ജനിച്ചിടത്ത് തന്നെയാണ് മരണപ്പെടാറുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവർ പുറമേ ഒരു രാജ്യത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കാഴ്ചയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനൊക്കെ സൂചിപ്പിച്ചതുപോലെ, അരിഹിലത്ത ശിത്താ ഇവ സൈഫ്, ശൈത്യകാലത്തെയും അതേപോലെ തന്നെ വേനൽക്കാലത്തെയും നിങ്ങളുടെ യാത്രകൾ, കച്ചവട യാത്രകളല്ലാത്ത മറ്റൊരു യാത്രകൾ നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഹിജ്റയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പണം കൂടെ കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ GPay സംവിധാനങ്ങളുണ്ട്. ഏത് നാട്ടിലാണെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. എന്നാൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ ഈ മക്കയിൽ വിട്ടേഴ്ചുകൊണ്ട് വേണം ഹിജറ പോകാൻ. ഒരു നയാ പൈസ പോലും കൊണ്ടുപോകാൻ കഴിയില്ല. എങ്ങനെയാ നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ പ്രവാസത്തോടൊപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം ചെയ്യാൻ കഴിയുമെങ്കിലും 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നില്ല എന്നുള്ളത് കൂടി ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് ഒരു ശിക്ഷാരീതിയായിട്ടായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ കൊടും കുറ്റവാളികളായ ആളുകളെ നമ്മൾ കാപ്പ ചുമത്താറുണ്ട്. ആ കാപ്പ ചുമത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ആ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇതേപോലെ മറ്റൊരു നാട്ടിലേക്ക് പിന്നെ പറഞ്ഞേക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ശിക്ഷാരീതിയുടെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വമ്പിച്ച പ്രതിഫലം ഓഫർ നൽകുന്ന ഒരു പുണ്യമായിട്ട് ഹിജ്റ കടന്നു വരുന്നത്. നമുക്കറിയാം, അവനവൻ ജനിച്ചു വീണ നാടും അതേപോലെ തന്നെ സമ്പത്തും എല്ലാം ഇട്ടയിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി തയ്യാറാകുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പം അതിന് എത്രമാത്രം പുണ്യമുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ. ഇങ്ങനെയാണ് നമ്മൾ ഹബശയുടെ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയ ഭാഷയാണ്, പുതിയ സംസ്കാരമാണ്, ആരോരുമില്ല സ്വീകരിക്കാൻ. അപ്പം ഇവർ എന്താഗ്രഹിച്ചിട്ടാണ് ഈ സ്വഹാബത്ത് പോകുന്നത്? ഒരു ഇസ്ലാമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരിക്കുമെന്നിപ്പോൾ നമുക്കൊക്കെ അറിയാം. അവിടെ ചെല്ലുമ്പോൾ പിന്നെ വിമാനമിറങ്ങുമ്പോൾ എന്നെ കൂട്ടാൻ ഇന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ ഏജൻ്റ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ പ്രതിനിധി ഉണ്ടാകും. ഇത് ആരുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്നും പറയുമ്പോൾ ഈ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്. അങ്ങനെ അവർ എത്യോപ്യയിലേക്ക് അവർ പോവുകയാണ്. അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ഒരു ക്രിസ്തീയ ഭരണകൂടമായിരുന്നു. ആ ഒരു യാത്രയിൽ ഏകദേശം 16 ആളുകൾ, 12 മുതൽ 16 വരെയുള്ള ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഒരു സഹാബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുന്നതിനിടക്ക് നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു ഭാഗമുണ്ട്. അതായത് മഹാനായ ഒരു സഹാബി ഈ ഒരു യാത്രയിൽ, ആ പേര് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അതേപോലെ തന്നെ ആമിറുബിനു പിന്നെ റബിയാ എന്നോ മറ്റോ ആണ് തോന്നുന്നു ആ സഹാബിയുടെ പേര്. അദ്ദേഹവും ഭാര്യയും പിന്നെ ഈ യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കമാനങ്ങൾ നടത്തുമ്പോൾ അതിലൂടെ നടന്നുപോയ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്. അന്ന് അദ്ദേഹം ഇസ്ലാമിൽ മുസ്ലിം ആയിട്ടില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം നമുക്കറിയാമല്ലോ, യാത്ര തീർത്തും പിന്നെ ചെയ്യാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുക്കം നടത്തുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചു എന്നാണ്, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈല റളിയല്ലാഹു അൻഹ അതീവ രോക്ഷത്തോടുകൂടി പറയണം, എന്താ രോഷം ഉണ്ടാവാനുള്ള കാര്യം? ഇവർ പീഡിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയാത്തത്. അങ്ങനെ നാടും വീടും എല്ലാം വിട്ടുകൊണ്ട് പോവാണ്. അപ്പോൾ അതീവ രോക്ഷത്തോടുകൂടി പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് പിന്നെ ജീവിക്കാൻ ഇവിടെ അനുവാദമില്ലല്ലോ എന്ന് അതീവ രോക്ഷം പ്രകടിപ്പിക്കുക. നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രകൃതം വെച്ച് പെട്ടെന്ന് വികാരം കൊണ്ട് എന്തു ചെയ്യും, പിന്നെ അദ്ദേഹം പ്രതികരിക്കും. പക്ഷേ ആ സമയത്ത് ആ മഹദിയോട് പറയണം, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് നടന്നു പോവാണ്. അപ്പോൾ മഹദി തൻ്റെ ഭർത്താവ് വന്നപ്പോൾ ഇത് പറഞ്ഞു, ഉമറിൽ ഇങ്ങനൊരു മാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പിന്നെ തമാശയായിട്ട് ചോദിക്കുകയാണ്, ഉമർ ഇസ്ലാമാകുമെന്നാണോ നീ കരുതുന്നത്? എന്നിട്ട് അവിടെ ഒരു വാചകം ചേർത്ത് പറയാൻ, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ ഒരിക്കലും മുസ്ലിമാവുകയില്ല എന്നുള്ള നമുക്കൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു പ്രസിദ്ധമായൊരു വാചകം അവിടെ ചേർത്ത് വെക്കുകയാണ്. ഈ ഒരു സംഘത്തിൽ ആരുകൂടി ചേരേണ്ടിയിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൂടി ചേരേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ഇബിനു ദുഗന എന്ന് പറയുന്ന ഒരു പ്രമാണി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പറയണെന്ത്, എനിക്കെൻ്റെ വിശ്വാസമനുസരിച്ച് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ അതിന് സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇബിനു ദുഗന പറയണെന്ത്, ഒരിക്കലും അങ്ങ് പോകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ പറയണം, നിങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതേപോലെ തന്നെ യത്തീമുകൾക്ക് സംരക്ഷണം നൽകുന്നു, ഇങ്ങനെ ഒരുപാട് നന്മകൾ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു അവിശ്വാസിയായ മനുഷ്യനാണ് മുസ്ലിമിന് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ചാർത്തുന്നത്. ഇത് നമ്മൾ എവിടെ കാണുന്നുണ്ട്? ഹിറാഗുഹയിൽ നിന്ന് പേടിച്ച രണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അഭയം കണ്ടെത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഈ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്? മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്ങയെ ഒരിക്കലും അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല, അങ്ങ് പിന്നെ അശരണരുടെ പിന്നെ താങ്ങാണ്, ഭാരം ചുമക്കുന്നവൻ്റെ ഭാരം ഇറക്കി വെക്കുന്നവനാണ്. ഇങ്ങനെ സമാനമായ ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇബ്നു ദുഗന ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് എവിടേക്ക് പോവുകയാണ്? കഅബാലയത്തിൻ്റെ അടുക്കലേക്ക് പോയി. തവാഫ് നടത്തിയതിന് ശേഷം അവിടെ കൂടിയിട്ടുള്ള മക്കാ മുശ്രിക്കുകളോട് പറയാണ്, ഈ പിന്നെ അബൂബക്കറിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്താൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കാണ്. തമീം ഗോത്രത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സംരക്ഷണം ആരൊഴിവാക്കിയിട്ടുണ്ട്? ഇദ്ദേഹം ഇസ്ലാമായത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഗോത്രം അദ്ദേഹത്തെ കൈവടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയണം, ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ എന്തു ചെയ്തു? സ്വന്തം വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രത്യേകമായ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും നിസ്കാരവും ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഖുർആനിൻ്റെ പാരായണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ എന്തു ചെയ്തു? ഇബ്നു ദുഗനയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരിക്കലും സമ്മതിച്ചു തരാൻ കഴിയില്ല, അങ്ങ് അവരുടെ സംരക്ഷണം ഒഴിവാകണം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ സംരക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജറ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ അത്തരമുള്ള ഒരു ദർജയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് സംശയിക്കുമാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഹിജറയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ റിയാലു സ്വാലിഹിൻ. ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലു സ്വാലിഹിൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി മിക്ക ഇസ്ലാമിക സർവകലാശാലകളിലും മത അധ്യാപന കേന്ദ്രങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. ടെക്നോളജിയുടെ ഈ കാലത്ത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام اللتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد حديث جبريل أدوا أم السنة എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ എന്ന് ചോദിക്കുകയും ആ ചോദ്യത്തിനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വിവരണം നൽകുകയും ചെയ്തു. അതിലെ ഓരോ റുക്നുകളും വിശ്വാസകാര്യങ്ങളിലെ ഓരോ റുക്നുകളും ഇസ്ലാംകാര്യങ്ങളിലെ ഓരോ കാര്യങ്ങളും സംക്ഷിപ്തമായി നമ്മൾ മനസ്സിലാക്കി. മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്നാണ്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു തരണം, അറിയിച്ചു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു. അതിനുത്തരമായി റസൂലുള്ളാഹി പറഞ്ഞത്, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്നാണ്. എഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻതഅബുദല്ലാ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നതുപോലെ. ഉദാഹരണമായി, നീ നമസ്കരിക്കുമ്പോൾ നീ അല്ലാഹുവിനെ കാണുന്നു എന്ന രീതിയിൽ നമസ്കരിക്കുക. വതുസക്കി കഅന്നക തറാഹു, നീ സക്കാത്ത് നൽകുന്നു അല്ലാഹുവിനെ നീ കാണും പ്രകാരം. അല്ലാഹുവിനെ കാണും പ്രകാരം നീ നോമ്പനുഷ്ഠിക്കുക. അല്ലാഹുവിനെ നീ കാണുന്നു, നിന്റെ മുന്നിൽ അവനെ കാണുന്നു എന്ന രീതിയിൽ നീ ഹജ്ജ് കർമ്മം നിർവഹിക്കുക. ഇങ്ങനെ മറ്റു ഇബാദത്തുകളെല്ലാം, സർവ ഇബാദത്തുകളും ആരാധനകളും അല്ലാഹുവിനെ മുന്നിൽ കാണുന്നതുപോലെ നീ നിർവഹിക്കലാണ്. അതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ഫൈല്ലം തക്കുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും, ഫൈന്നഹു യറാക്ക്, അവൻ നിന്നെ കാണുന്നു. ഈ രീതിയിൽ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ദീനിൽ ഏറ്റവും ഉന്നതമായ മർത്തബയിലുള്ള, ദറജയിലുള്ള കാര്യമാണ് ഇഹ്സാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇഹ്സാൻ്റെ രണ്ട് മർത്തബകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, കാണും പ്രകാരം നീ അല്ലാഹുവിനെ കാണുന്നു എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യലാണ് ഒന്ന്. രണ്ടാമത്തേത്, അൻ തഅബുദഹു കഅന്നക തഅലമു അന്നഹു യറാക്ക്, അല്ലാഹു നിന്നെ കാണുന്നു എന്ന അറിവോടെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അല്ലാഹു നിന്നെ കാണുന്നു എന്ന അറിവ്, ആ അറിവോടുകൂടെ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കലാണ് രണ്ടാമത്തെ മർത്തബയായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിലാദ്യം പറഞ്ഞ മർത്തബയാണ് അഫ്ളനായ, അക്മലായ, ശ്രേഷ്ഠമായ, പരിപൂർണമായ മർത്തബ എന്ന് പറയുന്നത്, അഥവാ കാണുന്നു എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യലാണ്. ഈ വിധത്തിൽ ഇബാദത്ത് ചെയ്യണമെങ്കിൽ, ഇബാദത്ത് ഈ വിധത്തിൽ നിർവഹിക്കണമെങ്കിൽ അതിന് തികഞ്ഞ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ശരിയാവിധത്തിലുള്ള ഇഖ്ലാസ് ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ വിധത്തിൽ ഇഹ്സാനോടുകൂടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക. രണ്ടാമതായി, മുതാബഅത്തുർ റസൂൽ, ഈ ആരാധനകളിലെല്ലാം അല്ലാഹുവിൻ്റെ ദൂതനെ അനുധാവനം ചെയ്തുകൊണ്ടുമായിരിക്കണം. ഇതെത്ര കണ്ട് സൂക്ഷ്മവും പരിപൂർണമാകുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ഇഹ്സാനും പൂർണ്ണമാകുന്നത്. ഇഖ്ലാസ് എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ച്, മുതാബഅത്ത് എത്ര കണ്ടുണ്ടോ അതിൻ്റെ തോതനുസരിച്ചാണ് ഇഹ്സാൻ്റെ മർത്തബ ഉയരുന്നത്. ഇഖ്ലാസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും അതിലടങ്ങിയിരിക്കുന്നത് നിഫാഖ് ഇല്ലാതിരിക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇഖ്ലാസ് ഉണ്ടാകുക. കാപട്യം ഇല്ലാതിരിക്കണം. രണ്ടാമതായി, റിയാ, പ്രകടനപരതയിൽ നിന്ന് മുക്തമായിരിക്കണം. മൂന്നാമതായി, ഷഹവാത്ത്, തന്നിഷ്ടങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം. ശുബഹാത്ത്, സന്ദേഹങ്ങളിൽ നിന്നും ഒഴിവായിരിക്കണം. ഈ നാല് കാര്യങ്ങളും ഇല്ലാതിരിക്കുക, ഈ നാല് കാര്യങ്ങളിൽ നിന്നും മുക്തനായിരിക്കുക എന്നതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശസ്തിയോ ദേഹേച്ഛയോ സന്ദേഹങ്ങളോ പ്രകടനപരതയോ കാപട്യമോ കടന്നു വരാത്ത അവസ്ഥ, ആ രീതിയിലുള്ള സ്ഥിതിവിശേഷത്തെയാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് കാര്യമായും ഉദ്ദേശിക്കാറുള്ളത്. ആ ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എഹ്സാൻ കൈവരുന്നത്. അതെത്ര കണ്ട് ശക്തമാണോ അതിനനുസരിച്ച് നമ്മുടെ ഈ പറഞ്ഞ ഗുണവും ശക്തമായിരിക്കും. രണ്ടാമതായി, മുത്താബഅത്തുർ റസൂൽ വേണം. ഏതൊരു ഇബാദത്തും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വിധത്തിലായിരിക്കണം. അപ്പോഴേ അത് മഖ്ബൂലാകുകയുള്ളൂ, അള്ളാഹുവിൻ്റെ വക്കൽ സ്വീകാരയോഗ്യമാകുകയുള്ളൂ, പ്രതിഫലാർഹമാകുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് നിബന്ധനകൾ, ആരാധനകൾ സ്വീകരിക്കപ്പെടുവാനുള്ള അനിവാര്യമായ നിബന്ധനയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നവരാണ് ഉന്നതമായ മർത്തബയിൽ, വിധാനത്തിൽ എത്തിയവർ. അതാണ് യഥാർത്ഥ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഒരു വിശ്വാസി അവന് ഏതൊരു ഇബാദത്ത് നിർവഹിക്കുമ്പോഴും എത്ര വലിയ പുണ്യകർമ്മങ്ങൾ, എത്ര കൂടുതൽ അവൻ പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചാലും ഇതോടൊപ്പം അവനിൽ ഉണ്ടാകേണ്ടുന്ന മറ്റൊരു ഗുണമാണ് ഭയം എന്ന് പറയുന്നത്. അത് സത്യവിശ്വാസികളുടെ ഒരു സവിശേഷതയാണ്. മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറയുന്നു, അതുപോലെ പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം വിശ്വാസികളുടെ സവിശേഷതയായി, ഇഹ്സാനുൻ മഅൽ ഖൗഫ്, സുഹൃതങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവന് ഭയമുണ്ടാകും. അതല്ലാഹു സ്വീകരിക്കുകയില്ലേ, തിരസ്കരിക്കപ്പെട്ടാൽ തൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന ചിന്ത അവനിലുണ്ടാകും. അതേപോലെ കപട വിശ്വാസിയുടെ ലക്ഷണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇസാഅത്തു മഅൽ അംന് എന്നാണ്. ഇതിൻ്റെ നേർ വിപരീതമാണ്, തിന്മകൾ ചെയ്യുകയും അതോടൊപ്പം നിർഭയത്വവും. തിന്മകൾ ചെയ്തു കൂട്ടുന്നു, യാതൊരു ഭയവുമില്ല. അത് കാപ്പട്യത്തിൻ്റെ ലക്ഷണമാണ്. അതിൻ്റെ നേർ വിപരീതമാണ് വിശ്വാസികളുടെ, മുഹ്സിനീങ്ങളുടെ ലക്ഷണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നാം ഇപ്പോൾ പഠനവിധേയമാക്കുന്ന ഈ എഹ്സാനെ സംബന്ധിച്ച് തന്നെ മഹാനായ ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള പറഞ്ഞതായി കാണാം, എഹ്സാൻ ഒരാളിലുണ്ടായാൽ വദാലിക യൂജിബുൽ ഖശിയത വൽ ഖൗഫ വൽ ഹൈബത വത്തഅലീം. ഇഹ്സാൻ അനിവാര്യമായി ഉണ്ടാക്കുന്ന കാര്യമാണ് ഖശിയത്ത്, ഭയം. അതുപോലെ തഅലീം, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം, ആദരവ്, ഇതൊക്കെ ഇഹ്സാൻ്റെ ഉൽപ്പന്നമാണ്, ഇഹ്സാനിലൂടെ ഉണ്ടാകുന്നതാണ് എന്ന്. ഈ ഹദീസിൻ്റെ വേറൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള ഈ വിധത്തിലുള്ള വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ, ഒരു റിവായത്തിൽ, അൻ തഖ്ഷ അല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണും പ്രകാരം അവനെ ഭയപ്പെടലാണ് എന്നുകൂടെ മറ്റൊരു റിവായത്തിലുണ്ട്. ആ റിവായത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള നാം ഇവിടെ പരാമർശിച്ച രീതിയിലുള്ള വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ഇതൊരാളിൽ ഉണ്ടായാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു നേട്ടം അവൻ്റെ ഇബാദത്ത് എത്ര കണ്ട് നന്നാക്കുവാനും പരിപൂർണമാക്കുവാനും കഴിയുമോ അത്ര കണ്ട് അത് പരിപൂർണമാക്കുവാനുള്ള ശ്രമവും അധ്വാനവും അവനിൽ ഉണ്ടാകും എന്നതാണ് അതിൻ്റെ നതീജയായി, അതിൻ്റെ ഒരു ഫലമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ അറിയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കൂടുതലായി മനസ്സിലാക്കുവാനും അങ്ങനെ ഈ ഹദീസിൽ പറഞ്ഞ വിധം എഹ്സാനോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുവാനുള്ള ശ്രമവും അധ്വാനവും നമ്മിൽ നിന്നുണ്ടാകണം എന്നതുകൂടെ ഈ ഹദീസിൻ്റെ തേട്ടവും താൽപ്പര്യവുമാണ്. ആ വിധത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ അവൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

തോൽക്കും. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: തഅലമൂൻ.
1: മാഷാ ഇന്നത്തെ മധുരം ഖുർആന്റെ നമ്മളിവിടെ കേട്ട ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ 168-169 വചനങ്ങളാണ്.
2: വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹലാലായതിൽ നിന്ന് ഭക്ഷിക്കണമെന്നും പിശാചിനെ പിന്തുടരുത് എന്നും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
1: അവൻ പ്രത്യക്ഷമായ ശത്രു ആയതുകൊണ്ട് തന്നെ തിന്മക്കും മോശപ്പെട്ട കാര്യങ്ങൾക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. കൂടാതെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും അവൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം.
2: യെസ്, ഇനി നമ്മുടെ കാരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അബൂബക്കർ റഷാത്തിരി ഹഫിളഹുല്ലയാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ട കാര്യ. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അദ്ദേഹം. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ ഉയർന്ന നിലവാരത്തിൽ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്.
1: ശരിയത്ത് വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി. അതേപോലെ ഖുർആനിലും ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലുമൊക്കെ ഉന്നത പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇമാമത്ത്, ദഅവ, പഠനരീതികൾ എന്നീ മേഖലകളിലൊക്കെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു മഹനീയ വ്യക്തിയാണ് അബൂബക്കർ അശാത്തിരി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. സർക്കാർ തലത്തിലെ ഗവൺമെന്റ് സേവനങ്ങൾ, ആരോഗ്യ ചിന്തകളിൽ ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം സംസാരിക്കുന്നു. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ, സർക്കാർ തലത്തിലെ ഗവൺമെന്റ് സേവനങ്ങൾ. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. കേരളത്തിൽ ഹോമിയോപ്പതി ഇന്ന് വളരെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിലുള്ള ഹോമിയോപ്പതിയിലെ സൗകര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ആരോഗ്യ ചിന്തയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ 709 റെഗുലർ ഡിസ്പെൻസറികളാണ് നിലവിലുള്ളത്. അഥവാ പൂർണ്ണമായും ഗവൺമെന്റിന്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന 709 റെഗുലർ ഡിസ്പെൻസറികളുണ്ട്. 407 NHM ഡിസ്പെൻസറികളുണ്ട്. ഇത് കൂടാതെ 29 താൽക്കാലിക ഡിസ്പെൻസറികൾ സംസ്ഥാന പട്ടികജാതി വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. കൂടാതെ ആലപ്പുഴയിലെ കുട്ടനാട് മേഖലയിൽ 3 ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറികൾ, ഇതിനു പുറമെ 4 മൊബൈൽ ഡിസ്പെൻസറികൾ. ഇതാണ് നിലവിൽ ഡിസ്പെൻസറികളായിട്ട് കേരളത്തിലുള്ളത്. അതേപോലെ 34 ആശുപത്രികളാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഏകദേശം 985 കിടക്കകളാണ് ഈ മൊത്തം ആശുപത്രികളിലായിട്ടുള്ളത്. അവിടെ പല ഡിസ്പെൻസറികളിലും ക്ലിനിക്കൽ ലാബുകളുണ്ട്. ഏകദേശം 23 ലാബുകൾ ഡിസ്പെൻസറികളിലും ഹോസ്പിറ്റലുകളിലായിട്ട് കേരളത്തിൽ നിന്ന് നിലവിലുണ്ട്. 5 ആശുപത്രികളിലായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് സംവിധാനങ്ങളുണ്ട്. പാലക്കാടും കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, ഇവിടെയൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ് നിലവിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ ECG സൗകര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭ്യമാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു അവസരങ്ങളാണ് ഇത്. ഹോമിയോപ്പതി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പലതരം അസുഖങ്ങൾക്കും നമുക്ക് ഹോമിയോപ്പതിയെ ആശ്രയിക്കാം. മാറാ രോഗങ്ങളായിക്കൊണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞ് റിസൾട്ട് കിട്ടാതെ പ്രയാസപ്പെടുന്ന അസുഖങ്ങൾ, പ്രധാനമായും തൊലിപ്പുറത്തുള്ള അലർജി, സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾ, പിന്നെ അലർജികൾ, ഇതിനു പുറമെ പിന്നെ കിഡ്നി കല്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇങ്ങനെ ഒട്ടനേകം അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി വളരെയധികം ഫലപ്രദമായിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ അറിയുക. ഗവൺമെൻറ് തലത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ നിലവിലുണ്ട്. അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക.
4: ദാഉനി ഉനാജി മൗലൻജല. അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: അടുത്തൊരു സ്ലോട്ട് ഉള്ളത് നമ്മുടെ പീസ് ടൈമാണ്. പീസ് ടൈം എന്നൊരു സ്ലോട്ടിനെ കുറിച്ച് നമുക്കറിയാം. പ്രതികരണങ്ങളിൽ നിന്ന് ഏറ്റവും ഹൃദ്യമായ പ്രതികരണം ശ്രോതാക്കളുടേതായി വന്നത് തെരഞ്ഞെടുത്ത് അത് സെലക്ട് ചെയ്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഷുഹൈബ് കാരാടൻ നടത്തിയ ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്: പുലരിവട്ടം, ഉപദേശം അധരങ്ങളിലല്ല, അടയാളം ജീവിതത്തിലാണ്. പ്രവൃത്തിയായി മാറാത്ത വാക്കുകൾ കാറ്റിൽ ചിതറുന്ന ഇലകൾ പോലെ. ജീവിച്ചു കാണിച്ച ഒരു സത്യം ആയിരം പ്രസംഗങ്ങളെക്കാൾ ഹൃദയങ്ങളിൽ വേരുറക്കും എന്ന ഒരു ഹൃദ്യമായ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്. പീസ് ടൈം പ്രതികരണങ്ങൾ, ശ്രോതാക്കളുടേതായി വന്ന പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു സ്ലോട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാ നാളത്തെ പീസ് ടൈം നിങ്ങളുടേതാകാം. പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് പേജിലൂടെ അറിയിച്ചുകൊണ്ടേയിരിക്കൂ.
1: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ: കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, ഹംസ ജമാലി, ഹംസ ഷാക്കിർ, ഫൈസൽ മൗലവി.
3: സ്ത്രീയും പുരുഷനും കൂടി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ വിധി എന്താണെന്നാണ്?
4: സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അവർക്ക് ആവശ്യമായ ശാരീരികമായ ശക്തി, ആരോഗ്യ പരിപാലനങ്ങൾ ഇതൊക്കെ നടത്തുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല, ഇസ്ലാം വിരോധിക്കുന്നില്ല. ഇവിടെ ചോദ്യം സ്ത്രീകൾക്ക് ജിമ്മിൽ പോകാൻ പാടുണ്ടോ എന്നാണ്. ഒരു സ്ത്രീയുടെ ശാരീരിക ആരോഗ്യം അല്ലെങ്കിൽ സൗന്ദര്യം ഇത് വർദ്ധിപ്പിക്കുവാൻ ജിമ്മിൽ തന്നെ പോകണമെന്നില്ലല്ലോ. അവൾ പഠിച്ച അല്ലെങ്കിൽ അവൾക്കറിയുന്ന എക്സസൈസുകളൊക്കെ ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നിർവഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുമായി ഓട്ടമത്സരം നടത്തിയിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു എന്നത് സ്ത്രീകൾക്ക് ഇതെല്ലാം, അഥവാ സ്ത്രീകൾക്ക് ആരോഗ്യരംഗത്ത് ഒരു പരിപാലനവും ആരോഗ്യ സുരക്ഷിതവും വേണം എന്നതിന് തെളിവാണ്. എന്നാൽ ഇത്തരം ജിമ്മുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാം പറയുന്ന വിധികൾക്കുള്ളിലായിരിക്കില്ല പലപ്പോഴും അവിടെയുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റും. ഒന്ന്, പുരുഷന്മാരുടെ ദൃഷ്ടിയിൽ നിന്നും അകന്നുകൊണ്ടായിരിക്കണം സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള റിയാദകൾ, അഭ്യാസങ്ങളും മുറകളുമൊക്കെ. ഏറ്റവും നല്ലത് സ്ത്രീ അവളുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്തുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകളാൽ പഠിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ജിമ്മുകളുണ്ടായിരിക്കുക, അവൾ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വസ്ത്രധാരണത്തിനനുസരിച്ചായിരിക്കുക. അതേപോലെ തന്നെ ഇത്തരം പഠനങ്ങളും ഇത്തരം ജിമ്മുകളുമൊക്കെ മറ്റ് ശത്രുതകളിലേക്കും അഹങ്കാരത്തിലേക്കും കടന്നു പോകാതിരിക്കുക. ഇങ്ങനെ പോകുന്നതോടുകൂടി അവളുടെ മതപരമായ പഠനങ്ങളും മതപരമായ ചടങ്ങുകളും തടസ്സമില്ലാതിരിക്കുക, ജിമ്മുകളിൽ മ്യൂസിക് ഇല്ലാതിരിക്കുക, ഇങ്ങനെ കുറേ നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു ജിമ്മ്, ജിംനേഷ്യം, സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട ഒരു ജിമ്മ് കാണുവാൻ സാധ്യമല്ല. സ്ത്രീകൾ അവരുടെ വീട്ടിൽ തന്നെ അവരുടെ കുടുംബത്തിൽ കഴിയുന്ന രൂപത്തിലുള്ള ആരോഗ്യ പഠനങ്ങളും മറ്റും സ്വീകരിക്കുകയാണ് വേണ്ടത്.
3: കാരണം വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരം ജുമാക്ക് ശേഷം ജമ്മാക്കാനോ കസറാക്കാനോ പറ്റുമോ? അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? വ്യക്തമാക്കുക എന്നാണ്.
5: ഒന്ന്, നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ജുമാ നിസ്കാരം നഷ്ടപ്പെടുന്ന രൂപത്തിൽ യാത്രകൾ ക്രമീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമുക്ക് യാത്ര പുറപ്പെടാം, വ്യാഴാഴ്ച വൈകുന്നേരം നമുക്ക് യാത്ര പുറപ്പെടാം. ജുമുഅ നഷ്ടപ്പെടാത്ത രൂപത്തിൽ യാത്ര ക്രമീകരിക്കുവാൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത്, യാത്രക്കാരനാണെങ്കിൽ അഥവാ രാവിലെ യാത്ര തുടങ്ങിയിട്ടുണ്ട്, യാത്രക്കിടയിലാണ് ജുമുഅയുടെ സമയം വരുന്നത് എങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ ജുമുഅ നിസ്കരിക്കേണ്ടതില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ളുഹുർ നിസ്കരിച്ചാൽ മതി. ജുമുഅയുടെ സമയം കഴിഞ്ഞ് രണ്ട് റക്അത്ത് ളുഹുറും രണ്ട് റക്അത്ത് അസറും അദ്ദേഹത്തിന് ജംഉം കസറുമായിക്കൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. ആ രൂപത്തിൽ നിസ്കരിക്കാം. അതുപോലെ തന്നെ ഇനി ജുമുഅ നിസ്കരിച്ചു, അത്തരത്തിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ യാത്രക്കിടയിൽ വാഹനം നിർത്തുവാനും മറ്റും സൗകര്യമുള്ള രൂപത്തിലുള്ള ആളാണ് എങ്കിൽ അദ്ദേഹത്തിന് അസറിൻ്റെ സമയത്ത് വഴിമധ്യേ ഇറങ്ങി രണ്ട് റക്അത്ത് അസറ് കസറാക്കിക്കൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. അതിനും വിലക്കില്ല. അതേസമയത്ത് ജുമുഅയുടെ കൂടെ അസറ് ജംആക്കുവാൻ പറ്റുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു എന്നതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. പ്രധാനമായും ഹംബലി മദ്ഹബിൽ ജുമുഅയുടെ കൂടെ അസറിനെ ജംആക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായി കൊണ്ട് നിലനിൽക്കുന്ന അഭിപ്രായം. കാരണം ഹംബലി മദ്ഹബിൽ ജുമുഅ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് ളുഹ നിസ്കാരത്തിൻ്റെ സമയത്താണ്. അഥവാ ഏതാണ്ട് സൂര്യനുദിച്ച് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ജുമുഅ നിസ്കരിക്കാം എന്നതാണ് ഹംബലി മദ്ഹബിലെ അഭിപ്രായം. അവിടെ മുതൽ ജുമുഅ നിസ്കരിച്ചു തുടങ്ങാമെന്നതാണ്. അസർ ജംആക്കണമെങ്കിൽ നമുക്കറിയാം അസറിൻ്റെ സമയം അങ്ങനെ നോക്കുകയാണെങ്കിൽ തുടങ്ങുന്നത് ളുഹറിൻ്റെ സമയത്തിൻ്റെ തുടക്കം മുതലാണ്. ജംഉം കസറും എന്ന രൂപത്തിൽ നോക്കുമ്പോൾ ളുഹറിൻ്റെ സമയം ആരംഭിക്കുക സൂര്യൻ മധ്യത്തിൽ നിന്നും ഒരൽപ്പം തെറ്റിയതിന് ശേഷമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഹംബലി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ജുമുഅയുടെ കൂടെ അസർ ജംആക്കുവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അതിനുള്ള ഉത്തരം നിരുപാധികം പറയുക പറ്റില്ല എന്ന് തന്നെയാണ്. കാരണം ഹംബലി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജുമുഅയുടെ സമയം അത് ളുഹയുടെ സമയത്ത് ആരംഭിക്കുന്നു എന്നതാണ് കാരണം. അതിനാൽ തന്നെ മറ്റു മദ്ഹബുകളിൽ അഥവാ ളുഹറിൻ്റെ സമയത്താണ് ജുമുഅയുടെ സമയവും ആരംഭിക്കുന്നത് എന്ന അഭിപ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജുമുഅയുടെ കൂടെ ളുഹർ അസർ ജംആക്കുന്നത് അവർ ആ രൂപത്തിൽ കണിശമായി വിലക്കുന്നതായി കാണാൻ സാധിക്കുന്നുമില്ല. കാരണം ളുഹറിൻ്റെ സമയമായി കഴിഞ്ഞു, ഒരാൾക്ക് വേണമെങ്കിൽ ളുഹറിൻ്റെ കൂടെ അസർ ജംആക്കുന്നത് പോലെ തന്നെ ജുമുഅയുടെ കൂടെ ജംആക്കാമെന്ന അഭിപ്രായമുള്ളവരെയും കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ളുഹറിൻ്റെ ഹുക്കുമും ജുമുഅയുടെ ഹുക്കുമും രണ്ടാണ്. ജുമുഅ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ളുഹർ നിസ്കരിക്കാവുന്നതാണ്. അതേസമയം ബോധപൂർവം ജുമുഅ ഒഴിവാക്കാനും പാടില്ല, ളുഹറാണെങ്കിലും ഒഴിവാക്കാൻ പാടില്ല. മറിച്ച് ജുമുഅ നിസ്കരിക്കുവാനുള്ള അവസരമുണ്ടായിരിക്കെ അത് ഒഴിവാക്കിക്കൊണ്ട് ളുഹർ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാകുമോ ഇല്ലയോ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. പ്രത്യേകിച്ചും നാട്ടിൽ താമസിക്കുന്ന പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ ഒരാൾ ജുമുഅ ഒഴിവാക്കിക്കഴിഞ്ഞ് പിന്നീട് ജുമുഅ നടന്ന പള്ളിയിൽ പോയി ളുഹർ നിസ്കരിച്ചാൽ എന്താണ് അതിൻ്റെ വിധി, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം ചർച്ചകളെല്ലാം നോക്കുമ്പോൾ ഒരർത്ഥത്തിൽ ജുമുഅയുടെ കൂടെ അസർ ജംആക്കാതിരിക്കലാണ് ഖൈർ എന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിരിക്കൽ ജുമുഅ തുടങ്ങുന്ന സമയമായതിനു ശേഷം യാത്ര പുറപ്പെടാതെ നിൽക്കുക, രണ്ടാമത്തത് ജുമുഅ കിട്ടുന്ന രൂപത്തിലാണ് യാത്രകൾ ക്രമീകരിക്കുന്നത് എങ്കിൽ അസറും കൂടെ ലഭിക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കുവാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതുപോലെ തന്നെ നിർത്താത്തൊരു വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ പ്രത്യേകിച്ചും ജുമുഅയുടെ സമയത്തും നിർത്തൂല, അസറിൻ്റെ സമയത്തും നിർത്തൂല. അത്തരം ഘട്ടത്തിൽ വാഹനത്തിൽ ളുഹറും അസറും ജംഉം കസറാക്കിക്കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയും. ഈ കാര്യങ്ങളാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
3: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ സുഹൃത്ത് പോസ്റ്റ് ഓഫീസ് കുറിയിൽ ചേർന്നിട്ടുണ്ട്. ചേർന്ന ശേഷമാണ് അതിൽ പലിശ കയറും എന്ന് അറിഞ്ഞത്. പലിശ എടുക്കാതെ കുറി എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചോദിക്കാൻ കാരണം പലിശ എടുക്കുന്നവനും കൊടുക്കുന്നവനും അതുമൂലം ബന്ധപ്പെട്ട് എല്ലാവർക്കും ശിക്ഷയുണ്ട് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നാണ്.
4: നാം നിക്ഷേപിച്ച തുകയേക്കാൾ അത് കടം കൊടുക്കുക അല്ലെങ്കിൽ അമാനത്തായി കൊടുക്കുകയാണല്ലോ, ആ കൊടുത്ത സംഖ്യയേക്കാൾ അധികമായി വല്ലതും ലഭിക്കുന്നുവെങ്കിൽ യാതൊരു സംശയവുമില്ല അത് നമ്മൾക്ക് അർഹതപ്പെട്ടതല്ല, ഹറാമാണ്, പലിശയാണ്. എന്താണോ കൊടുക്കുന്നത്, കടമായി കൊടുക്കുന്നത്, അത്രമാത്രമാണ് തിരിച്ചെടുക്കേണ്ടത്. കുല്ലു ഖർലിൻ ജറ നഫ്അം ഫഹു റിബ എന്ന കായിദ പലപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഒരു കടം മുഖേന അധികമായി എന്തെല്ലാം ലഭിക്കുന്നുവോ അതെല്ലാം രിബയായി പലിശയായി ഗണിക്കപ്പെടും എന്നുള്ളതാണ്. ഒരാൾക്ക് 1000 രൂപ കൊടുത്തു. ആ 1000 രൂപക്ക് പകരം അയാൾ പറഞ്ഞു 1000 രൂപ തിരിച്ചു തരാം, അതോടൊപ്പം എനിക്ക് നിനക്ക് എൻ്റെ വീട്ടിൽ 2 ദിവസം താമസിക്കാം. ഇതിൻ്റെ ഫലമായി എന്നാണെങ്കിൽ ആ 2 ദിവസം താമസിക്കൽ അവിടെ പലിശയായി തീരുന്നു. 1000 രൂപ കൊടുത്തു 1100 രൂപ തിരിച്ചു തരുന്നുവെങ്കിൽ ആ 100 രൂപ പലിശയാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിലാകട്ടെ മറ്റു സേവിങ് ഇടപാടുകളിലാകട്ടെ കൊടുത്ത തുകയേക്കാൾ വല്ലതും അധികം ലഭിക്കുന്നുവെങ്കിൽ അത് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ നമുക്ക് അവർ സമ്മാനമായി തരുന്ന ഒരു കാര്യമല്ല. കാരണം അങ്ങനെ ഇഷ്ടപ്പെട്ട് സമ്മാനമായി തരണമെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ നിക്ഷേപിക്കുകയോ നമ്മുടെ പണം അവർക്ക് കൊടുക്കുകയോ ചെയ്യേണ്ടതില്ലല്ലോ ഇഷ്ടമാണ് എങ്കിൽ. മറിച്ച് അത് നാം കൊടുത്തതിൻ്റെ ഒരു പലിശ എന്നുള്ള നിലക്ക് തന്നെയാണ് അവർ തരുന്നത്. അതിന് പേര് എന്ത് തന്നെ ഇട്ടാലും ശരി, അതൊന്നും പാടില്ലാത്ത കാര്യമാണ്.
3: വീട്ടിൽ നിന്ന് വധു എടുത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ എത്ര കാലടികൾ വെക്കുന്നുണ്ടോ അത്രയും സ്വർഗത്തിലേക്കുള്ള ദരജ ഉയർത്തും എന്ന് ഹദീസ് കണ്ടു. വാഹനത്തിൽ പോകുമ്പോൾ ഈ കൂലി കിട്ടുമോ എന്നാണ്.
6: ലഭിക്കുകയില്ല എന്നതാണ് അടിസ്ഥാന വിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും നടന്നുപോക്കും വാഹനത്തിൽ പോക്കുണ്ടായിരുന്നു. അന്നത്തെ വാഹനം കഴുതയും ഒട്ടകവും ഒക്കെയായിരുന്നു. ദൂരം കൂടുതലുള്ള പള്ളിയിൽ നിന്ന് ദൂരം കൂടുതലുള്ള സഹാബികളും ഉണ്ടായിരുന്നു. ഹദീസിൽ തന്നെ കാണാൻ കൂട്ടത്തിലൊരു സഹാബി അദ്ദേഹം വളരെ ദൂരത്ത് നിന്ന് പള്ളിയിലേക്ക് നടന്നു വന്നിരുന്ന സഹാബിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചിലർ ചോദിച്ചു, നിങ്ങൾക്കൊരു വാഹനം സംഘടിപ്പിച്ചാൽ ഈ രാത്രിയിലും അതുപോലെ ചൂടത്തുമൊക്കെ അത് നിങ്ങൾക്ക് പള്ളിയിൽ വരാൻ സഹായകമാവില്ലേ? അപ്പോഴും അദ്ദേഹം അവിടെ മുൻഗണന കൊടുത്തത്, ഞാൻ നടന്നു പോകുന്നതിനെ ഇഷ്ടപ്പെടുന്നു, ഇനി ഉരീദു അൻ യുക്തബലി മംഷായി ഇലൽ മസ്ജിദി വറുജുഇ ഇദാ റജഅതു ഇലാഹിലി, എൻ്റെ ആ നടത്തത്തിന് അള്ളാഹൻ്റെ അരികിൽ രേഖ സ്ഥിരപ്പെടണം, പ്രതിഫലം സ്ഥിരപ്പെടണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് നടക്കുന്നതിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വാഹനമുണ്ടായിരിക്കെ തന്നെ അവിടെ ദൂരപരിധി പരിഗണിച്ചിട്ടില്ല. ദൂരം എത്രയാണെങ്കിലും ഒരാൾക്ക് ജമാഅത്ത് നടക്കുന്നതിന് നടന്ന് എത്താൻ പറ്റും, പക്ഷെ ദൂരമാണ് എങ്കിലും നടന്നാൽ പറ്റുമോ എത്തുമോ, നടന്നാൽ എത്തുന്ന അവസരമാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അടിസ്ഥാന വിധി നടക്കലാണ് അത്യുത്തമം എന്നതാണ്. അയാൾ വാഹനത്തിൽ പോയാൽ ഈ നടന്ന അതേ പ്രതിഫലം ഉണ്ടാവുകയില്ല. അയാൾക്ക് പ്രതിഫലമുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരാൾ ബൈക്കോടിച്ചു പോയി, അയാളതിനു വേണ്ടി പെട്രോൾ ചെലവഴിക്കുന്നു, ആ ഞമ്മത്ത് ഒരു ഹൈറിൽ ഉപയോഗിക്കുന്നു, അതിനൊക്കെ പ്രതിഫലമുണ്ട്, സംശയമല്ല. പക്ഷെ നടന്നു പോയവൻ്റെ പ്രതിഫലമുണ്ടോ, അതിലേതാ ഉത്തമം, സംശയമല്ല, നടന്നു പോക്കാണ്. അപ്പോൾ ഒരാൾക്ക് ബാങ്ക് കേട്ട ഉടൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അയാൾക്ക് നിസ്കാരം ആരംഭിക്കുമ്പോഴത്തേന് പള്ളിയിലെത്താവുന്ന ദിനക്കാളും ദൂരത്തിലാണ് എങ്കിൽ അല്പം നേരത്തെ പുറപ്പെടേണ്ടി വരും. അപ്പം അങ്ങനെ ഒരാൾ അല്പം നേരത്തെ പുറപ്പെട്ടിട്ടും ഈ നടക്കൽ എന്ന സുന്നത്തിനെ പരിഗണിച്ചൊരാളായിരിക്കെ ഒരു ദിവസം അയാൾക്ക് അങ്ങനെ നേരത്തെ പുറപ്പെടാൻ പറ്റിയില്ല, അന്നയാൾ വണ്ടിയിൽ പോയി എന്ന് വരുമ്പോഴോ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. എന്നും ഒരു അമല് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ട് ചെയ്യാൻ കഴിയാതെ വന്നാൽ ചെയ്തവൻ്റെ കൂലി അയാൾക്ക് ലഭിക്കും. പ്രസ്തുത നന്മ ചെയ്തവൻ്റെ ചെയ്തപ്പോഴുള്ള കൂലി അയാൾക്ക് ലഭിക്കും എന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ അത് പ്രതീക്ഷിക്കാം. കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ എനിക്ക് ജമാഅത്തിന് പള്ളിയിലെത്താമെന്നായിരിക്കെ തന്നെയും നമ്മുടെ ഒരു സൗകര്യം പരിഗണിച്ച് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവിടെ ഉത്തമം എന്തായിരുന്നു, നടന്നു പോക്കായിരുന്നു. നമ്മൾ അതിൽ നിന്നും നടന്നു പോകുക എന്നതിന് പകരം വാഹനം ഉപയോഗിച്ചു എന്നാവുമ്പോൾ താരതമ്യേന അതിൻ്റെ പ്രതിഫലം ഏറ്റവും വ്യത്യാസമുണ്ടാവും, പ്രതിഫലത്തിൽ കുറവുണ്ടാവും എന്നതാണ് മനസ്സിലാക്കേണ്ടത്.
3: ബാങ്ക് കൊടുക്കുമ്പോൾ ചെവിയിൽ കൈവെക്കണം. അതുപോലെ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ പറയുമ്പോൾ ഇടത്തും വലത്തും തിരിയണോ? പ്രാമാണിക വിധി എന്ത് എന്നാണ്.
7: അബു ജുഹൈഫ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഅയ്തു ബിലാലൻ യുഅദ്ദിനു വയദൂറു വയുത്ബി ഫാഹു ഹാഹുന വഹാഹുന എന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും മുഖം തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു, അദ്ദേഹം ബാങ്ക് വിളിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് അബൂ ജുഹൈഫ റളിയല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. വഇസ്ബഅഹു ഫീ ഉദനൈഹി, അദ്ദേഹത്തിൻ്റെ ഇരുവിരലുകൾ ചെവികളിൽ വെക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഇമാം അഹമ്മദ് അബൂദാവൂദ് തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുസന്നിധിയിൽ ബിലാൽ റളിയല്ലാഹു ചെയ്തിട്ടുള്ള ഈ കാര്യം അതേപോലെ തന്നെ ഹയ്യാലു സ്വലാ ഹയ്യാൽ ഫല എന്നതിൽ ഇടതു ഭാഗത്തേക്കും വലതുഭാഗത്തേക്കും തിരിയുന്നതൊക്കെ സുന്നത്തായി സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വിരലുകൾ ബാങ്ക് വിളിക്കുമ്പോൾ ചെവിയിൽ

0: ഉണ്ടായാൽ അത് വീടുന്നുള്ളതാണ്. എന്നാൽ പൂർണതയും ഏറ്റവും ഉത്തമവും പുരുഷൻ മൂന്ന് വസ്ത്രത്തിൽ, മൂന്ന് തുണിയിൽ, ലഫീഫ്, അതിൽ പൊതിയുക എന്നുള്ളതാണ് പുരുഷൻ. സ്ത്രീയോ? സ്ത്രീ അഞ്ച് വസ്ത്രങ്ങളിൽ കഫൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അഞ്ച് വസ്ത്രങ്ങളിൽ ഒരു മുണ്ട്, ഉടുമുണ്ട്, പിന്നെ ഒരു ഹിമാർ, മുഖമക്കന, പിന്നെ ഒരു ഖമീസ്, ഖമീസ് എന്നുണ്ടെങ്കിൽ കുപ്പായം, നീളം കുപ്പായം, അതേപോലെ രണ്ട് ലഫീഫ് എന്ന് പറഞ്ഞാൽ പൊത, രണ്ട് പൊത. ഇതാണ് അതിനുവേണ്ടത്, ഏറ്റവും ഉത്തമമായത്. ഈ ഖമീസിൻ്റെ സ്ഥാനത്ത് ഒരാൾ നിസ്കാര കുപ്പായം ഒരു സ്ത്രീക്ക് ധരിപ്പിച്ച് എങ്കിൽ, ഒരു ജനാസക്ക്, സ്ത്രീയുടെ ജനാസക്ക് നിസ്കാര കുപ്പായം ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖമീസ് അത് മതി. ഇനി നിസ്കാര കുപ്പായമല്ല, മുണ്ട്, പിന്നെ ഖമീസ്, സാദാ ഖമീസിൻ്റെ വലിപ്പത്തിൽ ഉള്ള ഒരു പിന്നെ കുപ്പായം, മുഖമക്കന, പിന്നെ രണ്ട് ലഫാഫ പൊതയാണെങ്കിൽ അതും മതി. അത് പൂർണ്ണതയാണ്, ഏറ്റവും ഉത്തമമാണ്. ഇനി ഒരു തുണിയിൽ തന്നെ പൊതിഞ്ഞ് കഫൻ ചെയ്താലും നിർബന്ധം വീടും എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: അസർ നിസ്കാര ശേഷം മഗ്രിബിന് മുമ്പ് വേറെ നിസ്കാരം പാടില്ല എന്ന് പീസ് റേഡിയോയിൽ നിന്നും കേട്ടു. അങ്ങനെയെങ്കിൽ മഗ്രിബിന് മുമ്പ് പള്ളിയിലെത്തിയാൽ തഹിയത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്.
2: പള്ളിയിൽ ഏതു സമയത്ത് നമ്മൾ കയറിയാലും തഹിയത്ത് നിസ്കരിക്കുക എന്നത് അത് വലിയ സുന്നത്തായ കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ തഹിയത്ത് നിസ്കരിക്കൽ വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെപ്പോലും കാണാൻ സാധിക്കും. എന്നാൽ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രബലമായ സുന്നത്താണ് എന്നത് തന്നെയാണ്. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിസ്കരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഐച്ഛികമായ നിസ്കാരങ്ങളാണ് ആ സമയത്ത് പ്രത്യേകമായി വിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് കാരണങ്ങളുള്ള നിസ്കാരമാണ്, അതുപോലെ തന്നെ നിർബന്ധ നിസ്കാരമാണ്, അതൊക്കെ നിർവഹിക്കുന്നതിൽ വിരോധമില്ല എന്നതു തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തഹിയത്തുൽ മസ്ജിദ് എന്നതൊരു കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരമായതുകൊണ്ട് ആ സമയത്ത് നിസ്കരിക്കുവാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് നമ്മൾ നിസ്കരിക്കാതെ അവിടെ നിൽക്കുകയാണ്, ബാങ്ക് ഉടനെ വിളിച്ചു, എന്നാൽ അവൾ മഗരിബിൻ്റെ തൊട്ടു മുമ്പ് ഉള്ള രണ്ടു റക്കാത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്കതോടുകൂടെ തന്നെ തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുക തന്നെ ചെയ്യുമെന്നതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി മഗരിബിൻ്റെ മുമ്പിലുള്ള രണ്ടു റക്കാത്ത് നിസ്കരിക്കാൻ സമയമുള്ള പള്ളിയല്ല എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഗരിബ് നിസ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയും തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ഫോട്ടോ പ്രദർശിപ്പിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഫോട്ടോ ഉള്ള ട്രോഫികൾ ഷോക്കേസിൽ വെക്കുന്നതിൻ്റെ വിധി എന്ത്? ഇത്തരത്തിൽ ട്രോഫികളിലെ ഫോട്ടോയുടെ മേൽ സ്റ്റിക്കർ ഒട്ടിച്ച് അത് ഹൈഡ് ചെയ്ത് ഷോക്കേസിൽ വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു, അതാണ് ചോദിക്കാൻ കാരണം എന്നാണ്.
3: സത്യത്തിൽ വീട്ടിൽ കയറി വരുന്ന ഭാഗത്ത് തൻ്റെ മഹത്വം വിളിച്ചോതുന്ന സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും ട്രോഫികളുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചെറിയ ഒരു അഹങ്കാരത്തിൻ്റെ ലാഞ്ചന കാണുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. എൻ്റെ കഴിവ്, എൻ്റെ പ്രാപ്തി, എൻ്റെ യോഗ്യത, ഞാൻ ഇന്ന മഹത്വമുള്ളവനാണ് എന്ന വിളിച്ചറിയിക്കൽ, അതൊരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് നീങ്ങരുത് എന്ന് ഉപദേശിക്കുകയാണ്. രണ്ടാമതായി, ഫോട്ടോ ഉള്ള വസ്തുക്കൾ വീട്ടിൽ നിന്നും പരിപൂർണമായി നാം ഒഴിവാക്കണം. അത് കലണ്ടറിൽ കാണുന്ന ജീവനുള്ള വസ്തുക്കളുടെ, ജീവികളുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ ഫോട്ടോ ആയിരുന്നാലും, ഇനി അതല്ല ഈ രൂപത്തിൽ നേരിട്ട് തന്നെ ഫോട്ടോ എടുത്ത് മരണപ്പെട്ടുപോയ ആളുകളുടെ ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിക്കലായിരുന്നാലും എല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ മലക്കുകൾ അത്തരം രൂപങ്ങളുള്ള, ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീൽഡുകളിലും ട്രോഫികളിലുമൊക്കെ അത്തരം ഫോട്ടോകൾ വെക്കാതിരിക്കുക. അവ ഒന്നുകിൽ അതിൻ്റെ തല മുറിച്ച് കളയുകയോ ആ ഭാഗം മറച്ചു വെക്കുകയോ മറ്റുവല്ല സ്റ്റിക്കറും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആലം.
1: കോളർ ഇല്ലാത്ത ടീഷർട്ട്, അതായത് പിരടി കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിസ്കരിക്കാൻ പാടുണ്ടോ എന്നാണ്.
4: ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കോളറില്ലാത്ത ഷർട്ട് ഇട്ട് നിസ്കരിച്ചാൽ പറ്റുമെന്നാണ്? പറ്റും. നമസ്കരിച്ചാൽ പറ്റുന്നതാണ്. അഥവാ നമ്മുടെ ചുമലിലാണ് ഒരു വസ്ത്രം വേണ്ടത്. അപ്പോൾ ടീഷർട്ടാണെന്നുണ്ടെങ്കിലും ചുമല് മറയുന്നുണ്ടല്ലോ. ആത്തിഖ് എന്നാണ്, ആത്തിഖ് എന്ന് പറഞ്ഞാൽ ചുമലാണ്. ചുമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ പിരടിയല്ല മറക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട്

0: ചുമൽ മറയുന്ന ടീഷർട്ടാണ് എങ്കിലും മറ്റുമൊക്കെ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്.
1: നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തണോ എന്നാണ്.
2: നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുവെന്ന് പ്രത്യേകമായി ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കൽ പ്രത്യേക സുന്നത്താണ് എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് ശരിയല്ല, അത് ഒരു പക്ഷേ ബിദ്അത്തായി പോലും മാറും. അവിടെ കൈ ഉയർത്താതെ പ്രാർത്ഥിക്കലാണ് ഏറ്റവും അഭികാമ്യം. അതേസമയം ദുആയുടെ പൊതുവായ മര്യാദ പറഞ്ഞ കൂട്ടത്തിൽ കൈ ഉയർത്തുക എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി ഹദീസിൽ കാണാം, അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകളെ വെറും കൈയായി മടക്കൽ അള്ളാഹുവിന് ലജ്ജയാണ് എന്ന ഹദീസുണ്ട്. അതുപോലെ ആകാശത്തെ കൈ നീട്ടി യാറബ്ബി എന്ന് പറയുന്ന ആളുകൾ, ഹറാമത്ത് നിന്ന് ഹറാമ കുടിച്ച് ഹറാമിൽ മുങ്ങിക്കുളിച്ച ആളുകൾ, അവർക്കെങ്ങനെ ഉത്തരം കിട്ടുമെന്ന ഹദീസുണ്ട്. അതൊക്കെ അടിസ്ഥാനത്തിൽ ദുആയുടെ പൊതുവായ മര്യാദയാണ് കൈ ഉയർത്തുക എന്നത്. അത് ഏത് സമയത്തും ആവാം. എന്നാൽ നമസ്കാര ശേഷമോ ഞാൻ അല്ലാത്ത സമയത്തുള്ള ഒരു ദുആയിൽ അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കലാണ് സുന്നത്ത് എന്ന് ധരിക്കണമെങ്കിൽ അതിന് പ്രമാണം ആവശ്യമുണ്ട്. അതില്ലാത്തത്തോളം കാലം ആ സമയത്ത് പ്രത്യേകം സുന്നത്ത് എന്ന നിലയ്ക്ക് നമുക്ക് ഉയർത്താൻ അനുവാദമില്ല. അത് ഒഴിവാക്കലാണ് ഖൈർ. അല്ലാഹു അഅലം.
1: അബായ നെറ്റി മൂടുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി നിലത്ത് തൊടാതെ പോകുമെങ്കിൽ അത് ശരിയാണോ എന്നാണ്.
3: നമസ്കാരത്തിൽ സുജൂദിൻ്റെ അവയവങ്ങൾ അത് നിലത്ത് തട്ടണം എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അത്തി അഉളുമിൻ, ഏഴ് അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ അവയവങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചത് നെറ്റിയും മൂക്കും അടക്കം ഒന്ന്, രണ്ട് കൈപ്പത്തികൾ, രണ്ട് കാൽമുട്ടുകൾ, അതേപോലെ രണ്ട് കാൽപാദങ്ങളുടെ വിരലിൻ്റെ അറ്റമല്ല അതിൻ്റെ അടിഭാഗം, ഇങ്ങനെയാണ് അവയവങ്ങൾ. പക്ഷെ അത് ഡയറക്റ്റ് നേരിട്ട് നിലത്ത് തട്ടണോ വേണ്ട എന്നതാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും കാൽമുട്ട് നമസ്കാരത്തിൽ നേരിട്ട് തട്ടിക്കാൻ പറ്റില്ലല്ലോ, അവിടെ വസ്ത്രമുണ്ടാകും. അപ്പോൾ കാൽമുട്ടിൻ്റെ ഭാഗം ഓട്ടയാക്കി സുജൂദ് ചെയ്യേണ്ടതില്ലാത്തതുപോലെ സോക്സ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ കാലിൻ്റെ വിരൽ തലപ്പുകളും നിലത്ത് മുട്ടിക്കാൻ, വിരലിൻ്റെ അടിഭാഗം നിലത്ത് തട്ടിക്കാൻ കഴിയാതെ വരും. അതേപോലെ കയ്യുറ ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ കൈപ്പത്തി നിലത്ത് തട്ടിക്കാതെ നമസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് മുടിയോ അല്ലെങ്കിൽ വസ്ത്രമോ ഉണ്ടായി എന്നുള്ളതിനാൽ അത് നിലത്ത് തട്ടാതിരുന്നു എന്നുള്ളത് കൊണ്ട് നമസ്കാരത്തിന് ദോഷകരമായി ബാധിക്കുന്നതല്ല. പരമാവധി നമുക്ക് നേരിട്ട് തട്ടാൻ പറ്റുന്ന ഭാഗങ്ങൾ തട്ടിക്കുക എന്നല്ലാതെ. മാത്രമല്ല, ഈ വിഷയത്തിൽ അതിര് കടന്നു പോയിട്ടാണ് ഷിയാക്കളുടെ രീതി കാണുവാൻ സാധിക്കുന്നത്. അവർ വായിൽ തന്നെ നിസ്കരിക്കൂല, കാർപ്പറ്റ് സജ്ജാദ അതിൽ നിസ്കരിക്കാതെ നിലത്ത് അവർ നമസ്കരിക്കും. അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്നിടത്ത് പ്രത്യേകമായ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് അവർ മഹത്വം കൽപ്പിക്കുന്ന കർബലയിൽ നിന്നെടുത്തതാണ് എന്ന് പറയുന്ന ചില കല്ലുകൾ കൊണ്ട് നടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊന്നും ഒരു തശദ്ദുദ്, ഒരു തീവ്രത, ഒരു അതിര് കവിച്ചൽ നമുക്ക് വേണ്ടതില്ല. നമുക്ക് അനുവദനീയമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കാം. അപ്പോൾ ആ അവയവങ്ങൾ നിലത്ത് തട്ടണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തുണിയില്ലാതെ വസ്ത്രം മാറ്റിയിട്ട് തട്ടണം എന്നത് താല്പര്യമല്ല. ആ അവയവങ്ങൾ വസ്ത്രത്തോടുകൂടി തന്നെ തട്ടിയാൽ മതിയാകുന്നതാണ്.
1: അയൽപക്കത്ത് താമസമില്ലാത്ത പറമ്പിലെ ചക്കയും മാങ്ങയും പപ്പായയും എല്ലാം അവരുടെ അനുവാദം കൂടാതെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്.
4: വഴിവക്കിൽ നിന്നും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇത്തരം ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ കീഴിലുള്ള നിയന്ത്രണത്തിലുള്ള ഇത്തരം ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ തീർച്ചയായും അയാളുടെ അനുവാദം വാങ്ങൽ അനിവാര്യമാണ്. ലാ യഹില്ലു മാ ലം ബിഇ മുസ്ലിമിൻ ഇല്ലാ ബിത്വീബി നഫ്സി, ശുദ്ധിയോടുകൂടിയല്ലാതെ ഒരാളുടെ ധനം ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്നിരിക്കുന്നത്.
5: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
6: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും? ആരുത്തരം നൽകും? മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അടുത്തത് നമുക്കൊരു ഇമ്പമാർന്ന ഒരു ഗാനം കേൾക്കാം. സ്വരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആറടി മണ്ണിൻ്റെ ജന്മികളല്ലോ എന്ന ഒരു പാട്ടുമായി സ്വരം.

0: മാഷാല്ല. സംഗീതത്തിൻ്റെ സംഗീത ഉപകരണം കണ്ടും അകമ്പടിയില്ലാതെ തട്ടുപൊളിപ്പൊന്നുമില്ലാത്ത അല്ലേ, അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയല്. അതില്ലാത്തൊരു നല്ല പാട്ടാണ് കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന,
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി പൂമരത്തണലിൽ കുരുന്നുകൾക്ക് അറിവ് പകരാൻ പീസ് റേഡിയോ ഒരുക്കിയ പൂമരത്തണലിൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാനനായ അൽ ഫഹദ് പൂന്തുറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂമരത്തണലിലെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധീരനായ, ശൂരനായ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് പറഞ്ഞു വന്നത്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച കഥയാണ് നമ്മളെല്ലാവരും കേട്ടതും. കൂട്ടുകാരെ, ദിവസങ്ങൾ കഴിയുന്തോറും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള, അറിയാലോ, കഴിഞ്ഞ എപ്പിസോഡിൽ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു, ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാൻ അവിടുത്തെ ഖുറൈശികളായ ആളുകൾ തയ്യാറായിരുന്നു. അവർ സദാസമയം അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. കൂടുതൽ അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഇസ്ലാം മതത്തിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നതിന് ശേഷം ഇസ്ലാമിന് ശക്തി പ്രാപിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടുകൂടി അവർ രഹസ്യമായി സംഘങ്ങളായിക്കൊണ്ട് മദീനയിലേക്ക് പോയൊരു കഥയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ഇസ്ലാമിനെതിരുള്ള, മുസ്ലിങ്ങൾക്കെതിരുള്ള അക്രമങ്ങളും പ്രയാസങ്ങളും ഏറെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അനുവാദത്തോടുകൂടി അവർ രഹസ്യമായി ചെറിയ ചെറിയ സംഘങ്ങളായിക്കൊണ്ട് അവർ മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഹിജ്റ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെട്ടു. ഹിജ്റ പോകുന്ന പലരെയും ശത്രുക്കൾ തടയാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവരിൽ ഒരാൾക്ക് പോലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. മദീനയിലെത്തി ഓരോ മുഹാജിറുകൾക്കും മദീനക്കാരായ അൻസാരികളിൽ നിന്ന് പ്രവാചകൻ സഹോദരങ്ങളെ നിശ്ചയിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉത്ബത്ത് ബിൻ മാലിക്കിനെയായിരുന്നു സഹോദരനായി ലഭിച്ചിരുന്നത്. മദീനയിലെത്തിയ ഓരോ മുഹാജിറുകൾക്കും മദീനക്കാരായ അൻസാരികളിൽ നിന്ന് ഓരോ സഹോദരങ്ങളെ നിശ്ചയിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയത് ഉത്ബത്ത് ബിൻ മാലിക്കിനെ ആയിരുന്നു സഹോദരനായിട്ട് ലഭിച്ചിരുന്നത്. മദീനയിൽ മുസ്ലിങ്ങൾ വളർന്നു, ആളുകളുടെ എണ്ണം കൂടി. അപ്പോൾ നമസ്കാരത്തിലേക്ക് അവരെ വിളിക്കേണ്ട രൂപത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുമായി കൂടി ആലോചിച്ചു. ക്രിസ്ത്യാനികളെപ്പോലെ മണിയടിക്കുന്ന സമ്പ്രദായമോ അല്ലെങ്കിൽ ജൂതരെപ്പോലെ കുഴലൂതുന്ന സമ്പ്രദായമോ ആവണം ആവാമോ എന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു താൻ കണ്ടതായ ഒരു സ്വപ്നത്തെ അടിസ്ഥാനമാക്കി മുസ്ലിങ്ങളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ ആക്കിക്കൂടെയോ എന്ന് ചോദിച്ചു. അങ്ങനെ സമയമാകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നമസ്കാരത്തിലേക്ക് ബാങ്ക് വിളിക്കുന്നതിന് കൽപ്പിക്കുകയും ഇസ്ലാമിൽ ബാങ്ക് വിളിക്കുന്ന രൂപം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കൂട്ടുകാരെ, ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം മതം സ്വീകരണത്തിന് ശേഷം മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പള്ളി നിർമ്മിക്കുകയും അങ്ങനെ അവിടെ നിന്ന് ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച് ഉമർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായമായിരുന്നു എന്ത്, ഒരാളെ അതിനുവേണ്ടി നിശ്ചയിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുനെ ഏൽപ്പിക്കുകയും ബാങ്ക് വിളിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബാങ്ക് വിളിക്കുന്ന രൂപം ആരംഭിക്കുകയും ചെയ്തു. ഇസ്ലാം സ്വീകരണം മുതൽ മരണം വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുപ്രധാന സംഭവങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്നു. എല്ലാ പ്രധാന കാര്യങ്ങളിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യത്തെക്കുറിച്ച് ഏകാഭിപ്രായക്കാരായാൽ ഞാൻ അതിനെ എതിർക്കില്ല. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ നമുക്കെന്താ മനസ്സിലായത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾക്ക്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യത്തെക്കുറിച്ച് ഏക അഭിപ്രായക്കാരായാൽ ഞാനതിനെ എതിർക്കില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെയധികം ദാനശീലനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇനി നോക്കൂ കൂട്ടുകാരെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറ്റൊരു സുപ്രധാനമായൊരു കാര്യമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഏറെ ദാനശീലനായിരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് കൂട്ടുകാരെ ഇനി പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. തൻ്റെ വിധവയായ മകൾ ഹഫ്സയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു നൽകിയതോടെ ആ ബന്ധം കൂടുതൽ ശക്തമായി. ഇസ്ലാമിലെ സുപ്രധാനമായ യുദ്ധങ്ങളായ ഏതൊക്കെ യുദ്ധങ്ങളാണ് കൂട്ടുകാർക്ക് അറിയുന്നത്? ആ ബദർ, ഉഹദ് തുടങ്ങിയവയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. തൻ്റെ സമ്പത്തും ശരീരവും ഇസ്ലാമിനു വേണ്ടി ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിൻ്റെയും സംരക്ഷകനായി യുദ്ധക്കളത്തിൽ സധൈര്യം നിലകൊണ്ടു. ഹിജ്റ 7 വർഷം നടന്ന ഖൈബർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഖൈബർ ഭൂമി മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. അവിടത്തെ കൃഷി ഭൂമി സൈനികർക്ക് വീതിച്ചു കൊടുത്ത കൂട്ടത്തിൽ സമഗ് എന്ന സ്ഥലം ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. ആ സ്ഥലത്തെ കഥയാണ്. ആ സ്ഥലം ഒന്നടങ്കം അദ്ദേഹം ഇസ്ലാമിന് വഖുഫ് ധർമ്മദാനം ചെയ്തു. ഇസ്ലാമിൽ പ്രയോഗത്തിൽ വന്ന ആ ആദ്യത്തെ വഖുഫായിരുന്നു അത്. കൂട്ടുകാരെ, ആ സ്ഥലത്തെ ഇസ്ലാമിന് വേണ്ടി ധർമ്മം ദാനം ചെയ്ത ഉമർ റളിയല്ലാഹുവിന് കിട്ടിയ സ്ഥലം ഇസ്ലാമിന് വേണ്ടി ആദ്യം എന്തു ചെയ്തു? ഉമർ റളിയല്ലാഹുവിന് കൊടുത്തു. എന്നിട്ട് തൻ്റെ ശരീരത്തെക്കാളേറെ സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത ഉമർ റളിയല്ലാഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് പറയുന്നവരെയെല്ലാം ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹുവിന് കോപാകുലനായി. ഇത് കണ്ട് അവിടെ എത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഖുർആനിൽ നിന്ന് ഒരായത്തോതി ജനങ്ങളെ ശാന്തമാക്കാൻ ശ്രമിച്ചു. കൂട്ടുകാരെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കൂട്ടുകാരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നെന്നറിയോ? തൻ്റെ ശരീരത്തെക്കാളേറെ, തന്നെക്കാളേറെ, ജീവിതത്തിലേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന വാർത്ത ഉമർ റളിയല്ലാഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ധീരനായ ശൂരനായ ഉമർ റളിയല്ലാഹുവിനു തകർന്നുപോകുന്ന ഏറെ പ്രയാസം സഹിക്കവയ്യാതെ നിൽക്കുന്ന ആ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയോ? അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചെന്നുള്ള വാർത്ത കേൾക്കുമ്പോ ഊരിപ്പിടിച്ച വാളുമായി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു കുതിരപ്പുറത്തു പാഞ്ഞു വന്നു. വാളുറയിൽ നിന്നൂരിയാൽ ഒരുത്തന്റെ തല കൊയ്യാതെ വാളുറയിലേക്ക് വെക്കാത്ത ഉമർ റളിയല്ലാഹു അൻഹു നോക്കുകൂട്ടുകാരെ, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ ഉമർ പറഞ്ഞു, എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നവനെ വെച്ചേക്കില്ല എന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഊതിപ്പിടിച്ച വാളുമായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ പ്രയാസത്തിൽ വിഷമത്തിൽ വിഷമത്തിൻ്റെ ആ മൂർധന്യ അവസ്ഥയിൽ സഹിക്കവയ്യാതെ കോപം പിടിച്ചു നിർത്താനാവാതെ നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടി കരയുന്നത് പോലെ കൊച്ചുകുഞ്ഞു കരയുന്നത് പോലെ പ്രയാസപ്പെട്ട സന്ദർഭം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വാർത്തയറിഞ്ഞ് ഓടി അവിടെ സംഭവ സ്ഥലത്തെത്തുമ്പോൾ കാണുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ രംഗമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ ഖുർആൻ എടുത്തും അതിൽ നിന്നൊരു വചനമോതി എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശാന്തനാക്കുകയും ആ കയ്യിൽ നിന്ന് വാള് നിലം പതിക്കുകയും മുട്ടുകുത്തുകയും അങ്ങനെ ഇരുന്ന് കരയുകയും ചെയ്ത സഹിക്കവയ്യാതെ കരയുകയും ചെയ്ത എല്ലാവർക്കും സമാധാനമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി ആയത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹും ശാന്തനായി. താൻ അളവറ്റ് സ്നേഹിച്ച പ്രവാചകൻ തന്നെ വിട്ടു പിരിഞ്ഞു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ഉൾക്കൊണ്ടു. പിന്നീടൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഓർത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് അബൂബക്കറിൽ നിന്ന് ആ ആയത്ത് ഓതിക്കേട്ടതും എന്റെ കാലുകൾ തളർന്നുപോയി. ഞാൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതോടെ എന്റെ പ്രവാചകൻ മരണമടഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അദ്ദേഹത്തിന് ഏറെ വേദനയുണ്ടാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം മുസ്ലിം സമൂഹത്തിൻ്റെ നേതാവായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്ത കാര്യത്തിലും ഉമർ റളിയല്ലാഹു അൻഹു മുഖ്യ പങ്ക് വഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ മുൻഗണനകൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഖലീഫയായി നിയമിക്കാൻ ഏറ്റവും യോഗ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്നും അദ്ദേഹം എല്ലാവരെയും ബോധ്യപ്പെടുത്തി. ആദ്യമായി ഖലീഫയ്ക്ക് ബൈഅത്ത് ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു. വളരെ ചെറിയ ഒരു കാലയളവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തിയത്. ആ നാളിൽ ഖലീഫയുടെ പ്രമുഖ ഉപദേശകരിൽ ഒരാളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ യമാമ യുദ്ധത്തിന് ശേഷം ഖുർആൻ ക്രോഡീകരിക്കാനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചതും ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. കൂട്ടുകാരെ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കഥയിൽ നിന്ന്. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഖലീഫയായി ആദ്യം നിയോഗിക്കപ്പെടുന്നത് പ്രവാചകന്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. കുറഞ്ഞ കാലം ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തിയതും. ആ ഖലീഫയുടെ ഉപദേശകരിൽ ഒരാളായിരുന്നു നമ്മുടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവെന്നും, അതുപോലെ തന്നെ ഖുർആൻ ക്രോഡീകരിക്കുന്നതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചതും അതിന് മുഖ്യധാരയിലുണ്ടായിരുന്നതും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗിയായി കിടപ്പിലായ സമയത്ത് തന്നെ മറ്റു പ്രമുഖ സ്വഹാബിമാരുമായി കൂടിയാലോചിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേര് നിർദ്ദേശിക്കുകയുണ്ടായി. മുസ്ലിങ്ങൾക്ക് ഒന്നടങ്കം അത് അംഗീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണത്തെ തുടർന്ന് മസ്ജിദുന്നബവിയിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സംസാരിച്ചു: കൂട്ടുകാരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണത്തിന് മുമ്പ് ഖലീഫയായി ബൈഅത്ത് ചെയ്തത് നമ്മുടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മസ്ജിദ് നബവിയിൽ വച്ച് ഖലീഫ ഉമർ ഇങ്ങനെ അഭിസംബോധന ചെയ്തു, ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി: സഹോദരങ്ങളെ, എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഞാൻ ഖുർആനിൽ നിന്നും മാർഗോപദേശം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മാതൃക പിൻപറ്റുകയും ചെയ്യുമെന്നും അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. കൂട്ടുകാരെ, വളരെ പ്രയാസത്തോടെ വിഷമത്തോടെ കൂടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ എന്ന സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഞാൻ ശരിയായ പാത പിൻപറ്റുന്ന കാലം നിങ്ങൾ എന്നെ പിൻപറ്റുക. ഞാൻ ശരിയായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയാൽ ഞാൻ വഴിവഴക്കാതിരിക്കാൻ നിങ്ങൾ എന്നെ തിരുത്തുകയും ചെയ്യുക. ഉമർ റളിയല്ലാഹു അൻഹു തുടർന്നോ: ഖുർആൻ പാരായണം ചെയ്യുക, അതിൽ നിന്ന് അറിവ് കരസ്ഥമാക്കുക. കൂട്ടുകാരെ, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന സമയത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ് ഖുർആൻ പാരായണം ചെയ്യുക. നമ്മൾ എത്ര പേര് എപ്പോഴൊക്കെ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്? നമ്മുടെ സ്വഹാബി വര്യൻ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് അറിവ് കരസ്ഥമാക്കാനും അതുകൊണ്ട് പ്രവർത്തിക്കാനും പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഖുർആനിൻ്റെ അനുയായികളായി തീരാൻ സാധിക്കും. നിങ്ങൾ എന്നെ വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. കാരണം ആത്മപരിശോധന നിങ്ങളുടെ വിചാരണ എളുപ്പമാക്കി തീർക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് കൊണ്ടുവരപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ ഒരുങ്ങുക. അന്നേ ദിവസം നിങ്ങളുടെ ഒരു രഹസ്യവും മൂടിവെക്കാനാവില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന സമയത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശങ്ങളാണ് കൂട്ടുകാരെ ഇതെല്ലാം. ആ ഉമർ റളിയല്ലാഹുവിൻ്റെ ഉപദേശങ്ങൾ നമ്മളും സ്വീകരിക്കണം. കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യണം. സ്വന്തമായി നമ്മൾ ആത്മപരിശോധന നടത്തണം. നാളേക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് പടച്ച റബ്ബിൻ്റെ അടുത്ത് പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? ആലോചിച്ച് നോക്കണം. ഇൻഷാ അല്ലാഹ് ഖലീഫ ഉമറിനെക്കുറിച്ചും ഖലീഫ ഉമറിൻ്റെ ഭരണത്തെക്കുറിച്ച്, ഭരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന കഥകളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കേൾക്കാം, കാണാം, കേൾക്കാം, പഠിക്കാം, മനസ്സിലാക്കാം, ജീവിതത്തിൽ പകർത്താം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഒരു യാത്ര. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ പൂമരത്തണലിൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ചാണ് ഇന്നത്തെ പൂമരത്തണലിൽ ശ്രോതാക്കളോടൊപ്പം ബഹുമാന്യനായ അൽ ഫഹദ് പൂന്തറ സംസാരിച്ചത്.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബിസ്മി

0: ഇനി അൽ മിമ്പർ, തെളിവില്ലാത്ത നബിദിൻ ആഘോഷം. തോട്ടശ്ശേരിയറ സലഫി മസ്ജിദിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നടത്തിയ ഖുത്ബയുടെ പ്രക്ഷേപണമാണ് അൽ മിമ്പറിൽ.
1: റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ സാധാരണയായി നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരുപാട് ബിദ്അത്തുകളും അനാചാരങ്ങളും വ്യാപകമായ രീതിയിൽ നടക്കുന്നതായി നാം ഓരോരുത്തരും കാണാറുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിൻ്റെ പ്രവാചകനെ റസൂലായി അംഗീകരിച്ചിട്ടുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആലയെ റബ്ബായിക്കൊണ്ട് വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മനസ്സിലാക്കൽ ഇല്ലാതെ പോകുമ്പോഴാണ് ദീനിൽ ചില ബിദ്അത്തുകൾ ചില ആളുകൾ കടത്തിക്കൂട്ടുമ്പോഴേക്കും അതെല്ലാം ആചരിക്കാനും ആഘോഷിക്കാനുമൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ ദീൻ എന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് കൊണ്ടല്ല ഉണ്ടാവുക. നമുക്കിഷ്ടമുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ ദീനിൽ അള്ളാഹുവിന് ഇഷ്ടമുണ്ടായിക്കൊള്ളണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മുടെ അനിഷ്ടങ്ങളായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമുണ്ടാവുക. പരിശുദ്ധമായ ദീനിൻ്റെ ഏത് കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാലും അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ പറഞ്ഞിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത് അതാണല്ലോ ദീൻ. അതിനപ്പുറത്തേക്ക് കടന്നു പോകൽ ഒരു പക്ഷേ നമുക്ക് താല്പര്യമുണ്ടായിരിക്കാം, നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യവും ഇച്ഛകളും അതായിരിക്കാം, പക്ഷെ അത് ദീനാവുകയില്ല. ചെറിയൊരു ഉദാഹരണം പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ് വിശുദ്ധ ഖുർആൻ, അതിൽ ആർക്കും സംശയമില്ല. ഓതിയാൽ ഒരു ഹറഫിന് 10 കൂലി പ്രതിഫലമുണ്ട്. അത് ഓതണമെന്ന് നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടതും അത് ആരാധന ചെയ്യുന്നത് വളരെയധികം പുണ്യകർമ്മവുമായ ഒരു കാര്യമാണ്. അതിലാർക്കും തർക്കമില്ല. അതേപോലെ തന്നെ നമസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റുക്കുഉം സുജൂദും. അതിലും ആർക്കും തർക്കമില്ല. ഒരു മനുഷ്യന്റെ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വർക്കഉ വസ്ജുദു, നിങ്ങൾ റുക്കുഉ ചെയ്യണം സുജൂദ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച രീതി എന്താ ചോദിച്ചാൽ, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ റുക്കുഉലും സുജൂദിലും ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. തെറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ടും നമ്മുടെ ഹവക്കനുസരിച്ചുകൊണ്ടും ഇച്ഛക്കനുസരിച്ചുകൊണ്ടാണ് മതമുണ്ടാക്കപ്പെടുന്നത് എങ്കിൽ അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സുജൂദിലും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിന് പകരമായിക്കൊണ്ട് പരാമർശിക്കപ്പെട്ട റുക്കുഉലുമാണ് നമ്മൾ ഖുർആൻ ഓതുക. പക്ഷെ പ്രവാചകൻ ഇന്നി നുഹീതു അൻ അഖ്റഅ ഫിർ റുക്കുഇ വസുജൂദ്, റുക്കുഉലും സുജൂദിലും ഖുർആൻ ഓതുന്നത് എന്നോട് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണത്? അത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ദീൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഖുർആനല്ലേ നല്ലതല്ലേ? ഓതിയാൽ പുണ്യമുള്ള കാര്യമല്ലേ? റുക്കുഉവിന് എന്താ കുഴപ്പം? സുജൂദിന് എന്താ കുഴപ്പം? ആ ചോദ്യങ്ങളെല്ലാം അസ്ഥാനത്താണ്. അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ പഠിപ്പിച്ചത് അതാണ് ദീൻ. പ്രവാചകൻ എന്താണ് കാണിച്ചത് അതാണ് ദീൻ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന സുപ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറയും, ലൂക്കാന ദീനു ബിർറഅ്യ്, ഒരു മനുഷ്യന്റെ ബുദ്ധിക്കനുസൃതമായിക്കൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ് ദീൻ തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ ലക്കാന ബാത്തിനിൽ ഖദമൈനി അഹഖു ബിൽ മസ്മിൻ ളാഹിരിഹിമ, ഒരു മനുഷ്യന് ഖുഫ ധരിച്ചാൽ ആ ഖുഫമേൽ തടവേണ്ടത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആ തടവേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതിൻ്റെ പുറമെ തടവാനാണ്, അടിഭാഗം തടവാനല്ല. എന്ന് നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ പാദരക്ഷ ധരിച്ചാൽ ആ പാദരക്ഷയുടെ പുറമെയുണ്ടാകുന്ന ചളിയേക്കാളും ചേറിനേക്കാളും പൊടിയേക്കാളും കൂടുതൽ നജസുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ അടിഭാഗത്താണ്. അപ്പൊ തടവേണ്ട ദിവസത്തിൽ അടിഭാഗത്തായിരുന്നു. പക്ഷെ പ്രവാചകൻ പഠിപ്പിച്ചത് പക്ഷെ പ്രവാചകൻ തടവാൻ പറഞ്ഞതും പ്രവാചകൻ തടവിയതായിക്കൊണ്ട് ഞാൻ കണ്ടതും അതിൻ്റെ മുകൾ ഭാഗത്താണ്. അപ്പൊ മുകളിലേക്കാൾ നല്ലത് തടവാൻ നല്ലത് അടിയല്ലെന്ന് ചോദിച്ചാൽ അവിടെ തടവാൻ പാടില്ല. കാരണം അങ്ങനെയല്ല പ്രവാചകന്റെ ദീൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലത്തെ എത്ര ചോദ്യം ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും തന്റെ അഭിഷ്ടങ്ങൾക്കനുസരിച്ച് തന്റെ ഇച്ഛകൾക്കനുസരിച്ചും തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും ദീനിൽ മാറ്റം വരുത്താൻ പറ്റുമോ? അങ്ങനെയായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം മാറ്റം വരുത്തി ഖിബ്ലയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി വന്ന് നമസ്കാരം തുടങ്ങി. അതിനു മുമ്പും നിർബന്ധമല്ലാത്ത നമസ്കാരങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ എവിടേക്ക് ഇതിനെ നമസ്കരിച്ചത്? മക്കയിലുള്ള കഅബാലയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പോലും പ്രവാചകൻ നമസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലുള്ള ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്ന് 16 മാസത്തോളം, ഏകദേശം ഒരു 1.5 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നിസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, കൊതി ഉണ്ടായിരുന്നു കഅബയിലേക്കൊന്ന് ഖിബ്ല മാറാൻ. പക്ഷെ പ്രവാചകന് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുമോ? തന്റെ ഇച്ഛകൾ, പ്രവാചകന്റെ ഇച്ഛകൾ പോലും പ്രവാചകന്റെ ഇഷ്ടങ്ങൾ പോലും പലപ്പോഴും അത് ദീനാകണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയും വഹയും വരണം. അത് വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറിൽ പറഞ്ഞിട്ടുണ്ട്, ഖദിനറാ തഖല്ലുബ വജീക ഫിസ്സമ, നീ ആകാശത്തേക്ക്, താങ്കൾ ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർളാഹ, ഇനി താങ്കൾ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഖിബ്ലയിലേക്ക് താങ്കൾ നാം മാറ്റാൻ പോവുകയാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ വഹി വരുന്നത്? അതുകൊണ്ട് ഫവല്ലി വജഹക ശത്റൽ മസ്ജിദുൽ ഹറാം, ഇന്ന് മുതൽ താങ്കൾ നമസ്കാരത്തിൽ തിരിയേണ്ടത് മസ്ജിദുൽ ഹറാമിലേക്കാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അത് മാറ്റാൻ അനുവാദമില്ലാതിരുന്നത്? പ്രവാചകന് പോലും ദീനിൽ സ്വന്തം ഇഷ്ടങ്ങളും അതുപോലത്തെ അനിഷ്ടങ്ങളും തിരികെ കയറ്റാൻ അധികാരമില്ലെന്നിരിക്കെ സഹോദരന്മാരെ, നമുക്കെങ്ങനെയാണ് അതിന് അധികാരവും അതുപോലത്തിന് അർഹതയും ഉണ്ടാവുക? ഇമാം അഹ്ലുസുന്ന ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മുഅ്തസിലി ചിന്താഗതിക്കാരുമായിക്കൊണ്ട് നടത്തിയ ഒരു സംവാദം ചരിത്രത്തിലുണ്ട്. അതിൽ മഹാന ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇദ്ദേഹം ലാലും മുദില്ലുമാണ്, ആളുകൾ വഴിപേപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോ മഹാന ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലെ വിശ്വാസികളുടെ നേതാവ്, യതൂനി ബി ആയത്തിൻ മിൻ കിതാബില്ലാഹി ഔ സുന്ന ബി സുന്നത്തി ഔ ബി സുന്നത്തിൻ മീൻ സുനിന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത ഉജീബഹും ഇലൈഹ. ഇവർ പറയുന്ന വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദം ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ കിതാബ് എന്നൊരു ആയത്ത് നിങ്ങൾ കൊണ്ടുതരണം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിൽ നിന്നൊരു തെളിവ് നിങ്ങൾ തരൂ, എന്നാൽ ഹത്ത ഉജീബഹും ഇലൈഹ, ഞാൻ നിങ്ങൾ പറഞ്ഞ വാദം അംഗീകരിച്ചോളാം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇമാം അഹമ്മദിന്റെ എതിർപക്ഷത്തുള്ള മുഅ്തസിലിയായ മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, എല്ലാം ഖുർആനും സുന്നത്തും ഖുർആനും സുന്നത്തും ഖുർആനും സുന്നത്തും തന്നെ വേണോ? ഇമാം അഹമ്മദിനോട്, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹത്തിന്റെ എതിരാളി ചോദിക്കുക, ഫാൻ തലാ തഖൂൽ ഇല്ലാ മാ ഫീ കിതാബില്ലാഹി വസുന്നത്തി റസൂലി, അള്ളാഹിന്റെ ഖുർആനിലും റസൂലിന്റെ സുന്നത്തിലും ഇല്ലാത്തൊരു വാദങ്ങൾ പറയില്ലേ? അത് മാത്രമേ നിങ്ങൾ പറയുള്ളൂ. എന്താണ് ഇമാം അഹ്ലുസുന്ന കൊടുത്ത മറുപടി? വഹൽ യഖൂമുൽ ഇസ്ലാമു ഇല്ലാ ബിഹിമാ, അതെ, ആ ഖുറാനിലും സുന്നത്തിനും, ആ ഖുറാൻ കൊണ്ടും സുന്നത്തും, ആ ഖുറാനിലും സുന്നത്തിനും തന്നെയാണ് ഇസ്ലാം നിലകൊള്ളുന്നത്.

ബോധിതരായ പ്രവാചകന്റെ സഹാബത്ത് മനസ്സിലാക്കിയത് എന്നുകൂടി പരിഗണിക്കണം, അപ്പോഴാണ് അത് പൂർണ്ണമാകുക. അതിനാണ് സലഫി മനസ്സ് എന്ന് പറയാം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഉടനെ ഒരു വലിയ ഫിത്ന ഉണ്ടായി. എന്തായിരുന്നു ഫിത്ന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി കൊണ്ട് സക്കാത്ത് കൊടുത്തിരുന്ന ചില ആളുകൾ അവർ രംഗത്ത് വന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. സക്കാത്ത് ഞങ്ങൾ കൊടുക്കും, പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കൂല. എന്തായിരുന്നു ആ വാദം പറയാൻ അവർക്ക് തെളിവ്? വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്താണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതിക്കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കൂല എന്ന് സക്കാത്ത് വിരോധികളായ സക്കാത്ത് കൊടുക്കാത്ത മാനുഅ സക്കാത്തിന്റെ ആളുകൾ പറഞ്ഞു. എന്താണ് ആയത്ത്? ഇത് ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സക്കാത്ത് വിരിക്കണമെന്നും പ്രവാചകന് സക്കാത്ത് കൊടുക്കണമെന്നും പറയുന്ന ആയത്താണ് സക്കാത്ത് കൊടുക്കൂല എന്ന് പറയാൻ വേണ്ടി തെളിവാക്കി ഓതിയത്. ഇങ്ങനെയായിരിക്കും പല ആളുകൾക്കും പല കാര്യങ്ങൾക്കും തെളിവായി പിന്നെ ആയത്തുകൾക്ക് ഉദ്ധരിക്കപ്പെടുക. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കനു ലഹും എന്നായിരുന്നു ആയത്ത്. സൂറത്ത് തൗബയിൽ 103-ാമത്തെ ആയത്താണ്. നബി, നിങ്ങൾ അവരിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കണം. ആ സക്കാത്ത് കൊണ്ട് അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു, അതവർക്ക് ശുദ്ധി പിന്നെ അവർക്ക് ശുദ്ധി നൽകുന്നു. അതുപോലെ തന്നെ താങ്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, താങ്കളുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമേകും. ഈ ആയത്തെടുത്തിട്ട് കുറച്ച് ആൾക്കാർ പറയാണ്, പ്രവാചകൻ ആരുടെ പ്രാർത്ഥനയാണോ ഞങ്ങൾക്ക്, ആരുടെ സലാത്താണോ ഞങ്ങൾക്ക് സമാധാനമേകുന്നത്, അദ്ദേഹത്തിന് മാത്രമേ ഞങ്ങൾ സക്കാത്ത് കൊടുക്കുള്ളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ പ്രാർത്ഥന പിന്നെ സലാത്താണെന്ന് അള്ള പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. ഞാനുണ്ട് ഈ സക്കാത്ത് കൊടുക്കണമെന്ന ആയത്താണ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടി ആളുകൾ തെളിവാക്കിയത്. ഇതിനാണ് അഹ്ലു സുന്നത്ത് പറയുന്നത്, ഒരു ഖുർആനും സുന്നത്തും ഓതൽ മാത്രമല്ല, ആ ഖുർആനെയും സുന്നത്തിനെയും എങ്ങനെയാണോ സഹാബത്ത് മനസ്സിലാക്കി ദീനാക്കി മനസ്സിലാക്കിയത് അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇമാം അഹ്ലു സുന്നത്ത് ഇമാം അഹമ്മദ് ഹംബൽ അദ്ദേഹത്തിന് ഉസൂലു സുന്നത്ത് എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥം തുടങ്ങണതിന് എങ്ങനെയാണ് ഉസൂലു സുന്നത്ത് ഇന്ദന, നമ്മുടെ അടുക്കൽ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അത്തമസ്സുക്കു ബിമാ കാന അലൈഹി അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം, പ്രവാചകന്റെ സഹാബത്ത് എന്താണോ ആചരിച്ചത് ദീനായി മനസ്സിലാക്കിയത് അതങ്ങനെ തന്നെ മനസ്സിലാക്കുകയും വൽ ഇഖ്തിദാഉ ബിഹിം ആ സഹാബത്തിനെ പിൻപറ്റുകയും ചെയ്യുക. റസൂലുള്ളാഹിനും സഹാബത്തിനും പിൻപറ്റലാണ്, അതാണ് സഹോദരന്മാരെ ദീൻ എന്ന് പറഞ്ഞാൽ. ആ ദീനിൽ ഉള്ളത് ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ടാവും, ആ ദീൻ ഇല്ലാത്തത് ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ടാകാനും പാടില്ല, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനുമായി കൊണ്ട് അല്ല പറഞ്ഞേക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിക്കും അതുപോലെ നിങ്ങളുടെ ബുദ്ധിക്കും എതിരാകാത്ത കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ദീനിന്റെ കുപ്പായിട്ടെടുത്ത് ഇങ്ങനെ ദീനിന്റെ കുപ്പായങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുത്തോളി എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന് പ്രവാചകൻ നിയോഗിച്ച് അത് പ്രയാസങ്ങളും അതുപോലത്തെ പ്രതിസന്ധികളും ഒക്കെ സഹിച്ച് തരണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്രവാചകനോട് ഒന്ന് പറഞ്ഞ എന്താ, വലൗ തഖവല അലൈന ബഅദല്ല ഖാവീൽ, നബി നിങ്ങളെങ്ങാനും ഞാൻ പറയാത്ത കാര്യം എന്റെ പേരിൽ പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടനാട് ഞാൻ മുറിച്ചു കളയുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് പോലും അള്ളാഹു സുബ്ഹാനഹു കൊടുത്ത നിർദ്ദേശം. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീൻ എന്ന് പറഞ്ഞാൽ ഇത് ഖുർആനിലും സുന്നത്തിലുണ്ടോ നോക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ വിദ്യാർത്ഥികൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത ഈ പുത്തൻ ആചാരങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ആയത്തുകൾ പല ആളുകളും ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പ്രവാചകന്റെ കാലത്തില്ലാത്ത 3 നൂറ്റാണ്ടില്ലാത്ത ഒരു വിദ്യാർത്ഥിന് ഖുറാനിൽ നിന്ന് തെളിവുദ്ധരിക്കുക ഇതേതുപോലെയാണ്? മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖവാരിജികളുമായി കൊണ്ട് യുദ്ധം നടത്തി. ആ ഖവാരിജികൾ വിശുദ്ധ ഖുറാനിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹുവിനെ നേരിട്ടത്. അദ്ദേഹം ആയത്ത് ഇൽ ഹുക്കും ഇല്ലാലില്ല എന്ന ആയത്ത് വിശുദ്ധ ഖുറാൻ 3 സ്ഥലത്ത് അല്ല പറഞ്ഞതാണ്. ഈ ആയത്താണ് അലി റളിയല്ലാഹുവിനു അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ ഇസ്ലാം എന്ന് പുറത്താണ്, കാഫിറുകളാണ്, നഊദു ബില്ല എന്ന് പറയാൻ വേണ്ടി ഈ ആളുകൾ ആയത്തുദ്ധരിച്ചു. അലി റളിയല്ലാഹുവിനു മുമ്പിൽ ആയത്ത് ഓതി കൊടുത്തു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി താങ്കളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. എന്താ അലി റളിയല്ലാഹുവിനു പറഞ്ഞു അങ്ങനെ ആയത്തില്ല എന്നാണോ? ആയത്തുണ്ട് കലിമത്തു ഹഖിൻ, ആയത്തുണ്ട് ആയത്ത് ശരിയാണ്, പക്ഷെ ഉരീദ ബിഹിൽ ബാത്തിൽ, ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമല്ല അവിടെ അള്ള ഉദ്ദേശിച്ചത്. ഈ അർത്ഥമല്ല സഹാബത്ത് മനസ്സിലാക്കിയത്, ഈ അർത്ഥമല്ല പ്രവാചകൻ വിശദീകരിച്ചു തന്നത്. ഇതാണ് ലോകത്തെ എല്ലാ ബിദഅത്തിന്റെ കക്ഷികളോട് നമുക്ക് പറയാനുള്ളത്, കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുള്ളത് തന്നെയാണ്.
പക്ഷെ ആ ആയത്തുകൾക്കൊന്നും അള്ളാഹുവിന്റെ പ്രവാചകനും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും അങ്ങനെ ആശയം മനസ്സിലാക്കിയിട്ടില്ല.

0: സഹോദരന്മാരെ, ദീനിൽ പല കാര്യങ്ങളും മൂന്ന് നൂറ്റാണ്ടിന് ശേഷം കടന്നു വരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഈ മൂന്ന് നൂറ്റാണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഹാബത്ത്, താബിഈകൾ, തബഈ താബിഈകൾ, അതിലാണ് ഇമാമിങ്ങൾ മൊത്തമുള്ളത്. നാല് അയ്മത്തുൽ അർബാഗളും അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന നൂറ്റാണ്ടാണ് ഈ മൂന്ന് നൂറ്റാണ്ട്. ഈ മൂന്ന് നൂറ്റാണ്ടിൽ ഇല്ല, അതിന് ശേഷം എന്താ ഉണ്ടാകുക? അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഖൈറുൻ ഉമ്മത്തി ഖർണി സുമല്ലദീനയലൂനഹും സുമല്ലദീനയലൂനഹും. എന്റെ ഉമ്മത്തിൽ ദീനിയായിക്കൊണ്ട് ഏറ്റവും ഖൈറുള്ളവർ എന്റെ സഹാബത്താണ്, അത് കഴിഞ്ഞ് താബികളാണ്, അത് കഴിഞ്ഞ് അത്ബാ താബികളാണ്. ഇനാം ഇമാം നബി അങ്ങനെ വിശദീകരിച്ചത്. എന്നിട്ട് പ്രവാചകൻ പറയും, ഈ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് എന്താ ഉണ്ടാകുക? അതും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, തുമ്മ ഇന്നക്കും ബഅദക്കും ഖൗമൻ, പിന്നെ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അവിടെ വരും. യഷ്ഹദൂൻ വലാ യസ്തഷ്ഹദൂൻ, അവരിങ്ങനെ സാക്ഷി പറയും, കള്ളസാക്ഷ്യം എമ്പാടും പറയുന്ന, ദീന്റെ പേരിൽ കളവ് പറയാനും ദുനിയാവിന്റെ പേരിൽ കളവ് പറയാനും ഒരു മടിയുമില്ലാത്ത ആളുകൾ ഈ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം വരും. അതേപോലെ തന്നെ വയഹൂനൂന, അവർ ആളുകളെ പറ്റിക്കുന്നവരും വഞ്ചിക്കുന്നവരുമായിരിക്കും. വലായി ഉത്തമനൂൻ, ഒരു അമാനത്തും അവർക്കുണ്ടാകില്ല, ദീന്റെ വിഷയത്തിലാണെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലും. അതാ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത്. അതുപോലെ തന്നെ വയന്തുറൂൻ വലായുഫൂൻ, അവരിങ്ങനെ നേർച്ചകളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും, പക്ഷെ ആ നേർച്ചകളൊന്നും അവർ പിന്നെ പാലിക്കുന്നവരല്ല. വൈദഹറുഫിഹി മുസ്സമൻ, അതുപോലെ തന്നെ പൊണ്ണത്തടി അവർക്കിടയിൽ വർദ്ധിക്കും. അത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ, തീറ്റ കൊതിയന്മാരും തിന്നണമെന്ന് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇവിടെ വരുന്നവർന്ന്, ആ ആളുകൾ ദീന്റെ പേരിൽ പലതും കെട്ടിയുണ്ടാക്കും. ഇതൊക്കെ പ്രവാചകൻ നമുക്ക് കൃത്യമായിക്കൊണ്ട് ഈ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുകയും അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തിനും ദീ അതുപോലെ തന്നെ താബിങ്ങൾക്കും അത്ബാ താബിങ്ങൾക്കും പരിചയമില്ലാത്തൊരു കാര്യം സഹോദരന്മാരെ എങ്ങനെയാണ് ദീനാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് സഹോദരന്മാരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഫാഖിഹാനിയെ പോലുള്ള ആളുകൾ അദ്ദേഹം പറയില്ല, ആലമു ബിഇത്തിഹാദിൽ മൗലിദ് അസ്ലം ഫി കിതാബിൻ വലാ സുന്നത്തിൻ, ഖുർആനിലും സുന്നത്തിലും ഈ മൗലിദ ആഘോഷത്തിന് ഒരു അടിസ്ഥാനമുള്ളതായിക്കൊണ്ട് എനിക്കറിയില്ല. വലായും ഖലു അമലുഹു അനഹദി മിൻ ഉലമാ ഉമ്മത്തി, ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതായിക്കൊണ്ടും എനിക്കറിയില്ല. അല്ലദീനഹും ഖുദുവത്തു ഫിദ്ദീൻ, അവരാണല്ലോ ദീൻ നമുക്ക് മാതൃകയായിട്ടുള്ളത്. അത് ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിൽപ്പെട്ട പണ്ഡിതന്മാർ മാത്രമല്ല, അൽ മുത്തവസ്സിഖൂന ബി ആസാരി മുത്തഖദ്ദിമീൻ, മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പണ്ഡിതനും അതുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മാത്രം വല്ലഹു ബിദഅത്തുൻ, അത് ബിദഅത്താണ്. ബിദഅത്ത് എന്നുള്ളത് ഇതൊക്കെ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. ഇതേതെങ്കിലും 920 ശേഷം കേരളത്തിലെ മുജാഹിദികൾ കണ്ടെത്തിയ വാദമല്ല, ഇതൊക്കെ ബിദഅത്താണെന്ന്. ഇതൊക്കെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇത് ബിദഅത്തുകൾ ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ തന്നെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദീന് പൊളിക്കുന്ന അല്ലെങ്കിൽ ദീനിനെ ഇല്ലാതെയാക്കുന്ന രണ്ട് കൂട്ടര ആളുകളാണെന്ന് ഇമാം മഹാന അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി പറഞ്ഞു. അദ്ദേഹം താബീ പണ്ഡിതനാണ്. അതേപോലെ രണ്ട് വിഭാഗം ആളുകളായിരിക്കും ദീന് പൊളിക്കുക അവിടെ. ഒന്നെന്താണ്? വഹൽ അഫ്സദ ദീന ഇല്ലൽ മുലൂക്കു വഹബാ റസൂഇൻ വർഹുബാനുഹ, അദ്ദേഹത്തിന്റെ കവിതൻ. വഹൽ അഫ്സദ ദീനു ഇല്ലൽ മുലൂക്ക്, ഈ മോശപ്പെട്ട ഭരണാധികാരികളല്ലാതെ അവിടെ ദീന് പൊളിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വഹബാ റസൂഇൻ വർഹുബാനിഹ, ഈ പിഴച്ചുപോയ പണ്ഡിതന്മാരും അതുപോലെ തന്നെ പിഴച്ചുപോയ പുരോഹിതന്മാരുമാണ് ഈ രണ്ട് വിഭാഗം ആളുകളാണ് ദീനിവിടെ പൊളിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ 100% സത്യമാണ്. ഈ മൗലിദിന്റെ ചരിത്രം എടുത്ത് പഠിച്ചു വെച്ച് നോക്കിങ്ങൾ, അതുണ്ടാക്കി ഷിയാക്കലുണ്ടാക്കി പിന്നീട് അതിന്റെ പൊതിപ്പും തൊങ്ങലൊക്കെ വെച്ചു കൊടുത്താരാണ് മുളഫർ രാജാവിനെ പോലത്തെ ഭരണാധികാരികൾ. അവരുടെ ഭരണത്തെ കൊടുപ്പിക്കാനും ആ ഭരണത്തിന്റെ മോശത്തരങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനും വർഷത്തൊരുക്ക് വലിയ മൗലിദാഘോഷം നടത്തും. ആളുകൾക്കൊക്കെ തൃപ്തിയായി, ആൾക്കാർക്ക് നല്ല പൈസയും കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും, അതുപോലെ തന്നെ അത് നഷ്ടം കൊടുത്താൽ ആളുകൾ ആ ഭരണത്തെ പറ്റി പിന്നൊന്നും പറയില്ല, നല്ലത് മാത്രമേ പറയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചില മുലൂക്കുകളും അതുപോലെ തന്നെ അഹബാറുസൂകളുമാണ് ഈ ദീനിനെ ഫസാദാക്കിയത് എന്ന് കൃത്യമായിക്കൊണ്ട് പറയാം. അതുകൊണ്ട് ഇമാം ശാത്തബി റഹ്മത്തുള്ളാഹി പറയും, മഅലൂം അന്ന ഇഖാമത്തുൽ മൗലിദ് അൽ വസ്ബിൽ മഅൂദി ബനി നാസി ബിദഅത്തു മുഹദസതുൻ, ഇന്ന് നിലവിലുള്ള ഈ ശാത്തബി എന്നൊക്കെ പറഞ്ഞാൽ 920 ശേഷമുള്ള പണ്ഡിതനല്ല, ഇതൊക്കെ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാരഥന്മാരെ പണ്ഡിതന്മാരാണ്. ഇതിപ്പോ 14 കഴിഞ്ഞു നമ്മളിത്. അപ്പൊ അത് വളരെ മുമ്പുള്ള പണ്ഡിതന്മാർ തന്നെ ഇതൊക്കെ ബിദഅത്താന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. ഇനി മാത്രമല്ല, ഇങ്ങനെ ഒരു ദീനിൽ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ദീനിന്റെ എത്ര ചെറിയ വിഷയമാണെങ്കിലും എത്ര താല്പര്യത്തോടുകൂടിയായിരിക്കും അവരൊക്കെ പിൻപറ്റിയിട്ടുണ്ടാകുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സുന്നത്താണ്, അത് ഹദീസിൽ എന്നൊക്കെ പറഞ്ഞു അത് ഹദീസല്ലേന്ന് നമ്മൾ വയ്ക്കും, നമുക്കങ്ങനെ ആയിരിക്കും, അത് ഹദീസല്ലേന്ന, ഖുറാനല്ലല്ലോ, അതൊക്കെ ഹദീസല്ലേ, സുന്നത്തല്ലേന്ന. പക്ഷെ പ്രവാചകന്റെ സഹാബത്ത് അങ്ങനല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു അത് ചെയ്യും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് നിസ്കാരത്തിനിടയിൽ തന്റെ ചെരുപ്പ് ഇടതുഭാഗത്തേക്ക് കഴിച്ചു വെച്ചു. ഇത് കണ്ട സഹാബത്ത് എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചു. എന്തിനാ അഴിച്ചു വെച്ചു എന്ന് ചോദ്യമില്ല, പ്രവാചകൻ ചെയ്തോ ചെയ്യാം. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിങ്ങൾ എന്തിനാ, നിങ്ങളെല്ലാവരും കൂടി എന്റെ ചെരുപ്പ് അഴിച്ചു വെച്ചു എന്തിനാ? അപ്പൊ പ്രവാചകന്റെ സഹാബത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ചെരുപ്പ് വെച്ചു, അതിനെ ഞങ്ങൾ ചെരുപ്പ് അഴിച്ചു വെച്ച്. ചോദ്യമൊന്നുമില്ല അവിടെ, അത് സുന്നത്തല്ലേന്ന്, അതങ്ങളുടെ സഹാബത്തിന് മാർഗമല്ല, സഹാബത്തിന്റെ രീതിയല്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ വഹി വന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് അടുത്ത് വന്ന് പറഞ്ഞു, നബി നിങ്ങളുടെ ചെരുപ്പിന്റെ അടിയിൽ കുറച്ച് നജസുകളുണ്ട്, മാലിന്യങ്ങളുണ്ട്, അതിട്ട് നിസ്കരിക്കാൻ പറ്റും, അതുകൊണ്ട് ചെരുപ്പ് അഴിച്ചു വെക്കണം. അപ്പോഴാണ് ഞാൻ അഴിച്ചു വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം ചെരുപ്പിന്റെ അടിയിലുള്ള മാലിന്യം പോലും അറിയാതെ തന്നെ പ്രവാചകൻ നിസ്കരിച്ചത്. പക്ഷേ നമ്മുടെ കൗവിൽപ്പെട്ട ആളുകൾ വിശ്വസിക്കണമെന്ന് വെച്ചാൽ മദീനയിലുള്ള പ്രവാചകൻ എല്ലാ ആളുകളുടെയും മനസ്സറിയുന്നു, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അപ്പൊ തന്നെ ഉത്തരം കിട്ടും എന്നൊക്കെയാണ് ചില ആളുകൾ വിശ്വസിക്കണം. ഔദുബില്ല. അപ്പൊ ഇതാണ് പ്രവാചകന്റെ സഹാബത്തിന്റെ രീതി. നബി ചെയ്തോ അത് ചെയ്യാം. അപ്പൊ റസൂലുള്ളാഹിന്റെ സഹാബത്ത് നബി ഇതിനെ ആഘോഷിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? നബി ചെയ്യാത്തതുകൊണ്ട് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിക്കൊണ്ട് അവർ ആഘോഷിക്കുമായിരുന്നു. ഇനി മാത്രമല്ല, പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞ് അപ്പൊ തന്നെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക, അതിന് വേറെ ചിന്തയൊന്നുമില്ല. അപ്പൊ നമുക്കറിയാം, ഖിബിലമാറ്റം നടന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഖിബിലമാറ്റത്തിന്റെ ആയത്തിറങ്ങിയത്. അങ്ങനെ അത് പ്രവാചകന്റെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സഹാബത്തിൽപ്പെട്ട ഒരാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോഴാണ് മദീനയിലെ മറ്റൊരു പള്ളിയിൽ പ്രവാചകന്റെ സഹാബത്ത് അസർ നിസ്കരിക്കുക. അവർ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. പക്ഷേ ഖിബിലയിലേക്ക് ഖിബിലമാറ്റം സംഭവിച്ചതായിക്കൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ട്. അള്ളാഹിന്റെ വലിയ ഔലിയാക്കന്മാരായ ആളുകൾ അപ്പുറത്ത് റസൂലുള്ളാഹിക്ക് ആയത്തിറങ്ങിയത് അറിയണില്ല, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ടാണ് ഇവിടെ മദീനയിലും അതുപോലത്തെ മറ്റ് മടവൂരിലൊക്കെ ഉള്ള ആളുകളൊക്കെ കൽബകമറിയുന്നൊക്കെ ചില ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ബൈത്തുൽ മഖ്ദിസിൽ നിസ്കരിക്കുമ്പോൾ ഈ സഹാബി പറയാൻ, വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു വരികയാണ്. പ്രവാചകൻ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഖിബിലയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചിട്ടുള്ളത്. ഇത് കേൾക്കേണ്ട താമസം ഏതായാലും ഇപ്പൊ നമ്മൾ തുടങ്ങിയില്ലേ, അങ്ങനെയുള്ള നമ്മളെ ചിന്ത. ഇനിയിപ്പോ ഞാൻ അടുത്ത നിസ്കാരത്തിൽ നോക്കാം. നിസ്കാരം കഴിയട്ടെ അല്ല, ഹദീസിൽ കാണാൻ ദാറുഖമ ആദാറു, എങ്ങനെയാണ് അവർ റുക്കുവിൽ എങ്ങനെയാണ് നിസ്കാരത്തിൽ ഉണ്ടായത്, അങ്ങനെ തന്നെ ഇങ്ങോട്ട് നേരെ തിരിഞ്ഞു. ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ പിന്നെ മാപ്പ് നോക്കി കാണാൻ, ബൈത്തുൽ മഖ്ദസും മക്കയും രണ്ട് ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ തെക്ക് വടക്കാണ്. തെക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകൾ നിസ്കാരത്തിൽ തന്നെ, നിസ്കാരം പോലും അവസാനിക്കാൻ സമയം കിട്ടാതെ പ്രവാചകന്റെ കൽപ്പന അങ്ങനെ തന്നെ ശിരസ വഹിക്കാണ്. ഇതാണ് സഹോദരന്മാർ റസൂലുള്ളാഹിന്റെ സഹാബത്ത് എന്ന് പറഞ്ഞു. അത് സുന്നത്തല്ലേ, അത് മറ്റതല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റിവെക്കൂല. അത്രയും ദീനിന്റെ വിഷയത്തിൽ തൽപരരായ ആ പ്രവാചകന്റെ സഹാബത്തിന് പരിചയമില്ലാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ തൽക്കാലം നമ്മൾക്കത് മാറ്റിവെക്കുക എന്നാണ് ചിന്തിക്കേണ്ടത്. ഒരു വിശ്വാസം ചിന്തിക്കേണ്ടതാണ്. അതിനെത്ര പോരിശ ആളുകൾ പറഞ്ഞാലും പ്രവാചകനും സഹാബത്തിനും കിട്ടാത്ത പോലീസ്, ദീനിന്റെ പോലീസ, ദുനിയാവിന്റെ വിഷയങ്ങളാണ് അവിടെ നിൽക്കട്ടെ, ദീനിന്റെ പോലീസാണ് അതെനിക്ക് വേണ്ടാന്നാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. ഇനി ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്താ ചോദിച്ചാൽ, ഒരാൾ ബിദഅത്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ആ ബിദഅത്തിന് അള്ളാഹുവിന്റെ ഖുർആനിൽ തെളിവുണ്ട് എന്നുകൂടി പറയുമ്പോഴാണ് സഹോദരന്മാരെ ഇത് വളരെ ഗുരുതരമായൊരു കാര്യമായി മാറുന്നത്. കാരണം അള്ളാഹിന്റെ ഖുർആൻ തെളിവുണ്ടെങ്കിൽ സഹാബത്ത് എന്തായാലും ചെയ്യും. ഒരു പത്തായത്ത് ഞങ്ങൾ പഠിച്ചാൽ ആ പത്തായത്ത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നിട്ടല്ലാതെ അടുത്ത പത്തായത്തിലേക്ക് നിങ്ങൾ കടക്കൂല എന്നാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് പറഞ്ഞു. പത്തായത്ത് പഠിച്ചാൽ ആ ആയത്തിൽ നിന്ന് എല്ലാ അമലുകളും ചെയ്ത് അടുത്ത പത്തായത്ത് പഠിക്കും. നമ്മളെ പോലെ അങ്ങനെ പഠിച്ച് കേട്ടുപോകുന്ന ആൾക്കാരല്ല അവര്. അപ്പൊ അങ്ങനെ ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ സൂറത്ത് യൂനുസിലെ ആയത്തുകളും അതുപോലെ തന്നെ സൂറത്ത് നജ്മിലെ ആയത്തുകളൊക്കെയാണ് നബി ദിനം ആഘോഷിക്കാൻ വേണ്ടി ബോർഡുകളിലും ഫ്ലക്സുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ആളുകൾ പ്രചരിപ്പിക്കാൻ. ഒബിദാലിക്ക ഫല്ലഫറഹോ, നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കാത്തത് എന്നിട്ട് പറയും. വഹാബികളെ സംബന്ധിച്ചിടത്തോളം നബി ദിനം വന്നാൽ അവർക്ക് ദുഃഖമാണ്. നമ്മുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് ബിദഅത്ത് ചെയ്യുന്ന ദുഃഖത്തിലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ ആരാ സഹോദരന്മാരെ ദുഃഖിക്കാം? അതൊക്കെ തെറ്റായ ധാരണകളാണ്. അപ്പൊ ഈ ആഴ്ച അള്ളാഹുവിന്റെ ഖുറാനിൽ നീ തെറ്റായി മിസ്കോട്ടിംഗ് നടത്തുമ്പോൾ എന്താ സഹോദരൻ, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുറാൻ അല്ല പറയാണ് സൂറത്തുൽ ആറാഫിൽ 33-ാമത്തെ ആയത്ത്, ഖുൽ നബി നിങ്ങൾ പറയും, ഇന്നമ ഹറമ റബ്ബി അൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ, എന്റെ റബ്ബ് എനിക്ക് ഹറാമാക്കിയിട്ടുണ്ട്, ലോകത്തിൽ എല്ലാവർക്കും ഹറാമാക്കിയിട്ടുണ്ട്, തോന്നിവാസങ്ങൾ, അത് പരസ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും അതൊക്കെ ഹറാമാക്കിയതാണ്. അതുപോലെ തന്നെ വലിസ്മു വൽ ബഗി ബിഗൈർ ഹഖി, തെറ്റുകളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള അതിക്രമങ്ങളുമെല്ലാം അതൊക്കെ അല്ല ഹറാമാക്കിയിട്ടുണ്ട്. വാന്തു ശിരിക്കു ബിഹി ബില്ലാഹി മാലം യുനസിൽ ബിഹി സുൽത്താനൻ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു തെളിവ് മറക്കിയിട്ടില്ലാത്ത രീതിയിൽ അല്ലാഹുവിന്റെ പേരിൽ ശിർക്ക്, ആ ശിർക്ക് ചെയ്യലും അത് ഹറാമാക്കിയിട്ടുണ്ട്. പിന്നെ അള്ളാഹിന്റെ പേരിൽ നിങ്ങൾ അറിയാത്ത കാര്യം അള്ളാഹിന്റെ പേരിൽ കെട്ടിപ്പറയുമെന്ന് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, ഒരു തെറ്റ് ചെയ്യുകയും ഒരു ബിദഅത്ത് ചെയ്യുകയും ആ ബിദഅത്തിന് ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ ബിദഅത്ത് അവിടെ നിൽക്കൂല. ഒരു ബിദഅത്ത് ആ ബിദഅത്തും നിൽക്കൂല, അപ്പുറത്തേക്ക് പോകും. എന്താ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്? ഫർത്തബൽ മുഹറമാത് അർബ അമറാത്തി, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ ഹറാമായ കാര്യങ്ങൾ നാല് തട്ടാക്കി തിരിച്ചിരിക്കുകയാണ്. ഹറാമായ കാര്യങ്ങൾ നാല് തട്ടിലാണ്. ഒന്ന്, ഈ നാലെണ്ണത്തിൽ ഏറ്റവും കുറ്റം കുറഞ്ഞത് ഏതാണ്? തിന്മകൾ, അഥവാ ഫവാഹിശുകൾ, വ്യഭിചാരം പോലുള്ള തിന്മകൾ. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി മറ്റുള്ള, പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ഡിഗ്രി കൂടിയ അല്ലെങ്കിൽ പാപം കൂടിയ തെറ്റ് പറഞ്ഞു, അത് മറ്റുള്ളവരെ കൊല്ലുക, ദുൽമ ചെയ്യുക, അതൊക്കെയാണ്. പിന്നെ മൂന്നാമത് അള്ള പറഞ്ഞത് ഷിർക്കിനെ പറ്റിയാണ്, അത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ഇതിൽ ഇബ്നുൽ ഖയ്യിം പറയും ഷിർക്കിനേക്കാളും, അതുപോലെ തന്നെ തോന്നിവാസങ്ങളെക്കാളും കൊലപാതകങ്ങളെക്കാളും ഒക്കെ അതിൻ്റെ അപ്പുറത്തുള്ളതാണ് അള്ളാഹ് അവസാനം പറഞ്ഞത്. അതേതാണ്? അള്ളാഹുവിന്റെ പേരിൽ കെട്ടിപ്പറയ, കളവ് പറയാ. അള്ളാഹ് പറയാത്തത് അള്ളാഹ് പറഞ്ഞു എന്ന് പറയാ, അള്ളാഹ് പറയാത്ത ആയത്തിൻ അത് അള്ളാഹ് പറഞ്ഞ ആയത്താണെന്ന് പറയാ. ഇത് ജൂതന്മാരെ ഏർപ്പാടാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ ഇൽമില്ലാതെ അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും ഒക്കെ അള്ളാഹുവിന്റെ ദീന്റെ പേരിലും ഷർഇന്റെ പേരിലും, ഇത് അല്ലാഹ് ശറാക്കിയത്, അല്ലാഹ് ഹലാലാക്കിയതാണ്, ഇത് അല്ലാഹ് ഹറാമാക്കിയതെന്ന് പറയാം. ഇതിന് അദ്ദേഹം ആയത്ത് കൊടുക്കാം, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുക്കും കദിബ, ഹാദാ ഹലാലും വഹാദാ ഹറാം, ദീന്റെ വിഷയത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധാണ് എന്ന് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ പേരിൽ കളവ് പിന്നെ പറയാൻ പാടില്ല. ഇന്നല്ലദീന യഫ്തറൂന അല അല്ലാഹിൽ കദിബ ലാ യഫ്ലഹൂൻ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അപ്പൊ ഒരു ബിദഅത്ത് ചെയ്യുകയും ആ ബിദഅത്ത് ഖുർആൻ തെളിവുണ്ടെന്ന് പറയുകയും അത് പ്രവാചകന്റെ ഹദീസ് തെളിവുണ്ടെന്ന് പറയുകയും ചെയ്താൽ അതൊരു ബിദഅത്തിന്റെ അപ്പുറത്തേക്കും സഹോദരന്മാരെ അതിന്റെ ഗൗരവം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദീൻ സ്വീകരിച്ചിരിക്കുന്ന അടിമകളെ ചോദ്യം ചെയ്യുമല്ലോ പരലോകത്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് നിർത്തിയിട്ടാ ചോദ്യം ചെയ്യും. എല്ലാ നബിമാരും ചോദ്യം ഉണ്ടാവും. ആ നബിമാർക്കും ചോദ്യം ഉണ്ടാവും, അനുയായികൾക്കും ചോദ്യം ഉണ്ടാവും. ഇതിൽ ശുദ്ധ ഖുർആൻ വളരെ ഗണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഉമ്മത്ത് മുമ്പിലുണ്ടാവും. അപ്പൊ നബിദിനം ആഘോഷിക്കാത്തൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യാൻ നിങ്ങൾ സങ്കല്പിച്ചോളി. അള്ളാഹിന്റെ ചോദ്യം എന്ത്? എന്തുകൊണ്ട് നീ റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചില്ല എന്നൊരു ചോദ്യം അള്ളാഹുവിന്റെ മഹ്ശറിൽ ഉണ്ടാകുമെങ്കിൽ ആദ്യം ആ ചോദ്യം നേരിടേണ്ടത് ആരായിരിക്കും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, പിന്നെ റസൂലുള്ളാഹിന്റെ സഹാബത്തല്ലേ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താബിഈങ്ങളും അതുപോലെ തന്നെ അത്ബാഉ താബിഈങ്ങളും മൂന്ന് നൂറ്റാണ്ട് മുമ്പുള്ള എല്ലാവരോടും അള്ളാഹ് ചോദിക്കണ്ടേ? അങ്ങനെ ചോദ്യം ഉണ്ടാകുമോ? അള്ളാഹ് ചോദിക്കണം എന്താണ്? വയോമ യുനാദീഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിളിക്കുകയും അല്ലെങ്കിൽ അവർ വിളിക്കും. ഫയഖൂൽ, എന്ന അള്ളാഹിന്റെ ചോദ്യം, മാദാ അജബ്തുമുൽ മുർസലീൻ, ഈ റസൂല് കൊണ്ടുവന്ന കാര്യത്തിൽ നിങ്ങൾ എന്താണ് മറുപടി കൊടുത്തത്? അതാണ് ചോദ്യം. ഉമ്മത്തിനോട് ചോദ്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിർത്തി ഈ റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്ന ദീനിൽ അതിന് നിങ്ങൾ എന്താ അത് മുഴുവൻ ചെയ്തിട്ടുണ്ടോ? അത് വല്ലതും വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ആ ദീനിലുള്ള പ്രവാചകൻ കൊണ്ടുവന്ന കാര്യത്തിലാണ് അള്ളാഹിന്റെ വിചാരണ ഉണ്ടാകുക. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഖുർത്തബി പറയാണ്, യാനി മാക്കാന ജവാബുകു ലിമൻ ഉർസിലൈലൈക്കും നബിയന ലിമാ ബല്ലഹൂകും റിസാലത്തി, റസൂൽ അല്ലാഹുവിന്റെ റിസാലത്ത് റസൂൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ആ റിസാലത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ പ്രവർത്തനങ്ങൾ ചെയ്ത് നിസ്കരിച്ചു നോമ്പോറ്റോ, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്തോ? ഇതൊക്കെയാണ് ചോദ്യം. അല്ലാതെ റസൂലിന്റെ കാലത്തില്ലാത്തൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഏതായാലും ചോദിക്കും, ഉറപ്പല്ലേ? പിന്നെ അത് ചെയ്താൽ ചോദിക്കുമെന്ന് ഈ പ്രവാചകൻ റസൂലിനെ ചൂണ്ടിക്കാണിച്ച് ഈ നബി പഠിപ്പിച്ചതാണോ ഇത് അല്ലാന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയും, ഉറപ്പല്ലേ പറയുന്നത്? റസൂൽ അള്ളാഹു ഞാനിത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ ഉറപ്പായിട്ടും പറയും. കാരണം റസൂലുള്ളാഹിക്ക് പരിചയമില്ലാത്ത കാര്യം. സഹോദരൻ, എന്തിനാണ് ഈ മടങ്ങേറി നിൽക്കുന്നത്? നമ്മൾ പ്രവാചകന്റെ മൗലിദ് കഴിക്കാതിരുന്ന ഒരു പ്രവാചക സ്നേഹം ഇവിടെ കുറയാൻ പോണില്ല. അത് യഥാർത്ഥത്തിൽ അതാണ് സഹോദരന്മാരെ പ്രവാചക സ്നേഹം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതറിയാത്ത ആളുകളുണ്ടാകും, അറിഞ്ഞിട്ടും അതൊക്കെ ലാഘവത്തിൽ കാണിക്കുന്ന ആളുകളുണ്ടാകും. അതൊക്കെ ഗുരുതരമായ തെറ്റാണ്, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിലുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് മുജാഹിദീങ്ങൾ പറഞ്ഞതല്ല, അതാണ് ദീൻ. ഇമാം അഹമ്മദ് ബിൻ ഹംബലൊക്കെ പഠിപ്പിച്ച ദീൻ അതാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അൽ മെമ്പർ ഇവിടെ സമാപിക്കുന്നു. തെളിവില്ലാത്ത നബിദിനാഘോഷം ഈ വിഷയത്തിൽ തോട്ടശ്ശേരിയാറ സലഫി മസ്ജിദിൽ അബ്ദുൽ മാലിക് സലഫി നടത്തിയ ഖുത്ബയുടെ ശബ്ദാഖ്യാനമാണ് അൽമിമ്പറിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ വഴികാട്ടി. എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത്? ഇസ്ലാമിക വിജ്ഞാന പഠനത്തിന് ഒരു ആമുഖം. വഴികാട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽഹിക്കമി, ഒപ്പം ഇഹ്സാൻ ഖാദർ എന്നിവർ ചേരുന്നു.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് തലബുൽ ഇൽം, മത പഠനവുമായി ബന്ധപ്പെട്ട നമ്മളെന്തായാലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെ ഈ ഒരു സംസാരത്തിൽ അജ്മൽ ഫൗസാൻ അൽഹിക്കമി നമ്മോടൊപ്പമുണ്ട്. ഫൗസാൻ ഖാ, ഈ തലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട്, തലബുൽ ഇൽമു എന്ന് പറയുമ്പോൾ ഇൽമ് നേടുക എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമ് നേടുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഇൽമ് നേടേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാറുള്ളത്.
4: അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ്, എല്ലാ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് വിജ്ഞാനം നേടുക, ഇൽമ് നേടുക എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന അറിവ്, ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, നടപടിക്രമങ്ങൾ, അഥവാ ദീനിയായ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവിനെയാണ് നമ്മൾ പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇപ്പം ഇന്ന് പൊതുവെ ആളുകൾക്ക്, പിന്നെ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരിൽ പല രൂപത്തിലുള്ള ആളുകളുണ്ടാവാം, ഒരു ദീൻ സീരിയസായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, സ്ട്രക്ചറലി ഒരു പഠിച്ചൊരു ഒരു ഒരു പണ്ഡിതനാവണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവാം, അതല്ലെങ്കിൽ സാധാരണക്കാരായി പിന്നെ മറ്റു പല ഫീൽഡുകളിലും ജോലി ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ദീൻ മനസ്സിലാക്കണം, കൂടുതൽ ആഴത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കണം, പ്രവാചകനെ മനസ്സിലാക്കണം, ദീൻ മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന പല തട്ടുകളിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത്, എല്ലാ മുസ്ലിങ്ങൾക്കും, നമ്മൾ ഈ ഒരു പിന്നെ ശബ്ദം കേൾക്കുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും, ഏതൊരു മുസ്ലിം ആണെങ്കിലും, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അറിവ് നേടുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അറിവുകളുണ്ട്, അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അത് ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്, ഇലാഹ് അള്ളാഹു അതിൻ്റെ അർത്ഥങ്ങൾ കാര്യം. മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ ആരാണ് ഒരു റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അപ്പോൾ മുഹമ്മദ് ആരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, അതൊക്കെ അതിൻ്റെ ബേസിക് അറിവുകളാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രധാനമായുള്ള വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, നമ്മളൊക്കെ ഈ മദ്രസയിൽ പഠിക്കാറുള്ള ഈമാൻ കാര്യങ്ങൾ, ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകൾ, അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർ, അതുപോലെ തന്നെ അന്ത്യനാൾ, ഖിയാമത്ത് നാൾ, അതുപോലെ ഖദർ, ഈമാനു ബിൽ ഖദർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നമ്മൾ പിന്നെ മദ്രസകളിലൊക്കെ പറഞ്ഞു പഠിച്ചൊരു സംഗതിയാണ് വൽ ഖദരി ഖൈരിഹി വശരിഹി എന്നിങ്ങനെ പറയും. പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ പൾസിൽ ആളുകൾ ഉൾക്കൊണ്ടോയെന്ന് ചോദിച്ചാൽ പലർക്കും ഈ പിന്നെ പലരുടെയും ഇന്നത്തെ സംശയങ്ങൾ കേൾക്കുമ്പോൾ അതങ്ങനെ പറഞ്ഞു പഠിച്ചു എന്നല്ലാതെ അത് ശരിക്കും ഉൾക്കൊള്ളാത്ത പോലെയാണ് നമുക്ക് അവരുടെ ഒരു ചിന്ത പോകുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് അള്ളാഹുവിൻ്റെ ഖദർ, അള്ളാഹുവിൻ്റെ ഖലാഉൽ ഖദർ, അള്ളാഹ് വിധി വിശ്വാസം, അള്ളാഹു ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പിന്നെ വലിയ അറിവും അതുപോലെ തന്നെ എല്ലാം അറിയുന്ന പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി അത് വിധിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും, നന്മ തിന്മകൾ രണ്ടും. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാന വിശ്വാസങ്ങൾ അതിൻ്റെ ഒന്നാമതായിപ്പെടും. അതുപോലെ തന്നെ പിന്നെയുള്ള ഇസ്ലാം കാര്യങ്ങളെന്ന് നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങൾ ഓരോന്നായി തുടങ്ങുന്നു. നിസ്കാരം, അപ്പോൾ നിസ്കാരം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ട അറിവുകൾ അയാൾക്ക് വേണം. അപ്പോൾ നിസ്കാരം എന്ന് പറയുമ്പോൾ ശുദ്ധീകരണം, വുദു അതിലപ്പെടും. അതുപോലെ തന്നെ പിന്നെ ജനാബത്തുണ്ടായാൽ എങ്ങനെ കുളിക്കണം, വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി, ഇതൊക്കെ ബേസിക് അറിവുകൾ, ഇതെല്ലാം മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട അറിവാണ്. നിസ്കാരം, അതുപോലെ തന്നെ നിസ്കാരത്തിലുള്ള സൂറത്തുൽ ഫാത്തിഹ ഇല്ല നിസ്കാരമില്ല. അപ്പോൾ അങ്ങനെയുള്ള ബേസിക്സ് ആണ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊന്നും അറിഞ്ഞിരിക്കൽ നിർബന്ധമില്ല, പക്ഷേ മാക്സിമം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ സുഹൃത്തുക്കളൊക്കെ, നിസ്കാരത്തിന് നമുക്ക് ആവശ്യമായ സുഹൃത്തുക്കളൊക്കെ എന്തായാലും നമ്മൾ കുറഞ്ഞ സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കണം. പിന്നെ സകാത്ത്, അതുപോലെ തന്നെ റമദാനിലെ നോമ്പ്, ഹജ്ജ്, ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു ബേസിക്, ആഴത്തിൽ പോയില്ലെങ്കിലും എങ്ങനെയാണ് നോമ്പിൻ്റെ രൂപം, ജസ്റ്റ് കാര്യങ്ങൾ, ഇതൊക്കെ മദ്രസകളിൽ സാധാരണ പഠിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ പോലും ചിലപ്പോൾ ഒരു കൃത്യമായ മദർസ പഠനം അല്ലെങ്കിൽ ഒരു ദീനി ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ഫാമിലികളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലും ശരിക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഇന്നൊക്കെ നമ്മളെടുത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളൊക്കെ വളരെ ബേസിക്കായ സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടൊരു ഫാമിലി ഇതുപോലെ തന്നെ, അവർ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരാണ് പക്ഷേ മദർസയിൽ പോയിട്ടില്ല. അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു നിരീശ്വരവാദം എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെയുള്ള ഒരു ദീനിനോട് ഒരു അകൽച്ച പാലിച്ചിരുന്ന ഒരു ഫാമിലിയായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ അവർ മതവിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അപ്പോൾ വളർന്നു വന്നപ്പോൾ ഒരു 10-40 വയസ്സ് കഴിഞ്ഞവർ മുതിർന്ന ആളുകളാണ്. അവർക്കും അവരുടെ മക്കൾക്കും അത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയം അത് പഠിക്കണം എന്നുള്ള ഇത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ആവശ്യത്തിന് അറിവില്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഫീൽഡ് എന്താണ്, അതിലുള്ള ബേസിക്കായിട്ടുള്ള അറിവ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളായി കാണാം, പിന്നെ ഫിഖ് അറിയാത്തവൻ ഞങ്ങളുടെ മദീന മാർക്കറ്റിൽ കച്ചവടം ചെയ്യരുത്. അവിടെ എന്ന് ഉദ്ദേശിക്കുന്ന ഫിഖ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രം, അത് മൊത്തം അറിയുക എന്നുള്ളതല്ലല്ലോ. നേരെ മറിച്ച് അയാളൊരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളുണ്ടാവും, ഹലാൽ ഹറാമുകളുണ്ടാവും, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, ഇന്ന വസ്തു കച്ചവടം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ മാർക്കറ്റുകളിൽ ഈ സത്യം പറഞ്ഞാൽ ഇന്ന് നടക്കുന്നത് ആളുകൾക്ക് പൈസ ഉണ്ടാക്കാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പിന്നെ ആളുകളുടെ ഒരു ധാരണ. എങ്ങനെയും പൈസ ഉണ്ടാക്കി വന്നത് ആ കൂട്ടത്തിൽ അതിനുള്ള നെട്ടോട്ടത്തിൽ പിന്നെ മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നതോ അല്ലെങ്കിൽ ആ പൈസ ശരിയായ രൂപത്തിലൂടെയാണ് വന്ന് കിട്ടിയത് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തരത്തിലുള്ള പുതിയ പുതിയ ബിസിനസ് മെത്തേഡുകൾ വരുന്നത്, പല തരത്തിലുള്ള പുതിയ പുതിയ എന്താണ് ലാഭമുണ്ടാക്കാനുള്ള പുതിയ പല സംഗതികളൊക്കെ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഒരു സംഗതി ഇൻവെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പൈസ വിനിമയം ചെയ്യാം, പല രൂപത്തിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്വർണം ഒന്നൊരുപാട് വ്യാപകമായിട്ട് ആളുകൾക്ക് അറിവില്ലാത്തൊരു വിഷയമാണ്. സ്വർണം ക്രയവിക്രയം ചെയ്യുമ്പോൾ, സ്വർണം വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഇസ്ലാം വളരെ കൃത്യമായ നിബന്ധനകളുണ്ട്. സാധാരണ മറ്റൊരു ഒരു കച്ചവട വസ്തു നമ്മൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴുള്ള നിയമങ്ങളല്ല സ്വർണം നമ്മൾ വിനിമയം ചെയ്യുമ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ബേസിക് ധാരണ നമുക്ക് വേണം. അപ്പോൾ ഏത് ഫീൽഡാണോ, സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹിന് പിന്നെ എനിക്ക് പരിചയമുള്ള പിന്നെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു സഹോദരൻ, പിന്നെ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന അദ്ദേഹം പിന്നെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു കോഴ്സിൽ വരുന്ന ഇസ്ലാമികമായ വശം ചോദിച്ചാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായ ഒരു സംഗതിയാണ്. ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നു, അപ്പോൾ ഇന്ന ഒരു മേഖലയിലേക്ക് എനിക്ക് ഉപരിപഠനം നടത്തണമെങ്കിൽ അവിടെയുള്ള ഒരു ഇസ്ലാമികമായിട്ടുള്ള അത് എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത, അത് വളരെ നല്ലൊരു ചിന്തയാണ്. അപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ആ രംഗത്തുള്ള ഇസ്ലാമിക പാഠങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സർജറി രംഗത്ത് അല്ലെങ്കിൽ പല തരത്തിലുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ ചികിത്സകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, ഇസ്ലാം കൃത്യമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു ഡോക്ടർ എങ്ങനെയാണ് കാണുക, ഒരു എഞ്ചിനീയർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു വക്കീൽ നമ്മളെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെടുന്ന ഒരാൾ അവിടെ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ച് ഇസ്ലാമിന് ശരിയായ പിന്നെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഫീൽഡിൽ അത് മനസ്സിലാക്കും. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മകൻ, മകൾ, അങ്ങനെ എന്തൊക്കെ റോളുകൾ സൊസൈറ്റിയിലുണ്ടോ അതിനൊക്കെയുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവുക, എന്താണ് ഇസ്ലാം അതിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ രംഗത്തും ആളുകൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. ഇത് നമ്മൾ ജനറലി പറഞ്ഞതാണ്. ഇനി നമ്മൾ കുറച്ച് ഡീപ്പായി പറയുകയാണെങ്കിൽ തുലബുൽ ഇൽം അഥവാ ഈ ഇസ്ലാമിക അറിവുകൾ, ഇപ്പോൾ ഓരോ വിജ്ഞാനശാഖയും എങ്ങനെ സ്ട്രക്ചറലി ഒരു മനുഷ്യന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച് ഒരു പണ്ഡിതനാവുക, അല്ലെങ്കിൽ ആ രംഗത്തൊരു എക്സ്പെർട്ടാവുക, ഒരു ഇസ്ലാമിക പഠനം നടത്തിയൊരു വ്യക്തിയാവുക എന്നത് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഒരു ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആദ്യം അത് പറയാം. എന്നിരുന്നാലും അതിന് ഒരു കൃത്യമായ ഒരു സ്ട്രക്ചറുണ്ട്. അറബിയിൽ തദർറുജിയായി അഥവാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ആദ്യം ഗ്രാജ്വലി ആണല്ലോ നമ്മൾ വളരേണ്ടത് ഏത് സംഗതിയും. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ആദ്യം സിഗാറുൽ ഇൽം ഖബ്ല കിബാരിഹി, ഇൽമിൻ്റെ ചെറിയ ചെറിയ അറിവുകൾ പഠിച്ചാണ് വളരെ വലിയ അറിവുകളിലേക്ക് കടക്കേണ്ടത്. പലപ്പോഴും ഇന്ന് ആളുകൾ നേരെ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നത് കാണാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ സമൂഹത്തിലുണ്ടാവുന്നു, അപ്പോൾ ഉടനെ അതിൻ്റെ വലിയ മസലകളിലേക്കാണ് സാധാരണക്കാരായ ആളുകൾ പോലും ചർച്ച കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല, നമ്മൾ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ഇപ്പോൾ നമ്മൾ എൽ കെ ജി കഴിഞ്ഞിട്ടാണ് യു കെ ജിയിലേക്ക് പോകേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെയുള്ള പ്രൈമറി പിന്നെ 1, 2, 3 ക്ലാസ്സുകളിലേക്കും പിന്നെ ഹയർ സെക്കൻഡറിയിലേക്കും അവിടെ നിന്നാണ് നമ്മൾ ഗ്രാജുവേഷനും പിന്നെ ഉപരിപഠനത്തിന് പോകേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ദീനിൻ്റെ ഫണ്ടമെൻ്റൽസ് ബേസിക് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് പിന്നെ മുൻഗാമികൾ പണ്ഡിതന്മാർ അവർ പഠിച്ചൊരു ഒരു ഒരു വേ ഓഫ് ലേണിംഗ് ഇസ്ലാമിനെ സ്ട്രക്ചറലി അങ്ങനെ പഠിച്ചൊരു നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവർ പഠിച്ചിരുന്നത് ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളതായിരുന്നു. അതായത് പണ്ഡിതന്മാരുടെ ചരിത്രം ഇമാം ഷാഫി, ഇമാം മാലിക്, അതുപോലെ തന്നെ ഇമാം ബുഖാരി, അങ്ങനെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട വലിയ ഇമ്മത്തുകൾ, വലിയ ഇമാമുമാർ, അവരുടെയൊക്കെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ചിലർ 5 വയസ്സിൽ, ചിലർ 6 വയസ്സിൽ, 7 വയസ്സിൽ, 10 വയസ്സിൽ, 12 വയസ്സിൽ ആദ്യം അവർ ഖുർആൻ ഹിഫ്ളാക്കി എന്ന് കാണാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഖുർആൻ ഹിഫ്ളാക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം പിന്നെ ആദ്യം ഖുർആൻ ഹിഫ്ളാക്കുന്നു, പിന്നീട് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇമാം മാലിക്കിനെ കാണാൻ പോകുന്നു. ഇമാം മാലിക്കിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ മൂത്ത കടം വാങ്ങി ഹിഫ്ളാക്കിയിട്ടാണ് പോകുന്നത്. അദ്ദേഹം സ്വന്തം ആ പുസ്തകം മൂത്ത വാങ്ങാനുള്ള ശേഷിയില്ല, അപ്പോൾ വേറൊരാളത്തു നിന്ന് അത് കടം വാങ്ങിയിട്ട് ഹിഫ്ളാക്കിയിട്ട് തിരിച്ചു കൊടുത്തു. അതെ, ഇമാം മാലിക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ ചോദിക്കുന്നു, വളരെ ചെറിയ പ്രായമായിരുന്നല്ലോ, അപ്പം എല്ലാവരും ഞാൻ ഇരുത്താറില്ല, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ
5: ചോദിക്കും. അപ്പോ കംപ്ലീറ്റ് ഇഫ്ലാക്കിയിട്ടുണ്ടല്ലേ ഒരു ചട്ടം അവസാനം വരെ ഏതാളെക്കാട്ടി നന്നായി അറിയാം, കോൺഫിഡൻസ് ആണല്ലേ
4: അത്. അത്
5: ചെറിയ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സുബ്ഹാനല്ലാഹ്.
4: അത് എന്ന് വെച്ചാൽ ഒരു പിന്നെ ആ ഒരു ഘട്ടം, ഒരു ചെറിയ ഘട്ടം എന്ന് പറഞ്ഞാൽ, ചെറിയ കുട്ടികളുടെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് അങ്ങ് മനസ്സിലാവുക എന്നതിനേക്കാൾ ഉപരി പിന്നെ ആ സാധാരണ അറബിയിലൊരു ചൊല്ലുണ്ടല്ലോ, ഹിഫ്ളു ഫിസ് സിഹർ കൻ നഖ്ഷി ഫിൽ ഹജർ, ചെറിയ ചെറിയ പ്രായത്തിൽ പിന്നെ നമ്മൾ മനഃപ്പാഠമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ് അത്. നമ്മൾ
5: പിന്നെ അതെ
4: അവിടെ അത് മനസ്സിൽ ഉൾക്കൊണ്ട് അത് മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ കുറച്ചുകൂടി മുതിർന്ന് കുറച്ചും കൂടി ഈ വലിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച അതിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇതാണൊരു ഒരു ബേസിക് ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു ഖുർആൻ ഹിഫ്ളാക്കുക. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മദീനയിൽ മക്കയിൽ ഒക്കെ പ്രത്യേകിച്ച് അറബ് നാടുകളിലൊക്കെ ഇപ്പോഴും പിന്തുടർന്ന് വരുന്നൊരു സിസ്റ്റമാണത്. വളരെ വിജയകരമായി ചെറുപ്രായത്തിലെ പള്ളികളിലെ ഹലക്കാത്തുകളിൽ പോയി ഒരു ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ മദീനയിലെ മസ്ജിദ് നബവിയിലെ ഇമാമ് കൂടി ആയിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ മസ്ജിദ് ഖാസിം ഹഫിദഹുള്ള അദ്ദേഹം ക്രോഡീകരിച്ച മുതൂനു താലിബുൽ ഇൽം എന്ന് പറയുന്നൊരു സെറ്റുണ്ട്. സെറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 160 ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്ത് പല ഒരുപാട് ഗ്രന്ഥങ്ങൾ റെഫറൻസിന് ഉപയോഗിച്ച് പല കിതാബുകളുടെയും മഖ്തൂതാത്തുകൾ തിരഞ്ഞു പോയി അത് ഒറിജിനൽ കയ്യെഴുത്ത് പ്രതികൾ പരിശോധിച്ചിട്ട് വരെയാണ് അദ്ദേഹം അതിലെ പല കിതാബുകളും തഹ്ഖീഖ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയ എല്ലാ വിഷയങ്ങളിലും, എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലുമുള്ള മത്തിനുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം, അഥവാ ഓരോ വിഷയത്തിലുമുള്ള നമ്മൾ ചെറുപ്രായത്തിലെ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കേണ്ട ബേസിക് ടെക്സ്റ്റുകൾക്കാണ് മത്തിനുകൾ എന്ന് പറയാം. മത്തിന് ടെക്സ്റ്റ് നേരത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തൂനു താലിബുൽ ഇൽമിൻ്റെ പല സെറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സെറ്റ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ അനുസരിച്ച് ഒന്നാമത്തെ സെറ്റ് ആദാബ് അധികാരികളാണ്, അഥവാ തംഹീദിയ. പിന്നെ തംഹീദിയ എന്ന് പറയുമ്പോൾ ഒരു പ്രിപ്പറേറ്ററി എന്ന് പറയുന്നത് നമ്മളെ ഈ ഇൽമു പഠിക്കുന്ന ലോകത്തേക്ക് നമ്മളെ പിന്നെ തയ്യാർ ചെയ്യിപ്പിക്കുന്ന, നമ്മളെ ഒന്ന് തയ്യാറെടുപ്പിക്കുന്ന ഒരു ഇത് വേണമെന്ന് പറയാം. അഥവാ ബേസിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ട ദുആകൾ, ദിക്കറുകൾ, അദബുകൾ, ഇൽമു പഠിക്കുന്നതിന് മുമ്പുള്ള സംഗതികളാണ് അതിലുള്ളത്. പിന്നെ ഒന്നാമത്തെ ഒരു വോള്യം എന്ന് പറയുന്ന വോള്യത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ നവാഖിദുൽ ഇസ്ലാം, അഥവാ നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളാണ് നാഖിദ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പിന്നെ വളരെ ഗുരുതരമായ പിഴവുകളാണ് എണ്ണി എണ്ണി ഇതിൽ പറയുന്നത്. അത് വളരെ ചെറിയ ആ ഒരു പോക്കറ്റ് സൈസ് പുസ്തകത്തിൽ പോലും 3 പേജ് 4 അത്ര പോലും ഇല്ല, അത്രമാത്രമുള്ള ചെറിയൊരു ഗ്രന്ഥമാണ്, ഒരു മത്തിനാണത്. അപ്പോൾ ഇത് മുതൽ പിന്നെ അതിനുശേഷം ഖവായിദുൽ അർബ, ഉസൂലുൽ സലാസ, അങ്ങനെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ, പിന്നെ അതുപോലെ ഇത് അഖീദയിലാണ്, അതുപോലെ ഹദീസിൽ അല്ലെങ്കിൽ ഉസൂൽ ഹദീസിലാണെങ്കിൽ ബൈഖൂനിയ എന്ന് പറയുന്ന പദ്യ സമാഹാരം മന്ദൂമ അതുണ്ട്, തജ്വീദിലാണെങ്കിൽ തുഹഫത്തുൽ അത്തുഫാൽ എന്ന പേരുള്ള ഇതൊക്കെ ചെറിയ നമുക്ക് പാടി പഠിക്കാൻ പറ്റുന്ന കവിതാരൂപത്തിലുള്ളതാണ്, പദ്യരൂപത്തിലുള്ളതാണ്, കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ഹിഫ്ളാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി. അങ്ങനെ ഓരോ വിഷയങ്ങളിലും ലുഗ അജുർ റൂമി, അതുപോലെ തന്നെ അർബോ നവയ്യ ഹദീസിലൊക്കെ, അപ്പം ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്ന പിന്നെ അങ്ങനെ അങ്ങനെ പഠിച്ച് ഗ്രാജ്വലി ഗ്രാജ്വലി പിന്നെ അവസാനം എത്തുമ്പോഴേക്ക് വലിയ വലിയ കിതാബുകളിലേക്ക്, സാദുൽ മുസ്തഖ്നി ഹംബലി ഫിഖ്ഹിലെ വലിയ ഒരു അടിസ്ഥാന കിതാബ് തന്നെയാണ് സാദുൽ മുസ്തഖ്നി, അത് മൊത്തം ഹിഫ്ലാക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ പിന്നെ നഹ്വിൽ, അറബി ഗ്രാമറിൽ, അൽഫിയ, ഇതൊക്കെയാണ് ഏറ്റവും അവസാനത്തെ ലെവലുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഖുർആൻ ഹിഫ്ലാക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ലാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫുൾ ടൈം ഖുർആൻ ഹിഫ്ലാക്കാൻ വേണ്ടി വരില്ലല്ലോ, അതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് മുത്തൂനുകൾ ഹിഫ്ലാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും, ഒരു സാധാരണഗതിയിൽ ഒരു കുട്ടി ഒരു 10, 12, 13 വയസ്സാകുമ്പോഴേക്ക് അത്യാവശ്യം ഖുർആനും ഒരു സൈഡിൽ നിന്ന് ഹിഫ്ലാക്കി വരുന്നു, പിന്നെ ഈ മുത്തൂനുകളും ഓരോ വിഷയത്തിലുള്ള ചെറിയ പിന്നെ ഗ്രന്ഥങ്ങളും ഹിഫ്ലാക്കി വരുന്നു. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രക്ചർ, അഥവാ ഈ നമ്മൾ മനഃപ്പാഠമാക്കിയ മുത്തൂനുകളുണ്ടാവും, അതിൻ്റെ വിശദീകരണങ്ങൾ, ചെറിയ ചെറിയ ലളിതമായ വിശദീകരണങ്ങൾ. ക്ലാസ്സുകളായി പലതും അറബിയിൽ അറിയാവുന്നവരെല്ലാം അവൈലബിളാണ്, അതുപോലെ തന്നെ അല്ലാതെയാണ് പിന്നെ ആണെങ്കിൽ പിന്നെ പല രൂപത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷനുകൾ പല ഭാഷകളിലുണ്ട്. മലയാളത്തിലൊക്കെ ഉസൂൽ സലാസയുടെയും ഖവായിദുൽ അറബിയയുടെയും ഒക്കെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക്, അതായത് അത് കൂടുതൽ നമ്മൾ മുമ്പ് മനഃപ്പാഠമാക്കിയിട്ടുള്ളപ്പോൾ കൂടുതൽ പിന്നെ അത് മനസ്സിലാക്കുന്നതിലേക്ക്, ഫഹ്മ് എന്ന് പറയുന്ന മനസ്സിലാക്കുന്നതിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഹിഫ്ളും പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ലോകത്ത് ഇസ്ലാമിക പഠനം നടത്താൻ പലതരത്തിൽ, ഇപ്പോൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആധുനിക ലോകത്തെ സിലബസുകൾ പോലെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഉണ്ടായിരുന്നു പല രൂപത്തിലുള്ള പിന്നെ നൂറ്റാണ്ടുകൾ ആയിട്ട് പിന്തുടർന്നു വരുന്ന പല മദ്രസകളും അവരുടേതായ രൂപത്തിൽ, അല്ലെങ്കിൽ പല പണ്ഡിതന്മാരും അവരുടെ രൂപത്തിൽ സ്വീകരിച്ച മെത്തഡോളജികളുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇന്ന് ലോകത്ത് നിലവിലുള്ള പല സംവിധാനങ്ങളും, ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോലെ യൂണിവേഴ്സിറ്റികൾ ലോക പ്രശസ്തമായ മദീനയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലുള്ള, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മദീന, ജാമ്യ ഇസ്ലാമിയ പോലുള്ള യൂണിവേഴ്സിറ്റികൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ജാമ്യൽ ഹിന്ദ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ, അവർക്ക് അവരുടേതായ സിലബസുകളുണ്ട്. ആ പറഞ്ഞ പല സിലബസുകളുടെയും ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ ഖുർആൻ ഹിഫ്ലാക്കലും അതുപോലെ തന്നെ മുത്തൂൻ ഹിഫ്ലാക്കലും, മുത്തൂനിലെ പല കിതാബുകളും ഒക്കെ സിലബസിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മളെ ഒരു ആധുനിക സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പിന്നെ സിസ്റ്റങ്ങളെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു പിന്നെ അക്കാഡമിക്കലായി നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നത് അവലംബിക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നതുപോലെ നമുക്ക് വിശദീകരിക്കുന്നതിന് പരിമിതികളുണ്ട്. ഓരോ ഫന്നും പഠിക്കുന്നതിന് അതിൻ്റെതായ രൂപമുണ്ട്. അതായത് ഫന്നെന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്നാണ് നമുക്ക് പറയാം. അപ്പോൾ ഉലൂമുൽ ഖുർആൻ, ഖുർആനിക വിജ്ഞാനങ്ങൾ, അതെന്ന് പറയുന്നത് ഒരു ഫന്നാണ്. അതുപോലെ തന്നെ ഖുർആൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്കൊരു ഫന്നായി കൊടുക്കണം. അതുപോലെ ഹദീസ്, അത് മറ്റൊരു വിജ്ഞാന ശാഖയാണ്. ഉസൂലുൽ ഹദീസ് അല്ലെങ്കിൽ ഉലൂമുൽ ഹദീസ്, ഹദീസ് നിദാനശാസ്ത്രം, അത് വളരെ വലിയൊരു മറ്റൊരു വിജ്ഞാനശാഖയാണ്. തഫ്സീർ, അത് ഖുർആൻ്റെ ഉലൂമുൽ ഖുർആൻ്റെ കീഴിൽ വരും. അതുപോലെ തന്നെ തജ്വീദ്, അതും ഉലൂമുൽ ഖുർആൻ്റെ കീഴിൽ വരും. ഇതൊക്കെ ചെറിയ ഒരു ഫന്നിന് കീഴിലുള്ള ചെറിയ ചെറിയ ഇൽമുകളാണ്. പിന്നെ ഫിഖ്, ഫിഖ് വലിയ മറ്റൊരു കർമ്മശാസ്ത്രം എന്ന് പറയുന്ന വലിയ മദ്ഹബുകളും, അതുപോലെ തന്നെ ഉസൂലുൽ ഫിഖും, പിന്നെ ഒരുപാട് സംഗതികൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ വിജ്ഞാനശാഖയാണ് ഫിഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലുഗ, ലുഗ എന്ന് പറയുന്നത് ഒരു ഉലൂം എൽമുൽ ആലയാണ്. എൽമുൽ ആല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എൽമുകൾ പല രൂപത്തിൽ പിന്നെ വകതിരിക്കാറുണ്ട്. അഥവാ എൽമുൽ ആല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് നേടുന്നതിന് ആവശ്യമായ ടൂളുകൾ, അങ്ങനെ ഉപയോഗിക്കുന്ന എൽമുകൾ. ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നത് അത് കീ ആണ്. അഥവാ ഈ ഭാഷയിലൂടെയാണ്, ഈ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ മറ്റ് എൽമുകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രാമർ, അതുപോലെ തന്നെ സാഹിത്യം, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഭാഷകൾ, ജാഹിലിയകാല കവിതകൾ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വലിയ വളരെ വലിയ നഹ്വ്, സർഫ്, മോർഫോളജി, അതേപോലെ ഗ്രാമർ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ലുഗയിൽ വരും. അപ്പോൾ ഇതൊക്കെ ആണ് പ്രധാനപ്പെട്ട ഒരു ലുഗ. പിന്നെ ആധുനിക ലോകത്തെ യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പോൾ മദീന യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ, അവിടെയുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിക കോളേജുകൾ 5 ആദ്യം കുല്യത്ത് ശരിയ, കുല്യത്ത് ശരിയാണ് ആദ്യം സ്ഥാപിതമാകുന്നത്. അതാണ് പിന്നീട് മദീന യൂണിവേഴ്സിറ്റിയായി വികസിച്ചു വരുന്നത്. 1964 യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുമ്പോൾ ആദ്യം അവിടെ ഉള്ളത് കുല്യത്ത് ശരിയാണ്. അഥവാ ഫിഖ് ആണ് മെയിൻ. ഫിഖ് മാത്രമല്ല, എല്ലാ ഇസ്ലാമിക വിജ്ഞാനങ്ങളും അവിടെ ഉണ്ട്, പക്ഷേ പേര് കുല്യത്ത് ശരിയ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്, പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുല്യത്ത് ദാവയാണ് വരുന്നത്, പിന്നെ ജാമി ഇസ്ലാമിയയിൽ, മദീന യൂണിവേഴ്സിറ്റിയിൽ. കുല്യത്ത് ദാവ വൽ അഖീദ, അല്ലെങ്കിൽ കുല്യത്തുൽ അഖീദ വൽ ദാവ, അഥവാ അഖീദ, ഇസ്ലാമിക പിന്നെ വിശ്വാസ ശാസ്ത്രം, വിശ്വാസം. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം. അഥവാ ഈമാൻ, പിന്നെ കാര്യങ്ങൾ, അതിൻ്റെ ഡീപ്പായ ചർച്ചകളാണ് ഈമാനു ബില്ല. അതുപോലെ തന്നെ പിന്നെ വിശ്വാസരംഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പാഠങ്ങൾ, ഇതിനെ ഇതിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾ, പിഴച്ച കക്ഷികൾ, ഫിറഖ്, ഫിറഖുദ്ദാല, അവരുടെ പിഴച്ച കക്ഷികൾ, അവരുടെ ചരിത്രം, അവരുടെ പിഴവുകൾ, അവരുടെ ആശയങ്ങൾ, അത് ആധുനിക ലോകത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് പിന്നെ പ്രസക്തിയുള്ളൊരു വിഷയം കൂടിയാണ് ദാവ, കുല്യത്ത് ദാവയുടെ വിഷയം എന്ന് പറയുന്നത്. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പിന്നെ നമ്മളിപ്പോൾ യുദ്ധങ്ങൾ രംഗത്ത് പറയാറുള്ള പോലെ ഇന്നൊരു പിന്നെ ഫിക്രിയായ ഗസൂൽ ഫിക്രി എന്ന് പണ്ഡിതന്മാർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചിന്തായുദ്ധമാണ്, അഥവാ ഐഡിയോളജികൾ തമ്മിലാണ് പിന്നെ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നതിന് ദൈവിക ആദർശത്തിനെതിരെ വരുന്ന ഐഡിയോളജികളെ പ്രതിരോധിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ഐഡിയോളജി, ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ കോർ, അതിൻ്റെ അഖീദ, അത് ശരിക്കും മനസ്സിലായാൽ മാത്രമേ ബാക്കിയുള്ള പിഴച്ച ചിന്തകളെ നമുക്ക് പ്രതിരോധിക്കാനും അതിന് മറുപടി പറയാനും ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാനും അതോടൊപ്പം ഇസ്ലാമിൻ്റെ സത്യതയും കൃത്യതയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അഖീദ അൽ ദഅവ പ്രബോധന അത് പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻ്റാണ്. പിന്നെ ആണ് പിന്നെ കുല്ലിയത്തുൽ ലുഗ പിന്നെ മദീന യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് മൂന്നാമത്. നേരത്തെ ലുഗയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷമാണ് കുല്ലിയത്തുൽ ഖുർആനും ഹദീസും വരുന്നത്. ഖുർആൻ ഹദീസ് ഇതിൻ്റെ കീഴിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ പിന്നെ ഉലൂമുൽ ഖുർആൻ്റെയും ഉലൂമുൽ ഹദീസിൻ്റെയും വ്യത്യസ്തങ്ങളായ പഠനങ്ങളൊക്കെ വരും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ലോകത്തെ നിലവിലെ സംബന്ധിച്ചിടത്തോളം ഓരോ, അതായത് ഒരു ബേസിക് പഠനം കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് മുന്നിലുള്ള ഒരു വ്യത്യസ്ത വഴികളെന്ന് പറയുന്നത്.
5: സംഭവം എന്തായാലും ഒരു വിശാലമായ ഏരിയയാണ്, നമുക്കൊരു ഒരു പോഡ്കാസ്റ്റിലൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റുന്നതല്ല. പലപ്പോഴും നമ്മളിൽ പലർക്കും ഇൽമു ശറഈ എന്ന് പറയുമ്പോൾ ഒരു ഒരു മദ്രസിലോ അല്ലെങ്കിൽ ഒരു മൂന്നോ അഞ്ചോ വർഷത്തെ ഒരു അറബി കോളേജിലെ പഠനം മാത്രമാണ്, അതിനപ്പുറമൊന്നും ഇല്ല എന്നുള്ള തോന്നൽ പൊതുവെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് വിശാലത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ജാമിയ ഇസ്ലാമിയ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡിഗ്രി അതേപോലെ തന്നെ അതിനുശേഷം പി ജി പി എച്ച് ഡി ഇതിൻ്റെ ഒരു സമയക്രമം എത്രയാണെന്നുള്ളതൊന്ന്.
4: ജാമിയ ഇസ്ലാമിയയിലെ പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ വേണമെങ്കിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളെ ഫോറിൻ സ്റ്റുഡൻസ് പുറത്തുനിന്നുള്ള ആളുകളെന്ന നിലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഡിഗ്രി കോഴ്സിലേക്കാണ്, ഗ്രാജുവേഷൻ യു ജി പീരീഡിലേക്കാണ്. അപ്പോൾ 25 വയസ്സാണ് അതിൻ്റെ ഒരു ഇൻ്റർനാഷണലി ഉള്ളൊരു ഏജ് ലിമിറ്റ്, 25 വയസ്സ് വരെയാണ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഏത് കുല്ലികളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് നമ്മുടെ അറബി പ്രൊഫിഷ്യൻസി അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, നമുക്ക് എത്രത്തോളം അറബി അറിയാം എന്നുള്ളത്. അതെ, ഇതൊരു ടൂളാണ്, ടൂണാണല്ലോ. കാരണം അവിടുത്തെ എല്ലാ ക്ലാസ്സുകളും അറബിയിലാണ്, പിന്നെ പ്രൊഫസർമാരൊക്കെ അറബിയിലാണ് ക്ലാസ് എടുക്കുക, വേറൊരു ഭാഷ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അറബി അറിയില്ലെങ്കിൽ അവർ നമ്മളെ, അല്ലെങ്കിൽ കുറച്ചൊക്കെ അറബി അറിയാം, അല്ലെങ്കിൽ അത്യാവശ്യം കുറേയൊക്കെ പഠിച്ചു, പക്ഷേ എന്നാലും നല്ലൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യും അവർ, നമ്മുടെ മാഹദുൽ ലുഗത്തിൽ അറബിയ അതൊരു ഒരു നാല് സെമസ്റ്ററുള്ള രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പിന്നെ മാഹദ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ നമ്മൾ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ അറബി അറിയണമെങ്കിൽ അറിയാമെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു വർഷം പഠിച്ചാൽ മതിയാവും, രണ്ട് സെമസ്റ്റർ പൂർത്തിയാക്കിയാൽ മതിയാവും, ചിലപ്പോൾ മൂന്ന് സെമസ്റ്റർ. പിന്നെ എനിക്ക് തോന്നുന്നു ഇഹ്സാന് അവിടെ മൂന്ന് സെമസ്റ്ററാണ് പൂർത്തിയാക്കി, രണ്ട് സെമസ്റ്റർ പൂർത്തിയാക്കി. അപ്പോൾ നാല് സെമസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു ലെവൽ അനുസരിച്ച് അവർ നമ്മളെ അതിലേക്ക് രണ്ട് സെമസ്റ്റർ കഴിഞ്ഞ് നമുക്ക് ഡിഗ്രിയിൽ കയറാം എന്നുള്ളതാണ്. ഇനി പൂർണ്ണമായി അറബി അറിയാമെങ്കിൽ ഇപ്പം പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ നിന്ന് ജാമിയ ഹിന്ദി പി ജിയും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ ഞാൻ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് നേരെ ഡിഗ്രിയിലേക്ക് ചേരാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ സമയത്ത് അവർ അറബി എനിക്ക് അറബി അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ നേരെ ഡിഗ്രി കോഴ്സിലേക്കാണ്, കുല്ലിയത്തുൽ ലുഗയിലേക്കാണ് ഞാൻ കയറുന്നത്. അപ്പോൾ അത് മുതൽ തുടങ്ങി, അത് ഒരു നാല് സെമസ്റ്ററാണ്. ഈ പറഞ്ഞതുപോലെ ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. പിന്നെ കുല്ലിയ
5: രണ്ട് വർഷം
4: ആയത് മാക്സിമം. പിന്നെ ഉള്ളത് ഡിഗ്രി നാല് വർഷമാണ്. നാല് വർഷം എന്ന് പറയുമ്പോൾ എട്ട് സെമസ്റ്റർ ബാച്ചിലേഴ്സ്, അറബിയിൽ ബക്കാലൂരിയൂസ് എന്ന് നമ്മൾ പറയും. ഈ പറഞ്ഞ അഞ്ച് കുല്ലിയകൾ അവിടെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ ഈ അഞ്ച് കുല്ലിയകളാണ്, അഞ്ച് കോളേജുകളാണ് ഇസ്ലാമിക കോഴ്സുകളായിട്ടുള്ളത്. ഇതിന് പുറമെ പിന്നെ ഒരു അഞ്ച് കുല്ലിയകൾ കൂടി, പിന്നെ ഭൗതിക വിഷയങ്ങൾ കൂടിയുണ്ട്, എഞ്ചിനീയറിങ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ സയൻസ്, ബിസിനസ് പിന്നെ മാനേജ്മെൻറ്റ്, അങ്ങനെ ലേറ്റസ്റ്റ് വന്നാണ് ബിസിനസ് മാനേജ്മെൻ്റ് എന്നാണ് എൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലം വന്നതാണ്. അങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കുലികളും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാജസ്തീർ അഥവാ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പിന്നെ തിസീസ് നമ്മൾ സമർപ്പിക്കുന്നത് പോലെയാണ് അതിൻ്റെ സമയം. നാല് വർഷം നമുക്ക് മിനിമം ഒരു ഇത് പറയാം, ഒരു കാലയളവ് പറയാം, പക്ഷേ നമുക്ക് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പിന്നെ ഒരിടത്തിനനുസരിച്ച് എന്ന് തോന്നുന്നു. രണ്ടര മൂന്ന് വർഷത്തിനുള്ളിലൊക്കെ വേണമെങ്കിൽ പൂർത്തിയാക്കുന്നവരുണ്ട്. നമ്മൾ അതിൻ്റെ സീസ് നമ്മളെ ബഹസ് നമ്മൾ സമർപ്പിക്കുന്നതോടുകൂടി നമുക്കത് പൂർത്തിയാക്കാമെന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് അഞ്ച് വർഷം ഈ പറഞ്ഞ സാധാരണ എല്ലായിടത്തുള്ള പോലെ പി എച്ച് ഡി ദുക്തൂറ എന്ന് അറബിയിൽ പറയും. അപ്പോൾ അതാണ് ഒരു മദീന യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഉള്ളൊരു ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇത് പിന്നെ ഇന്ന് ലോകത്തുള്ള ഒരു ദീനീ പഠനത്തിൻ്റെ മേഖലയിൽ ഏറ്റവും നമ്പർ വൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മദീന യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ക്രമം ഇവിടെ വിശദീകരിച്ചത്. പിന്നെ നമ്മളവിടെ പഠിക്കുന്ന ആളുകളായതുകൊണ്ടും അൽഹംദുലില്ലാഹ്. ഇതല്ലാതെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ നാട്ടിൽ പിന്നെ ഒരു മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന ആളുകളെ പലപ്പോഴും എസ്ആർന്ന് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ആളുകൾ ചിലപ്പോൾ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മദ്രസ നിർത്തിയിട്ടുണ്ടാവും. ചിലർ അതുവരെ പോയിട്ടുണ്ടാവില്ല. പിന്നെ അവർ പിന്നെ സ്കൂൾ പഠനത്തിനൊക്കെ ഒരു പ്രാധാന്യം കൊടുത്ത് പിന്നെ ഇത് പിന്നെ ഇതിനെ കുറിച്ചൊരു ആലോചന വരുന്നത് ചിലപ്പം പഠനമൊക്കെ കഴിഞ്ഞ് ഉള്ളൊരു ഒരു കാലഘട്ടത്തിലായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ദീൻ പഠിക്കുന്നതിന് അങ്ങനെ ഒരു ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഇനി ആരായാലും ശരി, ഇത് ഒരു സാധാരണക്കാരായാലും ശരി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു പണ്ഡിതനാവാറ അല്ലെങ്കിൽ ഒരു ആ ഇസ്ലാമിക പഠനം ആഴത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലും ശരി, പിന്നെ ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുള്ളയോട് ചോദിച്ചതുപോലെ എത്ര നാൾ നിങ്ങളിങ്ങനെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കും, കാരണം അദ്ദേഹം വളരെ വയസ്സായിട്ടും പ്രായമായിട്ടും ഈ മഷിക്കുപ്പി എടുത്ത് എഴുതാനിരിക്കുകയാണ്. അപ്പോൾ ഹത്തൽ മമാത്ത് മരിക്കുന്നത് വരെ. പിന്നെ പല പണ്ഡിതന്മാരെ ചേർത്ത് നമുക്കിത് സമാനമായ പല പരാമർശങ്ങളും കാണാം. എന്താണ് മാൽ മെഹ്ബറ ഇലൽ മഖ്ബറ, മെഹ്ബറ എന്ന് പറഞ്ഞാൽ എഴുത്ത് മഷിക്കുപ്പിക്കാണ് പറയുക. ഈ മഷിക്കുപ്പിയോടൊപ്പം മഖ്ബറ വരെ, മെഹ്ബറയും കൊണ്ട് മഖ്ബറ വരെ യാത്ര ചെയ്യണം, മരണം വരെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇസ്ലാമിൽ കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് പഠിച്ചവനോടുള്ള പിന്നെ സ്നേഹവും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഭയവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഒക്കെ നമുക്ക് കൂടിക്കൂടി വരും. ഏറ്റവും നന്നായി ഖുർആൻ തന്നെ പറയുന്നത് പോലെ ഇന്ന മഖ്ഷ അല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമ, അറിവുള്ളവരാണ് എപ്പോഴും അള്ളാഹുവിനെ ആ പേടിക്കേണ്ട, അള്ളാഹുവിനോടുള്ള യഥാർത്ഥ പിന്നെ പേടിയും അതുപോലെ തന്നെ ഇഷ്ടവും ഒക്കെ ശരിക്കും അവർക്കാണ് ആസ്വദിക്കാനും ഇബാദത്തുകൾ ഒക്കെ നല്ല രൂപത്തിൽ ചെയ്യാനും ഒക്കെ സാധിക്കുക. അപ്പം നമ്മൾ മദ്രസയിൽ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് നമ്മളെ തന്നെ എത്രയോ സംവിധാനങ്ങൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ CRE സംവിധാനങ്ങളുണ്ട്. അത് ഈ വ്യവസ്ഥാപിതമായൊരു മദ്രസ പഠനം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിർത്താൻ നിർബന്ധിതരായ കുട്ടികൾക്ക് പിന്നെ ആഴ്ചയിൽ അവരുടെ ഒഴിവ് ദിവസങ്ങളിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന സംവിധാനമാണ് CRE എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പലതരത്തിലും പല നാടുകളിലും താമസിക്കുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളില്ലാത്ത ആളുകൾ പിന്നെ നാടുകളിൽ താമസിക്കുന്ന ആളുകളുണ്ടാകും. ഓൺലൈൻ CRE കളുണ്ട്, ഓൺലൈനായി CRE സംരംഭം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ഭാഗവാക്കാകണം. അതുപോലെ തന്നെ മുതിർന്ന ആളുകളാണെങ്കിൽ കുറച്ച് പിന്നെ ഒന്ന് നമ്മുടെ ഒരു സെറ്റപ്പിനുള്ളിൽ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ കീഴിൽ വ്യത്യസ്തങ്ങളായ വിജ്ഞാന വേദികൾ അതുപോലെ തന്നെ പലതും നടക്കുന്നുണ്ട്. QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടക്കുന്നുണ്ട്. പിന്നെ അതിനും അപ്പുറത്ത് കുറച്ചും കൂടി സ്ട്രക്ചറലി പഠിക്കണമെങ്കിൽ ഇപ്പോൾ ജാമിയ അൽ ഹിന്ദിൻ്റെ തദാറുക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ഓരോ പിന്നെ നാടുകളിലും സെൻറ്ററുകൾ തുടങ്ങി അത് ജാമിയ അൽ ഹിന്ദിൽ പഠനം പൂർത്തിയാക്കിയ ഹിക്കമിമാരാണ് അത് പിന്നെ അതിൻ്റെ ട്രെയിനർമാരായും ഉസ്താദുമാരായും പോകുന്നത്. അത് സ്ട്രക്ചറലി ഈ പറയുന്ന പോലെ ഭാഷയും അതുപോലെ തന്നെ ഖുർആനും ഹദീസും ഫിഖഹും ഒക്കെ കുറച്ച് പിന്നെ നമ്മൾ സ്ട്രക്ചറലി ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ സെൻറ്ററിൽ വന്ന് അത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് എക്സാമുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെയും സംവിധാനങ്ങൾ, പിന്നെയും ഈ പറയുന്ന പോലെ നമ്മുടെ പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷനുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെയൊന്നുമല്ല, നമുക്ക് ഒരു കുറച്ച് കാലത്തേക്ക് ഒരു കോഴ്സ് പഠിക്കണം, അതേ നമുക്ക് പറ്റുള്ളൂ. പീസ് റേഡിയോയിൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് കോഴ്സ് ഓപ്ഷൻ ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ കോഴ്സുകൾ അതിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത്ര സീരിയസ് ഒന്നുമല്ലെങ്കിലും സ്ഥിരം നമ്മൾ കേൾക്കുകയാണെങ്കിൽ പറഞ്ഞാൽ പീസ് റേഡിയോ നമ്മൾ കേൾക്കുക എന്നുള്ളത് തന്നെ നല്ലൊരു നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ, അതുപോലെ ജമീൽ ആപ്ലിക്കേഷനിലുള്ള ആ ലൈബ്രറി നമുക്ക് വായിക്കണമെങ്കിൽ വായിക്കാൻ ഡോക്യുമെൻ്റ്സ് ഉണ്ട്, വീഡിയോ ഓഡിയോ പിന്നെ ശേഖരങ്ങളുണ്ട്, റഫറൻസുകളായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു
5: ഇത്തരം സംവിധാനങ്ങളൊക്കെ
4: ഉപയോഗപ്പെടുത്തുകയാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത്, ഇസ്ലാമിക വിജ്ഞാന പഠനത്തിന് ഒരു ആമുഖം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽ ഹിക്കമി, ഒപ്പം ഇഹ്സാൻ ഖാദർ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ. ഇനി സുബതം, പ്രമാണമില്ലാത്ത നബിദിനാഘോഷം. സുബതത്തിൽ മുഷ്താഖ് അൽ ഹിക്കമിയുടെ ഭാഷണം കേൾക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാർ. നമ്മളൊക്കെ ഇപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിലാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ് എന്ന് കരുതപ്പെടുന്ന വ്യത്യസ്ത മാസങ്ങളിലൊന്നാണ് റബീഉൽ അവ്വൽ. ചരിത്രപരമായി റബീഉൽ അവ്വലിലാണ് ജനിച്ചത് എന്ന് വളരെ പ്രസിദ്ധമായി നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അതോടൊപ്പം റബീഉൽ അവ്വൽ തന്നെ 8-നാണ്, 10-നാണ്, 12-നാണ്, ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളും നമുക്ക് പ്രവാചകൻ്റെ ജന്മവുമായി വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ ഈ മാസത്തിൽ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന, സാധാരണ ഇതിൽ ഒരു വിശ്വാസിക്ക് തൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് പാടില്ലാത്തതാണ്, അത് ക്രിസ്ത്യാനികളോട് സാമ്യപ്പെടുന്നു എന്നതുകൊണ്ട് പൊതുവെ മുസ്ലിമീങ്ങൾ ഒരു സംശയമില്ലാതെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറില്ല, നമ്മുടെ ബർത്ത്ഡേ ഒരു മുസ്ലിം ആഘോഷിക്കാറില്ല. അവൻ്റെ മറ്റ് വളരെ പ്രിയപ്പെട്ട ആരുടേതാണെങ്കിലും അവരുടെ ജന്മദിനം ആഘോഷിക്കാറില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും മുസ്ലിമീങ്ങൾ ആഘോഷിക്കാറില്ല. അങ്ങനെ സ്വന്തം ജന്മദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയാണ്, എല്ലാവർക്കും ആ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരു തെളിവുമാണ്. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ അത് നിർവഹിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, പ്രവാചകനിൽ അങ്ങനെ ഒരു മാതൃകയില്ല. പ്രവാചകൻ തൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, മറ്റുള്ളവരോട് ആഘോഷിക്കാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല എന്നതൊക്കെ വളരെ വ്യക്തതയുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ ജന്മദിനം ആഘോഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ ഭാഗമായി റബീഉൽ അവ്വൽ 12 വന്നു കഴിഞ്ഞാൽ അവർ കുട്ടി ആഘോഷിച്ച് പാട്ടുകളും പരിപാടികളും മാലകളും മൗലീദുകളും ഭക്ഷണം വിതരണം ചെയ്തുമൊക്കെ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുന്നത് നമ്മുടെ നാടുകളിലൊക്കെ ഒരു പതിവാണ്. എന്നാൽ അത് ഇസ്ലാമിൽ അതിന് ആധികാരികതയുണ്ടോ, അതിന് വല്ല പ്രമാണവുമുണ്ടോ എന്നൊരു പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ വ്യക്തതയുള്ളൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പ്രവാചകൻ്റെ സ്വഹാബത്തോ താബിഉകളോ തബഉ താബിഈങ്ങൾ, ഇങ്ങനെ പ്രവാചകൻ ഏറ്റവും നല്ല തലമുറ എന്ന് എണ്ണിപ്പറഞ്ഞ, ഏറ്റവും നല്ല സമൂഹമായി എണ്ണിപ്പറഞ്ഞ ആദ്യത്തെ 3 നൂറ്റാണ്ട് പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ നൂറ്റാണ്ട്, പിന്നെ അതിൻ്റെ തൊട്ടു താഴെ വന്ന താബിഉകളുടെ നൂറ്റാണ്ട്, പിന്നെ അവരുടെ താഴെ വന്ന തബഉ താബിഈങ്ങളുടെ നൂറ്റാണ്ട്, ഈ 3 നൂറ്റാണ്ടിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ യാതൊരു തെളിവും അവരാഘോഷിച്ചതിനായി ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം സംസാരിച്ചിട്ടുണ്ട്, ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 114 സൂറത്തുകൾ ഖുർആനിലുണ്ട്, 6000-ൽ പരം ആയത്തുകളുണ്ട്. വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് സൂചനകൾ ഖുർആനിൽ പറയുകയോ അല്ലെങ്കിൽ വ്യക്തമായി പറയുകയോ ഒക്കെ ചെയ്ത വിഷയങ്ങൾ ഖുർആനിൽ ധാരാളമുണ്ട്. നിങ്ങൾ നോക്കൂ, നബിദിനം എന്ന് പറയുന്ന ഇതുപോലത്തൊരു ആഘോഷം ഇസ്ലാമിലുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ചൊരു സൂചനയെങ്കിലും ഖുർആനിൽ എവിടെയെങ്കിലും വരണമായിരുന്നു. പ്രവാചകൻ ജന്മദിനം ആഘോഷിക്കണമെന്നോ അത് ആഘോഷിക്ക് നല്ലതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരാമർശം ഖുർആനിൽ എവിടെയും വന്നില്ല എന്നത് നമുക്ക് ഈ വിഷയത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെയുള്ളത്. കാരണം അങ്ങനെ വലിയൊരു നന്മയും ആയിരുന്നെങ്കിൽ, ഒരു വലിയ ആരാധനാക്രമമാണെങ്കിൽ ഖുർആനിൽ അത് വരണമായിരുന്നു, പക്ഷെ ഖുർആനിൽ വന്നില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, എല്ലാം ഖുർആനിൽ തന്നെ വരണമെന്നുണ്ടോ? കുറേ കാര്യങ്ങൾ ഖുർആനിൽ വന്നിട്ടില്ലല്ലോ, ഹദീസിലാണല്ലോ വന്നത്. ഓക്കെ, ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ടല്ലോ, എത്രയോ ഗ്രന്ഥങ്ങൾ പ്രവാചകനിൽ നിന്നും സഹീഹായ ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വഹാബത്ത് ഉദ്ധരിച്ചു പോകുന്ന പ്രവാചകനിലേക്ക് കണ്ണിമുറിയാതെ ശരിയായ രൂപത്തിലെത്തിയ ധാരാളം ഹദീസുകളുണ്ട്. ഇതിൽ ഏത് ഹദീസ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം, ഒരു ബാത്റൂമിൽ കയറുന്ന മര്യാദകൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പെരുന്നാൾ ദിവസത്തിൽ മുസ്ലിമിൻ്റെ 2 ആഘോഷങ്ങളിൽ ഒരാൾ നിർവഹിക്കേണ്ട, ഒരു മുസ്ലിം നിർവഹിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റമദാൻ മാസം വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഒരു നിസ്കാരത്തിൽ എന്തൊക്കെ നിർവഹിക്കണമെന്ന് പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ വേളയിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ്റെ കാലത്ത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരാൾ നിർവഹിക്കേണ്ട കാര്യം ഇതാണ്. ഒരു വിശ്വാസി എൻ്റെ ജന്മദിനത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവൻ ഇന്ന ഇന്ന സുന്നത്തുകൾ ചെയ്യണം, അവൻ പ്രഭാതത്തിൽ ഇന്നത് ചെയ്യണം, അവൻ്റെ വൈകുന്നേരത്തിൽ ഇന്നത് ചെയ്യണം, അവൻ ഇന്ന ഇന്ന ദിക്റുകൾ വർദ്ധിപ്പിക്കണം, അവൻ ഇങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന ഒരു കർമ്മവും ഒരൊറ്റ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിലില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പറഞ്ഞത്. കാരണം ഇസ്ലാമിൻ്റെ എല്ലാ നന്മകളും അത് ഖുർആനിലോ സുന്നത്തിലോ പഠിപ്പിച്ചിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞു സൂറത്തുൽ മാഇദയിൽ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമത്തി വ റളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ പരിശുദ്ധമായ മതം അതിദാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, ഇന്നേ ദിവസം അത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ ഈ മതത്തെക്കുറിച്ച് പരാമർശിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അത് സവിസ്തരം വിശദീകരിച്ച് അതൊരു വിശ്വാസിക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയും വിധം അതതിൻ്റെ എല്ലാ നന്മകളെയും പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എത്ര ചെറിയ നന്മയാണെങ്കിലും പ്രവാചകൻ അത് പരാമർശിക്കാതെ പോയിട്ടില്ല. മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നത് കാണാം, ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുക്കും ബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എന്തെങ്കിലും ഒരു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന വല്ല കാര്യമുണ്ടായിരുന്നെങ്കിൽ ഞാനത് കൽപ്പിക്കാതെ പോയിട്ടില്ല. നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന വല്ല കാര്യമുണ്ടെങ്കിൽ ഞാനത് നിങ്ങളിൽ നിന്നും വിരോധിക്കാതെ പോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. അതാണ് ഒരു സ്വഹാബി പറഞ്ഞത്, ഞങ്ങളുടെ മുകളിലൂടെ ഒരു പക്ഷി ഇങ്ങനെ പാറിപ്പോവുകയും അതിൻ്റെ ചിറകെട്ടടിച്ച് പാറിപ്പോകുന്ന ആ പക്ഷിയിൽ വല്ല നന്മയും ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കത് പറഞ്ഞു തരുമായിരുന്നു, അതിൽ വല്ല അറിവും ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ ഞങ്ങളോട് പറയാതെ പോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സ്വഹാബത്ത് വിശദീകരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത്രയും വലിയൊരു നന്മ, ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുണ്ട് എന്ന് ഈ ദിവസത്തെക്കുറിച്ച് ഇവർ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ രണ്ടു പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ നന്മയെക്കുറിച്ച് പ്രവാചകൻ ഒരു പരാമർശവും നടത്താതെ പോയി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അബദ്ധം എന്താണ് മനസ്സിലാക്കാനുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പരിശുദ്ധമായ മതത്തിലില്ലാത്ത ഒരു കർമ്മവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ പകർത്തുകയോ അത് കൊണ്ടു നടക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിന് ശേഷം 23 വർഷക്കാലം മക്കയിലും മദീനയിലും ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഇത് നിർവഹിച്ചിട്ടില്ല, നിർവഹിക്കാൻ സ്വഹാബത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രവാചകൻ്റെ കാലത്തിന് ശേഷം ഏകദേശം മഹാന്മാരായ സ്വഹാബത്ത് തന്നെ മക്കയും മദീനയും ഒക്കെ ഭരണം നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുഅൻഹു, അലിയു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുഅൻഹു അടക്കമുള്ള ഒരുപാട് സ്വഹാബത്ത് അവിടെ ഭരണം നടത്തി. അവർ കൈകാര്യകർത്താക്കളായി അത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ പ്രവാചകനെ നമ്മളേക്കാൾ 100 മടങ്ങ് സ്നേഹിച്ച സ്വഹാബത്ത് ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ഏകദേശം 40 വർഷക്കാലമാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ വിരിപ്പിൻ്റെ ആ വിരിയുടെ ചാരത്ത് തൊട്ടരികിൽ തന്നെ ജീവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു റബിയുൽ അവ്വൽ കടന്നു വരുമ്പോൾ ഇന്ന് പ്രവാചകൻ്റെ ജന്മദിനമാണല്ലോ എന്ന് വിചാരിച്ചൊരു കാരക്കച്ചികൾ മുറിച്ചു കൊടുത്തതിൻ്റെ ഉദാഹരണം പോലും നമുക്ക് മദീനയുടെയോ മക്കയുടെയോ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുകയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സ്വഹാബത്ത് 100 കൊല്ലം ജീവിച്ചു പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം, അവരാരും നിർവഹിക്കാത്ത. താബിഉകൾ പിന്നെയും 100 വർഷം ജീവിച്ചു, അവരാരും നിർവഹിക്കാത്ത. തബിഉ താബിഉങ്ങൾ അത് കഴിഞ്ഞ് 100 വർഷം ജീവിച്ചു, അവരാരും നിർവഹിക്കാത്ത ഈ കർമ്മം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതില്ല. അവർ പോയ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രവാചകൻ പഠിപ്പിച്ച ദീനിലാണ് നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം ബിദഅത്തുകളെ നമ്മൾ പാടെ ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുക. അത്തരം ബിദഅത്തുകളുടെ ഭാഗമാകാതിരിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
8: സുബ്ഹതം സമാപിക്കുന്നു. പ്രമാണമില്ലാത്ത നബിദിനാഘോഷം സുബ്ഹതത്തിൽ മുഷ്താഖ് അൽ ഹിക്കമി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
9: ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏതു പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
10: പീസ് റേഡിയോ.

0: وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، ما أني سرداكلي ഇനി നമുക്ക് അൽ മദ്ദുൽ ആരിദ് അഥവാ താൽക്കാലിക ദീർഘം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദീർഘത്തെക്കുറിച്ചാണ്, ഒരു മദ്ദിനെക്കുറിച്ചാണ് പരിചയപ്പെടുവാനുള്ളത്, നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ പഠന സംരംഭത്തോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും വചനങ്ങൾ പാരായണം ചെയ്യുകയാണ് നമ്മുടെ സഹോദരൻ യഹ്യ അമീൻ. യഹ്യ അമീൻ ഏത് സൂറത്താണ് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
1: സൂറത്തുർ റഹ്മാൻ.
0: സൂറത്തുർ റഹ്മാനാണ് യഹ്യ നമ്മുടെ മുമ്പിൽ പാരായണം ചെയ്യുന്നത്. ഇസ്തഈദ് ബില്ലാഹ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആറാമത്തെ വചനം ഒന്നുകൂടി ആവർത്തിക്കുക. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. യസ് എന്ന സീനിൻ്റെ ഉച്ചാരണം അല്പം കൂടി വ്യക്തമാവണം. യസ്ജുദാൻ എന്ന് പറയുന്നത് പോലെ ആവരുത്, അതായത് ഒരു സായിൻ്റെ ശബ്ദമായി പോവരുത്, മറിച്ച് യസ്ജുദാൻ, യസ്ജുദാൻ അല്ല യസ്ജുദാൻ. ഒന്നുകൂടി ആവർത്തിക്കുക.

0: والأرض
1: يسأله من في السماوات ألا يسأله ആസിലത്തിന് ഉദ്ദമീറിന് അല്പം രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടിക്കൊണ്ട് പറയണം. യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർദ്, യസ്അലുഹു മൻ ഫിസ്സമാവാതി, അല്പം ദീർഘം നൽകിക്കൊണ്ട് പറയുക.
0: യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅ്ൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.
1: അഹ്സൻത്, ബാറകല്ലാഹു ഫീക്. മാഷാ അല്ലാഹ്, ബഹുമാന്യനായ ഹറം ഇമാം മാഹിർ അൽ മുഅഖിലിയുടെ പാരായണം ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ കൊച്ചു സഹോദരൻ യഹ്യ അമീനിൻ്റെ പാരായണം. മാഷാ അല്ലാഹ്, വളരെ ഭംഗിയായിട്ടുണ്ട്. അമീനിനോട് യഹ്യയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ خَلَقَ الْإِنْسَانَ. ഈ ആയത്തുകളൊക്കെ

0: അവസാനിപ്പിക്കുമ്പോൾ അല്പം ദീർഘം നൽകിക്കൊണ്ടാണല്ലോ നിർത്തുന്നത്. ആ ദീർഘത്തിന് പറയപ്പെടുന്ന പേരെന്താണ്? അൽമദ്ദുൽ ആരിദ്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. അൽമദ്ദുൽ ആരിദ് എന്നാണ് അതിൻ്റെ നാമം. അൽമദ്ദുൽ ആരിദ്, അതിൻ്റെ ദീർഘത്തിൻ്റെ തോത് എത്രയാണ്, എത്ര ഹറക്കത്തിൻ്റെ അളവിലാണ് അത് ദീർഘിപ്പിക്കേണ്ടത് എന്നതാണ് യഹ്യയോട് ചോദിക്കുവാനുള്ള അടുത്ത ചോദ്യം.
1: രണ്ട് ഹറക്കത്ത് ആണെങ്കിൽ ഖസർ, നാല് ഹറക്കത്ത് ആയി നിർത്തുമ്പോൾ തവസ്വത്ത്, ആറ് ഹറക്കത്തായി നിർത്തുമ്പോൾ ഇഷ്ബാഹ്.
0: മാഷാ അല്ലാ, അഹ്സൻറ്റ്. അതായത് മൂന്ന് രീതിയിൽ ആവാം എന്നാണ് യഹ്യ പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം മതിയാക്കി നിർത്താവുന്നതാണ്. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ, അങ്ങനെ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഖസ്ർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നാല് ഹറക്കത്തിൻ്റെ അളവിൽ തവസ്സുത്ത് സ്വീകരിക്കാം, മധ്യം സ്വീകരിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ മൂന്നാമത്തെ രീതിയായ ഇഷ്ബാ, അതായത് ആറ് ഹറക്കത്തിൻ്റെ അളവിൽ പൂർത്തിയാക്കി ദീർഘിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ കൊച്ചു സഹോദരൻ നമുക്ക് നൽകിയ മറുപടി. ശരിയാണ്. അപ്പോൾ എന്താണ് അൽമദ്ദുൽ ആരിദ് എന്ന് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം ആരിദ് എന്ന് പറയുന്നതിൻ്റെ ഭാഷാർത്ഥം ക്ഷണികം, താൽക്കാലികം എന്നൊക്കെയാണ്. വഖഫ് ചെയ്യുന്ന കാരണത്താൽ മദ്ദിൻ്റെയോ ലീനിൻ്റെയോ അക്ഷരത്തിന് ശേഷം സുക്കൂനുണ്ടായി തീരുന്നതാണ് ഇതിന് കാരണം. ഇവിടെ പാരായണത്തിൽ നാം കേട്ടു അർറഹ്മാൻ, ആ നൂനിന് സുക്കൂൻ നൽകുകയാണ് വഖഫിന് വേണ്ടി. എന്നാൽ വഖഫ് ചെയ്യാതെ പോകുമ്പോൾ ആ ദീർഘം നൽകുകയില്ല. അതായത് അർറഹ്മാനു അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. വഖഫ് ചെയ്യാതെ പോകുമ്പോൾ ദീർഘം ഉണ്ടാവുകയില്ല എന്നർത്ഥം. കാരണം അവിടെ കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ആവശ്യമായ കാരണങ്ങളിൽ ഒന്നായ സുക്കൂൻ വരിക എന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ പുതുതായി സുക്കൂനുണ്ടായിത്തീരുന്നു വഖഫിന് വേണ്ടി, വിരാമത്തിന് വേണ്ടി. അങ്ങനെ ഇങ്ങനെ വിരാമത്തിന് വേണ്ടി സുക്കൂൻ വരുന്നത് കൊണ്ടാണ് അതിന് അൽമദ്ദുൽ ആരിദ് എന്ന് പറയുന്നത്. ഇങ്ങനെ വഖഫിന് വേണ്ടി പുതുതായി സുക്കൂൻ വരുന്നത് കൊണ്ടാണ് അൽമദ്ദുൽ ആരിദ് എന്ന് അതിന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രൂപം നാം മനസ്സിലാക്കുകയുണ്ടായി. ഇത് ഹർഫുൽ മദ്ദിന് ശേഷമോ ഹർഫുൽ ലീനിന് ശേഷമോ ഉണ്ടാകാവുന്നതാണ്. എന്താണ് ഹർഫുൽ ലീൻ എന്നത് വിശദമായി നാം ആദ്യമേ വിശദീകരിച്ചിരുന്നു. ദീർഘങ്ങളുടെ ആദ്യത്തെ വിശദീകരണത്തിൽ തന്നെ ദീർഘവുമായി ബന്ധപ്പെട്ട ആദ്യത്തിൽ തന്നെ നാം അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അതായത് ഫത്ഹിന് ശേഷം യാഇന് സുക്കൂൻ വരിക, എന്നിട്ട് ശേഷമുള്ള ഹർഫിൽ വഖഫ് ചെയ്യുക. ബൈത്ത് സൂറത്ത് ഖുറൈശ് പാരായണം ചെയ്യുകയാണെങ്കിൽ ലീലഫി ഖുറൈഷ്, ഇങ്ങനെ യാ ഓ, അല്ലെങ്കിൽ ഫത്ഹന് ശേഷം വാവിന് സുക്കൂൻ വന്നുകൊണ്ട് ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൗഫ് എന്നിങ്ങനെ വാവോ സാക്കിനത്തായി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ അവസ്ഥക്കാണ് ലീൻ എന്ന് പറയുന്നത്. ഇതിനെ അല്പം ദീർഘിപ്പിക്കണം. ആരിതായ ദീർഘം ഇതിനും ബാധകമാണ്. ഇവിടെ മൂന്ന് രീതി അനുവദനീയമാണ് എന്നാണ് നാം മനസ്സിലാക്കിയത്. ഒന്നാമത്തേത് അൽ ഖസ്ർ, അഥവാ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം സാമാന്യ ദീർഘം നൽകി മതിയാക്കുക. രണ്ടാമത്തേത് അത് തവസ്സുത്ത്, അതായത് മദ്യം സ്വീകരിക്കുക അഥവാ നാല് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. മൂന്നാമത്തേത് അൽ ഇഷ്ബാ, അഥവാ പൂർത്തിയാക്കുക, ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക എന്നർത്ഥം. നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഖസ്റാണെങ്കിൽ അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, സൂറത്തുൽ ഫാത്തിഹ ആണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നിങ്ങനെ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ചുരുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നാല് ഹറക്കത്തിൻ്റെ അളവിൽ മധ്യം സ്വീകരിക്കുക. അൽഹംദുലില്ലാഹി.

എന്നിങ്ങനെ ദീർഘിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് മദ് ആരിദിൻ്റെ മൂന്ന് രീതികൾ. ഇത്രയുമാണ് അൽ മദ്ദുൽ ആരിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയുവാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാ അൽ മദ്ദുൽ ലാസിം എന്താണെന്ന് മനസ്സിലാക്കാം. അൽ മദ്ദുൽ ലാസിം എന്നതാണ് അഞ്ചാമത്തെ ദീർഘങ്ങളിൽ, അഞ്ച് ദീർഘങ്ങളിൽ അവസാനത്തെ ദീർഘമായിട്ടുള്ളതാണ് അൽ മദ്ദുൽ ലാസിം. അതായത് സ്ഥിരപ്പെട്ടത് അനിവാര്യം എന്നൊക്കെയാണ് ലാസിമിൻ്റെ അർത്ഥം. ഇത് വളരെ സുപ്രധാനമായ ഒരു ദീർഘമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത, നിർബന്ധമായും ദീർഘിപ്പിക്കേണ്ട ഒരു മദ്ദാകുന്നു ലാസിമായ മദ്ദ്. മദ്ദിൻ്റെയോ ലീനിൻ്റെയോ ശേഷം വഖ്ഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാവുക എന്നതാണ് ഈ ദീർഘത്തിന് കാരണം. ഇത് കലിമത്തിലും ഹർഫിലും ഉണ്ടാകാം, പദങ്ങളിലും അക്ഷരങ്ങളിലും. അക്ഷരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാ. ഏതക്ഷരങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്? നീട്ടി പറയേണ്ട അക്ഷരങ്ങൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഏതാണ് അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് രൂപമാണ്, രണ്ട് വിഭാഗമാണ്, കലിമത്തിലും ഹർഫിലും. കലിമയ്യ് ഹർഫിയ്യ് എന്ന് പറയാം. ലാസിം കലിമി ലാസിം ഹർഫി. ഇതിൻ്റെ തോതാകട്ടെ, ദീർഘിപ്പിക്കേണ്ട അളവാകട്ടെ, ആറ് ഹറക്കത്തിൻ്റെ അളവിലാണ്. നിർബന്ധമാണ് ഇതിൻ്റെ വിധി. ആറ് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടി പറയൽ നിർബന്ധമാണ്. ഉദാഹരണം, അൽ ഹഖ്. ഇതൊരു പദമാണ്, ഒരു കലിമത്താണ്. ഇവിടെ ഉള്ളത് ലാസിം കലിമി ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇവിടെയും പദം തന്നെയാണ്, ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ എന്നതാണല്ലോ ഇതിൻ്റെ കാരണമായി പറഞ്ഞത്. എന്നാൽ ഹർഫുകൾ നോക്കൂ. കാഫ് ഹയാ ഐൻ സാദ്, ഇതാണ് ഹർഫുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഹർഫിയ്യ് എന്നാണ് ഇതിൻ്റെ പേര്. സൂറത്തുൽ ബഖറ നേരത്തെ പാരായണം ചെയ്ത് നാം കേട്ടു. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം, അലിഫ് ലാം മീം. ഇതും ഹർഫിയാണ്. അപ്പോൾ കലിമത്തിലും ഹർഫിലും ഈ ദീർഘം വരാവുന്നതാണെന്നർത്ഥം. ഇത് ആറ് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടൽ നിർബന്ധമാണ്. ഇനി അല്പം വിശദമായി തന്നെ ഈ അൽ മദ്ദുൽ ലാസിമിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. പദങ്ങളിൽ വരുന്നതാണ് കലിമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം പറയുകയുണ്ടായി. അതായത് ദീർഘാക്ഷരത്തിന് ശേഷം വഖ്ഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ പദത്തിലായിക്കൊണ്ട് വരിക. ഉദാഹരണവും നാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്താണ്? അസ്ലിയായ സുക്കൂൻ, അതായത് സ്ഥിരപ്പെട്ട സുക്കൂൻ, വഖ്ഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ, അത് ദീർഘാക്ഷരത്തിന് ശേഷം ഹിജായിയായ അക്ഷരങ്ങളിലായി വരിക. ഹിജായിയ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹുറൂഫുൽ ഹിജായിയ എന്നാണ് അറബിയിലെ 28 അക്ഷരങ്ങൾക്ക് പറയപ്പെടുന്ന പേര്. ഇതിൽ മദ്ദിൻ്റെ ഹർഫിന് ശേഷമായിക്കൊണ്ട് സ്ഥിരമായി സുക്കൂൻ ഉച്ചരിക്കപ്പെടുക. ഉദാഹരണം നാം നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കാം. സൂറത്തുൽ ഖലമിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇവിടെ നൂൻ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു നൂൻ, പിന്നെ ഒരു വാവ്, ശേഷം ഒരു നൂനും, അതായത് സുക്കൂനുള്ള നൂൻ. ഈ നൂനിൽ നാം വഖഫ് ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ ഈ വാവിനെ ദീർഘിപ്പിക്കുന്നു. ഈ ദീർഘമാണ് ഇവിടെ അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ശദ്ദാണ് ദീർഘാക്ഷരത്തിന് ശേഷമുള്ളതെങ്കിൽ മുസക്കൽ എന്നും സുക്കൂൻ മാത്രമാണെങ്കിൽ മുഖഫഫ് എന്നും പറയും. ഇപ്പോൾ സുക്കൂന് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളത്. നൂൻ എന്ന് പറയുമ്പോൾ അവിടെ സുക്കൂന് മാത്രമേ ഉള്ളൂ. എന്നാൽ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ മീമിന് ശദ്ദുണ്ട്. അങ്ങനെ
ശേഷം ഷദ്ദുള്ള അക്ഷരം വരാം, വെറും സുക്കൂൻ മാത്രമായിട്ടും വരാവുന്നതാണ്. ഇതും നമുക്ക് മനസ്സിലാക്കാം, കലിമിയും ഹർഫിയും രണ്ട് രൂപത്തിലും വരും, മുഖഫഫും മുസക്കലുമായിട്ട് വരും. അതായത് ഷദ്ദുള്ളതാണ് എങ്കിൽ മുസക്കൽ എന്നും ശേഷം സുക്കൂൻ മാത്രമാണെങ്കിൽ മുഖഫഫ് എന്നും പറയുന്നു. ഇത് കലിമത്തിലും ഹർഫിലും വരാവുന്നതാണ്. അപ്പോൾ അൽമദ്ദുൽ ലാസിമിനെ നാലായി നമുക്ക് തരംതിരിക്കാം. അൽമദ്ദുൽ ലാസിമുൽ കലിമി അൽ മുസക്കൽ, അൽമദ്ദുൽ ലാസിമുൽ കലിമി അൽ മുഖഫഫ്, അൽമദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുസക്കൽ, അൽമദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുഖഫഫ്. ഇതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങളും നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം. അൽമദ്ദുൽ ലാസിമുൽ കലിമി അൽ മുഖഫഫ്, ഇത് സൂറത്ത് യൂനുസ് 51 91 മാത്രമാണ് വന്നിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, അൽമദ്ദുൽ ലാസിമുൽ കലിമി അൽ മുഖഫഫ്, ലഘുവായ കലിമിയായ ദീർഘം, ലാസിമായ ദീർഘം, അത് സൂറത്ത് യൂനുസിലെ 51 91 വചനങ്ങളിലാണ് വന്നിട്ടുള്ളത്. രണ്ടും ഒരു പദമാണ്, അത് അൽ ആന എന്ന പദം. 51-ാമത്തെ വചനം ഇങ്ങനെ നമുക്ക് കാണാം,

എന്നാൽ 91-ൽ الآن وقد عصيت قبل وكنت من المفسدين ഈ രണ്ട് ആയത്തുകളിൽ ഈ പദം വന്നിരിക്കുന്നു. ഇവിടെ മാത്രമാണ് ലാസിം കലിമി മുഖഫഫ് വന്നിട്ടുള്ളത്. ഇനി അല്ലാസിമുൽ കലിമി അൽ മുസഖ്ഖൽ, ദീർഘാക്ഷരത്തിന് ശേഷം ഷദ്ദ് വന്നതായ ഉദാഹരണങ്ങൾ. സൂറത്തുൽ ഹഖ 1-ാമത്തെ വചനം അൽ ഹഖ്ഖ, ഇവിടെ അലിഫിന് ശേഷം ഷദ്ദ് വന്നിരിക്കുന്നു. സൂറത്തുൽ അൻആം 50-ാമത്തെ വചനത്തിൽ

ഇവിടെ ഒരു പദത്തിൽ തന്നെ രണ്ട് മുസക്കലായ ലാസിമായ ദീർഘം വന്നു. അതുഹജ്ജൂന്നി അലിഫിന് ശേഷവും വാവിന് ശേഷവും. സൂറത്തുൽ ഫാത്തിഹ നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്നു. അവസാനത്തെ വചനം വലദ്ദാലീൻ, ഇത് അൽമദ്ദുൽ ലാസിമുൽ മുസഖൽ അൽകലിമി ആകുന്നു. അൽമദ്ദുൽ ലാസിമുൽ മുസഖലുൽ കലിമി, നാം പറഞ്ഞു അലിഫ് വാവ് ഇവ രണ്ടിൻ്റെയും ഉദാഹരണങ്ങൾ. എന്നാൽ യാഇൻ്റെ ഉദാഹരണം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. ഇനി അൽമദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുഖഫഫ്, നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ഖലമിൽ നൂൻ, അതുപോലെ സൂറത്തു ഖാഫ് ഖാഫ്, അതുപോലെ അലിഫ് ലാം റാ സൂറത്തു മറിയമിൻ്റെ തുടക്കത്തിൽ

സാദ്. ഇതൊക്കെയും അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുഖഫഫ് ആകുന്നു. ഇനി അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുസഖൽ. അലിഫ് ലാം മീം. ഇവിടെ ലാം മീം എന്ന് പറഞ്ഞപ്പോൾ അലിഫിന് ശേഷം ഷദ് വന്നതുകൊണ്ട് ആ അലിഫിന് നൽകപ്പെടുന്ന ദീർഘത്തിൻ്റെ പേരാണ് അൽ ലാസിമുൽ ഹർഫി അൽ മുസഖൽ എന്ന്. അതുപോലെ വേറെയും സൂറത്തുകളുടെ തുടക്കത്തിൽ കാണാം. സൂറത്തു ഷുഅറായിൻ്റെയും സൂറത്തുൽ ഖസസിൻ്റെയും ഒക്കെ തുടക്കത്തിൽ നമുക്ക് കാണാം, തോസീം. ഇതിൽ സീമീം എന്ന് പറയുമ്പോൾ യാഇന് ശേഷം ഷദ്ദുള്ള മീം വന്നതുകൊണ്ട് അവിടെ അൽ മുസഖൽ അൽ ഹർഫി ആണെന്ന് മനസ്സിലാക്കാം. സൂറത്ത് ആലി ഇമ്രാനിലെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ അലിഫ് ലാം മീം എന്ന ആ മൂന്ന് അക്ഷരങ്ങൾ, ഹർഫുകൾ, ശേഷമുള്ള ആയത്തുമായി വസ്ല് ചെയ്ത് ഓതുമ്പോൾ, ചേർത്ത് വായിക്കുമ്പോൾ രണ്ട് രീതി അനുവദനീയമാണ്. ശ്രദ്ധിക്കണം, രണ്ട് രീതി ഇവിടെ നമുക്ക് അനുവദനീയമാണ്. ഒന്ന്, ഖസ്റുൽ മീം. മീമിനെ ഖസ്റ് ചെയ്യുക. ഖസ്റ് എന്നാൽ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിച്ച് ഒതുക്കുക. എങ്ങനെയാണത്?

രണ്ടാമത്തെ രീതി മദ്ദുൽ മീം, മീമിനെ ദീർഘിപ്പിക്കുക, ലാസിമായ ദീർഘം നൽകിക്കൊണ്ട് ഓതുക. അതെങ്ങനെയാ? നമുക്കൊന്ന് ഓതി നോക്കാം.

0: വസ്ല് ചെയ്യുമ്പോൾ സ്വാഭാവികമായും മീമിന് ഫത്ഹയാണല്ലോ വരിക. അവിടെ മീമിന് ഫത്ഹ നൽകിക്കൊണ്ടാണ് വായിക്കേണ്ടത് എന്നർത്ഥം. ഇവിടെ നമ്മൾ പ്രത്യേകം അറിയേണ്ടതായ കാര്യം, സൂറത്തുകളുടെ തുടക്കത്തിൽ വന്ന അക്ഷരങ്ങളാകെ 14 എണ്ണമാണ്. സൂറത്തുകളുടെ തുടക്കത്തിൽ വന്ന കേവലാക്ഷരങ്ങൾ ആകെ 14 എണ്ണമാണ്. അവ നമുക്ക് ഓർക്കാൻ ഒരു ജുംല, ഒരു വാചകം ഇങ്ങനെ പഠിച്ചു വെക്കാം. സിൽഹു സുഹൈറ മൻ ഖതഅക്, സിൽഹു സുഹൈറ മൻ ഖതഅക്. സ്വാദ് ലാം ഹ സീൻ ഹ യ റ അലിഫ് മീം നൂൻ ഖാഫ് തോ ഐൻ കാഫ്. മഹാനായ ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ എടുത്തുദ്ധരിച്ച സൂറത്തുൽ ബഖറയുടെയോ മറ്റോ തുടക്കത്തിലാണ്, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അദ്ദേഹം വിശദീകരിച്ച ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അല്പം കൂടി നല്ലതായ മറ്റൊരു വാചകം എന്താണത്?
1: നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർ, നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർ.
0: ഈ വാചകവും ഓർത്തു വെക്കാം. ഇതിലുള്ള അക്ഷരങ്ങൾ 14 അക്ഷരങ്ങൾ, നൂൻ സ്വാദ് ഹ കാഫ് യ മീം ഖാഫ് അലിഫ് തോ ഐൻ ലാം ഹ സീൻ റ, ഇതിൽ മധ്യാക്ഷരം മദ്ദിൻ്റെയോ ലീനിൻ്റെയോ അക്ഷരമായ 3 അക്ഷരങ്ങൾ കൂടി ചേർന്ന ഹിജായിയ ഹർഫുകൾക്ക് മാത്രമേ ദീർഘം വരികയുള്ളൂ. ഇവയാകട്ടെ 8 അക്ഷരങ്ങളാണ്. അതേതൊക്കെയാണ്? കം നഖസ അസൽ, ഇതിലുള്ള 8 അക്ഷരങ്ങൾ, കാഫ് മീം നൂൻ ഖാഫ് സ്വാദ് ഐൻ സീൻ ലാം, ഇവക്ക് മാത്രമാണ് ലാസിമായ മദ്ദ് നൽകി ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. ഹയ്യുൻ തഹുർ എന്നതിലുള്ള 5 അക്ഷരങ്ങൾ ഒരിക്കലും ലാസിമായ മദ്ദ് നൽകി ദീർഘിപ്പിക്കുകയില്ല, അതിന് അസ്ലിയായ സാമാന്യ ദീർഘം മാത്രമാണ് നൽകുക. അലിഫിൽ ഒരിക്കലും ദീർഘം വരികയുമില്ല. അലിഫ് എന്ന് പറയുമ്പോൾ, അതായത് അലിഫ് ലമ്മീം എന്ന് പറയുമ്പോൾ അലിഫ് അലിഫ് എന്നാണല്ലോ പറയുന്നത്, അതിന് ദീർഘം വരുന്ന പ്രശ്നവുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അൽ മദ്ദുൽ ലാസിമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുവാനുള്ളത്. എന്നാൽ സൂറത്തുകളുടെ ആരംഭത്തിലുള്ള കേവലാക്ഷരങ്ങളും ആ സൂറത്തുകളുടെ പേരുകളും നമുക്കൊന്ന് ഓർത്തു നോക്കാം. സൂറത്തുൽ ബഖറ, ആലി ഇമ്രാൻ, അതുപോലെ സൂറത്തുൽ അങ്കബൂത്ത്, സൂറത്തുൽ റൂം, സൂറത്തുൽ ഉഖ്മാൻ, സൂറത്തുൽ സജ്ദ, ഇവയിലൊക്കെയും വന്നിട്ടുള്ള അക്ഷരങ്ങളാണ് അലിഫ് ലാം മീം. സൂറത്തുൽ അഅ്റാഫിൽ മാത്രം നമുക്ക് കാണാം

സ്വാദ്. എന്നാൽ സൂറത്ത് യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, ഹിജർ ഈ അഞ്ച് സൂറത്തുകളുടെയും തുടക്കത്തിൽ നമുക്ക് കാണാം, അലിഫ് ലാം റ. ഇവിടെ ലാമിന് മാത്രമാണ് ലാസിമായ ദീർഘം വരുന്നത്. റോ എന്ന് പറയുമ്പോൾ അസ്ലിയായ ദീർഘം മാത്രമേ കൊടുക്കുകയുള്ളൂ, കാരണം ശേഷം സുക്കൂൻ ഇല്ലല്ലോ. അവിടെ അലിഫിന്മേൽ നിർത്തുക എന്ന രീതിയാണ് റോ. സൂറത്തുർ റഅദിന്റെ തുടക്കത്തിൽ മാത്രം നമുക്ക് കാണാം, അലിഫ് ലാം മീം റോ. സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ കഴിയും,

ഖാദ്, സൂറത്ത് ത്വാഹ. ആ സൂറത്തിൻ്റെ പേര് തന്നെ ത്വാഹ എന്നാണ്. അതിൻ്റെ ആരംഭത്തിലുള്ള അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ത്വാഹ, അല്പം പോലും കൂടുതൽ, ഇതിനേക്കാൾ കൂടുതൽ ദീർഘിപ്പിച്ചു പോകാൻ പാടില്ല. രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമേ അവിടെ നീട്ടാൻ പാടുള്ളൂ. ത്വാഹ ചേർത്ത് ഓതുകയാണെങ്കിൽ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. സൂറത്തുഷ് ശുഅറ, സൂറത്തുൽ ഖസസ് ഇവയുടെ തുടക്കത്തിൽ കാണാൻ കഴിയും

ഇവിടെ സീനിന് മുസക്കലും മീമിന് മുഖഫഫുമായ ലാസിമായ ദീർഘമാണ് നൽകേണ്ടത്. പൂർണ്ണ പേര് അൽ മദ്ദുൽ ലാസിമുൽ മുസക്കലുൽ ഹർഫി. രണ്ടാമത്തേത് അൽ മദ്ദുൽ ലാസിമുൽ മുഖഫഫ് അൽ ഹർഫി, അല്ലെങ്കിൽ അൽ ഹർഫി അൽ മുസക്കൽ അൽ ഹർഫി അൽ മുഖഫഫ്. സൂറത്തുൻ നംലിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ കഴിയും തോസീൻ. സൂറത്തു യാസീൻ, അതിൻ്റെ പേര് തന്നെ യാസീൻ എന്നാണല്ലോ. എങ്ങനെയാണ് യാസീൻ പാരായണം ചെയ്യേണ്ടത്? യാസീൻ. അതുപോലെ സൂറത്തു സ്വാദ്, അതിൻ്റെയും പേര് സ്വാദ് എന്നാണ്. സോദ്. സൂറത്തു ഗാഫിർ, സൂറത്തു ഫുസ്സിലത്ത്, സൂറത്തു സുഖ്റുഫ്, സൂറത്തു ദുഖാൻ, സൂറത്തുൽ ജാസിയ, സൂറത്തുൽ അഹ്ഖാഫ്. ഈ ആറ് സൂറത്തുകളുടെയും പ്രാരംഭം ഹാമീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ മീമിന് മാത്രമാണ് ലാസിമായ ദീർഘം നൽകേണ്ടത്. ഹ എന്ന് പറയുമ്പോൾ തബീഇയായ അസ്ലിയായ ദീർഘം മാത്രമേ കൊടുക്കാവൂ. എന്നാൽ സൂറത്തു ഷൂറയുടെ തുടക്കത്തിലും ഹാമീം കാണാം, അതിനുശേഷവും മൂന്നക്ഷരങ്ങൾ കൂടിയുള്ളതായി കാണാം. അതെങ്ങനെയാണ് വായിക്കുക?

0: ഇതിലൊക്കെ വരുന്ന ഗുന്നത്തിൻ്റെ ഹുക്മ് അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇഖ്ഫാ ചെയ്തുകൊണ്ട് പറയേണ്ടത്, ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതൊക്കെ അത് ആ പറഞ്ഞ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ആ നിയമം അനുസരിച്ചാണ് ഇവിടെ നാം പാരായണം ചെയ്യേണ്ടത്. സൂറത്തു ഖാഫിൻ്റെ പേര് തന്നെ ഖാഫ് എന്നാണല്ലോ, അതിൻ്റെ തുടക്കം ഖാഫ് എന്നാണ് പാരായണം ചെയ്യേണ്ടത്. പാരായണത്തിൽ ഈ ദീർഘങ്ങളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഭംഗിയായ നിലക്ക് പാരായണം നിർവഹിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെ പാരായണം നിർവഹിച്ച കൊച്ചു സഹോദരൻ, അവന് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ഖുർആൻ മനഃപ്പാഠം പൂർത്തിയാക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.
1: ജസാകുമുല്ലാഹ് ഖൈർ. ഇന്നത്തെ തജ്വീദ് പഠനം ഇവിടെ അവസാനിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വഅംസൽ മുൽകു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറമാ ഫി ഹാദിഹിൽ ലൈല വഖൈറമാ ബഅദഹ വഅഊദു ബിക മിൻ ശർരിമാ ഫി ഹാദിഹിൽ ലൈല വശർരിമാ ബഅദഹ. റബ്ബി أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവെ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവെ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക്

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു അല്ലേ. നമുക്ക് കുറേയേറെ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ദിവസങ്ങളിൽപ്പെട്ടൊരു ദിവസമായിരുന്നു. അൽഹംദുലില്ല ജുമ്മയൊക്കെ കഴിഞ്ഞു, അങ്ങനെ ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും എല്ലാവരും. ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ നോക്കാം ആദ്യം. ഇൻഷാല്ലാഹ് ഷാദിയ ഒറ്റപ്പാലം, അതുപോലെ സൽമാൻ ഉദിരമ്പലം, ഷംനാദ് ഖാൻ, സഫിയ എടപ്പാൾ, ആയിഷ അങ്ങാടിപ്പുറം, ആയിഷ തോട്ടശ്ശേരി, മെഹനാസ് ഗഫൂർ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്, മഴയുണ്ടോ, മറ്റു വിശേഷങ്ങൾ എന്താ, എല്ലാവരും ഒന്ന് പറയട്ടോ ഇൻഷാല്ലാഹ്. അതുപോലെ സാജിദ ടി കെ, താഹിറ സോറി സാജിദ കാലിക്കറ്റ്, താഹിറ ടി കെ കാസർഗോഡ്, സഹൽ പി ഇടപ്പലം, ഷമീജ പാറൽ, സുബൈദ ഇസ്മായിൽ മടിക്കിരി, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമീർ ടി അടത്തനാട്ടുകാര, അസ്സലാമു അലൈക്കും. അതുപോലെ സുബൈദ കുന്നമംഗലം, അസ്സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. അമീർ സാഹിബിൻ്റെ മറ്റൊരു മെസ്സേജിൻ്റെ, ദുനിയാവിൽ നമുക്ക് കിട്ടിയ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതൊന്നും പോരാ എന്ന് മറ്റുള്ളവരുടെ നോക്കി ആവലാതിപ്പെടുകയും പരാതികൾ പറഞ്ഞു നടക്കുന്നവരുമാണ് നമ്മളിൽ പലരും. എന്നാൽ വഫാത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മിമ്പറിൽ വെച്ച് നടത്തിയ ആ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഭൗതിക ലോകത്തിൻ്റെ പളപ്പളപ്പിനെക്കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ദാരിദ്ര്യത്തെയല്ല മറിച്ച് ഞാൻ ഭയപ്പെടുന്നത് ലോകത്തിൻ്റെ വിഭവങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും മുൻഗാമികളെപ്പോലെ നിങ്ങളും അതിനായി മത്സരിക്കുകയും അതുവഴി നിങ്ങൾ അവർ നശിച്ചു പോയതുപോലെ നിങ്ങളും നശിച്ചു പോകുന്നതിനെയുമാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് അവിടുന്ന് ഓർമ്മിപ്പിച്ചു. അള്ളാഹു നിങ്ങൾ നൽകുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ബറക്കത്തുകൾ ആത്മീയതയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് ദുനിയാവിൻ്റെ മായാവലയത്തിൽ അകപ്പെടാൻ ഇടയാക്കുമെന്ന ഈ ഗൗരവമേറിയ മുന്നറിയിപ്പ് അന്ത്യനാളിൽ വരെയുള്ള മനുഷ്യർക്ക് വലിയൊരു ചിന്താ വിഷയമാണ്. അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. പലപ്പോഴും ദുനിയാവിൽ ഇങ്ങനെ ആളുകളൊക്കെ ചില സ്വഭാവമുണ്ട്, ഇത്ര കിട്ടിയാലും ചെയ്യും, പിന്നെയും പിന്നെയും അതിൻ്റെ പിന്നാലെ പോവും. നമ്മളിങ്ങനെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദുനിയാവിൽ കടക്കാരായിട്ട് കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്തൊക്കെ കാണാൻ കഴിയും. അത് നമ്മൾ ചരിത്ര അവരെക്കുറിച്ച് അതിലെങ്കിൽ ഒരാക്ഷേപിച്ച് പറയല്ല, മറിച്ച് അവരൊക്കെ പൊതുവെ ആളുകളുടെയൊക്കെ ഒരു സ്വഭാവം എന്താ പറയുക, ഒരാളും കടക്കാരനായെന്നത് പട്ടിണി കിടന്നതിൻ്റെ പേരിലല്ല. ഞാനിങ്ങനെ നോക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്നുകിൽ അവർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്ത ആളുകളാണ്. നല്ല ഉള്ള വീട് ഒന്നുകൂടി വലുതാക്കാൻ, അതല്ലെങ്കിൽ കാർ ഒന്നുകൂടി വലുതാക്കാൻ, അല്ലെങ്കിൽ കൃഷിഭൂമിയിൽ ഉള്ള കൃഷി ഒന്നുകൂടി വികസിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പുതിയ പുതിയ ഭൗതികതയുടെ പിന്നാലെ പോയിട്ട് ലോണെടുത്ത് അത് തിരിച്ചടക്കാൻ പറ്റാതെയായിട്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളാണ്. അല്ലെങ്കിൽ കടക്കാരാവുന്നത് അങ്ങനെയാണ്, പട്ടിണിയുടെ പേരിൽ കടക്കാരാവുന്നത് വളരെ കുറവാണ്. ഇത് ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരാളായിട്ട് സംസാരിച്ചപ്പോഴേ വണ്ടിയുടെ എടുക്കുന്ന വിഷയമൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോണിൻ്റെ പിന്നാലെ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞത് നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ അതില്ലാന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കുക. ഒന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി വാഹനങ്ങൾ ഇഷ്ടം പോലെ അല്ലാത്തത് പൊതു ഗതാഗത സൗകര്യങ്ങളുണ്ടല്ലോ അതിനുപയോഗപ്പെടുത്താം. അതല്ലാതെ എനിക്ക് എന്തായാലും വണ്ടി വേണം, നിനക്ക് ലോൺ എടുക്കാൻ പോകുമ്പോഴാണ് നമുക്ക് കടങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോയി അതിൽ ചാടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിലെത്തിപ്പെട്ടാൽ പിന്നെ അതൊരു മാല, ഒരു എന്താ പറയുക, വല്ലാത്തൊരു വിലയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ദുനിയാവിൻ്റെ പളപ്പളപ്പിൻ്റെ പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ടല്ലോ, വൽതു സീറൂനൽ ഹയാത്ത ദുനിയ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ എന്ന്. അപ്പോൾ ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒക്കെ മനസ്സിലാക്കുക, ദുനിയാവിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നമുക്കത് കിട്ടിയേക്കാം, പക്ഷേ മനസ്സമാധാനമല്ലാതെയാവും. അതുകൊണ്ട് ദുനിയാവിൻ്റെ സൗകര്യങ്ങളും ആ വറക്കത്തൊക്കെ നമുക്ക് വേണം, നമ്മൾ ജീവിക്കാൻ നമുക്ക് ദുനിയാവ് വേണം, പക്ഷേ അതാവരുത് ഏറ്റവും വലിയ ലക്ഷ്യം. ചില ആളുകൾ ഇങ്ങനെ പറയും, എന്തെങ്കിലും പണി പറയുന്നാരോ, കാര്യം പറയുന്നാരോ, തിരക്കിലായിപ്പോയി, പണി ഉണ്ടായിരുന്നു. അള്ളാഹു തആലയുടെ ദീനിന് വേണ്ടി ഒരു സേവനം ചെയ്യാൻ പറയുമ്പോൾ അള്ളാഹു തആല നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നമ്മൾക്കൊരു തടസ്സമായി മാറുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ അതിനെ കാണണം. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തൊക്കെ അവർക്ക് ദുനിയാവ് ഒരു പ്രശ്നമല്ലായിരുന്നു, പരലോകത്തേക്ക് വേണ്ടി ദുനിയാവിനെ അവർ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ നമുക്കതിലേക്കൊക്കെ വരാം. നമ്മുടെ കൂടെ സുഹറ നടുവണ്ണൂർ, സഫിയ ഇടപ്പാൾ ഇന്ന് മഴയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആയിഷ കരുമ്പിൽ, സുഹറ നടുവണ്ണൂർ, ഷുഹൈബ എം വളപട്ടണം, നഫീസ പി എ താമരശ്ശേരി, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുണ്ട്. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഴേൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ കുറച്ച് നേരത്തെ ഒരു മഴയൊക്കെ കിട്ടിയിരുന്നു നമുക്കൊക്കെ. ഞാൻ വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് ജുമാൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു മഴയൊക്കെ ലഭിച്ചു, അൽഹംദുലില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ സാരോപദേശത്തിനുള്ള സമയമായിട്ടുണ്ട്. സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഓക്കെ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരു യാത്രയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, യാ മുആദ്, മുആദേ. മുആദ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുആദ് റളിയല്ലാഹു വിളിച്ചു, അദ്ദേഹം അതേ മറുപടി നൽകി. വീണ്ടും വിളിച്ചു,

0: ലബ്ബൈക്ക് യാ റസൂലുള്ളാ വസഅദൈക്ക് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാനാണ് 3 തവണ മുആദിനെ വിളിച്ചത്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? ഹൽ തദ്രി ഹഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടിമകളിൽ നിന്ന് കിട്ടേണ്ട അവകാശം എന്താണെന്നും അല്ലാഹുവിൽ നിന്ന് അടിമകൾക്ക് ലഭിക്കേണ്ട അവകാശം എന്താണെന്നും നിനക്കറിയുമോ എന്നാണ്. എന്താണ് ചോദ്യം? അല്ലാഹുവിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്, നമ്മിൽ നിന്ന് അല്ലാഹുക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു നബിയോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുക്കും റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടിമകളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ് അടിമകൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ കൂടെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെ ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹുക്ക് നമ്മിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്. അപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനയും നമ്മുടെ എല്ലാ നേർച്ചയും നമ്മുടെ എല്ലാ വഴിപാടുകളും നമ്മൾ ആരാധനയായി ഇബാദത്തായി സൽക്കർമ്മമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക് വേണ്ടി അവന് മാത്രമായിരിക്കണം നമ്മൾ ആരാധന നിർവഹിക്കേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരുപാട് സ്ഥലത്ത് മുസ്ലിം പള്ളികളുടെ ചാരത്ത് ഖബർ കെട്ടിപ്പൊക്കി അവിടെ വലിയ വലിയ ആഘോഷങ്ങളും ആചാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയെടുത്ത് കുടുംബസമേതം അവിടേക്ക് വരുന്ന ആളുകൾ എന്തിനാണ് വരുന്നത്? അവരിൽ പലർക്കും ജോലിയില്ല, ജോലി വേണം, മക്കളില്ല, മക്കൾ വേണം, മക്കൾ ഉള്ള ചില ആളുകൾക്ക് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് നല്ല വിജയം വേണം. ഇതൊക്കെ ആരോടാണ് ചോദിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു തആലയോട്. മക്കളെ കിട്ടാൻ ഇബ്രാഹിം നബി അല്ലാഹുവിനോടല്ലേ പ്രാർത്ഥിച്ചത്? പാപം ചെയ്തു പോയ ആദൻ നബി അല്ലാഹുവിനോടല്ലേ പശ്ചാത്തപിച്ചത്? ബദറിൻ്റെ യുദ്ധക്കളത്തിൽ സഹായം ലഭിക്കാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു തആലയോടല്ലേ പ്രാർത്ഥിച്ചത്? ഖുർആനിലുള്ള എല്ലാ പ്രാർത്ഥനയും അല്ലാഹുമ്മ, റബ്ബി, റബ്ബന, എൻ്റെ റബ്ബേ, അല്ലാഹുവേ എന്നല്ലാത്തൊരു വിളി പോലും ഖുർആനിൽ എവിടെയും കാണാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഇക്കൂട്ടർ ഈ ഖബറിൽ മറപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ അയാൾ വലിയ മഹാനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അയാൾക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി കഥകളായി കെട്ടിച്ചമച്ച് അവരെ ആരാധിക്കുന്ന അവസ്ഥ പലപ്പോഴുമുണ്ട്. പലരുടെയും കൈകളിൽ നൂലുകളും അരയിൽ പ്രത്യേക കെട്ടുകളും ഒക്കെയായിട്ട് കഴിച്ചു കൂട്ടുന്നത് അതെനിക്ക് ധൈര്യം തരും, അതെന്നെ സംരക്ഷിക്കും എന്നൊക്കെയുള്ള വിശ്വാസത്തിലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു മാത്രം മതി നമുക്ക്. അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ വിളിക്കാവൂ, അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. അല്ലാഹുവാണ് എന്നെ സംരക്ഷിക്കാനുള്ള എൻ്റെ സംരക്ഷകൻ, എന്നെ സഹായിക്കാനുള്ള എൻ്റെ സഹായി, അല്ലാഹുവാണ് എനിക്ക് കാവൽ. ആ ഒരു വിശ്വാസം നമ്മിൽ നിർബന്ധമായി ഉണ്ടാവുകയും നമ്മുടെ എല്ലാ ആരാധനകളും അല്ലാഹുക്ക് മാത്രം നൽകുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന് നമ്മിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്. അപ്പോൾ മനുഷ്യൻ, ജിന്ന്, മലക്ക്, ജന്തുക്കൾ, സസ്യങ്ങൾ ഇതെല്ലാം അല്ലാഹുവിൻ്റെ ക്രിയേഷൻസാണ്, സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളുടെ ബൗണ്ടറിയിൽ നിന്ന്, വലയത്തിൽ നിന്ന് സൃഷ്ടാവിലേക്ക്, അല്ലാഹുവിലേക്ക് ഉയരേണ്ടതാണ് ആരാധന. അത് ഈ സൃഷ്ടികളിൽ ആർക്കും തന്നെ തെറ്റിപ്പോവാൻ പാടില്ല. മനുഷ്യൻ ഈ സൃഷ്ടികളുടെ ബൗണ്ടറിയിൽ ജിന്നുകൾക്ക് പോകാൻ പാടില്ല, മലക്കുകൾക്ക് പോകാൻ പാടില്ല, ജന്തുക്കൾക്ക് പോകാൻ പാടില്ല, കല്ലിനും മരത്തിനും രൂപങ്ങൾക്കും ഒന്നും പോകാൻ പാടില്ല. മറിച്ച് സൃഷ്ടികളുടെ പിന്നെ സർക്കിളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഉയരേണ്ടതാണ് ആരാധന. അത് അല്ലാഹുവിന് നമ്മിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്. ഇനി നമുക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് കിട്ടേണ്ട അവകാശം എന്താണ്? അത് കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ജീവിച്ച ഒരാൾക്ക് സ്വർഗം നൽകുക എന്നത് നമുക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്. നമ്മൾ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ഒന്നിനെയും പങ്കു ചേർക്കാതെ ഒരു അന്ധവിശ്വാസവും പേറാതെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വിശ്വാസം ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സ്വർഗം തരിക എന്നുള്ളത് നമുക്ക് സ്വർഗം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ട അവകാശമാണ്. അവകാശം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിർബന്ധമായും കിട്ടണം, കിട്ടാതിരിക്കാൻ പാടില്ല. അതാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടേണ്ട അവകാശം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ആരാധനകൾ നമ്മൾ അർപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്വർഗം അള്ളാഹു നമുക്ക് നൽകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹിനെ മാത്രം ആരാധിക്കണം. ഒരിക്കലും നമ്മിൽ ശിർക്ക് വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന കൂടെ പഠിപ്പിക്കുകയുണ്ടായി, ശിർക്ക് നിങ്ങളിലേക്ക് ഉറുമ്പരിച്ച് വരുന്നത് പോലെ വരും. അപ്പോൾ ചെറുതും വലുതുമായ ശിർക്ക് നമ്മിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹു ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അൻ ഉശ്രിക ബിക, നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്. വ അന അഅലം, ഞാൻ അറിവുള്ളവനായിക്കൊണ്ട്. വ അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു, പാപമോചനം തേടുന്നു. ലിമാ ലാ അഅലം, ഞാൻ അറിയാതെ ശിർക്ക് വെക്കുന്നതിൽ നിന്ന്. എന്താണ് ശിർക്ക്? അള്ളാഹുക്കുള്ള ആരാധന മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കലാണ്. നേർച്ച, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, ഇതെല്ലാം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കലാണ് ശിർക്ക്. അതിൽ നിന്ന് നമ്മൾ രക്ഷ തേടുക. അള്ളാഹുക്കുള്ള അവകാശം നമ്മൾ കൊടുക്കുക. നമുക്കുള്ള അവകാശം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു തിന്മയാണ് ശിർക്ക് എന്നുള്ളത്. അതിന് വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവോപദേശം നമ്മൾ കേട്ടത്. കാരണം നമ്മൾ ആളുകളൊക്കെ എന്താ പറയുക, വളരെ നിസ്സാരമായിട്ട് ശിർക്ക് എന്താന്ന് തൗഹീദ് എന്താന്ന് പഠിക്കാത്തതിൻ്റെ പ്രശ്നം നല്ലോണം നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ജീവിതം അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ, റസൂൽ 40 വയസ്സ് വരെ റസൂൽ മക്കയിൽ ജീവിച്ചിട്ട് ശിർക്ക് ചെയ്തിട്ടില്ല. അന്നവിടെ ശിർക്ക് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ റസൂൽ അതിൽ മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് ഇസ്ലാമിലെ സന്ദേശം റസൂലിലേക്ക് എത്തുകയും അഥവാ വഹി ലഭിച്ചപ്പോൾ റസൂൽ അവരോട് പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. ലാത്തയും അസ്സയും അതുപോലെ ഇബ്രാഹിം നബിൻ്റെയും ഇസ്മായിൽ നബിൻ്റെയും ഒക്കെ ബിംബങ്ങളുണ്ടായിരുന്നു കഅബയ്ക്ക് ചുറ്റും. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകളും ഈ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും ബിംബങ്ങൾ ഇല്ല എന്നുള്ളത് പക്ഷെ കിടത്തി വെച്ച ഖബറുകളിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആരാ എന്താന്ന് പോലും അറിയാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ ശരിക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് ആ സമൂഹത്തിൽ മാറ്റം ഉണ്ടായത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവർ അള്ളാഹിനെക്കുറിച്ച് പഠിക്കുന്നില്ല. അള്ളാഹിൻ്റെ കഴിവുകളെക്കുറിച്ച്, അള്ളാഹു താല എങ്ങനെയാണ് ഈ ദീനിലൂടെ തൗഹീദ് എന്താന്ന് പഠിപ്പിച്ചു തന്നത് എന്നൊന്നും പഠിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറല്ല. ഉസ്താദുമാർ പറയുന്നത് അതുപോലെ കേട്ട് നടക്കുക എന്നതിലപ്പുറം, അതുകൊണ്ട് തന്നെ തിന്മ, ഏറ്റവും വലിയ തിന്മയായ ശിർക്കിനെ ഒരു ഗൗരവത്തിൽ അവർ കാണുന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ജീവിതത്തിൽ ശിർക്ക് വന്നു പോയാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം എന്നുള്ളത്. അത് നമ്മളൊക്കെ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയാണ്. റസൂല് നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരാതിരിക്കാൻ, റസൂൽ പറഞ്ഞു ഉറുമ്പരിച്ച് വരുന്നത് പോലെ ശിർക്ക് വരും. നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സമൂഹത്തിലൊക്കെ ശിർക്ക് കയറി വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓരോരോ വർഷവും പുതിയ പുതിയ ആചാരങ്ങളിലൂടെ ശിർക്ക് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ അതാ കഴിഞ്ഞ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ പോയിട്ട് അതിൽ പങ്കാവുന്നതും പങ്കാളികളാവുന്നതും, അതിനെ ന്യായീകരിച്ചുകൊണ്ട് പണ്ഡിത വേഷധാരികളായ ആളുകൾ ഒരു തരക്കെന്ന് ന്യായീകരിക്കുമ്പോൾ മറ്റു ചില ആളുകൾ അതിനെ എതിർക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ. അപ്പോൾ അവർക്കിത് എതിർക്കുമ്പോഴും ജനങ്ങളെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റാത്തതും അവർ അതിലും വലിയ ശിർക്കുകൾ ജനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ജമീല വി പി കാളികാവ്, അതുപോലെ ഷുഹൈബ എം, എന്താ പറയുള്ളത്, ആങ്കറിൽ മുനവർ സലാഹി ആണോ എന്ന് ചോദിച്ചത് സ്വാരോപദേശത്തിലായിരുന്നു, ആങ്കറിങ്ങിലില്ല. അതുപോലെ ഞാൻ സൈനുലാബിദാണ്. അതുപോലെ ജമീല വി പി കാളികാവ്, അസ്സലാമു അലൈക്കും, ഇന്നത്തെ ആങ്കർ ഗ്രീൻ വാലി സ്കൂളിലെ അധ്യാപകൻ ആണോ? അല്ല. ഷുഹൈബയം വളപട്ടണം. അതുപോലെ മാഷാല്ലാ നല്ലൊരു സാരോപദേശം. യാത്ര പോകുന്ന വഴിക്ക് മക്കബറ കണ്ടാൽ വാഹനം നിർത്തി ഒന്ന് പ്രാർത്ഥിക്കുന്ന കൗമാണ് നമ്മുടെ ഇടയിലും പലരും. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അത് അതുപോലെ നഫീസ കാടാമ്പുഴ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു വിഷയമാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട് മലോറം, അതായത് നമ്മൾ താമരശ്ശേരിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോഴേ അടിവാരത്തെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുണ്ട് ഒടുങ്ങാക്കാട് എന്നുള്ള ചാറോ. അവിടെ എന്താ ആരാന്നുള്ള ആർക്കും അറിയില്ല. അവിടെ പലപ്പോഴും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചില വണ്ടിക്കാരവിടെ കൊണ്ടുപോയി ഇങ്ങനെ ചവിട്ടുന്നതും പൈസ എറിഞ്ഞു കൊടുക്കുന്നതും കാണാൻ പറ്റും. നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ കാണണം അതൊക്കെ. കാരണം ഒരിക്കലും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കരുത്. കാരണം ഒരാളിപ്പോൾ കോഴിക്കോട് നിന്ന് വരിക, അള്ളാഹുവിൻ്റെ മാത്രം ഭവനങ്ങളായിട്ടുള്ള കുറേ പള്ളികൾ കോഴിക്കോട് നിന്ന് വയനാട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിലുണ്ട്. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവിടെ ഒന്നും ഒരു ന്യായ പൈസ അവരാരും ഇടാറില്ല. മറിച്ച് ഇവിടെ എത്തുമ്പം അള്ളാഹുവിൻ്റെ കാബൽ പോരാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള കബറുള്ള ആൾ വേണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ്റെ ബുദ്ധി എത്രത്തോളം ഈ ഇത്തരം കൗമുകൾ ആളുകൾക്കിടയിൽ പണയം വെച്ചു എന്നുള്ളതാണ്. കാരണം സ്വന്തം ശരീരം രക്ഷിക്കാൻ പറ്റിയിട്ടാണല്ലോ അവർ മരണപ്പെട്ടു പോയത്. അപ്പോൾ പിന്നെ അവരോട് ചോദിച്ചിട്ട് എന്ത് കാര്യം, എന്തെങ്കിലും ചിന്തിക്കാനുള്ളൊരു ബുദ്ധി അവർക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഷുഹൈബ വളപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മണിയറയിൽ മക്ബറ തീർത്ത പ്രവാചക പത്നി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അമീർട്ടി അടുത്ത നാട്ടുകാർ അതുപോലെ ചോദ്യം. മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സഹോദര ബന്ധം സ്ഥാപിച്ച നടപടിയെ വിളിക്കുന്ന പേര്. രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ചോദ്യത്തിൽ ഉത്തരങ്ങൾ അയച്ചു തുടങ്ങാം. അതിന് മുമ്പായി നമ്മളൊരു കൊച്ചു കൂട്ടുകാരി ഒരു പാട്ട് അയച്ചു തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. കൊച്ചു കൂട്ടുകാരിയുടെ പേര് നമുക്ക് ആദ്യം പാട്ട് കേൾക്കുക, എന്നിട്ട് കൊച്ചു കൂട്ടുകാരിയുടെ പേരിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാ. അപ്പം മോളെ പാട്ടൊന്ന് കേൾക്കാം.

മാഷാല്ലാ, നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്. നമ്മുടെ ഫാദിയ മോളാണ് പാടിയത്. ഫാദിയ ഫദുവ രണ്ടാം ക്ലാസ് കാരിയാണ് കേട്ടോ മോള്, രണ്ടാം ക്ലാസ്സിലാണ്. അതുപോലെ ഉളിയിൽ നിന്നുള്ള സലഫി മദ്രസ ഉളിയിൽ രണ്ടാം ക്ലാസ്സുകാരിയായ കൊച്ചുമിടുക്കിയാണ് പാട്ട് പാടിയത്. മാഷാല്ലാ, ടോപ്പ് പാട്ടായിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്. നഫീസ കാണുമ്പോഴേ നല്ല സാരോപദേശം എന്ന് പറഞ്ഞത് ഖദീജ എ.കെ. കൂത്തുപറമ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഷുഹൈബ എം വളവട്ടണം അഖബ ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടെ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ സഹോദര ബന്ധം സ്ഥാപിച്ച നടപടിയെ വിളിക്കുന്ന പേര്, അത് അഖബ ഉടമ്പടിയല്ല. ഞങ്ങൾ ഈ നമ്പറിൽ ഒരു പാട്ട് പാടി അയച്ചിട്ടുണ്ട്. ഓക്കെ, ഒമേറ തൃശൂർ വല്ലാർക്കാട്. ഓക്കെ, നമുക്ക് എന്നാൽ ആ പാട്ടൊന്ന് കേട്ടാലോ. കുറേ പാട്ടുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഏതാ നോക്കണം ഇൻഷാല്ലാ.

0: മാഷാല്ലാ മാഷാല്ലാ ബാറക്കല്ലാഹു ഫീഹ്. ഇത് നമ്മളെ ഫാദിയമോൾ പാടിയ പാട്ടാണ്, ഫാദിയ ഫെദുവ, ഉളിയിൽ നിന്നുള്ള ഫാദിയമോളുടെ പാട്ട്. മാഷാല്ലാ പൊളിച്ചിട്ടുണ്ട്. ഇനിയൊരു പാട്ടുകൂടി ഫാദിയമോൾ പാടുന്നുണ്ട്, ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം. അതിന് മുമ്പ് കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിക്കാം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഹൻദല ബിൻ ആമിർ, അതായത് മണിയറ കടിയിൽ ഖബർ തീർത്ത പ്രവാചക പത്നി ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അയച്ചതാണ്. അതുപോലെ ആയിഷ ബീവി എന്ന് പറഞ്ഞിട്ട് സഫിയ എടപ്പാൾ. രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കും, നമ്മൾ വായിച്ചിരുന്നു. മാഷാല്ലാ മോൾ നന്നായി പാടി, ബാറക്കല്ലാഹു ഫീക്, മോളുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു സഫിയ എടപ്പാൾ. മാഷാല്ലാ മോളുടെ പാട്ട് അതിമനോഹരം, ബാറക്കല്ലാഹു ഫീക്കും. മാഷാല്ലാ സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ സാജിദ കാലിക്കറ്റ്, ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞു, മോൾ പൊളിച്ചു, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്, ഷുഹൈബാവള പട്ടണം. അപ്പോഴേ ഏതായാലും നല്ല ഉഷാറായി പാടി നമ്മുടെ ഫാദിയ മോൾ. ഇനിയും കുറേ പാട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ട് ഇൻഷാല്ലാ. അതിനു മുമ്പ് നമുക്ക് നോക്കാം മോൾ ഉഷാറായി. അതുപോലെ സഫിയ എടപ്പാൾ, മുഹാജിറുകൾക്കും അൻസാറുകൾക്കിടയിലുള്ള സഹോദരി സ്ഥാപിച്ച ഇടപാടിനെ കുറിച്ച് ചോദിച്ചതിന് ഹുദൈബിയ സന്ധി പറഞ്ഞു. അതുപോലെ അഖബാട് ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരു ഉത്തരവോടെ വന്നിട്ടുണ്ട് സഫിയ എടപ്പാൾ. മുആഖാത്ത്, പിന്നെ സഫിയ എടപ്പാൾ തന്നെ മറ്റൊരു കാര്യം, ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ജീവിച്ചിരിക്കുമ്പോൾ ഒരു പേരിലും, ചത്തുകഴിഞ്ഞാൽ അനേകം പേരിലും അറിയപ്പെടുന്ന ഒരു ആര്? ജീവിച്ചിരിക്കുമ്പോൾ ഒരൊറ്റ പേരേ
1: ഉള്ളൂ,
0: അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കുറേ പേരിലും അറിയപ്പെടുന്ന ഒരു ജീവിയുണ്ട്, അതാരാണെന്ന ചോദ്യം. അതിപ്പോൾ അത് സാധനം വേറെയും കുറേ പേരുകളുണ്ടായിരുന്നു. ഷംനാദ് ഖാൻ, മാഷാല്ലാ സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതായാലും നമുക്ക് ഒരു പാട്ടുകൂടി കേൾക്കാം. ഫാദിയ മോളുടേതാണോ, അതുപോലെ നമുക്ക് വോയിസ് വന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നോക്കാം.
1: ഞാൻ അമ്മ ഫാത്തിമ, ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.

0: മഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. അമ്മമ്മോളുടെ പാട്ട് സൂപ്പറായിട്ടുണ്ട്. മൂന്നാല് പാട്ടുകളുടെ ഫസ്റ്റുള്ള കുറഞ്ഞ വരികൾ മാഷപ്പായിക്കൊണ്ട് ഉഷാർ, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക്, നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. ലൈവിൽ കയറാൻ കുറച്ച് വൈകിപ്പോയി, കുറച്ച് തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, അപ്പോൾ സഫിയ തിരുരങ്ങാടി നമ്മുടെ ലൈവിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ മാഷാല്ലാ മോൾ ഉഷാറായി പാടി, ജസാക്കല്ലാഹു ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട് സഫിയയുടെ പാട്. നഫിസ കാടാമ്പുഴ, ആയിഷ ബീവി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുസൃതി ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു പേരിലും മരണപ്പെട്ടാൽ പല പേരിലും അറിയപ്പെടുന്ന ആര്, അതിൻ്റെ ഉത്തരം വന്നിട്ടുണ്ട്. ഷംനാദ് ഖാൻ അയച്ചിട്ടുണ്ട്, അതുപോലെ അമീർ ടി അടുത്ത നാട്ടുകാരെ അയച്ചിട്ടുണ്ട്. കുറച്ച് സമയം കാത്തിരിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ചരിത്രം വായിക്കാം. ഏതായാലും നല്ല ടോപ്പ് പാട്ടാണ് ഇപ്പം നമ്മുടെ അമ്മമ്മോളും പാടിയത്. ഇനിയും നമുക്ക് കുറേ പാട്ടുകൾ കേൾക്കാനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫാത്തിമ ബീവിയെ പറ്റി മോൾ നന്നായി പാടി, ഷുഹൈബ എം വളപട്ടണം. അപ്പോൾ നമുക്ക് ഇനി ഒരു പാട്ടുകൂടെ കേട്ടാലോ.
1: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അലിഫിദ്, ഞാൻ ഒന്നാം ക്ലാസ്സിൽ

തങ്ങൾ ണതെന്താണ് മേഘപ്പാലിൽ കൊള്ളു അമ്പിളിയോടി കളിക്കണതെന്താണ്.

0: വലുതാണ്.
1: മാഷാല്ലാ, അമ്പിളിനെ കുറിച്ച് നല്ലൊരു പാട്ട് പാടി. അൽഫിദ് ഉഷാറായിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്. ഉഷാറായി പാടിട്ടോ കുഞ്ഞുമോനെ. അതുപോലെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾ നേരത്തെ ചോദിച്ച കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വീണ്ടും ഇനിയും വരുന്നുണ്ട്. പാട്ട് സൂപ്പർ. നഫീസ കാടാമ്പുഴ, അസ്സലാമു അലൈക്കും. മോളുടെ പാട്ട് ഉഷാറായി. അൽഹംദുലില്ലാ, റേഡിയോ തുറന്നപ്പോൾ തന്നെ മോളുടെ പാട്ടാണ് കേട്ടത്. സഫിയ കെ തിരൂരങ്ങാടി. അപ്പോൾ നല്ല പാട്ടുകളാണ് നമ്മളെ കൂട്ടുകാർ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് കുറേ പാട്ടുകൾ കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടിട്ട് ഇൻഷാല്ലാ നമ്മുടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം.
0: അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൽ ഹാദ്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനൊരു പാട്ട് പാടാൻ പോകുകയാണ്. ആകാശമേലാപ്പും അമ്പ്ലിയും ആയിരമായി താരകളും ആറുമണലും മലനിരയും ആ ജീവിതത്തിൽ പടച്ചു വെച്ചു. ആ ജീവിതത്തിൽ പടച്ചു വെച്ചു അള്ളാഹുവിൻ്റെ കാരുണ്യസാരം. അവനൊരാൾ കേകനും പരമാധികാരം.
1: മാഷാല്ലാ, അബ്ദുൽഹദിൻ്റെ പാട്ടും സൂപ്പറായിട്ടുണ്ട്. മാഷാല്ലാ, ഉഷാറായി പാടിയിട്ടുണ്ട്. അപ്പോഴേ അഹദിന് എന്തോ തിരക്കുണ്ട് തോന്നുന്നു. എടോ കളിക്കാൻ പോകുന്ന തിരക്കിനിടയിൽ വന്ന് പാടിപ്പോവാണ് അഹദിന് തോന്നുന്നുണ്ട്. ഏതായാലും നല്ല പാട്ടായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അംബ്ലി മാമനെ പറ്റിയ മോളെ നല്ല രീതിയിൽ പാടി. അൽഹംദുലില്ല, എൻ്റെ പേരക്കുട്ടി അത് കേട്ടിരുന്നു. ചെറിയ പോയി, ചെറിയ മോളാണ് അവൾ, കൈ കൊട്ടിയിരുന്നു. അൽഹംദുലില്ല, മോൾ ഇനിയും പാടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് സഫിയാക്കിയ തിരുരങ്ങാടി. അതുപോലെ മുഹമ്മദ് കെ പാലപ്പുഴ, മരം, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അയച്ചതാണ്. അപ്പോൾ ഏതായാലും നമ്മളെ പാട്ടുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ട് നല്ല കൊച്ചു കൊച്ചു കൂട്ടുകാരുടെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അമീർ സാഹിബിൻ്റെ ഒരു മെസ്സേജ് നമ്മളിങ്ങനെ വായിച്ചു പോയിരുന്നു നേരത്തെ, ഫസ്റ്റ് തന്നെ അല്ലേ. മനുഷ്യൻ്റെ അത്യാർത്ഥിയെക്കുറിച്ച്, ദുനിയാവിൻ്റെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞിട്ട് ദുനിയാവും നഷ്ടപ്പെട്ട് പരലോകമില്ലാതാകുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ദുനിയാവിന് കൊടുത്ത സ്ഥാനമുണ്ട്. അവിടെ നമ്മൾക്കൊക്കെ നിൽക്കാൻ കഴിയണം. നമുക്ക് ദുനിയാവ് വേണ്ട എന്നല്ല, ദുനിയാവോടൊപ്പം തന്നെ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെയൊക്കെ ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൽ അവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആര്, അബൂബക്കർ റളിയല്ലാഹു അൻഹു തമ്മിലൊക്കെ പരസ്പരം മത്സരമായിരുന്നു നന്മയിൽ എങ്ങനെ മുന്നേറാമെന്നുള്ളത്. തബൂക്ക് യുദ്ധം കുറച്ചൊരു ക്ഷാമമുള്ള, പ്രയാസമുള്ള അവസരത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ റസൂല് യുദ്ധത്തിന് വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ മുള്ളഹാൻ വീട്ടിലെ സമ്പത്തിൻ്റെ പകുതിയായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റസൂലിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. റസൂൽ ഇത് കണ്ടപ്പോൾ ചോദിച്ചു, എന്തുണ്ട് ബാക്കി? മറേ കുടുംബത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ബാക്കിയാണ് എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയ്യിൽ കുറഞ്ഞ സാധനമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അത് കൊടുക്കുമ്പോൾ റസൂല് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ എന്താണ് കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഉള്ള എല്ലാ സ്വത്തും ഞാൻ കൊണ്ടു, അള്ളാഹുവിനെയും റസൂലിനെയും അല്ലാതെ മറ്റെല്ലാം ഞാനിവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായിരുന്നു അവരുടെയൊക്കെ ജീവിതം. ധനാഢ്യനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുവൻ ദീനിൽ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ജീവിതം നമ്മൾക്കൊക്കെ ഒരു മാതൃകയാണ്. പലപ്പോഴേ നമുക്കൊക്കെ ഉള്ളൊരു ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ചരിത്രം ആവേശത്തിന് പഠിക്കുക എന്നതിലപ്പുറം സ്വഹാബത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളത്. കാരണം ഒരു വിശ്വാസി സ്വഹാബികൾക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. അള്ളാഹു തആല തിരഞ്ഞെടുത്തൊരു വിഭാഗമാണ് സ്വഹാബികൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ ജീവിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു സമൂഹം. അവർ ഖൗമുൻ ഇഖ്താറഹും അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ കഴിയും. സ്വഹബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹബത്തിന് കൂടെ ജീവിക്കാൻ വേണ്ടി അള്ളാഹു തആല തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ആളുകളാണ് സ്വഹാബികൾ. അവർ ജീവിതത്തിൽ അവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ചരിത്രത്തിൽ, അലിറുദ്ധൻ്റെയൊക്കെ സംഭവങ്ങൾ. പക്ഷേ അതിൽ അവരുടെ ഒരു ആളുടെയും പക്ഷം പിടിക്കാൻ പോലും നമ്മൾക്ക് പാടില്ല എന്നാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ സ്വഹാബത്തിന് കുറ്റം പറയാൻ പാടില്ല, അവൻ കുറ്റം പറയില്ലാത്ത സ്വഹാബി, എൻ്റെ സ്വഹാബത്തിന് നിങ്ങൾ കുറ്റം പറയരുത്, ചീത്ത പറയരുത്. പലപ്പോഴും ചില ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാം എന്ന് പുറത്താക്കാൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ വിശ്വാസി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ചരിത്രത്തിൽ ഇപ്പം കുറേ ശിയായി വലിക്കിരിക്കപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മൾ വായിക്കാറുള്ളത്. യഥാർത്ഥ ചരിത്രം നമ്മളൊക്കെ പഠിക്കാൻ അവസരങ്ങൾ കണ്ടെത്തണം. സ്വഹാബികളോട് എപ്പോഴും ബഹുമാനത്തോടു കൂടിയല്ലാതെ അവരെ ജീവിതത്തിൽ വന്ന പാകപ്പിഴവുകളെ, ചെറിയ ചെറിയ അബദ്ധങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ അവരെ പഴിക്കുവാനോ അവരെ നിരൂപണം നടത്തുവാനോ നമ്മൾക്ക് പാടില്ല. കാരണം റസൂൽ പറഞ്ഞു, അവർ ഒരു കൈക്കുമ്പിളിൻ്റെ പകുതി ചിലവഴിച്ചാൽ, സ്വർണം ചിലവഴിച്ചാൽ, നിങ്ങൾ ഒരു ഉഹദ് മലയോളം സ്വർണം ചിലവഴിച്ചാലും അവരൊരു കൈക്കുമ്പിളിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു കൈക്കുമ്പിളിലുള്ള അത്രയും സമ്പാദ്യം ചിലവഴിക്കുന്നതിൻ്റെ അടുത്തേക്ക് എത്തൂല. നമ്മളൊരു ഉഹദ് മലയുടെ അത്രയും ചിലവഴിച്ചാൽ പോലും, കാരണം അവർ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും റസൂലിനെ, ഇസ്ലാമിനെ അത്രയേറെ സേവിച്ചവരാ. ചരിത്രം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ റസൂൽ ഹജ്ജത്തുൽ വിദായിൽ പ്രസംഗിക്കുമ്പോൾ 100,000 സ്വഹാബികളുണ്ടായിരുന്നല്ലോ. പക്ഷേ അവരുടെയൊക്കെ ഖബറുകൾ നമ്മൾ നോക്കിയാൽ, മക്കയിലും മദീനയിലും നോക്കിയാൽ വിരലിലുണ്ടാകുന്നത് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഖബറെ മദീനയിലും മക്കയിലൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജനിച്ച നാട് വിട്ടിട്ട് ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി ചില പോയവരാണ്. റസൂൽ ഫലീബലി അഷാഹിദ് ലൊഹായിബ് ഇവിടെ ഉള്ളവരില്ലാത്തവർക്ക് എത്തിക്കത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ യാത്ര ചെയ്ത്. നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയാണല്ലോ ദീനെത്തുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അവരെ നിലക്ക് അവരെ കാണാനും അവരോടുള്ള ബഹുമാനം നിലനിർത്താനും നമുക്കൊക്കെ സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഷുഹൈബാവള പട്ടണം ഇന്നത്തെ ഈവനിങ് ലൈവ് വെരി വെരി സൂപ്പർ മാഷാല്ലാ. ചെറിയ ചെറിയ മക്കളാണ് ഇന്ന് സൂപ്പറാക്കിയത്. ജസാക്കുല്ലാഹ് ഖൈറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഉമൈറ തൃശൂർ ഒരു പാട്ട് അയച്ചിട്ടുണ്ട്, നമുക്ക് പാട്ടൊന്ന് കേൾക്കാം.
0: കിളിയേ

അമ്പിയാമൂരസേനകൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തുനേബിന്റെ ഉമ്മത്തിമാർ ഉല്ലസിക്കും പൂന്തോട്ടത്തിൽ. ബാപ്പ എങ്ങാനിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞുമോളെയോ?

ചുമക്കൂട്ടുകാരോടൊപ്പം കൂടി കണ്ണു പൊത്തി കളിക്കുമ്പം, കണ്ണൻ ചിരട്ടെ എന്ന ചോറ് വെച്ച് കളിക്കുമ്പം, കൂട്ടുകാരോടൊപ്പം കൂടി കണ്ണു പൊത്തി കളിക്കുമ്പോൾ.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക്. ഫാദിയമ്മോളുടെ അടുത്തൊരു പാട്ടുകൂടെ നമ്മളിപ്പോൾ കേട്ടു. നമ്മുടെ കൊച്ചുമിടിക്കി രണ്ടാം ക്ലാസ്സുകാരിയായ ഫാദിയമ്മോളാണ് ഉളിയിൽ നിന്നുള്ള ഏതാണ് ടോപ്പ് പാട്ടായി. അതിൻ്റെ അവസാന വെപ്പ് കണ്ട് നീ ചൊല്ലെന്ന് പറ എന്ത് രസ മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക്. ഉഷാറായിട്ടുണ്ട് ഫാദിയമ്മോളെ, ഇനിയും പാടണം ഇൻഷാല്ലാ. അതുപോലെ നമ്മൾ ഉമൈറ ഒരു പാട്ടുകൂടെ കേൾക്കാണ്ട്. ഉമൈറ നമ്മുടെ അമ്നമോളുടെ പാട്ടാണ് തോന്നുന്നത്. നോക്കാം ആരാണ് പേര് പറയുന്നത്, ആയിരിക്കും നമുക്ക് നോക്കാം ആരാണ്.
1: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അമ്ന ഫാത്തിമ. ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉമ്മയും നാനും തനിച്ചാണ് വീട്ടിൽ, ഉള്ളു പൊതിഞ്ഞു കൊണ്ടി സ്വർണ്ണക്കൂട്ടിൽ, ഉപ്പാനെ ഓർത്തൊന്നും നീറുന്ന മട്ടിൽ, നാളുകൾ നീക്കും കാണാൻ കൽബ് കൊതിക്കും. ഒരിക്കലെന്ന കവിള് മുത്തി മണത്തിടുവാൻ കൊതിയായി, ഉണങ്ങിയെല്ലാം തൊലിയുമാ

0: മാഷാല്ലാ, നമ്മുടെ അമ്നമ്മോളുടെ പാട്ടായിരുന്നു കത്ത് പാട്ടിൽ നിന്നുള്ള രണ്ട് മൂന്ന് വരികളാണ് പാടിയത്. മാഷാല്ലാ, അമ്നമ്മോളെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നേരത്തെ നമ്മളെ ഫാദിയമ്മോള് പാടിയ പാട്ടിനെ കുറിച്ച് ഷുഹൈബായും വളരെ പെട്ടെന്ന് മാഷാല്ലാ സൂപ്പർ മോളെ, ഒന്നും പറയാനില്ല, പൊളിച്ചു, ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാദിയമ്മോളെ സൂപ്പർ പാട്ടായിരുന്നു. അതുപോലെ അമ്നമ്മോളതും ഉഷാറായിട്ടുണ്ട്. അമ്നമ്മോൾ പകുതി വഴിയിൽ നിർത്തിപ്പോയി, അത് നമുക്കൊരു സങ്കടമായി. ഏതായാലും ഇൻഷാല്ലാ ഇനിയും നല്ല പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്, കുറേയേറെ പാട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അതിന് മുമ്പായിരുന്നു നമ്മൾക്ക് ഈ പാഠക്കുറിപ്പ് സമയമായിട്ടുണ്ട്. അപ്പോൾ പാഠക്കുറിപ്പ് കേട്ടിട്ട് ഇൻഷാല്ലാ നമുക്ക് പാട്ടിലേക്ക് വരാം. മറ്റുള്ള ഉച്ചുകൂട്ട്.
1: السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവനെ നമ്മൾ വീക്ഷിക്കുന്നു. വളരെ മിടുക്കനാണവൻ, നന്നായി പഠിക്കുന്ന മോനാണ്. എല്ലാവരോടും നല്ല പെരുമാറ്റം, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവനെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ക്ലാസ്സിൻ്റെ ഒരു മൂലയിലിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നു. അവൻ മാത്രം എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ആശ്ചര്യം തോന്നുകയാണ്. റിയാസ് എഴുന്നേറ്റ് അവൻ്റെ അടുത്തു പോയിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ പേരിൽ ഞാൻ നമുക്ക് ആ കഥ പറയാം. അവൻ്റെ തോളിൽ കൈവച്ച് ചോദിക്കുന്നു, എന്താ വിശക്കുന്നില്ല മോനെ? കൂട്ടുകാര ആ ചോദ്യം കേട്ടതും അവൻ ഒറ്റക്കരച്ചിലായിരുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ശ്രദ്ധ പിന്നെ ആ കുട്ടിയിലേക്കായി. അവൻ പറഞ്ഞു തുടങ്ങി, രണ്ട് ദിവസമായി പനി പിടിച്ച് കിടപ്പിലാണ് എൻ്റെ ഉമ്മ. ഇന്ന് രാവിലെ മുതൽ പനി അല്പം കൂടുതലാണ്. എനിക്ക് ഭക്ഷണമുണ്ടാക്കിത്തരാൻ എൻ്റെ ഉമ്മാക്ക് കഴിഞ്ഞില്ല. അവനോട് ദയ തോന്നിയ ക്ലാസ്സിലെ ഓരോരുത്തരും തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും നൽകി അവനെ തങ്ങളുടെ കൂടെ ഇരുത്തി ഭക്ഷിപ്പിച്ചു. ഇങ്ങനെയായിരിക്കണം യഥാർത്ഥ കൂട്ടുകാർ. ഇങ്ങനെ ഇതാണ് യഥാർത്ഥ കൂട്ടുകെട്ടിൻ്റെ, സുഹൃത്ത് ബന്ധത്തിൻ്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് നല്ല ബാഗുണ്ട്, നമുക്ക് നല്ല വൃത്തിയുള്ള പുസ്തകങ്ങളുണ്ട്, യൂണിഫോമുകളുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. എന്നാൽ വിശപ്പകറ്റാൻ ഭക്ഷണം കിട്ടാത്ത, നല്ല വസ്ത്രമില്ലാത്ത, കാശില്ലാത്തതിനാൽ പഠിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കാൻ നമ്മെക്കൊണ്ടാവുന്നത് നാം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശ്രദ്ധിക്കുക, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അയാൾ അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും എന്നതാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒരു ചെറിയ ശ്രദ്ധ ചെലുത്തുമ്പോൾ ധാരാളം കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഏത് വിധേനയും നമുക്ക് സഹായിക്കാം. ഒരാൾക്ക് ധാരാളം സഹായങ്ങൾ വേണ്ടി വരും, ചിലർക്ക് ചില ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ. ഏതർത്ഥത്തിലാണെങ്കിലും അവരെ സഹായിക്കാനും അവരെ കൂടെ നിർത്താനും അവരെ ചേർത്ത് പിടിക്കാനും അവരോട് കൂടെ സന്തോഷം പങ്കിടാനും അവരുടെ വിഷമങ്ങളിൽ അവർക്ക് താങ്ങായും തണലായും നിൽക്കാനും നമ്മൾ ഉണ്ടാകണം. ഞങ്ങളുണ്ട് കൂടെ എന്ന വാക്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തിൻ്റെ സുദിനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നല്ല നല്ല നാളുകളെ നമ്മൾ കണക്കാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെ നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഞങ്ങളുടെ കൂട്ടുകാരോടുള്ള ബന്ധങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഇനി ഉറപ്പിച്ചു തരണേ, അത് നിലനിർത്തി തരണേ എന്നർത്ഥത്തിൽ നമ്മൾ ധാരാളമായി ദുആ നടത്തുക. അങ്ങനെ നല്ല കൂട്ടുകാരായി ജീവിക്കാൻ പരിശ്രമിക്കുക. ആയതിനാൽ പരസ്പര സഹകരണത്തിലും സഹായത്തിലും നാം മുന്നേറാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട, നമുക്കൊക്കെ കൂട്ടുകാരെ, നമുക്കൊക്കെ കുറേ സുഹൃത്തുക്കളുണ്ട് അല്ലേ. നമ്മൾ അവരോടൊക്കെ നമ്മൾ പലപ്പോഴും കച്ചറ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ അവരെ സഹായിക്കാറുണ്ട് ഒക്കെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മൾ കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിയുടെ സഹായിക്കുമ്പോൾ, ഒരു മനുഷ്യനെ മറ്റൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു താല അവൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, അള്ളാഹു അവനെ സഹായിക്കുന്നൊക്കെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ കൂട്ടുകാരെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവർക്ക് വേണ്ടത് നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്യാനും കഴിയണം. അപ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അവരുടെ സന്തോഷത്തിന് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കൊക്കെ അള്ളാഹു താല നമുക്ക് കുറേയേറെ ബർക്കത്ത് നൽകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും. കൊച്ചു കൂട്ടുകാരികളുടെ പാട്ടുകൾ ഉഷാറായി, പഴയ പാട്ടാണെങ്കിലും കേൾക്കുമ്പോൾ സന്തോഷം, മക്കൾക്ക് ഇനിയും പാടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? സഫിയ കെ തിരൂരങ്ങാടി. അതുപോലെ സഫിയ എടപ്പാൾ. മാഷാല്ലാ, ഇന്നത്തെ മക്കളെല്ലാവരും സൂപ്പറാണല്ലോ, സമയം പോയതറിഞ്ഞില്ല. ബറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും നമുക്ക് നല്ലൊരു പാട്ടുകൂടി കേൾക്കാം.
2: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇൽഫ. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്കലും ഉടനടക്കും, ലക്ഷ്യം ഇലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു കൊതിച്ച് ജയിച്ച് മരിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തൊടിഞ്ഞിരുന്ന് അബ്ബിൻ ഉദിപ്പിച്ച് നടന്നിടുന്ന്

0: ടുന്നു ജനകൊടി അടങ്കലും ഉടനടക്കു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപതി നടക്കും.
1: അസ്സലാമലൈക്കും, എന്റെ പേര് നിഹ്ല മിസ്ത്രി.
2: മാഷാല്ലാ
1: ഞാൻ
2: മാഷാല്ലാ, നമ്മളെ ഇൽഫമോളുടെ പാട്ട് നമ്മൾ കേട്ടു. അടുത്തത് നിഹലമോളും അതിൻ്റെ പിന്നാലെ പാട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഏതായാലും നമുക്ക് നിഹലമോളുടെ പാട്ടിലേക്ക് പോവാം. അതിന് മുമ്പൊരു ഫീഡ്ബാക്ക് വായിക്കാം. സെൽവാ സജീർ, വളരെ മനോഹരമായ ഒരു ലൈവ് റേഡിയോ പ്രോഗ്രാം ആയിരുന്നു. ഓരോ നിമിഷവും ആസ്വദിക്കാൻ കഴിഞ്ഞു. കുട്ടികളെ മനോഹരമായ പാട്ടുകളും അതോടൊപ്പം നൽകിയ നല്ല ഉപദേശങ്ങളും വളരെ ഹൃദയസ്പർശമായിരുന്നു, ഹൃദയസ്പർശിയായിരുന്നു. കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും നല്ല ചിന്തകൾ പങ്കുവെക്കുന്നതിനും ഈ പരിപാടി ഏറെ മികച്ചതായിരുന്നു. വളരെ അടിപൊളി പ്രോഗ്രാം. ഇനിയും ഇതുപോലുള്ള നല്ല പരിപാടികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും. ഇൻഷാല്ലാ എല്ലാ ദിവസങ്ങളും 5 മുതൽ 6 മണിവരെ നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. ഇനിയും നമ്മുടെ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അയക്കാം ഇൻഷാല്ലാ. അതുപോലെ നമ്മൾ മക്കൾക്കുള്ള കഴിവുകളെ ലോകത്തിലേക്ക് എത്തിക്കാൻ ഇത് ഉപകാരപ്പെടും. അതോടൊപ്പം നന്മയിൽ നമ്മുടെ മക്കളെ ഉറപ്പിച്ച് നിർത്താൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും നമുക്ക് നിഹലയുടെ ഒരു പാട്ടുകൂടെ കേൾക്കാം.
1: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് നിഹ്ല ബിൻ സുസൈൻ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു.

മാഷാല്ലാ, നല്ല ഉഷാറായിട്ടൊരു പാട്ടുകൂടെ നമ്മൾ കേട്ടു. നിഹലമോളുടെ പാട്ടായിരുന്നു, ഏതായാലും പൊളിച്ചിട്ടുണ്ട് മാഷാല്ലാ. ഇനിയും നമുക്ക് കുറേയേറെ പ്രോഗ്രാമുകൾ ഇൻഷാല്ലാ നമുക്ക് കേൾക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ എന്ത് ചെയ്യാം, അസ്സലാമു അലൈക്കും മീറ തൃശ്ശൂർ, അസ്സലാമു അലൈക്കും തന്നെ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്ത് പറ്റി വൈകിപ്പോയാലോ മീറ, തൃശ്ശൂരിൽ നിന്ന് നമ്മളെ ഉമേറ കുറച്ച് വൈകിപ്പോയി. ഏതായാലും നമ്മുടെ കുറേയേറെ ആളുകൾ ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഫീഡ്ബാക്കൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് നന്മയും തിന്മയും ഒക്കെ, ഇതിൻ്റെ നല്ല വശങ്ങളും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഫാൾട്ടുകളുടെ അതും നിങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തണം. ഇപ്പോഴേ നമുക്ക് തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോഴും വെരി ഗുഡ് എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ കൂടെ നമ്മളുടെ വരുന്ന അബദ്ധങ്ങളുണ്ടാവും, അതൊക്കെ നമ്മൾ തിരുത്തി മുന്നോട്ട് പോവുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വഹാബത്തിൻ്റെ ജീവിതം നമ്മൾക്കൊക്കെ മാതൃകയാണ്, അത് നമ്മൾ പഠിക്കണം. സ്വഹാബികളുടെ ഓരോ സ്വഹാബികളുടെയും ജീവിതം പഠിക്കാൻ സമയം കണ്ടെത്തണം. കാരണം അതിൽ നമുക്ക് കുറേയേറെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനുണ്ടാവും. റസൂൽ പറഞ്ഞ ആ ഉത്തമ നൂറ്റാണ്ടുകാർ അത് റസൂലിൻ്റെ കൂടെ ജീവിച്ച സ്വഹാബികളാണല്ലോ, അവരിൽ നിന്നായിരിക്കണം നമ്മൾ ദീനെടുക്കേണ്ടത്. അപ്പം അവരെന്തൊക്കെ ചെയ്ത് കാണിച്ചു തന്നോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം ഇൻഷാല്ലാ. നമുക്ക് ഒരു പാട്ട് കൂടെ കേൾക്കാം ഇൻഷാല്ലാ.

മാഷാല്ലാ, നല്ല ഉഷാറായി പാടിയിട്ടുണ്ട് നമ്മുടെ ഹഫ്സ ബിൻത് അനസ്. ടോപ്പ് പാട്ടായിട്ടുണ്ട് ഹഫ്സ മോളെ. ആലപ്പുഴക്കാരിയായ 7-ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു മോളാണ് ഹഫ്സ മോള്. അവൾ പഠിക്കുന്നത് മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന നമ്മുടെ ഹഫ്സ ബിൻത് അനസ്. ടോപ്പ് പാട്ടായിരുന്നു അരുതരുതേ ഭാരത മൈത്രിയും തുടങ്ങുന്ന ആ പാട്ട്. പൊളിച്ചു, എന്താ പറയുക, നല്ല ഉഷാറായിട്ടുണ്ട്. അതുപോലെ സഫിയ ഇടപ്പാൾ, മാഷാല്ലാ, ഉസ്താദിൻ്റെ മോളല്ലേ നിഹല മോൾ, ഉഷാറായിട്ടുണ്ട്, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതായാലും നല്ല ടോപ്പ് പ്രോഗ്രാമുകളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ അവതരിപ്പിച്ചത്. ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ നല്ല പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ നമ്മുടെ കൂട്ടുകാരികൾക്കൊക്കെ കഴിയട്ടെ. ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അടുത്തത് നമുക്ക് സ്വരത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ സ്വരം മനസ്സിൽ ഇബിലിസ് കടക്കുന്ന നേരം എന്ന സ്വരമാണ്. അബ്ദുള്ള തിരൂർക്കാടാണ് ഇന്നത്തെ സ്വരത്തിൽ.
1: ഇപ്പോൾ സമയം 7:21 തീർച്ചയായും ഈ സംസാരങ്ങളുടെ ഇടയിൽ ഒരു പാട്ട് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു എനർജി, മ്യൂസിക്കില്ലാത്ത നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലി ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലി ചോര ചൊരിഞ്ഞു എല്ലും

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലി ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലി ചോര ചൊരിഞ്ഞു എല്ലും

0: അപ്പോൾ ഇന്നത്തെ സ്വരം നമ്മൾ കേട്ടു,
1: വളരെ നല്ല ഒരു
0: നല്ല
1: ഗാനം അല്ലേ. നമ്മുടെ
0: എബിലേഷിൻ്റെ
1: ഈണം എന്നുള്ള ചാനലിലൂടെ നമുക്ക് ഇഷ്ടംപോലെ മ്യൂസിക് ഇല്ലാത്ത നല്ല പാട്ടുകൾ കേൾക്കാം. പീസ് റേഡിയോയിൽ സ്വരം എന്ന പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്താൽ റിവൈൻഡിൽ
0: കിട്ടും, അതേപോലെ ജമീൽ ആപ്പിലും
1: ആ നല്ല പാട്ടുകൾ കിട്ടും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
4: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ഒരു പുരുഷായുസ് മുഴുവൻ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ദഅ്‌വ പ്രബോധന മാർഗങ്ങളിൽ ജീവിക്കുകയും ചെയ്ത ഒരു മഹാമനുഷ്യയുടെ ഓർമ്മകളെ അയവിറക്കുകയാണ് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൽ. മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ അധ്യായം. സൗദി അറേബ്യയിലെ വിദ്യാർത്ഥി. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം എന്നിവർ.
5: 1955 മുതൽ 1959 വരെയായിരുന്നു പഠനം. അന്ന് റിയാദിൽ ആരംഭിച്ച ജാമിയാത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ എന്ന യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജായിരുന്നു ഞാൻ പഠിച്ച കുലിയത്തുൽ ലുഗത്തുൽ അറബിയ. ഷെയ്ഖ് അബ്ദുൽ മലിക് ബിനു ഇബ്രാഹിം ആലു ഷെയ്ഖ് അവർകളായിരുന്നു ആദ്യത്തെ 2 വർഷം പ്രിൻസിപ്പാളായിരുന്നത്. ആലു ഷെയ്ഖ് എന്ന് പറയുന്നത് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബിന്റെ കുടുംബത്തെയാണ്. മതനേതൃത്വം ആലു ഷെയ്ഖിനും ഭരണനേതൃത്വം ആലു സഊദിനുമാണ്. നിറം, ഭാഷ, വേഷം, വർഗം ഇത്യാദി ഒന്നും ഇസ്ലാം പരിഗണിക്കുന്നില്ല. മനുഷ്യ സമുദായം ഒന്ന്, ഒരൊറ്റ കുടുംബം, ദൈവഭക്തി മാത്രമാണ് പരിഗണിക്കപ്പെടുക. എന്നാൽ പലയിടത്തും പലതും പരിഗണിക്കപ്പെടുന്നുണ്ട്. ചില കുടുംബത്തിനു മേന്മ, ചില ജോലി ചെയ്യുന്നവർക്ക് ആഠ്യത്വം. ഇസ്ലാം വിഭാവനം ചെയ്ത മാതൃക കാണിച്ച സാമൂഹിക നീതിയുടെ സമത്വത്തിൻ്റെയും ലംഘനമാണ്. കച്ചിമേമൻ സമൂഹത്തിലും ഈ ഉച്ചനീചത്വം ഇന്നും കാണുന്നുണ്ട്. മുമ്പ് കൊച്ചിയിലെ നൈന സമൂഹത്തിൽ ഇതുണ്ടായിരുന്നു. ബ്രാഹ്മണവർഗത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്തവരുടെ പൊങ്ങച്ചം സാമ്പത്തികമായും സാമൂഹികമായും തകർന്നു മുടിഞ്ഞപ്പോൾ ഈ അനാചാരം നൈനാവർഗത്തിൽ നിന്നും ക്രമേണ ഇല്ലാതായി. തങ്ങന്മാർ എന്നറിയപ്പെടുന്നവരിൽ നിന്നും ഒട്ടൊക്കെ ഈ ദൂഷ്യം മാറിയിട്ടുണ്ട്, മുഴുവനായിട്ടില്ല. കച്ചി സീട്ടുമാരിലും ഈ വർണ്ണവിവേചനം അള്ളിപ്പിടിച്ചിരിക്കുന്നു. ഇസ്ലാമിക വിരുദ്ധമായ ഈ ദുഷിച്ച വർണ്ണവിവേചനം മേൽപ്പറഞ്ഞ തിരക്കാരായ ജാതി വർഗങ്ങളിൽ നിലനിന്നിരുന്നു. സാമ്പത്തിക മേന്മയാണ് പലപ്പോഴും ഈ തിന്മക്ക് ആധാരം. സാമ്പത്തികമായ അസമത്വം അംഗീകരിച്ചുകൊണ്ടുതന്നെ ഇസ്ലാം ഈ ദുരാചാരത്തിനെതിരിൽ മഹത്തായ മാതൃക കാഴ്ചവെച്ചിട്ടുണ്ട്. കാറൽ മാർക്സിന്റെ സാമ്പത്തിക സമത്വം തികച്ചും മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധവും അപ്രായോഗികവുമായ ഒരു പൊട്ടൻ സിദ്ധാന്തമാണെന്ന് അവർ സ്വയം തെളിയിച്ചിട്ടുണ്ട്. തൊഴിലാളിവർഗ സംരക്ഷകരായ നേതാക്കൾ എയർ കണ്ടീഷൻ ബംഗ്ലാവുകളിലും കാറുകളിലും സുഖിച്ചു മതിച്ചാടുമ്പോൾ മറുവശം നാം കാണുന്നില്ലേ? ഒരു കഷ്ണം റൊട്ടിക്കു വേണ്ടി സംഘടിച്ച റഷ്യൻ ജനത ക്രെംലിൻ കൊട്ടാരത്തിൽ വാണരുളിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ ആട്ടിയോടിച്ചു. കമ്മ്യൂണിസത്തിന്റെ സുപ്രധാന പ്രയോക്താവും വ്യാഖ്യാതാവുമായ ലെനിന്റെ പ്രതിമ പോലും മോസ്കോ നഗരത്തിൽ തകർക്കപ്പെട്ടു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസം തുടച്ചുമാറ്റപ്പെട്ടു. ഫിഡൽ കാസ്ട്രോവിന്റെ ക്യൂബ മാത്രമാണ് ഇതിനൊരപവാദം. സ്വേച്ഛാധിപതിയാണെങ്കിലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാണ് അദ്ദേഹമെന്നറിയുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വ മനോഭാവത്തെയും കുപ്രസിദ്ധമായ CIA സകലമാന എതിർപ്പുകളെയും കുതന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് 4 പതിറ്റാണ്ടുകളിലേറെയായി ജനപിന്തുണയോടെ കാസ്ട്രോ സുരക്ഷിതനായി വാഴുന്നു. അദ്ദേഹത്തിന്റെ ജനപിന്തുണക്കുള്ള തെളിവായി ഇതിനെ ഗണിക്കാം. സാമ്പത്തിക സമത്വം പ്രകൃതിവിരുദ്ധ സിദ്ധാന്തമാകുന്നു. ഇസ്ലാം ഇതിനെ നിരാകരിക്കുന്നു. വർണ്ണ വർഗ വിവേചനത്തെയും ഉച്ചനീചത്വത്തെയും ഇസ്ലാം വെറുക്കുന്നു. അള്ളാഹുവിന്റെ വെറുപ്പിനെ ഭയപ്പെടുന്നവർ അതിൽ നിന്നും മോചിതരാകട്ടെ. ബിലാൽ നീഗ്രോ വംശജനായ അടിമയും അഗതിയുമായിരുന്നു. പക്ഷേ സത്യവിശ്വാസം കൊണ്ട് ത്യാഗത്തിന്റെ തീച്ചുളയിൽ അദ്ദേഹം ഉരുകിത്തെളിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹിച്ചു, കൈപിടിച്ചുയർത്തി. ആഢ്യന്മാരായ കുറൈശികളുടെ സദസ്സിൽ അദ്ദേഹത്തെ അംഗമാക്കി. സാമൂഹിക നീതിയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ ഉയർത്തിയ സംഭവം ലോകപ്രശസ്തമാണ്.
6: മക്ക വിജയം. വിശുദ്ധ കഅബയുടെ ആധിപത്യം മുസ്ലിങ്ങൾ ഏറ്റെടുക്കുകയാണ്. പ്രവാചകന്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ ഉന്നത കുലജാതരും സമ്പന്നന്മാരും കവികളും വ്യാപാര പ്രമുഖരും സുപ്രസിദ്ധ യോദ്ധാക്കളും കഅബയ്ക്കു ചുറ്റും വളഞ്ഞു നിൽക്കുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടതോഴന്മാരായ അബൂബക്കറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുമുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇബ്നു മസ്ഊദ്, അംറുബിനുൽ ആസ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അങ്ങനെ എത്രയെത്ര പ്രമുഖന്മാർ. പ്രവാചകശ്രേഷ്ഠന്റെ നാവിൽ നിന്നും ഉയർന്ന ശബ്ദം, ബിലാൽ ബിലാൽ, കഅബയുടെ മുകളിൽ ബാങ്കിന്റെ ശബ്ദം മുഴക്കൂ, തൗഹീദിന്റെ ശബ്ദവും റിസാലത്തിന്റെ മഹത്വവും കേൾപ്പിക്കാനാണല്ലോ ഞാൻ കൽപ്പിക്കപ്പെടുന്നത്. ബിലാൽ വിറച്ചു. താനോ ഒരു നിമിഷം. അദ്ദേഹം വിറക്കുന്ന ഹൃദയത്തോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, മരവിച്ച കാൽപാദങ്ങളോടെ ചുറ്റും നോക്കിയിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളികേട്ട് ചാരത്തേക്ക് ചെന്നു, കഅബയുടെ മുകളിലേക്ക് കയറാൻ ആജ്ഞാപിച്ചു. ഉയരം കുറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലോകത്തിന് കാരുണ്യമായി അള്ളാഹു നിയോഗിച്ച പ്രവാചക ശ്രേഷ്ഠൻ തന്റെ കൈത്തണ്ട് ചുമരിൽ വെച്ചു. ആ വിശുദ്ധ കരത്തിന്മേൽ ചവിട്ടി ബിലാൽ കഅബ മന്ദിരത്തിന് മുകളിലെത്തി. അള്ളാഹു അക്ബർ. ബിലാലിന്റെ ശ്രവണ സുന്ദര ഗംഭീരമായ ആ ശബ്ദം കേട്ട് ജനങ്ങൾ കൊരുത്തരിച്ചു. അവർ അതേറ്റു പറഞ്ഞു, മുകളിൽ നിൽക്കുന്നതാര്, താഴെ നിൽക്കുന്നതാരെല്ലാം. ഇതിനേക്കാൾ ഉദാത്തവും ഉന്നതവുമായ ഒരു സാമൂഹിക നീതിയുടെ പ്രായോഗിക പ്രഖ്യാപനം ലോകത്തെവിടെയാണ് ഉദാഹരിക്കാൻ കഴിയുക? ഇന്ത്യയുടെ ഭരണഘടനാശില്പിയായ ഭീംറാവു അംബേദ്കറുടെ ഒരു ചിത്രം അധകൃതരായതിന്റെ പേരിൽ പാർലമെന്റ് ഹാളിൽ തൂക്കാൻ 4 പതിറ്റാണ്ടുകൾ വിസമ്മതിച്ച ദേശീയ മുരാച്ചികൾ. ഭരണഘടനയിൽ എഴുതിവെച്ച സാമൂഹിക നീതിയുടെ ഏട് ചുമക്കുകയാണിപ്പോഴും അവർ. ഖുറാനിന്റെ പ്രയോഗം എത്ര മഹത്തരം! ഏട് ചുമക്കുന്ന കഴുതകൾ. നമ്മുടെ സമൂഹത്തിലും ഈ ഏട് ചുമക്കുന്നവരുണ്ട്. സമ്പന്നരും ഉന്നത കുലജാതരുമായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ സുന്ദരിയായ സഹോദരിയെ നീഗ്രോ അടിമയായ ബിലാലിന് ഇണയാക്കി കൊടുത്തു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ബിലാലിനെ യാ സയ്യിദി, എന്റെ നായക എന്ന് ആദരപൂർവ്വം വിളിക്കുമായിരുന്നു. പ്രവാചകനെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിച്ച, അനുസരിച്ച അനുചരന്മാർ. നമ്മളോ? ദീനും ഗുണമേന്മയുമുള്ള യുവാക്കൾക്കു പോലും മകളെയോ സഹോദരിയെയോ ഇണയായി കൊടുക്കാൻ വിസമ്മതിക്കുന്നു. കാരണം വർണ്ണ ജാതി ഭാഷ വിവേചനം മാത്രം. ഏട് ചുമക്കുന്ന കഴുതകൾ എന്ന പ്രയോഗം ഇവിടെയും ഫിറ്റാകുമോ? തങ്ങന്മാർക്കും മറ്റുള്ളവർക്കും നിയമം ഒന്നു തന്നെ. അവർ വിചാരണാ ദിവസത്തെ കാത്തുകൊള്ളട്ടെ.
4: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഓർമ്മ, മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ അധ്യായം. സൗദി അറേബ്യയിലെ വിദ്യാർത്ഥി. ഓർമ്മയിൽ നമ്മോടൊപ്പമുണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയും.
7: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ കബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത കബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്ജലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യചിന്തകളാണ് ഇനി നാം കേൾക്കുന്നത്. എങ്ങനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ നജമുദ്ദീൻ കെ ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വേര് ചികിത്സ, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡോക്ടർ പല്ലിൻ്റെ എക്സ്റേ എടുക്കും. പല്ലിൻ്റെ എക്സ്റേ എടുക്കും പല കാരണങ്ങൾ കൊണ്ടാണ്. അതായത് അതിൻ്റെ റൂട്ട് പല്ലിൻ്റെ വേരുകളുടെ ഒരു ആന്തരിക സ്വഭാവം നമ്മൾ മനസ്സിലാക്കാൻ, വേരുകളുടെ നീളവും പിന്നെ അതിൻ്റെ ഘടനയും പോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനൊക്കെ എക്സ്റേ എടുക്കുന്നത് നല്ലതാണ്. എക്സ്റേ എടുത്ത ശേഷം ഡോക്ടർ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് ചെയ്യേണ്ട പല്ലുകളാണോ എന്ന് പരിശോധിക്കുകയും അതിന് സാഹചര്യമുണ്ടെങ്കിൽ ആ പല്ലുകൾക്ക് ലോക്കൽ അനസ്തെറ്റിക്, അതായത് ആ ഭാഗം മാത്രം മരവിക്കുവാനുള്ള മരുന്നുകൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ ഭാഗം മരവിക്കും. മരവിച്ച ശേഷം

0: ഉള്ളിലെ കനാലുകൾ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് അവിടെയുള്ള ഇൻഫെക്ഷൻ ബാധിച്ച പൾപ്പ് ടിഷ്യൂസ്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ബാധിച്ച പല്ലിൻ്റെ ചെറിയ നാഡി നരമ്പുകളുടെ അംശങ്ങളൊക്കെ എടുത്ത് കളയും, ക്ലീൻ ചെയ്ത് എടുത്ത് കളയും. ആ ഭാഗം ഇറിഗേഷൻസ് എന്ന് പറയും, അതായത് ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് അവിടെ പൂർണ്ണമായും ക്ലീൻ ചെയ്യും. അങ്ങനെ ക്ലീൻ ചെയ്ത ശേഷം ആ ഭാഗം, ക്ലീൻ ചെയ്ത ആ ഭാഗം പല്ലിൻ്റെ വേരിൻ്റെ അതേ നീളത്തിലും വീതിയിലും ബയോ കോമ്പാറ്റുകൾ പോൽ, അതായത് ശരീരത്തിന് ദോഷം വരുത്താത്ത ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ആ വേരുകൾ അടയ്ക്കും. അടച്ച ശേഷം അതിൻ്റെ മുകൾ ഭാഗം നല്ല കട്ടിയുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് അടച്ച് പല്ലിനെ പൂർണ്ണ പഴയ ഒരു രൂപത്തിലോട്ട് മാറ്റും. അതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം പല്ലുകൾക്ക് ആവശ്യമെങ്കിൽ ആ പല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ടോപ്പ് കവറിടും. അതെന്തിനാണെന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പല്ലുകളുടെ ബലം ഇത്തിരി കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അത് പൊട്ടാനും പൊടിയാനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഒരു സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി ഒരു കവറ്, അതിനെ ആ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കവറിട്ട് പല്ലിനെ പൂർണ്ണ ബലത്തോടു കൂടി സംരക്ഷിച്ച് നിർത്തും. ഇതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മൊത്തത്തിലുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് സിംഗിൾ സിറ്റിങ്ങിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പല തവണകളായി ചെയ്യാറുണ്ട്. അത് ഡിപ്പെൻസ്, അതായത് പല്ലിൻ്റെ ഒരു ഘടനക്കനുസരിച്ച് എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട് എന്നതിനനുസരിച്ച് ഡോക്ടർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കനുസരിച്ചൊക്കെ സിംഗിൾ സിറ്റിങ്ങിൽ കൊണ്ടുവന്ന് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സിറ്റിങ്ങിൽ കൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. വളരെ ചെറിയ ഇൻഫെക്ഷൻ ബാധിച്ച പല്ലുകളാണെങ്കിൽ സിംഗിൾ സിറ്റിങ്ങിൽ കൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രൊസീജിയറും ഒരൊറ്റ സിറ്റിങ്ങിൽ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതല്ല വലിയ വീക്കം ബാധിച്ച പല്ലുകളാണെങ്കിൽ, ഇൻഫെക്ഷൻ നല്ലോണം ഇൻഫെക്ഷനുള്ള പല്ലുകൾക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ തവണകളായിട്ടായിരിക്കും ഈ ഒരു പ്രക്രിയകളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ഡോക്ടർ ഉപയോഗിക്കുന്ന പുതിയ തരത്തിലുള്ള ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ആധുനിക ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ നമുക്ക് സിംഗിൾ സിറ്റിങ്ങിൽ കൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും.
1: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രായോഗിക രീതി വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജ്മുദ്ദീനാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
2: അഞ്ചു നേരം താണുക്കേണ് കരഞ്ഞു സുബ്ഹാനെ, കെഞ്ചിരാവും പകലുമി അടിയൻ റഹ്മാനെ, വഞ്ചന നിറഞ്ഞ പാരിരേഖനായി ഞാനെ സഞ്ചരിച്ചു.

0: ഇനി ഇൻസൈറ്റ്. ഇസ്ലാം ശുദ്ധിയുടെ മതം ഇൻസൈറ്റിൽ ഷമീർ മദീനി സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശുദ്ധിയും വൃത്തിയും ഉള്ള ആളുകളെയും പരിസരങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ നല്ലവരായ മനുഷ്യന്മാർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മതപരമായ ബാധ്യത കൂടിയാണ് തൻ്റെ ശരീരവും വസ്ത്രവും താൻ ഇടപഴകുന്ന സ്ഥലങ്ങളും പരിസരവുമൊക്കെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ പകുതിയാണ് എന്ന്. അപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും അതേപോലെ നാം ഇടപഴകുന്ന എല്ലാ ഇടങ്ങളും, പള്ളിയാണെങ്കിലും നമ്മുടെ സ്ഥാപനമാണെങ്കിലും ജോലിസ്ഥലമാണെങ്കിലും ഒക്കെ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ ശരീരവും എല്ലാം മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി വൃത്തിയും വെടിപ്പുമുള്ളൊരു പരിസരമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. മനസ്സിൽ മാലിന്യങ്ങളില്ലാത്ത, പശ്ചാത്തപിച്ച് പടച്ചറബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന നല്ലവരായ ആളുകളെയും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ടു തരം ശുദ്ധികളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടു തരം ത്വഹാറത്ത് മതം പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഒന്ന് അടിസ്ഥാനമാണെങ്കിൽ മറ്റൊന്ന് അതിൻ്റെ അനുബന്ധമായി വരുന്ന കാര്യമാണ്. ത്വഹാറത്തുൽ ഖൽബ്, ഹൃദയ വിശുദ്ധി എന്ന്.

0: ഒരു മനുഷ്യൻ്റെ മനസ്സ്, അയാളുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം. അത് വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും ശിർക്ക്, കുഫർ, നിഫാക്ക് പോലെയുള്ള, അഥവാ ബഹുദൈവത്വം, സത്യനിഷേധം, കാപട്യം, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളെ, ഹൃദയത്തെ മലീമസമാക്കുന്ന വൃത്തികേടുകളാണ്. അതിൽ നിന്നൊക്കെ മനസ്സിനെ സംരക്ഷിച്ചു നിർത്തുവാൻ സാധിക്കണം. അതേപോലെ പടപ്പുകളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഒരിക്കലും ചതിയോ വഞ്ചനയോ വെറുപ്പോ പകയോ പോലെയുള്ള ദുഷിച്ച സംഗതികളൊന്നും ഇല്ലാതിരിക്കാൻ, അത് മലീമസപ്പെട്ടു പോകാതിരിക്കാൻ ആ മനസ്സിനെ, ഹൃദയത്തെ വിശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആർ തൻ്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തിയോ തൻ്റെ മനസ്സിനെ മലീമസമാക്കിയോ അയാൾ പരാജയപ്പെട്ടു. ആരതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചുവോ അയാൾ വിജയിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞല്ലോ, അല ഇന്ന ഫിൽ ജസദി മുലഗ, അറിയുക മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരമാസകലം, മനുഷ്യൻ മൊത്തം നന്നായി ശുദ്ധിയായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ദോഷമായാൽ, അത് മോശമായാലോ, അത് ശരീരമാസകലം ദുഷിച്ചു. അത് മനുഷ്യന്റെ ഹൃദയമാണ്, മനസ്സാണ് എന്നാൽ. അപ്പോ മാനസികമായ വിശുദ്ധി, ഹൃദയത്തിൻ്റെ ആ പരിശുദ്ധി, അത് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതാണ് മതം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ശുദ്ധി. അതിനെ കളങ്കപ്പെടുത്തുന്ന യാതൊന്നും ഒരു വിശ്വാസിയിൽ ഉണ്ടാകുവാൻ പാടില്ല. രണ്ടാമത്തേത് ബാഹ്യമായ ശുദ്ധിയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ നമസ്കാര സന്ദർഭങ്ങളിലൊക്കെ വുദു ചെയ്യുന്നത്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി നാം വരുത്തുന്ന അംഗസ്നാനം, വുദു അതിൻ്റെ ഭാഗമാണ്. അതേപോലെ വലിയ അശുദ്ധി, കുളി നിർബന്ധമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം സന്ദർഭത്തിൽ കുളിക്കുന്നത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിൻ്റെ ഭാഗമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബികൾ പറഞ്ഞു തരുന്നു, വഖത്തലന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖസ്സി ശാരിബ് വതഖ്ലീമിൽ അൽഫാർ വനത്ഫിൽ ഇബ്തി വഹൽഖിൽ ആനതി അൻലാ നത്രുക അക്സറ മിൻ 40 ലൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സമയം നിർണയിച്ചു തരുമായിരുന്നു എന്നാണ്. അതായത് നഖം മുറിക്കുന്ന വിഷയത്തിൽ, മീശ വെട്ടുന്ന കാര്യത്തിൽ, കക്ഷത്തിലെ രോമങ്ങൾ നീക്കുന്ന വിഷയത്തിൽ, ഗുഹ്യസ്ഥാനങ്ങളിലെ രോമങ്ങൾ നീക്കുന്ന കാര്യത്തിലൊക്കെ 40 കൂടുതൽ അങ്ങനെ വിട്ടുകളയരുത് എന്ന്. അപ്പോൾ നഖം മുറിക്കാൻ, മീശ വെട്ടാൻ, ഇതേപോലെയുള്ള മുടികൾ നീക്കാനൊക്കെ മതപരമായി കൂടി നിർദ്ദേശമുള്ള ഒരു സമൂഹം വേറെയുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. വിശുദ്ധിയുടെ, ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. അതാണ് പറഞ്ഞത് അത്തഹൂറു ശത്രുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറയുമ്പോൾ, മാനസികവും ശാരീരികവുമായ, ആന്തരികവും ബാഹ്യവുമായ ഈ ശുദ്ധീകരണവുമെല്ലാം അതിൽ വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു സംസ്കാരമായി പലരിലേക്കും പ്രചരിച്ച് വ്യാപിച്ചിരിക്കുകയാണ് നഖം നീട്ടി വളർത്തുക എന്നത്. ആ നഖത്തിൻ്റെ അടിയിലുള്ള അഴുക്കും വൃത്തികേടുകളും, അതിലൊക്കെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത എന്തെല്ലാം ജീവികളുണ്ടാകും അതിൽ, ചെറിയ ചെറിയ രോഗാണുക്കൾ. അത് ധാരാളക്കണക്കിന് നമ്മുടെ ശരീരത്തിലും അതേപോലെ തന്നെ നഖത്തിൻ്റെ അടിയിലും നമ്മൾ ഇടപെടുന്ന മേഖലയിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് അതെത്ര കണ്ട് പരിക്കുകൾ ഏൽപ്പിക്കും, ഹാനികരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. ഇങ്ങനെ ശാരീരികമായും മാനസികമായും ഒക്കെ ശുദ്ധി പാലിക്കണമെന്ന് പഠിപ്പിച്ചൊരു മതമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും. അതുകൊണ്ട് തന്നെ ഓരോ നമസ്കാര വേളയിലും ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുളി നിർബന്ധമാകുന്ന സന്ദർഭങ്ങളിൽ കുളിക്കുവാനും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5 സൂറത്തുൽ മാഇദയിലെ 6 വചനം ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകി വൃത്തിയാക്കണം. വ ഐദീക്കും, നിങ്ങളുടെ കൈകളും, ഇലൽ മറാഫിഖി, മുട്ടുവരെയും, വംസഹു ബിർഊസിക്കും, വ അർജുലക്കും ഇലൽ കഅബൈനി, നിങ്ങളുടെ തല നിങ്ങൾ തടവണം. അതേപോലെ നിര്യാണി ഉൾപ്പെടെയുള്ള 2 നിങ്ങൾ കഴുകി വൃത്തിയാക്കണം. ഇങ്ങനെയൊക്കെ ഉളുവിനെ സംബന്ധിച്ച്, അംഗസ്നാനത്തെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ശരീരത്തിൻ്റെ ബാഹ്യമായ ഓരോ അവയവങ്ങളും കഴുകി വൃത്തിയാക്കുന്നൊരു പ്രത്യേക പ്രക്രിയ, വുളു എന്ന് പറയുന്നത് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ ചുരുങ്ങിയത് 5 തവണ വുളു ചെയ്യുമ്പോൾ എത്ര കണ്ട് ശുദ്ധമായിരിക്കും അയാളുടെ ശരീരം. അതിൻ്റെ ആത്മീയമായ വശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാനസികമായ ഒരു ശുദ്ധീകരണം കൂടി നടക്കുമ്പോൾ അയാളുടെ മനസ്സും ശുദ്ധിയാകും. ഇങ്ങനെ ശാരീരികവും അതേപോലെ മാനസികവും ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി വരുത്തുന്ന ഒരു വിശ്വാസി അതിലൂടെ ധാരാളം നന്മകളും പുണ്യങ്ങളും നേടിയെടുക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വുളു ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് ഉറ്റിവീഴുന്ന ഓരോ വെള്ളത്തുള്ളികളോടൊപ്പം അയാളുടെ ആ അവയവങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അതിൻ്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതേപോലെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം, അവരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ എങ്ങനെയൊക്കെ ആകണം എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക വിജ്ഞാനശാഖയാണ് കർമ്മശാസ്ത്രം അഥവാ ഫിഖ്ഹ് എന്ന് പറയുന്നത്. മതപരമായ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആ വിശാലമായ പഠനങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ചർച്ച വരുന്നൊരു ഭാഗം കിതാബു ത്വഹാറ എന്നതാണ്, അഥവാ ശുദ്ധിയെ സംബന്ധിച്ചുള്ള അധ്യാപനം. വെള്ളത്തെ സംബന്ധിച്ച് തന്നെ ഏതെല്ലാം വെള്ളമാണ് നമുക്ക് ശുദ്ധിയായിട്ടുള്ളത്, ഏതെല്ലാം വെള്ളം കൊണ്ട് നമുക്ക് കുളിച്ചാൽ കുളി ശരിയാവുകയില്ല, വുളു ചെയ്താൽ വുളു ശരിയാവുകയില്ല എന്നിത്യാദി കാര്യങ്ങൾ വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഇറക്കിയ വെള്ളം മഴവെള്ളമായും അതേപോലെ തന്നെ പുഴയിലും കടലിലും കിണറിലുമൊക്കെയായി നമുക്ക് കിട്ടുന്ന വെള്ളം, അത്തഹൂറു ഹുവൽ മാ ഉൽ ബാഖി അലാ ഖിൽഖത്തിഹി, അതാണ് ഒന്നാമത്തെ ഇനമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുവാൻ പറ്റുന്നതുമായ വെള്ളം, പടച്ചവനിറക്കിയ സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്ന അതിൽ വ്യത്യാസങ്ങൾ വരാത്ത വെള്ളം, അതായത് ആ വെള്ളത്തിൻ്റെ രുചിയിലോ നിറത്തിലോ മണത്തിലോ മാലിന്യങ്ങൾ കലർന്നുകൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചാൽ ആ വെള്ളം ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധിയുള്ള വെള്ളമല്ല, ശുദ്ധീകരിക്കുവാൻ പറ്റുന്നതല്ല. അത് അൽമാ ഉൻ നജിസ്, മലിനജലമാണ്, ശുദ്ധീകരിക്കാൻ പറ്റാത്ത വെള്ളമാണ്. അതിൽ കുളിച്ചാൽ കുളി ശരിയാവുകയില്ല, അതേപോലെ തന്നെ വുളു ചെയ്താൽ വുളു ശരിയാവുകയില്ല. ഇതേപോലെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച മറ്റൊരു സംഗതിയാണ് മനുഷ്യന്മാർ വൃത്തികേടുകളായി കാണുന്ന മതം മാലിന്യമെന്ന് പഠിപ്പിച്ച നജാസാത്തുകൾ അത് നീക്കിക്കളയുക എന്നതും ഇസ്ലാമിൻ്റെ ഭാഷയിൽ ശുദ്ധിയുടെ ഭാഗമാണ്, ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അഥവാ കാഷ്ടവും മൂത്രവും ഛർദ്ദിച്ച സംഗതികളുമൊക്കെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന ആരാധനയുടെ സ്ഥലങ്ങളിലോ നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നജസ്സാണ് എന്നർത്ഥം, മലിനമാണ് എന്നാണ്. അത് ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ എത്ര കണ്ട് ഭക്തിയോടുകൂടി ആരാധനകൾ നിർവഹിച്ചാലും ആ ആരാധനകൾ ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശുദ്ധിയോടുകൂടിയല്ലാത്ത നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നജസ് നീക്കുക എന്നത് ഇസ്ലാമികമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാലിന്യങ്ങൾ നീക്കി വൃത്തിയും വെടിപ്പുമുള്ളൊരു സാഹചര്യമായിരിക്കണം ഒരു വിശ്വാസി ഇടപഴകുന്ന മേഖലകളിലെല്ലാം ഉണ്ടാകേണ്ടത്. ചില നജസ്സുകളെ സംബന്ധിച്ചിടത്തോളം ആ വസ്തു തന്നെ മലിനമാണ്, നജസ്സായിരിക്കും. നായക്കാഷ്ടം പോലെ അതൊരിക്കലും കഴുകി വൃത്തിയാക്കാൻ എത്ര കഴുകിയാലും വൃത്തിയാകാൻ പോകുന്നതല്ല. അത്തരം സംഗതികൾ നമ്മൾ നമ്മുടെ പരിസരങ്ങളിലോ നമ്മൾ ഇടപെടുന്ന മേഖലകളിലോ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ രണ്ടാമത്തെ തരത്തിലുള്ള നജസ്സുകളുണ്ട്, മാലിന്യമുണ്ട്, നജാസത്തുൻ ത്വാരി ആ, സ്വയം അശുദ്ധമല്ല മറിച്ച് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അശുദ്ധമായത് എന്ന് പറഞ്ഞാൽ ഐ വഖഅത്ത് നജാസത്തുൻ അലാ മഹല്ലിൻ ത്വാഹിർ, ശുദ്ധമായ ഒരു പ്രതലത്തിൽ ഒരു മലിനമായ വസ്തു നജസ് വന്ന് വീണതുകൊണ്ട് ആ ഭാഗം മലിനമായി. ചിലപ്പോൾ വസ്ത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡിലോ വിരിപ്പിലോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റൂമിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലായിരിക്കാം. അത്തരം നജസ്സുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ നജസ് നമ്മൾ നീക്കിയ ശേഷം ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് അവിടെ കഴുകി വൃത്തിയാക്കണം. ഇനി കഴുകാൻ പറ്റാത്ത സ്ഥലങ്ങളും സാഹചര്യങ്ങളുമൊക്കെയാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കണം. ആ മാലിന്യം, അതിൻ്റെ നിറം, അതിൻ്റെ മണം, അതിൻ്റെ രുചി, ഇങ്ങനെയുള്ള അടയാളങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം ശുദ്ധിയാക്കാൻ. ചില ബ്ലാങ്കറ്റുകൾ, ചില കാർപ്പറ്റുകൾ ഒക്കെ പോലെയുള്ളത് നമുക്ക് സാധാരണ ഒരു തുണിയോ ഒരു ടവലോ പോലെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ ശുദ്ധമായ വെള്ളം തളിച്ച് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം, അല്ലെങ്കിൽ നജസ് നീക്കിയിട്ട് ഉണക്കി നമുക്ക് അതിൻ്റെ നജസിൽ നിന്ന് മുക്തമായ ശുദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം ശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു കാര്യം മതപരമായ കടമ കൂടിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ശരീരത്തിലും അതേപോലെ തന്നെ വസ്ത്രത്തിലും നമ്മളിടപെടുന്ന മേഖലകളിലുമൊക്കെ ശുദ്ധിയുണ്ടാകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. ചില സ്ഥലങ്ങളിൽ ചില ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ വസ്ത്രമാകട്ടെ അവരുടെ പരിസരങ്ങളാകട്ടെ യാതൊരു വൃത്തിയുമില്ലാതിരിക്കുമ്പോൾ നമുക്കവിടെ സമയം ചെലവഴിക്കാൻ ഒരു മനസ്സുണ്ടാവില്ല, ഒരു ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യന്മാർക്ക് അലോസരമുണ്ടാക്കുന്ന അത്തരം ദുർഗന്ധങ്ങൾ, അതേപോലെ തന്നെ മാലിന്യങ്ങളുടെ സാന്നിധ്യം, അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല മലക്കുകൾക്ക് കൂടി പ്രയാസം സൃഷ്ടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇന്നൽ മലായിക്കത്ത തഅദാ മിമ്മാ യതഅദാ മിൻഹു ബനു ആദം. മനുഷ്യന്മാർക്ക് അരോചകമാകുന്ന, അലോസരമാകുന്ന കാര്യങ്ങൾ മലക്കുകൾക്കും അരോചകവും അലോസരവുമാകും. അതുകൊണ്ട് തന്നെ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യങ്ങൾ, അതേപോലെ മാലിന്യങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശുദ്ധിയുള്ളവനായിരിക്കണം, ആന്തരികമായും ബാഹ്യമായും മാനസികമായും ശാരീരികമായുമൊക്കെ. അങ്ങനെ ശുദ്ധിയും വൃത്തിയുമുള്ള ആളുകൾക്ക് സ്വാഭാവികമായും അവരുടെ കർമ്മങ്ങൾ ശുദ്ധിയായി നിലനിർത്താൻ സാധിക്കും. അതിന് പരിക്ക് ഏൽപ്പിക്കുന്ന, അതിനെ മലിനമാക്കുന്ന ദുഷിച്ച ചിന്തകളൊന്നും വരാതെ, അഥവാ ആളുകളെ കാണിക്കണമെന്ന ചിന്ത, ആളുകൾക്കിടയിൽ വലിയവനാണ് എന്ന് ധരിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ കർമ്മങ്ങളെ ദുഷിപ്പിക്കുന്ന മാലിന്യങ്ങളാണ്. അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കും. അതേപോലെ താൻ ധരിക്കുന്ന വസ്ത്രം, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിറിൻ്റെ ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള ശൈലിയിലാണ് പറഞ്ഞതെങ്കിലും വിശ്വാസികളായ നമുക്കൊക്കെ ബാധകമായ കാര്യമാണ് വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, സ്വഭാവമെന്ന നമ്മുടെ വസ്ത്രം, നമ്മുടെ ഐഡൻറ്റിറ്റി ആകട്ടെ, പെരുമാറ്റങ്ങളും കർമ്മങ്ങളും ഒക്കെ ആകട്ടെ, ഇതൊക്കെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി നല്ലൊരു വൃത്തിയുടെയും ശുദ്ധിയുടെയും ആരുടെയും മനം കവരുന്ന ഒരു സ്വഭാവത്തിൻ്റെയും നന്മയുടെയും വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. അതാണ് മതം പഠിപ്പിച്ചത്. ശുദ്ധിയുടെ മതമായ ഇസ്ലാം കൃത്യമായി ആ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാം ശുദ്ധിയുടെ മതം. ഷമീർ മദീനിയുടെ സംസാരമായിരുന്നു ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ലിനി വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
1: ഓണാഘോഷവും ചർച്ചകളും ഭാഗം രണ്ട്. വോയിസ് ഓഫ് പീസിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ടി കെ അഷ്റഫ്, അംജദ് മദനി എന്നിവർ ചേരുന്നു.
4: ഓണത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് ഓണത്തിൻ്റെ വിഷയത്തെ. അതിപ്പോൾ ഒന്ന് മതത്തിൻ്റെ അടിത്തറ മനസ്സിലാക്കി അത് ആ നിലക്ക് ഉൾക്കൊണ്ട് പോകുന്ന ആളുകളുണ്ട്, അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിൻ്റെ തൃക്കാക്കരപ്പ അപ്പനും അതിൻ്റെ വിശ്വാസവും കാര്യങ്ങളും. പിന്നെ വേറെ കുറേ ആൾക്കാർ ദേശീയ ഉത്സവം, സാംസ്കാരിക ഉത്സവം, കേരളത്തിൻ്റെ അങ്ങനെയുള്ളൊരു തനിമ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കൊണ്ടാടുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിൽ വിശ്വാസത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. അതായത് പിന്നെ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാർ പറയലോ എന്താ വെച്ചാൽ, പിന്നെ ചില നിരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് അവർ വിശ്വാസത്തിൽ പങ്കെടുക്കാൻ പാടില്ല, ആ പൂക്കളത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അതുപോലെ അവർ പൂജിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല, അവരെ സന്തോഷത്തിൽ എന്ത് ചെയ്യുക, പങ്കെടുക്കുക എന്ന് പറയുന്ന ആ ഭീഷണി വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇസ്ലാമിക പക്ഷത്തു നിന്ന് കണ്ട് നോക്കുമ്പോൾ അതിനെപ്പറ്റി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു വര വരയണം എന്ന് തന്നെ പറയുന്നത്, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊരു മതത്തിൻ്റെ പിൻബലമുള്ള ആഘോഷമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒരു ചെറിയ വര അവിടെ വരക്കണം തന്നെയാണ് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതിലൊക്കെ മുന്നിൽ വെച്ച് നമുക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, വര ഏതായാലും വരക്കണമല്ലോ, വര ഏതായാലും വരക്കണമല്ലോ. അത് നമ്മൾ കുറച്ച് എത്തിയിട്ട് വരക്കണോ കുറച്ച് ഇവിടെ തന്നെ വരക്കണോ എന്നുള്ളത് ഇതിൻ്റെ വ്യത്യാസമുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ വരക്കണം. അതായത് ഓണവുമായി ബന്ധപ്പെട്ട് അത് ആ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. അതായത് ഹൈന്ദവരായ അത് അവരവരുടെ ആഘോഷിക്കട്ടെ, അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്മസ് അവരുടെ ആഘോഷമാണ്, അത് അവർ ചെയ്യട്ടെ. പെരുന്നാൾ മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അവർ ചെയ്യട്ടെ. ഓരോരുത്തരും മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് മറ്റുള്ളതിൽ ഇടപെടാനും ഇടപെടാതിരിക്കാനും പറ്റുമെന്നുള്ളത് അവരാണ് പറയേണ്ടത്. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് വരാൻ അവരുടെ മതവും വിശ്വാസവും അനുവദിക്കുന്നുണ്ടെങ്കിൽ വരാം, നമുക്ക് വിളിക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരണ്ട. എന്നാലും അവരെന്നെ ഇപ്പോൾ ശബരിമല പോവാണ്, ശബരിമല പോണ സമയത്ത് അവർ നോമ്പ് നോക്കും, അവർക്ക് പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട്, പ്രത്യേക വേഷം ധരിക്കും, കറുത്ത വസ്ത്രം ധരിക്കും. ആ സമയത്ത് സാധാരണ നമ്മളെ വീട്ടിൽ വന്നിരുന്ന നമ്മുടെ അയൽവാസികളാണെങ്കിൽ തന്നെ അവർ പറയുന്നത് ഞാൻ മാലിട്ടതാണ്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കോളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു മതേതര കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ഇപ്പം ഇന്നലെ വരില്ല പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ ഒരു കറുത്ത തുണിയെടുത്തപ്പോൾ എൻ്റെ സ്വഭാവം മാറിയോ, ആ മാലിട്ടപ്പോൾ എൻ്റെ സ്വഭാവം മാറിയോ, എന്തൊരു വർഗീയത ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെങ്ങനെ ഫയർ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അത് അയാളെ ബഹുമാനിക്കുക വേണ്ടത്, അയാളെ അയാളെ വിശ്വാസം ഓക്കെ റെഡി എന്ന് പറയല്ലേ വേണ്ടത്. ഇതേപോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ പറയണത് ഏത് പിന്നെ എല്ലാ കാര്യത്തിലും യോജിച്ച് മുന്നോട്ട് പോകണം. ഈ കാര്യത്തിൽ എന്താണ്, ഇതെനിക്ക് പറ്റാത്തതാണ്, ഇത് നമ്മളെ വിശ്വാസത്തിന് പറ്റാം, ഞാൻ ഏകദേശം വിശ്വാസിയാണ്. ഇതിപ്പോൾ തൃക്കാക്കരയപ്പൻ്റെ വിശ്വാസവും കാര്യമൊക്കെയല്ലേ ഇപ്പോൾ അത്തത്തിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് പറ്റും, അത് അവരും എന്ത് ചെയ്യണം, ആ ശരി അതും ബഹുമാനിക്കല്ലേ വേണ്ടത്. എന്തായാലും അപ്പോഴേക്ക് നമ്മൾ വർഗീയവാദിയാണത് എങ്ങനെ, അപ്പോഴേക്ക് ഭീകരവാദിയാണത് എങ്ങനെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പുതിയൊരു മതം ഉണ്ടാക്കുകയാണ്, എല്ലാം കൂടി സങ്കരം ഇനം ഒരു ഒരു പായസം വെച്ചാൽ അത് അംഗീകരിക്കാത്തവനൊക്കെ കുഴപ്പക്കാരൻ, അവനൊക്കെ തീവ്രവാദി, അതൊരു ഫാസിസമാണ് ഞാൻ പറയുന്നത്. അതിനാണ് ലിബറൽ ഫാസിസം എന്ന് പറയുന്നത്. അതായത് സംഘപരിവാർ ഫാസിസത്തെ വിമർശിക്കുകയും ചെയ്യാം, ഈ ഈ ഇവിടേക്ക് വരുമ്പോൾ ഇവരുടെ ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അവനൊക്കെ കുഴപ്പക്കാരൻ എന്നുള്ളൊരു രൂപമുണ്ടല്ലോ, അതൊന്നും ശരിയല്ല. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വര ഏതായാലും വരക്കണം, ആ വര നേരത്തെ വരക്കുക. അപ്പോൾ ചോദിക്കും, ഈ ഒരു സംഘപരിവാർ കാലത്ത് നമുക്കൊരു പിന്നെ പരസ്പര സഹകരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു അവസരം കിട്ടുക ആഘോഷത്തിൻ്റെ സമയത്തല്ലേ, ഇതിൽ ആഘോഷം കാത്തിരിക്കണതിന് അതിന് വേറെ എന്തൊക്കെ അവസരം ഉണ്ടാക്കാം, അതിനെന്തൊക്കെ അവസരം ഉണ്ടാക്കാം. നമ്മളിവിടെ കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന മാനുഷികമായ പ്രവർത്തനങ്ങൾ, ഇവിടെ ഒരു മനുഷ്യ സൗഹാർദ്ദം പടുത്തുയർത്തണം, അതിന് പ്രത്യേക പരിപാടി പദ്ധതിയൊക്കെ കൊണ്ടുവരണം. അത്ര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനി കൊണ്ടുവരാം. അത് കൊല്ലത്തിലെടുക്കുക വരുന്ന ആഘോഷം വരുമ്പോൾ മാത്രം കാത്തിക്കേണ്ട കാര്യമില്ല, ഇനി അങ്ങനെ ആഘോഷം കൊണ്ട് അത് ചെയ്യണം എന്നുള്ളൊരു ചെയ്തോട്ടെ. പക്ഷേ അതിന് ഒരാൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന് അവകാശം കൊടുക്കണം. അതല്ല ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം എന്താ ഇന്ത്യയുടെ ഇന്ത്യയെപ്പറ്റിയും ബഹുസ്വരതനെപ്പറ്റിയും ഒന്നും ഒരു സംസാരിക്കുന്ന ആളുകൾ വായടഞ്ഞു പോണ്, അവരപ്പം എന്താ അത് അവരെ കോല മാറണത്, എന്താ ഇതിന് ആരെങ്കിലും ഒന്ന് ആ രീതിയിൽ സംസാരിക്കുമ്പോഴേക്ക് അവർ ഇസ്ലാമിന് പറ്റ അല്ല പിന്നെ കേരളത്തിന് പറ്റാത്തവരാണ്, മതേതര ബോധമില്ലാത്തവരാണ്, ബഹുസ്വരത അംഗീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുതിര കയറുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അതിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന സോഷ്യൽ പ്രഷർ ഉണ്ടല്ലോ, ആ സോഷ്യൽ പ്രഷറിനനുസരിച്ച് കൊണ്ട് തീരുമാനം എടുപ്പിക്കുക എന്നുള്ള രൂപം ഉണ്ടല്ലോ, അത് നടക്കാനേ പോകില്ല, അത് പറ്റില്ല. നമ്മളൊക്കെ എല്ലാവരും നാട്ടിൽ ജീവിക്കണം, ഇന്നും തന്നെ പൊട്ടിമുളച്ച ആൾക്കാരല്ല, നമുക്കൊക്കെ അയൽവാസികളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിലൊക്കെ എല്ലാ ജാതിക്കാരുണ്ട്, എല്ലാ മതക്കാരുണ്ട്. നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല അസുഖമോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് വാങ്ങും, ഒക്കെ ചെയ്യുന്നുണ്ട്. കച്ചവടവും കാര്യങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മളെ മതത്തെപ്പറ്റിയും വിശ്വാസത്തെപ്പറ്റിയും അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതല്ലാതെ അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം, നമ്മളത് അവർ സ്വീകരിക്കണം, അങ്ങനെയൊക്കെ സ്വീകരിച്ച് രൂപം ഉണ്ടാക്കി അങ്ങനെ പുതിയ കേരളം ഉണ്ടായി വരണം. അതാണ് റിയൽ സ്റ്റോറി, അതല്ല റിയൽ സ്റ്റോറി. റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഭരണഘടന ഓരോരുത്തർക്കും നൽകുന്ന അവകാശം അനുസരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം, അതോടൊപ്പം സഹവർത്തിത്വത്തോടുകൂടി നല്ല രീതിയിൽ പെരുമാറാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ ഒരു മിംഗ്ലിംഗ് സംസ്കാരമുണ്ടാക്കി എല്ലാവരും എല്ലാവരുടെ വിശ്വാസവും ആഘോഷ ആചാരങ്ങളിലും, അത് എനിക്ക് ഉള്ളിലൊന്നും വിശ്വാസമല്ല, അങ്ങനെ ഉണ്ടല്ലോ ഉള്ളിലൊന്നും, അത് കാപട്ടിയാണ്, എന്തിനാ ഉള്ളിൽ വിശ്വാസമില്ലാതെ പോകേണ്ട കാര്യം എന്താ, എൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ പരസ്പരം ബഹുമാനിക്കുക. ഇപ്പോൾ വിദ്യാലയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ആണെങ്കിൽ ചെയ്യേണ്ട എന്താ, അത് ഓരോ ഇവിടെ നമ്മൾ വ്യത്യസ്ത മതത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ ഇവിടെ ഹൈന്ദവർക്കതാ ഇന്ന ഇന്ന ആഘോഷങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇന്ന ആഘോഷമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഇന്ന ആഘോഷം, ആഘോഷത്തിന് സന്ദേശങ്ങൾ എടുത്താണ്, അതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണ്, പരസ്പരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒക്കെ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവരവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളെല്ലാം പുതിയിടങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാവരും ചെയ്തെങ്കിലേ മതേതരനാവുള്ളൂ, സൗഹൃദമുള്ളവനാവുള്ളൂ. അല്ലാത്തവനൊക്കെ കുട്ടുസായ ആളാണ്, അവനില്ല, നാട്ടിന് പറ്റാത്തവനാണ്, അവന് ബഹുസ്വരത തിരിയാത്തവനാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യ തിരിയാത്ത.
5: വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ. ഒരു ഇന്ത്യ രാജ്യത്തുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എടുക്കാവുന്ന ഏറ്റവും കൃത്യമായ നിലപാടുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഓണം ഇങ്ങനെ തകർത്തോണം, ഒന്നിച്ചോണം, ഒരുമിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും പുതിയ പുതിയ പേരുകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും?
6: ഓണം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഘോഷിക്കുന്ന മുസ്ലിങ്ങളെ തച്ചു ഓടിക്കുന്ന ഒരു ദിവസം വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി കെ ശ്രീരാമൻ, എഴുത്തുകാരനും നടനുമൊക്കെയായ അദ്ദേഹം പുലിക്കളിയെ വിമർശിച്ചുകൊണ്ട് ഒരു ചെറിയ കുറിപ്പിട്ടു, ഒരു പ്രസംഗത്തിലാണെന്ന് തോന്നുന്നത്. അതായത് അത് പുലിക്കളി ഹിന്ദുധർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു അനുഷ്ഠാനത്തിൻ്റെയോ ഹിന്ദു മറ്റേ സംസ്കാരത്തിൻ്റെയോ അവിഭാജ്യ ഘടകമായ ഒരു കാര്യമാണ് എന്നൊന്നും ആർക്കും വിശ്വാസമില്ലോ. പക്ഷേ ചിലവരത് ഹേർട്ട് ചെയ്തു അത്രേ. മതപരമായിട്ട്
4: അവരെന്ത് ചെയ്തു
6: അല്ല, പക്ഷേ ഞാൻ വന്നില്ല. അങ്ങനെ അതാണെങ്കിൽ തന്നെയും അത് പിന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ഹേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അത് അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ടാണല്ലോ, ആണല്ലോ
5: സംശയം എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ്.
6: അപ്പോൾ അതും അതിൻ്റെ ഭാഗമാണെങ്കിൽ എന്തെല്ലാം ഈ മതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയേണ്ടതുണ്ട്. അത് അത് പൊതു, അതായത് പുലിക്കളിക്കലിപ്പോൾ മറ്റേ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒന്നും വേഷം കെട്ടിയാൽ അത് കുഴപ്പമില്ലെങ്കിൽ, അവർക്ക് തുള്ളാൻ അറിയില്ലെങ്കിൽ തുള്ളണ പറ്റിയ പോലെ തുള്ളിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലെങ്കിൽ, എന്തുകൊണ്ട് ആ സമയത്തില്ലാത്തൊരു വിമർശനം ഈ കുമ്പ് കൊലുക്കുന്നത് ഇതിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോദിയെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മോദി ചാലീസ, ഹനുമാൻ ചാലീസ ഉണ്ടായി. കൂട്ടത്തിൽ എന്ത് ചോദിച്ചാൽ അത് ക്യാബറിയും കഴിച്ചു. അപ്പോൾ അത് വലിയ വിവാദമായി. അപ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല, കൂടെ ചേർക്കാൻ പറ്റാത്തതാണ് എന്ന് ആരും വിശ്വസിക്കുന്നുണ്ട്, ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ കൻവാർ യാത്ര നടന്നു. ആ കൻവാർ യാത്ര നടക്കുന്ന സമയത്ത് ധാരാളം അക്രമങ്ങളും മറ്റു പല രീതിയിലുള്ള വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, അവർ തന്നെയും വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് കണ്ടു മന്തി സദ്യ, അതെന്താ വിവാദമാകുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ നമുക്ക് വിഷുവിനറിയാം, വിഷുവിനെന്ത് ചെയ്തു, ശ്രീകൃഷ്ണൻ്റെ മുൻപിൽ മറ്റേ മറ്റേ ശവായ അല്ലേ വെച്ചൊരു പോസ്റ്റർ വന്നു,
5: ഒരു കട അവരുടെ പബ്ലിസിറ്റിക്ക് ചെയ്തത്.
6: അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം മതപരമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ഹേർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരി കൃത്യമായിട്ട് നമുക്കറിയാം, ഇവിടെ മതാതീതമായ ആഘോഷങ്ങളുണ്ട്, ദേശീയ ആഘോഷങ്ങൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് നിയമങ്ങളില്ലേ, ഉണ്ട്. അതിന് ആര് പതാക ഉയർത്തണം, എത്ര മണിക്ക് മറ്റേ മുൻപായിട്ട് പതാക ഉയർത്തണം എന്ന് കൃത്യമായിട്ട് നിയമങ്ങളില്ലേ. ആ നിയമങ്ങൾ തെറ്റിക്കുന്നത് ദേശീയമായിട്ട് അത്തരം കാഴ്ചപ്പാടിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ്. പതാക താഴ്ത്തി കിട്ടണം, 5 മണി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പതാക താഴ്ത്തണം. അപ്പോൾ ഇതിനൊക്കെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല. ഇത് അങ്ങനെയാണെങ്കിൽ ഏത് വകയിലാണിത് വരുന്നത്? മതമല്ല, ദേശീയമല്ല. ദേശീയമാണെങ്കിൽ എന്തുണ്ട്, ഈ പറഞ്ഞ നിയമങ്ങളുണ്ട്. ദേശീയമല്ല, ഇപ്പോൾ രണ്ടും അല്ലാത്തൊരു കാറ്റഗറി ആണെങ്കിൽ ഇതിലെല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് കൂട്ടിച്ചേർക്കാം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തള്ളാമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പാടില്ല, വി കെ ശ്രീരാമൻ വിമർശിക്കപ്പെടാൻ പാടില്ല. ചില ചില കാര്യങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ തള്ളും എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതൊരു സ്വാതന്ത്ര്യമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടത് കാണണ്ട്. എന്തായാലും ഒരു കാര്യം വെച്ചു, ഇതിനിപ്പോൾ 3 സങ്കല്പങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നിപ്പോൾ മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ട്, 2 വാമന ഓണം എന്നുള്ള രീതിയിൽ, പിന്നെ മുസ്ലിങ്ങളിൽ ചിലർക്കെങ്കിലും അല്ലെങ്കിൽ ചില ചരിത്രകാരന്മാർക്കും ഇത് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടെന്തോ ആണ് എന്നുള്ള തോന്നലുണ്ട്. ആ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതിനെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോണ്, നാളെ ഇതിൻ്റെ പേരിൽ ചേരമാൻ സ്വലാത്ത്, ഓണത്തിൻ്റെ ഭാഗമായിട്ട് ചേരമാൻ നേർച്ച,
5: പത്തുപോത്തറവ്,
6: അങ്ങനെ എന്താണ് ഞങ്ങളിതിനാണ്ട് ഓണം അങ്ങനെ ആഘോഷിക്കാൻ പോവാണ്. നിങ്ങളെന്താ ചെയ്യാൻ പോണ്? ഞങ്ങളെ സംബന്ധിച്ചോളം എന്താണ് ഇത് ഞങ്ങളുടെ കൂടെ ആഘോഷമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഈ സദ്യയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചില ഇതിലേക്കാണിത് ഇത് മെല്ലെ മെല്ലെ എന്താണ് ലീഡ് ചെയ്യപ്പെടുക, അവനവൻ്റേതായിട്ട് രീതിയിലുള്ള ആഘോഷ സ്വഭാവങ്ങളിലേക്ക് വരും. ഞാൻ മറ്റേ ഏറ്റവും വലിയ കാപട് എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ മലപ്പുറത്തിനൊക്കെതിരായ ആളുകൾ ഈ വിഷയത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു, പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ളൊരു സാമാന്യ ബോധമെങ്കിലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരാളുടെ മതം തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ മതം പറയാനുള്ള അവകാശമുണ്ട്. ഇവിടെ പാകെ എന്തുള്ളൂ, പണ്ഡിതന്മാരായ ആളുകൾ ഞാൻ മനസ്സിലാക്കിയ മതവിശ്വാസ പ്രകാരം ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്ക് ഇതിനെന്തിനാണ് പിന്നെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് മലിനപ്പെടുത്തുക എന്ന് പറയേണ്ടതില്ലോ. ഇവിടെ മുസ്ലിം സമൂഹം എങ്ങനെയാകണമെന്ന് പറയാൻ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട്. അത്ര മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ മനുഷ്യർ ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളില്ലേ, ക്രിസ്ത്യൻ സഭകളില്ലേ, ഹിന്ദുക്കളില്ലേ, മുസ്ലിങ്ങളില്ലേ, അതെന്തുകൊണ്ടാണ്? വിവിധ വീക്ഷണകോണുകളിലുകൊണ്ട് തന്നെയാണ്. അത്തരത്തിലെന്താണ് ഈ ഒരു ആഘോഷത്തെക്കുറിച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം, അതുണ്ടാകും, അത് പറയാനുള്ള അവകാശവും ഇവിടെ വേണമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു അപകടം പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് റെക്ലെസ്സായ വഴിവിട്ട രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് ഇതൊക്കെ പോകുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, നമുക്ക് വിവാഹം എല്ലാത്തിലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സൈക്കോളജി നോക്കിയാൽ എന്താണ്, ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്ന അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സമയമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ആ രീതിയിൽ ഇറങ്ങാൻ പറ്റുന്ന, രാത്രി അടക്കം പോകാൻ പറ്റുന്ന, വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നത്, കാരണം അത് കൃത്യമായി നമുക്ക് നോക്കുമ്പോൾ രണ്ട് ദിവസത്തെ മദ്യത്തിൻ്റെ വിറ്റുവരവ് 236 കോടി രൂപയാണ് എന്ന് ഔദ്യോഗികമായിട്ട് വരുന്നു. അപ്പം മദ്യം കുടിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നും മദ്യം കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു ആഘോഷമാണ് ഇതും എന്ന് ആരെങ്കിലും പറയൂ? അങ്ങനെ പറയുകയാണെങ്കിൽ എവിടെ ഒരു കുഴപ്പം എന്താണ് ഉണ്ടല്ലോ. അത് മദ്യത്തിൻ്റെ മാത്രം കണക്കാണ്, കണക്കില്ലാത്ത ലഹരി ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ നിയത സ്വഭാവങ്ങളില്ലാതെയാകുമ്പോൾ അമിതമായ ആനന്ദത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനവുമായിട്ടത് മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന കൈവിട്ടൊരു കളിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അഷഫൊക്കെ പറഞ്ഞ പോലെ വെച്ചാൽ ഇതിൻ്റെ പിറകിലുള്ള അജണ്ടകളും താല്പര്യങ്ങളും അവർ തന്നെയാണ് ഇതിനെ മീഡിയകളിലൊക്കെ പോപ്പുലറൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് മനസ്സിലാകാത്ത കുറേ, നമ്മുടെ ഭാഷയിൽ പോത്തുകളെന്നാണ് പറയേണ്ടത്, ഞാൻ പോത്തിന് കേട്ടു എനിക്കറിയില്ല, എന്തായാലും ചാർക്കെങ്കിലുമൊക്കെ പ്രയാസം എന്താണ് ഡൈക്കോട്ട്. പക്ഷേ ഇത് ബുദ്ധിശൂന്യമായി ഏറ്റെടുക്കുന്നവർ തീർച്ചയായിട്ടും ഒന്നും കൂടെ വകതിരിവോടെ ചിന്തിക്കണം. ഒറ്റ ആചാമം അവസാനിപ്പിക്കണം. നാളെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇതിനെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് മുസ്ലിം ചെക്കന്മാർ നാല് ഹിന്ദു പെൺകുട്ടികളും കൂട്ടിയിട്ട് മറ്റേ ഓണം ആഘോഷിക്കാൻ പോയി നോക്കുക, അതോടെ തീരാവുന്ന ഇതൊന്നുള്ളൂ ഇന്നത്തെ ഓണം ആഘോഷം.
1: വോയിസ് ഓഫ് പീസ് ഇവിടെ സമാപിക്കുന്നു. സ്പോട്ട് ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗമാണ് ഓണാഘോഷവും ചർച്ചകളും ഭാഗം 2. വോയിസ് ഓഫ് പീസിൽ ഇപ്പോൾ പങ്കെടുത്തവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ടി കെ അഷ്റഫ്, അംജദ് മദനി.
7: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: Peace Radio. Tune to reality.
1: Peace Radio-യിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ വിത്ര നമസ്കാരവുമായി ബന്ധപ്പെട്ട് റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിൽ അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുന്നു.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 205 അധ്യായം, ബാബുൽ ഹസ്സി അലാ സ്വലാത്തിൽ വിത്രി വബയാനി أنه سنة مؤكدة وبيان وقته എന്ന തലക്കെട്ടിൽ വിത്ര് നമസ്കാരത്തെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അത് ശക്തമായ സുന്നത്താണ് എന്ന് വിശദീകരിക്കുന്ന, അതിൻ്റെ സമയം വിശദീകരിക്കുന്ന അധ്യായം. വിത്ര നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും വിശദീകരിക്കുന്നതായ അധ്യായമാണ് ഇമാം നവവി റഹ്മഹുള്ള ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ എണ്ണം, അതിൻ്റെ സമയം, ഇതെല്ലാം ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വഅലം, നീ അറിയണം, അന്നഹു സബത അനി നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല വിത്റാണ്, ഒറ്റയാണ്, വിത്റിനെ ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇന്നല്ലാഹ വിത്റുൻ യഅനി ലൈസ മഅഹു ഇലാഹുൻ സാനിൻ, അല്ലാഹു ഒറ്റയാണ്, ഏകനാണെന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ മറ്റൊരു രണ്ടാമതായ ഒരു ആരാധനയില്ല. വഹുവ സുബ്ഹാനഹു വതആല യുഹിബ്ബുൽ വിത്ർ, അല്ലാഹു സുബ്ഹാനഹു വതആല വിത്റിനെ, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു. വഖദ് ളഹറത് ആസാറു ഹാദിഹിൽ മഹബ്ബ ഫി മഖ്ലൂഖാതിഹി വശറായിഇഹി, ഈയൊരു ഇഷ്ടം അത് പ്രകടമാകുന്നത് അതിൻ്റെ അടയാളങ്ങൾ തൻ്റെ സൃഷ്ടികളിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശരീഅത്തിലും. അശ്ശറായിഉ അല്ലതീ ശറഅഹു അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ശറഅക്കിയതായ മതനിയമങ്ങളിൽ, നജിദു അന്ന അക്സറഹ വിത്റൻ, അധികവും നമുക്കങ്ങനെ വിത്റായി കാണാം. യങ്ഖതിഉ ബിവിത്റിൻ, വിത്റിൽ അവസാനിക്കുന്നത്. അസ്സലവാത്തുൽ ഖംസു അദദുഹ സബഅത അശറ റക, അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ, അത് സബഅത അശർ, പതിനേഴാണ്. വഹിയ വിത്റിൻ, അതൊറ്റയാണ്. സ്വലാത്തുൽ ലൈലി ഇഹ്ദ അശറത റകഅത്തൻ, രാത്രി നമസ്കാരം പതിനൊന്നാണ്. വഹിയ വിത്റിൻ, അതൊറ്റയാണ്. കദാലിക്കൽ മഖ്ലൂഖാത്ത്, അതുപോലെ തന്നെ സൃഷ്ടികളും. അഅലമു മാ നഅലമു മിനൽ മഖ്ലൂഖാത്തിൽ അർഷ്, സൃഷ്ടികളിലേറ്റവും മഹത്വമേറിയ സൃഷ്ടി അത് അള്ളാഹുവിൻ്റെ അർഷാണ്. വഹുവ വാഹിദുൻ, അത് ഒന്നാണ്. സുമ്മ സമാവാത്തു, പിന്നെ ആകാശങ്ങൾ. വഹിയ സബുഅൻ, അത് ഏഴാണ്, അതും ഒറ്റയാണ്. സുമ്മൽ അർദൂന വഹുന്ന സബുഅൻ, ഏഴ് ഭൂമികളും, അതും ഒറ്റയാണ്. ഫതജിദു അന്നൽ വിത്സിരിയ ളഹറത് ഫീ മഷ്റൂആത്തില്ല, നിനക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഷറഇൽ, അള്ളാഹു ശരീഅത്തിൽ, അള്ളാഹു മതനിയമമാക്കിയതിൽ പ്രകടമായി ആ വിത്തിരിയത്ത്, ആ ഒറ്റ എന്നത് കാണാൻ സാധിക്കും. വഫീ മഖ്ലൂഖാത്തില്ല അസ്സ വജൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലും അത് നിനക്ക് കാണുവാൻ സാധിക്കും. ലിഅന്നഹു തബാറക വതആല വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, ഒറ്റയാണ്, അവൻ വിത്റിനെ ഇഷ്ടപ്പെടുന്നു. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ വിശദീകരിക്കുന്നു, അലം, നീ അറിയണം, ഐദൻ, അതോടൊപ്പം തന്നെ, അന്നൽ വിത്ര വിത്റാനി, ഈ വിത്ർ എന്നുള്ളത് രണ്ട് നിരക്കുള്ള വിത്റുണ്ട്. വിത്റുൻ ഫരീള, വിത്റുൻ സുന്ന, സുന്നത്തായ വിത്റും ഫറളായ വിത്റുമുണ്ട്. എന്താണ് ഫറളായ വിത്ർ? ഫഹുവ സ്വലാത്തുൽ മഗ്രിബ്, അത് മഗ്രിബ് നമസ്കാരമാണ്. കമാ സബത ഫിൽ ഹദീസി സ്വഹീഹി, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ. അന്നഹ വിത്റുൻ നഹാർ, അത് പകലിൻ്റെ ഒറ്റയാണത്. അതായത് തുഖ്തമു ബിഹാ സ്വലാത്തുൻ നഹാരി വഹിയ വിത്റുൻ, പകലിൻ്റെ നമസ്കാരം അവസാനിപ്പിക്കപ്പെടുന്നത് ഒറ്റയിലാണ്. വൈങ്കാനത്തിഫി അവലില്ലേ, രാത്രിയുടെ ആദ്യത്തിലാണെങ്കിലും പകലിൻ്റെ അവസാനത്തിലുള്ള, അതായത് രാത്രി തുടങ്ങുമ്പോഴുള്ളതായ ആ ഒരു നമസ്കാരം, അത് ഒറ്റയാണ്. വമ്മ വിത്റുൻ നാഫില, സുന്നത്തായ വിത്റ് എന്നത്, ഹുവൽ വിത്റുല്ലദീ യുഖ്തമു ബിഹി സ്വലാത്തുല്ലൈൽ, രാത്രി നമസ്കാരം അവസാനിപ്പിക്കപ്പെടുന്നത് വിത്റിലാണ്, ഒറ്റയാക്കിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റ, നിങ്ങളുടെ രാത്രി നമസ്കാരത്തിൻ്റെ അവസാനം നിങ്ങൾ ഒറ്റയാക്കുക എന്നുള്ളത്. ഇവിടെ വഖ്തലഫൽ ഉലമാഉ റഹിമഹുമുല്ലാഹു ഫീ വിത്രി സ്വലാത്തില്ലൈൽ, ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസമുണ്ട് രാത്രി നമസ്കാരത്തിൻ്റെ വിത്റിൻ്റെ വിഷയത്തിൽ. ഫമിൻഹും മൻ ഖാല, ആ പണ്ഡിതന്മാരിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു വാജിബ്, അത് നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. വ അന്നല്ലദി യത്റകു അൽ വിത്ര ആസിമുൻ, വിത്ർ ഒഴിവാക്കുന്നവൻ കുറ്റക്കാരനാകും. വലാക്കിന്നഹു ലൈസകൽ ഫരീള, എന്നാൽ ഫർദ് പോലെയല്ല. വലൈസ റുക്നൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അത് ഇല്ല. ലാക്കിന്നഹു വാജിബ്, എന്നിരുന്നാലും അത് നിർബന്ധമാണ്. യഅസമുൽ നിസാന ബിതർക്കിഹിം, അതൊഴിവാക്കുന്നവൻ കുറ്റക്കാരനാകും. ഈ രൂപത്തിൽ അഭിപ്രായം പറഞ്ഞവരായ പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ വമിൻഹും മങ്കാല, പണ്ഡിതന്മാരിൽ ഇപ്രകാരം പറഞ്ഞവരുമുണ്ട്. എന്താണത്? ഇന്നഹു സുന്നത്തുൻ ലാ യഅസമുൽ ഇൻസാനു ബിതർക്കിഹി, അത് സുന്നത്താണ്. അത് ഉപേക്ഷിച്ചാൽ ഒരാൾ കുറ്റക്കാരനാവുകയില്ല. വലിക്കുല്യമിൻഹും ഹുജ്ജ. ഈ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കും തെളിവുകളുണ്ട്. ലാക്കിന്ന ഹുജ്ജത മയ്യഖൂൽ ഇന്നഹു ലൈസ ബിവാജിബിൻ അഖ്വ. അത് നിർബന്ധമാണ് എന്ന് പറയുന്നതിന് ശക്തമായ തെളിവുകളില്ലലി അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ യജിബു അലൈഹി. നിർബന്ധമായ വാജിബായ കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ, നമസ്കാരങ്ങളുടെ വിഷയത്തിൽ ചോദിച്ചപ്പോൾ, ഫഅദ്ദ അലൈഹി സ്വലവാത്തിൽ ഖംസ, അഞ്ച് നേരത്തെ നമസ്കാരങ്ങളാണ് എണ്ണിയിട്ടുള്ളത്. ഹൽ അലയ്യ ഗൈറുഹ, അതല്ലാത്ത നമസ്കാരങ്ങൾ എൻ്റെ മേൽ നിർബന്ധമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതില്ല. ഇല്ല അൻ തത്വവ, നീ ഐച്ഛികമായി നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നന്മകൾ കൂടുതൽ ലഭിക്കാനും പ്രതിഫലം നേടിയെടുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നീ സുന്നത്തുകൾ നിർവഹിക്കുകയാണെങ്കിലല്ലാതെ മറ്റ് നിർബന്ധമായത് അഞ്ചു നേരത്തെ നമസ്കാരമാണ് എന്നാണ്. വഫസ്സല ബഅദുൽ ഉലമാ, ഈ പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചു, മൻകാന ലഹു വിർദു മിൻ ആഖിരിൽ ലൈൽ വജബ അലൈഹി അയ്യൂത്തിറ, ഒരാൾ നിർബന്ധമായും ഏതൊരാൾക്ക് രാത്രിയുടെ അവസാനത്തിൽ അങ്ങനെയൊരു പതിവായി ചെയ്യുന്ന നിത്യമായി ചെയ്യുന്ന ഒരു കാര്യമായിട്ടത് ഉണ്ടെങ്കിൽ വജബ അലൈഹി അയ്യൂത്തിറ, അവൻ രാത്രിയുടെ അവസാനത്തിൽ ഒറ്റയാക്കണം. ഒമല്ലം യക്കുൻ കദാലിക്ക, അതല്ലാത്തവർ വേണ്ടതില്ല. അന്നഹു യുസല്ലിൽ ഇഷ അസുമ യനാമു, ഇഷ കഴിഞ്ഞൊരാൾ ഉറങ്ങുന്നയാളാണ്. ഫഹാദാലാ യൽസിമുൽ വിത്ർ, അവൻ്റെ മേൽ ആ വിത്ർ നിർബന്ധമാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഔസിറു യാഹുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളെ നിങ്ങൾ വിത്റാക്കുക എന്നുള്ളതാണ്. വഹാദ ഖാസും ബിഹിം, ഇത് അവരോട് പ്രത്യേകമായി പറഞ്ഞതാണ്. അമ്രുൻ ഖാസും ബിഹിം, അവരോടുള്ള പ്രത്യേക കൽപ്പനയാണ്. ലി അന്നൽ അമ്രൽ ആമ യഷ്മുലുഹും ഗൈറുഹും, ജനറലായി പൊതുവായി പറഞ്ഞത് അതിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഇത് പ്രത്യേകമായി പറഞ്ഞതാണ്. വഅലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലായിരുന്നാലും, ഫ ഇന്ന തർക്കൽ വിത്രി അമ്രുൻ ലാ യംബഗി, വിത്ര് ഒഴിവാക്കുന്നത് ശരിയല്ല. ഹത്ത ഖാല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം അഹ്ലി സുന്ന, ഇമാം അഹ്ലി സുന്ന അഹമ്മദ് ബിൻ ഹംബൽ അഷൈബാനി റഹിമഹുല്ലാഹു, അദ്ദേഹം പറയുന്നു, വഖാമിഉൽ ബിദ്അഹ്, ബിദ്അത്തുകളുണ്ടാവുന്നത് അതിൻ്റെ തുടക്കം, മൻ തറക്കൽ വിത്ര ഫഹുവ റജുലു സൂഇൻ, ബിദ്അത്തുകളിൽ അതിൻ്റെ ചെറിയ ഒരംശം, വിത്ര ഉപേക്ഷിക്കുന്നു അയാളൊരു മോശമായ മനുഷ്യനാണ്. ലാ യംബഗി അൻ തുഖ്ബല ലഹു ഷഹാദ, അയാളുടെ സാക്ഷ്യം സ്വീകരിക്കപ്പെടുകയില്ല. അത്രത്തോളം സലഫുകൾ അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇലാ ഹാദൽ ഹദ്ദി വസഫഹു ബി അന്നഹു റജുലു സൂഇൻ, ഒരു മോശമായ ഒരാളാണ് എന്നതുവരെ വിശേഷിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വന്നഹു ലാ യംബഗി അൻ തുഖ്ബല ലഹു ഷഹാദ, വിത്ര് നമസ്കരിക്കാത്തവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല എന്നുള്ള നിലക്കിൽ, അന്ന അതിനൽ വിത്തിറിറക്ക, ഏറ്റവും കുറഞ്ഞത്, വിത്രിനോട് ഏറ്റവും ചെറുതായത്, അടുത്ത് നിൽക്കുന്നത് ഒരു റക്കഅത്താണ്. റക്കഅത്തുൻ ലാ തശ്തദ്ദു അലാ അഹദിൻ വലാ തുകല്ലഫു അഹദിൻ, ഒരാൾക്കും അതൊരു പ്രയാസമാവുകയില്ല, നിർബന്ധമല്ല. വലാ തഅഖുദു മിൻ വഖ്തിക വഖ്തൻ കസീറ, നിന്റെ സമയത്തിൽ നിന്ന് ധാരാളം സമയം അതിനു വേണ്ടി എടുക്കുന്നില്ല. ഫല്ലദീ യസ്റുഖുഹാ മഅ തഅക്കുദിഹാ വഫദ്ലിഹാ വഅംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് അത് ഉപേക്ഷിക്കുക അതിൻ്റെ ശക്തമായ നിലക്ക് സുന്നത്താക്കപ്പെട്ടതും അതിൻ്റെ ശ്രേഷ്ഠതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുമെല്ലാം അതിൽ വന്നിട്ടുണ്ടല്ലോ. റജുലു സൂഇൻ മാ ഫീഹി ഖൈറുൻ, മോശമായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു ഖൈറുമില്ല എന്നതല്ലേ. അതുകൊണ്ട് വലാ യംബഗി അൻ തുഖ്ബല ലഹു ഷഹാദ, സാക്ഷ്യത്തിന് പോലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇമാമുമാർ പറയുമ്പോൾ, ഇദാ ജാഇൽ ഖാദി വഷഹിദ, ഖാദിയുടെ അടുക്കൽ വന്ന് അയാൾ സാക്ഷി പറഞ്ഞു, വഖദ് അലിംനാ ബിഅന്നഹു ലാ യുത്തിറു, അയാൾ വിത്രാക്കാത്ത ആളാണെങ്കിൽ ഇസ്ലാമിക കോടതിയിൽ റദ്ദദിനാ ഷഹാദത്തുഹു, അയാളുടെ ഷഹാദത്ത് തള്ളുമെന്നത്. ഇത് ഖൗലിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ അഭിപ്രായമാണ്. ഇത്രത്തോളം പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ വിത്രിനെ സലഫുകൾ കണ്ടിട്ടുണ്ട് എന്നതാണ്. വഹാദ യദുൽ അലാ തഅക്കുദി ഹാദൽ വിത്ര, ഈ വിത്ര നമസ്കാരത്തിൻ്റെ അത് അത്രത്തോളം ശക്തമായ ഒരു സുന്നത്താണ് എന്നതറിയിക്കുന്നു. ഫലാ യംബഗി ലിൽ ഇൻസാനി അൻ യദഅഹു, ഒരിക്കലും ഒരാൾ അത് ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങൾ, ഈ അധ്യായത്തിൽ ഇമാം നവവി റഹ്മഹുള്ള കൊണ്ടുവന്ന 1132-ാമത്തെ ഹദീസ് അൻ അലിയൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയുന്നു, അൽവിത്ർ ലൈസ ബിഹത്മിൻ കസ്വലാത്തിൽ മക്തൂബ, വിത്ര് എന്നത് ബിവാജിബിൻ ജസ്മൻ, ശക്തമായി നിർബന്ധമായ ഒന്നല്ല, നിർബന്ധ നമസ്കാരം പോലെ. വലാക്കിൻ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒറ്റയാണ് സിംഗിളായിട്ട് നിസ്കരിക്കുക എന്നത്. ഫൗത്തിറു യാഹ്ലൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളെ നിങ്ങൾ വിത്തറാക്കുക. റവാഹു അബൂദാവൂദ വതിർ മിദിയു വഖാല ഹദീസുൻ ഹസനുൻ. സഹോദരങ്ങളെ, വിത്തറിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. നമസ്കാരത്തിൽ അവസാനമായി നിർവഹിക്കേണ്ടുന്ന ഒരു മുസ്ലിം സുന്നത്തായ നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ അത് ഒറ്റയായിക്കൊണ്ട് അവസാനിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നോ മൂന്നോ അഞ്ചോ ഈ രൂപത്തിലാണ് അവസാനിപ്പിക്കേണ്ടത്. ഇതിനാണ് വിത്ര് എന്ന് പറയുന്നത്. ഈ ഹദീസിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്താണ് അദ്ദേഹം പറയുന്നത്. അൽ വിത്റു ലൈസ ബിഹജ്മിൻ, സ്വലാത്തുൽ വിത്രി ലൈസത് ബിഫർളിൻ വാജിബിൻ, നിർബന്ധമായ വാജിബായ നമസ്കാരമല്ല വിത്ര്. കസ്വലാത്തിക്കുമുൽ മക്തൂബ, നിങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നത് പോലെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയതാണ്, അള്ളാഹു വിത്റാണ്, ഫർദുൻ വാഹിദുൻ ഫീദാത്തിഹി, അള്ളാഹുവിൻ്റെ ദാത്തിൽ അവൻ ഏകനാണ്, ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്റ, യുഹിബ്ബു മിൻ അബ്ദിഹി അൻ യൂത്തിറ ഫി സ്വലാത്ത്, നിസ്കാരത്തിൽ തൻ്റെ അടിമകൾ ഒറ്റയാക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. ഫയുസീബുഹു വയജുറുഹു അലൈഹ, അതിനവന് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ഖുർആനിൻ്റെ ആളുകളെ, സത്യവിശ്വാസികളായ, ഖുർആനിനെ സത്യപ്പെടുത്തുന്നവരായ, ഖുർആൻ പാരായണം ചെയ്യുന്ന, അത് ഹിഫ്ള് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നവരായ ആളുകൾ, രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരായ ആളുകൾ, അത് ഖിയാമുല്ലൈലിൽ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാണത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അഹ്ലുൽ ഖുർആനെ പ്രത്യേകമായി കൊണ്ട് പറയാൻ, അവരത് കാത്തു സൂക്ഷിക്കേണ്ടവരാണ്, നമസ്കാരം ദീർഘമായി ഖുർആൻ ഓതിക്കൊണ്ട് നിർവഹിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്നതാണ്. പ്രത്യേകമായി കൊണ്ട് അഹ്ലുൽ ഖുർആനെ എടുത്തു പറഞ്ഞത് എല്ലാവർക്കും നിർബന്ധമായിക്കൊണ്ടല്ല, ഖുർആൻ പഠിച്ച, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് പ്രത്യേകം, ഹഫാദുകളും ഖുറാകളുമായ ആളുകൾ അവരത് പാലിച്ചു പോകണം എന്നതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറബിയോട് പറഞ്ഞല്ലോ, അദ്ദേഹം ലൈസലക വലാലി അസ്ഹാബിക്ക്, നിനക്കോ നിൻ്റെ കൂടെയുള്ളവർക്കോ അല്ല, നിർബന്ധമല്ല എന്നുള്ള നിനക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിത്ര് ഉപേക്ഷിക്കാൻ പാടില്ല, അതൊഴിവാക്കാൻ പാടില്ല. ഏറെ ശ്രേഷ്ഠത പറയപ്പെട്ട നമസ്കാരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിത്ര് നമസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ഇപ്പോൾ കേട്ടത് റിയാദു സ്വാലിഹീൻ. വിത്ര് നമസ്കാരം എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലമായിരുന്നു ഇതുവരെ സംസാരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി.
2: ശമ്പളത്തിന്റെ സക്കാത്ത് അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ള പണത്തിലാണല്ലോ നൽകേണ്ടത്. ഏതൊരു ആവശ്യമാണെങ്കിലും വിവിധ രീതിയിൽ വ്യത്യസ്ത തുക ഉപയോഗിച്ച് ചെയ്യാമല്ലോ. ഉദാഹരണമായി, വിദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന റൂം വളരെ ചെറുതാണെങ്കിൽ പോലും സ്ഥലത്തിനനുസരിച്ച് വാടക മാറാറുണ്ട്. അതുപോലെ കുടുംബവുമായി ഉംറക്ക് പോയിരുന്നു, ഇതിൻ്റെ ചെലവ് അതുപോലെ റൂമിൻ്റെ വാടക ചിലപ്പോൾ വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ പോലും ഇതെല്ലാം ചെലവിൽ പരിഗണിക്കാമോ എന്നാണ്.
3: ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത് അയാൾക്ക് ലഭിക്കുന്ന വരുമാനത്തിനും അയാളുടെ ആവശ്യവും അത്യാവശ്യവുമായ ചെലവുകൾ കഴിഞ്ഞ് 595 ഗ്രാം വെള്ളിക്ക് സമാനമായ ക്യാഷ് അയാളുടെ കയ്യിലുണ്ടാകുകയും അത് ഒരു വർഷം വരെ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് കൊടുക്കേണ്ടത്. പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന സംശയം ഇങ്ങനെ ചെലവ് എങ്ങനെയാണ് കണക്കാക്കുക എന്നാണ്. അത് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ചെലവുകൾ കൂടിയും കുറഞ്ഞും ഉണ്ടായിരിക്കും. ഒരാൾ അയാൾക്ക് കിട്ടുന്ന വരുമാനം ഒരു ബാഗിൽ സൂക്ഷിക്കുക എന്നിരിക്കട്ടെ. ഏതെല്ലാം വഴിയിലൂടെ അയാൾക്ക് ശമ്പളമായി ലഭിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ മറ്റ് വരുമാനമായി ലഭിക്കുന്നുണ്ടാകും, അതെല്ലാം അയാളുടെ ബാഗിൽ സൂക്ഷിക്കുന്നു. അതേപോലെ തന്നെ അയാൾക്ക് അതിന് ചെലവ് ഉണ്ട്. മക്കൾക്ക് ചെലവ് കൊടുക്കാനുണ്ട്, ഭക്ഷണത്തിന് ചെലവുണ്ട്, ചികിത്സാ ചെലവുണ്ട്, വിദ്യാഭ്യാസ ചെലവുണ്ട്, അത്യാവശ്യമുള്ള യാത്രകളുണ്ട്, പെട്രോൾ അടിക്കാനുണ്ട്, ഹജ്ജ് ഉംറ യാത്രകളുണ്ട്. ഇതിനൊക്കെ ഈ ബാഗിൽ നിന്ന് അയാൾ പണം എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വഴിയിലൂടെ വരുന്നു, മറ്റൊരു വഴിയിലൂടെ പോകുന്നു. ആ പോകുന്നതൊക്കെ തന്നെയും ഹറാമിനല്ല, നിഷിദ്ധമായ മാർഗങ്ങൾക്കല്ല, ദൂർത്തിനും പൊങ്ങച്ചത്തിനുമല്ല. എങ്കിൽ ബാക്കി ആ ബാഗിൽ എത്ര ക്യാഷ് ഉണ്ടോ അത് 595 ഗ്രാം വെള്ളിക്ക് സമാനമാണോ, ഒരു വർഷം തികഞ്ഞോ എങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചെലവ് അത് ഇപ്പോൾ ഒരാൾക്ക് സൈക്കിളാണുള്ളത്, അപ്പോൾ സ്വാഭാവികമായി അയാൾക്ക് പെട്രോൾ അടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. എന്നാൽ ഒരാൾക്ക് ഒരു കാറാണുള്ളത്, അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായും ചെലവുകൾ കൂടുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കനുസരിച്ചും ചെലവുകൾ വ്യത്യാസപ്പെടും. ഒരാൾ വാടക താമസിക്കുകയാണെങ്കിൽ ടൗണിൽ താമസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വാടക കൂടുതലായിരിക്കും, ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വാടക കുറവായിരിക്കും. ഇതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് പരിഗണിക്കേണ്ടത് അയാളുടെ ചെലവുകൾ.
2: ഞാൻ പുതുതായി മത്സ്യക്കച്ചവടം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ഒരേ മത്സ്യം തന്നെ പല വ്യക്തികൾക്കും പല വിലക്ക് വിൽക്കുന്നതിൽ തെറ്റുണ്ടോ? ലാഭം കൂടുതൽ എടുക്കുന്നതിൻ്റെ വിധി എന്താണ്? മത്സ്യം തൂക്കിക്കൊടുക്കുമ്പോൾ ഒരാൾക്ക് കുറച്ച് കുറവും മറ്റൊരാൾക്ക് അല്പം കൂടുതലും ആയാൽ അത് തെറ്റായി പോകുമോ? ഈ കച്ചവടം ഹലാലായ രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചു തരാമോ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്.
3: മത്സ്യക്കച്ചവടമാകട്ടെ മറ്റ് കച്ചവടങ്ങളാകട്ടെ, ഒരാൾ തരുന്ന പണത്തിന് നീതിപൂർവമായ തൂക്കം നൽകേണ്ടതാണ്. തൂക്കത്തിൽ കൃത്രിമത്വം കാണിക്കാൻ പാടില്ല. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അൽനാസിയസ്തൗഫുൻ വൈദാക്കാലുഹും ഔവസനുഹും യുഖ്സിറൂൻ അലയദുന്നു ഉലായിക അന്നഹും മബ്ഊസുൻ ലിയൗമിൻ അദീം. ഖുർആൻ വളരെ ഗൗരവമായി പറയുന്നു. ഒരു കിലോ പഞ്ചസാരയാണ് വാങ്ങുന്നത് എങ്കിൽ, അതിന് 50 രൂപയാണ് എങ്കിൽ, 50 രൂപ വാങ്ങി 950 ഗ്രാം കൊടുക്കുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്. എന്നാൽ 50 രൂപ വാങ്ങി ഒരാൾക്ക് ഒരു കിലോ 100, 100, 200 അധികമായി തൻ്റെ വക ഒരു പരിചയക്കാരനോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി അധികം കൊടുത്തുവെങ്കിൽ അത് തെറ്റായൊരു കാര്യമല്ല. അതേപോലെ തന്നെ മറ്റൊരാൾ വരുമ്പോൾ ഈ 50 രൂപക്ക് കൃത്യമായി 1 കിലോ മാത്രമാണ് പഞ്ചസാര കൊടുക്കുന്നത് എങ്കിൽ അതും തെറ്റായൊരു കാര്യമല്ല. തരുന്ന മൂല്യത്തിനനുസരിച്ച് പൂർണ്ണമായ രൂപത്തിൽ വസ്തുക്കൾ നൽകേണ്ടതാണ്. അധികമായി കൊടുക്കുന്നത് അയാൾ നൽകുന്ന സദഖയായി പരിഗണിക്കുന്നതാണ്. എന്നാൽ അത് പിന്നീട് ജനങ്ങൾ തൻ്റെ അടുക്കിലേക്ക് വരാത്ത രൂപത്തിൽ അവിടെ ഒരു അനീതി വരുന്നുണ്ട്, ചില ആളുകൾ കൂട്ടിക്കൊടുക്കുന്നു, ചില ആൾക്ക് അത്ര കൂട്ടിക്കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ജനമധ്യത്തിൽ ഒരു സംസാരമുണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും അയാളുടെ കച്ചവടത്തെ ബാധിക്കും എന്നതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്.
2: എനിക്ക് ആങ്സൈറ്റിയുടെ പ്രശ്നമുണ്ട്. ചില സമയം ഒരേ സമയത്ത് തന്നെ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അതിൽ കൂടുതലും നമ്മെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചിന്തകളായിരിക്കും. മറ്റു ചില സമയങ്ങളിൽ വളരെ ഈസിയായി ചിന്തകളിൽ നിന്ന് പുറത്തു വരുവാനും കഴിയും. എന്നാൽ മറ്റു ചിലപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിപ്പെടാറുമുണ്ട്. എത്രത്തോളം എന്നാൽ ഖരാവസ്ഥയിലുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാറില്ല. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് മറ്റൊരാളോടും പറയാറുമില്ല, പ്രവർത്തനങ്ങളിൽ കാണിക്കാറുമില്ല. ഈ അവസരത്തിൽ ഇങ്ങനെ വരുന്ന ഡിപ്രഷൻ കാരണം എനിക്ക് കുറ്റം കിട്ടുമോ, അതോ മനസ്സ് അനുഭവിക്കുന്ന ഒരു വിഷമം എന്ന നിലയിൽ ഇതിന് കൂലി ലഭിക്കുമോ എന്നാണ് ചോദ്യം.
3: അവർ ചെയ്യേണ്ടത്, ഈ ഒരു രോഗമാണ് എങ്കിൽ രോഗത്തിൽ നിന്നും, ആങ്സൈറ്റി ഉത്കണ്ഠയിൽ നിന്നും, മനോവിഷമത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ചെയ്യേണ്ടത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? ഒരു കച്ചവടത്തിൽ വരുന്ന നഷ്ടമോ, കുടുംബത്തിൽ വരുന്ന മരണമോ, വേണ്ടപ്പെട്ടവരുടെ ബന്ധവിച്ഛേദനമോ, എന്തെങ്കിലും കാരണമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിം മിന്നസബിൻ, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ക്ഷീണം, തളർച്ച, മുള്ളു കുത്തുന്നത് പോലും അയാൾക്ക് ഖൈറാണ്, അതൊരു മുഅ്മിന് മാത്രമേ ലഭിക്കുകയുള്ളൂ എങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത്? കഥാകഥകളിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. അള്ളാഹു നൽകിയതിനെ തടയുവാനും തടഞ്ഞതിനെ നൽകുവാനും ഒരാൾക്കും സാധ്യമല്ല. കഥാകഥകൾ എഴുതിയ പേനകൾ അത് ഉണങ്ങിപ്പോയിരിക്കുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ എന്തിന് നമ്മൾ ഉത്കണ്ഠപ്പെടണം? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണല്ലോ മുസീബത്ത് വരുമ്പോൾ പറയേണ്ടത്. എങ്കിൽ എന്തിനാണ് ഉത്കണ്ഠ ഉണ്ടായേണ്ടത്? ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അള്ളാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക എന്ന് പറഞ്ഞ സുദീർഘമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി ചൊല്ലുക. പൈശാചികമായ ചിന്തകൾ വരുമ്പോൾ അഊദു ബില്ലാ എന്ന് പറയുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാം, നമസ്കാരത്തിലൂടെ ആശ്വാസം കണ്ടെത്തുക. ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും ചിന്തയിൽ കൊണ്ടുവരിക. അത്തരം മാർഗങ്ങളിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കും. അതല്ലാതെ ഒരു സ്വയബോധമുള്ള ഒരാൾ ജീവിതത്തിൽ എപ്പോഴും ഉത്കണ്ഠയായി നിൽക്കുന്നുവെങ്കിൽ അത് മറ്റ് പല ഇബാദത്തുകൾക്കും നല്ല ചിന്തകൾക്കും തടസ്സമായിത്തീരും. ലാ യമൂത്ത നാഹദും ഇല്ലാ വഹ്സനുള്ളന്ന ബില്ല, നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു, അന ഇൻദല്ലി അബ്ദിബി, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്താണോ വിചാരിക്കുക ഞാൻ അവിടെയാവുന്നു എന്നാണ്. നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് മോശമായ രൂപത്തിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അള്ളാഹു ആ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജീവിതത്തിലൊരിക്കലും ഉത്കണ്ഠയില്ലാത്ത സന്തോഷകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുക. ഒരിക്കലും ഫറാഖ് ഒഴിവ് സമയം ജോലിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ദുന്യവിയോ ഉഹ്റവിയുമായ ഏതെങ്കിലും ഒരു ജോലികൾ എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
2: ഒരു സ്ത്രീ മരണപ്പെട്ട ശേഷം അവരുടെ ഫോട്ടോ മറ്റാരെങ്കിലും സ്റ്റാറ്റസ് പ്രൊഫൈൽ പോലുള്ളതിലിട്ടാൽ മരിച്ചുപോയ വ്യക്തിക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കുമോ എന്നാണ്.
3: ഫോട്ടോ ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ ആണ് ഉപയോഗിക്കേണ്ടത്. ഫോട്ടോ എടുക്കൽ അനുവാദമുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും വെക്കുന്ന നിബന്ധന അപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോകൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല. അത്തരം ദുരുപയോഗം ചെയ്യുവാൻ സാഹചര്യം ഒരുക്കിക്കൊടുത്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും അത് അയാൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണല്ലോ. അതല്ല, അയാളുടെ പ്രവർത്തന ഫലമല്ല, അല്ലാത്ത രൂപത്തിൽ അതോടൊപ്പം തന്നെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ സ്വാഭാവികമായും മരണപ്പെട്ട ആളിന് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തിന്മകൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഫോട്ടോകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന ഗൗരവമായ ചിന്തയാണ് ഈ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: 15 ദിവസത്തിൽ കൂടുതൽ ആർത്തവം ഉണ്ടായാൽ അത് അസുഖത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ അയാൾ നിസ്കരിക്കുന്നതിൻ്റെയും നോമ്പെടുക്കുന്നതിനും ഇസ്ലാമിക വിധിയുണ്ട്.
3: ആർത്തവത്തിന് അതിൻ്റെ ചുരുങ്ങിയ സമയവും ദീർഘ സമയവും എത്രയാണ് എന്നത് പണ്ഡിതന്മാർ വിവിധ വീക്ഷണങ്ങളാണ് ഉള്ളത്. ഷാഫിഈ മദ്ഹബിലാണ് ഏറ്റവും കുറഞ്ഞത് 1 ദിവസവും കൂടിയത് 15 ദിവസവും അല്ലെങ്കിൽ 8 ദിവസവുമൊക്കെ എന്നുള്ളത്. എന്നാൽ ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് ഖുർആനിലോ ഹദീസിലോ പ്രമാണങ്ങളിലൊന്നും തന്നെ ആർത്തവത്തിൻ്റെ കുറഞ്ഞ സമയം കൂടിയ സമയം എന്നൊന്ന് നിശ്ചയിച്ചിട്ടില്ല. വയസ് അലൂനക്കാൻ മഹീദ് കുൽഹു അത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർത്തവത്തെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു, പറയുക അത് മ്ലേച്ഛമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആർത്തവമാണോ എങ്കിൽ അത് എത്ര ദിവസം നീണ്ടു പോയാലും അത് ആർത്തവം തന്നെയായിരിക്കും. പൊതുവെ 6 ദിവസം 7 ദിവസം കൂടി വന്നാലും ഒരു പക്ഷേ 10, 12, 15 ദിവസമൊക്കെയാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ടാണ് 15 ദിവസം എന്നൊക്കെ പറയുന്നത്. ആർത്തവരക്തമാണോ അതല്ല ഇസ്തിഹാത്തിന് ബ്ലീഡിംഗ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുവെങ്കിൽ ബ്ലീഡിംഗ് ആണെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ ഹുക്കുമാണുള്ളത്, ആർത്തവമാണെങ്കിൽ ആർത്തവത്തിൻ്റെ ഹുക്കുമാണ്. ആർത്തവ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, നോമനുഷ്ഠിക്കാൻ പാടില്ല, ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല. എന്നാൽ ബ്ലീഡിംഗ് ആണ് ഇസ്തിഹാത്താണ് എങ്കിൽ ഇതൊക്കെ നിസ്കാരം അവർ ശുദ്ധിയാക്കി അതിനുശേഷം നിസ്കരിക്കേണ്ടതാണ്, നോമ്പ് അവർ അനുഷ്ഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഖുർആൻ സ്പർശിക്കുവാനും പാരായണം ചെയ്യുവാനും ഒക്കെ അനുവാദമുണ്ട്. അപ്പോൾ ഇത്ര ദിവസം എന്നതിന് അപ്പുറം അത് ആർത്തവമാണോ അല്ലയോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം അതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യുകയാണ് വേണ്ടത്.
2: കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ഷർട്ട് സമ്മാനമായി തന്നു. പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അക്കാരണം കൊണ്ട് തന്നെ ഞാൻ ആ ഷർട്ട് ഉപയോഗിക്കാതെ മറ്റൊരു സുഹൃത്തിന് കൊടുത്തു. അവനാണെങ്കിൽ അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സത്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നു.
3: നമ്മൾക്ക് ഒരാൾ ഒരു വസ്തു ഹദിയായി തന്നു,

0: സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സുന്നത്ത് നോമ്പാണ് എങ്കിൽ ഭർത്താക്കന്മാരോട് അതിൻ്റെ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. കാരണം ഒരു അമൽ ആരംഭിച്ചു കഴിഞ്ഞാൽ വലാ തുബ്തിലു അമാലക്കും, നിങ്ങൾ അമലുകൾ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത് എന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു നോമ്പ്, സുന്നത്തായ നോമ്പ് എടുത്തു, ഇടയ്ക്ക് വെച്ച് അത് അകാരണമായി ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരോട് അത് അനുവാദം ചോദിക്കുകയാണ് ചെയ്യേണ്ടത്.
1: സ്ത്രീകൾ കൈയുടെ പുറം ഭാഗത്ത് മൈലാഞ്ചി ഉപയോഗിക്കുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
0: കൈയിൻ്റെ പുറം ഭാഗത്തും ഉൾഭാഗത്തും മൈലാഞ്ചി ഇടുന്നതല്ല പ്രശ്നം, മറിച്ച് അത് ഔറത്ത് ആരുടെ മുമ്പെല്ലാം കാണിക്കാം, ആരുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭർത്താക്കന്മാർ അതേപോലെ തന്നെ മഹറമായ ആളുകൾ അവർക്ക് മുമ്പിൽ കൈയിൻ്റെ ഉള്ളിലും കൈ പുറത്തും ഒക്കെയുള്ള മൈലാഞ്ചികളും ആ ഭാഗങ്ങളും കാണിക്കുന്നത് അനുവാദമുണ്ട്. അപ്പോൾ മൈലാഞ്ചിട്ട് കൈ വെള്ളയിലും കൈ തണ്ടയിലുമൊക്കെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഭർത്താവും മഹറമായ ആളുകളും മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അവർക്ക് ഇടാവുന്നതാണ്. അതല്ല, മറ്റും ആലോകരൊക്കെ അവർക്കൊരു പ്രദർശന വസ്തുവായ രൂപത്തിലാണ് ഇടുന്നതെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും മൈലാഞ്ചി ഇടുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവിടെ അവർക്ക് കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ പോലും കാണിക്കുന്നു എന്ന കാരണത്താലും അത് തെറ്റായിത്തീരും.
1: ചികിത്സാ ചെലവ് വളരെയധികം വർദ്ധിച്ച ഈ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ വിധി ഒന്ന് പറയാമോ? ഞാനൊരു പ്രവാസിയാണ്. സർക്കാർ പ്രവാസികൾക്കായി തുടങ്ങിയ പുതിയ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരാമോ എന്നൊക്കെയാണ് ചോദ്യം.
0: ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു കുറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇസ്ലാമിൽ ഒരു കാര്യം അനുവദനീയമാണോ അല്ലയോ എന്ന് നോക്കുക. ഇസ്ലാമിൽ റിബ പലിശ നിഷിദ്ധമാണ്. മൈസർ ചൂതാട്ടവും അതിന് സമാനമായ വ്യവഹാരങ്ങളും നിഷിദ്ധമാണ്. അങ്ങനെ നോക്കുമ്പോൾ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഇൻഷുറൻസുകൾ, അതിൽ മൈസർ കടന്നു വരുന്നുണ്ട്, ചൂതാട്ടം കടന്നു വരുന്നുണ്ട്. വർഷാവർഷത്തിൽ അടക്കുന്ന സംഖ്യ, ഒരു പക്ഷേ ആ വർഷങ്ങളിൽ പണം അടക്കുന്ന ഒരാളിന് ഒരിക്കലും ചികിത്സക്ക് പോകേണ്ട അവസ്ഥയില്ലാത്തതിനാൽ അത് കമ്പനിക്ക് ലാഭമായിത്തീരുന്നു, പണം അടച്ച ആളിന് നഷ്ടമായിത്തീരുന്നു, നേരെ മറിച്ചുമുണ്ടാകാം. അതുകൊണ്ട് ഇതിലൊരു മൈസർ കടന്നു വരുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം ഏർപ്പാടുകൾ, അഥവാ ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൽ ഒരു മെമ്പറായി ചേരുന്ന വ്യക്തി അല്ലെങ്കിൽ അത്തരം കമ്പനികൾ അവർ ലാഭമാണ് കൊതിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഏർപ്പാടുകൾ നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറയുന്നത്. അതല്ലാതെ ചികിത്സാ ചെലവുകൾ ചുരുങ്ങി അല്ലെങ്കിൽ കൂടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല.
1: ഒരു സ്ത്രീയുടെ മയ്യത്തിൻ്റെ മുഖം എല്ലാ പുരുഷന്മാരും കാണുന്നത് ശരിയാണോ? കഫം ചെയ്തതിനു ശേഷം അന്യമതസ്ഥർക്ക് കാണാനും സ്പർശിക്കാനും പാടുണ്ടോ എന്ന്?
0: ജീവിതകാലത്ത് എങ്ങനെയാണോ ആണിനെ കാണാനും പെണ്ണിനെ കാണാനും ഒക്കെയുള്ള ഹുക്കും, അതേപോലെ തന്നെ മരണത്തിന് ശേഷവും. ഒരു സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും കാണുക, ഒരു പുരുഷൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും കാണുക എന്ന ഒന്ന് ഇല്ല. ജീവിതകാലത്ത് ആർക്കൊക്കെ കാണാൻ അനുവാദമുണ്ടായി, അതേപോലെ മരണശേഷവും. ഒരു പക്ഷെ അടുത്ത ബന്ധുക്കളും അടുത്ത അയൽവാസികളുമൊക്കെ ആയ കാലങ്ങളായി പരിചയമുള്ള ആളുകൾ ഒരു പക്ഷെ കാണേണ്ടി വരും. അതല്ലാതെ ജീവിതകാലത്തും മരണകാലത്തുമൊക്കെ ഹുക്കും ഒരേപോലെയാണ്, മാറ്റവുമൊന്നുമില്ല. അത് അമുസ്ലിങ്ങളാണെങ്കിൽ ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞാൽ അമുസ്ലിങ്ങളായ സ്ത്രീകൾ കാണാം, ഒരു പുരുഷൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അമുസ്ലിങ്ങളായ പുരുഷന്മാർ കാണാം. അങ്ങനെ തൊട്ടു സ്പർശിച്ചു എന്നതുകൊണ്ട് വീണ്ടും കുളിപ്പിക്കുക, വീണ്ടും ഒതു കൊടുക്കുക എന്നൊന്നും അവിടെ കടന്നു വരുന്നില്ല.
1: എൻ്റെ ഒരു സുഹൃത്ത് സഹോദരിക്ക് ഖുർആൻ ഹിഫ്ദ് ആക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അവളുടെ ഭർത്താവിനതിൽ താല്പര്യമില്ല. ഭർത്താവ് ഹാഫിളാണ്. അവർ പറയുന്നത് സ്ത്രീകൾ ഹിഫ്ദാക്കുവാൻ പാടില്ല എന്നാണ്. അങ്ങനെ അവർ അവളെ പഠിപ്പിച്ചു, അവൾ അത് മറന്നാൽ ഭർത്താവിന് അതിൻ്റെ കുറ്റം കിട്ടും എന്നാണ് അവരുടെ വാദം. ഖുർആൻ ഹിഫ്ദാക്കുവാൻ ഭർത്താവിൻ്റെ അനുവാദം വേണ്ടതുണ്ടോ? സമ്മതമില്ലാതെ ഹിഫ്ദാക്കിയാൽ അതിൻ്റെ കുറ്റമുണ്ടാകുമോ എന്നൊക്കെയാണ് ചോദ്യം.
0: ഖുർആൻ ഹിഫ്ദാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മറക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. നിരന്തരമായി മുറാജ ആവർത്തനം ഒക്കെ ചെയ്യേണ്ടതാണ്. അത് മറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം അവർക്ക് തന്നെയാണുള്ളത്. അതല്ലാതെ അവരെ പഠിപ്പിച്ച മാതാപിതാക്കൾക്കോ അവരെ പഠിപ്പിച്ച ഭർത്താവിനോ ഒന്നുമല്ല അതിൻ്റെ കുറ്റമുള്ളത്. ആ ഒരു കാരണം പറഞ്ഞ് ഭാര്യയെ ഖുർആൻ ഹിഫ്ദാക്കുവാൻ നിരോത്സാഹപ്പെടുത്തുക എന്നത് ഒരു ഭർത്താവിനൊരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭർത്താവ് ചെയ്യേണ്ടത്. സ്ത്രീകൾ ഖുർആൻ ഹിഫ്ദാക്കേണ്ടതില്ല എന്ന ഒരു ചിന്തയില്ല. സ്വഹാബി വനിതകൾ ഒക്കെ തന്നെയും, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ എത്രയോ

0: നിരവധി സഹാബിമാരും താബിയങ്ങളുമൊക്കെ അവരൊക്കെ തന്നെയും ഖുർആൻ ഹിഫ്ലാക്കിയിരുന്നു എന്നത് ചരിത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ഖുർആൻ ഹിഫ്ലാക്കേണ്ടതില്ല, പുരുഷന്മാർക്ക് മാത്രമാണ് ഖുർആൻ ഹിഫ്ല് എന്ന ഒരു വേർതിരിവ് കാണുവാൻ സാധിക്കുകയില്ല. ഖുർആൻ ഹിഫ്ലാക്കുക, അത് നിലനിർത്തുക, മറിച്ച് കുറ്റം ലഭിക്കുകയല്ല, മറിച്ച് എത്രയാണോ ഹിഫ്ലാക്കുവാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ സഹായിച്ച് അതിനനുസരിച്ച് ഭർത്താവിന് പ്രതിഫലവും നന്മയുമാണ് ഉണ്ടായിരിക്കുക എന്ന ബോധമാണ് വേണ്ടത്.
1: ഖുർആൻ ഹിഫ്ലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് മുഴുവനാക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ബാക്കി എന്താണ് അവസ്ഥ? അതായത് മുഴുവനാക്കാതെ ബാക്കിയായത് ഖബറിൽ മലക്കുകൾ ഒന്ന് പഠിപ്പിച്ചു തരും എന്നൊക്കെ കേൾക്കുന്നു, ഇത് സഹിഹാണോ?
0: ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഖുർആൻ പഠിക്കുവാനുള്ള സാഹചര്യവും ചുറ്റുപാടും ഇല്ല. നമ്മളെ നിയത്തിനനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകും. എത്ര വയസ്സായ ആളുകളാണെങ്കിലും അവരൊക്കെ തന്നെയും എത്രത്തോളം തങ്ങൾക്ക് ഖുർആൻ ഹിഫ്ലാക്കാൻ സാധിക്കുമോ അത്രത്തോളം ഖുർആൻ ഹിഫ്ലാക്കുകയാണ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചാണ് പരലോകത്ത് സ്വർഗത്തിലുള്ള പദവികൾ അള്ളാഹു ഉയർത്തിത്തരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: പള്ളികളിൽ എല്ലാ വഖ്തിലും നിസ്കാരം പുറത്തേക്ക് കേൾക്കാവുന്ന രൂപത്തിൽ മൈക്കിലൂടെ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്?
0: അത് ഓരോ നാട്ടിലും ഒന്ന് ഒരാൾ നമസ്കരിക്കുന്നത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. ബാങ്ക് അൽഹംദുലില്ല എല്ലാ സ്ഥലങ്ങളിലും മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് പുറമെയുള്ള ആളുകൾക്ക് നമസ്കാരത്തിന് സമയമായി എന്നറിയിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണുള്ളത്. എന്നാൽ അതിലപ്പുറം ഇഖാമത്തും നമസ്കാരവും ഇസ്ലാമിലില്ലാത്ത കുറേ മൗലീദ് പാരായണങ്ങളും ദിക്ര് മജ്ലിസിനുമൊക്കെ ഗവൺമെൻറ് അംഗീകാരമില്ലാതെ ഒരുപക്ഷെ മറ്റുള്ള മതസ്ഥർക്കും മറ്റുള്ള ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള ഇസ്ലാമിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ മൈക്കിലൂടെ പുറത്തേക്ക് വിടുന്നത് അത് വളരെ ദോഷമാണ് ചെയ്യുക. നമ്മുടെ നാടിനെ പോലുള്ള ചുറ്റുപാടുകളിൽ അത് ഒരുപക്ഷെ വലിയ പ്രയാസങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. രോഗികളും മറ്റുമുള്ള ആളുകൾക്കൊക്കെ അതൊരു പ്രയാസകരമായി തീരും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.
1: ബയോട്ടോറിയം മാഗ്നറ്റിക് ട്രീറ്റ്മെന്റ് രീതി ഇസ്ലാമിൽ അനുവദനീയമാണോ? അക്യുപങ്ചർ പോലെയാണോ? പലർക്കും ഈ വിഷയത്തിൽ സംശയമുണ്ട് എന്നുകൂടി ചോദ്യകർത്താവ് എഴുതിയിട്ടുണ്ട്.
0: കാന്തം ഉപയോഗിച്ചുള്ള ഒരുതരം ചികിത്സാ രീതിക്കാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. പക്ഷേ 100% ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ശരി, അതിന് അനുയോജ്യമായ ബെഡുകൾ അതേപോലെ തന്നെ അത്തരം ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾക്കൊക്കെ അത് മുഖേന ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നു എന്നാണ് അവർ അവകാശപ്പെടാറുള്ളത്. എന്നാൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാന്ത ചികിത്സ ഇത്തരത്തിലുള്ള ബെഡുകളാകട്ടെ, പ്രത്യേകിച്ച് ഹാർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ അസുഖമുള്ള ആളുകൾക്ക് ദോഷകരമായി ഭവിക്കും എന്നും പറയുന്നുണ്ട്. പൊതുവെ ഇസ്ലാമിൽ ഇത്തരം ചികിത്സാ സംവിധാനങ്ങൾക്കുള്ള അതിൻ്റെ വിധി, ഒന്ന് റുഖിയ മതപരമായ ചികിത്സയാണെങ്കിൽ റുഖിയ ശർഇയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സസ്യങ്ങളുടെയും മറ്റുമൊക്കെ ഇലകളും ഫലങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്തിയിരുന്നു. തിബ്ബുൻ നബി എന്നാണ് പറയുക. ഇങ്ങനെ പരിചയത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ശമനമുണ്ട് എന്ന് പറയാവുന്ന ഏതെല്ലാം ചികിത്സാ സംവിധാനങ്ങളുണ്ടോ ആ ചികിത്സാ സംവിധാനങ്ങൾ ഇസ്ലാമിന് എതിരല്ല എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കാന്ത ചികിത്സ അത് ശരീരത്തിന് ഫലവത്താണോ അല്ലയോ എന്നത് അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും മറ്റുമൊക്കെയാണ് അതിൻ്റെ വിധി പറയേണ്ടത്.
1: അള്ളാഹുവിൻ്റെയും പ്രവാചകന്മാരുടെയും പേരുകൾ കേൾക്കുമ്പോൾ ചെറുപ്പത്തിൽ കണ്ട പല ചരിത്ര സിനിമകളിൽ ഉള്ള വ്യക്തികളുടെ രൂപം പോലെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. എത്ര വിചാരിച്ചിട്ടും അത് മനസ്സിലൊന്നും പോകുന്നില്ല. ഇത് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുമോ എന്നാണ്.
0: അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ഈ സ്വഹാബിമാരുടെ പ്രവാചകന്മാരെ വെച്ചുകൊണ്ടുള്ള സിനിമകൾ പാടില്ല എന്ന് പറയാൻ കാരണം. ദ മെസ്സേജ് അല്ലെങ്കിൽ അറിസാല എന്ന പേരിൽ അറബിയിലും ഇംഗ്ലീഷിലുമൊക്കെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശകലനം ചെയ്യുന്ന രൂപത്തിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിക്കുന്നില്ല എങ്കിലും പല സഹാബിമാരുടേതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ ചിത്രങ്ങളും ഫോട്ടോകളും അഭിനയങ്ങൾ കാണുവാൻ സാധിക്കും. അത്തരം സിനിമകൾ കണ്ടു കഴിയുമ്പോൾ അതിനുള്ള ഒരു ദുരന്തമാണ്. ഇപ്പോൾ അബൂബക്കർ എന്ന് പറയുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ ഒരുപക്ഷെ മുസ്ലിം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ മുസ്ലിമായിരിക്കും ദീനുമായൊരു ബന്ധമുണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ചില ആളുകളെയാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഹംസ എന്നൊക്കെ പേര് വരുമ്പോൾ ഓർമ്മയിൽ വരിക. അതുകൊണ്ട് അത്തരത്തിലുള്ള മനസ്സിനെ വികൃതമാക്കുന്ന അത്തരം സിനിമകൾ കാണാതിരിക്കുക എന്നതാണ് ഒന്ന്. ഏതായിരുന്നാലും മനസ്സിൽ അങ്ങനെ വല്ലതും തോന്നുവെങ്കിൽ റബ്ബനാലാ തുവാഹിദ്ന ഇന്നസീന വഖ്തഅന റബ്ബേ, ഞങ്ങൾ മറന്നു കഴിഞ്ഞാലോ, ഞങ്ങൾ വല്ല അബദ്ധങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടരുതേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി റബ്ബിനോട് പറയുക. ആ സിനിമയിൽ കണ്ട, ചിത്രങ്ങളിൽ കണ്ട ആ വ്യക്തികളല്ല യഥാർത്ഥത്തിൽ സ്വഹാബിമാർ, പ്രവാചകന്മാർ എന്ന കാര്യം മനസ്സിന് ഉറപ്പിക്കുകയും ചെയ്യുക.
1: മകളുടെ സ്വർണം ഉമ്മയുടെ സ്വർണത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിയാണോ സക്കാത്ത് കണക്കാക്കേണ്ടത് എന്നാണ്.
0: ഉമ്മയുടെ സ്വർണം ഉമ്മയുടെ സ്വർണമായി പരിഗണിക്കുക, മകളുടെ സ്വർണം മകളുടെ സ്വർണമായി പരിഗണിക്കുക. പരസ്പരം കൂട്ടേണ്ടതില്ല, മറിച്ച് ഓരോരുത്തരുടെയും പ്രത്യേകമായി കൂട്ടി അത് പത്തര പവനോ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്.
1: മൃഗങ്ങളുടെ രൂപം ട്രേഡ് മാർക്കായിട്ടുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? എനിക്കിഷ്ടപ്പെട്ട ഒരു വാച്ച് വാങ്ങാൻ ഉദ്ദേശിച്ചപ്പോഴാണ് അതിൻ്റെ ലോഗോ ശ്രദ്ധിച്ചത്. അതിൽ ഒരു സിംഹത്തിൻ്റെ രൂപമുണ്ട്. ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്?
0: ജീവികളുടെ രൂപം, അത് കൊത്തുവേല കൊണ്ടാകട്ടെ, രൂപം കൊണ്ടാകട്ടെ, ചിത്രവേല കൊണ്ടാകട്ടെ, ഉണ്ടാകുവാൻ പാടില്ല. അത് ഇസ്ലാം നിരോധിച്ചതാണ്. എന്നാൽ മൂക്ക്, കണ്ണ്, ഇതൊന്നും വ്യക്തമായി കാണാത്ത രൂപത്തിലൊരു തലയുടെ രൂപം മാത്രമാണ് എങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തലയും കണ്ണും മൂക്കുമൊക്കെ വ്യക്തമായി ഉള്ള ഒരു രൂപമാണ് എങ്കിൽ ആ രൂപം ഒഴിവാക്കേണ്ടതാണ്. അല്ലാഹു തആല ആലം.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ, സംശയ നിവാരണം. കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: ന്യൂവാൽസിൽ പി ജി ഡിപ്ലോമ, അപേക്ഷ 31 വരെ. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ന്യൂവാൽസ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 1 വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമുകൾ. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, സി ഡി, രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം അയച്ചുകൊടുക്കണം. അവസാന തീയതി 31 ഓഗസ്റ്റ് വരെ. ബിരുദമാണ് യോഗ്യത. വിശദ വിവരങ്ങൾക്ക് www.newals.ac.in.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ. 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. സൗഖ്യത്തെ ചോദിക്കുക എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാനനായ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും മാരകമായ രോഗങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടതാണ്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം രോഗത്തിൻ്റെ കെടുതികളെക്കുറിച്ചും അതിൻ്റെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ചും നമ്മുടെ മനസ്സുകളിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വന്നെത്തുമോ എന്ന് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സലുല്ലാഹൽ അഫുവ വൽ ആഫിയത്ത, നിങ്ങൾ അള്ളാഹുവോട് അഫുവിനെ വിട്ടുവീഴ്ചയെയും അതേപോലെ തന്നെ ആഫിയത്ത് സൗഖ്യത്തെയും നിങ്ങൾ ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതായിട്ട് ഇമാം തുർമുദിയും നസായിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ ഇമാം അൽബാനി അദ്ദേഹത്തിൻ്റെ സൊഹീഹുൽ ജാമിഅയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീത്തിൽ കാണാൻ പറ്റും. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ അള്ളാഹുവോട് സൗഖ്യപരമായ ഒരു ജീവിതത്തെ ചോദിക്കുക എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആഫിയത്ത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അസ്സലാമത്തു മിനൽ അസ്ഖാമാണ്, രോഗങ്ങളിൽ നിന്നുള്ള സുരക്ഷ. വൽ ബലാ, പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള സുരക്ഷയാണ് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തകർത്ത് കളയുന്നതാണ്. വലിയ പ്രതിഫലം നമുക്ക് പരലോകത്തിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ രോഗത്തിൻ്റെ കെടുതികളും പ്രയാസങ്ങളും അതിന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവോട് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ്. ആഫിയത്തിനെ ചോദിക്കുക എന്നുള്ളത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞ കാര്യം അതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്ന് തീക്ഷ്ണമായ ഒരു രോഗത്തിന് അടിമപ്പെടുന്നൊരു വ്യക്തി ഇന്നലെ ആരോഗ്യവാനായിരുന്നു. ആ ആരോഗ്യത്തിന് ശേഷമാണ് അയാൾക്ക് ഒരു രോഗമോ പരീക്ഷണമോ വന്നു ചേരുന്നത്. ആരോഗ്യത്തിൽ സ്വസ്ഥമായി പ്രത്യേകിച്ച് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത സമയത്ത് നമ്മൾ തീർച്ചയായും അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു ചോദ്യം നമ്മളിൽ നിന്ന് നിർബന്ധമായും ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ നമസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള കാര്യ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ആഫിനി, എനിക്ക് സൗഖ്യം നൽകണേ എന്ന് പറയാൻ പ്രത്യേകമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിലും കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത്ത ഫി ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തിലും പരലോകത്തിലും അള്ളാഹുവേ എനിക്ക് സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇത്തരമൊരു ചോദ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെപ്പോലെ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലും അങ്ങ് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, അമാ കുന്ത തദ്ഉ അമാ കുന്ത തസ്അലു റബ്ബക അൽ ആഫിയ, നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കാറില്ലേ, അവനോട് നീ ആഫിയത്തിനെ സൗഖ്യത്തെ നീ ചോദിക്കാറില്ലേ എന്നാണ് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഈ ചോദ്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ തീക്ഷ്ണമായ ഒരു പരീക്ഷണത്തിന് വിധേയനായ വ്യക്തിയോട് നീ അഫുവിനെയും അള്ളാഹുവോട് വിട്ടുവീഴ്ചയെയും സൗഖ്യത്തെയുമെല്ലാം ചോദിക്കാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ എന്ന ചോദ്യം പ്രാർത്ഥന എത്രമാത്രം അനിവാര്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞു, കുന്തു അക്കോലു, അദ്ദേഹം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവേ അല്ലാഹുമ്മ മാ കുന്ത മുആഖിബനി ബിഹി ഫിൽ ആഖിറ, ഫഅജ്ജിൽഹുലി ഫിദ്ദുനിയ, അള്ളാഹുവേ നീ എന്നെ പരലോകത്ത് ശിക്ഷിക്കുന്നവനാണെങ്കിൽ നീ ഇഹലോകത്ത് ആ ശിക്ഷയെ എനിക്ക് നീ വേഗത്തിലാക്കി തരണമെന്നാണ്. പരലോകത്ത് വല്ല ശിക്ഷയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇഹലോകത്തിന് എനിക്ക് തരണേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സാസം പറഞ്ഞു, സുബഹാനല്ലാ, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ സുബഹാനല്ലാ എന്ന് പറയാം. ഇന്നക്കലാ തുത്തിയക്കോ, നിനക്കത് കഴിയൂല, നിനക്കത് കഴിയില്ല. അഫലാക്കുന്ത തക്കൂൽ, നിനക്ക് പറയാമായിരുന്നില്ലേ, അള്ളാഹുമ്മ ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന, ഇഹലോകത്തിലും പരലോകത്തിലും എനിക്ക് നന്മ തരണേ, വക്കിന ആദാബന്നാർ, നരകത്തിന് രക്ഷപ്പെടുത്തണേ എന്ന് നിനക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നു. ഇഹലോകത്തും പരലോകത്തും നന്മ തരണേ എന്നല്ലേ നീ അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തായിട്ട് കാണാൻ പറ്റും. ഈ ഹദീസ് ഇമാം മുസ്ലിം ഇബ്നു ഉമറിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. മറ്റു പലരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ അഭാവം കൊണ്ട് തീക്ഷ്ണമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമുക്ക് വന്നുകൂടാ. അതുകൊണ്ട് നമ്മുടെ നാവിൻ തുമ്പിൽ ആത്മാർത്ഥമായി എപ്പോഴും ഉണ്ടാവേണ്ട ഒരു വചനമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫുവ വൽ ആഫിയത്ത. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫുവൽ ആഫിയത്ത, അള്ളാഹുവേ നിന്നോട് വിട്ടുവീഴ്ചയെയും സൗഖ്യത്തെയും ഞാൻ ചോദിക്കുന്നു എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു ഇഹലോകത്തെ എല്ലാ പരീക്ഷണവും നമ്മളെ കാത്തുരക്ഷിക്കുകയും നമുക്ക് സൗഖ്യവും സന്തോഷവും നിറഞ്ഞ ആരോഗ്യപരമായ ഒരവസ്ഥ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറൻ. നേർരേഖ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. സൗഖ്യത്തെ ചോദിക്കുക എന്ന വിഷയവുമായാണ് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ശ്രോതാക്കളോടൊപ്പം പങ്കുചേർന്നത്.
2: Peace Radio. Tune to reality. ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ. Tune to reality.

0: ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ, കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറില്ല, എന്താ അറിയോ, ഇതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി
1: രണ്ടിരുട്ട് ഉണ്ട്, കിട്ടി തട്ടി.
0: എന്നുവെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്, നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്കിന് എന്താ ഹദീസായിരിക്കും. പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഒരാളെ അറിയിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാഹ് എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവർ അത് ഇന്നയാൾ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കുന്നു. ഞാനാകട്ടെ ആദ്യത്തെ ഷെയറി, അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മൾ ആളുകളെ ചൂഷണം ചെയ്യണം. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ അല്ലേ, നരകത്തിലൊരു സീറ്റ് എന്ത് ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ് പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ എത്ര ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെ കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടം പോലെയാണ്, യൂട്യൂബർമാരിഷ്ടം പോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് പടച്ചോ ചോദ്യം ചെയ്യും
1: ചോദിക്കും. നമ്മള് ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ, ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാൾക്കും വല്ലന്നെ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരും ഉണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചതന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അള്ളാഹ് പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിന് ശേഷമുള്ളത്, പിന്നെ കേദിക്കേണ്ടി വരും.
1: അപ്പൊ ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെങ്കിലും എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടും, അല്ല ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിന്റെ ഇഖാബ് കിട്ടും, അവന് അതിന്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ചോദിക്കുമ്പോൾ ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലും ഇല്ലെന്നാണ്. അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലുമില്ല. ഷയഹവി ബിഹാഫി ജഹന്നം, അവൻ നാളെ നരകത്തിലാണെന്നാണ്. നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ ഒരു അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം മേടിക്കുന്നൊരവസ്ഥ ഉണ്ട്.
0: വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക.
1: ഓർമ്മയിൽ ഹസനു ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമെന്ന് പറഞ്ഞു, ഒരു മുഅ്മിനായ റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയ ഒരു അടിമ, ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴൊന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ. അവനെ കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. വിഷയത്തിന് നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, ഭാഗം 4. ഖുർആൻ പാഠങ്ങളിൽ ഇബ്രാഹിം സൽഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ വിജയിച്ച വിശ്വാസികളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അവരുടെ അല്ലാഹു പറഞ്ഞ രണ്ട് ക്വാളിറ്റികളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, അവർ തങ്ങളുടെ നിസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ്. രണ്ട്, അവർ നിരർത്ഥകമായ കാര്യങ്ങളെ തൊട്ട് പിന്തിരിയുന്നവരുമാണ് എന്നാണ്. മൂന്നാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ തങ്ങളുടെ സക്കാത്ത് നിർവഹിക്കുന്നവരാകുന്നു എന്നാണ്. എന്താണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ? വളർച്ച, സംസ്കരണം, ശുദ്ധീകരണം, അതൊക്കെയാണ് ആ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം. രണ്ട് രൂപത്തിൽ സക്കാത്തുണ്ട്. ഒന്ന്, നഫ്സിൻ്റെ, കൽബിൻ്റെ സക്കാത്ത് അഥവാ ഹൃദയത്തിൻ്റെ സംസ്കരണം, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ഹൃദയത്തെ, നഫ്സിനെ സംസ്കരിച്ചവൻ, പരിശുദ്ധിപ്പെടുത്തിയവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, അതിനെ മലിനപ്പെടുത്തിയവൻ തീർച്ചയായും പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, അങ്ങനെ പറഞ്ഞാൽ എല്ലാവിധ ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും, ശിരിക്കിൽ നിന്നും, ബിദ്അത്തുകളിൽ നിന്നും, പുത്തനാചാരങ്ങൾ, അതുപോലെ ഖുറാഫാത്തുകൾ, ഹറാമുകൾ, അതുപോലെ തന്നെ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന അസൂയ, മറ്റൊരാളെ തകർക്കണമെന്ന അസൂയയുടെ മനസ്സ്, അതുപോലെ തന്നെ പക, വിദ്വേഷം, അക്രമം എന്നിത്യാദി മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നെല്ലാമുള്ള ഒരു സംസ്കരണം, അതാണ് സക്കാത്തു നഫ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ശിരിക്കില്ലാത്ത, തൗഹീദുള്ള, ബിദഅത്തില്ലാത്ത, സുന്നത്തുകളുള്ള, ഹറാമുകളില്ലാത്ത, അള്ളാഹുവിനെ അനുസരിക്കണമെന്ന ചിന്തയുള്ള അസൂയയും വിദ്വേഷവും പകയും പ്രതികാരവും ഒന്നുമില്ലാത്ത, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, നന്മ വരണം എന്ന ഒരു മനസ്സ്, അതാണ് ഹൃദയശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ സക്കാത്തുൽ നഫ്സ്. രണ്ടാമത്തെ ഒരു സക്കാത്ത് സക്കാത്തുൽ അംവാൽ, സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ്. സമ്പത്തിൻ്റെ ശുദ്ധീകരണം അതെങ്ങനെയാണ്? അള്ളാഹും അവൻ റസൂലും പഠിപ്പിച്ചതുപോലെ ഒരു നിശ്ചിതമായ സമയത്ത് നമ്മുടെ സമ്പത്തിൽ നിന്നും ഒരു നിശ്ചിതമായ ഓഹരി അർഹതപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് നമ്മുടെ സമ്പത്തിന് നമ്മൾ ശുദ്ധീകരിക്കണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രണ്ട് സക്കാത്തും ഉദ്ദേശമാണ്, സക്കാത്തുൽ നുഫൂസ് വ സക്കാത്തുൽ അംവാൽ, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണവും സമ്പത്തിൻ്റെ ശുദ്ധീകരണവും രണ്ടും ഇവിടെ ഉദ്ദേശമാണ്. രണ്ടും വിശ്വാസികൾ നിറവേറ്റേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ ശിർക്കോ, കുഫ്റോ, ബിദഅത്തോ, ഖുറാഫാത്തോ, ഹറാമുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നെല്ലാം ഹൃദയത്തെ ശുദ്ധീകരിക്കണം. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ അർഹതപ്പെട്ടവർക്ക് സക്കാത്ത്, സമ്പത്ത് നൽകണം. ഖുദ്മിൻ അംവാലിഹിം സദഖ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അവരുടെ സമ്പത്തിൽ നിന്നും സദഖ നീ സ്വീകരിക്കണം, അഥവാ സമ്പത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പണം സ്വീകരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ലക്ഷ്യം പറയുമ്പോൾ അത് എന്തു ചെയ്യും, നമ്മളെ ശുദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. സക്കാത്ത് കൊടുക്കാത്തവർക്കുള്ള ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വല്ലദീന യക്നിസൂന ദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും അതിങ്ങനെ കൂമ്പാരമായി നിധികളായി കൂട്ടിവെക്കുന്ന ആളുകൾ, വലായും ഫിഖൂനഹ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരത് ചിലവഴിക്കുന്നുമില്ല എങ്കിൽ, യൗമയുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം, എന്തു ചെയ്യും, നരകത്തിൻ്റെ തീയിലിട്ട് അതിനെ പഴുപ്പിക്കും, അതിനെ ചൂടാക്കും. ഫത്തുക്വാ ബിഹാ ജിബാഹുഹും വ ജുനൂബുഹും വ ദുഹൂറുഹും, എന്നിട്ട് അവരുടെ മുഖത്തും മുതുകത്തും നെറ്റിയിലുമൊക്കെയായി ആ ചൂട് വെക്കും. എന്നിട്ട് പറയും, ഹാദാ മാ കനസ്തും ലി അംഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ കൂട്ടിവച്ചതാണിത്. ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, അതുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടിവച്ചതുകൊണ്ട് നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയും എന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല മറ്റൊരായത്തിൽ പറയുന്നത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹ്, അല്ലാഹു തൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയ കാര്യം അഥവാ സമ്പത്ത് അല്ലാഹു ഔദാര്യമായി നൽകിയതാണ്, എന്നിട്ട് അത് പിശുക്കി വച്ചാൽ, എന്നാൽ അത് പിശുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിൻ്റെ സക്കാത്ത് നൽകുന്നില്ല, അപ്പോൾ സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, ഹുവ ഖൈറല്ലഹും, അത് അവർക്ക് നല്ലതാണ്, മക്കൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ. എന്നാൽ ബൽ ഹുവ ഷെറുല്ലഹും, അതവർക്ക് ഷെറാണ്, തിന്മയാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ സക്കാത്ത്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, ഇത് രണ്ടും നിർവഹിക്കുന്നവരാണ് വിശ്വാസികൾ, അവരാണ് വിജയികൾ. അതുകൊണ്ട് നമ്മളും നമ്മുടെ സമ്പത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും സക്കാത്ത് സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഭാഗം 4 ഖുർആൻ പാഠങ്ങളിൽ ഇബ്രാഹിം സലഫി പുലാമന്നൂൾ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തോൽക്കും.
1: അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
4: പീസ് റേഡിയോയിൽ ഇനി കേൾക്കുന്നു പ്രാർത്ഥനാ പഠനം. ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 4. പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മയ്യിത്ത് നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. അല്ലാഹുമ്മ ഗഫർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീരിന വകബീരിന വദക്കരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാമി വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളില്ലന ബഅദഹു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിനി പഠിക്കാനുള്ളത് വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളില്ലന ബഅദഹു. ഇവിടെ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കാം. വമൻ തവഫൈതഹു മിന്ന വമൻ തവഫൈതഹു മിന്ന വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ ഫതവഫഹു അലൽ ഈമാൻ വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ ലാ തഹ്രിംനാ അജ്റഹു لا تحرمنا اجره اللهم لا تحرمنا اجره اللهم لا تحرمنا اجره ولا تضلنا بعده ولا تضلنا بعده ولا تضلنا بعده. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ടായിരുന്ന ആ ഒരു ഭാഗം. ഇതോടുകൂടി പ്രാർത്ഥന അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഗഫർ ലിഹയ്യിന വമയ്യിതിന അല്ലാഹുമ്മ ഗഫർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീരിന വകബീരിന وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان. اللهم لا تحرمنا أجره ولا تضلنا بعده. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പ്രാർത്ഥന കൃത്യമായി പഠിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം, ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 4. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും അവർ ഫീഡ്ബാക്കിലും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിലും എഴുതി അറിയിക്കുന്ന കാര്യങ്ങൾ എടുത്ത് അവർക്ക് മറുപടി നൽകുന്ന ഈ പ്രോഗ്രാം ഇന്ന് നമ്മുടെ കൂടെ എന്നത്തെയും പോലെ തന്നെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു സഹോദരൻ, അദ്ദേഹം പ്രവാസിയാണ്. 14 വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയും മക്കളൊക്കെ നാട്ടിലാണുള്ളത്. ഭാര്യയ്ക്ക് നാട്ടിലൊരു ജോലിയുണ്ട്. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ചെറിയ അഭിഹിതത്തിൽ അവർ പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. ഭാര്യ ഈ പ്രവാസമായതുകൊണ്ട് തന്നെ ചെറിയ പ്രയാസങ്ങൾ അവർ തമ്മിലുണ്ടായിരുന്നു. എങ്കിലതെല്ലാം പുറത്തും മാപ്പാക്കിയൊക്കെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഈ അഭിഹിതത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പൊറുക്കാനും കഴിയുന്നില്ല. എന്നാൽ അവളെ ഒഴിവാക്കാനും സാധ്യമാകുന്നില്ല. അതിൻ്റെ ഇടയിലാണുള്ളത്. എന്ത് നിലപാടെടുക്കണമെന്നാണ് ചോദ്യം.
0: എന്താണ്, എന്തായാലും അദ്ദേഹം നാട്ടിലേക്ക് വരിക എന്നുള്ള ഒരു കാര്യം അതിൽ പ്രധാനമായിട്ടുണ്ട്. കാരണം ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് വളരെ വലുതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നാട്ടിൽ സംഭവിക്കുമ്പോൾ വീണ്ടും അവിടെ നിൽക്കുക എന്നുള്ളത് അത്ര പ്രായോഗിക ആയിക്കോളന്നില്ല. അപ്പോൾ കഴിയുന്നതും അദ്ദേഹത്തിന് നാട്ടിൽ വന്ന് ഭാര്യൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏത് തെറ്റുകളാണെങ്കിലും ഏത് വ്യക്തികൾക്ക് സംഭവിക്കുമ്പോഴും ആ തെറ്റുകളെ തിരുത്താം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ അവളെ എന്ത് ചെയ്യാൻ പറ്റും, കൂടെ നിന്ന് സ്നേഹിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് മാറ്റിക്കൊണ്ടുവരാൻ കഴിയും എന്നാണ് തോന്നുന്നത്. പൊതുവേ ചോദ്യത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ കുറച്ചൊരു ലിബറലായി ദീനിൽ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു ലൈഫാണ് വൈഫ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പൊതുവേ സ്ത്രീകളിലുള്ള ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. പൊതുവേ ഇന്നത്തെ ഒരു പുതിയ തലമുറയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവർക്ക് ശരിയായൊരു അടിസ്ഥാന ദീനി ബോധം കൊണ്ട് മൊത്തത്തിൽ മാറ്റം വരും. ആ മാറ്റം എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും പ്രതിഫലിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടെ നിന്ന് സ്നേഹം നൽകി ദീനിയായ ശരിയായ ഗൈഡൻസൊക്കെ നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു നല്ല ഭാര്യയായി ഒരു നല്ല ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
6: മറ്റൊരു സഹോദരിയുടെ ചോദ്യമാണ്. അവർ 2 പെൺകുട്ടികളാണുള്ളത്. വാപ്പാക്കും ഉമ്മാക്കും 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ ഉപ്പാൻ്റെ ആഗ്രഹം അവർ നല്ലൊരു സലഫിയത്ത് ആയി പഠിക്കണമെന്നും അങ്ങനെ വളരണമെന്നായിരുന്നു. പക്ഷേ ഉപ്പ പ്രവാസി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാഹചര്യത്തിൽ അവർക്ക് യാഥാസ്ഥിതികമായ മദ്രസ പഠനമാണ് ഉണ്ടായത്. അപ്പോൾ വാപ്പ ദീർഘകാലം പ്രവാസം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മക്കളെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, ദീനൊക്കെ പഠിപ്പിച്ചു. എല്ലാ ക്ലാസ്സിനൊക്കെ കൊണ്ടുപോയി അവർക്ക് ദീനൊക്കെ ബോധ്യപ്പെട്ടു. ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണെങ്കിൽ മദ്യപാനിയായിരുന്നു. രണ്ടുപേർക്കും അങ്ങനെ നല്ലൊരു ഇണയെ കിട്ടിയില്ല എന്നവർ പറയുന്നുണ്ട്. ദീനുള്ളൊരു ഇണയെ കിട്ടിയില്ല. അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് പിന്നെ മദ്യപിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ട്യൂമറൊക്കെ ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ, ഈ ജ്യേഷ്ഠത്തിയുടെ വീട്, അവർ വാടക വീട്ടിലാണ്. അപ്പോൾ അവരുടെ മകൾക്കൊരു കല്യാണാലോചന വന്നു. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് വാപ്പയും ഈ മോളും കൂടി പോണത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴോ ഇവർക്കൊന്നും ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള, അതായത് ദീനിലില്ലാത്ത എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ഈ കുട്ടിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു കല്യാണം കഴിക്കുക. 22 വയസ്സായ മോളാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നല്ല ദീനിയായ വസ്ത്രധാരണമൊക്കെ ധരിച്ചിരുന്ന അവൾ വളരെ മോശമായ രൂപത്തിൽ, അതുപോലെ തന്നെ ആ വന്ന വീട്ടുകാരും തന്നെ അത്ര ദീനില്ലാത്തവർക്ക് മനസ്സിലായി. ഇപ്പോൾ അവരുടെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ കല്യാണമൊക്കെ നടക്കും, അപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ഇതിൽ നിലപാടെടുക്കേണ്ടത് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എന്നാണ് അവർ ചോദിക്കുന്നത്.
0: എന്താ വെച്ചാൽ, വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ആ പെൺകുട്ടിൻ്റെ താല്പര്യങ്ങൾ, രക്ഷിതാക്കളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അവർ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണെന്ന് മനസ്സിലാക്കണം. കാരണം വിവാഹ സമയത്ത് വേണ്ടത്ര ഭർത്താക്കന്മാരുടെ ദീനും കാര്യമൊന്നും പരിഗണിക്കാത്തതിൻ്റെ ദുരന്തത്തെക്കുറിച്ചാണ് ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തിൽ പറയണത്. ഈ ഭർത്താക്കന്മാർക്ക് ദീനില്ലാതിരിക്കുമ്പോൾ പെൺകുട്ടികൾ വല്ലാതെ പ്രയാസപ്പെടും. അത് പെൺകുട്ടികളുടെ പ്രയാസം മാത്രമല്ല ആവുക, അത് തലമുറകളെ തലമുറകളെ എന്ത് ചെയ്യും, ബാധിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ വലിയ ദീനൊന്നുമില്ലാത്തൊരു കക്ഷിനെ വരനായി സ്വീകരിക്കാൻ ഈ സഹോദരിയുടെ മനസ്സ് പാകപ്പെടാൻ കാരണം എന്താണ്, അവരങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലും അങ്ങനത്തെ ഒരു ഭർത്താവിൻ്റെ കൂടെയൊക്കെയാണ് ജീവിച്ചത്. അതുകൊണ്ടായിരിക്കണം അവർക്കിപ്പോൾ ഇതൊരു വലിയ ഗൗരവമായിട്ട് തോന്നാതിരിക്കാനുള്ള കാരണം. അപ്പോൾ ഇനിയും ഇപ്പോൾ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോണത്, ദീനില്ലാത്തൊരു കുടുംബത്തിലേക്ക് ഈ കുട്ടി പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്കും ശരിയായൊരു ജീവിതം ദീനിയായിട്ട് ജീവിക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വിവാഹം എന്തായാലും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൽ ഈ പാഠം ഉൾക്കൊണ്ട് എന്തു ചെയ്യണം, ബാക്കിയുള്ള ആളുകൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. പിന്നെ ഈ കല്യാണത്തോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യത്തിലുള്ളത്. കല്യാണത്തിൽ നമ്മൾ പൊതുവേ പറയുക എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ വരനും വധുവും ആരാണ്, എങ്ങനെ കല്യാണം കഴിക്കണം എന്നൊന്നും ഇപ്പോൾ അന്വേഷിച്ച് നമുക്ക് വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ല. വിവാഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളോട് യോജിക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കൊരു നിലക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത രൂപത്തിലുള്ള ആഭാസങ്ങളും പിന്നെ തോന്നിയാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ തിന്മയുടെ സ്ഥലത്ത് നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ ഏറ്റവും രക്തബന്ധത്തിലൊക്കെ ഉള്ള ആളുകളുടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ നമ്മളെ വിളിക്കുന്നത് കല്യാണത്തിനാണല്ലോ, അത് നമുക്ക് ഹലാലായി പോകാൻ പറ്റിയതാണല്ലോ. അപ്പോൾ കല്യാണത്തിന് വിളിച്ചാൽ കല്യാണത്തിന് പോവുക, ചെല്ലണ സമയത്ത് അവിടെ അനിസ്ലാമികമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക. നമുക്ക് ഇസ്ലാമികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നിക്കാഹിൻ്റെ കർമ്മങ്ങളൊക്കെ പോലുള്ളതിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ട് നമ്മൾ നമ്മുടെ മാന്യത കാത്തു സൂക്ഷിച്ച് മടങ്ങുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ബഹിഷ്കരണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇതിലൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കോളുന്നില്ല. പറയാൻ കഴിയുന്ന രൂപത്തിൽ പറഞ്ഞ് കല്യാണം പരമാവധി ഇസ്ലാമികമാക്കാൻ ശ്രമിക്കാം, കാരണം ജ്യേഷ്ഠത്തിൻ്റെ കല്യാണമല്ലേ. പരമാവധി നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഒരു നല്ല രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാം.
6: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, 37 വയസ്സായ ഒരു സഹോദരിയാണ്. അവർ പറയുന്നത്, ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ മടിയാണ്, എനിക്ക് ഭയങ്കരമായ അലസതയുണ്ട്, എന്നാൽ അവർക്ക് വലിയ ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണമെന്നുള്ളത്, പക്ഷെ കഴിയുന്നില്ല. എന്താണ് ഒരു പരിഹാരം?
0: അപ്പോൾ ബോധ്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. അത് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ ബോധ്യമുള്ളൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ആ ഈമാനികമായ മാനസികാവസ്ഥകൾക്ക് ചില മാറ്റങ്ങൾ വരുമ്പോഴാണ്. മനുഷ്യന്മാരല്ലേ, ചിലപ്പോഴൊക്കെ പിശാചി നമ്മളെ പിടി കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ദീനി താല്പര്യങ്ങളെന്നൊക്കെ നമ്മളെ മെല്ലെ പുറകോട്ട് പോകായിരിക്കും. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് ജീവിത പ്രതിസന്ധികൾ വരുമ്പോൾ ഉണ്ടാവാം, ചില ആളുകൾക്ക് ഭയങ്കര തിരക്ക് കൂടുമ്പോൾ ഉണ്ടാവാം, ചില ആളുകൾ നിരന്തരമായ ഉത്ബോധനങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊന്നും പങ്കെടുക്കാതെ നടക്കുമ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ

0: താല്പര്യമുണ്ടാകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈമാനികമായി നമ്മുടെ മനസ്സിലൊന്ന് ശക്തിപ്പെടുത്തി കൊണ്ടുവന്നാൽ തീർച്ചയായും അതിൻ്റെയോടൊക്കെ താല്പര്യങ്ങൾ വരും. ഇനി താല്പര്യങ്ങൾ മാനസികമായി ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിലും നമ്മൾ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമസ്കാരം സമയത്ത് നമ്മൾ വളരെ കഴിയുന്ന പോലെ ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കടമകളും ആരാധനകളും നിർവഹിക്കുന്ന നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. ഈമാനിനെ ഒന്ന് പരിപോഷിപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ മാറി വരുന്നതാണ് മനസ്സിലാവുന്നത്.
1: ഒരു സഹോദരൻ്റെ ഒരു ചോദ്യമാണ്. അദ്ദേഹം ധാരാളമായി നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലക്കാണ് അദ്ദേഹം അതിന് മറുപടി കിട്ടണമെന്നുള്ളൊരു ഇതിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സജീവമായ ഒരു സംഘടനാ പ്രവർത്തകനൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. അദ്ദേഹം ഒരു സലഫി ആദർശമുള്ള ആളാണ്. അദ്ദേഹം വിവാഹം ചെയ്തത് ആ ആദർശം ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ്. അവരാണെങ്കിലോ അതിനെതിരെയായി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ മാതാപിതാക്കളും അങ്ങനെയാണ്, ഈ കുട്ടിയും അങ്ങനെ തന്നെയാണ്. പിന്നീട് അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ അദ്ദേഹത്തിന് ആദർശമുള്ള ആ സംഘടനയിൽ അദ്ദേഹം നന്നായി ഇറങ്ങി പ്രവർത്തിക്കുന്നൊരവസ്ഥ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനെതിരെയുള്ള സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് നിരാശ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ, ഇനിയിപ്പം മകള് കുട്ടിയുണ്ട്, പിന്നെ മറ്റു കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ആ ആദർശത്തിലാണല്ലോ വളർത്തുക. അങ്ങനെ ഒത്തിരി അസ്വാരസ്യങ്ങളൊക്കെ അവർ തമ്മിലുണ്ടായി. അപ്പോൾ ഇത് പ്രശ്നമായി, അവളവളെ വീട്ടിലേക്ക് പോയി. പിന്നെ അവരെ മാതാപിതാക്കളാണെങ്കിലോ അതുപോലെ തന്നെ സ്ട്രോങ് ആയി നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, പിന്നെ കുട്ടികളുണ്ട്, ഇനിയിപ്പോൾ കുട്ടികൾ അവൾ ആ രൂപത്തിൽ വളർത്തിയാലും എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്നൊരു ഇതാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വലിയൊരു ആശയക്കുഴപ്പത്തിലുള്ളത്. അവരാണെങ്കിലും ഡിവോഴ്സിൻ്റെ എല്ലാ പേപ്പറുകളും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു വാക്ക് ഇതാണ്, ഇനിയിപ്പോൾ അവൾ അങ്ങനെയാണെങ്കിലും അവൾ അവളെ അതിൽ തന്നെ വളർത്തിക്കോട്ടെ മക്കളെ, എന്നിരുന്നാലും ഇത് പിന്നെ തകരാതെ പോകുമല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തന്നെ അത് മാത്രമല്ല, അവർ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചപ്പോഴും വളരെ കളിയാക്കിയ രൂപത്തിലാണ് അവർ മറുപടി പറഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇപ്പോൾ 2 ധ്രുവങ്ങളിലായി ഞങ്ങൾ നിൽക്കുന്നു. ഇനി ആദർശപ്പൊരുത്തമുള്ളൊരിണയെ ഞാൻ മറ്റൊരിണയെ തേടണോ, അതല്ല ഇത് തന്നെ മുന്നോട്ട് പോവുകയാണോ വേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
0: എന്താ വെച്ചാൽ ഈ സംഘടനാപരമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഒരു വാശിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. സത്യത്തിൽ നമ്മൾ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു പോകുന്ന ആളുകളാണല്ലോ ഭാര്യ ഭർത്താക്കന്മാർ. അതുകൊണ്ട് നമ്മൾ എന്തൊരു വിഷയത്തെ കാണുമ്പോഴും അത് സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് പരിഹരിച്ച് പോകേണ്ട കാര്യം. ജീവിതത്തിൽ കുറേ കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ദൂർത്ത് ചെയ്യുന്ന മനസ്ഥിതി ആയിരിക്കും ഭാര്യയ്ക്ക് ഉണ്ടാകുക. ഭർത്താവ് കുറച്ച് പിശുക്കത്തരത്തിലും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പോകണം എന്നുള്ള അഭിപ്രായമാണ് ഉണ്ടായിരിക്കുക. ചില രക്ഷിതാക്കൾക്ക് എന്താണ്, ഉമ്മമാർക്ക് കുട്ടികളൊക്കെ ഭയങ്കര ലിബറലായിട്ട് പോട്ടെ എന്നായിരിക്കും. വാപ്പാരി ചിലപ്പോൾ കുറച്ച് ശക്തമായിരിക്കും. ഇങ്ങനെയുള്ള പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പോലൊരു അഭിപ്രായ വ്യത്യാസം തന്നെയാണ് എന്ത്, ആദർശപരമായ അഭിപ്രായ വ്യത്യാസവും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ രണ്ട് കൂട്ടരും എന്താണ് തങ്ങളുടേതാണ് ശരി എന്നുള്ളൊരു കക്ഷിത്വത്തിൽ നിൽക്കുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആദർശം അവർ മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങൾ ഇയാൾ മനസ്സിലാക്കാനും ശ്രമിക്കാത്ത ഒരു വാശിയിലേക്ക് പോകുന്നത് എന്തായാലും ഗുണകരമല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള ചർച്ചകൾക്കുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് രണ്ടുപേരും എന്ത് ചെയ്യും, സത്യം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സത്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തെളിവുകളും പ്രമാണങ്ങളുടെ കണക്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യണം, തുടരണം എന്നാണ്. പിന്നെ രണ്ടാമത്തൊരു സംശയം എന്താ വെച്ചാൽ ഈ മക്കൾ ഇനി ഇതിലേക്കാണ് പോകാമെന്നാണ്. മക്കൾ ഏതിലേക്കാണ് പോകുകയെന്ന് വെച്ചാൽ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ജീവിതവും പെരുമാറ്റങ്ങളും കാണുമ്പോൾ ഏറ്റവും തങ്ങളോട് ആകർഷകമായി മാന്യമായി സത്യസന്ധമായിട്ട് ആരാണ് നിലകൊള്ളുന്നത് അവരുടേതാണ് ശരിയെന്നാണ് കുട്ടികളെ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികളെ അവരെയാണ് പിന്തുണക്കുക. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവരുടെ ആദർശത്തേക്ക് കുട്ടികൾ പോകാൻ സാധ്യതയുള്ളതുപോലെ തന്നെ സാധ്യത അദ്ദേഹത്തിൻ്റെ ആദർശത്തിലേക്ക് കുട്ടികൾ വരാനും ഉണ്ട്. അപ്പോൾ നീ കുട്ടികളെ ദീനിയായിട്ട് താൻ ഉദ്ദേശിക്കുന്നൊരു വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും അതിന് കുട്ടികളുടെ അങ്ങനത്തെ ഒരു ബന്ധവും അവരത് ബോധ്യപ്പെടുത്തുക്കാൻ ശ്രമങ്ങളും അദ്ദേഹം നടത്തുക. അപ്പോൾ കുട്ടികൾ നമ്മുടേതായ വഴിയിൽ മുന്നോട്ട് പോകും. പിന്നെ ഭാര്യയോട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്, കൂടെ നിന്ന് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു ബന്ധം വേർപ്പെടുത്തണം എന്നെന്തായാലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ ഒരു നിലക്കും ആദർശപരമായി ശരിയായി പോകാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അത് നിലവിലുള്ള കുടുംബ സംവിധാനത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയും സമാധാനത്തെക്കാളും ദുരിതപൂർണമായൊരവസ്ഥയിലേക്ക് തന്നെ നയിക്കുന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, നന്നായി ആലോചിച്ച് വേണം ചെയ്യാമെന്ന് മാത്രം.
1: ഒരു ചോദ്യമാണ്, അവരുടെ മകൾ +1 പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് സ്വന്തമായി മൊബൈൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മായിമാൻ്റെ ഒക്കെ ഒരു പുതിയ ഫോൺ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു, ആ പഴയ ഫോൺ ഈ മോൾക്ക് കൊടുത്തു. അങ്ങനെ ഈ ഫോണിൽ സിമ്മൊക്കെ ഇട്ട് വർക്ക് ചെയ്ത് അവളെന്ത് ചെയ്തു, അതിലാരും അറിയാതെ ഇൻസ്റ്റഗ്രാമൊക്കെ അതിൽ ഉണ്ടാക്കി. എന്നിട്ട് അവളുടെ കൂടെ പഠിക്കുന്ന ഒരു

0: അയാൾക്ക് എന്ത് ചെയ്തു, ഒരു മെസ്സേജ് അയച്ചു. പക്ഷേ ഇദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കോ ആർക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞില്ല. കാരണം അവരൊക്കെ ബ്ലോക്കാക്കി വെച്ചു. എന്നാൽ ഈ അയച്ച ചെറുക്കൻ്റെ ഉപ്പ എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ അറിയിച്ചു. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, അത് ഇവർക്ക് അറിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്തു, ആരും അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞത് അവൾക്ക് അറിയില്ല എന്ന അവസ്ഥയിലാണ് അവരുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ രണ്ട് പ്രശ്നമാണ്, ഒന്ന് ഇവളിങ്ങനെ ചെയ്തു എന്നുള്ളതും, പിന്നെ അദ്ദേഹം അറിയാതെ ഇവളിങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് എന്താണ് പറ്റിച്ചല്ലോ എന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മാനസികമായി ഈ വിഷയത്തിൽ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. ഇന്ന് പല കുട്ടികളും ഇങ്ങനെ രക്ഷിതാക്കൾ അറിയാതെ സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു. എൻ്റെ മകൾ ഇങ്ങനെ ചെയ്യും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അതുകൊണ്ടൊരു ഉപദേശം തരണം എന്നുള്ളതാണ്.
1: എന്താ വെച്ചാൽ ഈ ഏജിലുള്ള കുട്ടികളിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. പൊതുവേ എല്ലാ രക്ഷിതാക്കളുടെയും മനോഭാവം എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, ബാക്കിയുള്ളവരൊക്കെ പഴച്ചാലും എൻ്റെ കുട്ടിയുടെ ഒരു പിഴവും പറ്റൂല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട്. ആ വിശ്വാസമാണ് പലപ്പോഴും കുട്ടികളെ അപകടങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണം. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ തെളിവ് മുഖാന്തരം കിട്ടിയല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ തൽക്കാലം അത് പറയാൻ മടിയാണെങ്കിൽ വാർണിംഗ് അവൾക്ക് കൊടുക്കുക. എന്താണ്, നീ മൊബൈൽ ഉപയോഗിക്കേണ്ട, നീ നല്ലൊരു കുട്ടി എന്നുള്ളതൊക്കെ ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യം നിൻ്റെ മൊബൈൽ ഉപയോഗത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈലും നീയും തമ്മിൽ എന്ത് ചെയ്യൂല, ഒരിക്കലും കാണൂല. അപ്പോൾ അത് വല്ലതും വരുന്നതിനെക്കുറിച്ച് നല്ലോണം സൂക്ഷിച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കില്ല എന്നൊരു നല്ല വാർണിംഗ് അവർക്ക് കൊടുക്കുക. പിന്നെ എന്തു ചെയ്യുക, മൊബൈൽ ഉപയോഗിക്കുന്നിടത്തുള്ള ഒരു ചെറിയ നിരീക്ഷണമൊക്കെ നല്ലതാണ്. ഇപ്പോൾ കുട്ടികൾ ചാറ്റ് ചെയ്യണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതെന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാനൊക്കെ രക്ഷിതാക്കൾക്ക് പറ്റും. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യം, ഇവളുടെ പ്രായത്തിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന വൺ ഡേ കൗൺസിലിങ്ങുകൾ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ബോധം കിട്ടിയാൽ കുറേ കുട്ടികൾ സ്പോട്ടിൽ വെച്ച് മാറലുണ്ട് ഇത്തരം കുട്ടികൾ. അപ്പോൾ അതിനൊക്കെയുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് മാനസികമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുമെന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്.
0: ഒരു സഹോദരി അവരുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി, എന്താണ് സുഖം സമാധാനം എന്നവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഭർത്താവ് ശാരീരികമായി മാനസികമായി അവരൊരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. വളരെ മോശമായ അപമാനകരമായ വാക്കുകളാണ് അവരെ വിളിക്കുന്നത്, അവളെയും വിളിക്കുന്നു, അവരെ വീട്ടുകാരെയും വിളിക്കുന്നു. അത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് നാർസിസ്റ്റിക് സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങൾ വളരെ സ്നേഹത്തോടെ പെരുമാറും, പക്ഷേ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് പോലും തോന്നുന്ന ഒരു അവസ്ഥ എനിക്കുണ്ട്. ഞാൻ പലപ്പോഴും കരയുന്നു, സങ്കടപ്പെടുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് ചില സമയങ്ങൾ അദ്ദേഹം പറയും. എന്നാൽ പിന്നീട് വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇയാളോട് കൂടെ ജീവിക്കാൻ സാധ്യമാകുമോ, അതല്ല എന്താണ് ചെയ്യേണ്ടത്. ഇയാളുടെ പിതാവിനും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇങ്ങനെ മോശം സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ഇയാളുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകണോ, എന്തൊരു ഡിസിഷനാണ് എടുക്കേണ്ടതെന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്.
1: എന്തായാലും ഭർത്താവിൻ്റെ പെരുമാറ്റ സ്വഭാവ തകരാറുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഭർത്താവിനോട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെടുന്ന ഹുൽ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ എന്താ വെച്ചാൽ അതിപ്പോൾ എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെക്കുറിച്ചൊരു സ്റ്റഡി നടത്താതെ നമുക്കത് ഒരു വൺ വേ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ സത്യത്തിൽ എത്ര വർഷം ഇവർ ജീവിച്ചു എന്ന് അതിൽ പറയുന്നുണ്ടോ?
0: 2 വർഷം.
1: 2 വർഷം. അപ്പോൾ 2 വർഷം കൊണ്ട് ഇതൊന്നും ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ്, ഒരു നല്ല ചർച്ച വന്ന് എന്തു ചെയ്യാണ്, ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഈ ഒരവസ്ഥയിൽ ഞാൻ ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്ന് കണിശമായി പറഞ്ഞ് അദ്ദേഹത്തെ നല്ലൊരു കൗൺസിലിംഗിന് വിധേയമാക്കി അദ്ദേഹത്തിന് സ്വഭാവപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ് നല്ലത്. ഡൈവോഴ്സ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു സ്റ്റെപ്പാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം, അതായത് ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ഒരു ചർച്ചക്കൊക്കെ തയ്യാറാവും. അങ്ങനെ അയാൾ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അവളെ ബുദ്ധിമുട്ടുകളൊക്കെ അയാളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് കുറച്ച് കാലം 2-3 മാസത്തെ അവധി വെക്കുക. ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒന്നും കൂടെ നിരീക്ഷിച്ചിട്ടും അദ്ദേഹം വിചാരിച്ചാലും അദ്ദേഹത്തിന് മാറാൻ കഴിയൂല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ വഴി പോക്കായിരിക്കും നന്നായിരിക്കും. അല്ല, ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തുടർന്ന് പോവുകയും ചെയ്യാം.
0: മറ്റൊരു ചോദ്യം, കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി, ഭർത്താവ് പ്രവാസിയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ സ്വർണം പണയം വെക്കുന്ന ഒരവസ്ഥ കൂടുതലായി കണ്ടു. അപ്പോൾ കല്യാണത്തിൻ്റെ ആദ്യ സമയങ്ങളിലല്ലേ അത്ര അവരെന്ത് ചെയ്തില്ല, അതിന് വലിയൊരു ഗൗരവം കൊടുത്തില്ല. പക്ഷേ ഇത് അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പലിശയുമായി അല്ലെങ്കിൽ ഈ ലോണുമായി ബന്ധപ്പെട്ട് പണയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നത് അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അയാളുടെ കൂടെ ഭാര്യയായി ജീവിക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം.
1: എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഈ ഒരു പലിശൻ്റെ പ്രശ്നം മാത്രമാണോ, മൊത്തത്തിൽ ഇയാളുമായി യോജിച്ചു പോകാൻ കുറേ വിയോജിപ്പുകളുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. എല്ലാ നിലക്കും ഭർത്താവുമായി എല്ലാ ദാമ്പത്യ ശാരീരിക മാനസിക ബന്ധങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു. അയാൾ ഇവളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നു. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം നിലനിൽക്കേ അദ്ദേഹത്തിന് പലിശയുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നൊരു കാരണം വെച്ചുകൊണ്ട് മാത്രം അവരുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പലിശ ഭയങ്കര ഗുരുതരമായ തെറ്റാണ്. അത് എന്ത് ചെയ്യണം, പിന്നെ പരലോകത്ത് ഭയങ്കര ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, ഇഹലോകത്തിൻ്റെ വലിയ ഒരിക്കലും വർക്കത്ത് കിട്ടാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം ചില ഇടപാടുകൾ പലിശയായി നടത്തുന്നു എന്നുള്ളത് ഇവരെ ദാമ്പത്യ ബന്ധം വേർപ്പെടുത്തുവാനുള്ള ഒരു കാരണമായി നമുക്ക് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഗുരുതരമായ തെറ്റാണെങ്കിലും. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചെടുക്കാനും സാമ്പത്തിക രംഗത്തൊക്കെ ഒന്നുകൂടി ശ്രദ്ധ പുലർത്താനും വെറുതെ ഇങ്ങനെ ആഭരണങ്ങൾ വിറ്റും അത് വിറ്റും ജീവിക്കുന്നതിന് പേര് അധ്വാനിച്ചും പണി ചെയ്തും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുവാനുള്ള ഒരു ചുറ്റുപാടിലേക്ക് അയാളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും നന്നായിരിക്കുക. ഇയാളെന്തെങ്കിലും ഇടപാടുകളിൽ തകരാറ് പറ്റുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനൊരു തടസ്സമായി പറയാൻ മതപരമായി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു
0: ഒരു സഹോദരൻ അദ്ദേഹം പറയുന്നത് എനിക്ക് 36 വയസ്സാണ്, അയാൾക്ക് നിയ്യത്തുണ്ടായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം, അങ്ങനെ ഉപ്പല്ലാത്തൊരു പെണ്ണിനെ അദ്ദേഹം കല്യാണം കഴിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണമായി. ഇവിടെ ഒരു തരം പ്രത്യേക സ്വഭാവം അദ്ദേഹത്തെ മാനസികമായി ഒരു ചൊറിച്ചിൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുക, മാനസികമായിട്ടൊരു അങ്ങനത്തെ ഒരു അവസ്ഥ, പിന്നെ ശാരീരികമായ ഉപദ്രവം അദ്ദേഹത്തെ ഇതൊക്കെ ചെയ്തിരുന്നു. അയാളില്ലെങ്കിൽ പിന്നെ അയാൾ അവളെ ഉമ്മാനെ ശാരീരികമായി ഇല്ലെങ്കിലും ഇങ്ങനെ കുറ്റപ്പെടുത്തുക, ദേഷ്യപ്പെടുക, മറ്റുള്ളവരോട് പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രവാസിയാണ്, നാട്ടിൽ വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടായി. അപ്പോൾ ഉമ്മയും ഇദ്ദേഹവും ഇല്ലെങ്കിൽ പിന്നെ കുട്ടിയോടാണ് പിന്നെ പരാക്രമം, കുട്ടിയെ അടിക്കുക, ദേഷ്യപ്പെടുക, അങ്ങനത്തെ ഒരവസ്ഥ. പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇവളെ കുട്ടിയെ എന്ത് ചെയ്യരുത്, ഇവിടെ അടുത്ത് അങ്ങനെ ഒറ്റക്കാക്കരുത്, അതുപോലെ തന്നെ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെടുമ്പോൾ കുട്ടി പഠിക്കാതെ വരുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുക, അത് വളരെ മോശമായി, കുട്ടി നീ ചത്തുപോകണം എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ ഇയാളോട് പറയുക നീ ഏതെങ്കിലും വാഹനം ഇടിച്ച് ചത്തുപോകണം, അങ്ങനെയൊക്കെ ഇയാളോട് പറയുക. ഇങ്ങനെ പറയുന്ന ഒരവസ്ഥയിൽ ഇദ്ദേഹം ആകെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവൾ എന്ത് പറയും, ഇന്ന് എനിക്ക് തലാക്ക് തന്നളാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം എന്ന് പറയും. എന്നാൽ പുറത്തുള്ള ആളുകളോട് വളരെ മാന്യമായി നല്ല ഒരു ആളായിട്ട് ഇവൾ പെരുമാറും. ഞാൻ ആരോടെങ്കിലും ഇവളെ പറ്റി പറഞ്ഞാൽ ആരും അവളെ വിശ്വസിക്കും, അത്രത്തോളം നല്ലൊരു നന്മയുള്ളവളാണെന്നാണ് എല്ലാവരും പറയുക. വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ എന്ത് നിലപാടെടുക്കണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
1: ഇതിപ്പോൾ നമ്മൾ ഡുവൽ പേഴ്സണാലിറ്റി കാണുന്നുണ്ട്, ഒരേ സമയത്ത് രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത് കാണുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളെ കൊണ്ടുണ്ടാകാവുന്ന ഒരു പ്രയാസമാവാം എന്നാണ് മനസ്സിലാകുന്നത്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ വീട്ടിലിപ്പോൾ 3 ആളുകളുണ്ട്, ഉമ്മയുണ്ട്, ഇയാളുണ്ട്, മകൻ കുട്ടിയുണ്ട്. ഈ 3 ആളോടും ഒരേ പെരുമാറ്റങ്ങൾ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് ഈ വ്യക്തികളുടെ പെരുമാറ്റത്തിൻ്റെ തകരാറ് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇത് ഭർത്താവിൻ്റെ പെരുമാറ്റം മോശമായതുകൊണ്ടോ ഉമ്മാൻ്റെ പെരുമാറ്റം മോശമായതുകൊണ്ടോ കുട്ടിൻ്റെ പെരുമാറ്റം മോശമായതുകൊണ്ടാണ് അവൾ മോശമായി പെരുമാറുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം 3 ആൾ ഒരുപോലെ ആവാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അത് അവളുടെ തന്നെ ഒരു തെറ്റായിട്ടും തകരാറായിട്ടുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവരോടൊക്കെ നന്നായി പെരുമാറാൻ കഴിയുന്ന ഒരാൾ എന്തുകൊണ്ട് ഇവരോട് നന്നായി പെരുമാറുന്നില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മളൊരു മാനസിക പ്രശ്നമായിട്ടാണ് എന്ത് ചെയ്യണത് കാണുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ചികിത്സകളും കാര്യങ്ങളും അന്വേഷിക്കാം. പക്ഷേ ഒരു പരിധിവരെ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയൂല എന്നൊക്കെയുള്ള ഒരു വിചാരത്തിലേക്ക് അവൾ എത്തുമ്പോൾ അവളെക്കൊണ്ട് പറ്റുന്നതാണ് ഒരു ചേഞ്ച് എന്നുണ്ടെങ്കിൽ അവൾ ചേഞ്ച് ആവാൻ തയ്യാറാവും. അവൾക്ക് കഴിയാത്തതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിവർത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വിദഗ്ധമായ കൗൺസിലിങ്ങുകളും ചികിത്സകളും തന്നെയാണ് പരിഹാരം എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഒരു സഹോദരിയാണ് അവർ പറയുന്നത്. അവളുടെ സഹോദരൻ ഒരു അമുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്തു. ആ സമയത്ത് പലരും എതിർത്തിരുന്നെങ്കിൽ പോലും പിന്നെ വീട്ടുകാർ കല്യാണം നിക്കാഹ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവളും ഇവളുടെ ഭർത്താവിനും അതിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്തു, അത് സമ്മതിച്ചു കൊടുത്തു. അവരവരുടെ വീട്ടിൽ തന്നെയാണ് താമസം. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ അനുമതി ഇല്ലാതെ ആ കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം അവളെ എന്ന് വെച്ചാൽ ഇയാൾ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഈ ഇയാൾ കല്യാണം കഴിച്ചത് ഇവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ കുടുംബത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇവൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താ, കാരണം കുടുംബ ബന്ധം അവിടെ മുറിയാണല്ലോ, അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി, അപ്പോൾ അവിടേക്ക് പോകാൻ ഇയാൾ സമ്മതിക്കില്ല ഭർത്താവ്, കാരണം സഹോദരനുണ്ട് സഹോദരൻ്റെ ഭാര്യയുണ്ട്, അപ്പോൾ അതിന് ഇസ്ലാമികമായ വിധി എന്താണെന്ന് ചോദിക്കുന്നു.
1: സാധാരണഗതിയിൽ എന്താ വെച്ചാൽ സ്വന്തം വാപ്പാനും മനൊന്നും കാണാൻ പോകുന്നതിൽ നിന്ന് ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുക, തടസ്സപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അവിടെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് സ്വന്തം വാപ്പനും മനൊന്നും കാണാൻ പോകുന്നതിനൊരു തടസ്സമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്വാഭാവികമായും ഇതല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം അവരെ അനുവദിച്ചിരുന്നൊരു ഭർത്താവ് ഇത്തരമൊരു സാഹചര്യത്തെ അനുവദിക്കാതിരിക്കുന്നത് എന്താണ്, അവർ ചെയ്തതൊരു ശരിയല്ലാത്ത കാര്യമാണെന്നും അതിനോട് എനിക്ക് സഹകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിന്മയോടുള്ള ഒരു എതിർപ്പ്, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എങ്കിൽ സ്വാഭാവികമായും അതിനോട് സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് വലിയൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ എന്നാലും വീട്ടിൽ വാപ്പനിമനും വിളിക്കും, അവരിൽ ബന്ധങ്ങൾ പുലർത്തും, ആങ്ങളയുമായിട്ടൊക്കെയുള്ള ബന്ധവും സൗഹൃദമൊക്കെ പുലർത്തിക്കൊണ്ട് പോകുക തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നല്ലത്. പക്ഷേ അത് ഭർത്താവിനെയും കൂടി അതിലേക്കൊന്ന് അനുകൂലമാക്കാവുന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ് ഒരു സമയം സംസാരിച്ച് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഉചിതം അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: ഒരു സഹോദരി, അവർ പ്രവാസിയാണ്, അവർ അവിടെ ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്, അപ്പോൾ അവർ സമ്പത്തിൽ നിന്ന് അവർ സാലറിയിൽ നിന്ന് അവരെ വീട്ടിലേക്ക് പണം അയക്കാറുണ്ട്. അതുമാത്രമല്ല ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബം കുറച്ച് ധൂർത്തന്മാരാണ്, അവർ കിട്ടുന്ന പൈസയൊക്കെ അങ്ങനെ ചിലവഴിക്കുന്നു. അപ്പോൾ ഇവർ കുറച്ച് പിശുക്കിയിട്ടാണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് നാട്ടിലൊരു വീടും കുടുംബമൊക്കെ ഉണ്ടാകണം നിൽക്കുന്ന നിലക്കാണ്. അതിനുവേണ്ടി കുറച്ച് പൈസ ഭർത്താവിൻ്റെ കയ്യിൽ ഇവർ സാലറി ആയിട്ട് കൊടുത്തത് പോലും അവരുടെ ഉപ്പ എന്ത് ചെയ്തു, ആ ഉപ്പാൻ്റെ പേരിൽ അവർ സ്ഥലം വാങ്ങിയിട്ടു. അപ്പോൾ ഇവർക്ക് ഇത് കിട്ടിയില്ല. ആ നിലക്ക് തന്നെ ഇവർ പിന്നീട് അത് കുറച്ചൊന്ന് പിശുക്കി കൊടുക്കാതിരുന്നൊരവസ്ഥയുണ്ടായി. എന്നിട്ട് അദ്ദേഹം അറിയാതെ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും കുറച്ച് പൈസ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്, കാരണം
1: അവരുടെ സമ്പത്ത് പറയുമ്പോൾ അത് അവരുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും വിനിമയം ചെയ്യാൻ പറ്റും. ഒരു ജോലിക്ക് പോകാൻ ഭർത്താവിന് അനുമതി ഉണ്ടോ ഇല്ല എന്നുള്ളത് പ്രശ്നമുള്ളൂ. അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കിട്ടുന്ന സമ്പത്ത് പിന്നെ അത് സ്വന്തം മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും കടപ്പാടുള്ള കാര്യം. കാരണം ഇവർക്കൊരിക്കലും ഭർത്താവിന് ആ പൈസ കൊടുക്കണം എന്നുള്ളൊരു ബാധ്യത ഒന്നും ഇല്ല. പിന്നെ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ ഒരു വലിയ കടമയാണ്. അതുകൊണ്ട് നിർബന്ധമായി മാതാപിതാക്കൾക്ക് അത് കൊടുക്കണം ആവശ്യക്കാരാണെങ്കിൽ അതൊരിക്കലും തെറ്റല്ല. പക്ഷേ എപ്പോഴും ഭാര്യ ഭർത്തൃ ബന്ധം സൗഹാർദ്ദത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം, ഭർത്താവും ഈ കാര്യം കൂടെ സമ്മതിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവണം, അല്ലെങ്കിൽ ഭർത്താവിനെ പ്രകോപിപ്പിക്കാതെ സ്വകാര്യമായി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവണം. എന്തായാലും ഭർത്താവുമായുള്ള ബന്ധം താറുമാറാകാത്ത രൂപത്തിൽ വാപ്പനും ഉമ്മനെയും പരിഗണിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പോകുമായിരിക്കും നന്നായിരിക്കും.
0: ഒരു പിന്നെ സഹോദരി ചോദിക്കുന്നു, അവരുടെ മകൾക്ക് 14 വയസ്സായി, 2 വർഷം മുമ്പ് വരെ ഈ കുട്ടി ഉമ്മയെ അനുസരിച്ചിരുന്നു ഉപ്പയെ അനുസരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഒന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒന്നെങ്കിലും ഫോൺ വേണം, അല്ലെങ്കിൽ ഉമ്മയുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് അവൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും അവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ കുട്ടി പറയുന്നത് നിങ്ങളൊക്കെ ഒരു 100 വർഷം മുമ്പുള്ള ഉമ്മയും വാപ്പയുമാണ് എന്നാണ് അവൾ പറയുന്നത്. അവളോട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ,
1: എന്തായാലും ഇനിയിപ്പോൾ ഈ ഉമ്മ എന്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും അവൾക്കത് മനസ്സിലാവില്ല. കാരണം ഉമ്മ പറയുന്ന കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല എന്നുള്ളതും ഉമ്മ 14 കഴിഞ്ഞ 6 നൂറ്റാണ്ടത്തെ കാര്യങ്ങളാണ് പറയണത് എന്നുള്ളതും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഉമ്മയല്ലാത്ത വേറെ ആരെങ്കിലൂടെയെങ്കിലും കുട്ടിക്കൊരു ബോധവൽക്കരണം കൊടുക്കുകയാണെന്നല്ല. കാരണം ഇത്തരം മനോഭാവങ്ങൾ വളരെ അപകടകരമായ കാര്യമാണ്. അതായത് ഇവളുടെ പ്രായത്തിലെ പെൺകുട്ടികളായ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ എനിക്കും ചെയ്യാൻ സ്വാതന്ത്ര്യം വേണം, അതാണ് ആധുനികത, അതാണ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാർക്ക് തന്ത വൈബാണ് എന്നുള്ള പുതിയ കുട്ടികളുടെ ഈ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അത് എന്ത് തോന്നിയാസവും ചെയ്യാനുള്ള ഒരു അനുമതിക്ക് വേണ്ടിയുള്ള ഒരു ഫ്രെയിമാണത്. അത് കുറച്ച് അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇവളെ നല്ല ക്ലാസ്സുകളിലോ പരിപാടികളൊക്കെ പങ്കെടുപ്പിച്ചിട്ട് ഉമ്മയല്ലാത്ത വേറെ ആരുടെയെങ്കിലും വഴിക്ക് അവളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അവളുടെ ഭാവി വളരെ പ്രയാസകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: മറ്റൊരു സഹോദരി ചോദിക്കുന്നു, അവരുടെ 3-ാമത്തെ പ്രസവം കഴിഞ്ഞ ശേഷം അവർക്കൊരു നിസ്കാരം അങ്ങനത്തെ ഇബാദത്തുകൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനൊരു ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ നിസ്കരിക്കാൻ ഓർമ്മ വരും. അതല്ല ഞാൻ നിസ്കരിക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഈമാൻ കൈവരാത്തൊരവസ്ഥയുണ്ട്. ഒരു മറവി പോലെ, ആരോ മറപ്പിക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അതിനുള്ള പരിഹാരം എന്താണെന്ന് അവർ ചോദിക്കുന്നു.
1: ഈ പ്രസവാനന്തരം വരുന്ന ഇത്തരം മാനസികാവസ്ഥകളൊക്കെ എന്താണ്, പ്രസവത്തിന് ശേഷം വരുന്ന സാധാരണ ഉണ്ടാകാവുന്ന ചില മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമാകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഓർമ്മക്കുറവുള്ളത്, മറ്റു കാര്യങ്ങളിലൊക്കെ ഓർമ്മക്കുറവ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ചെറിയ ചികിത്സകൾ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മുമ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നോർമലായ അവസ്ഥക്ക് പ്രസവാനന്തരം തകരാറ് പറ്റുമ്പോൾ അത് നമ്മളൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് കാണണം. നല്ല ചികിത്സകളിലേക്ക് പോകുന്നതായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ പരമാവധി നമ്മൾ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് മൊബൈൽ അലാറം വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, 5 നേരവും നമുക്ക് എന്ത് ചെയ്യും, നിസ്കാരത്തിന് ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ മെമ്മറി ഒന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ഖുർആൻ ഒരു ദിവസം ഒരായത്ത് തോതിൽ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി റെഡിയായി വരും. ഈ റിമൈൻഡർ വെക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരും. അങ്ങനെ നമ്മൾ നിരന്തരം പരിശീലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതൊക്കെ ഓർമ്മ വരുന്നൊരവസ്ഥ വരുന്നതാണ് മനസ്സിലാവുന്നത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ ഫീഡ്ബാക്കിൽ, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ 9544 845 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങൾ മുന്നേ ചോദിച്ച ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് റിമൈൻഡ് എന്നതുപോലെ ഫീഡ്ബാക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ചോദിച്ച് ഓർമ്മപ്പെടുത്താം എന്നുകൂടി ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാം വളരെ സുഖകരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: സ്നേഹക്കൂട് ഇവിടെ സമാപിക്കുന്നു. സങ്കടങ്ങൾ പങ്കുവെക്കാം. ശ്രോതാക്കളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി സ്നേഹക്കൂടിൽ സംസാരിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
3: هي الحبيبة والمختار
4: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
5: പീസ് റേഡിയോ.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ. ആദിൽ നിസാമുദ്ദീൻ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇസ്ലാമിലെ ഓരോ ആരാധനാക്രമവും ആഘോഷവുമെല്ലാം അള്ളാഹു അവന്റെ തിരുദൂതനിലൂടെ ക്ലിപ്തപ്പെടുത്തി തന്നതാണ്. എന്നാൽ അതിൽപ്പെടാത്ത പല പുത്തനാചാരങ്ങളും സമുദായത്തിൽ നിലവിലുണ്ട്. അതിലൊന്നാണ് നബിദിനാഘോഷം. മീലാദുന്നബി എന്ന പേരിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളുടെ യാതൊരു പിൻബലവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളോ അങ്ങനെയൊരു ആഘോഷം ജീവിതത്തിൽ നടത്തിയിട്ടില്ല. സ്വഹാബികളുടെ തുറച്ചക്കാരായ താബിഈകളും അവരെ തുറന്നു വന്നവരും മീലാദുന്നബി ആഘോഷിച്ചിട്ടില്ല. പ്രസിദ്ധരായ നാല് ഇമാമുകൾക്കും അത് പരിചയമില്ല. പിന്നെ അതെങ്ങനെയാണ് മഹത്തായ ഒരു ആഘോഷമായി മാറുക? ലോകർക്ക് കാരുണ്യമായും അന്തിമദൂതനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച അള്ളാഹുവിനാണല്ലോ അദ്ദേഹത്തിന്റെ ജനനത്തെ ആഘോഷമാക്കി അനുവദിച്ചു നൽകാനുള്ള അവകാശവും. അങ്ങനെയൊരു കൽപ്പന പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല. പ്രവാചകത്വം ലഭിച്ചതു മുതൽ 23 വർഷം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെയും അതിനു മാതൃകയായിട്ടില്ല. അള്ളാഹുവിന്റെ തൃപ്തിയും അനുഗ്രഹവും കൊണ്ട് പൂർത്തിയായ ദീനിൽ ഈ ആഘോഷത്തിന് ഒരു ന്യായവുമില്ല എന്ന് വ്യക്തം. ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭൗതികമായ താൽപര്യാർത്ഥം ചിലർ മതത്തിന്റെ പേരിലുണ്ടാക്കിയ പുത്തനാചാരമാണ് നബിദിനാഘോഷം. പ്രവാചക സ്നേഹമെന്ന പേരിൽ നടത്തുന്ന ഈ ആഘോഷങ്ങൾ ഇസ്ലാമിന്റെ ആത്മാവിനെ നിരക്കുന്നതാണോ എന്ന് നാം ഗൗരവമായി ചിന്തിക്കുകയും പരിശോധിക്കുകയും വേണം. സ്വഹാബികളും പ്രവാചക കുടുംബവും മാതൃക കാണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബിവര്യന്മാരും ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള അഹ്ലുൽ ബൈത്തുമാണ്. പ്രവാചകന്റെ വിടവാങ്ങലിനു ശേഷം പതിറ്റാണ്ടുകളോളം അവരിൽ പലരും ജീവിച്ചിരുന്നിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനദിവസത്തെ ആഘോഷവേളയാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങിയ കാൽപ്പാടുകൾക്കനുസരിച്ച് പിറകിൽ നടക്കാൻ ശ്രമിച്ചവരാണ് സ്വഹാബിമാർ. അവിടുത്തെ ശരീരത്തിലേക്ക് പാഞ്ഞെടുത്ത അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് തടുക്കാൻ ധൈര്യം കാണിച്ചവർ അവരിലുണ്ട്. അവരേക്കാൾ വലിയ പ്രവാചക സ്നേഹം അവകാശപ്പെടാൻ ആർക്കാണ് കഴിയുക? നബിദിനാഘോഷം ഒരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ അവരത് ഒഴിവാക്കുമായിരുന്നു. സുന്നത്തും ബിദഅത്തും. പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം ഇത്തിബാ ആണ്. അതായത് അവിടുന്ന് കാണിച്ചു തന്ന മാതൃകകൾ, സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ്. അള്ളാഹു പറയുന്നു, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരുകയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. വിശുദ്ധ ഖുർആൻ അധ്യായം 3:31. ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനനുസരിച്ചു, ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് ധിക്കരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത മീലാദാഘോഷങ്ങൾക്കായി പണവും സമയവും ചെലവഴിക്കുകയും പ്രവാചകന്റെ സുന്നത്തുകളെ അവഗണിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. മുസ്ലിം. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങളെ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ അധ്യായം 59:7. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. 4:59. ഈ സൂക്തത്തിൻ്റെ വിവരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് മടക്കണമെന്നതിൻ്റെ വിവക്ഷ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ പ്രവാചക നിയോഗശേഷം അവിടുത്തെ സുന്നത്തിലേക്ക് മടക്കണമെന്നാണ്. നബിദിനാഘോഷത്തിൻ്റെ വിഷയത്തിലെ ഭിന്നിപ്പിലും നമ്മൾ ചെയ്യേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുകയാണല്ലോ. അവയിലേക്ക് മടക്കിയാൽ ഭിന്നതയ്ക്ക് പരിഹാരമാകും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആദിൽ നിസാമുദ്ദീൻ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: ഇസ്ലാമിനെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ തെറ്റിദ്ധാരണകൾക്കും സംശയങ്ങൾക്കും വിശദീകരണം നൽകപ്പെടുന്ന പ്രത്യേക പരിപാടിയാണ് ഇസ്ലാം സംശയ നിവാരണം. ഇസ്ലാം സംശയ നിവാരണത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇസ്ലാം സംശയ നിവാരണം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ ഉള്ളത് അബ്ദുൽ മാലിക് സലഫി. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന അവകാശവാദം ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഖുർആൻ ആട് തിന്നുപോയി എന്ന ഒരു സംഭവം ഉദ്ധരിക്കുന്നത് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. ഈ രണ്ട് വാദങ്ങളും ഖുർആന്റെ സംരക്ഷണത്തിന്റെ പൂർത്തീകരണത്തിൽ പാകപ്പിഴ വന്നുപോയിട്ടുണ്ട് എന്ന് സംശയിച്ചാൽ അത് എത്രത്തോളം ശരിയാവുകയില്ല.
2: ഈ ഹദീസ് അതിൻ്റെ സനദും അതിൻ്റെ മത്തനുകളുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൻ്റെ എജാസിനെയും ഖുർആനിൻ്റെ മഹത്വത്തെയും ചോദ്യം ചെയ്യുവാൻ വേണ്ടി യുക്തിവാദികളും ക്രിസ്ത്യൻ പാതിരികളും ഹദീസ് നിഷേധികളും ഷിഇ വിഭാഗത്തിൽപ്പെട്ട റാഫിദിയാക്കളുമൊക്കെ ഈ ഹദീസ് എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഇസ്ലാമിക വിമർശകന്മാരായ ക്രിസ്ത്യൻ മിഷണറിമാരും യുക്തിവാദികളുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെ താറടിച്ചു കാണിക്കുവാനാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ ഷിയാക്കളായ ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ താറടിച്ചു കാണിക്കുവാനും ആ വിശുദ്ധ ഖുർആനിൻ ആയിഷ റളിയല്ലാഹു അൻഹ നഷ്ടപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഇന്നുള്ള യഥാർത്ഥ ഖുർആൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഷിയാക്കളുടെ കയ്യിലുള്ള ഖുർആനാണ് യഥാർത്ഥ ഖുർആൻ എന്ന് വരുത്തി തീർക്കുവാനും ഈ ഹദീസ് മൂലം ഷിയാക്കൾ ശ്രമിക്കാറുണ്ട്. ഇനി നമുക്ക് ആ ഹദീസിൻ്റെ ചർച്ചയിലേക്ക് വരാം. ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൻ്റെ വാചകം ഇങ്ങനെയാണ്. ഖാല ഹദ്ദസനാ യഅഖൂബ് ഖാല ഹദ്ദസനാ അബി അൻ ابن اسحاق قال حدثني عبد الله بن ابي بكر بن محمد بن عمرو بن حزم عن عمرو بنت عبد الرحمن عن عائشه قالت لقد انزلت ايه الرجم ورضاعات الكبير عشره فكانت في ورقه تحت سرير في بيتي فلما اشتكى رسول الله صلى الله عليه وسلم تشاغلنا بامره ودخلت ദുവൈബത് ലന ഫഅകലതഹ. ഇതാണ് ആ ഹദീസിൻ്റെ ഇമാം അഹമ്മദ് ഉദ്ധരിച്ച റിവായത്തിൻ്റെ വാചകങ്ങൾ. അർത്ഥം ഇപ്രകാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ആയത്തുർ റജ്മ് അഥവാ വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ, വ്യഭിചാരിണിയും വിവാഹിതനാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ റളാഅത്തുൽ കബീർ ആശറ, പത്ത് പ്രാവശ്യം മുല കുടിച്ചാലാണ് കുടുംബബന്ധം സ്ഥാപിക്കപ്പെടുക അല്ലെങ്കിൽ മുലകുട ബന്ധം സ്ഥാപിക്കപ്പെടുക എന്ന ആയത്തും വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ഫകാനത് ഫി വറഖത്തിൻ തഹ്ത ശരീരി ഫി ബൈത്തി, അത് എൻ്റെ വീട്ടിൽ എൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിലായിരുന്നു, ഒരു ഏടിലായിരുന്നു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായപ്പോൾ ഞങ്ങൾ പ്രവാചകനെ പരിചരിക്കുന്നതിൽ മഷ്ഹൂലായി, ഞങ്ങളതിൽ വ്യാപൃതരായപ്പോൾ ഒരു ആട് അഥവാ ഞങ്ങളെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആട് കയറി ആ ഏട് ഭക്ഷിച്ചു. ഇതാണ് ഇമാം അഹമ്മദിൻ്റെ റിവായത്തിലൂടെ. ഇതേ ഹദീസ് തന്നെ വേറെയും ഒരു റിവായത്തിലൂടെ വന്നിട്ടുണ്ട്. അതിപ്രകാരമാണ്, ഖാല ഹദ്ദസന അബൂ സലമ يحيى بن خلف قال حدثنا عبد العالى عن محمد بن اسحاق عن عبد الله بن ابي بكر عن عمرو عن عائشه مت روايه وان عبد الرحمن بن القاسم ان ابيه ان عائشه قالت لقد نزلت ايه الرجم ورضاعات الكبير عشرا വലഖദ് കാന ഫീ സഹീഫത്തിൻ, ആദ്യത്തെ റിവായത്തിൽ ഫീ വറഖത്തിൻ, ഒരു ഏടിലെന്നാണുള്ളത്, ഒരു ഇലയിൽ അല്ലെങ്കിൽ ഒരു പേജിൽ. ഇവിടെ സഹീഫ, ഒരു ഏട്ടിൽ. തഹ്ത ശരീരി ഫലമ്മ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശാഗൽന ബിമൗതിഹി, ഞങ്ങൾ പ്രവാചകന്റെ മരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട കുറച്ച് ശുഗലായപ്പോൾ, ദഖല ദാജിനുൻ ഫഅകലഹ, ഒരു ആട് കയറി അത് ഭക്ഷിച്ചു. ഈ ഹദീസിലുള്ളത് വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് സംഭവങ്ങളും, അഥവാ വ്യഭിചാരിണിയായ അല്ലെങ്കിൽ വ്യഭിചാരിയായ ഒരു മനുഷ്യൻ, അയാൾ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റളാഅത്തുൽ അശ്ര, പത്ത് പ്രാവശ്യം മുലകുടിച്ചാലാണ് മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുക എന്ന ആയത്തും വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ ഖുർആനിൽ നമ്മൾ കാണുന്നില്ല. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കട്ടിലിന് ചുവട്ടിൽ നിന്ന് ആട് തിന്നുപോയി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസിനെ സംബന്ധിച്ചുള്ള പരാതി. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ സനദ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹദീസിന്റെ സനദിയായ ചർച്ചയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഈ ഹദീസിന്റെ അതേ ആശയം ഉദ്ധരിക്കപ്പെടുന്ന സ്വഹീഹായ ഹദീസുകളുണ്ട്. അതിലൊന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അതിപ്രകാരമാണ്, യഹ്യ ബിൻ സഈദ് അൽ അൻസാരി അദ്ദേഹത്തിന്റെ ഹദീസ് കാണാം. നസല ഫിൽ ഖുർആനി അശറു റളാഅത്തിൻ മഅലൂമ, വിശുദ്ധ ഖുർആനിൽ പത്ത് അറിയപ്പെട്ട മുലകുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പത്ത് മുലകുടിയുമായി, അഥവാ പത്ത് പ്രാവശ്യം മുലകുടിച്ചാലാണ് കുടുംബബന്ധം, മുലകുടി ബന്ധം ഉണ്ടാവുക എന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് ആദ്യം ആയത്തുകൾ അവതരിച്ചിരുന്നു. ثم نزل ايضا خمس معلومات, പിന്നീട് അത് ഖംസു മഅലൂമാത്ത് എന്ന ആയത്തും അവതരിച്ചിരുന്നു. ഇത്രയാണ് ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ വന്നിട്ടുള്ളത്. ഈ റിവായത്തിൽ ആ ആട് തിന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു കഥ അതിൽ ഉദ്ധരിക്കുന്നില്ല. രണ്ടാമത്തെ ഈ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന റിവായത്ത് ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ച ഹദീസാണ്. കിതാബുർ റളാഇൽ പതിനേഴാമത്തെ ഹദീസായി കൊണ്ട് കാണാൻ കഴിയും. അതിൽ ഇപ്രകാരമാണ്, കാന ഫീമ ഉൻസില മിനൽ ഖുർആനി അശറു റളാഅത്തിൻ മഅലൂമ യുഹർരിംന ثم نسخنا بخمس معلومات. ആദ്യം അശറു റളാഅത്ത് ആയിരുന്നു, പിന്നീട് അത് അഞ്ച് റളാഅത്ത് ആയിക്കൊണ്ട് നസ്ഖ് ചെയ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതൂഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫീമാ യുഖറു മിനൽ ഖുർആനി, ആ ഖുർആനിൽ അത് ഓതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിക്കുന്നത്. ഇതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്തയിൽ ഉള്ളത്. ഇനി മൂന്നാമത്തെ ഒരു റിവായത്ത്, അഥവാ ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ റിവായത്താണ്. ആദ്യത്തെ റിവായത്ത് യഹ്യ ബിൻ സഈദ് അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്താണ്. മൂന്നാമത്തെ റിവായത്താണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്ത്. അദ്ദേഹത്തിന്റെ ഈ റിവായത്ത് ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ, ഇബ്നു മാജാ തന്റെ സുനനിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ റിവായത്തിലാണ് ആട് തിന്ന സംഭവം വിശദീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയേക്കാൾ എത്രയോ സിഹത്ത് കൊണ്ടും അതേപോലെ തന്നെ ഇത്ഖാൻ കൊണ്ടും ഒക്കെ ശക്തിപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ട ആളുകളാണ് ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയും യഹ്യ ബിൻ സഈദ് അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയും. അതുകൊണ്ട് തന്നെ അവരുടെ റിവായത്തുകളിൽ കാണാതെ ഈ ഒരു റിവായത്തുകളിൽ മാത്രം കാണുന്നതുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ശാദ്ദായ റിവായത്താണ്, അഥവാ സിഖത്തായ ഒരു റാവി തന്റെക്കാൾ ഔസഖായി വന്നിട്ടുള്ള റാവിമാർക്കെതിരെ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ശാദ് എന്ന് പറയുക. ശാദ്ദായ റിവായത്തുകൾ ലഈഫിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഒരു ഹദീസ് സ്വഹീഹാകുവാൻ വേണ്ട നിബന്ധന തന്നെ ആ ഹദീസ് ശാദ് ആകാതിരിക്കുക എന്നുള്ളതാണ്. അഞ്ച് നിബന്ധനകളിൽ നാലാമത്തെ നിബന്ധന ബഗൈരി ഷുദൂദിൻ വലാ ഇല്ല, ശാദാവുകയോ അല്ലെങ്കിൽ ആ ഹദീസിന് ഇല്ലത്തില്ലാതിരിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് ഒരു ഹദീസ് സ്വഹീഹാകുവാൻ വേണ്ട നിബന്ധന. അങ്ങനെ വരുമ്പോൾ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇബ്നു ഇസ്ഹാഖ് തന്നേക്കാൾ സിഖത്തുകളായിട്ടുള്ള, തന്നേക്കാൾ ഔസഖായിട്ടുള്ള പണ്ഡിതന്മാർക്ക് എതിരായിക്കൊണ്ടാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. മഹാനായ ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഅ്‌വീൽ മുഖ്തലഫിൽ ഹദീസിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ റിവായത്തിനേക്കാൾ അസ്ഹാബുൽ ഹദീസിന്റെ അടുക്കൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്താണ് ഏറ്റവും സാബിത്തായി വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ സനദൻ നോക്കുകയാണെങ്കിൽ ഈ ഹദീസിൻ ചില പ്രശ്നങ്ങളുണ്ട്. ഇനി ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് വന്നാലും വിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തിന് യാതൊരു കോട്ടവും ഈ ഹദീസിലൂടെ സംഭവിക്കുന്നില്ല. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് വിശദീകരിക്കുന്നതിന് മുമ്പ് നസ്ഖുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനിൽ നസ്ഖ് സംഭവിക്കും എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. നസ്ഖ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു നിയമം, ആ നിയമത്തെ പിന്നീട് വന്ന ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു നിയമമോ എടുത്തു കളയുന്നതിനാണ് നസ്ഖ് എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ തന്നെ അത് സ്ഥാപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിൽ കാണാം, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരി മിൻഹാ ഔ മിസ്ലിഹ. സൂറത്തുൽ ബഖറയുടെ 106-ാമത്തെ ആയത്താണ്. അഥവാ ഒരു ആയത്തിനെ നാം നസ്ഖ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ മറപ്പിക്കുന്നില്ല, അതിനേക്കാൾ നല്ലതോ അതല്ലെങ്കിൽ അതുപോലത്തെ ഒന്നോ നാം കൊണ്ടുവന്നിട്ടല്ലാതെ എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നസ്ഖ് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ എറിഞ്ഞുകൊല്ലുന്നതിൻ്റെയും അതേപോലെ തന്നെ റളാഅത്തിൻ്റെയും ഒക്കെ വിഷയം. എറിഞ്ഞുകൊല്ലുക എന്നുള്ള നിയമവും അങ്ങനെയുള്ള ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ് വഅൻസല അലൈഹിൽ കിതാബ് ഫകാന ഫീമാ ഉൻസില ആയത്തുർ റജം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ ഹക്കുമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ ഉണ്ടായിരുന്നു ആയത്തുർ റജം, അഥവാ എറിഞ്ഞുകൊല്ലുക എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി അതിനെ വിശദീകരിച്ച് ഇപ്രകാരം പറയുന്നതായിക്കൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ലൗല അൻ യഖൂല അന്നാസു സാദ ഉമർ ഫീ കിതാബില്ലാ. അല്ലാഹ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങൾ ഉമർ അല്ലാഹുവിന്റെ കിതാബിൽ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിനെ ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖതബ്തു ആയത്തുർ റജ്മി ബിയദി, ആയത്തുർ റജ്മിനെ എന്റെ കൈകൊണ്ട് ഞാൻ എഴുതി ചേർക്കുമായിരുന്നു. ബുഖാരിയുടെ റിവായത്ത്. അതേപോലെ തന്നെ മുസ്ലിമിൽ കാണാം, അദ്ദേഹം തന്നെ പറയുകയാണ്, ഇന്നല്ലാഹ ഖദ ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖി വഅൻസല അലൈഹിൽ കിതാബ് ഫകാന മിമ്മ ഉൻസില അലൈഹി ആയത്തുർ റജ്മ് ഖറഅനാഹ വവഅയ്നാഹ. ഞങ്ങൾ ആ ആയത്ത് ഓതുകയും ആ ആയത്ത് ഞങ്ങൾ മനഃപ്പാഠമാക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കൊന്നിട്ടുണ്ട്. വറജംന ബഅദഹു, ആ പ്രവാചകന്റെ കാലശേഷം ഞങ്ങളും എറിഞ്ഞു കൊന്നിട്ടുണ്ട്. ഫഅഖ്ഷ, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു, ഇൻ ത്വാലബിൻ നാസി സമാൻ, ജനങ്ങൾക്ക് കാലം അധികരിച്ചാൽ, അൻ യഖൂല ഖായിൽ, ചില ആളുകളെങ്കിലും പറഞ്ഞേക്കും, മാ നജിദുർ റജ്മ ഫീ കിതാബില്ലാ, റജ്മിനെ അഥവാ എറിഞ്ഞുകൊല്ലുന്നതിനെ നിയമത്തെ ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ കാണുന്നില്ലല്ലോ എന്ന് ആളുകൾ പറഞ്ഞേക്കാം, അത് ഞാൻ ഭയപ്പെടുന്നു. ഫയളില്ലു ബിതർക്കി ഫരീദത്തിൻ അൻസലഹുല്ലാ, അള്ളാഹു ഇറക്കിയ ഒരു നിർബന്ധ കാര്യത്തെ, ഫർളിനെ ഉപേക്ഷിക്കുന്നതിലൂടെ അവർ വഴിതെറ്റുകയാണ്. വ ഇന്ന റജ്മ ഫിൽ കിതാബില്ലാഹി ഹഖുൻ മിമ്മൻ സന ഇദ അഹ്സൻ, വിഭജിച്ച ഒരു വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഹക്കാണ്. വിശുദ്ധ ഖുർആൻ അത് തെളിയിച്ചിട്ടുണ്ട്, ഖുർആനിൽ അതുണ്ട്. മിന്നെ റിജാലിവൻ നിസ ഇതാ കാമത്തിൽ ബയ്യന, അത് ആണാകട്ടെ പെണ്ണാകട്ടെ അവൻ്റെ മേൽ തെളിവ് വന്നുകഴിഞ്ഞാൽ അത് നടപ്പിലാക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. ഇമാം മുഅത്തയിൽ ആ ആയത്തിന്റെ രൂപം കൂടി വന്നിട്ടുണ്ട്, അശ്ശേഖത്തു വശേഖ ഇദാ സനയ ഫർജുമുഹ അൽബത്ത എന്ന ആയത്താണ്. ഇമാം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വസിയത്ത് തന്നെ ഇയ്യാകും അൻ തഹ്ലികു അൻ ആയത്തുർ റജും, ആയത്തുർ റജുമിന്റെ വിഷയത്തിൽ നിങ്ങൾ ഹലാക്കിലാകുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം, ആ വിഷയത്തിൽ വരുന്ന വഴികേടിന് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഈ ഒരു ആയത്ത് സൂറത്തുൽ അഹ്സാബിലായിരുന്നു എന്നുള്ളത് ഇമാം അഹമ്മദിന്റെ റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു, ഇത് ഖുർആനിൽ മാത്രമല്ല തൗറാത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം, ത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ജൂതന്മാർ കടന്നുവന്നു, അങ്ങനെ ഫദക്കുറു ലഹു അന്ന റജുല മിൻഹും വംബ്രഅത്തൻ സനയ, ജൂതന്മാരിൽപ്പെട്ട ഒരാളും പെണ്ണും വ്യഭിചരിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ തജിദൂന ഫി തൗറാത്തി ഫീ ശഅ്നി റജം, തൗറാത്തിൽ ഈ റജുവിന്റെ വിഷയത്തിലുള്ള എന്താണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, എന്താണ് തൗറാത്തിലുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, അവരെ കരിവാരിത്തേച്ച് അവരെ അടിച്ച് അങ്ങാടികളിലൂടെ നടത്തിക്കുക എന്നത് മാത്രമാണ്, അവരെ അവഹേളിച്ച് വഷളാക്കുക എന്നുള്ളതാണ് തൗറാത്തിന്റെ നിയമം. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിൽ പ്രവാചകന്റെ അടുക്കൽ അബ്ദുല്ലാഹി ഇബ്നു സലാം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കദബ്തും ഇന്ന ഫിഹ റജം, നിങ്ങൾ പറഞ്ഞത് കളവാണ്, തൗറാത്തിൽ വ്യഭിചാരിണി വിവാഹിതനാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്നുണ്ട്. അങ്ങനെ ഫഅത്തൂബി തൗറാത്തി, അവർ തൗറാത്തുമായി പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു, അവർ അത് നിവർത്തി വായിക്കാൻ തുടങ്ങി. ഫവല ആഹദുഹും യദഹു അല ആയത്തിർ റജം, ആ റജുമിന്റെ എറിഞ്ഞുകൊല്ലുന്നതുമായി കൊണ്ട് ബന്ധം

പ്പെട്ട ആയത്തെത്തിയപ്പോൾ അവരിൽ ഒരാൾ തന്റെ കൈകൊണ്ട് ആ ആയത്ത് മൂടിവെച്ചു. ഫഖർ അമാ ഖബ്ലഹ വ മാ ബഅദഹ, അതിന് മുമ്പുള്ളതും ശേഷമുള്ളതുമായ ആയത്തുകൾ അയാൾ പാരായണം ചെയ്തു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് പറഞ്ഞു, ഇർഫഉ യദക, നീ നിന്റെ കൈ ഉയർത്തുക, കൈ പൊക്കുക. അപ്പോൾ അയാൾ കൈ പൊക്കിയപ്പോൾ റജുമിന്റെ ആയത്ത് അവിടെയുണ്ട്. അപ്പോൾ സദഖ യാ മുഹമ്മദ് ഫീഹ ആയത്തു റജും, ഫഅമറ ബിഹിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറജമ. അങ്ങനെ പ്രവാചകൻ അവരുമായി അവരോട് ആ സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞുകൊല്ലുവാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ തൗറാത്തിലും ഈ നിയമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ നിയമത്തെ നസ്ഖ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് നസ്ഖ് ചെയ്യപ്പെട്ടത്? അഥവാ ഖുർആനിൽ നസ്ഖ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ആയത്തുകൾ ബാക്കി നമുക്ക് കാണേണ്ടതില്ലേ, അതല്ലെങ്കിൽ അതിൻ്റെ ആയത്തുകൾ നമ്മൾ കാണേണ്ടതില്ലേ എന്നുള്ളത് സ്വാഭാവികമായിക്കൊണ്ടും നമുക്ക് സംശയമുണ്ടാകും. അങ്ങനെ നസ്ഖ് ചെയ്യപ്പെടുമ്പോൾ ഖുർആനിൽ നിന്ന് അത് നഷ്ടപ്പെടുകയില്ലേ, അപ്പോൾ ഖുർആനിൻ്റെ മഹത്വത്തിന് അത് കോട്ടം വരുത്തുകയില്ലേ എന്നുള്ള സംശയം നമുക്കുണ്ടായേക്കാം. യഥാർത്ഥത്തിൽ നസ്ഖിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലെ നസ്ഖ് പല തരത്തിൽ സംഭവിക്കും. ഒന്ന്, നസ്ഖു തിലാവത്തി വൽ ഹുക്മി മഅൻ. ആയത്ത് അവതരിച്ചിരുന്നു ഖുർആനിൽ, ആ ഖുർആനിൽ അവതരിച്ച ആയത്തിന് ഒരു വിധിയുമുണ്ടായിരുന്നു, ആ ആയത്തനുസരിച്ച് കൊണ്ട് വിധിയുമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ആയത്തും ആയത്തിൻ്റെ വിധിയും ഒന്നടങ്കം നസ്ഖ് ചെയ്യപ്പെടാം. അതിന് ഉദാഹരണമാണ് അശറു റളാഅത്തിൻ എന്നുള്ള ആയത്ത്. അശറു റളാഅത്തിൻ എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ ആയത്തും ആ ആയത്തിൻ്റെ വിധിയും നസ്ഖ് ചെയ്യപ്പെട്ടു. പിന്നീട് അത് ഖംസു മഅലുമാത്ത് എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ രീതിയിൽ ആയത്തിൻ്റെ തിലാവത്തും ആയത്തിൻ്റെ ഹുക്കുമും ഒരുപോലെ നസ്ഖ് ചെയ്യപ്പെടാം. അതിന് ഉദാഹരണമാണ് അശറു റളാഅത്തിൻ്റെ സംഭവം. രണ്ടാമത്തേത്, ഹുക്കും മാത്രം നസ്ഖ് ചെയ്യപ്പെടും, തിലാവത്ത് അഥവാ വിശുദ്ധ ഖുർആനിൽ ഇന്നും നമ്മൾ ആ ആയത്ത് പാരായണം ചെയ്യുന്നുണ്ടാകും. അതേസമയത്ത് ഇതിൻ്റെ ഹുക്കും ഉയർത്തപ്പെടുകയും ആ ഹുക്കും നസ്ഖ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇൽ 15-ാമത്തെ ആയത്തിൽ കാണാം, വല്ലാത്തി യഅതീന അൽഫാഹിശത മിൻ നിസാഇക്കും, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും തോന്നിവാസങ്ങൾ വ്യഭിചാരം ചെയ്താൽ, ഫസ്തഷ്ഹദു അലൈഹിന്ന അർബഅത്ത മിൻകും, നിങ്ങളിൽ നിന്ന് നാല് സാക്ഷികളെ നിങ്ങൾ ഹാജരാക്കണം. ഫഇൻ ഷഹദു, ആ നാല് സാക്ഷികൾ ഹാജരാക്കി സാക്ഷികൾ വന്നാൽ, ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്തി ഹത്താ യതവഫാഹുന്നൽ മൗത്ത്, നിങ്ങൾ അവരെ വീട്ടിൽ തടഞ്ഞു വെക്കണം അവരുടെ മരണം വരെ, അതല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം അവർക്ക് കാണുന്നത് വരേക്കും. അപ്പോൾ ഈ ആയത്ത് വ്യഭിചാരി, ആ വ്യഭിചാരിയുടെ കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ തടഞ്ഞു വെക്കണമെന്ന നിയമമായിരുന്നു ആദ്യം വിശുദ്ധ ഖുർആനിൽ ഇറക്കപ്പെട്ടിരുന്നത്. പിന്നീട് അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിൽ നിയമമിറക്കി, അസ്സാനിയത്തു വസ്സാനി ഫജ്ലുദു കുല്ല വാഹിദി മിൻഹുമാ മിഅത ജൽദ, നിങ്ങൾ 100 അടി വീതം അവരെ അടിച്ചേക്കുക, വീട്ടിൽ തടഞ്ഞു വെക്കുക എന്നുള്ള നിയമത്തെ നസ്ഖ് ചെയ്ത് 100 അടി അടിക്കുക എന്നുള്ള നിയമം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നു. പക്ഷേ വീട്ടിൽ തടഞ്ഞു വെക്കുക എന്നുള്ള ആ നിയമം ഇപ്പോഴും, അല്ലെങ്കിൽ ആ ആയത്തുകൾ ഇപ്പോഴും വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് മാത്രം പറഞ്ഞ് നിർത്തിയതാണ്. ഇനി മൂന്നാമത്തെ രീതിയാണ് നസ്ഖു തിലാവ. അതിൻ്റെ തിലാവത്ത് നസ്ഖ് ചെയ്യപ്പെടും, അതിൻ്റെ ഹുക്കും ബാക്കിയാകും. ആ ഇനത്തിൽപ്പെട്ട ഒന്നാണ് റജമുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന സംഭവം. അഥവാ ആദ്യം ഇങ്ങനൊരായത്ത് അശ്ശേഖ വശേഖത്ത് ഇസനയ ഫർജുമു അൽബത്ത എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ അഹ്സാബിലുണ്ടായിരുന്നു, അതിൻ്റെ വിധിയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ചുകൊണ്ട് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹാബത്ത് അത് കാണുകയും അത് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ വിധി

സംഭവം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ തന്നെയും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് അതിൽ നഷ്ടം സംഭവിച്ചിട്ടില്ല. കാരണമെന്തെന്ന് ചോദിച്ചാൽ, ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഹുക്കും അതിന്റെ തിലാവത്ത് നസ്ഖ് ചെയ്തതായിക്കൊണ്ട് സഹാബത്ത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ആയത്തിനെ ഇന്നുള്ള മുസ്ഹഫിൽ എഴുതാൻ മടിച്ചത്. പക്ഷെ അദ്ദേഹം ഭയപ്പെട്ടു പിൽക്കാലഘട്ടത്തിൽ ഇതേ വാദമുന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ, ഹദീസിന്റെ വിഷയത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കാൻ ആളുകൾ പരിശ്രമിക്കും എന്നത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭയം പോലെ അത് തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖവാരിജികളായ ആളുകൾ ഈ വിഷയം നിഷേധിച്ചുകൊണ്ട് കടന്നുവന്നു. സ്വാഭാവികമായിക്കൊണ്ടും ഇവിടെ ആളുകൾക്ക് സംശയമുണ്ടാകാം, അള്ളാഹു സുബ്ഹാനഹു വതാല എന്തിനാണ് ഇങ്ങനെയുള്ള നസ്ഖുകൾ വിശുദ്ധ ഖുർആനിൽ സംഭവിപ്പിക്കുന്നത്? അതിന് പണ്ഡിതന്മാർ ഒരുപാട് ഹിക്മത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ താഴത്ത് എത്രമാത്രം ആളുകളിലുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് എപ്രകാരം ആളുകൾ സ്വീകരിക്കുമെന്നും ഒക്കെ പരിശോധിക്കുകയും ആ പ്രവാചകന്റെ ഉമ്മത്ത് ബനു ഇസ്രായേലിന്റെ ഉമ്മത്ത് പോലെ ആയിത്തീരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതുമൊക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് അതിന്റെ ഹിക്മത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ആട് തിന്നുപോയി എന്ന് പറയുന്ന ആ സംഭവം ഒന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി അത് സ്ഥിരപ്പെട്ടു വന്നിരുന്നാൽ തന്നെയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. കാരണം ഖുർആനിന്റെ അസുൽ തന്നെ അത് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തിനെ സംബന്ധിച്ചാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഇനി അതുതന്നെയും യഥാർത്ഥത്തിൽ ഹദീസിലാണ് വന്നിട്ടുള്ളത്. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ഇത് ഖുർആനിൽ സംശയം ജനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അല്ല. അങ്ങനെ അവരാരും മനസ്സിലാക്കിയിട്ടില്ല. അവർ ആ ഖുർആനിൽ ഒരു സംശയവും കണ്ടിട്ടുമില്ല. നേരെ മറിച്ച് അവർ ഉണ്ടായ ഒരു സംഭവം നേർക്കുനേരെ വിശദീകരിച്ചു എന്ന് മാത്രം. ഇന്നത്തെ ആളുകളെപ്പോലെയുള്ള വക്രബുദ്ധിയോ അല്ലെങ്കിൽ ദുഷ്ടലാക്കുകളോ ഒന്നും യഥാർത്ഥത്തിൽ സഹാബത്തിനെ തീണ്ടിയിരുന്നില്ല എന്നുള്ളത് വേണം ഈ ഹദീസ് പറയുന്നതിലൂടെ, ആയിഷ റളിയല്ലാഹു അൻഹ അത് വ്യക്തമാക്കി പറയുന്നതിലൂടെ അവരത് മറച്ചു വച്ചില്ല. ഇനി ആട് തിന്നു എന്നുള്ളതൊരു ഒരു അപരിചിതമായിക്കൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ആ ആട് തിന്നു എന്നുള്ളത് കൊണ്ട് ആ അതിന്റെ സഹീഫ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടും ആ ആയത്തിന്റെ നഷ്ടം സംഭവിക്കുന്നില്ല. കാരണം ആ ആയത്ത് സഹാബത്ത് മനഃപ്പാഠമാക്കിയതായിരുന്നു, അവർ അത് ഓതിയിരുന്നതായിരുന്നു. ഇനി ഒരു ഏട് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടും ഖുർആനിൽ നിന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒരു ഏടിലുള്ള കാര്യങ്ങൾ കൊണ്ടല്ല ഖുർആൻ സ്ഥിരപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് സഹാബിമാരുടെ മുത്തവാത്തറായി വന്നിട്ടുള്ള റിവായത്തുകളിലൂടെയാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അതിന്റെ മുസ്ഹഫിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയസംബന്ധിയായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലിഹി പറഞ്ഞ, അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമി പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ഈ ആയത്ത് അഥവാ വ്യഭിചാരിണി വിവാഹിതനാണെങ്കിൽ അവരെ എറിഞ്ഞുകൊള്ളുക എന്ന നിയമം ഖുർആനിലുണ്ടായിരുന്നു എന്നുള്ള ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിം വിശദീകരിച്ചത് ഇങ്ങനെയാണ്, വഹാദ മിമ്മ നുസ്ഖ ലഫ്ളുഹു വബഖിയ ഹുക്മുഹു. അതിന്റെ ലഫ്ള് വാചകം നസ്ഖ് ചെയ്യപ്പെട്ടതും അതിന്റെ ഹുക്മ് ബാക്കിയായതുമായ സംഭവത്തിന് ഉദാഹരണമാണിത്. വഖദ് വഖഅ നസ്ഖ് ഹുക്മിൻ ദൂന ലഫ്ളി. ചില സന്ദർഭത്തിൽ ലഫ്ള് ബാക്കിയാവുകയും അഥവാ തിലാവത്ത് ബാക്കിയാവുകയും അതിന്റെ ഹുക്കും നസ്ഖ് ചെയ്യപ്പെടുകയും ചെയ്യാം. വഖദ് വഖഅ നസ്ഖുഹുമ ജമീഅൻ. ചിലപ്പോൾ അതിന്റെ ഹുക്കുമും വിധിയും തിലാവത്തും ഒന്നടങ്കം നസ്ഖ് ചെയ്യപ്പെടുകയും ചെയ്യാം. ഫമാ നുസ്ഖ ലഫ്ളുഹു ലൈസ ലഹു ഹുക്മുൽ ഖുർആൻ. ലഫ്ള് നസ്ഖ് ചെയ്യപ്പെട്ടതാണെങ്കിൽ, ഇതുപോലെ ആയത്തു റജുമിന്റെ അശുർ റളാഅത്ത് പോലെയുള്ളതിൻ്റെതാണെങ്കിൽ, അതിനൊരിക്കലും അഥവാ ആ ആയത്തിന് ഇനി ഖുർആന്റെ ഹുക്കും ബാധകമല്ല. ഫി തഹരീമിഹി അലൽ ജുനുബി വനഹ്വി ദാലിക്. ജനാബത്തുള്ള വലിയ അശുദ്ധിയുള്ള ആളുകൾ അതിനെ സ്പർശിക്കുക അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ള നിയമമൊന്നും ഇത്തരം ആയത്തുകൾക്ക് ഇന്നു ബാധകമല്ല. ഒഫീതർക്ക് സഹാബത്ത് കിതാബത്ത് ഹാദിഹിൽ ആയ. ഈ ആയത്ത് സഹാബത്ത് അവർ അറിഞ്ഞിട്ടും, സഹാബത്തിനതറിയാമായിരുന്നു എന്ന്

0: എന്നിട്ടും അവർ അത് ഖുർആനിൽ എഴുതി വെക്കാതിരുന്നത് ദലാലത്തും ളാഹിറ, വ്യക്തമായ തെളിവാണ്. അന്നൽ മൻസൂഖ്, നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകൾ, ലാ യുക്തബു ഫിൽ മുസ്ഹഫ്, അഥവാ ഖുർആനിൽ നിന്ന് അള്ളാഹു തന്നെ നസ്ഖ് ചെയ്ത ആയത്തുകൾ മുസ്ഹഫിൽ എഴുതുകയില്ല, എഴുതപ്പെടുകയില്ല എന്നുള്ളത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇത് ഇത് സംബന്ധമായി നടത്തിയ പ്രസ്താവന, വഫി ഇലാമി ഉമർ ബിൻ റജമി വഹുവ അലൽ മിംബർ, മഹാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മിംബറിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ അള്ളാഹുവിന്റെ കിതാബിൽ ഉമർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആ ആയത്ത് ഞാൻ ഖുർആനിന്റെ വക്കിൽ എഴുതി വെക്കുമായിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞത് മിംബറിൽ വെച്ചുകൊണ്ടാണ്. സഹാബത്ത് ഇത് കേട്ടിട്ടുണ്ട്. വസുഹൂത്തു സഹാബത്തി വഗൈരിഹിം മിനൽ ഹാളിറീന മിൻ മുഖാലഫതിഹി, മഹാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ എതിർക്കാതെ അതിനവർ അംഗീകരിച്ച് മിണ്ടാതിരുന്നത് ദലീലുൻ അല സുബൂത്തു റജ്മി, ഈ സംഭവം സ്ഥിരപ്പെട്ടതാണ് എന്ന തെളിവാണ്. മാത്രവുമല്ല വഖദ് യുസ്തദല്ലു ബിഹി അല അന്നഹു ലാ യുജ്ലദു മഅ റജ്മി, റജ്മിന്റെ കൂടെ അടിക്കപ്പെടുകയില്ല എന്നുള്ളതുകൂടി ഈ ഹദീസിൽ നമുക്ക് തെളിവെടുക്കാം. ഇതിന് വീണ്ടും അദ്ദേഹം പറയുന്നു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞല്ലോ, فاخشى ان طالب الناس زمان ان يقول قائل ما نجد الرجم في كتاب الله, അല്ലാഹുവിന്റെ കിതാബിൽ എറിഞ്ഞുകൊള്ളുന്ന ആയത്ത് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും, അതിന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്ന, അല്ലാഹു നടപ്പിലാക്കിയ ഒരു ഫരീളത്തിന് അവർ ഉപേക്ഷിക്കും എന്നത് അദ്ദേഹം ഭയപ്പെട്ടത്. വഹാദല്ലദി ഖശിയഹു ഖദ് വഖഅ മിനൽ ഖവാരിജ് വമൻ വാഫഖഹും, ഖവാരിജുകളിൽ നിന്നത് സംഭവിച്ചിട്ടുണ്ട്, കാരണം അവർ റജ്മിനെ നിഷേധിച്ചിട്ടുണ്ട്. വഹാദ മിൻ കറാമാത്തി ഉമർ, ഇത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കറാമത്തുകളിൽ പെട്ടതാണ്. ഒരു പക്ഷേ വയുഹ്തമൽ അന്നഹു അലിമ ദാലിക മിൻ ജിഹത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പക്ഷേ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചകന്റെ അടുക്കിൽ തന്നെ ഇത് മനസ്സിലാക്കിയതായിരിക്കാം. ചുരുക്കത്തിൽ, ഈ ഹദീസ് ഒന്ന്, അതിന്റെ സനദ് സ്ഥിരപ്പെട്ടതല്ല; രണ്ടാമതായി കൊണ്ട് അതിൽ പറയപ്പെട്ട ആയത്തുകൾ ഈ ആട് തിന്നുന്നതിന് മുമ്പ് തന്നെ ആയത്തുകൾ നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഇനി ആ നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകളുടെ ഏടുകൾ തിന്നു എന്നുള്ളതുകൊണ്ട് വിശുദ്ധ ഖുർആനിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. ഇനി അത് ഉള്ളതാണെങ്കിലും, വിശുദ്ധ ഖുർആനിൽ ഉള്ള ഒരായത്താണെങ്കിലും അതിൻ്റെ ഒരു ഏട് ഒരാട് തിന്നു എന്നുള്ളതുകൊണ്ടും ഖുർആനൊരു സംഭവം ഒരു പിന്നെ മഹത്വത്തിനും കോട്ടം സംഭവിക്കുന്നില്ല. കാരണം ഖുർആൻ സ്ഥിരപ്പെട്ടിട്ടുള്ളത് മുത്തവാത്തറായി സഹാബത്തിൽ നിന്ന്, ഒരുപാട് സഹാബിമാരുടെ ഹൃദയങ്ങളിലും ഏടുകളിലും സൂക്ഷിക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സ്ഥാപിതമായിട്ടുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ സൂക്ഷിക്കപ്പെട്ട ഒരു ഏട് കൊണ്ട് മാത്രം ഖുർആനിന്റെ ഒരായത്ത് സ്ഥിരപ്പെടുകയോ നസ്ഖ് ചെയ്യപ്പെടുകയോ ചെയ്യുകയില്ല എന്നുള്ളത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ വിവരമുള്ള ആളുകൾക്ക് അത് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ, ഇത് വിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തിന് ഒരിക്കലും എതിരാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം ഹദീസുകൾ എടുത്തുകൊണ്ടുവന്ന് വിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന യുക്തിവാദികളും അതേപോലെ ക്രിസ്ത്യൻ പാതിരിമാരും ഹദീസ് നിഷേധികളുമൊക്കെ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ഖുർആനിനെ അടുത്തറിയുമ്പോൾ ആ ഖുർആന്റെ അനുയായിയായി തീരുവാൻ അവർക്ക് സാധിക്കും. അതല്ലാതെ ഖുർആനിന്റെ വിമർശകരായി കാലം കഴിക്കുന്ന അവസ്ഥ മതിയാക്കി ഖുർആനിനെ യഥാർത്ഥത്തിൽ അടുത്തറിയുവാൻ അവർ പരിശ്രമിക്കുക, അപ്പോൾ ഖുർആനിന്റെ മഹത്വവും ഖുർആനിന്റെ ഗാംഭീര്യവും അവർക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. وأقول قولي هذا أستغفر الله لي ولكم ولسائر المؤمنين والله عالم بالصواب
1: جزاكم الله خيرا വളരെ പ്രമാണബദ്ധമായ മറുപടിയിലൂടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വിവരിച്ചു തന്ന അബ്ദുൽ മാലിക് സലഫി അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഇൽമിനും ആയുസ്സിലും അല്ലാഹു വർദ്ധനവ് നൽകുമാറാവട്ടെ. ഇസ്ലാമികമായ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ഏതെങ്കിലും അപക്വമതികളായിരിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്നോ അറിവില്ലായ്മയിൽ നിന്ന് ഉടലെടുത്ത സംശയങ്ങളിൽ നിന്നോ ആയിരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സഹാബാക്കളിലൂടെ അവർ അവരുടെ ഏറ്റവും നല്ല പിൻഗാമികളായിരിക്കുന്ന താബിഊകളുടെയും തബഊ താബിഊകളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാം മതം വളരെ കൃത്യമായി നിലനിൽക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആവശ്യമായിട്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചിരുന്നത്. യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ കേൾവിക്കാരനും പഠിതാവിനും വളരെ കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്നും സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ രേഖകൾ ഇന്നും കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം സംശയങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രമാണങ്ങളുമായി തട്ടിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി പീസ് റേഡിയോ നമുക്ക് സഹായകമായിരിക്കുകയാണ്. ദൂരീകരിക്കുന്നതിന് ആവശ്യമായി വരുന്ന ശ്രോതാക്കൾക്ക് പീസ് റേഡിയോയുടെ വാട്സപ്പ് നമ്പറായ 90 20 840 840 എന്ന നമ്പറിലേക്ക് മെസ്സേജായോ വോയിസ് മെസ്സേജായോ സംശയങ്ങൾ അയക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇസ്ലാം സംശയ നിവാരണം, അവതരിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫി. ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾക്കുള്ളതോ നിങ്ങൾ ചോദിക്കപ്പെട്ടതോ ആയ വ്യത്യസ്തങ്ങളായ സംശയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9020 840 840.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായി എന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാർ

0: അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സതക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ യുഗചരിതം. ബഹുമാന്യനായ ഫളലുൽ ഹഖ് ഉമരി ആമയോർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം, ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള വായനയാണ് ഈ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദുഃഖവർഷം എന്ന ഭാഗമാണ് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമ്മെ വായിപ്പിച്ച് കേൾപ്പിക്കുന്നത്.
3: അബൂ ത്വാലിബിന്റെ രോഗം ശക്തമായി. മലയിടുക്കിൽ നിന്നും തിരിച്ചു വന്ന ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. പ്രവാചകത്വത്തിന്റെ 10 വർഷം അവസാനത്തിലായിരുന്നു ഇത്. ഹിജറയുടെ ഏതാണ്ട് 3 വർഷം മുമ്പ് മരിക്കുമ്പോൾ 87 വയസ്സ് പ്രായമായിരുന്നു. മുഹമ്മദ് നബിയെ ദ്രോഹിക്കുന്നവരിൽ നിന്നെല്ലാം അദ്ദേഹത്തെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. 40 വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ സഹായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും അബൂ ത്വാലിബ് തന്റെ ജനതയുടെ മതത്തിൽ തന്നെയായിരുന്നു. ഈ അവസ്ഥയിലാണ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതും. സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, അബൂ ത്വാലിബിന്റെ മരണസമയമായപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. അബൂജഹൽ, അബ്ദുല്ലാഹിബിനു അബി ഉമയ്യത്ത് തുടങ്ങിയവർ അവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി അബൂ ത്വാലിബിനോട് പറഞ്ഞു, അല്ലയോ പിതൃവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ. അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേക്കു വേണ്ടി ഞാൻ സാക്ഷി പറയാൻ പറ്റുന്ന ഒരു വചനം. അപ്പോൾ അബൂജഹലും അബ്ദുല്ലാഹിബിനു അബി ഉമയ്യത്തും ചോദിച്ചു, അല്ല അബൂ ത്വാലിബ്, താങ്കൾ അബ്ദുൽ മുത്തലിബിന്റെ മതം കൈവിടുകയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ മുമ്പിൽ കെലിമത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവസാനം അബൂ ത്വാലിബ് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ എന്നു പറഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നു പറയാൻ അബൂ ത്വാലിബ് വിസമ്മതിച്ചു. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, എന്നോട് വിലക്കപ്പെടാത്തിടത്തോളം കാലം അങ്ങേക്കു വേണ്ടി ഞാൻ പാപമോചന പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹു ഈ വചനം ഇറക്കി, ബഹുദൈവ വിശ്വാസികൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളാണെന്ന് തങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം അവർക്കുവേണ്ടി പാപമോചനം തേടുവാൻ അവർ അടുത്ത ബന്ധമുള്ളവരായാൽ പോലും പ്രവാചകനും സത്യവിശ്വാസികൾക്കും പാടുള്ളതല്ല. സൂറത്തു തൗബ, വചനം 113. അബൂ ത്വാലിബിന്റെ ഈമാൻ ഇല്ലാത്ത മരണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ വിഷമം തോന്നി. അദ്ദേഹം അപ്പോൾ അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചു കൊടുത്തു, തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിലാക്കാനാവില്ല, പക്ഷേ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. സന്മാർഗം പ്രാപിക്കുന്നവരെപ്പറ്റി അവൻ അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. സൂറത്തുൽ ഖസസ്, വചനം 56. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃവ്യനോട് പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ. ഈ വചനം കൊണ്ട് അന്ത്യദിനത്തിൽ നിങ്ങൾക്കു വേണ്ടി ഞാൻ സാക്ഷി പറയാം. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, ഖുറൈശികൾ എന്നെ ആക്ഷേപിച്ചു പറയുമായിരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണിന് ഞാൻ കുളിർമ നൽകുമായിരുന്നു. അതായത്, അബൂത്വാലിബിന് ഭയം തോന്നി എന്ന് അവർ എന്നെക്കുറിച്ച് പറയും. അപ്പോഴാണ് അള്ളാഹു മുകളിൽ സൂചിപ്പിച്ച ആയത്ത് അവതരിപ്പിച്ചത്. അബൂത്വാലിബ് മുഹമ്മദ് നബിയെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. അബൂത്വാലിബ് മുസ്ലിമാകണമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അബൂത്വാലിബിന്റെ മനസ്സിൽ മുഹമ്മദ് നബിയോടാണ് സ്നേഹം ഉണ്ടായിരുന്നത്, മുഹമ്മദ് നബിയുടെ മതത്തോടായിരുന്നില്ല. ഏതായിരുന്നാലും അബൂത്വാലിബ് അവിശ്വാസിയായി മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹത്തെ മറമാടിയത്. അബൂത്വാലിബിന്റെ പര്യവസാനം നരകമാണ്. പക്ഷേ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് അബൂത്വാലിബിനുള്ളത്. അതും മുഹമ്മദ് നബിയുടെ ശുപാർശയുടെ ഭാഗമായിക്കൊണ്ടാണ് ലഭിക്കുക. അപ്പോൾ അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബ് പറയുന്നു, അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിങ്ങളുടെ പിതൃവിന് നിങ്ങളെക്കൊണ്ട് വല്ല ഉപകാരവും ലഭിക്കുമോ? അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, അബൂത്വാലിബ് നരകത്തിന്റെ മുഗൾ തട്ടിലായിരിക്കും. ഞാനില്ലായിരുന്നെങ്കിൽ അബൂത്വാലിബ് നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിൽ ആകുമായിരുന്നു. ബുഖാരി മുസ്ലിം. ഞാനില്ലായിരുന്നെങ്കിൽ എന്ന മുഹമ്മദ് നബിയുടെ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബിയുടെ ശുപാർശ ഇല്ലായിരുന്നെങ്കിൽ എന്ന ആശയമാണ്. മറ്റൊരു ഹദീസിൽ ഇത് വ്യക്തമായി കാണുവാൻ സാധിക്കും. മുഹമ്മദ് നബിയുടെ മുമ്പിൽ തന്റെ പിതൃവിനെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ത്യദിനത്തിൽ എന്റെ ശുപാർശ അബൂത്വാലിബിന് ഫലം ചെയ്തേക്കാം. അങ്ങനെ നരകത്തിന്റെ മുഗൾ ഭാഗത്ത് അബൂത്വാലിബിന് ആക്കിയേക്കാം. അബൂത്വാലിബിന്റെ കാലുകളിൽ പതിക്കുന്ന തീജ്വാല പോലും തലച്ചോറിനെ തിളച്ചു മറിക്കുന്നതായിരിക്കും. ബുഖാരി മുസ്ലിം. ഇബ്നു അബ്ബാസിന്റെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് അബൂത്വാലിബ്. രണ്ടു ചെരുപ്പുകൾ അബൂത്വാലിബിന് ധരിക്കുവാൻ നൽകും. അത് ധരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലച്ചോർ തിളച്ചുമറിയും. മുസ്ലിം. ഖദീജയുടെ മരണം. ഹുവൈലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു. അള്ളാഹു മുഹമ്മദ് നബിക്ക് നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു ആ ഭാര്യ. അവർ നബിയിൽ വിശ്വസിച്ചു. പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിൽ ശക്തി നൽകി. തന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം സഹായിച്ചു. സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും നബിക്ക് ആശ്വാസം നൽകി. അബൂത്വാലിബിന്റെ മരണം കഴിഞ്ഞ് അല്പദിവസങ്ങൾക്ക് ശേഷം ഖദീജയും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രണ്ട് പ്രയാസങ്ങളാണ് ഒന്നിച്ചു വന്നത്. ഒന്ന്, പുറമേ നിന്ന് തന്നെ സഹായിയായി വർദ്ധിച്ച പിതൃവിന്റെ മരണം. രണ്ട്, അകത്തുനിന്ന് തനിക്ക് താങ്ങും തണലുമായി നിന്ന ഭാര്യയുടെ മരണം. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടാൻ തുടങ്ങി. വളരെ വിരളമായി മാത്രമേ പുറത്തിറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഖദീജയുടെ വേർപ്പാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ദുഃഖിച്ചു. ഹിജറയുടെ 3 വർഷം മുമ്പായിരുന്നു ഖദീജയുടെ മരണം. അതായത് പ്രവാചകത്വത്തിന്റെ 10 വർഷങ്ങൾക്ക് ശേഷം. ഇസ്റാഉം മിഅ്റാജും ഉണ്ടാവുകയും അതിലൂടെ നമസ്കാരം നിർബന്ധമാക്കപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പായിരുന്നു ഇത്. ഹുജൂൻ എന്ന സ്ഥലത്തുള്ള മക്കക്കാരുടെ ഖബർസ്ഥാനിൽ അവരെ മറവ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഖബറിൽ ഇറങ്ങി അവരെ വെച്ചത്. അന്ന് മയ്യത്ത് നമസ്കാരം മതനിയമമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 25 വർഷമാണ് അവർ താമസിച്ചത്. ഖദീജ മരിക്കുമ്പോൾ അവർക്ക് 65 വയസ്സ് പ്രായമായിരുന്നു. നബിക്കാകട്ടെ 50 വയസ്സും. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ജിബ്രീൽ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഒരു പാത്രവുമായി നിങ്ങളുടെ അടുത്തേക്ക് ഖദീജ വരികയാണ്. അതിൽ ഭക്ഷണവും കറിയുമുണ്ട്. അവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നുമുള്ള സലാം പറയുക. സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നുള്ള സന്തോഷവാർത്തയും അറിയിക്കുക. അതിൽ ക്ഷീണവും പ്രയാസങ്ങളുമില്ല. ബുഖാരി മുസ്ലിം. അലിയുബിനു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ ഖദീജ ബിൻതു ഹുവൈലിദാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖദീജയുടെ കാര്യത്തിൽ ഈർഷ്യത ഉള്ളതുപോലെ പ്രവാചകന്റെ ഒരു ഭാര്യമാരുടെ വിഷയത്തിലും ഞാൻ ഈർഷ്യത കാണിച്ചിട്ടില്ല. ഞാനാകട്ടെ അവരെ കണ്ടിട്ടുമില്ല, പക്ഷേ അവരെക്കുറിച്ച് ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ചിലപ്പോൾ നബി ആടിനെ അറുക്കുകയും അതിനെ കഷ്ണം കഷ്ണമാക്കി ഖദീജയുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, ഖദീജ അല്ലാതെ മറ്റൊരു സ്ത്രീകളും ലോകത്തില്ലാത്ത പോലെയുണ്ട് നിങ്ങൾ കാണിക്കുന്നത് കണ്ടാൽ. അപ്പോൾ നബി പറയും, ഖദീജ ഇന്ന ഇന്ന സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. അവരിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത്. ഖദീജയുടെ മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി നബിയിൽ വിശ്വസിച്ച വനിത, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഏറ്റവും ആദ്യമായി ക്ഷണിച്ച സ്ത്രീകളിൽപ്പെട്ടവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും ആദ്യമായി ധനം ചെലവഴിച്ച വ്യക്തി, നബിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആദ്യമായി നമസ്കരിച്ച വ്യക്തി, ജിബ്രീലിന്റെ അടുക്കൽ അള്ളാഹു ആദ്യമായി സലാം പറഞ്ഞയച്ച വ്യക്തി, ഇങ്ങനെ പല സവിശേഷതകളും ഉള്ള മഹതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഒരിക്കലും മോശമായി പെരുമാറിയിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസങ്ങളും നബിക്ക് ഉണ്ടായിട്ടില്ല. വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ട സാഹചര്യം നബിക്കുണ്ടായിട്ടില്ല. ഇബ്രാഹിം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മക്കളും ഖദീജയിൽ നിന്നാണ് ഉണ്ടായത്. ഇബ്രാഹിമിന്റെ ഉമ്മ മാരിയത്തിൽ ഖിബിത്തിയായിരുന്നു. ഖദീജയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. മദീനയിലേക്കുള്ള ഹിജറയ്ക്ക് ശേഷമല്ലാതെ നബി അവരോടൊപ്പം ഒന്നിച്ചിട്ടില്ല. ആയിഷയെ വിവാഹം ചെയ്തതിനു ശേഷം സൗദ ബിൻത് സംഅയെ മക്കയിൽ വെച്ച് കല്യാണം കഴിച്ചു. ആയിഷയുമായി ഒന്നിക്കുന്നതിന് മുമ്പ് തന്നെ സൗദയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിമതിയായ മഹദി സൗദ തന്റെ വാർദ്ധക്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് തനിക്ക് അവകാശപ്പെട്ട രാത്രി പോലും നബിയോടൊപ്പം കഴിയാൻ ആയിഷയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തിരുന്നു. മദീനയിൽ ഉമറുബിന് ഖത്താബിന്റെ ഖിലാഫത്തിന്റെ അവസാന സമയത്താണ് അവർ മരണപ്പെടുന്നത്. ഇൻഷാ അല്ലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: പ്രിയ ശ്രോതാക്കളെ, യുഗചരിതത്തിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ചുവരെഴുത്ത്, അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിക്കുന്ന ചുവരെഴുത്ത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മാ അമ്മാ ബഅദ്. ബഹുമാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, ചുവരെഴുത്തെന്ന ഈ തുടർ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പുത്രൻ യസീദ് ഇബ്നു മുആവിയയെ തൻ്റെ ഭരണശേഷം ഖലീഫയായി തീരുമാനിക്കുകയും യസീദിന് ആളുകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കുകയും ചെയ്ത സംഭവമാണ്. ഒരു ഭരണാധികാരി ജീവിച്ചിരിക്കെ തൻ്റെ പിൻഗാമിയെ, അതും സ്വപുത്രനെ പിൻഗാമിയായി നിശ്ചയിക്കുക എന്ന രീതി, അത് ആദ്യമായിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചക വിയോഗശേഷം അരങ്ങേറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി സൂചിപ്പിച്ചുവെങ്കിലും വ്യക്തമായി ഖലീഫ എന്ന് നിശ്ചയിക്കപ്പെട്ടത് വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ ആറംഗ ശൂറയെ ഖലീഫയെ തെരഞ്ഞെടുക്കുവാനുള്ള കാര്യത്തിന് നിശ്ചയിക്കുകയുണ്ടായി. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ അദ്ദേഹം തൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ചിട്ടില്ല. പിന്നീട് മുസ്ലിമീങ്ങൾ അലി ഇബ്നു അബി താലിബിനെ നിശ്ചയിക്കുകയുണ്ടായി. ഇതാണ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭരണം തുടർത്തിയ നാളുകളിൽ, അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ, തനിക്കൊരു പിൻഗാമിയെ, അത് തൻ്റെ മകനായി നിശ്ചയിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞ ആളുകളിൽ നിന്ന് സ്വീകരിച്ച് ആ വിഷയത്തിൽ അദ്ദേഹം മാതൃകയായി. ഇതിലാണ് അദ്ദേഹം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിരൂപിക്കപ്പെട്ടത് പല പേനയുന്തികളാലും, അതേപോലെ തന്നെ നിരൂപകരാലും അതിശക്തമായ വിമർശനത്തിന് വിധേയനായത്. ഇവിടെ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഒരു തീരുമാനം, അതായത് ഒരു ഖലീഫ സ്വന്തം മകനെ തൻ്റെ പിൻഗാമിയായിട്ട് നിശ്ചയിക്കുക അയാളുടെ ജീവിതകാലത്ത് എന്ന രീതി, അതിൽ പണ്ഡിത നിലപാട് എന്ത് എന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആരാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ച തൻ്റെ മകൻ യസീദ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യസീദ് ഇബ്നു മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹുവിന് മൈസൂൺ ബിന്ദ് ബഹ്ദൽ അൽ കൽബിയ എന്ന് പറയുന്ന മഹദിയിലുണ്ടായ പുത്രനാണ്. മൈസൂൺ ബിന്ദ് ബഹ്ദൽ ബനു കൽബ് ഗോത്രക്കാരിയാണ്. ഗ്രാമീണതയുടെ ശുദ്ധ കാലാവസ്ഥയിൽ ജീവിതം നയിച്ച മൈസൂൻ ബിന്ദ് ബഹ്ദൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സിറിയയിൽ കൊട്ടാര ജീവിതം അനുഭവിച്ചപ്പോൾ മൈസൂൺ അതിൽ വിരക്തി പ്രകടിപ്പിക്കുകയും തൻ്റെ ഗ്രാമീണ ജീവിതം തനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു അവരെ വിവാഹമോചനം നടത്തി അവരുടെ ഗ്രാമീണ ജീവിതത്തിലേക്ക് ബനു ഖൽബ് ഗോത്രത്തിലേക്ക് അവരെ തിരിച്ചയക്കുകയുണ്ടായി. അപ്പോഴത്തേക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഈ മൈസൂൺ ബിന്ദ് ബഹ്ദൽ അൽ കൽബിയയിൽ രണ്ട് കുട്ടികൾ, ഒന്ന് യസീദും മറ്റൊന്ന് അമത്തു റബ്ബിൽ മഷാരിഖ് എന്ന് പറയുന്ന കുട്ടിയും ഉണ്ടായി. അതിൽ ഈ അമത് ചെറുപ്രായത്തിൽ മരണപ്പെട്ടു, യസീദ് ജീവിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉമ്മ യസീദിൻ്റെ മാതാവ് മൈസൂണിനോടൊപ്പം യസീദിനെ ഗ്രാമീണ ജീവിതത്തിലേക്ക് അയക്കുകയുണ്ടായി. അന്ന് ഗ്രാമീണതയിൽ അറബികൾ പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നത് കുട്ടികൾ സ്ഫുടഭാഷയിൽ, കാരണം അറബികളുടെ ഭാഷ സ്ഫുടഭാഷയായിരുന്നു. മാത്രമല്ല ഗ്രാമീണതയിൽ കുട്ടികൾക്ക് കായികമായ അഭ്യാസങ്ങൾ, വിശിഷ്യ കുതിര പന്തയങ്ങൾ പോലുള്ള കലകളിൽ പ്രാവീണ്യരാകാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ സ്ഫുടഭാഷയായി ഗ്രാമീണതയുടെ ശുദ്ധ കാലാവസ്ഥയിൽ യസീദ് വളരുവാനും ഒരു അഭ്യാസം സിദ്ധിച്ച് കായികമായി ബലപ്പെടാനുമാണ് മുആവിയ റളിയല്ലാഹു അൻഹു യസീദിനെ ചെറുപ്രായത്തിൽ ബനു കൽബ് ഗോത്രത്തിലേക്ക് നിയോഗിച്ചത്. ആ ഒരു നിറവിലും മികവിലും യസീദ് ഗ്രാമീണതയിൽ തൻ്റെ ഉമ്മയോടൊപ്പം വളരുകയാണ് ചെയ്തത്. ഗ്രാമീണതയിൽ നിന്ന് യസീദ് പിൽക്കാലത്ത് മടങ്ങിയപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു യസീദിനെ വളർത്തുവാൻ ദഗ്ഫൽ ഇബ്നു ഹംദല അസ്സുദൂസി അശൈബാനിയെ ഏൽപ്പിക്കുകയുണ്ടായി. ദഗ്ഫൽ സാഹിത്യകാരനാണ്. അപ്രകാരം അറേബ്യൻ ഗോത്രങ്ങളെക്കുറിച്ചുള്ള അഗ്രഗണ്യനായ ഒരു ജ്ഞാനിയുമാണ്. അറബി സാഹിത്യങ്ങളിൽ മികവുറ്റ ഈ ദഗ്ഫൽ അസ്സദൂസി യസീദിനെ വൈജ്ഞാനികമായി വീണ്ടും വളർത്തി. അങ്ങനെ തൻ്റെ 33-ാമത്തെ വയസ്സിൽ ഹിജ്റാബ്ദം 60 റജബ് മാസത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുമ്പോൾ, അന്ന് യസീദിനാണ് 33 വയസ്സ്, തൻ്റെ 33-ാമത്തെ വയസ്സിൽ യസീദ് ഭരണം ഏറ്റെടുക്കുമ്പോൾ വളരെ പ്രാവീണ്യമുള്ള കരുത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു യസീദ്. യസീദ് വൈജ്ഞാനികമായി വളർന്നു. പിതാവിൽ നിന്ന് യസീദിലൂടെ പല ഹദീസുകളും നിവേദനം ചെയ്തത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ തുടങ്ങിയ ഹദീസുകളൊക്കെ മുആവിയ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യപ്പെടുന്നതാണ്. അത് മകൻ യസീദ് ഉപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്ത് കൂടിയാണ്. ഏതായാലും ഇവിടെ യസീദ് ഇബ്നു മുആവിയ ആര് എന്ന് മനസ്സിലാക്കുവാൻ ഒരു ലഘുചരിത്രം ഉണർത്തി എന്ന് മാത്രം. യസീദ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അറിയിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, അലി റളിയല്ലാഹു അൻഹുവിന് ബനു ഹനീഫ ഗോത്രത്തിൽ നിന്ന് ഹൗല എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗശേഷമാണ് അലി റളിയല്ലാഹു അൻഹു ഈ ഹൗലയെ വിവാഹം കഴിച്ചത്. അത് ബനു ഹനീഫ ഗോത്രക്കാരിയായിരുന്നു അവർ. അതുകൊണ്ടാണ് അതിലുണ്ടായ കുട്ടിയെ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, യഥാർത്ഥത്തിൽ മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബി താലിബാണ്, പക്ഷേ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്ന പേരിലാണ് ഈ മഹാൻ അറിയപ്പെടുന്നത്. ഇദ്ദേഹം മുഹമ്മദ് അലി റളിയല്ലാഹുവിൻ്റെ മക്കളിൽ വളരെ ശ്രേഷ്ഠനും പണ്ഡിതനും അതേപോലെ വിദഗ്ധനുമായ ഒരു വ്യക്തിയായിരുന്നു. മുഹമ്മദ് ഇബ്നു അൽ ഹനഫിയ യസീദിൻ്റെ അടുക്കൽ ഡമസ്കസിൽ പ്രവേശിക്കുകയും താമസിക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. കുറച്ചുകാലം യസീദിനോടൊപ്പം കഴിച്ചുകൂട്ടിയ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ യസീദിനോട് യാത്ര പറഞ്ഞ് മദീനയിലേക്ക് മടങ്ങാണ്. ഈ സമയത്ത് യസീദ് മുഹമ്മദ് ഇബ്നു ഹനഫിയയോട് ചോദിക്കുന്നുണ്ട്, യാ അബൽ ഖാസിം ഇൻ കുൻത റഅയ്ത മിന്നി ഖുലുഖൻ തുൻകിറുഹു നസഅതു അൻ വഅതൈതു അല്ലദീ തുശീറു ബിഹി അലൈ. അബൽ ഖാസിം, അത് മുഹമ്മദ് ഇബ്നു ഹനഫിയയുടെ വിളിപ്പേരാണ്, നിങ്ങൾ എന്നിൽ ഒരു മോശമായ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്നോട് പറയണം, ഞാനത് ഒഴിവാക്കാം. മാത്രമല്ല അല്ലദീ തുഷീറു ബിഹി അലൈ, നിങ്ങൾ ഞാൻ ഏത് സ്വഭാവക്കാരനാകണം എന്നാണോ എന്നോട് സൂചിപ്പിക്കുന്നത്, ആ സ്വഭാവക്കാരൻ, ആ സ്വഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു കൊള്ളാം. ഇത് യസീദ് മുഹമ്മദ് ബിൻ ഹനഫിയയോട് അദ്ദേഹം യാത്ര പറയുമ്പോൾ തൻ്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞു എന്നതിനാൽ യസീദ് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹനഫിയയുടെ പ്രതികരണം, വല്ലാഹി ലൗ റഅയ്തു മുൻകറൻ മാ വസിയാനി ഇല്ലാ അൻ അൻഹാക അൻ, അല്ലാഹുവാണ് സത്യം, യസീദ് ഒരു തിന്മ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ തൊട്ടത് വിരോധിക്കുക തന്നെ ചെയ്യും. വ ഉഖ്ബിറുക ബിൽ ഹഖ്ഖി ലില്ലാഹി ഫീഹി, അല്ലാഹുവിന് വേണ്ടി സത്യം ആ വിഷയത്തിൽ ഏത് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. കാരണം ലിമ അഖദല്ലാഹു അലാ അഹ്ലിൽ ഇൽം അൻ യുബയ്യിനൂഹു ലിന്നാസ് വലാ യക്തുമൂ, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പണ്ഡിതന്മാരോട് കരാർ സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താ? ഹക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്, അത് മൂടി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി യസീദിനോട് പറഞ്ഞത്, വമാ റഅയ്തു മിൻക ഇല്ലാ ഖൈറ, നിങ്ങളിൽ നിന്ന് ഞാൻ നല്ലത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നബി കുടുംബത്തിൽ അലി റളിയല്ലാഹു തആലയുടെ പുത്രൻ മഹാൻ മുഹമ്മദ് യസീദിനോടൊത്ത് കഴിഞ്ഞ് യസീദിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രമാണ്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇതറിയിക്കുന്നത് യസീദിൻ്റെ വ്യക്തിത്വത്തെയാണ്. പിൽക്കാലത്ത് യസീദ് ഭരണം കൈയാളിയതിന് ശേഷം യസീദിനെ സംബന്ധിച്ചിടത്തോളം നിരൂപകമായിട്ടുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ ചരിത്ര ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ യസീദ് ഒരു ഖലീഫയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അയാളുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം ചരിത്രങ്ങൾ അതിന് ഉപോത്ബലകമാണ് എന്നതിനാലാണിത് സൂചിപ്പിക്കുന്നത്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായ വ നിഹായയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അബ്ദുള്ള ഇബ്നു മുത്തീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനായിരുന്നു ഈ അബ്ദുള്ള ഇബ്നു മുത്തീർ. നമുക്കറിയാം അന്ന് യസീദ് ഭരണം ഏറ്റെടുത്തപ്പോൾ അബ്ദുള്ള ഇബ്നു സുബൈർ യസീദിനെ കൂട്ടാക്കിയിരുന്നില്ല. ഹിജാസിൽ അദ്ദേഹം ഒരു പക്ഷം പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അബ്ദുള്ള ഇബ്നു സുബൈറിന് കുറേ അനുകൂലികളും ഉണ്ടായിരുന്നു, പ്രമുഖരായ അനുകൂലികൾ. അതിലൊരാളാണ് ഈ അബ്ദുള്ള ഇബ്നു മുത്തീർ. അബ്ദുള്ള ഇബ്നു മുത്തീർ ഒരിക്കൽ മദീനയിൽ നിന്ന് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. മുഹമ്മദ് ബിൻ ഹനഫി ആര്യൻ നമ്മൾ മനസ്സിലാക്കി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. എന്തിനാണ് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കലേക്ക് അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനായ അബ്ദുള്ള ഇബ്നു മുത്തീർ പോകുന്നത്? യസീദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ മുഹമ്മദ് ബിൻ ഹനഫിയയെ കൂട്ടുപിടിക്കാനാണ്. അബ്ദുള്ള ഇബ്നു മുത്തീർ മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന യസീദ് യശ്റബുൽ ഖംർ വയതറുക്കു സ്സലാ വയതഅദ്ദ ഹുക്മല്ലാ, യസീദ് മദ്യപാനിയാണ്, നമസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കുന്നവനുമാണ്. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുള്ള ഇബ്നു മുത്തീറിനോട് പ്രതികരിച്ചത്, മാ റഅയ്തു മിൻഹു മാ തദ്കുറൂൻ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ യസീദിൽ നിന്ന് കണ്ടിട്ടില്ല. ഖദ ഹദർതുഹു വഖംതു ഇൻദഹു, ഞാൻ യസീദിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഫറായ്തു മുആദിബൻ അലസ്സല, അന്നൊക്കെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ളവനായിട്ടാണ് ഞാൻ യസീദിനെ കണ്ടത്. മുതഹരിയ ലിൽ ഖൈർ, നന്മ കാംക്ഷിക്കുന്നവനാണ്. യസ്അലു അനിൽ ഫിഖ്, കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചോദിച്ചറിയുന്നവനാണ്. മുലാസിമൻ ലിസ്സുന്ന, സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണ്. ഇതൊക്കെയാണ് യസീദിനെ കുറിച്ച് ആര് പറയുന്നത്? യസീദിൻ്റെ കൂടെ കഴിഞ്ഞ മുഹമ്മദ് ബിനുൽ ഹനഫിയ അബ്ദുള്ള ഇബ്നു മുത്തീർ എന്ന് പറയുന്ന അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനോട് പറയുന്നത്, പ്രതികരിക്കുന്നത്. അപ്പോൾ അബ്ദുള്ള ഇബ്നു മുത്തീർ പറയാണ്, ദാക കാന മിൻഹു തസന്നുഅൻ ലക്, യസീദ് അത് നിങ്ങളുടെ മുമ്പിൽ കൃത്രിമമായി അഭിനയിച്ചതാണ്. യസീദ് നിങ്ങളുടെ മുമ്പിൽ കൃത്രിമമായിട്ട് അഭിനയിച്ചതാണ്, അത് ആത്മാർത്ഥമായിട്ട് ചെയ്തതല്ല എന്ന് അബ്ദുള്ള ഇബ്നു മുത്തീർ. ഈ സമയത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ പറയാണ്, വമല്ലദീ ഖാഫ മിന്നി ഔ റജ, എന്റെ മുന്നിൽ ഭക്തി പ്രകടിപ്പിക്കാൻ മാത്രം, എന്നെ ഭയക്കാനും അല്ലെങ്കിൽ എന്നിൽ ആഗ്രഹം പ്രകടിപ്പിക്കാനും യസീദിന് ചേതോവികാരമായത് എന്താണ്? ഞാനും യസീദും എന്താ? എൻ്റെ മുന്നിൽ അയാൾ ഭവ്യത നടിച്ചിട്ട് എന്താ കിട്ടാൻ? അല്ലെങ്കിൽ ആഗ്രഹം പ്രതീക്ഷ അർപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ? യസീദ് ഭരണാധികാരിയാണ്, ഞാൻ ആരാണ്? ഈ നിലയ്ക്ക് മുഹമ്മദ് ബിൻ ഹനഫിയെ പ്രതികരിച്ചു. എന്നിട്ട് മുഹമ്മദ് ബിൻ ഹനഫിയ അബ്ദുള്ള ഇബ്നു മുത്തലിബിനോട് പറഞ്ഞത്,

വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം.

ചരിത്രത്തിൽ ചില ശബ്ദങ്ങളുണ്ടായിരുന്നു, സത്യത്തിന്റെ ശബ്ദങ്ങൾ, സമാധാനത്തിന്റെ ശബ്ദങ്ങൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരു ജനതയെ സത്യത്തിലേക്ക് വിളിച്ച നൂഹ് നബിയുടെ ശബ്ദം. അസ്തമിക്കുന്ന വാനലോകത്തെ ചൂണ്ടി അസ്തമിക്കാത്ത ദൈവത്തെ പഠിപ്പിച്ച ആദർശപിതാവ് ഇബ്രാഹിം നബിയുടെ ശബ്ദം. അനർഹമായ സർവ്വസൗന്ദര്യങ്ങളോടും മുഖം തിരിച്ച സുന്ദരനായ യൂസുഫിന്റെ ശബ്ദം. നൈലിന്റെ തീരത്തെ പീഡിതരുടെ കൈകളിലെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് കരുത്തനായ മൂസാ നബിയുടെ ശബ്ദം. പരിശുദ്ധനായി ജനിച്ച്, പരിശുദ്ധനായി ജീവിച്ച്, പരിശുദ്ധനായി ഉയർത്തപ്പെട്ട മറിയമിന്റെ മകൻ ഈസാ നബിയുടെ ശബ്ദം. ആട്ടിപ്പായിച്ച ജനതയ്ക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം. അതെ, ഇവരുടെ ശബ്ദങ്ങൾ ഒന്നായിരുന്നു. മനുഷ്യന്റെ ശുദ്ധപ്രകൃതിയുടെ ശബ്ദം, അത് സത്യത്തിന്റേതായിരുന്നു, സമാധാനത്തിന്റേതായിരുന്നു. ഈ ശബ്ദങ്ങൾ തലമുറകളിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു, പ്രവാചകാനുചരന്മാരിലൂടെ, സത്യത്തിന്റെ പണ്ഡിതന്മാരിലൂടെ, നവോത്ഥാന നായകരിലൂടെ. ഈ ശബ്ദങ്ങളാണ് മനുഷ്യകുലത്തെ ഐക്യപ്പെടുത്തിയത്, അസത്യത്തിന്റെ നിശബ്ദതയ്ക്ക് മേൽ പ്രകമ്പനം സൃഷ്ടിച്ചത്, അവഗണിക്കപ്പെട്ടവന്റെ ശബ്ദമായി പ്രതിധ്വനിച്ചത്, നിരാലംബരുടെ കണ്ണീർ തുടച്ചത്, പാവപ്പെട്ടവന്റെ ഭക്ഷണമായത്, അനാഥകളുടെ അവകാശങ്ങളായത്. ഈ ശബ്ദപ്രയാണം തുടരുക തന്നെ ചെയ്യും, അതേ ആവൃത്തിയിൽ, അതേ വേഗതയിൽ. ഇതാ ഇവിടെ സമാധാനത്തിന്റെ ശബ്ദം പ്രവഹിക്കപ്പെടുന്നു, ചരിത്രത്തിന്റെ ഇടനാഴികകളിൽ മുഴങ്ങിക്കേട്ട അതേ ശബ്ദം. വളച്ചൊടിക്കാതെ, വക്രീകരിക്കപ്പെടാതെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ. പീസ് റേഡിയോ.

0: വരൂ, നമുക്ക് കാതോർക്കാം പുതിയ കാലത്തിന്റെ കരുത്താർന്ന ശബ്ദത്തിനായി. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840840. www.peaceradio.com.

യസീദിനോട് യാത്ര പറഞ്ഞ് മദീനയിലേക്ക് മടങ്ങാണ്. ഈ സമയത്ത് യസീദ് മുഹമ്മദ് ബിൻ ഹനഫിയയോട് ചോദിക്കുന്നുണ്ട്, യാ അബൽ ഖാസിം ഇൻ കുൻത റഅയ്ത മിന്നി ഖുലുകൻ തുൻകിറുഹു നസഅതു അൻ വഅതൈതു അല്ലദി തുശീറു ബിഹി അലൈ. അബൽ ഖാസിം, അത് മുഹമ്മദ് ബിൻ ഹനഫിയന്റെ വിളിപ്പേരാണ്, നിങ്ങൾ എന്നിൽ ഒരു മോശമായ സ്വഭാവം കണ്ടിട്ടുണ്ട് എങ്കിൽ അതെന്നോട് പറയണം, ഞാനത് ഒഴിവാക്കാം. മാത്രമല്ല വഅതൈത് അല്ലദി തുശീറു ബിഹി അലൈ, നിങ്ങൾ ഞാൻ ഏത് സ്വഭാവക്കാരനാകണം എന്നാണോ എന്നോട് സൂചിപ്പിക്കുന്നത്, ആ സ്വഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു കൊള്ളാം. ഇത് യസീദ് മുഹമ്മദ് ബിൻ ഹനഫിയയോട് അദ്ദേഹം യാത്ര പറയുമ്പോൾ തൻ്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞു എന്നതിനാൽ യസീദ് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹനഫിയയുടെ പ്രതികരണം, വല്ലാഹി ലൗ റഅയ്തു മുൻകറൻ മാ വസിയാനി ഇല്ല അൻ അൻഹാക, അല്ലാഹുവാണ് സത്യം, യസീദ് ഒരു തിന്മ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ തൊട്ടത് വിരോധിക്കുക തന്നെ ചെയ്യും. വ ഉഖ്ബിറുക ബിൽ ഹഖ്ഖി ലില്ലാഹി ഫീഹി, അല്ലാഹുവിന് വേണ്ടി സത്യം ആ വിഷയത്തിൽ ഏത് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. കാരണം ലിമ അഖദല്ലാഹു അലാ അഹ്ലിൽ ഇൽം അൻ യുബയ്യിനുഹു ലിന്നാസ് വലാ യക്തുമു, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പണ്ഡിതന്മാരോട് കരാർ സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താ? ഹക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്, അത് മൂടി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി യസീദിനോട് പറഞ്ഞത്, വമ റഅയ്തു മിൻക ഇല്ലാ ഖൈറ, നിങ്ങളിൽ നിന്ന് ഞാൻ നല്ലത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നബി കുടുംബത്തിൽ അലി റളിയല്ലാഹു തആലയുടെ പുത്രൻ മഹാൻ മുഹമ്മദ് യസീദിനോടൊത്ത് കഴിഞ്ഞ് യസീദിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇതറിയിക്കുന്നത് യസീദിൻ്റെ വ്യക്തിത്വത്തെയാണ്. പിൽക്കാലത്ത് യസീദ് ഭരണം കൈയാളിയതിന് ശേഷം യസീദിനെ സംബന്ധിച്ചിടത്തോളം നിരൂപകമായിട്ടുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ ചരിത്ര ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ യസീദ് ഒരു ഖലീഫയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അയാളുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം ചരിത്രങ്ങൾ അതിന് ഉപോത്ബലകമാണ് എന്നതിനാലാണിത് സൂചിപ്പിക്കുന്നത്. ഇമാം അൽ ഹാഫിൽ ഇബ്നു കസീർ അൽ ബിദായ വ നിഹായയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അബ്ദുള്ള ഇബ്നു മുത്തീഉ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനായിരുന്നു ഈ അബ്ദുള്ള ഇബ്നു മുത്തീഉ. നമുക്കറിയാം അന്ന് യസീദ് ഭരണം ഏറ്റെടുത്തപ്പോൾ അബ്ദുള്ള ഇബ്നു സുബൈർ യസീദിനെ കൂട്ടാക്കിയിരുന്നില്ല. ഹിജാസിൽ അദ്ദേഹം ഒരു പക്ഷം പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അബ്ദുള്ള ഇബ്നു സുബൈറിന് കുറേ അനുകൂലികളും ഉണ്ടായിരുന്നു, പ്രമുഖരായ അനുകൂലികൾ. അതിലൊരാളാണ് ഈ അബ്ദുള്ള ഇബ്നു മുത്തീഉ. അബ്ദുള്ള ഇബ്നു മുത്തീഉ ഒരിക്കൽ മദീനയിൽ നിന്ന് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. മുഹമ്മദ് ബിൻ ഹനഫിയ ആര്യൻ നമ്മൾ മനസ്സിലാക്കി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. എന്തിനാണ് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കലേക്ക് അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനായ അബ്ദുള്ള ഇബ്നു മുത്തീഉ പോകുന്നത്? യസീദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ മുഹമ്മദ് ബിൻ ഹനഫിയയെ കൂട്ടുപിടിക്കാനാണ്. അബ്ദുള്ള ഇബ്നു മുത്തീഉ മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന യസീദ് യശ്റബുൽ ഖംർ വയതറുക്കു സ്സലാ വയതഅദാ ഹുക്മല്ലാഹ്, യസീദ് മദ്യപാനിയാണ്, നമസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കുന്നവനുമാണ്. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുള്ള ഇബ്നു മുത്തീഉവിനോട് പ്രതികരിച്ചത്, മാ റഅയ്തു മിൻഹു മാ തദ്കുറു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ യസീദിൽ നിന്ന് കണ്ടിട്ടില്ല. ഖദ ഹദർതുഹു വഖംതു ഇൻദഹു, ഞാൻ യസീദിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഫറായ്തു മുആദിബൻ അലസ്സല, അന്നൊക്കെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ളവനായിട്ടാണ് ഞാൻ യസീദിനെ കണ്ടത്. മുതഹരിയ ലിൽ ഖൈർ, നന്മ കാംക്ഷിക്കുന്നവനാണ്.
യസ്അലു അനിൽ ഫിഖ്, കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചോദിച്ചറിയുന്നവനാണ്. മുലാസിമൻ ലിസുന്ന, സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണ്. ഇതൊക്കെയാണ് യസീദിനെ കുറിച്ച് ആര് പറയുന്നത്? യസീദിൻ്റെ കൂടെ കഴിഞ്ഞ മുഹമ്മദ് ബിനുൽ ഹനഫിയ അബ്ദുല്ലാഹി ബിൻ മുത്തിയ എന്ന് പറയുന്ന അബ്ദുല്ലാഹി ബിൻ സുബൈറിൻ്റെ പക്ഷക്കാരനോട് പറയുന്നത്, പ്രതികരിക്കുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മുത്തിയ പറയാണ്, ദാക കാന മിൻഹു തസന്നുഅൻ ലക്, യസീദ് അത് നിങ്ങളുടെ മുമ്പിൽ കൃത്രിമമായി അഭിനയിച്ചതാണ്. യസീദ് നിങ്ങളുടെ മുമ്പിൽ കൃത്രിമമായിട്ട് അഭിനയിച്ചതാണത്, ആത്മാർത്ഥമായിട്ട് ചെയ്തതല്ല എന്ന് അബ്ദുല്ലാഹി ബിൻ മുത്തിയ. ഈ സമയത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ പറയാണ്, വമല്ലദി ഖാഫ മിന്നി ഔ റജ ഹത്ത യദ്ഹറ ഇലയ്യൽ ഖുശു, എൻ്റെ മുന്നിൽ ഭക്തി പ്രകടിപ്പിക്കാൻ മാത്രം എന്നെ ഭയക്കാനും അല്ലെങ്കിൽ എന്നിൽ ആഗ്രഹം പ്രകടിപ്പിക്കാനും യസീദിന് ചേതോ വികാരമായത് എന്താണ്? ഞാനും യസീദും എന്താ, എൻ്റെ മുന്നിൽ അയാൾ ഭവ്യത നടിച്ചിട്ട് എന്താ കിട്ടാൻ, അല്ലെങ്കിൽ ആഗ്രഹം പ്രതീക്ഷ അർപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ? യസീദ് ഭരണാധികാരിയാണ്, ഞാൻ ആരാണ്? ഈ നിലക്ക് മുഹമ്മദ് ബിൻ ഹനഫിയ പ്രതികരിച്ചു. എന്നിട്ട് മുഹമ്മദ് ബിൻ ഹനഫിയ അബ്ദുല്ലാഹി ബിൻ മുത്തയ്യിബിനോട് പറഞ്ഞത്, അഫ അത്ലാഅകും അലാ മാ തസ്കുറൂന മിൻ ശുർബിൽ ഖംർ ഫലഇൻ കാന അത്ലാഅകും അലാ ദാലിക ഫഇന്നകും ലാ ശുറകാ. നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് യസീദ് മദ്യപിച്ചതെങ്കിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മദ്യപിച്ചത് എങ്കിൽ നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളാണ് മദ്യപാനത്തിൽ. വൈലം വേക്കുൻ അത്ലാക്കും ഫമാഹല്ലുലക്കും അൻതഷ്ഹദു ബിമാലം താലമു, അതല്ല നിങ്ങളുടെ അസാന്നിധ്യത്തിലാണ് യസീദ് മദ്യപിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു കാര്യത്തിന് സാക്ഷ്യം പറയാൻ നിങ്ങൾക്കൊരിക്കലും അവകാശമല്ല. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മുത്തിയ പ്രതികരിക്കുകയാണ്, കൂടെയുള്ളവർ പ്രതികരിക്കുകയാണ്, ഇന്നഹു ഇന്ദനല ഹഖുൻ വൈലം നക്കുൻ റഅയ്നാഹു, ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഇത് ഞങ്ങളീ പറയുന്നത് സത്യമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹനഫിയ പറഞ്ഞത്, അബല്ലാഹു ദാലിക അലാ അഹ്ലി ഷഹാദ വലസ്തു മിൻ അംരികും ഫി ഷൈ. ഷഹാദത്തിൻ്റെ ആളുകൾക്ക് അല്ലാഹു വിസമ്മതിച്ച കാര്യമാണത്. എന്ത്? കാണാത്തത് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് വലസ്തു മിൻ അംരികും ഫി ഷൈ, നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമല്ല എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ബിൻ സുബൈറിൻ്റെ പക്ഷക്കാരനായ അബ്ദുല്ലാഹി ബിൻ മുത്തയ്യിബിനെയും കൂട്ടരെയും മുഹമ്മദ് ബിൻ ഹനഫിയ ഒഴിവാക്കി വിടുകയും യസീദിനെക്കുറിച്ച് തനിക്കറിയുന്ന കാര്യങ്ങൾ, അദ്ദേഹം മദ്യപാനിയല്ല, നമസ്കാരം നിലനിർത്തുന്നവനാണ്, അതേപോലെ അദ്ദേഹം നന്മ കാംക്ഷിക്കുന്നവനാണ്, സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണ്, അറിവ് ഫിഖ് ചോദിച്ച് മനസ്സിലാക്കുന്നവനാണ് തുടങ്ങിയ കാര്യങ്ങൾ മുഹമ്മദ് ബിൻ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ സാക്ഷ്യം വഹിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ സഹോദരന്മാരെ, ഞാൻ ഈ കാര്യങ്ങൾ യസീദുമായി ബന്ധപ്പെട്ട് ഉണർത്തിയത് യസീദ് ഇബ്നു മുആവിയ ഏറെ വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ചരിത്രത്തിൽ. അദ്ദേഹം തൻ്റെ പിൻഗാമിയായി മുആവിയ റളിയല്ലാഹു തആലനെ നിശ്ചയിച്ചപ്പോൾ യസീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വലിയൊരു വ്യക്തിത്വമായിരുന്നു അന്ന്, അറിവുള്ള ആളായിരുന്നു അന്ന്. ശരിയാണ്, അന്ന് അബ്ദുല്ലാഹി ബിൻ ഉമറുണ്ട്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസുണ്ട്, അബ്ദുല്ലാഹി ബിൻ സുബൈറുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ ഉണ്ട്, അബു അയ്യൂബ് അൻസാരി തുടങ്ങിയ മഹത്തുക്കളായ സഹാബികൾ പലരുമുണ്ട്. അവരോട് കടയൊക്കുന്നവനല്ല ഒരിക്കലും യസീദ്. യസീദിനേക്കാൾ അതേപോലെ ഹുസൈൻ ഇബിൻ അലിയുണ്ട് റളിയല്ലാഹു അൻഹുമ, അവരൊക്കെയാണ് ഭരണത്തിന് യോഗ്യർ. പക്ഷേ മുആവിയ റളിയല്ലാഹു തആല അൻഹു യസീദിനെ തൻ്റെ പിൻഗാമിക്ക് നിശ്ചയിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക വീക്ഷണകോണുകളിലൂടെയാണ് ഈ ഒരു നോമിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു നാമനിർദ്ദേശം നടത്തുകയും അദ്ദേഹത്തെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് യസീദ് പിൽക്കാലത്ത് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് വിധേയനായിരുന്നില്ല. പിന്നെ യസീദിന് കുറേ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. യസീദിൻ്റെ പേരിൽ പ്രാമാണികരായ പല പണ്ഡിതന്മാരും പല കാര്യങ്ങളും ആരോപിച്ചിട്ടുണ്ട്, പല വിഷയത്തിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീടാണ്, അദ്ദേഹം ഖലീഫ ആയതിനു ശേഷമാണ് മദീനയിൽ അക്രമമുണ്ടായത്, മദീനക്കാരോട് അക്രമമുണ്ടായത്, അബ്ദുല്ലാഹി ബിൻ സുബൈറിനോടുള്ള ഏറ്റുമുട്ടലിൽ മക്കയിൽ പ്രശ്നങ്ങളുണ്ടായത്, അതൊക്കെ പിന്നീടാണ്. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആലനെ വധിക്കപ്പെട്ട സംഭവം അതൊക്കെ പിന്നീടാണ്. ഏതായാലും മുആവിയ റളിയല്ലാഹു തആലനെ യസീദിനെ
നിശ്ചയിച്ചപ്പോൾ, നാമനിർദ്ദേശം നടത്തിയപ്പോൾ, ബയ്യത്ത് അദ്ദേഹത്തിന് സ്വീകരിച്ചപ്പോൾ യസീദ് അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല അദ്ദേഹം വൈജ്ഞാനികമായി, സ്വഭാവ സംബന്ധമായി, അതേപോലെ തന്നെ സാഹിത്യപരമായി, ഭാഷാപരമായി ഒക്കെ ഏറെ മികവുറ്റ ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനാണ്. വരാനിരിക്കുന്നതായ അരാജകത്വങ്ങളാണ്, അനൈക്യങ്ങളും ശൈഥല്യങ്ങളുമാണ്. ഒരു ഭരണാധികാരിയെ നിശ്ചയിക്കാതെ മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ

അതെ തീരുമാനിക്കാതെ ജനങ്ങൾക്ക് മുന്നോട്ട് വെക്കാതെ മുആവിയ റളിയല്ലാഹു തആലാനു മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഇറാഖുകാർ പറയും ഭരണാധികാരി ഹുസൈൻ, ഈജിപ്തുകാർ പറയും ഭരണാധികാരി അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ്, ഹിജാസുകാർ പറയും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അതില്ല എങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ. സിറിയക്കാരോ? സിറിയക്കാർ പറയും എല്ലാവർക്കും യസീദ് മാത്രം മതി, അല്ലെങ്കിൽ അമവി ഭരണകുടുംബ അമവി കുടുംബത്തിൽ നിന്നൊരാൾ ഭരണാധികാരിയായി മതി. അതിലവർ ഷാട്ട്യക്കാരാണ്. ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം ഇസ്ലാമിക നാടുകളിൽ തലപൊക്കുമെന്നതിനാലാണ് മുആവിയ റളിയല്ലാഹു തആലാ ഒരു പിൻഗാമിയെക്കുറിച്ച് തൻ്റെ ജീവിതകാലത്ത് തല പുകഞ്ഞ് ആലോചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആലോചനാ സ്ഥാനത്ത് തന്നെയായിരുന്നു, കൃത്യമായിരുന്നു. സാമൂഹികമായിട്ട് മറ്റൊരു പ്രശ്നം കൂടി ഇവിടെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലുണ്ട്. അതെന്താ സാമൂഹികമായിട്ടുള്ള ആ പ്രശ്നം? അത് സിറിയക്കാരുടെ ഗോത്ര ചിന്തയാണ്. സിറിയക്കാർ ഇറാഖുകാരെ പോലെയല്ല, ഈജിപ്തുകാരെ പോലെയല്ല, ഹിജാസുകാരെ പോലെയല്ല. സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അമവി പക്ഷപാതികളാണ്, അമവി പക്ഷപാതികളാണ്. ഖലീഫയായും അമീറായും സിറിയക്കാരിൽ പതിറ്റാണ്ടുകൾ ജീവിച്ച ആളാണ് ആര്? മുആവിയ റളിയല്ലാഹു തആലാനു. അതേപോലെ തന്നെ മുആവിയ അവിടെ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് മുആവിയയുടെ സഹോദരൻ യസീദ് ഇബ്നു അബി സുഫിയാൻ, യസീദ് ഇബ്നു അബി സുഫിയാൻ, നമ്മളുടെ കഥാപാത്രം യസീദ് ഇബ്നു മുആവിയാണ്. മുആവിയക്കൊരു സഹോദരനും യസീദുണ്ട്. ആ യസീദ് സിറിയയിലുണ്ടായിരുന്നു. പിന്നെ മുആവിയ ഖലീഫയായും അതേപോലെ തന്നെ അതിനു മുമ്പ് അമീറായും ദീർഘകാലം. അതുകൊണ്ട് സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് കടുത്ത അമവി പക്ഷപാതികളായിരുന്നു. ആ ഒരു ഗോത്രചിന്ത അവരെ ശരിക്കും ഭരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആലാനു കാണുന്ന പ്രതിസന്ധി തൻ്റെ ഭരണശേഷം ഈ ഗോത്രചിന്തയും അതേപോലെ രാഷ്ട്രീയപരമായിട്ടുള്ളതായ ഈ ധ്രുവീകരണങ്ങൾ അതേപോലെ തന്നെ പക്ഷപാതിത്തങ്ങൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതിനാൽ മാത്രമാണ് മുആവിയ റളിയല്ലാഹു തആലാനു തൻ്റെ ഒരു പിൻഗാമിയെ ആലോചിക്കുന്നത്. അതിൽ മുആവിയ റളിയല്ലാഹു തആലാനു വിജയം വരിച്ചു. യസീദിനെ തൻ്റെ പിൻഗാമിയായിട്ട് മുആവിയ റളിയല്ലാഹു തആലാനു നോമിനേറ്റ് ചെയ്തപ്പോൾ സിറിയക്കാർ ഹൃദ്യമായി ഏകാഭിപ്രായത്തിൽ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതേപോലെ ഈജിപ്തുകാരെ തൻ്റെ അനുകൂലികളാക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു സാധിച്ചു. ഹിജാസിൽ വിശിഷ്യ മദീനയിലും മക്കയിലും മുആവിയ റളിയല്ലാഹു തആലാനു വിഷയം അവതരിപ്പിച്ചു. ചിലർ എതിർത്തു. എതിർത്തവർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഹുസൈൻ ഇബ്നു അലി എന്നിവരാണ്. അതിൽ പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ഉമറും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും തങ്ങളുടെ എതിർപ്പ് പിൻവലിച്ചു. അവർ യസീദിന് ബൈഅത്ത് ചെയ്യുകയും യസീദിനെ സമ്മതിക്കുകയും ചെയ്തു. വിസമ്മതത്തിൽ ഷഠിച്ചു നിന്നത് അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കറും അബ്ദുല്ലാഹി ഇബ്നു സുബൈറും ഹുസൈൻ റളിയല്ലാഹു അൻഹു ജമീൽ ഇവർ മൂന്ന് പേരും മാത്രമാണ്. മുആവിയ റളിയല്ലാഹു തആലാ അൻഹു കാണുന്നത് മൂന്ന് പേരുടെ എതിർപ്പ് വലിയ വിഷയമല്ല. അതേസമയം ബഹുഭൂരിപക്ഷം യസീദിനെ സമ്മതിക്കുകയും കൂട്ടാക്കുകയും ചെയ്യുന്നവരാണ്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഉണ്ട്, അതേപോലെ പ്രമുഖരായ ഇതര സഹാബികളുണ്ട്, സിറിയക്കാർ മുഴുവനും ഈജിപ്തുകാർ മുഴുവനും. അതേപോലെ തന്നെ ഈ ആളുകളൊഴിച്ച് ബാക്കിയുള്ള ഹിജാസിലെയും മറ്റും ആളുകൾ, ഇവരൊക്കെ യസീദിനെ സമ്മതിക്കുന്നു കൂട്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ മുആവിയ തൻ്റെ ദൗത്യം ജയിച്ചതായി മനസ്സിലാക്കുകയാണ്. മാത്രമല്ല മുആവിയ ലാക്കാക്കുന്ന ഒരു പൊതു വലിയ മസ്ലഹത്തുണ്ട്. ആ മസ്ലഹത്ത് അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഇമാം ഇബ്നു ഹസം അദ്ദേഹത്തിൻ്റെ അൽ ഫസൽ ഫിൽ മിലൽ വൻ നിഹൽ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ആ വിഷയത്തിൽ പറയുന്നത് വഴത്തപറ മുആവിയ തു അന്ന മുആറത തഹാവുല ഇലൈസത് ലഹ അസർ, ചിലർ എതിർത്തുവെങ്കിലും അവരുടെ എതിർപ്പിനൊരു സ്വാധീനമല്ല എന്ന് മുആവിയ കണ്ടു. വാനൽ ബൈഅത്ത് ഖദ് തമ്മത്, യസീദിനുള്ള ബൈഅത്ത് അനുസരണ പ്രതിജ്ഞ അത് പൂർണ്ണമായി എന്നും അദ്ദേഹം മനസ്സിലാക്കി. എങ്ങനെ? ഹൈസു ജിത്തമഅത് അൽ ഉമ്മത്തു അല ഹാദിഹിൽ ബൈഅ, ഈ ബൈഅത്തിൽ എല്ലാ സമുദായം ഒന്നടങ്കം ഐക്യപ്പെട്ടു എന്നത്.

0: കണ്ടതിനാലാണ്. അപ്പോൾ ഇതാണ് മുആവിയ റളിയല്ലാഹു തആല ആ വിഷയത്തിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ ശേഷക്കാരനായി വിയോഗാനന്തരം യസീദിനെ തൻ്റെ പിൻഗാമിയാക്കി നിശ്ചയിക്കുകയാണ് ചെയ്തത്. അല്ലാമ ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ ഉണർത്തിയതുപോലെ മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ശേഷം യസീദിനെ മകൻ ഭരണാധികാരിയായി തീരുമാനിച്ചത് ഭരണം തൻ്റെ കുടുംബത്തിൽ നിലനിൽക്കാനും തൻ്റെ മക്കളിൽ അത് പരിമിതപ്പെടാനുമുള്ള സ്വാർത്ഥത നിമിത്തം അല്ല. പിന്നെയോ ഇബ്നു ഖൽദും പറയാണ് വല്ലദി ദാ മുആവിയത്തിൽ ഈസാരി ഇബ്നിഹി യസീദ ബിൽ അഹദി ദൂന സിവ ഇന്നമ ഹുവ മുറാഅത്തുൽ മസ്ലഹ ഫി ഇജ്തിമാഇ നാസ്. ജനങ്ങൾ ഐക്യപ്പെടണം എന്ന നന്മ പരിഗണിച്ച് മാത്രമാണ്. മുമ്പുണ്ടായ ശൈതല്യങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങൾ, അത് ഇനി ഉണ്ടാകാൻ പാടുള്ളതല്ല. ആളുകൾ ഐക്യപ്പെട്ടു പോകണം എന്ന ഒരു മസ്ലഹത്ത് മാത്രമാണ് മുആവിയ തൻ്റെ മകൻ യസീദിനെ ഭരണാധികാരിയായി നിശ്ചയിച്ചതിൽ കണ്ടത്. അതേപോലെ വത്തിഫാഖു അഹ്വാഇഹിം ബിത്തിഫാഖി അഹ്ലിൽ ഹല്ലി വൽ അഖ്ദി അലൈഹി. യസീദിൻ്റെ വിഷയത്തിൽ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞെങ്കിൽ ഖലീഫയെ നിശ്ചയിക്കുവാനുള്ളതായ പ്രത്യേക സമിതി, അവരുടെ ഏകാഭിപ്രായം, ഐക്യം ഉണ്ടായതിൽ പിന്നെ ആളുകളുടെ ദേഹേച്ഛകളും തന്നിഷ്ടങ്ങളും, അതിലും ആളുകൾ ഐക്യപ്പെടണം, ഇത് മാത്രമാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു കാണുകയുണ്ടായത്. ഇവിടെ ഇബ്നു ഖൽദൂൻ്റെ ഈ നിരൂപണം ഇത് തന്നെയാണ് ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി അദ്ദേഹത്തിൻ്റെ അൽ അവാസിം മിൻ അൽ ഖവാസിം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ഈ മക്കളിലൂടെ ഭരണം നിലനിൽക്കണം, മക്കൾ ഭരണം എന്ന ആ ഒരു പിന്നെ ചിന്തയുടെ ഉടമയായിരുന്നില്ല പ്രത്യുത. യസീദിനെ ഭരണാധികാരിയാക്കി നിശ്ചയിച്ചതിൽ, തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചതിൽ വലിയ ഒരു മസ്ലഹത്താണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു കണ്ടത്. അത് ആ ഒരു മസ്ലഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം ഏറെ, ആ ഒരു ചിന്തയുടെ വിഷയത്തിൽ മുആവിയ ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ചരിത്ര വിദ്യാർത്ഥികളിലൂടെ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ചരിത്രം പഠനം നടത്തിയവരിലൂടെ. അല്ലാമ ഇബ്നു ഖൽദൂൻ അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഏതായാലും ഇവിടെ നമ്മൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഏറെ വിമർശിക്കപ്പെട്ടൊരു വിഷയമാണ് സ്വന്തം മകനെ ജീവിതകാലത്ത് തൻ്റെ പിൻഗാമിയായി ഖലീഫയായി നിശ്ചയിച്ചു എന്നുള്ള വിഷയം. പക്ഷേ അത് എന്തുകൊണ്ട്? യസീദിന് അതിന് യോഗ്യനായിരുന്നില്ലേ? അതേപോലെ തന്നെ മുആവിയ ആ ഒരു നിശ്ചയത്തിലൂടെ, തീരുമാനത്തിലൂടെ എന്തായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നത്? ഇത് നമ്മളിവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം യസീദ് മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സഹാബിയാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അദ്ദേഹം ഏറെ നിരൂപിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വില കുറക്കുവാനുള്ളതായ ഹീനശ്രമങ്ങളും പിന്നെ പല കോണുകളിലൂടെ നടക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു ആരോപണം ഉയർത്തി അദ്ദേഹത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് ഷിയാ വിഭാഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ഷിയാക്കൾക്ക് അതിന് അർഹതല്ല. കാരണം എന്തുകൊണ്ട്? ഷിയാക്കൾ മക്കളിലൂടെ ഭരണം നിലനിൽക്കണം എന്ന് ജലിപ്പിക്കുന്നവരും വാദിക്കുന്നവരാണ്. ഇപ്പോൾ ഷിയാക്കൾ അവരുടെ ഇമാമ്മാർ ഭരണം നിലനിൽക്കേണ്ട അവരുടെ ഇമാമ്മാരെ പറയുന്നുണ്ട്. ആ കോണിലൂടെ ഭരണം നിലനിന്നില്ലെങ്കിലും എന്താ അവർ പറയാറ്? ഭരണം കിട്ടേണ്ടിയിരുന്നത് അലിയിനാണ്, അലിയിന് ശേഷം ഹസൻ, ഹസനു ശേഷം ഹുസൈൻ, ഹുസൈനിന് ശേഷം അലി സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീനു ശേഷം മകൻ മുഹമ്മദുൽ ബാഖിർ, മുഹമ്മദുൽ ബാഖിറിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജാഫർ സാദിഖ്, ജാഫർ സാദിഖിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മൂസൽ ഖാദിം. ഇങ്ങനെ മക്കളിലൂടെ ഭരണം നിലനിർത്തണം എന്ന് പറയുകയും ഇമാമിയ വാദത്തിലൂടെ ആ ഒരു വാദത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതാണ് അടിസ്ഥാനമായിട്ട് ഷിയാക്കൾ കൊണ്ടുനടക്കുന്നത്. അങ്ങനെയുള്ള ഷിയാക്കളാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കാലശേഷം ഖലീഫയായി യസീദിനെ ഭരണാധികാരിയായി നിശ്ചയിച്ചതിൽ അദ്ദേഹത്തെ ഏറെ കല്ലെറിയുന്നത്, നിരൂപിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തീർത്തും ഒരു വൈരുദ്ധ്യാധിഷ്ഠിത വാദമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും ഈ ഒരു വിഷയം ഇവിടെ ഇന്ന് ഉണർത്തി. നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു ചരിത്ര വിഷയം ചുവരെഴുത്തായി അടുത്ത പരിപാടിയിൽ പങ്ക്തിയിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവ് നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറകാല നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിച്ച ചുവരെഴുത്ത്.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആനിൽ സക്കീർ മൗലവി എടത്തനാട്ടുകരയാണ് നമ്മുടെ കൂടെ. സൂറത്തുൽ ഹിജർ 83 മുതൽ 85 വരെയുള്ള വചനമാണ് പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറകൻ ഫി വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 82 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അൽഹംദുലില്ലാ. ഇന്ന് 83 മുതൽ 84 85 വരെയുള്ള ആയത്തുകൾ, അതിൽ 85-ാമത്തെ ആയത്ത് ചെറിയ കുറച്ച് നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. നമുക്കെന്തായാലും പാരായണം ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ രണ്ടായത്ത് വളരെ ചെറുതാണ്, ആവർത്തിച്ച് പഠിക്കാം.

ഈ ആയത്തുകളിലൊന്നും പുതിയതായിട്ട് അല്ല, പ്രയാസമില്ലാത്ത എന്നാൽ ഈ അധ്യായത്തിൽ തന്നെ പരിചയമുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ട് പഠിക്കാൻ.

الحق وما بينهما إلا بالحق

0: بالحق. وإن الساعة لآتية فاصفح الصفح.
1: ഓക്കെ, സ്വാദ് ഹെവി ലെറ്ററാണ്. അതോടൊപ്പം തന്നെ സെയിം ആയിട്ടുള്ള വേർഡുകളാണ്, ശ്രദ്ധിച്ചു പഠിക്കുക.
0: ഫസ്ഫഹി സ്വഫ്ഹൽ ജമീൽ, ഫസ്ഫഹ്.
1: ഫ സ്വാദ് പറയുമ്പോൾ സീനാവരുത്, രണ്ടും അക്ഷരങ്ങൾ സെയിമായിട്ട് ഉച്ചാരണം വരുന്നത് ശ്രദ്ധിക്കുക. രണ്ടും സ്വാദ് തന്നെയാണ്, സീനാവരുത്.
0: ഫസ്ഫഹി സ്വഫ്ഹൽ ജമീൽ, ഫസ്ഫഹി സ്വഫ്ഹൽ ജമീൽ, ഫസ്ഫഹി.

بالحق وإن الساعة لآتية فاصفح الصفح الجميل. فأخذتهم الصفحة.

0: ഇൻഷാല്ലാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗവും നന്നായി റിപ്പീറ്റ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ സൂറ അൽ ഹിജ്ർ 83 മുതൽ 85 വരെയുള്ള വചനം. ഹിഫ്ദുൽ ഖുർആൻ നിർവഹിച്ചത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. നല്ലത് പറയുക. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: നല്ലത് പറയുക. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ഇതര ജീവജാലങ്ങളിൽ നിന്നുള്ള മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവൻ സംസാരിക്കുന്നു എന്നതാണ്. മറ്റു ജീവജാലങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ അവയുടേതായ മാർഗങ്ങളുണ്ടെങ്കിലും മനുഷ്യരെപ്പോലെ സംസാരിക്കാനാവില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലതും ചീത്തയും സംസാരിക്കുന്നവരുണ്ട്. മാനവ സമൂഹത്തിന് നന്മ പഠിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം ഇസ്രായിലെ 53-ാം വചനം. നീ എന്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. തീർച്ചയായും പിശാജ് അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടുന്നു. തീർച്ചയായും പിശാജ് മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു. ഈ ഖുർആനിക വചനത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ നല്ലതു സംസാരിക്കട്ടെ എന്നല്ല അള്ളാഹു പറയുന്നത്, മറിച്ച് ഏറ്റവും നല്ലത് സംസാരിക്കട്ടെ എന്നാണ്. കാരണം നല്ലതല്ലാത്ത വാക്കുകൾ കാരണത്താൽ പിശാജ് അവർക്കിടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഭിന്നതകളും ഉണ്ടാക്കും. പിശാജാകട്ടെ മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് താനും. അഥവാ സംസാരം നല്ലതായിരിക്കണം, സംസാരം മോശമായാലോ അവിടെ പിശാജ് ഇടപെടും. നാവുകൊണ്ടുള്ള അക്രമം കാരണത്താൽ എത്രയെത്ര മനുഷ്യരാണെന്ന് കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര കുടുംബ ബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും മുറിക്കപ്പെട്ടു. മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, അങ്ങനെ ആരെല്ലാം തമ്മിൽ പിണങ്ങിയും ബന്ധം മുറിച്ചും ജീവിക്കുന്നു. മോശമായ സംസാരം നടത്തുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പിശാജ് അവനെ പ്രേരിപ്പിക്കും. അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ പിശാചിളക്കിവിടുന്നു. ചിലരുടെ വാക്കുകൾ കേട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു. ചിലരുടെ വർത്തമാനങ്ങൾ ചിലരെ കൊലയാളികളാക്കുന്നു. ദിനേനയെന്നോണം വാർത്താമാധ്യമങ്ങളിലൂടെ നാം അറിയുന്ന ധാരാളം വാർത്തകൾ നാം നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ സത്യപ്പെടുത്തുന്നവയാണ്. ഈ വചനം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ ആട്ടിയകറ്റുന്ന വാക്കുകൾ നിങ്ങൾ ഒഴിവാക്കുക. പകരം ജനങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും അടുപ്പവുമുണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയുക. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 83-ാം വചനത്തിൽ പറയുന്നു, ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്ക് പറയുക. ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞതായി കാണാം, ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്കുകൾ സംസാരിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലായിരുന്നാൽ പോലും കടുത്ത വാക്കുകളോ വെറുപ്പുളവാക്കുന്ന വാക്കുകളോ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുകയും ചെയ്യരുത്. നമ്മുടെ സംസാരം അത് കേൾക്കുന്നവരുടെ മനസ്സിൽ സന്തോഷമുണർത്തുന്നതായിരിക്കണം. സത്യം തുറന്നു പറയേണ്ടില്ല എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കരുത്. ആളുകളുടെ സന്തോഷത്തിനായി സത്യം മൂടിവെക്കാനോ കൂട്ടിമാറ്റാനോ പാടില്ല. അവരുടെ തെറ്റുകൾ തിരുത്തുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ഇടപെടൽ. ജനങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണർത്തുന്ന വാക്കുകളായിരിക്കണം സംസാരങ്ങളിൽ ഉണ്ടാകേണ്ടത്. അവരുടെ ദുഃഖവും പ്രയാസങ്ങളും വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന സംസാരം നാം ഒഴിവാക്കണം. ആലോചിക്കുന്ന ജനങ്ങൾക്ക് എത്രയോ മഹത്തരമായ ഉപദേശങ്ങളാണ് അള്ളാഹു നൽകുന്നത്. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുവാൻ ആരെങ്കിലുമുണ്ടോ?
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. നല്ലത് പറയുക. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: ഹല്ലക സിർറുൻ ഇൻദല്ലാഹ്.
4: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശ്വാസികൾ ദുർബലരാകരുത്, സൂറത്തു ആലു ഇംറാനിലെ 139-ാം ആയത്ത് ഭാഗം 1. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 139-ാമത്തെ വചനമാണ് നാം ഇനി പഠന വിധേയമാക്കുന്നത്.

0: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദിൻ്റെ ഭാഗങ്ങൾ വലാ തഹിനു വലാ തഹസനു. ഇവിടെ തഹിനു എന്നുള്ളതിന് ഹ ആണ്, തഹസനു എന്നുള്ളത് ഹ ആണ്. ഹും ഹും അത് രണ്ടും രണ്ടക്ഷരങ്ങളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വ അൻതുമുൽ അഅ്ലൗന, വ അൻതും എന്നുള്ളിടത്ത് നൂനു സാക്കിനയ്ക്ക് ശേഷം താ വന്നിട്ടുണ്ട്, അത് ഇഖ്ഫ ആണ്, ലൈറ്റായിട്ട് അവിടെ മണിച്ചുപോത്. വ അൻതുമുൽ അഅ്ലൗന ഇൻ കുന്തും, അവിടെയും ഇൻ കുന്തും എന്നുള്ളിടത്തും ഇഖ്ഫ എന്ന നിയമമാണ് തജ്വീദിൻ്റേത്. അപ്രകാരമാണ് അവിടെ ഓതേണ്ടത്. ഇൻ കുന്തും, പിന്നെ ഇൻ കുന്തും മുഅ്മിനീൻ, കുന്തും മുഅ്മിനീൻ എന്നുള്ളിടത്ത് മീം ഇദ്ഗാം ഷഫവി, രണ്ട് മീമുകൾ ആ മീമിലേക്ക് ചേർത്തുകൊണ്ട് അത് ഓതുകയാണ് വേണ്ടത്. വലാ തഹിനു, നിങ്ങൾ ദുർബലപ്പെടരുത്. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കരുത്. വ അൻതുമുൽ അഅ്ലൗന, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാരായ ആളുകൾ. നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. ഈമാനുണ്ടെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ അറിയിക്കുന്നത്, ഫി ഹാദിഹിൽ ആയത്തി നഹൽ മുഅ്മിനീൻ അനിൽ വഹൻ, നിങ്ങൾ ദുർബലരാവരുത്, ദൗർബല്യം കാണിക്കരുത് എന്നതിനെ വിരോധിച്ചുകൊണ്ട് സത്യവിശ്വാസികളോട് ഉണർത്തുകയാണ്. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആ സാഹചര്യത്തിൽ അതിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്താണ് ഈ ഒരു ആയത്ത് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. വലാ തഹിനു വലാ തഹസനു വാൻസുമുല്ല അലോൻ, വലാ തഹിനു, നിങ്ങൾ ദുർബലപ്പെടരുത്, വിരോധിക്കുകയാണ്. അൽ ഖിത്താബു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനോടാണ് അഭിസംബോധന ചെയ്യുന്നത്. വഅലാ റഅ്സിഹ നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു, അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അവിടുത്തെ സ്വഹാബത്തുമാണ്. വഹ്ന് എന്നത് ദുഅഫാണ്, ദുർബലതയാണ്. യഅനി ലാ തദ്അഫു, നിങ്ങൾ ദുർബലരാവരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസായിൽ ഇതേ ആശയം ഉണർത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. വലാ തഹിനു ഫിബ്തിഗാഇൽ ഖൗം ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂൻ കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ വകാനല്ലാഹു അലീമൻ ഹകീമ. നിങ്ങൾ ദുർബലരാവരുത്, ദൗർബല്യം കാണിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുജനതയെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് എന്ന് യുദ്ധരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണർത്തുകയാണ്. നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ വേദന അവരും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളാകട്ടെ തർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഈമാനുള്ള വിശ്വാസികളായ ആളുകൾക്ക് സമാധാനമേകുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കുകളാണിവിടെ. ലാ തദ്അഫു, നിങ്ങൾ ദുർബലരാവരുത്, നിങ്ങൾ ഭീരുക്കളാകരുത്. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കരുത്. അലാമാ അസാബക്കും അൻസുമുല്ല അലോൻ, നിങ്ങൾക്ക് വാദിച്ച വിപത്തിൽ നിങ്ങൾ ഒരിക്കലും ദുർബലരായി പോകരുത്. നിങ്ങൾ തന്നെയാണ് ഉത്തമരായ ആളുകൾ. മുന്നോട്ട് വരുന്നതിൻ്റെയും പിന്നോട്ട് പോകുന്നതിൻ്റെയും അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു. ഏതൊരു കാര്യത്തിൽ നിങ്ങളോട് വിരോധിക്കുന്നത്, നിങ്ങൾ ദുർബലത കാണിക്കാൻ പാടില്ല. അങ്ങനെ കൽപ്പിക്കുമ്പോൾ അതവർക്ക് ശക്തിയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനവുമാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത്. അതെ, തങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ, നഷ്ടങ്ങളെ ഓർക്കാതെ ശക്തിയായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിശ്ചയമായും ദുഃഖിക്കുക, ഖേദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു മോശമായ ഒരു തിന്മയാണ്. കാരണം അതവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഒരു ദുഃഖം കൊണ്ട് കഴിഞ്ഞുപോയ കാര്യത്തെ സംബന്ധിച്ച് പരാജയത്തെ ഓർത്ത് ഒരു മനുഷ്യൻ ദുഃഖിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല, അതവൻ്റെ ശക്തി കുറക്കുകയുള്ളൂ. മറിച്ച് ദൃഢവിശ്വാസത്തോടുകൂടി, ദൃഢതയോടുകൂടി ഏതൊരു സന്ദർഭത്തിലും യാതൊരുവിധ ടെൻഷനുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരാശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ വചനമാണിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്തിരിഞ്ഞു പോകാതെ മുന്നിട്ട് നിൽക്കണം. നിങ്ങൾ ഒരിക്കലും അശക്തരാവരുത്. ഈ ഒരു നിലക്ക് വാൻസുമുല്ല അലൗൻ, നിങ്ങൾ തന്നെയാണ് അത്യുന്നതരായ ആളുകൾ. ശത്രുക്കളെക്കാളേറെ, സത്യനിഷേധികളെക്കാളേറെ, മുശ്രിക്കുകളെക്കാളേറെ ഈമാനിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഇതിനേക്കാൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്ന, റബ്ബിൻ്റെ ദീനിനു വേണ്ടി പൊരുതുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ജീവൻ നൽകുന്നവരായ വിശ്വാസികളായ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളാണ് ഉന്നതന്മാർ. നിങ്ങൾക്ക് ബാധിച്ച വിപത്തുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് രക്തസാക്ഷിയായാൽ ഉന്നതമായ സ്വർഗത്തിൽ സ്ഥാനമുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ, ജിഹാദിൽ എന്തുതന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും അതിനെല്ലാം വിശ്വാസികൾക്ക് പ്രതിഫലമുണ്ട് എന്നതാണ് വിശ്വാസികളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ലാ തദ്ഉഫു ബിസബബി മാ ജറ, നിങ്ങൾ കഴിഞ്ഞുപോയത് സംഭവിച്ചത് കാരണത്താൽ നിങ്ങൾ ദുർബലരാവരുത്. അൽ ആഖിബത്തു വന്നുസ്റത്തു ലക്കും അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ ഏറ്റവും വലിയ വിജയവും അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള സഹായവും അവസാനം ലഭിക്കുക ഈമാനുള്ള ആളുകൾക്കാണ്. സത്യനിഷേധികൾ എത്ര തന്നെ പരിശ്രമിച്ചാലും അവർ പരാജയപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ സഹായം ഈമാനുള്ള ആളുകൾക്കാണ്. സത്യവിശ്വാസികളായ അടിമകൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവരുടെ മനസ്സിനുറപ്പും ശക്തിയും നൽകിക്കൊണ്ട്, അവരുടെ ചിന്തയെ ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ആയത്ത് അവതരിപ്പിച്ചത്. വലാ തഹിനു വലാ തഹസനു, നിങ്ങളുടെ ശക്തികൾ ദുർബലമായി പോകരുത്. നിങ്ങളുടെ ഹൃദയങ്ങൾ ദുഃഖം കൊണ്ട് വിഷമിച്ചു പോകരുത് നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിക്കുന്ന സമയത്ത്. ഇതൊരു പരീക്ഷണമാണ്. ഹൃദയങ്ങൾക്ക് ദുഃഖം ബാധിക്കുക, ശരീരങ്ങൾക്ക് ദൗർബല്യമുണ്ടാവുക എന്നതൊരു പരീക്ഷണമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുസീബത്തിനെ വർദ്ധിപ്പിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങൾക്ക് മേൽ വിജയിക്കുവാനുള്ള സഹായമാവുകയുള്ളൂ. മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ ക്ഷമിക്കുകയും ഹൃദയങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്ത് നിങ്ങളതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി നിലകൊള്ളുകയാണ് നിങ്ങൾ വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, അന്നഹു ലാ യംബഗി വലാ യലീഖു ബിഹിം അൽവഹനു വൽഹുസൻ വഹുമുൽ അലൗന ഫിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഉന്നതരായ ആളുകൾക്ക് ദുഃഖമോ ദൗർബല്യമോ ഒരിക്കലും യോജിച്ചതല്ല എന്നതാണ്. പിന്നെന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രതിഫലവും അവൻ്റെ സഹായവും പ്രതീക്ഷിക്കുക. ദൃഢവിശ്വാസിയായ ഒരാൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെ, പ്രതിഫലത്തെ ദുനിയാവിലും ആഖിറത്തിലും അവൻ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ നിങ്ങൾ വിശ്വാസികളായ ആളുകളാണെങ്കിൽ. സഹോദരങ്ങളെ, ഈയൊരു കാര്യം ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരായത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്രകാരമാണ്. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ളതായ സ്വഹാബികൾക്ക് അവർക്ക് ചില മുറിവുകളും പ്രയാസങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 70 സ്വഹാബികളതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയുടെ സ്വഹാബത്തെ നിങ്ങൾ ദുർബലരായി പോകരുത്. നിങ്ങൾ നേടിയത് ഉഹുദിൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് നേടിയത്, അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിലൊന്നും നിങ്ങൾ ദുർബലരാവാൻ പാടില്ല. നിങ്ങൾ അശക്തരാവാൻ പാടില്ല. നിങ്ങൾക്ക് ബാധിച്ച വിപത്തിൽ ഒരിക്കലും തന്നെ വിശ്വാസിക്ക് യോജിച്ചതല്ല ഇത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ആ യുദ്ധത്തിൽ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ അവർക്കുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചതായ ഈ ഒരായത്ത്, അത് ലോകത്ത് മുസ്ലിമീങ്ങൾക്കെന്നും ഒരു മാതൃകയാക്കേണ്ട, അതല്ലെങ്കിൽ പ്രചോദനമായി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാനുള്ള പ്രചോദനമാണ് ഈ ആയത്ത്. കാരണം ഈമാനുണ്ടോ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഭൗതികമായ യാതൊരു കാരണവുമല്ല വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന്, മറിച്ച് ഔന്നത്യത്തിൻ്റെ സ്ഥാനം ലഭിക്കാൻ ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ സ്ഥാനം ലഭിക്കാനുള്ള അതിനുള്ള അടിസ്ഥാനം അത് ഈമാനാണ്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്. റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ, അല്ലാഹു മലാ ഖുവ്വത ലനാ ഇല്ലാ ബിക, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയില്ല. അതെ, ആ ഒരു പ്രഖ്യാപനമാണ് അവരിൽ നിന്നുണ്ടാവുന്നത്. ഈമാനിൻ്റെ ബലത്തിലാണ്. അതല്ലേ ബദറിൽ വിശ്വാസികൾക്ക് വിജയം ലഭിച്ചത്? വിശ്വാസികൾക്ക് ലഭിച്ച വിജയം സംഘശക്തി കൊണ്ടോ അതല്ലെങ്കിൽ ആയുധ ബലം കൊണ്ടോ ആയിരുന്നില്ല ബദറിൽ വിജയമുണ്ടായത്. മറിച്ച് ഈമാനിൻ്റെ ദൃഢതയായിരുന്നു. എണ്ണത്തിലും മണ്ണത്തിലും തങ്ങളെക്കാളേറെ മൂന്നിരട്ടി വലുപ്പം വരുന്ന ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ സഹായമൊന്നുകൊണ്ട് മാത്രമാണ് ഈമാനിൽ ഉറച്ചു നിന്നു. എന്നാൽ ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം അതും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ നേതൃത്വത്തെ അനുസരിക്കുന്നതിൽ വന്ന ചെറിയൊരു പ്രയാസം അവർക്കുണ്ടായത് അവരുടെ നേതൃത്വത്തെ ആ ജബലുർ റുമാത്തിൽ അമ്പയ്ത്തുകാരെ നിർത്തിയതിൽ അവർ ചെറിയ അനുസരണക്കേട് കാണിച്ച സന്ദർഭത്തിൽ ശത്രുക്കൾക്ക് കൂടുതൽ ഇവരെ ആക്രമിക്കാൻ സഹായകമായി എന്നതാണ്. ഈ ഉമ്മത്ത് അവർക്കുള്ള ഔന്നിത്യം, അവർക്കുള്ള ഔലിയ, അത് ബിഷർത്തിൽ ഈമാൻ, ഈമാനിൻ്റെ നിബദ്ധനയോടുകൂടിയാണ്. ഈമാനുണ്ടോ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ നിന്നുള്ള സഹായമുണ്ടാകും. നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ ഈമാനില്ലെങ്കിലോ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അടിമകൾ നൽകുന്ന വാഗ്ദാനം അതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾക്ക് അവൻ ഉറപ്പു നൽകും. വലയൻസുറന്നല്ലാഹ് മയ്യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ആരല്ലാഹുവിനെ സഹായിക്കുന്നുവോ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ആരാണോ അള്ളാഹിനെ സഹായിക്കുന്നത് അവരെ അള്ളാഹു ശക്തിയുള്ളവനാണ്, പ്രതാപിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി സഹായിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയില്ല. അപ്പോൾ ഈമാനാണ് സഹോദരങ്ങളെ വിജയത്തിൻ്റെ മാനദണ്ഡം. അള്ളാഹുവിനെയല്ലാതെ ഭയപ്പെടാതിരിക്കുക, സൃഷ്ടികളിൽ ഒരാളെയും ഭയപ്പെടാതിരിക്കുക. ഇന്നമ ദാലിക്കും ഷൈത്താൻ യുഹവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനീം കുൻതും മുഅ്മിനീൻ. ഈമാനിൻ്റെ അലാമത്തിൽപ്പെട്ടത് ഈമാനുള്ള ആൾക്കാർ അള്ളാഹിനെ ഭയപ്പെടുകയുള്ളൂ, വേറെ ആരെയും ഭയപ്പെടുകയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ തന്നെ 175 ഉണർത്തിയത്. ഷൈത്താൻ അവനവൻ്റെ ആളുകളെ കൊണ്ട് ഭയപ്പെടുത്തുന്നു, പക്ഷേ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ എന്നെ ഭയപ്പെടുക ഈമാനുള്ളവരാണെങ്കിൽ, അവൻ്റെ കൂട്ടാളികളിൽ നിന്ന് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ നിങ്ങളവരെയൊന്നും ഭയപ്പെടേണ്ടതില്ല. അല്ലദീന ഖാല ലഹുന്നാസ് ഇന്നന്നാസ് ഖദ് ജമഉലക്കും. ആളുകളെല്ലാം നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ജനങ്ങൾ പറഞ്ഞല്ലോ വന്ന്, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്. ഫഹ്ഷവും, അവരെ പേടിക്കണം. എന്താണ് അവർ പറഞ്ഞത്? ഈമാനുള്ള വിശ്വാസികൾ പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി വരവേൽപ്പിക്കാൻ. അപ്പോൾ കുഫ്ഫാറുകൾ അവരാണ് ഭയപ്പെടുക, ഷെയ്ത്താൻമാരെ, അവരുടെ ഔലിയാക്കളെ. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ റബ്ബിൽ തവക്കുലാക്കിയ ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരായത്ത് വിശ്വാസികൾക്ക് സമാധാനമേകുന്ന ഒന്നാണ്. ഈ മുസ്ലിം ഉമ്മത്ത് ഇന്ന് ഉന്നതിയിലാണോ? എന്താണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ? നമ്മൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിന് പ്രയാസങ്ങൾ സംഭവിക്കുന്നു? അവരിന്ന് ഔന്നത്യത്തിലാണോ ഉള്ളത്? അല്ല, ലിയന്നൽ ഈമാൻ നാഖിസ്, ഈമാൻ കുറവാണ്. ഈ ഉമ്മത്തിന് ഔന്നിത്യം അള്ളാഹു വാഗ്ദാനം നൽകിയത് ഈമാനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈമാൻ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഔന്നിത്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് പോകുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ അടുക്കൽ ഈമാനുണ്ടെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിർവഹിച്ചതുപോലെ ശത്രുക്കൾക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിക്കും. ഈമാൻ കൊണ്ട്, ഈമാൻ എന്ന ആയുധം കൊണ്ടാണ്. മറ്റുള്ള ശക്തിയും മറ്റുള്ള സൗകര്യങ്ങളും ആയുധബലങ്ങളുമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഈമാൻ ദുർബലപ്പെട്ടു പോയി എങ്കിൽ, സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ വിജയിക്കാൻ സാധ്യമല്ല. ഈമാനോടുകൂടി നിലകണ്ട സന്ദർഭത്തിലൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. നുസർത്തു ബി സ്വബാ വഹുലിഖത് ആദും ബി ദബൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചിട്ടുണ്ട്. രീഹുൻ ശദീദത്തുൻ ബാരിദ, ശക്തമായ കാറ്റുകൊണ്ട് സഹായിക്കപ്പെട്ടത്. വജുനൂദു മിനൽ മലായിക്ക തുൽഖിയുർ റുഅബ ഫീ ഖുലൂബിൽ ഹൗല, മലക്കുകളിൽ നിന്നുള്ള സൈന്യങ്ങൾ അതുപോലെ തന്നെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ ഭയം ഇട്ടുകെടുത്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ സഹായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈമാനിൽ ഉറച്ചുനിന്ന ഒരു സന്ദർഭത്തിലാണ് അതൊക്കെ ലഭിച്ചിട്ടുള്ളത്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അന്യായമായിക്കൊണ്ട് തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ. വലൗലാ ദഫ്ഉ അല്ലാഹി അന്നാസ ബഅളുഹും ലിബഅൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ കൊണ്ട് തടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹുദ്യമത്തെ സ്വാമ്യവും വബിയാവും വസ്വലവാത്തും വസാജിദ് അവിടെ നശിപ്പിക്കപ്പെടുന്നത് എന്തായിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തിയത്. ക്രിസ്തീയ ദേവാലയങ്ങൾ, സന്യാസിമഠങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ, അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകൾ, അതെല്ലാം തകർക്കപ്പെടുമായിരുന്നു. വലയൻസുറൻ അള്ളാഹു മയ്യൻസുറുഹു, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, തീർച്ചയായും അങ്ങനെയാണ് കാര്യങ്ങളുടെ പര്യവസാനങ്ങൾ ഉള്ളത്. ഇന്നല്ലാഹല കവിയുൻ അസീസ്, അള്ളാഹു സുബ്ഹാനഹു വതാല ശക്തിമാനാണ്, പ്രതാപിയാണ്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദി അഖാമു സ്സലാത്ത വാതു സക്കാത്ത വഅമറു ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ നിസ്കാരം നിർവഹിക്കുക, സക്കാത്ത് നൽകുക, സദാചാരം കൽപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനാകുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ദൗർബല്യവും അവർ ഭയപ്പെടേണ്ടതില്ല. ഈമാൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശ്വാസികൾ ദുർബലരാകരുത്. സൂറത്തു ആലിമ്രാനിലെ 139-ാം വചനം ഭാഗം 1 വിശദീകരിച്ചത് അഷ്റഫ് സലഫി, വാണിയമ്പലം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: വചനങ്ങൾ കേട്ട് മധുരം ഖുർആൻ കേട്ട്.
3: അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم.
2: വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവപൂർവം ഉണർത്തുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഈയൊരു വചനത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്.
5: സൂറത്ത് മാഇദയിലെ 9-ാം വചനം.
2: അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ് ഈ ഒരു വചനത്തിൽ പരാമർശിച്ചു പോയിട്ടുള്ളത്. അള്ളാഹു വഅദല്ലാഹുല്ലദീന ആമനു, അള്ളാഹു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് വചനം പരാമർശിച്ചു പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ എന്ന നിലക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് പോവാം. നമുക്ക് ഖാരി അബ്ദുറഹ്മാൻ അസുദൈസ് ഹഫിള്ളാഹുല്ലയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോയിക്കോ. ഓക്കെ.
5: സൗദി അറേബ്യയിലെ ഒരു ഏറ്റവും പ്രശസ്തനായ ഒരു ഖാരി ആണ് അബ്ദുറഹ്മാൻ ഇബ്ൻ സുദൈസ് ഹഫിള്ളാഹുല്ല. ഇസ്ലാമിക പ്രഭാഷകനാണ്. അദ്ദേഹം റിയാദിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളുൽ ഖുർആൻ കാമിലായി പൂർത്തിയാക്കി. പ്രഗൽഭ പണ്ഡിതരുടെ കീഴിൽ തഫ്സീർ, ഫിഖ്, ഉലൂമ്, ഇസ്ലാമിയത്ത് ആഴത്തിൽ അഭ്യസിച്ചു. അക്കാദമിക യോഗ്യത: ഷറഈയ ബിരുദം, ഉസൂലുൽ ഫിഖ് മാസ്റ്റർ, ഡോക്ടറേറ്റ്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാമായിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹറമൈൻ കാര്യനിർവഹണ ചുമതലകൾ, ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനം. ശൈലി ഹൃദയസ്പർശിയായ അതുല്യമായ പാരായണ ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം അദ്ദേഹം പാരായണത്തിലൂടെ കീഴടക്കിയിട്ടുണ്ട്.
2: മാഷാല്ലാഹ്. ഈ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിള്ളാഹുല്ലയെക്കുറിച്ച് ആവർത്തിച്ച് ഇതേ കാര്യം നമ്മൾ പലവരും പറഞ്ഞിട്ടുണ്ട്. അത് ചില കാര്യങ്ങൾ ആളുകളെ മനസ്സിൽ അങ്ങോട്ട് ഉറക്കാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. നമ്മളൊരു പൊതുവെ എടുത്തു നോക്കുമ്പോൾ ഇവിടുത്തെ സെലിബ്രിറ്റികൾ, ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് യമാൽ തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് മെസ്സി വരെയുള്ള ആളുകൾ, അവിടുന്ന് അങ്ങോട്ട് സച്ചിൻ ടെണ്ടുൽക്കർ തൊട്ട് സൂര്യവംശി അടക്കമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ പറ്റിയിട്ട് വലിയ ധാരണയും വലിയ ആവേശമൊക്കെ പൊതുവേ ഉണ്ടാകും. യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഉള്ളിൽ ഒരു ഉണർവും ആവേശമൊക്കെ തരാൻ പറ്റിയ വ്യക്തികളാണ് ഇവരൊക്കെ, ഈ ഖാരികളും ആലിമുകളൊക്കെ. അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു പോകുന്നത്. എന്തായാലും വഅദല്ലാഹുല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന വചനങ്ങൾ, വഅദല്ലാഹുല്ലദീന ആമനു എന്ന് സൂറത്തു മാഇദയിലെ 9-ാമത്തെ വചനമാണ് നമ്മൾ പാരായണം ചെയ്തത്. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആമനു വിശ്വസിച്ചവർക്കും വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കും എന്ത്, മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം, വലിയ പാപമോചനവും വലിയ പുണ്യവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ വഅദല്ലാഹുല്ലദീന ആമനു എന്നുള്ള നിലയ്ക്ക് 2-3 വചനങ്ങൾ ഖുർആനിലുണ്ട്. മറ്റൊന്ന് സൂറത്തു നൂറിലെ 55-ാണ്. വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദിർത്തദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅബ്ദൂനനി ലാ യുശ്രികുന ബി ഷൈഅ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഈ ആയത്ത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ്. വഅദല്ലാഹുല്ലദീന ആമനു, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു വിശ്വാസികൾക്ക്, പിന്നെ വിശ്വാസികളാവുക എന്ന് പറയുമ്പോൾ വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യുന്ന ആളുകളാകണം. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻപ് കഴിഞ്ഞുപോയ വ്യക്തികൾക്ക് ലഭിച്ച അധീശാധികാരങ്ങൾ അവകാശങ്ങളൊക്കെ നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല വകവെച്ച് തരും. വലൈമക്കിനലഹും ദീനഹുമല്ലദീ ഇർത്തദാലഹും, അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ മതത്തിൻ്റെ എല്ലാ പൂർണ്ണതകളിലും ജീവിക്കാനുള്ള അവസ്ഥയും ഉണ്ടാക്കിത്തരും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയങ്ങൾക്കു ശേഷം നിർഭയത്വവും ഉണ്ടാക്കിത്തരും. എന്താ വേണ്ടത്? അബ്ദൂനനി, എന്നെ അവർ ആരാധിക്കണം. ലാ യുശ്രിക്കു നബി ശൈഅ, എന്നിൽ അവർ പങ്കുചേർക്കരുത്. ഒമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, കാര്യങ്ങളൊക്കെ മനസ്സിലായതിൻ്റെ ശേഷം കുഫറിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ശരിക്കും അള്ളാഹുവിൻ്റെ വാഗ്ദാനം നിലനിൽക്കി ഇവിടെയും നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോയപ്പോൾ ഒരു വേള നമ്മൾ കാണുന്നത് ശക്തമായ പോരാട്ടങ്ങൾ നടന്നു, പിന്നീട് നമ്മൾ കാണുന്നത് നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ഭരണാധികാരികളും നാട്ടുകാരൊക്കെ മുസ്ലിം പട്ടാളക്കാരെയും ഇസ്ലാമിക സമൂഹത്തെയും അവരുടെ നാടുകളിലേക്ക് ക്ഷണിക്കുന്നതാണ്, ഭരണം കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നതാണ്. ബൈസന്തീനിയൻ സൈന്യമായിട്ടുള്ള പോരാട്ട ത്തിൻ്റെ ആ ഒരു തീവ്രതയിലേക്കാണ് ഈജിപ്തിൽ നിന്ന് ആ അവിടുത്തെ ഭരണാധികാരിയും സമൂഹവും വരുന്നത്, നിങ്ങൾ ഈ നാട് വന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ഒരു വലിയ മുന്നേറ്റം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ അവസ്ഥ നിങ്ങൾക്കും കിട്ടും, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. നിങ്ങൾ നിങ്ങളെ ഏലസ് വഹിക്കലിലും ഉറക്കും, ഈ ഹോമം ഈ പരിപാടിയൊക്കെ എടുത്ത് വലിച്ചെറിയണം. അള്ളാഹു അവൻ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഏക അഭൗതിക ശക്തി. അഭൗതിക ശക്തി അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ നിലക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്തേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാകരുത് എന്ന നിബന്ധന ഖുർആൻ അവിടെ പറയുന്നുണ്ട്.
5: മറ്റൊരു ആധുനിക ലോകത്തും ഒരു സാഹചര്യത്തിലും ഈ ഒരു ആയത്തിന് വളരെയധികം ആസക്തിയുണ്ട്.
2: നമ്മൾ പലതരം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന കാലത്ത് ഇതാണ് പരിഹാരം, ഈ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ സൂറത്തു ഫതഹിൻ്റെ 29-ാമത്തെ ആയത്തിലും വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, മഗ്ഫിറത്ത് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ സൂറത്തു മാഇദയിലെ വചനവും സൂറത്തു ഫതഹിലെ വചനവും ഒരേ അർത്ഥത്തിലുള്ളതാണ്, പിന്നെ ഒരേ വേർഡുകൾ തന്നെ ഉപയോഗിച്ച് വന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്, അള്ളാഹു പുറത്തു തരുന്നുള്ള വാഗ്ദാനമുണ്ട്, അള്ളാഹു വലിയ പുണ്യം തരുന്നുള്ള വാഗ്ദാനമുണ്ട് എന്നത് വിശ്വാസിയുടെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷയാണ്. അള്ളാഹുവിൻ്റെ വാക്ക് അള്ളാഹു തെറ്റിക്കൂല, തിരിച്ച് അള്ളാഹു ഇങ്ങോട്ട് വെച്ച നിബന്ധന പാലിച്ച ഉറപ്പായിട്ടും നടന്നിരിക്കും. അത് അതിന് ഇസ്ലാമിക ചരിത്രം സാക്ഷിയാണ്, പലവരും അതിന് സാക്ഷിയായിട്ടുണ്ട്. സമൂഹം അതിനനുസരിച്ച് വളരുകയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ALS ഐക്കല് ഉറുക്ക് ജാറം പരിപാടി ഇതിനൊക്കെ നിശിതമായി കൈകാര്യം ചെയ്യുന്ന, വൈജ്ഞാനികമായി അതിനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഈ ഫാസിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കെ നിങ്ങൾ ഈ ജാതി പരിപാടിക്ക് പോകാൻ പാടുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. തല ഉടലിൽ നിൽക്കണമോ എന്ന് ചിന്തിക്കുന്ന കാലത്ത് തല തടവുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കും. അതിലൊരു ഒരു ഒരു ഒരു വൃത്തിയില്ലാത്തൊരു സമീകരണമുണ്ട്. അതായത് തല തടവുന്ന വിഷയം പോലെ അല്ല ജാറത്തിൽ പോയി ഒരാൾ സുജൂദ് ചെയ്യുന്നതും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതും അന്ധവിശ്വാസങ്ങളുടെ ഹോമകൂപങ്ങളിൽ ജീവിക്കുന്നതും ഒന്നും, അത് വേറെ തന്നെയാണ് വിഷയം. അപ്പോൾ 100% ആ വിശ്വാസത്തിൻ്റെ അവിശുദ്ധിയുള്ളൊരു സമൂഹത്തിൽ ആ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരലാണ് ആ സമൂഹം അതിൻ്റെ ഉയർച്ചയിൽ അവർ

0: കേൾവി. മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നേർരേഖ. സമ്പത്തിനോടുള്ള ആഗ്രഹം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ അമ്മാ ബഅദ്. മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് സമ്പത്ത്. കല്ലാബൽ തുഹിബ്ബുനൽ മാല ഹുബ്ബൻ ജമ്മൻ. ഏറ്റവും വലിയ സ്നേഹം മനുഷ്യന് സമ്പത്തിനോടുണ്ട്. ഈ സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹം നമുക്ക് ചില അപകടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം, നമ്മുടെ സമ്പത്തിനോടുള്ള ആഗ്രഹം നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കും. എങ്ങനെ? മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക, സൂചിപ്പിക്കുക, ചോദിക്കുക, ഇത് നമ്മുടെ വ്യക്തിത്വത്തെ വളരെ നന്നായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വഹാബത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃകയിലും മറ്റുള്ളവരോട് ചോദിക്കാതെ ആവശ്യപ്പെടാതെ കിട്ടുന്നതും നമ്മുടെ കൈകൊണ്ട് നമ്മൾ അധ്വാനിച്ചതുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭക്ഷിക്കേണ്ടത് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം നൽകിയപ്പോൾ, സമ്പത്ത് നൽകിയപ്പോൾ അദ്ദേഹം നബിയോട് ആവശ്യപ്പെട്ടത്, നബിയെ, ഇത് എന്നെക്കാളും മൻഹുവ അഫ്ഖറു ഇലൈഹി മിന്നി, എന്നെക്കാളും ആവശ്യക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താങ്കൾ കൊടുക്കുക എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅക മിൻ ഹാദിൽ മാലി ശൈഉൻ വ അൻത ഗൈറു മുശ്രിഫിൻ വലാ സാഇലിൻ, നിനക്ക് കുറച്ച് പൈസ തന്നു, പണം കിട്ടി, ആ പണം നീ ആവശ്യപ്പെടാതെയും താല്പര്യപ്പെടാതെയും ചോദിക്കാതെയുമാണെങ്കിൽ ഫഖുദുഹു ഫതമവ്വലു, അടുത്തോ, അത് നീ പരിപോഷിപ്പിച്ചാൽ മതി. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ നിന്ന് എന്ത് ചെയ്യരുത്, ആവശ്യപ്പെടരുത്, ചോദിക്കരുത്. ഒരു നല്ല വസ്തു കാണുമ്പോൾ ഇത് എവിടുന്ന് അങ്ങ് കിട്ടിയത്, ഇത് എവിടുന്ന വാങ്ങിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇത് ഇയാൾക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് വരുന്ന ഒരവസ്ഥയുണ്ട്. ഒരു വിശ്വാസി ഏത് സന്ദർഭത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സമ്പത്ത് നമുക്ക് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ അത് ചോദിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടാവരുത്. ഒരു മൂലധനം മുടക്കമില്ലാത്തൊരു കാര്യമാണ് ഏത് മലയിൽ പോയിട്ട് വറക് വെട്ടിക്കൊണ്ട് വന്നിട്ട് വിൽക്കുക എന്നുള്ളത്. പഴയകാലത്ത് സാധ്യമായിരുന്നൊരു കാര്യമാണ്. എന്നാൽ പോലും മറ്റൊരാളോടൊന്നും ചോദിക്കരുതേ എന്നതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. സ്വന്തം അധ്വാനിച്ചുകൊണ്ട് ഏത് തൊഴിലും ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം. സമ്പത്തിനോടുള്ള സ്നേഹം രണ്ടാമത് നമുക്കുണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. എന്ത്? സമ്പത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ പരലോകത്ത് നമ്മൾ വിസ്മരിക്കുക എന്നുള്ളത്. ഫൈദാ കുലിയത്തി സ്വലാത്തു ഫന്തഷിറു ഫിൽ അർളി ബബത്തവും ഈ ഫലില്ല. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ, ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെ വ്യാപരിക്കുക. നിസ്കാരത്തിന് സമയമാകുമ്പോൾ ബാങ്ക് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, കടയൊക്കെ അടച്ച് കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് എത്ര വലിയ ലാഭവും കച്ചവടമൊക്കെ നടക്കുമെങ്കിൽ നമ്മൾ വരണം, എന്നിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകണം എന്നാണ്. അവിടെയും അള്ളാഹു പറഞ്ഞത് വബത്തവും ഈ ഫലില്ല വദ്ക്കുറുല്ലാഹു കസീറ, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കണം. ഒരിക്കലും സമ്പാദനത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ അള്ളാഹുവിനെ വിസ്മരിച്ചു കൊണ്ടും നമസ്കാരം പോലുള്ള ഏറ്റവും നിർബന്ധമായ കർമ്മങ്ങളെ സമയം തെറ്റിച്ചുകൊണ്ടും അതിൽ അശ്രദ്ധമായി കൊണ്ടും ആവരുത്. നാം ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തണം. നമ്മുടെ സാമ്പത്തികമായ താല്പര്യങ്ങളും ക്രയവിക്രയങ്ങളും നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ പരലോകത്തെ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം. മഹലക്തുൽ ജിന്ന വലിൻസ ഇല്ലാലി ആബുദുൻ, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. അത് വിസ്മരിച്ചു വലത്തു സുനു ഹയാത്ത് ദുനിയ വൽ ആഹിറത്തു ഖൈറും വാപക്ക, ഇഹലോകത്തിന് മുൻഗണന നൽകുന്നു, പരലോകമാണ് ഉത്തമവും ശേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ സമ്പത്തിനോടുള്ള ഇഷ്ടം നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹം അത് ചെലവഴിക്കുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തരുത്. വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. കാരണം സമ്പത്ത് ചിലവഴിക്കുന്ന ഒരിക്കലും നമ്മുടെ

0: സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ്. നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കുറയും. എന്നാൽ ആത്മാർത്ഥമായ ദാനധർമ്മങ്ങൾ ഒരിക്കലും നമ്മുടെ സമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കില്ല. വമ അംഫക്തും മിൻ ഷൈഇൻ ഫഹു യുഹ്ലിഫുഹു, നമ്മൾ എന്ത് ചിലവഴിച്ചാലും അത് നമുക്ക് പകരം തരുമെന്നാണ്. വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലി അംഫുസിക്കും, വമാ തുൻഫിഖൂന ഇല്ല ബിത്തിഗാ അവജിഹില്ല, വമാ തുൻഫിഖു മിൻ ഖൈറിൻ യുവഫ ഇലൈക്കും വ അൻതും ലാ തുളമൂൻ. നിങ്ങൾ എന്ത് ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചിലവഴിക്കുന്നത്. നിങ്ങൾ ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകപ്പെടും, നിങ്ങളോട് അക്രമം കാണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നാം കൊടുക്കുന്ന സമ്പത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ കൊടുക്കാത്തവർക്ക് നഷ്ടമാണ്. കൊടുക്കുന്നത് കൊണ്ട് അവൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് തകരാറ് സംഭവിക്കുന്നുമില്ല, എന്നാൽ പരലോകത്ത് വലിയൊരു നിക്ഷേപമാവുകയും ചെയ്യുന്നു. പരലോകത്ത് അവൻ വലിയ നിക്ഷേപമാകുന്നു. ഈ നിക്ഷേപം നഷ്ടം പറ്റാതെ നേടാവുന്ന ഈ നിക്ഷേപങ്ങളെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ് സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് സമ്പത്തിനോടുള്ള സ്നേഹം നമ്മളെ ഒരിക്കലും എന്തിനു പ്രേരിപ്പിക്കരുത്? സമ്പത്ത് സദക്ക കൊടുക്കുവാനുള്ള തടസ്സം നമ്മളെ ഒരിക്കലും ഉണ്ടാക്കരുത്. സമ്പത്തിനോടുള്ള അതിയായ സ്നേഹം നാലാമതായി നമ്മളെ കൊണ്ടെത്തിക്കുന്ന സുഹത്ത്, അതായത് ഹറാമു ഭക്ഷിക്കാനാണ്, നിഷിദ്ധമായത് ഭക്ഷിക്കാനാണ്. ആ നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ യാചന അർഹതയില്ലാത്തവൻ യാചിക്കുന്നത് പോലും നിഷിദ്ധമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതായത് ജീവിക്കുവാൻ മാർഗമുള്ള ഒരാൾ വീണ്ടും യാചിക്കുകയാണെങ്കിൽ അയാൾ സുഹത്താണ്, അതായത് ഹറാമാണ് തിന്നുന്നതെന്ന്. എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നിഷിദ്ധങ്ങളെ സ്വീകരിക്കുന്നതിലേക്ക് ഒരിക്കലും നമ്മളെ എത്തിക്കുവാൻ പാടില്ല. അപ്പോൾ സമ്പത്തിനോടുള്ള സ്നേഹം നമ്മളിൽ ഉണ്ടാക്കാവുന്ന ചില അപകടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ വരാതെ, നമ്മുടെ പരലോകത്തെ പ്രതികൂലമായി ബാധിക്കാതെ, നമ്മുടെ അഭിമാനത്തെ പ്രതികൂലമായി ബാധിക്കാതെ, സമ്പത്ത് കൊണ്ട് നേടാവുന്ന നഷ്ടങ്ങൾക്ക് തടസ്സം സംഭവിക്കാത്ത രൂപത്തിലുള്ള ഒരു സമീപനമാണ് സമ്പത്തിനോട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണോ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം. അള്ളാഹു ശരിയായ രൂപത്തിൽ സമ്പത്തിനുള്ള നിലപാട് സ്വീകരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. സമ്പത്തിനോടുള്ള ആഗ്രഹം എന്ന വിഷയത്തിൽ നമ്മോടിതുവരെ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: അലഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അലഞ്ഞിങ്ങനെ നടക്കുകയാണ്. സംഗതി രസമാണ്, അതുമാത്രമല്ല അത്ഭുതമായിരുന്നു. കേസൊന്നുമില്ല. എന്നിട്ട് അയാളോടൊരു വിവരം പറയാനാണ് പോലീസ് പിടിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്, ഒരു ലക്ഷ്യമില്ലാതെ. വിവരം പറയുന്നത് അയാളോട് പറഞ്ഞു, ദൂരെ ഒരിടത്ത് അതിസമ്പന്നനായ ഒരാളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പണ്ടൊരിക്കൽ അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പം ആ കാണാതായ കുട്ടി ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ. ഇപ്പോൾ അയാ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഈ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ച് കോടീശ്വരനായ മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിലേക്ക് എത്തിക്കണം. ഇങ്ങനൊരു കഥയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമല്ല, പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ ഏതൊരു സമ്പന്നനേക്കാളും ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അയാളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചവരിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത്, അർത്ഥമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ ആ സൃഷ്ടാവിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക, പിടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു വെയിലിൽ ആകെ കരിഞ്ഞ് കുമ്പിപ്പോയിട്ടുള്ള തളർന്നു പോയിട്ടുള്ള ഇലയിൽ മഴ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് പോലെ സൃഷ്ടാവെന്ന വലിയ കോടീശ്വരനിൽ നിന്ന് അകന്നുപോയ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് അരികിലേക്ക് എത്തുന്നത് പോലെ ഈ കഥയെ, ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമല്ല, പക്ഷെ അതിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയും എന്താണ് കഥ എന്ന് പറയുമ്പോൾ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി, പക്ഷെ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന വലിയ നമ്മുടെ സൃഷ്ടാവെന്ന അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല. അപ്പോൾ ആ ധന്യതയിൽ നിന്നും എങ്ങോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുക, നീ ചെന്നെത്തേണ്ട ആ റബ്ബിലേക്ക് നീ പോകും, ഏറ്റവും വലിയ കൊടീശ്വരനാണ്, അപ്പോൾ ആ റബ്ബിലേക്ക് തന്നെ നീ തിരിച്ചു പോകും. ആ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്?
5: അതായത് ശരിക്കും നമ്മൾ മനുഷ്യർ, ശരിക്കും നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവർ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നിലക്ക് ഉൾക്കൊള്ളാം. നമ്മളെന്ത് ചെയ്യാണ്, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ എന്തായാലും ഈ ദുനിയാവിലൂടെ ഭൂമിയിലൂടെ വ്യത്യസ്ത സ്ഥലത്ത് ജീവിക്കുന്നു താമസിക്കുന്നു എങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ആ നമ്മെ പറഞ്ഞയച്ച നമ്മുടെ ഉടമയെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ ഓരോ നടത്തവും ഓരോ നിമിഷങ്ങളും ഓരോ സമയവും ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മളും നമ്മളെ പറഞ്ഞയച്ച ആളെ എപ്പോഴും ഓർമ്മിച്ച് ബോധ്യപ്പെട്ട് സൂക്ഷിച്ച് ഭയപ്പെട്ട് നമ്മളിങ്ങനെ ഈ ദുനിയാവിലൂടെ ജീവിച്ച് ഒരു നിശ്ചിത സമയം പിന്നെ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ശരിക്കും ജീവിതത്തിന് ശേഷം ഒരു മരണം, പിന്നെ ഒരു പുനരുജീവിതം, അതിനുശേഷം പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവനാണ് എന്ന തിരിച്ചറിവോടുകൂടി ബോധ്യത്തോടുകൂടി ശരിക്ക് ആ ഒരു അലഞ്ഞു തിരിയലെന്ന വാക്കാണെങ്കിലും ആ ഒരു ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് ചെയ്യാം, ആ ഏറ്റവും നമ്മുടെ ഉടമയായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനായി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം.
4: കറക്റ്റാണ്. കാരണം പലപ്പോഴും മനുഷ്യൻ ആ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. മനുഷ്യൻ എപ്പോഴും വലിയ ധനികനായ മനുഷ്യൻ അവൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അത് തിരിച്ചു കിട്ടുമ്പോൾ പരസ്പരം കണക്ട് ചെയ്യാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉടമസ്ഥനായ റബ്ബിനെ, ആ റബ്ബ് നമ്മൾ പറഞ്ഞയച്ചിട്ട് അവസാനം ആ റബ്ബിനെ അവൻ തിരിച്ചറിയാതെ പോകുന്നു, അവൻ ഇലയോ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ആ തിരിച്ചറിവിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ.
5: അതുമായി ബന്ധപ്പെട്ടേ നേടിയുള്ളത് ദുനിയാവുമായി ബന്ധപ്പെട്ട് റബ്ബിനെ പിന്നെ സ്വാദർശപ്പെടുത്താൻ പാടില്ല എന്നറിയാം. ഇതൊരു കഥ എന്ന നിലയ്ക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അതായത് നമ്മുടെ ഒരു ചെറുപ്പക്കാരം, എല്ലാവരുടേതും അല്ല, പലരുടെയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയാം, പലരുടെയും ചെറുപ്പകാലത്ത് ജീവിക്കാനൊന്നും വലിയ സാഹചര്യങ്ങളില്ലാതെ അന്നാന്നത്തെ ജീവിതത്തിന് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പല്ലാതെ ജീവിച്ച ആളുകൾ, ഇവരൊക്കെ സഹായിച്ച ഒരു ഒരു വലിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളതോ ചിലപ്പോൾ ഒരു സംവിധാനമോ ഒരു ചാരിറ്റിയോ ഒക്കെ അവരെ പഠനത്തിനും അവർക്ക് ഡ്രസ്സും എല്ലാം ഏറ്റെടുത്തിക്കണം. അങ്ങനെ ജീവിച്ചു വന്ന ആളുകൾ പിന്നീട് അവരെന്ത് ചെയ്യണം, പഠിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി, അവരാ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, പിന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളെ പോലും അവർ ഓർമ്മിക്കാതെ ഇവർക്ക് വേണ്ട പോലെയുള്ള അവരിങ്ങോട്ട് തിരിച്ച് അവർക്കൊന്നും ചെയ്യേണ്ടതില്ല, എന്നാലും അവരാ സഹായിച്ച ഒരു ഒരു കൂറുണ്ടല്ലോ, ഒരു നന്ദി, അങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഒരാൾ അയാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് പിന്നെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു പ്രയാസം, ഒരു മൈൻഡും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സംഗതിയപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ അല്ലേ, ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തോഫീക്ക് തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ നന്ദികേടായിരിക്കും അത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്.
4: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്, ഇസ്ലാം വിജ്ഞാന വിപ്ലവത്തിന്റെ ദർശനം എന്ന വിഷയത്തിൽ ഇൻസൈറ്റിൽ മുജീബ് ഒട്ടുമൽ, അദ്ദേഹത്തിന്റെ സംസാരം നമ്മൾ കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ, അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളിൽ ആധുനിക സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാരോപണമാണ് ആറാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയമാണ് ഇസ്ലാം എന്നത്. ആധുനിക ശാസ്ത്ര സാങ്കേതിക കാലഘട്ടത്തിൽ യോജിക്കാത്ത ദർശനങ്ങളും ജീവിതരേഖകളുമാണ് ഇസ്ലാം എന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ആധുനികതയെ കെട്ടിപ്പടുക്കുന്നതിന് ഇസ്ലാം വഹിച്ച പങ്ക് നിസ്തുലമാണ്. യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു ഇതര ഭൂഖണ്ഡങ്ങളും ഇരുട്ടിലായപ്പോൾ വിജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തിയ ദർശനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത ദർശനവുമെല്ലാം മനുഷ്യനെ കൂടുതൽ അറിവും അന്വേഷണത്വരയും മനുഷ്യനിൽ വളർത്താൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആൻ ഉയർത്തുന്ന ദർശനത്തിൻ്റെ പ്രതിഫലനമാണ് വിജ്ഞാന പ്രസരണത്തിന് നിദാനമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല, പക്ഷേ അത് 727 സ്ഥലങ്ങളിൽ ശാസ്ത്ര സൂചനകൾ നൽകുന്നുണ്ട്. മനുഷ്യരുടെ ചിന്താശക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന വിധമുള്ള ആശയമാണ് അതിൽ പ്രതിഫലിക്കുന്നത്. പ്രകൃതിയിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനങ്ങളെയും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 97-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: വഹുവല്ലദീ ജഅല ലകുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ ഖദ് ഫസ്സൽനാ ലായാതി ലിഖൗമി യഅലമൂൻ എന്ന്. അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് അവമുഖേന വഴിയറിയാൻ പാകത്തിലാക്കി തന്നത്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു. പ്രകൃതിയിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഖുർആനിൻ്റെ വെളിപ്പെടുത്തൽ മനുഷ്യർക്ക് മാർഗദർശനവും വെളിച്ചവുമേകി. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ്. സൂറത്തു ആലിംബ്രാനിലെ 190-ാമത്തെ വചനമാണിത്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതരെന്ന ഖുർആനിൻ്റെ പ്രഖ്യാപനം അവർ സാക്ഷാത്കരിക്കുകയുണ്ടായി. ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന ആപ്തവാക്യം മുസ്ലിം ലോകം അന്വർത്ഥമാക്കുകയുണ്ടായിട്ടുണ്ട്. മുൻകാല മുസ്ലിങ്ങൾ വിവിധ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ വരച്ചുകാട്ടാൻ ദശലക്ഷക്കണക്കിന് വാള്യങ്ങൾ മതിയാകില്ല. അത്രയും നീണ്ടുപോകുന്നു മുസ്ലിം ശാസ്ത്രജ്ഞരുടെയും അവരുടെ സംഭാവനകളുടെയും പട്ടിക. ഖിബില നിർണയം, ആരാധനാ സമയങ്ങൾ കണക്കാക്കൽ, മതപ്രചാരണം, ജീവിതമാർഗം കണ്ടെത്തൽ എന്നിത്യാദി കാര്യങ്ങൾ ശരിയാവണ്ണം നിർവഹിക്കൽ ഇസ്ലാമിൽ നിർബന്ധമാണ്. ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, മറ്റു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണിവ. മത ആവശ്യങ്ങൾക്കും ഭൗതിക ആവശ്യങ്ങൾക്കും ശാസ്ത്ര പഠനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ മുൻകാല മുസ്ലിങ്ങൾ വിജ്ഞാനദാഹികളായി മാറി. ഗ്രീസ്, ഈജിപ്ത്, ഇന്ത്യ, പേർഷ്യ മുതലായ രാജ്യങ്ങളിൽ അന്ന് ലഭ്യമായ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും മുസ്ലിം ഭരണാധികാരികളുടെ സഹായത്താൽ അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. അബ്ബാസിയ ഖലീഫ മൻസൂർ ഈ വിഷയത്തിൽ പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിച്ചയാളായിരുന്നു. തർജ്ജമ ചെയ്യപ്പെട്ട ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ബ്രഹ്മഗുപ്തൻ്റെ ബ്രഹ്മസിദ്ധാന്തവും ഉൾപ്പെടുന്നുണ്ട്. ഖലീഫമാരായ ഹാറൂൺ റഷീദും മഅ്മൂനും ശാസ്ത്ര പഠനത്തെ അങ്ങേയറ്റ് പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരികളാണ്. ഖലീഫ മഅ്മൂൻ ശാസ്ത്ര പഠനത്തിന് വേണ്ടി ബൈത്തുൽ ഹിക്മ, ഹൗസ് ഓഫ് വിസ്ഡം, ബാഗ്ദാദിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സദസ്സിലെ ശാസ്ത്ര പണ്ഡിതർ ട്രാൻസ്ലേഷനിലൂടെ ലഭിച്ച അറിവുകൾക്ക് പുറമെ ശാസ്ത്ര മേഖലയിൽ അവരുടെ ധാരാളം സംഭാവനകൾ കൂട്ടിച്ചേർത്ത് ആ മേഖലയെ വികസിപ്പിക്കുകയുണ്ടായി. ഖലീഫ മഅ്മൂനിൻ്റെ വിജ്ഞാന സദസ്സിലെ അതിപ്രഗത്ഭ ഗണിതശാസ്ത്രജ്ഞൻ പണ്ഡിതനായിരുന്ന മുഹമ്മദ് മൂസൽ ഖവാറസ്മി, അദ്ദേഹമാണ് ആൽജിബ്ര കണ്ടുപിടിച്ചത്. ഹിസാബുൽ ജബ്രു വൽ മുഖാബല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിലൂടെയാണ് ആൽജിബ്രയുടെ നാമധേയം പുറപ്പെടുന്നത്. പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണെങ്കിലും അതിന് സിമ്പൽ ഉണ്ടായിരുന്നില്ല. അതിന് സിമ്പൽ നൽകി അറബി ഭാഷയിൽ സിഫുർ, സീറോ എന്ന് നാമകരണം ചെയ്തു. യൂറോപ്യന്മാർക്ക് സീറോ സംബന്ധിച്ച വിവരം ലഭിക്കുന്നത് ഖവാറസ്മിയുടെ ഗ്രന്ഥത്തിലൂടെയാണ്. അറബി ന്യൂമറൽ എന്ന് പിന്നീട് അറിയപ്പെട്ട ഇന്ത്യൻ ന്യൂമറൽ സിസ്റ്റം യൂറോപ്പിൽ ആദ്യമായി അറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ട്രാൻസ്ലേഷനിലൂടെ മാത്രമാണ്. ശാസ്ത്രത്തിൻ്റെ അടിത്തറയായി ഖവാറസ്മിയുടെ ആൽജിബ്ര ഗണിക്കപ്പെടുന്നു. ലോകം എക്കാലവും കണ്ട ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായി സാർട്ടൻ അദ്ദേഹത്തെ വർണ്ണിക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് കണ്ടുപിടിച്ചത് ന്യൂട്ടനോ അതോ ലിയബൻസോ എന്ന കാര്യത്തിൽ 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ചൂടേറിയ തർക്കം നടക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവരെക്കാളും 800 വർഷങ്ങൾ മുമ്പ് ഖവാറസ്മി രചിച്ച ഉപരിയുക്ത ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിലെ ഗണിതക്രിയകളിൽ കാൽക്കുലസ് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ആദ്യമായി AD 1145 റോബർട്ട് ഓഫ് ചെസ്റ്റർ ഖവാറസ്മിയുടെ ഗ്രന്ഥങ്ങൾ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് യൂറോപ്പിൽ ഗണിതത്തിൻ്റെ വളർച്ചയ്ക്ക് വിത്തുപാകി. ഭൂമിയുടെ മാപ്പ് ഉൾക്കൊള്ളുന്ന തൻ്റെ പ്രസിദ്ധമായ കിതാബ് സൂറത്തുൽ അർദ്, ദി ബുക്ക് ഓഫ് ദി ഷെയ്പ്പ് ഓഫ് ദി എർത്ത് എന്ന ഗ്രന്ഥം മുഖേനയാണ് ലോകത്താദ്യമായി ഗ്ലോബൽ ജിയോഗ്രഫിക്ക് തുടക്കം കുറിച്ചത്. ലാറ്റിനിൽ ഖവാറസ്മിയുടെ പേര് അൽഗോരിസം എന്നത് ഇംഗ്ലീഷ് അടക്കമുള്ള യൂറോപ്യൻ ഭാഷകളിൽ അരിത്മാറ്റിക്കിനുള്ള നാമമായി ഉപയോഗിച്ചു. അൽഗരിതം എന്ന വാക്ക് അൽഗോരിസത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. മോഡേൺ ടെക്നിക്കൽ വൊക്കാബുലറിയിൽ ആ വാക്ക് ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ ഗണിത ശാസ്ത്രത്തിൻ്റെ പര്യായമാണ് ഖവാറസ്മിയുടെ നാമം. മറ്റൊരു ശാസ്ത്ര പ്രതിഭയാണ് ഇബ്നുൽ ഖുർദാബി. ഒരു പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞനും ജോഗ്രഫറുമായിരുന്നു അദ്ദേഹം. കിതാബുൽ മസാലിക് വൽ മാലിക് എന്ന ദി ബുക്ക് ഓഫ് റൂഡ്സ് ആൻഡ് കിങ്ഡംസ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ അദ്ദേഹം ഗ്രാവിറ്റേഷൻ ചർച്ച ചെയ്യുകയും ഭൂമിയുടെ ഗോളാകൃതി രേഖപ്പെടുത്തുകയുമുണ്ടായി. ഗോളശാസ്ത്രജ്ഞനായ ഇബ്നു ഫാഖിഹ് അൽ ഹംദാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ കിതാബുൽ ദാനിൽ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിവ് സഹിതം സമർപ്പിക്കുന്നുണ്ട്. ഇബ്നു റുസ്ത, അൽമസൂദി, അബുൽഫിദ, അൽബിറൂനി എന്നീ ശാസ്ത്രജ്ഞരും ഭൂമിയുടെ ഗോളാകൃതി തെളിവ് സഹിതം വിവരിച്ചത് നാം കണ്ടതാണ്. ഉമർ ഖയ്യാം വളരെ പ്രസിദ്ധനായ പേർഷ്യൻ കവിയും ഗണിതഗോളശാസ്ത്രജ്ഞനുമാണ്. ബീജഗണിത ജ്യോമിതി, ആൾജബ്രിക്കൽ ജ്യോമെട്രിക്ക് അദ്ദേഹമാണ് അസ്ഥിവാരമിട്ടത്. യൂക്ലീഡിയൻ സമ്പ്രദായം അവലംബിക്കാതെ അദ്ദേഹം തൻ്റേതായ രീതിയിൽ നമ്പർ തിയറിയിൽ പഠനം നടത്തി. അരിത്മെറ്റിക്കും അൽജിബ്രയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമായി വേർതിരിച്ചത് ഉമർ ഖയ്യാമാണ്. 25 വ്യത്യസ്ത ഇക്വേഷനുകൾ അദ്ദേഹം വേർതിരിച്ചു രേഖപ്പെടുത്തി. ഒരു പാരബോളയെ ഒരു സർക്കിൾ കൊണ്ട് ഇൻസെക്ട് ചെയ്ത് ക്യൂബിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അദ്ദേഹം കണ്ടുപിടിച്ചു. അംഗഗണിതവും ആൽജിബ്രയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം ഗണിതക്രിയകൾ അദ്ദേഹം ആവിഷ്കരിച്ചു. പേർഷ്യൻ രാജാവ് മാലിക് ഷായുടെ കാലത്ത് ഉമർ ഖയ്യാം ആവിഷ്കരിച്ച പ്രസിദ്ധമായ ജലാലി കലണ്ടർ 400 വർഷങ്ങൾക്ക് ശേഷം പോപ്പ് ഗ്രിഗറി 13 സംവിധാനിച്ച കലണ്ടറിനേക്കാൾ എത്രയും കൃത്യതയുള്ളതായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇത്രമാത്രം ശാസ്ത്രലോകത്ത് സംഭാവന ചെയ്ത മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ നെഞ്ചിലേറ്റി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയവരുടെ പ്രത്യേകതയായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. അത്രയും പ്രാഗൽഭ്യവും പ്രാധാന്യവും അർഹിക്കുന്ന ഒരു മഹത്തായ ദർശനം, അത് ദൈവികമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: ഇൻസൈറ്റ് ഇവിടെ സമാപിക്കുന്നു. ഇസ്ലാം വിജ്ഞാന വിപ്ലവത്തിന്റെ ദർശനം, ഈ വിഷയത്തിൽ മുജീബ് ഒട്ടുമലായിരുന്നു ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
8: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിനു വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
0: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കൂട്ടുകാരുടെ പ്രസംഗങ്ങളാണ്. ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്ന് നമുക്ക് നോക്കാം. കെൻസ മറിയമാണ്. തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് അൽഫിത്ര സ്കൂൾ ഓഫ് ഹിഫ്ലിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി കെൻസ മറിയമിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമുക്ക് കേൾക്കാം.
1: ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي Respected audience and my dear friends السلام عليكم ورحمة الله وبركاته I am Kenza Mariam from Al-Fitra School of Hibs, Manakkad Today, I am here to speak about my favorite freedom fighter, Maulana Abul Kalam Azad. Maulana Abul Kalam Azad was born on 11th November 1888 in Mecca. Later, his family moved to India. He was a brilliant scholar, journalist, writer and a great leader of India's freedom movement. He loved his country deeply and believed that India should be free from British rule. He joined Mahatma Gandhi and actively participated in the non-cooperation movement and the Quit India movement. He was arrested by the British several times because of his dedication to the freedom struggle, but he never gave up. Maulana Azad strongly believed that education is the key to the progress of a nation. He also believed that people of all religions should live together in peace, respect one another, and work for the development of the country. After India became independent in 1947, he became the first education minister of independent India. He played an important role in improving education in our country. He supported the growth of higher education and scientific learning. And his vision continues to inspire students even today. Maulana Abul Kalam Azad was a man of wisdom, courage, and unity. His life teaches us to love our country, respect every religion, work hard, and never stop learning. His famous quote is, "Education imparted by heart can bring revolution in society." In conclusion, Maulana Abul Kalam Azad was not only a great freedom fighter, but also a visionary leader who believed in education, unity, and equality. Let us follow his ideals and work together to make our country stronger and better. Let me conclude my words by thanking all of you for giving me this wonderful opportunity. Assalamu alaikum wa rahmatullahi wa barakatuh.
2: Wa alaikum assalam wa rahmatullah.
0: കെൻസ മറിയം ആയിരുന്നു ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇംഗ്ലീഷ് പ്രസംഗം അവതരിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് അൽഫിത്ര സ്കൂൾ ഓഫ് ഹിഫ്ലിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കെൻസ മറിയം. അവരുടെ ഫേവറേറ്റ് ഫ്രീഡം ഫൈറ്റർ എന്ന് പറഞ്ഞത് അബുൽ കലാം ആസാദ് എന്ന സ്വാതന്ത്ര്യസമര സേനാനിയെയാണ് അവരവതരിപ്പിച്ചത്. മഷാല്ലാ, ഈ ഒരു പ്രസംഗം തുടരുമ്പോൾ ഈ എപ്പിസോഡിൽ അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നത് ആരുടെ പ്രസംഗമാണ്?
2: സയാൻ ബത്തൂൽ.
0: സയാൻ ബത്തൂൽ അല്ലേ? എ യു പി എസ് ചിറമംഗലത്ത് നിന്ന് സയാൻ ബത്തൂലാണ്. സയാൻ ബത്തൂൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പം നമുക്ക് സയാൻ ബത്തൂലിൻ്റെ പ്രസംഗം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എൻ്റെ പേര് സൈൻ ബത്തുൽ, APS പരപ്പനങ്ങാടിയിലെ 7 ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത, എന്നാൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത അലി സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന രണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പുലികളെ സമ്മാനിച്ച, 1850 ഉത്തർപ്രദേശിലെ ആരോഹ ഗ്രാമത്തിൽ ജനിച്ച ബിയമ്മാൻ എന്ന വിളിപ്പേരുള്ള അബാദി ബാനു ബീഗം, ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ വലിയ കാന്തദർശിനിയായ ആ മാതാവ് ലാളിത്യം പകർന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചു. അവർക്ക് നല്ല ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും നൽകി പ്രവാചക വചനങ്ങൾ പകർന്നു കൊടുത്ത് വിദ്യാലയത്തിൽ അയച്ചു പഠിപ്പിച്ചു. മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാനിരുന്നപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച വിശ്വാസികളാക്കാൻ താൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് അമ്മാവൻ മാറി നിന്നപ്പോൾ സ്വന്തം ആഭരണങ്ങൾ പണയപ്പെടുത്തിയാണ് നിരക്ഷരായ ആ ഉമ്മ തന്നെ മക്കളെ പഠിപ്പിച്ചത്. ആന്റി ബസന്റിന്റെ ഹോം റൂൾ മൂവ്മെന്റിലൂടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആബാദി ആദ്യമായി ഇടപെട്ടു തുടങ്ങിയത്. അലി സഹോദരങ്ങളും ആനി ബസന്റും മറ്റു നിരവധി നേതാക്കളും തുടങ്ങലടക്കപ്പെട്ട കാലം. അവർക്ക് വേണ്ടി ആബാദി വിവിധ സ്വാതന്ത്ര്യ സമര സമ്മേളനങ്ങളിൽ ഹൃദയസ്പർശിയും ആയ പ്രസംഗങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സമൂഹത്തെ പർദ്ദയും ബുർഖയും തിരിച്ച് അഭിസംബോധന ചെയ്ത ആദ്യ മുസ്ലിം വനിതയായിരുന്നു ആബാദി ബാനു ബീഗം. ഇതര മതസ്ഥർ തമ്മിലുള്ള ഐക്യത്തിലൂടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരിക്കാനാവുമെന്ന് ഉന്നി പറഞ്ഞ പ്രസംഗങ്ങൾ നടത്തിയ ആബാദി ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അംബാസഡറായി വർത്തിച്ചു. ഖിലാഫത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ബിയമ്മാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് സ്ത്രീകളെ സ്വാഗതം ചെയ്തുകൊണ്ടും സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുന്നതിന്റെ സന്ദേശം കൈമാറുന്നതിനും നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്തു. സർക്കാരിനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാമെന്ന ഉപാധിയോട് മാപ്പ് ചോദിച്ചാൽ മുഹമ്മദ് അലിക്ക് ജയിൽ മോചനം നൽകാമെന്ന് ബ്രിട്ടീഷ് സർക്കാർ വാഗ്ദാനം ചെയ്തു എന്നറിഞ്ഞ ആബാദി ബാനു ബീഗം പ്രതികരിച്ചത്, ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരിക്കുന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ ആവശ്യം അനുസരിക്കാൻ തന്റെ മക്കൾ തയ്യാറായാൽ അവരുടെ കൈത്തിരിക്കാൻ എന്റെ വൃദ്ധകരങ്ങൾക്ക് അല്ലാഹു ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ച ആ മഹിളാരത്നം 1924 നവംബർ 13 ലോകത്തോട് വിട പറഞ്ഞു. ആബാദിയെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിരുന്ന കുൽദീപ് നായർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ബി അമ്മയുടെ സംഭാവനകൾ വിദ്യാഭ്യാസ സമ്പ്രദായം ഇത്രയും കാലം അവഗണിച്ചു എന്നത് വേദനാജനകമാണ്. അവരെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ നമ്മുടെ സിലബസുകളിലേക്ക് ചേർക്കപ്പെടുകയും അത് സ്കൂൾ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സയാൻ ബത്തൂലിലെ വളരെ മനോഹരമായ മറ്റൊരു പ്രസംഗം നമ്മളിപ്പോൾ കേട്ടു. മലയാള പ്രസംഗമാണ് കേട്ടത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രസംഗ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കൂട്ടുകാരുടെ പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രീഡം വിത്ത് പീസ് തുടരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇനി കേൾക്കുന്നത് AET ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആമയൂർ ലിബ ഷറഫുദ്ദീൻ ET നമ്മുടെ മുന്നിൽ ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ട് ഇനി എത്തുന്നത്. ലിബ ഷറഫുദ്ദീൻ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണല്ലേ. അപ്പോൾ നമുക്കിനി ലിബയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഇനി കേൾക്കുന്നത്.
4: ഗുഡ് ഈവനിങ് ടു എവറി വൺ പേഴ്സൺ ഹിയർ. ടുഡേ ഐ എം ട്രൂലി ഹോണർഡ് ടു സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് അബൌട്ട് മൈ ഫേവറേറ്റ് ഫ്രീഡം ഫൈറ്റർ മഹാത്മാഗാന്ധി. Affectionately known as the father of our nation, Gandhi played a pivotal role in India's struggle for independence from British colonial rule. But what truly sets him apart from other leaders is the unique path he chose to achieve that freedom. His weapons were neither guns or swords, but rather ahimsa and satyagraha, a time when the world believed that power came only through force. Gandhi taught us that true strengths come from an indomitable with an moral courage. He successfully led historic mass movement like the Salt March and the Quit India movement. Through peaceful civil disobedience, he united millions of Indians across different languages, religions and regions under one single goal, freedom. His firm commitment to nonviolence ultimately forced that mighty British Empire to grant ഇന്ത്യ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഓൺ ആഗസ്റ്റ് 15, 1947. മഹാത്മാഗാന്ധി വാസ് നോട്ട് ജസ്റ്റ് എ ലീഡർ ഫോർ ഇന്ത്യ, ഹി ബിക്കേം എ ഗ്ലോബൽ സിംബൽ ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ്, ഇൻസ്പയറിംഗ് വേൾഡ് ലീഡേഴ്സ് ലൈക്ക് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ആൻഡ് നെൽസൺ മണ്ടേല. As I conclude, let us remember these famous words: be the change that you wish to see in the world. True, today let us honor his memory, not just through our words, but by walking on the path of truth, unity and peace. Thank you very much for your time and kind attention.
0: നമ്മൾ ലിബ ഷറഫുദ്ദീന്റെ ഒരു ഇംഗ്ലീഷ് സ്പീച്ച് ആണ് ഇപ്പോൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോയുടെ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ കൂട്ടുകാർക്ക് വേണ്ടി നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത പ്രസംഗം കേൾക്കുന്നത് ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. ആരാണ് അവതരിപ്പിക്കുന്നത്?
2: റിദ
0: ഫർഹ വിപി, ഡി എൻ ഒ യു പി സ്കൂൾ കരുവാരക്കുണ്ടിയിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമുക്ക് റിദ ഫർഹൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ നമുക്കത് കേട്ടിട്ട് തിരിച്ചെത്താം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വെരി ഗുഡ് മോർണിംഗ് ടു എവരി വൺ. ടുഡേ ഐ ആം ഹിയർ ടു സ്പീക്ക് അബൌട്ട് മൈ ഫേവറേറ്റ് ഫ്രീഡം ഫൈറ്റർ മൗലാന അബുൽ കലാം ആസാദ്. Maulana Abul Kalam Azad was a great freedom fighter, scholar, journalist and national leader. He was born on 11 November 1888 in Mecca. He became one of the struggle important leaders of India's struggle for independence. Maulana Azad strongly opposed the British rule. He believed that India should be free and that people of different religions should live together in unity and peace. He used his powerful writing to inspire people. He started a newspaper called Al Hilal, through which he encouraged Indians to stand against British rule. His writings awakened patriotism among the people. He became a prominent leader of the Indian National Congress and worked with other great leaders of the freedom movement. He participated in the struggle for India's independence and faced imprisonment for his activities. Maulana Azad was also a great lover of education. After India became independent, he became the first minister of education of independent India. He believed that education was the key to the progress of our nation. He worked to improve education and encouraged the development of higher education, science and culture in India. The quality I admire most in Maulana Azad is his courage, wisdom and love for the nation. He believed that education and unity were essential for building a strong India. His birthday, 11 November, is celebrated as National Education Day in India to remember his contribution to education. Maulana Abul Kalam Azad was not only a freedom fighter but also a great thinker and educator. His life teach us an important lesson: a nation becomes strong when its people are united and educated. I feel proud to speak about this great son of India. Thank you all. Assalamu alaikum wa rahmatullahi wa barakatuh. Wa alaikum assalam wa rahmatullahi wa barakatuh.
0: കരുവാരക്കുണ്ട് ഡി എൻ ഒ യു പി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി റിദ ഫർഹയുടെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് റിദ ഫർഹ നമ്മോട് സംസാരിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരുപാട് ആളുകൾ നമുക്ക് പ്രസംഗങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ അടുത്തത് നമ്മോട് സംസാരിക്കുന്നത് മാട്ടൂൽ അന്നൂറ ഇസ്ലാമിക് സ്കൂളിലെ ഹാദിയ മഹ്മൂദ് അല്ലേ. അപ്പോൾ നമുക്ക് ഹാദിയ മഹ്മൂദിൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ അപ്പോൾ നമുക്കത് കേൾക്കാം.
5: സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി മഹാത്മാഗാന്ധി. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളിയെ കുറിച്ചാണ്. മറ്റാരുമല്ല, നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ലോക ചരിത്രത്തിൽ യുദ്ധങ്ങളും രക്തചൊരിച്ചുകളും കൊണ്ടാണ് പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് രണ്ട് വജ്രായുധങ്ങൾ കൊണ്ടാണ്. അഹിംസയും സത്യാഗ്രഹം ഒരു തുള്ളി ചോര പോലും ചിന്താതെ സ്നേഹവും സഹിഷ്ണുതയും കൊണ്ട് വലിയൊരു സമാർജ്യത്തിൽ ശക്തിയെ തോൽപ്പിക്കാൻ കഴിയും എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു. ലളിതമായ ജീവിതം നയിച്ച അദ്ദേഹം സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ഭാരതീയരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിച്ചു. ദണ്ഡിക്കടപ്പുറത്ത് അദ്ദേഹം നടത്തിയ ഉപ്പു സത്യാഗ്രഹം ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു കൊണ്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരമെല്ലാം നമ്മുടെ ചരിത്രത്തിൽ സുവർണ അധ്യായങ്ങളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് എപ്പോഴും പ്രചോദനമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അതെ, സത്യസന്ധയും സമാധാനവും നിറഞ്ഞ ആ ജീവിതം തന്നെയാണ് ഇന്നും നമുക്കുള്ള ഏറ്റവും വലിയ പാഠം. ജാതിക്കും മതത്തിനും അതീതമായ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഗാന്ധിജിയെ പോലുള്ള മഹാരാജ്ഞന്മാർക്ക് ത്യാഗത്തിൻ്റെ ഫലമാണ്. ആ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.
0: അന്നൂറ ഇസ്ലാമിക സ്കൂൾ മാട്ടൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഹദിയ മഹ്മൂദിൻ്റെ മലയാള പ്രസംഗത്തോടുകൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ധാരാളം കൂട്ടുകാരുടെ പ്രസംഗങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ കേൾക്കാനുണ്ട്. പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. ഇൻഷാല്ലാ അടുത്തത് നമ്മോട് സംസാരിക്കുന്നത് പാലപ്പറ്റ ജി എൽ പി സ്കൂളിലെ ആദിൽ അനാൻ അല്ലേ. അതിലാനാൻ എത്രാം ക്ലാസ്സിലാണ്? നാലാം ക്ലാസ്സിലെ എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ് ആദിൽ അനാൻ. അപ്പൊ ആദിൽ അനാനിന്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിധികർത്താക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളാനും അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരാശയം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അത്തരത്തിൽ അനീതിക്കെതിരെ പോരാടി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച എൻ്റെ പ്രിയ പോരാളി ഭഗത് സിംഗിനെ കുറിച്ചാണ്. 1907 ജനിച്ച ഭഗത് സിംഗിന്റെ മനസ്സിൽ ചെറുപ്പത്തിലെ രാജ്യസ്നേഹവും നീതിബോധവും നിറഞ്ഞു നിന്നിരുന്നു. ജാലിയാൻ വാലാബാഗിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂരമായ കൂട്ടക്കൊല അദ്ദേഹത്തിന്റെ മനസ്സിൽ ആയത്തിൽ വേദനിപ്പിച്ചു. നിരപാധികളായ ജനങ്ങളെ കൊന്നൊടുക്കിയ അക്രമികൾക്കെതിരെ പോരാടാൻ അദ്ദേഹം ഉറച്ചു. അക്രമവും അടിച്ചമർത്തലും നടത്തുന്ന ബ്രിട്ടീഷ് ഭരണാധികളുടെ ചെവി തുറപ്പിക്കാൻ ശക്തമായ ശബ്ദം തന്നെ വേണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനായി അനീതിയുടെ നിയമങ്ങൾക്കെതിരെ സെൻട്രൽ അസംബ്ലിയിൽ അദ്ദേഹം നടത്തിയ പ്രതിഷേധങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കി. കേവലം ഒരു വിപ്ലവക്കാരി മാത്രമായിരുന്നില്ല ഭഗത് സിംഗ്. ദാരിദ്ര്യവും അസമത്വവും ഇല്ലാത്ത എല്ലാവർക്കും ശാന്തിയും നീതിയും ഉറപ്പു നൽകുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. താൻ ഉയർത്തിപ്പിടിച്ചു ആശയങ്ങൾക്ക് വേണ്ടി 23 വയസ്സിൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം തൂക്കുമരം വരിച്ചു. നീതിക്ക് വേണ്ടിയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പോരാടുക എന്നത് ഒരു മനുഷ്യന്റെയും കടമയാണ്. ഭഗത് സിംഗിനെ പോലെയുള്ള ആയിരക്കണക്കിന് പോരാളികളുടെ രക്തവും ത്യാഗവുമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും നാട്ടിൽ സമാധാനവും സൗഹാർദ്ദവും നിലനിർത്താനും അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നല്ല സന്ദേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: അദിലനാൻ നല്ല എന്താ പറയാം, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ വളരെ ഭംഗിയായിട്ടൊരു പ്രസംഗം നടത്തി. അദിലനാൻ പാലപ്പറ്റ ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഭഗത് സിംഗിനെ കുറിച്ച് ആണ് അദിലനാൻ നമ്മോട് സംസാരിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളിയെ എന്ന വിഷയത്തിൽ അദിലനാൻ തിരഞ്ഞെടുത്തത് ഭഗത് സിംഗിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളങ്ങനെ ഭഗത് സിംഗ്, ഗാന്ധിജി, നെഹ്റുജി, നേതാജി, അങ്ങനെ ധാരാളം ആളുകൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മൗലാന അബുൽ കലാം ആസാദ്, അങ്ങനെ ധാരാളം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നുള്ള നേതാക്കന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് സാധാരണക്കാരായ ആളുകളും കൂടെ പങ്കെടുത്തിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം. ഇൻഷാല്ലാ പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രത്യേക പ്രസംഗ മത്സരം തുടരുമ്പോൾ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വയിലെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി അസ്മ മുഹമ്മദ്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എൻ്റെ പേര് അസ്മ മുഹമ്മദ്. ഞാൻ പഠിക്കുന്നത് നാലാം ക്ലാസ് അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ തായേ ചൊവ്വ. കൂട്ടുകാരെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളിയായ മഹാത്മാഗാന്ധിജിയെ പറ്റിയിട്ടാണ് കുറിച്ചാണ്. കൂട്ടുകാരെ, എല്ലാവരും മഹാത്മാഗാന്ധിയെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേര് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. കൂട്ടുകാരെ, മഹാത്മാഗാന്ധിജിയെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ബാപ്പുജി എന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഗാന്ധിജി ഒരുപാട് പരിശ്രമിച്ചു. സത്യവും അഹിംസയും ആയിരുന്നു ഗാന്ധിജിയുടെ പ്രധാന ആയുധങ്ങൾ. അദ്ദേഹം എല്ലാവരെ സ്നേഹിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും പഠിപ്പിച്ചിരുന്നു. വളരെ ലളിതമായ ജീവിതമായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം. സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുക, എല്ലാവരെയും സ്നേഹിക്കുക എന്ന സന്ദേശമാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ ഈ സന്ദേശം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: അസ്മ മുഹമ്മദിൻ്റെ ഒരു മലയാള പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രീഡം വിത്ത് പീസ് പ്രസംഗ മത്സരം തുടരുന്നു. നമുക്ക് ഇനി കേൾക്കാനുള്ളത് എം വി എ എൽ പി സ്കൂൾ അരിയല്ലൂരിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഐദിൻ ഇസാൻ എൻ പി എന്ന വിദ്യാർത്ഥിയുടെ ഒരു മലയാള പ്രസംഗമാണ്. ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ ഐദിൻ ഇസാൻ്റെ മലയാള പ്രസംഗത്തിനാണ് നമ്മളിനി കാതോർക്കുന്നത്.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപികരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാനായ നേതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ അദ്ദേഹം ജനിച്ചു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളായിരുന്നു സത്യവും അഹിംസയും. ഇസ്ലാം സത്യസന്ധതയ്ക്കും നീതിക്കും സമാധാനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. ഖുർആനിൽ അള്ളാഹു പറയുന്നു, നീതിയിൽ ഉറച്ചു നിൽക്കുന്നവരാകുവിൻ. അതുകൊണ്ട് തന്നെ സത്യം പറയുക, നീതി പാലിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക തുടങ്ങിയ നല്ല ഗുണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഗാന്ധിജി എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചിരുന്നു. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും സിഖുകാരനെയും എല്ലാവരും ഒരുപോലെ കാണണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ തമ്മിൽ വഴക്കിടരുത്, എല്ലാവരും സഹോദരങ്ങളായി ജീവിക്കണം എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഇസ്ലാമും മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനും സാഹോദര്യത്തിനും പ്രാധാന്യം നൽകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് മറ്റുള്ളവരോട് കരുണ കാണിക്കാനും നല്ല സ്വഭാവത്തോടെ പെരുമാറാനുമാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ അക്രമത്തിൻ്റെ വഴി സ്വീകരിച്ചില്ല, സമാധാനപരമായി സമരങ്ങളിലൂടെയാണ് അദ്ദേഹം ജനങ്ങളെ നയിച്ചത്. അതുകൊണ്ടാണ് ലോകം അദ്ദേഹത്തെ വലിയൊരു സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി ഓർക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. സത്യം പറയാം, മാതാപിതാക്കളെ അനുസരിക്കാം, അധ്യാപകരെ ബഹുമാനിക്കാം, മറ്റുള്ളവരെ സഹായിക്കാം, മത വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരുടെയും സ്നേഹത്തോടെ പെരുമാറാം, ആരെയും ഉപദ്രവിക്കാതിരിക്കാം. ഇതാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്നും ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ. അള്ളാഹു നമ്മെ സത്യസന്ധരും നല്ല സ്വഭാവമുള്ളവരും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരുമായി കുട്ടികളാക്കി മാറ്റട്ടെ. ആമീൻ. ജയ് ഹിന്ദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
10: അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ആയിഷ ഫൗസ.
0: ആയിഷ ഫൗസയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. ആയിഷ ഫൗസ നോബൽ ക്രിയേറ്റീവ് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിലെ അടുത്ത മത്സരാർത്ഥി ആയിഷ ഫൗസയാണ്. അപ്പോൾ നമുക്ക് ആയിഷയുടെ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാം.
11: ഗുഡ് മോർണിംഗ് എവരിവൺ, റെസ്പെക്റ്റഡ് പീസ് റേഡിയോ ലിസണേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. Today I am honored to speak a few words about Independence Day. Every year on 15th August we celebrate the freedom of our nation. We remember and salute the brave freedom fighters, those courage and sacrifice gave us freedom we enjoy today. We also remember Abdul Kalam Azad, a great scientist and a president of India. His life teach us dream big, work hard and never give up. Freedom is not only right but also our responsibility. As a student, we should always study well, respect others, follow good value and help to clean our country clean and united. Let's work together to make our India stronger and brighter. Happy Independence Day. Jai Hind. Thank you. Jazakallah. Wa akhir dawana alhamdulillah rabbil alamin.
0: Mashallah. Aisha Fauzia ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് കേട്ടത്. നമുക്ക് പറയാം, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഏത് പ്രസംഗമാണെങ്കിലും നമ്മൾ ആ ഒരു പ്രസംഗത്തിൻ്റെ ഒരു കേൾവി എന്ന് പറയുന്നത് നമുക്കൊരു അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ വോയിസിൻ്റെ മോഡുലേഷനും ആ താളാത്മകതയൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുവിധം പ്രസംഗികരൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലാണ് പീസ് റേഡിയോ പ്രസംഗ മത്സരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വ്യത്യസ്തരായ ആളുകളെ തിരഞ്ഞെടുത്ത് നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ അടുത്ത മത്സരാർത്ഥി അല്ലെങ്കിൽ അടുത്ത ഒരു പ്രസംഗം നമുക്ക് കേൾക്കാനിരിക്കുന്നത് വയനാട് വലിയ പാറയിലെ GLPS സ്കൂൾ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി സോലിഹ ബിൻത് അൻവറിന്റെ ഒരു മലയാള പ്രസംഗമാണ്.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ 80-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പഠന വിധേയമാക്കിയാൽ 1000 പോരാളികളെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയും. എന്റെ പ്രിയ കൂട്ടുകാരി, ചരിത്രത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ആധുനിക ഭരണാധികാരികൾക്ക് വീണ്ടും വീണ്ടും ആ ചരിത്രം നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അത്തരത്തിൽ ഓർമ്മിക്കേണ്ട സുപ്രധാനമായ ഒരു നാമമാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടേത്. 1930 ലണ്ടനിൽ വെച്ച് നടന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വെച്ച് അതിൻ്റെ സംഘാടകരോടും ഇന്ത്യയെ

0: മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: സ്വലിഹ ബിൻത്ത് അൻവറിൻ്റെ മറ്റൊരു മനോഹരമായ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. സ്വാതന്ത്ര്യസമരസേനാനി മൗലാന ജൗഹറലിയെക്കുറിച്ചാണ് സ്വലിഹ ബിൻത്ത് അൻവർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യസമരത്തിലെ പ്രത്യേക പ്രസംഗ മത്സരം തുടരുന്നു. അടുത്ത മത്സരാർത്ഥി സൈഫുൽ അസ്മാൻ, അഞ്ചരക്കണ്ടി മാപ്പിള എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് സൈഫുൽ അസ്മാൻ്റെ പ്രസംഗമാണ് അടുത്തായിട്ട് കേൾക്കാനുള്ളത്.
3: ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ആഗസ്റ്റ് 15-ന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ അതൊന്നുമല്ല ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം. സ്വാതന്ത്ര്യ സമരത്തിലെ എനിക്കിഷ്ടപ്പെട്ട പോരാളി എന്ന വിഷയമാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ എനിക്കിഷ്ടപ്പെട്ട പോരാളി ഭഗത് സിംഗ്. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ബംഗയിൽ ഭഗത് സിംഗ് ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് രാജ്യത്തോട് വലിയ സ്നേഹമായിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഭഗത് സിംഗ് ധൈര്യത്തോടെ പോരാടി. ഇൻഖിലാബ് ചിന്താബ എന്ന മുദ്രാവാക്യം ഉയർത്തി യുവാക്കളിൽ ദേശസ്നേഹത്തിൻ്റെ ആവേശം വളർത്തി. ചെറുപ്പത്തിൽ തന്നെ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു ധീരനായ സേനാനിയാണ് ഭഗത് സിംഗ്. ഒരു ബ്രിട്ടീഷുകാരനെ കൊന്നതിൻ്റെ പേരിൽ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖ്ദേവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഭഗത് സിംഗിൻ്റെ ജീവിതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ധൈര്യം, ത്യാഗം, ദേശസ്നേഹം എന്നീ മഹത്വങ്ങളാണ്. സ്വന്തം രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഓരോ സേനാനികളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ശുക്രല്ലാഹു. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
2: സൈഫുൽ അസ്മാൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടതല്ലേ. ഇപ്പോൾ ഇത് കേൾക്കുന്ന കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾക്കൊക്കെ അയക്കാൻ പറ്റുന്നതാണ് അല്ലേ. കുറേ കൂട്ടുകാർ അയച്ചിട്ടുണ്ട്, പക്ഷേ അതിലേറെ ആളുകൾ അയക്കാത്തവരായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം അവസരങ്ങളൊക്കെ പീസ് റേഡിയോ തരുമ്പോൾ അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. രക്ഷിതാക്കൾ, കേൾക്കുന്ന രക്ഷിതാക്കൾക്കും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുപ്പിക്കുക, അവരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സജീവമായി നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അനാവശ്യമായ മറ്റ് കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ഇടപെടുന്നതിന് കുറേ ഒഴിവാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവരെ എൻഗേജ് ചെയ്യാൻ രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ, സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രത്യേക പരിപാടി, സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ അടുത്തതായി നമുക്ക് മുന്നിലെത്തുന്നത് SOHSS അരീക്കോട് സ്കൂളിലെ നൈഫ വി പി 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നൈഫയുടെ ഒരു മലയാള പ്രസംഗമാണ് നമുക്ക് കേൾക്കാനുള്ളത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യ വായുവിന് വേണ്ടി സ്വന്തം ജീവിതം തൃണവൽഗണിച്ച് പോരാടിയ ആയിരക്കണക്കിന് മഹാരഥന്മാരുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. ആ വീരനായകന്മാരുടെ കൂട്ടത്തിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി വേറെ ആരുമല്ല, നമ്മുടെ രാഷ്ട്രപിതാവ് അമരക്കാരൻ മഹാത്മാഗാന്ധിയാണ്. ലോക ചരിത്രത്തിൽ യുദ്ധങ്ങളും ആയുധങ്ങളും കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരുപാടേറെ നേതാക്കളുണ്ട്. എന്നാൽ അഹിംസ എന്ന അത്ഭുത ആയുധം കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ ബ്രിട്ടീഷുകാരെ കാൽ കീഴിലാക്കിയ ഒരേയൊരു നേതാവാണ് ഗാന്ധിജി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഉറക്കെ പറയാൻ തക്കവണ്ണം സത്യസന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. സഹനവും ത്യാഗവും

0: കൊണ്ട് ഒരു ജനതയെ മുഴുവൻ അദ്ദേഹം ഒരുമിച്ചു നിർത്തി. ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമെല്ലാം ഭാരതീയരുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന്റെ തീപ്പൊരി പടർത്തി. ഗാന്ധിജി മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ആശയം മതസൗഹാർദ്ദവും സാഹോദര്യവുമാണ്. ഈശ്വർ അല്ല തേരോ നാം എന്ന് പാടി ഹിന്ദുവും മുസ്ലിമും സിഖുകാരനുമെല്ലാം ഒരേ അമ്മയുടെ മക്കളാണെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. ഗാന്ധിജിയുടെ സമരവഴിയിൽ തോളൊടുത്തോൾ ചേർന്ന് പോരാടാൻ അസംഖ്യ മുസ്ലിം പോരാളികളും മുൻപന്തിയിലുണ്ടായിരുന്നു എന്നത് ഈ വേദിയിൽ നമ്മൾ അഭിമാനത്തോടെ ഓർക്കേണ്ട കാര്യമാണ്. അടിച്ചമർത്തപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവെച്ചു. ലളിതമായ വസ്ത്രധാരണവും ചിന്തകളും കൊണ്ട് ലോകത്തിന് മുഴുവൻ മാതൃകയായി. വർഗീയതും ഭിന്നതകളും ലോകത്തെ വേട്ടയാടുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സ്നേഹം കൊണ്ടും അഹിംസ കൊണ്ടും ലോകത്തെ കീഴടക്കാം എന്ന് കാട്ടിത്തന്ന ആ മഹാനുഭവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മഷാഅല്ലാ, നൈഫ വിപിയുടെ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിനത്തിലെ പ്രത്യേക പ്രസംഗ മത്സരം, സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ കൊച്ചു കൂട്ടുകാരയച്ച പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ അടുത്ത മത്സരാർത്ഥി ആരാണ്?
2: ദിയ മെഹറിൻ കെ.
1: ആ, ദിയ മെഹറിൻ കെ ആണ്. ദിയ മെഹറിൻ ദീനുൽ ഇസ്ലാം സഭ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ തയ്യിൽ, കണ്ണൂർ ജില്ലയിലെ തയ്യിൽ നിന്ന് ദീനുൽ ഇസ്ലാം സഭ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ദിയ മെഹറിൻ ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ നമുക്ക് ആ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. റെസ്പെക്റ്റഡ് ഓൾ, മൈ നെയിം ഈസ് ദിയ മെഹറിൻ ആൻഡ് ഐ എം സ്റ്റഡിയിങ് ഇൻ സെവൻത് സ്റ്റാൻഡേർഡ്. ടുഡേ ഐ എം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് മൈ ബിലവ്ഡ് ഫ്രീഡം ഫൈറ്റർ മഹാത്മാ ഗാന്ധി. ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ബോൺ October 2, 1869 in Porbandar, Gujarat. He was also known as Babu and Father of Nation. Mahatma Gandhi was one of the greatest leader of India's freedom struggle. He believed in truth and non-violence. He inspired millions of Indians to fight for freedom peacefully. He led many important movements including the non-cooperation movement, the salt march and the Quit India movement. His courage, simplicity and dedication made him an inspiration to people all over the world. Gandhiji taught us we can achieve great things through truth, peace and determination. He dedicated his life to the freedom of our country. He was died on 30th January 1948. I deeply respect Mahatma Gandhi for his sacrifice and his love for India. Thank you all. Have a nice day.
1: മാഷാഅല്ലാ, ദിയ മെഹറിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ദിയ മെഹറിൻ കണ്ണൂർ തയ്യിൽ ദീനുൽ ഇസ്ലാം സഭ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ, സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് കേൾക്കുന്നത്. ആ ഇംഗ്ലീഷ് പ്രസംഗം ആരാണ് പ്രസംഗിക്കുന്നത്?
2: റൈക്ക മറിയം.
1: ആ, റൈക്ക മറിയം അല്ലേ. റൈക്ക മറിയം വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ പയ്യോളിയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ അലിക്കമ്മ ഹോളിഡേ മദ്രസ നന്ദി മദ്രസയുടെ അഡ്രസ്സും കൂടി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈക്ക മറിയമിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം കൂടി ഒന്ന് കേൾക്കാം.
4: ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. മൈ നെയിം ഇസ് റൈക്ക മറിയം. I am studying in 4th standard. I wish you all a happy Independence Day. Today, we celebrate Independence Day on 15th August. On this day, in 1947, India became free from British rule. We remember the brave freedom fighters who sacrificed their lives for our country. Their courage and dedication inspire us every day. As students, we should study sincerely, respect our teachers and parents, obey their roles and love our country. We should always respect our national flag and work together to make India clean, strong and developed. Let us promise to become responsible and make our nation proud. Thank you.
1: മാഷാല്ലാ, പയ്യോളി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി റൈഖ മറിയമ്മിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. റൈഖ നന്ദിയിലെ അലിക്കമ്മ ഹോളിഡേ മദ്രസയിലെ വിദ്യാർത്ഥിനി കൂടിയാണ്. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ അടുത്തതായിട്ട് നമുക്കൊരു മലയാള പ്രസംഗമാണ് കേൾക്കാനുള്ളത്. മലയാള പ്രസംഗം അവതരിപ്പിക്കുന്നത് ആരാണ്?
2: ആത്തിക്ക ബിലാൽ.
1: അലിക്കമ്മ ഹോളിഡേ മദ്രസ നന്ദിയിൽ നിന്നുള്ള വിദ്യാർത്ഥിനി തന്നെയാണ് ആത്തിക്ക ബിലാൽ. ആത്തിക്ക ബിലാൽ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പൊ നമുക്ക് ആത്തിക്കയുടെ ഒരു മലയാള പ്രസംഗം കേൾക്കാം.
5: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹ്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, എന്റെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ ധീരരായ രക്തസാക്ഷികളെ ഓർക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളിയെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മലബാറിലെ ധീരനായ പോരാളി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് എന്റെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. ചെറുപ്പം മുതലേ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പോരാടിയ നേതാവായിരുന്നു അദ്ദേഹം. ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യവും നീതിയും ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം പോരാട്ടത്തിന് ഇറങ്ങിയത്. അള്ളാഹുവിന് മുന്നിലല്ലാതെ മറ്റാരുടെയും മുന്നിൽ തലകുനിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാർ മാപ്പ് അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരെ ഓടിച്ച് അദ്ദേഹം കുറച്ചു കാലം സ്വന്തം ഭരണം നടത്തി. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യനീതിയാണ് ലഭിച്ചത്. ഒരു ഭരണാധികാരി ആയിരുന്നിട്ടും വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. 1922 ജനുവരി 20 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. ഉപസംഹാര മരണത്തിന് തൊട്ടു മുമ്പ് കണ്ണു കെട്ടാൻ വന്ന ബ്രിട്ടീഷുകാരോട്, എനിക്ക് എന്റെ രാജ്യത്തിന്റെ മണ്ണിലേക്ക് നോക്കി മരിക്കണം, കണ്ണു കെട്ടരുത് എന്ന് പറഞ്ഞ ധീരനാണ് അദ്ദേഹം. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ആ ശുഹദാക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ആത്തിക്ക ബിലാലിൻ്റെ മലയാള പ്രസംഗം നമ്മൾ കേട്ടു അല്ലേ. നന്ദി അലിക്കുമ ഹോളിഡേ മദ്രസയിലെ വിദ്യാർത്ഥിനിയാണ്, 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആത്തിക്ക ബിലാൽ. ആത്തിക്ക ബിലാൽ പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ തിരഞ്ഞെടുത്തത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ചും മലബാറിൽ നിന്നുള്ള വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി നമുക്ക് അവരുടെ പ്രസംഗത്തിൽ കാണാൻ സാധിച്ചു. ധാരാളം ആളുകൾ ഭഗത് സിംഗിനെയും അതുപോലെ ഗാന്ധിജിയെയും മൗലാന അബുൽ കലാം ആസാദിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അവർക്ക് പ്രിയപ്പെട്ടതായിട്ട് അവർ അവതരിപ്പിച്ചത്. ഈ ഒരു പ്രസംഗത്തോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഇൻഷാല്ലാ, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ഞങ്ങളോടൊപ്പം ഞാൻ മുസ്തഫ മാസ്റ്റർ ഏപ്പിക്കാട്, എൻ്റെ കൂടെ തൗഫീഖ് അസ്ലം. ഇൻഷാല്ലാ, പതിവ് പോലെ നമ്മൾ ഇൻസൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ശ്രഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും നമ്മിൽ വർഷിക്കട്ടെയെന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പല യുക്തിവാദികളും വളരെ വലിയ ഒരു ചോദ്യമായി ചോദിക്കുന്ന കാര്യമാണ്, എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണെങ്കിൽ ആരാണ് അള്ളാഹുവെ സൃഷ്ടിച്ചത് എന്ന്. അവരുടെ വിചാരം, മുസ്ലിങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവരെ കൊടുക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് കൃത്യമായി എല്ലാ കാര്യങ്ങൾക്കും മറുപടിയുള്ളതുപോലെ തന്നെ ഈ ചോദ്യത്തിനും കൃത്യമായ മറുപടിയുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിശാജ് ഇങ്ങനെ ചോദിക്കുമെന്ന് നമ്മെ അറിയിച്ചതുമാണ്. പിശാജും അവൻ്റെ അനുയായികളും ആ ചോദ്യം തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവിക ദൂതൻ തന്നെയാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്ന് ഞാൻ ആമുഖമായി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ ആയിഷത്ത അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഹദക്കും യഅതീഹി ശൈത്താൻ, നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് ശൈത്താൻ കടന്നു വരും. ഫയഖൂലു മൻ ഖലഖക, അവൻ ചോദിക്കും ആരാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന്. ഫയഖൂലു, അപ്പോൾ അവൻ പറയും, അല്ലാ എന്ന്. ഇബ്ലീസ് അല്ലെങ്കിൽ ശൈത്താൻ അവൻ്റെ അനുയായികൾ ചോദിക്കുകയാണ്, ആരാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന്. അപ്പോൾ എന്താ മറുപടി? അല്ലാ എന്ന്. ഫയഖൂലു, അപ്പോൾ അവൻ ചോദിക്കും, ഫമൻ ഖലഖല്ലാഹ, ആരാണ് അള്ളാഹുവെ സൃഷ്ടിച്ചത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവൻ അങ്ങനെ ചോദിക്കും. ഫഇദാ വജദ ദാലിക അഹദുക്കും, നിങ്ങൾക്ക് ആ ചോദ്യം നേരിടേണ്ടി വന്നാൽ, ഫൽയഖ്റ, നിങ്ങൾ പാരായണം ചെയ്യുക അല്ലെങ്കിൽ പറയുക, ആമൻതു ബില്ലാഹി വറുസുലി, ഞാൻ അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഫഇന്ന ദാലിക യുദ്ഹബ് അൻഹു, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് കടന്നുപോകുന്നതാണ് എന്നാണ്. മുസ്നദ് അഹ്മദിലെ 26,203 ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അല്ലാഹു ഏകനാണ് എന്നതാകുന്നു കാര്യം. അല്ലാഹു സ്വമദ്, അല്ലാഹു തആല നിരാശ്രയനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും സന്താനമായി, അവൻ ആർക്കും ജന്മം നൽകുകയോ ആരുടെയും സന്താനമായി ജനിക്കുകയോ ചെയ്തവനല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. ശുദ്ധ ഖുർആനിലെ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ്. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇതിൻ്റെ മറുപടി സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഏകനാണ്, എല്ലാ അർത്ഥത്തിലും ഏകനാണ്, അതുപോലെ തന്നെ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവൻ ഒരു സൃഷ്ടാവില്ല, അവൻ സൃഷ്ടിയല്ല. സൃഷ്ടികൾക്ക് സൃഷ്ടാവിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാഹു തആല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതുപോലും മുസ്ലിമിൻ്റെ വിശ്വാസമല്ല. അല്ലാഹു ജനിച്ചവനല്ല, ജനിച്ചവനെ എന്നു ജനിച്ചു എന്ന് ചോദിക്കുന്നതിൻ്റെ പ്രസക്തിയുള്ളൂ. അതുപോലെ തന്നെ അവൻ ആരെയും പോലെയല്ല, അവൻ സൃഷ്ടികളെപ്പോലെയല്ല. അല്ലാഹുവിന് സൃഷ്ടാവില്ല, കാരണം അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, എല്ലാത്തിൻ്റെയും ഖാലിക് അവനാണ്. ഇനി യുക്തിവാദികളോട് നമ്മൾ പറയുകയാണ് ദൈവത്തെ സൃഷ്ടിച്ചത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, അവരുടെ അടുത്ത ചോദ്യം അയാളെ സൃഷ്ടിച്ചത് ആരായിരിക്കും? അപ്പം അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ വീണ്ടും ചോദിക്കും, അപ്പോൾ അയാളെ സൃഷ്ടിച്ചത് ആരായിരിക്കും? ആ ചോദ്യം അന്ത്യമില്ലാതെ അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. ഖുർആൻ കൃത്യമായി പറയുന്നു, അവൻ ഏകനാണ്, ജനിക്കാത്തവനാണ്, അവന് തുല്യനായി യാതൊന്നും തന്നെയില്ല, അവൻ എല്ലാത്തിനും മുമ്പുള്ള അൽ അവ്വലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ, അവൻ എല്ലാത്തിനും മുമ്പുള്ളവനാണ്, അതുപോലെ തന്നെ എല്ലാം അവസാനിച്ചാലും നശിക്കാതെ അവസാനിക്കാതെ ഏറ്റവും അവസാനമുള്ളവൻ അവനാണ്. വല്ലാഹിറു, എല്ലാത്തിനും മീതയുള്ളവൻ അവനാണ്. വൽ ബാത്തിനു, അതുപോലെ തന്നെ എല്ലാം അവൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവനെ കൂടാതെ യാതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ എല്ലാത്തിൻ്റെയും പിന്നിലുള്ളവനാണ്, അഥവാ എല്ലാം അവൻ്റെ തീരുമാനപ്രകാരവും മറ്റുമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അറിവുള്ളവനുമാകുന്നു എന്ന് ഖുർആനിൻ്റെ 57 അധ്യായത്തിലെ 3 ആയത്തിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും മുമ്പുള്ളവനാണവൻ, 1 ആളാണവൻ, അവന് മുമ്പ് യാതൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈഉൻ, അല്ലാഹുവേ നീയാണ് ആദ്യമുള്ളവൻ, നിനക്ക് മുമ്പ് യാതൊന്നും തന്നെയില്ല. വഅൻതൽ ആഖിറു, നിനയാണ് ഏറ്റവും അവസാനമുള്ളവൻ. ഫലൈസ ബഅദക ഷൈഉൻ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. സ്വഹീഹ് മുസ്ലിമിലെ 2713 ഹദീസാണ്. ആദ്യമുള്ളവൻ്റെ മുമ്പ് എന്ത് എന്ന ചോദ്യം വളരെയധികം യുക്തിരഹിതമായ ചോദ്യമാണ്. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പേര് നമ്മൾ പറയും. അപ്പോൾ അടുത്ത ചോദ്യം, ആ വിദ്യാർത്ഥിയേക്കാളും മാർക്കുള്ള വിദ്യാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നമ്മുടെ ആളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മൂത്ത മകൻ ആരാണ്? അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ മൂത്ത മകൻ ആദിലാണ്. അപ്പം അടുത്ത ചോദ്യം, നിങ്ങളുടെ മൂത്ത മകനേക്കാളും മൂത്ത മകൻ ആരാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ നാട്ടിലേക്ക് ആദ്യ ബസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ബസ്സിൻ്റെ പേര് പറഞ്ഞെടുത്തു. അപ്പോൾ ചോദിക്കുകയാണ്, ആ ബസ്സിൻ്റെ മുമ്പുള്ള ബസ് ഏതാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ബസ്സിന് ശേഷമുള്ള ബസ് ഏതാണ് എന്ന ചോദ്യം ഭൗതികമായി തന്നെ നമ്മൾ ചിന്തിച്ചാൽ വളരെയധികം യുക്തിരഹിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഒന്നാമനായ, എല്ലാത്തിനും മുമ്പുള്ള, ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ ഏകനാണ്, അവന് മുമ്പ് യാതൊന്നുമില്ല, അവൻ സൃഷ്ടിക്കപ്പെട്ട മഖ്ലൂഖല്ല, ഖൽഖല്ല, മറിച്ചവൻ ഖാലിഖാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് തന്നെ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന വാദം പോലും മുസ്ലിങ്ങൾക്കില്ല. സൃഷ്ടിക്കപ്പെടാത്ത അല്ലാഹു എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ചോദ്യം തന്നെ വളരെയധികം യുക്തിരഹിതമാണ്. ജനിക്കാത്തൊരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞ് ജനിച്ച ഡേറ്റ് എന്നാണ് എന്ന് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏറ്റവും വലിയ മണ്ടച്ചരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായി ലോക സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയുകയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുകയും ചെയ്താലാണ് നമുക്ക് പരലോകമോക്ഷം സാധ്യമാകൂ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. ലോക സൃഷ്ടാവായ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.
0: മാഷാല്ലാ, റേഡിയോ വൈബ്സിന്റെ യാത്രയിൽ നമുക്ക് മനോഹരമായ മറ്റു ഒട്ടനേകം പരിപാടികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നു സ്വരത്തിലേക്ക്.
2: സ്വരത്തിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കുഞ്ഞു കൺകളാൽ എന്ന ഒരു മനോഹരമായ ഗാനം. നമ്മൾ റബ്ബിനെ ഓർക്കുന്ന, റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ഏവരും കാതോർക്കുക.

0: മാഷാ മനോഹരമായൊരു ഗാനം നാം സ്വരത്തിലൂടെ കേട്ട് കഴിഞ്ഞു. കുഞ്ഞു കണികളാൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം വളരെ മനോഹരമായിട്ടാണ് നാം ആസ്വദിച്ചത്.
1: അടുത്തതായിട്ട് നമ്മൾ ആരോഗ്യ വിചാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ MA ബാവ.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നത് തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ MAM ബാവ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഡോക്ടർ, നമ്മുടെ വിഷയം ആരോഗ്യമുള്ള കുഞ്ഞ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിനെയാണ്. ആരോഗ്യമുള്ള കുഞ്ഞ് എന്നതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്?
3: ആരോഗ്യമുള്ള ശിശു എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ അഥവാ മാസം തികഞ്ഞ ശരാശരി ഇന്ത്യൻ ശരാശരി ഭാരമുള്ള, ഓരോ രാജ്യത്തും വ്യത്യസ്ത ശിശുക്കൾക്ക് വ്യത്യസ്ത വെയിറ്റാണ്, ആവറേജ് വെയിറ്റ് ഉണ്ടാകും. ഇന്ത്യൻ ആവറേജ് ഏകദേശം 2.7-3 kg ആണ്. അതുകൊണ്ട് ഇന്ത്യൻ ആവറേജ് ഇന്ത്യ ശിശുക്കൾ ആ വെയിറ്റുള്ള പ്രസവാനുബന്ധ തകരാറുകളൊന്നുമില്ലാത്ത ശിശുക്കളെയാണ് ആരോഗ്യമുള്ള ശിശു എന്ന് നമുക്ക് നാം ഉദ്ദേശിക്കുന്നത്. ആരോഗ്യമുള്ള ശിശുക്കളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആരോഗ്യമുള്ള അമ്മമാരുണ്ടാകണം. ആരോഗ്യമുള്ള അമ്മയ്ക്കേ ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവും. ഇതിന് മാതാവിൻ്റെ ബാല്യകാലം മുതലുള്ള ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണം, ജന്മവൈകല്യങ്ങളുള്ള ഒരു ശിശു, ഒരു പെൺ ശിശു, അതിന് പിന്നീട് പ്രസവം, അതിൻ്റെ പ്രസവ സമയത്ത് പ്രസവാനുബന്ധ പ്രശ്നങ്ങളും അതിൻ്റെ കുട്ടിയുടെ അംഗവൈകല്യങ്ങൾക്കും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പെൺകുട്ടിയുടെ ആരോഗ്യം മുഴുവൻ മനുഷ്യ സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിന് അനിവാര്യമാണ്.
2: തീർച്ചയായും.
3: അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇസ്ലാം കൊടുത്ത പ്രാധാന്യം ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. പെൺകുട്ടികൾക്ക് മുൻഗണന പല കാര്യങ്ങളിലും റസൂലുള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും പെൺകുഞ്ഞുങ്ങളെ കൊന്ന് അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാതാവിൻ്റെ ആരോഗ്യം ഈ പറഞ്ഞതുപോലെ ശിശുക്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പെൺകുട്ടികളുടെ വാക്സിനേഷൻ, ഉദാഹരണം MMR വാക്സിൻ, അതായത് മീസിൽസ്, മംസ്, റുബല്ല, ഇതിൽ റുബല്ല എന്ന രോഗം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് വന്നാൽ ആ സ്ത്രീയുടെ കുട്ടിക്ക് മാരകമായ റുബല്ല സിൻഡ്രോം എന്ന രോഗം ഉണ്ടാകുകയും റുബല്ല എന്നാൽ ജർമ്മൻ മീസിൽസ്, റുബല്ല സിൻഡ്രോം എന്ന മാരകമായ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഭാഗമായി കുട്ടിക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, ഹൃദയത്തിന് തകരാറുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ തലച്ചോറിൻ്റെയും ഞരമ്പുകളുടെയും കേൾവിയുടെയും കഴിവുകളില്ലാതെയാകും. അങ്ങനെ മാരകമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് പെൺകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ റുബല്ലക്ക്, ഇപ്പോൾ നമ്മുടെ സ്കൂൾ പ്രോഗ്രാമിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, റുബല്ല വാക്സിൻ എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്.
2: എന്തായാലും ഗർഭകാലത്ത് നാം ശ്രദ്ധിക്കേണ്ട ആരോഗ്യ, അതായത് സ്ത്രീയുടെ ഗർഭകാലത്ത് കുട്ടിയുടെ നന്മക്കായി നാം ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ അല്ലെ എന്തെല്ലാമാണ് ശ്രദ്ധിക്കുന്നത്?
3: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മയുടെ ആരോഗ്യം കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ആന്റിനാറ്റൽ ചെക്കപ്പ് അഥവാ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള പരിശോധനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരുടെ പ്രഷർ, അവരുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവൽ, അവരുടെ ഹീമോഗ്ലോബിൻ അഥവാ രക്തത്തിൻ്റെ അളവ് തുടങ്ങിയവ ചെക്ക് ചെയ്യേണ്ടതാണ്. കുറഞ്ഞ പക്ഷം ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ 3-4 പ്രാവശ്യമെങ്കിലും വിദഗ്ധ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോകേണ്ടതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ അഥവാ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്, സാധാരണ ഗർഭിണികൾക്ക് കാണാറുണ്ട്. അങ്ങനെ കൂടിയാൽ ശിശു ന്റെ വെയിറ്റ് അമിതമായി വർദ്ധിക്കുകയും അതുകൂടാതെ ഹൃദയത്തിന് ബാധിക്കുന്ന വൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. അപ്പോൾ അതിൻ്റെ ഫലമായി കുട്ടി പ്രസവം ബുദ്ധിമുട്ടിലാവും, അതുകൂടാതെ പ്രസവാനുബന്ധ കോംപ്ലിക്കേഷൻ കൂടുതലാവും, അംഗവൈകല്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നിയന്ത്രിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് അവരുടെ പ്രഷർ. പ്രഷർ കൂടിയാൽ, മാതാവിൻ്റെ പ്രഷർ കൂടിയാൽ അത് കുട്ടിയുടെ വളർച്ചയെ കാര്യമായി ബാധിക്കും. അതിൻ്റെ വെയിറ്റ് കുറയുകയും അതിന് പിന്നെ തലച്ചോറിൻ്റെയും പ്രധാനപ്പെട്ട അവയവങ്ങളുടെയും വളർച്ച തകരാറിലാകുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മറ്റേ കുട്ടി വിവിധ കോംപ്ലിക്കേഷനോടുകൂടി പ്രസവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് മാതാവിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാണ്. ഇതെല്ലാമാണ് ആന്റിനേറ്റൽ ചെക്കപ്പിൻ്റെ ഭാഗം. കൂടാതെ മാതാവിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ, രോഗാണുബാധകൾ, ഉദാഹരണം മൂത്രത്തിൽ പഴുപ്പ്, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ റുബല്ല, ചിക്കൻ പോക്സ് തുടങ്ങിയവ കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാക്കുകയും രോഗാണുബാധ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് ഒഴിവാക്കാൻ ഈ ആന്റിനേറ്റൽ ചെക്കപ്പ് വളരെ പ്രധാനപ്പെട്ടു.
2: ആന്റിനേറ്റൽ ചെക്കപ്പിന്റെ ഭാഗമായി സ്കാൻ ചെയ്യാറുണ്ടല്ലോ. ശരിക്കും ചില സ്കാനുകളെല്ലാം അപകടകരമാണെന്ന് പറയാറുണ്ട്. എന്നാൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നുണ്ട്, അത് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്നുണ്ടോ?
3: വിവിധ തരത്തിലുള്ള സ്കാൻ എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള സ്കാൻ ഉണ്ട്. ഉദാഹരണം അൾട്രാസൗണ്ട് സ്കാൻ, സി ടി സ്കാൻ, MRI തുടങ്ങിയ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കാനുകൾ തുടങ്ങിയവയുണ്ട്. ഇതിൽ അൾട്രാസൗണ്ട് സ്കാൻ നമ്മുടെ ശബ്ദ തരംഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സ്കാനാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു വിധത്തിലും ബാധിക്കുകയില്ല. ഗർഭിണിയായ ആളുകൾക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ അവരുടെ ശിശുവിനെയോ മാതാവിനെയോ ഒരു തരത്തിലും ബാധിക്കുകയില്ല. മാത്രമല്ല മറ്റൊരു വിട്ടുപോയ മറ്റൊരു കാര്യം, വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയ മറ്റൊരു കാര്യം, ടെറ്റനസ്, ന്യൂനേറ്റൽ ടെറ്റനസ് ഇല്ലാതിരിക്കാൻ മാതാവിന് ടെറ്റനസ് വാക്സിൻ കൊടുക്കേണ്ടതാണ്. പക്ഷേ സാധാരണ രീതിയിൽ പ്രതിരോധ ശക്തി പ്രതിരോധം കിട്ടിയ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭിച്ച കുട്ടികൾ മാതാക്കളാകുമ്പോൾ ഇത് പലപ്പോഴും ഈ അപകടാവസ്ഥ ഉണ്ടാകുകയില്ല. ന്യൂനേറ്റൽ ടെറ്റനസ് എന്നത് മാരകമായ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ ഭാഗങ്ങളിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ രോഗമാണ്.
2: കുത്തിവയ്പ്പിനെ എതിർക്കുന്ന ആളുകൾ പോലും ശരിക്കും അമ്മയ്ക്ക് എടുക്കുന്ന കുത്തിവയ്പ്പ് കുട്ടികൾക്ക് ടെറ്റനസ് വരാതിരിക്കാനാണ് എന്നുള്ളത് പലർക്കും അറിയില്ല.
3: സ്കാനിലേക്ക് വരാം. സ്കാനിനെ കുറിച്ച് അൾട്രാസൗണ്ട് സ്കാൻ തികച്ചും യൂസ്ഫുൾ ആണ്. പലപ്പോഴും പല രോഗികളും അല്ലെങ്കിൽ അവരുടെ പരിചാരകരും സംശയിക്കാറുണ്ട്, എന്തിനാണ് ഈ ഡോക്ടർമാർ സ്കാൻ എടുക്കുന്നത്, അത് കമ്മീഷൻ കിട്ടാനാണ്, പൈസ വാങ്ങിക്കാനാണ് എന്നുള്ള ഒരു ചിന്ത പല, അതെ അതെ പല, എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം പലപ്പോഴും ഉണ്ടാകാറ്. പക്ഷെ അത് വളരെ യൂസ്ഫുൾ ആണ്, യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ വലിപ്പം എന്ന ഗർഭാവസ്ഥയിലുള്ള തൂക്കമടക്കം ഏകദേശം നമുക്ക് അൾട്രാസ്കാൻ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൈനക്കോളജിസ്റ്റിന് പ്രസവത്തെ പ്ലാൻ ചെയ്യാനും പിന്നെ ടൈം നിശ്ചയിക്കാനും ഒക്കെ സഹായകരമാണ് ഈ അൾട്രാസൗണ്ട് സ്കാൻ.
2: ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. മുലപ്പാലുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ചില സംഭവങ്ങൾ ഈയിടെ അടുത്തുണ്ടായി. ഒരു 5 ബാങ്ക് കൊടുത്തിട്ടേ മുലപ്പാൽ കൊടുക്കാവൂ എന്ന ഏതൊരു സിദ്ധന്റെ ഒരു ആരോപണവുമായി ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒരു സമുദായത്തെ മൊത്തം അതിൻ്റെ നീലയിൽ കാണുന്ന ഒരവസ്ഥയുണ്ടായി. എന്താണ് ശാസ്ത്രീയപരമായും ഇസ്ലാമികപരമായും ഈ ഒരു വിഷയത്തിൽ ഉള്ള നിലപാട്?
3: സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചാൽ എത്രയും വേഗം മുലപ്പാൽ കൊടുക്കേണ്ടതാണ്. അതായത് നോർമൽ ഡെലിവറി ആണെങ്കിൽ, നോർമൽ പ്രസവമാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ കൊടുക്കണം. സിസേറിയൻ ആണെങ്കിൽ കുറച്ച് സമയം, കാരണം മാതാവ് തിയേറ്ററിൽ നിന്ന് പുറത്തു വരാനും അവരുടെ വേദന ആശ്വാസമാകാനും ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കൊടുക്കാം. അതിനുള്ളിൽ കൊടുത്ത് ഇരിക്കേണ്ടതാണ്. മുലപ്പാൽ നേരത്തെ കൊടുക്കുമ്പോൾ കൊടുത്താൽ കൂടുതൽ മുലപ്പാൽ ഉണ്ടാകാനും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് അഥവാ ബന്ധം കൂടുതൽ ശക്തിപ്പെടുവാനും സഹായിക്കും. ഡിലെ വരുത്തുന്നതോറും മുലപ്പാലിൻ്റെ അളവ് കുറയാനും അഥവാ അമ്മയും അമ്മ മുലപ്പാലിനോടുള്ള താല്പര്യം കുഞ്ഞിന് കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തികച്ചും ഈ വ്യാജൻ്റെ പ്രചരണം തികച്ചും ശാസ്ത്രീയമായി ചിന്തിച്ചാൽ തികച്ചും തെറ്റ് തന്നെയാണ്. മാത്രമല്ല ദീനിലും അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല എന്നാണ് എന്റെ അറിവ്.
2: സാധാരണ ചില സ്ത്രീകളെങ്കിലും ആദ്യം വരുന്ന പാലുകൾ ഒഴിവാക്കി കളയാറുണ്ട്, കട്ടിയുള്ള ഒരു മഞ്ഞ നിറത്തിൽ വരുന്ന പാൽ. അതിനെ പറ്റി
3: മുലപ്പാല് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മുലപ്പാല് വളരെ കട്ടി കൂടിയതും മഞ്ഞ നിറവും ഉള്ള മുലപ്പാലാണ് സാധാരണ വരിക. ഇതിന്റെ പേര് കൊളസ്ട്രം എന്നാണ്. ഇത് പലപ്പോഴും ചില കൺഫ്യൂഷൻ മാതാക്കളിലും അവരുടെ ശുശ്രൂഷകരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മുലപ്പാല് കുറവാണെന്നുള്ള കംപ്ലയിന്റ്, അതുകൂടാതെ മഞ്ഞപ്പാലായതുകൊണ്ട് കേടുള്ള പാലാണെന്നൊരു തോന്നൽ, ഇതെല്ലാം സാധാരണ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ഇത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ്. ഈ കൊളസ്ട്രോൾ വളരെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അതിൻ്റെ അളവ് കുറവാണെങ്കിലും അതിൽ ഉള്ള കുട്ടിക്ക് ആവശ്യമുള്ള പ്രതിരോധ ഘടകങ്ങളും ആഹാര വസ്തുക്കളും കുത്തി നിറച്ച, എന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുത്തി നിറച്ച വസ്തുവാണ് കൊളസ്ട്രോൾ. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല ഇത് പര്യാപ്തമാണ് കുട്ടിക്ക് ഈ മൂന്ന് ദിവസങ്ങളിൽ. ഈ കൊളസ്ട്രോൾ മാത്രം പര്യാപ്തമാണ്, വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല. വേറെ ഒന്നും പാലോ വെള്ളമോ ഒന്നും കൊടുക്കേണ്ടതില്ല. കാരണം കുട്ടി അതുവരെ ഒരു ദ്രാവകത്തിലാണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ്, വെള്ളം പോലെയുള്ള 95% 98% ജലാംശമുള്ള ഒരു ദ്രാവകത്തിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ശരീരത്തിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് കുറയാൻ, അത് കുറയുന്നത് വരെ മുലപ്പാലിൻ്റെ ഉള്ള വെള്ളത്തിൻ്റെ അംശം പിന്നെ കുറച്ചാണ് പടച്ചൻ തമ്പുരാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ ആസൂത്രകനാണ് പടച്ചൻ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം വളരെ കുറവ് ആവശ്യമുള്ള ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ അള്ളാഹു വളരെ കട്ടി കൂടിയ മുലപ്പാൽ കൊടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ കുട്ടിയുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശത്തെ നിയന്ത്രിക്കുകയാണ്. മൂന്ന് ദിവസം കഴിയുമ്പോൾ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകുകയും മുലപ്പാലിന് കട്ടി കുറയുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ മുലപ്പാൽ ഉണ്ടാകുകയും ചെയ്യും. ഈ സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുലപ്പാൽ കുറവാണ് കുറവാണ് കുറവാണ് എന്നുള്ള ധാരണ ചുറ്റും നിൽക്കുന്ന ആളുകൾ കുട്ടിക്ക് ഉണ്ടാക്കുകയും പിന്നെ മാതാവിനുണ്ടാക്കുകയും അത് മാതാവിൻ്റെ മനസ്സിൽ എനിക്ക് പാല് കുറവാണ് എന്ന് തോന്നൽ മാതാവിൻ്റെ മനസ്സിൽ ഉണ്ടാക്കുകയും ചെയ്താൽ വളരെ അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാകുക. നമ്മൾ എല്ലാവരും ചുറ്റുള്ള നോക്കുന്ന ആളുകളും ബൈസ്റ്റാൻഡർമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓ കുട്ടിക്ക് പാലില്ല കുട്ടിക്ക് പാലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നാൽ അത് മാതാവിൻ്റെ മനസ്സിൽ കയറിയാൽ തലച്ചോറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും അത് പിന്നീട് പാലിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാല് കുറയും, പിന്നെ പാലില്ലാത്ത മാതാവും, അത് ഒരു വിഷ്യസ് സർക്കിളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാവ് ചിന്തിക്കുക എനിക്ക് പാല് കുറവാണ്, അപ്പോൾ വീണ്ടും വീണ്ടും വീണ്ടും പാല് കുറയും. അങ്ങനെയാണ് ഈ പാലില്ല പാലില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്.
2: അതെ, തീർച്ചയായും പലപ്പോഴും ഇത്തരം മാതാക്കൾ ആവശ്യപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ മിൽക്കിനെ പറ്റി എത്ര ബോധിപ്പിച്ചാലും ചില എപ്പോഴെങ്കിലും സംശയം ചോദിക്കാറുണ്ട്, ഇത് കൊടുത്തൂടെ പൊടിപ്പാൽ കൊടുത്തൂടെ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നല്ല. എന്താണ് പൊടിപ്പാൽ കൊടുക്കുന്നതിൻ്റെ ഭവിഷ്യം?
3: മുലപ്പാൽ കുടിക്കാൻ മാതാവിൻ്റെ നിപ്പിള് ഉപയോഗിക്കുമ്പോൾ ഇന്നതിന് ബദല് ഈ ബോട്ടിൽ കൊടുത്താൽ കുട്ടി കൂടുതൽ ഇഷ്ടപ്പെടുക ബോട്ടിലാണ്. കാരണം എളുപ്പം വായിലേക്ക് പാല് വരികയും അതിന് കുടിക്കാൻ എളുപ്പം ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് കുട്ടി കൂടുതൽ താല്പര്യപ്പെടുക ബോട്ടിൽ കുടിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് മുലപ്പാൽ കുടിക്കാനുള്ള ടെൻഡൻസി കുട്ടിക്ക് കുറയുകയും അത് സാവകാശം ഇല്ലാതാവുകയും ചെയ്യും.
2: എത്ര നാള് മുലപ്പാൽ കൊടുക്കേണ്ടതുണ്ട്?
3: യഥാർത്ഥത്തിൽ മുലപ്പാൽ മാത്രമായിട്ട് 4 മുതൽ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി. കാരണം അതുവരെയുള്ള സമയങ്ങളിൽ കുട്ടിക്ക് ശരീരത്തിനാവശ്യമായ കാൽസ്യത്തിൻ്റെയും അയണിൻ്റെയും റിസർവ് കുട്ടിയുടെ ശരീരത്തിലുണ്ട്. കാരണം ഈ മുലപ്പാലിൽ കുറവുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അയൺ, ഇരുമ്പിൻ്റെ അംശം. 6 മാസം വരെ കുട്ടിക്ക് ആവശ്യമുള്ള ഇരുമ്പിൻ്റെ അംശം അതിൻ്റെ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് പടച്ചൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് മുലപ്പാല് മാത്രം മതിയാവും കുട്ടിക്ക് ഏകദേശം 4 മുതൽ 6 മാസം വരെ. അതിനുശേഷം മാത്രമേ ഫീഡ് മറ്റേ വീനിങ് എന്ന പരിപാടി മറ്റ് ആഹാരങ്ങൾ കൊടുത്താൽ മതിയാവും. മുലപ്പാല് ഏകദേശം 2 വർഷം വരെ തുടർച്ചയായിട്ട് കൊടുക്കേണ്ടതാണ്. വീനിങ്ങിൻ്റെ മറ്റാഹാരം കൊടുക്കുന്നതിനൊപ്പം തന്നെ മുലപ്പാലും കൊടുക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖുറാനും പറഞ്ഞിട്ടുള്ളതാണ് രണ്ടു വർഷത്തേക്ക്. കാരണം ഈ രണ്ടു വർഷം എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉള്ള ഒരു ആഹാരമാണല്ലോ മുലപ്പാൽ. ഈ രണ്ട് വർഷത്തിനുള്ളിലാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയുടെ 85% പൂർത്തിയാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളോടുകൂടിയ ഈ മുലപ്പാൽ രണ്ട് വർഷത്തേക്ക് കൊടുക്കണമെന്നുള്ളത് വളരെ ശാസ്ത്രീയവും അതോടൊപ്പം ഖുർആൻ നമ്മോട് കൽപ്പിച്ചതുമാണ്. എത്രമാത്രം ഖുർആന്റെ കൽപ്പന എത്രമാത്രം ശാസ്ത്രീയമാണെന്ന് എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്നുള്ളതും കൂടി ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകും.
2: അതെ, തീർച്ചയായും ഒരു മാതാവിന് ഒരു കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള മുലപ്പാലാണ്. അത് അവരുടെ അവകാശമായി തന്നെ വേണം, കുഞ്ഞുങ്ങളുടെ ഒരു അവകാശമായി തന്നെ വേണം നാം കാണാൻ. എന്തായാലും തീർച്ചയായും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാലും പശുവിൻപാൽ അങ്ങനെയാണെങ്കിൽ പശുവിൻപാൽ തീരെ കൊടുക്കരുത് എന്നാണോ ഡോക്ടർ ഉദ്ദേശം? അല്ലെങ്കിൽ എത്ര വയസ്സ് മുതൽ?
3: തീർച്ചയായും അല്ല, പശുവിൻപാൽ അതായത് കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റെബിലൈസ് ചെയ്യുക, അതായത് പ്രതിരോധ ശക്തിയുടെ സ്റ്റെബിലിറ്റി ഏകദേശം ഒരു വയസ്സാകുമ്പോൾ ശരിയാകും. അതിനുശേഷം നമുക്ക് മൃഗങ്ങളുടെ പാല് പശുമ്പാലും ആട്ടുംപാലും കൊടുക്കാവുന്നതാണ്. കൂടാതെ അതല്ലെങ്കിൽ കുട്ടിക്ക് അതുകൊണ്ടുള്ള അലർജി ഉണ്ടാകുകയും നേരത്തെ പറഞ്ഞ പോലെ കഫക്കെട്ട് വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു വയസ്സ് വരെ തീർച്ചയായിട്ടും പാല് വർഗത്തിൽപ്പെട്ടത് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക. മറ്റാഹാരങ്ങളിൽ 6 മാസത്തിന് ശേഷം ലഘുതരമായ ആഹാരങ്ങൾ അരിയുടെയും ഗോതമ്പിൻ്റെയും ആയിട്ടുള്ള ലഘുതരമായ ആഹാരങ്ങൾ പൊടികൾ എല്ലാം അതുപോലെ തന്നെ പഴങ്ങൾ ലഘുവായ പച്ചക്കറികൾ അതൊക്കെ വിവിധ സ്റ്റേജുകളിലായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്.
2: അതെ അതെ, പലപ്പോഴും വീനിങ്ങുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മാതാക്കൾക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണ് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അവർ തുടങ്ങേണ്ടത്, ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് തുടങ്ങേണ്ടത്, എത്ര തവണ കൊടുക്കേണ്ടതുണ്ട്, ചെറിയൊരു നിർദ്ദേശം?
3: അതായത് വീനിങ് തുടങ്ങുമ്പോൾ സാധാരണ മാതാക്കൾ ചോദിക്കും ഏത് പാട്ടയാണ് ഏത് പൊടിയാണ് കൊടുക്കേണ്ടത് എന്ന് ഡോക്ടർ ഒന്ന് എഴുതിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ വരാറ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. മാതാവിൻ്റെ ആഹാരം തന്നെയാണ് കുട്ടിയുടെയും ആഹാരം, അഥവാ അരി ഭക്ഷണം ആണ് മാതാവ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലഘുവായ രൂപം പൊടികൾ അത് ലഘുവായ കുറുക്ക് പോലെ ആക്കി ദഹിക്കുന്ന രീതിയിലാക്കി വേവിച്ച് കൊടുത്താൽ തന്നെ വീനിങ് ആണ്. അതിന് പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അത് നമ്മുടെ നാട്ടിൽ പിന്നെ കോമൺ ആയിട്ട് പിന്നെ കായപ്പൊടി അതുപോലെ കുന്നും കായപ്പൊടി അതുപോലെ തന്നെ സൂചി ഗോതമ്പ് പൊടി അതൊക്കെ ഉണ്ടാക്കാം, അത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ അരിപ്പൊടിയും അത് ഉപയോഗിക്കാം. മാതാവിൻ്റെ പ്രധാന ആഹാരം അരിയാണ്. പിന്നെ അത് സ്റ്റേജ് ഒരു 6 മാസത്തിൽ നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് അതിൻ്റെ വെയിറ്റ് കൂട്ടാം, ഖനം കൂട്ടാം. ഉദാഹരണം ആദ്യം ലിക്വിഡ് പോലെ ആയിട്ട് കൊടുക്കുക, പിന്നീട് അത് കുറച്ചുകൂടി കട്ടിയായിട്ട് കൊടുക്കുക. അതുകൂടാതെ ഫ്രൂട്ട്സ് ജ്യൂസ് കൊടുക്കുക. ഒരു 8 മാസം 9 മാസം ആകുമ്പോൾ നമുക്ക് ക്യാരറ്റ് പോലെയുള്ള പച്ചക്കറികളും നല്ലവണ്ണം വേവിച്ച് ഉടച്ച് കൊടുക്കാം. പിന്നെ 9 മാസം 10 മാസം കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കാരണത്തിൽ പയറുവർഗത്തിൽപ്പെട്ടതും വേവിച്ചുടച്ച് ചേർത്ത് കൊടുക്കണം. ഒരു വയസ്സിന് മുമ്പ് മൃഗങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ അനിമൽ പ്രോട്ടീൻ ഒരു വയസ്സിന് മുമ്പ് കൊടുക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ അലർജി കൊണ്ടുള്ള കഫക്കെട്ട് ശ്വാസമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മൃഗങ്ങളിൽ നിന്നുള്ള അനിമൽ പ്രോട്ടീൻ നാം ഒഴിവാക്കേണ്ടതാണ്. അതേസമയം ഒരു വയസ്സിന് ശേഷം നമുക്ക് ആദ്യം കുറേശ്ശെ മത്സ്യം, പിന്നീട് ഒരു 1.5 വയസ്സായിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും അഡൽട്ട് കഴിക്കുന്ന അഥവാ അമ്മ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം 1.5 വയസ്സിന് ശേഷം കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്.
2: തീർച്ചയായും നല്ലൊരു ഉപദേശമാണ്. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. അതായത് നവജാത ശിശുക്കൾക്ക് പലപ്പോഴും ചിലപ്പോഴെങ്കിലും ഒരു ICU അഡ്മിഷൻ വേണ്ടി വരാം. എപ്പോഴൊക്കെയാണ് ഒരു നവജാത ശിശുവിന് ICU അഡ്മിഷൻ ആവശ്യമായി വരുന്നത്?
3: ഈ ചോദ്യം സാധാരണ പ്രാക്ടിക്കലി ഒരു ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ, ജനങ്ങൾക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, പ്രസവിച്ച ഉടനെ കുട്ടിനെ എന്തിനാണ് ഈ ICUയിലേക്ക് കൊണ്ടുപോയത്, എന്തിനാണ് ഇത്, ഒരു കുഴപ്പമില്ല വെറുതെ കുട്ടി ഒന്ന്. സാധാരണക്കാർക്ക് ശ്വാസം മുട്ടുന്ന കുട്ടിയും ശ്വാസം മുട്ടാത്ത കുട്ടിയും തമ്മിൽ തിരിച്ചറിയില്ല, അവർ മുഖത്തേക്ക് മാത്രം നോക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ ICUയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എത്രമാത്രം സീരിയസ് ആണ്, എന്തിനാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ള സംശയം പൊതുവേ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. അതിന് കാരണം അതിനെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മ. അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സാധാരണ ഐ സിയുയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പ്രസവാനുബന്ധമായ തകരാറുകൾ, അഥവാ ഓക്സിജൻ കിട്ടാതിരിക്കുക, പ്രസവിച്ച ഉടനെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുക, പ്രസവിച്ച പ്രസവം നേരത്തെ പറഞ്ഞ പോലെ പ്രസവം നോർമൽ അല്ലെങ്കിൽ കുട്ടിയുടെ ഓക്സിജന്റെ അളവ്, രക്തത്തിലുള്ള ഓക്സിജന്റെ അളവ്, ഗ്ലൂക്കോസിന്റെ അളവ് എല്ലാം കുറയും. അപ്പോൾ ഐ സിയു അഡ്മിഷൻ ആകും. അതുകൂടാതെ വെയ്റ്റ് കുറഞ്ഞ കുട്ടി, വെയ്റ്റ് വളരെ കുറഞ്ഞ കുട്ടി, അതുപോലെ വെയ്റ്റ് കൂടിയ കുട്ടി, അതുപോലെ തന്നെ മറ്റേ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ വന്ന കുട്ടി, പ്രസവിച്ച ഉടനെ തന്നെ മഞ്ഞപ്പിത്തം വന്ന കുട്ടികൾ തുടങ്ങിയവ വരെ നമുക്ക് ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടതാണ്.
2: തീർച്ചയായും ഡോക്ടർ, പ്രയാസമുള്ള പ്രസവത്തെ കുറിച്ച് സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ?
3: പ്രസവം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. പ്രസവം ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയൊരു ദ്വാരത്തിലൂടെ വലിയൊരു വസുവിനെ കൊണ്ടുവരിക എന്നുള്ള പ്രക്രിയയാണ് പ്രസവത്തിലൂടെ നടക്കുന്നത്. അതിനുവേണ്ടി കുട്ടിയുടെ തല മുതൽ തലയുടെ വലിപ്പവും ഷേപ്പും അമ്മയുടെ എടുപ്പല് തുടങ്ങിയവ അള്ളാഹു പ്രത്യേക മെക്കാനിസം വഴി മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് ഈ അത്ഭുതകരമായ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാർ പ്രസവം എന്ന് പറയുമ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല, ദിവസവും പ്രസവിച്ചുകൊണ്ട് സുഖപ്രസവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് അള്ളാഹു അതിന് ചെയ്തു വെച്ചിട്ടുള്ള ആസൂത്രിതമായ ചില പദ്ധതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അള്ളാഹുവിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. കാരണം സുമ്മസ് സബീലെ എസ്റ പിന്നീട് അള്ളാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു ഖുർആൻ ആയത്തിൽ പറയുന്നു സുമ്മസ് സബീലെ എസ്റ അവന്റെ മാർഗം എളുപ്പമാക്കി. ആദ്യത്തെ മാർഗം ഈ പ്രസവിച്ച് വരുന്ന പുറത്തു വരുന്ന മാർഗമാണ്. അത് വളരെയേറെ എളുപ്പമാക്കാൻ അള്ളാഹു അത്ഭുതകരമായ കുറെ മെക്കാനിസം ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മെക്കാനിസം ഓഫ് ലേബർ എന്നാണ് സാധാരണ പറയുക. ഇതിൽ എന്തെങ്കിലും തകരാറുകൾ പറ്റിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള നോർമൽ പ്രസവം അഥവാ സുഖപ്രസവം നടക്കാതെ വരികയും പ്രസവം പ്രൊലോങ്ഡ് ആകുകയും അതുവഴി കുട്ടിക്ക് ഓക്സിജൻ ലഭിക്കാതിരിക്കുകയും കുട്ടിയുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുകയും അങ്ങനെ അതുപോലെ തന്നെ ശരീരക്ക് ഡാമേജുകൾ, അതായത് ഇൻട്രാക്രേനിയൽ ഹെമറേജ്, തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ബ്ലീഡിങ് ഉണ്ടാകുകയും അതുപോലെ തന്നെ എറിസ് പാൾസി, ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ തുടങ്ങിയ കോംപ്ലിക്കേഷൻസ്, സെറിബ്രൽ പാൾസി, അത് പിന്നീട് ഉണ്ടാകുന്ന, അത് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്ന ഇതെല്ലാം പിന്നീട് ഭാവിയിൽ സെറിബ്രൽ പാൾസി പോലെയുള്ള അസുഖങ്ങളും ഇത് കൊണ്ടുണ്ടാകും. ഇതൊക്കെയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവം കൊണ്ട് ഉണ്ടാകുന്നത്.
2: ഡോക്ടർ, അതുപോലെ മാസം തികയാതെ പ്രസവിക്കുക എന്ന് പറഞ്ഞു, എപ്പോഴാണ്, എന്താണ് അതിന്റെ ഭവിഷ്യത്തുകൾ?
3: പൂർണ്ണ വളർച്ച എത്തിയ പ്രസവം എന്ന് പറയുന്നത് 38 വീക്സിന് മുകളിൽ 40 ആഴ്ചകൾ, 38 മുതൽ 40 ആഴ്ചകൾ, അതിനു മുമ്പുള്ള പ്രസവങ്ങളെയാണ് മാസം തികയാതെ പ്രസവിക്കുക. അത് ഏകദേശം ഒരു 27 ആഴ്ച വരെയുള്ള പ്രസവം. ആ സമയം വെയ്റ്റും കുട്ടിയുടെ ആഴ്ചകളും, അതായത് പ്രസവ ഇൻട്രായുട്ടറൈൻ ലൈഫും പിന്നെ അനുസരിച്ചാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ കോംപ്ലിക്കേഷനും മറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാസം തികയാതെ പ്രസവിക്കുക എന്നാൽ പ്രിമച്യൂറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ 38 ആഴ്ചകൾക്ക് മുമ്പുള്ള സമയത്തെയാണ് പ്രിമച്യൂറിറ്റി എന്ന് പറയുന്നത്. ഈ പ്രിമച്യൂർ ബേബീസിന് ഐ സി യു അഡ്മിഷൻ ആവശ്യം വരാറുണ്ട്. അവർക്ക് കൂടുതൽ ഇതുപോലെ നേരത്തെ ഹൈപ്പോഗ്ലൈസീമിയ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ, ഡീഹൈഡ്രേഷൻ, നിർജലീകരണം, മഞ്ഞ നിറം തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യത.
2: അതുപോലെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചാണ് നവജാത ശിശുക്കളിൽ കാണുന്ന അപസ്മാരത്തെ കുറിച്ച്, എങ്ങനെയാണ് അത് തിരിച്ചറിയുക, അതിന്റെ ലക്ഷണങ്ങളൊന്ന്?
3: സാധാരണ അപസ്മാരം പോലെയല്ല നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന അപസ്മാരം. അത് സാധാരണ തിരിച്ചറിയാനും പ്രയാസമാണ്. നിർത്താത്ത കരച്ചിൽ, ഞെട്ടൽ, അതുപോലെ നാവ് കൊണ്ട് ചുണ്ട് തുടക്കുക, സൈക്കിൾ ചവിട്ടുന്ന പോലെയുള്ള കാലുകൊണ്ട് ഉള്ള ചലനം, സൈക്ലിംഗ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് തുടങ്ങിയ സബ്റ്റിൽ കൺവൾഷൻ എന്നാണ് ന്യൂബോൺ കൺവൾഷനെ പറയുക. അതായത് വ്യക്തമായി

0: ഡോക്ടറെ കാണിക്കേണ്ടത്.
1: എന്താണ് ഇതിന്റെ കാരണം? ഇത്തരം അപസ്മാരങ്ങളൊന്നും,
0: അപസ്മാരത്തിന് പല കാരണങ്ങളുണ്ടാകാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ടാകാം, തലച്ചോറിനുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറയാം, ഓക്സിജൻ്റെ അളവ് കുറയാം, അതുപോലെ അംഗവൈകല്യങ്ങൾ തലച്ചോറിൽ ജന്മനാലുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം തലച്ചോറിൽ തന്നെ. ഇതെല്ലാം അപസ്മാരത്തിന് കാരണമാണ്. കൂടാതെ കാൽസ്യത്തിൻ്റെ കുറവ്, മറ്റ് ഇലക്ട്രോലൈറ്റ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ കുറവ്, ഇതെല്ലാം അപസ്മാരം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാരണങ്ങളാണ്.
1: നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക്, പലപ്പോഴും നാം കാണുന്നൊരു വിഷയമാണ് നവജാത ശിശുക്കളിലുണ്ടാകുന്ന മഞ്ഞ നിറം. അത് അതിനുള്ള കാരണം എന്താണ്?
0: നമ്മുടെ ശരീരത്തിലും അതുപോലെ മഞ്ഞനിറം ഉണ്ടാകുന്ന ബിലിറൂബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ രക്താണുക്കൾ ശരീരത്തിൽ നശിക്കുമ്പോൾ, ശരീരത്തിൽ നശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ബിലിറൂബിൻ. ഈ ബിലിറൂബിൻ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ലിവറാണ് അതിനെ കുടലിലൂടെ ബൈൽ ആയി ഉൽപ്പാദിപ്പിച്ച് കുടലിലൂടെ പുറന്തള്ളുന്നത്. നവജാത ശിശുക്കളുടെ ലിവർ പൂർണ്ണമായും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ബിലിറൂബിനെ പുറന്തള്ളാനുള്ള കഴിവ് നേടിയിട്ടുണ്ടാവുകയില്ല. അതിന് 6 മുതൽ 10 ദിവസം വരെ സമയമെടുക്കും. ഈ സമയത്തിനുള്ളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബിലിറൂബിൻ ശരീരത്തിൽ കെട്ടി നിൽക്കുകയും കുട്ടിക്ക് മഞ്ഞ നിറം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന് മറ്റൊരു കാരണം, അവരുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ അഡൽട്ട് ഹീമോഗ്ലോബിനിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ ആയുസ് കുറവാണ്. അതുകൊണ്ട് വീണ്ടും അത് അവരുടെ RBC ആയുസ് കുറവായതുകൊണ്ട് കൂടുതൽ RBC നശിക്കുകയും ബിലിറൂബിൻ ഉണ്ടാവുകയും ചെയ്യുന്നു.
1: ഇത്തരം ഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് കേട്ടുണ്ട് ബിലിറൂബിൻ ഒരു ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ നല്ലതാണെന്ന്. പക്ഷേ പിന്നെന്താണ് അത് ഇതുകൊണ്ടുണ്ടാവുന്ന അപകടം? അല്ലെങ്കിൽ
0: അത് ബിലിറൂബിൻ ലോവർ ലെവലിൽ ഒരു 10 താഴെയൊക്കെ ആണെങ്കിൽ നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അത് സ്വയം ലിവറിൻ്റെ, നേരത്തെ പറഞ്ഞല്ലോ, ലിവറിൻ്റെ പ്രവർത്തനം നോർമലാകുമ്പോൾ ലിവർ തന്നെ അതിനെ വേർതിരിച്ച്, രക്തത്തിൽ നിന്ന് വേർതിരിച്ച് മലത്തിലൂടെ പുറത്തു കളയും. പക്ഷേ ഇതിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പ്രസവിച്ച ഉടനെ കുട്ടിക്ക് 10-20 ഇടയിലാണ് ബിലിറൂബിൻ എങ്കിൽ നമുക്ക് ഫോട്ടോതെറാപ്പി കൊണ്ട്, ആധുനിക ഫോട്ടോതെറാപ്പി കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഉദ്ദേശം ഒരു പ്രത്യേക വേവ് ലെങ്തിലുള്ള 450 മുതൽ 470 വരെയുള്ള ഫ്രീക്വൻസിയുള്ള പ്രത്യേക വേവ് ലെങ്തിലുള്ള പ്രകാശരശ്മികൾ കൊണ്ട് ഈ ബിലിറൂബിനെ വാട്ടർ സൊല്യൂബിൾ അഥവാ ജലത്തിൽ ലയിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും അതുവഴി മൂത്രത്തിലൂടെയും മലത്തിലൂടെയും കൂടുതൽ പുറത്തു തള്ളാനും സഹായിക്കും. അങ്ങനെയാണ് ഇത് നമുക്ക് ചികിത്സിച്ച് മാറ്റുക. പക്ഷേ 20 ബിലിറൂബിൻ്റെ ലെവൽ കൂടിയാൽ നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസ്മിഷൻ പോലെയുള്ള ചികിത്സ നടത്തുക. അത് എന്താണെന്ന് വെച്ചാൽ പൊക്കലിലൂടെ കുട്ടിയുടെ രക്തം പുറത്തെടുത്ത് അഡൽട്ട് ബ്ലഡ്, സെയിം ഗ്രൂപ്പിലുള്ള അഡൽട്ട് ബ്ലഡ് കൊടുത്തിട്ട് ശരീരത്തിലെ രക്തം മാറ്റുക എന്നുള്ളത് തന്നെയാണ്. എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സൂര്യപ്രകാശത്തിൽ ഈ പറയുന്ന വേവ് ലെങ്തിലുള്ള പ്രകാശരശ്മികൾ ഇല്ലാന്ന് മാത്രമല്ല, അൾട്രാവയലറ്റ് രശ്മികളുടെ ദോഷഫലങ്ങളും കൂടി സൂര്യപ്രകാശത്തിനുള്ളത് കൊണ്ട് സൂര്യപ്രകാശം ഒഴിവാക്കേണ്ടതാണ്.
1: ഏതായാലും ഇന്നത്തെ സമയം തീരാറായി. അതുകൊണ്ട് തന്നെ വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇൻഷാ അല്ലാ. ആരോഗ്യവിചാരം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: മാഷാ അല്ലാ, വളരെ വ്യത്യസ്തമായ ഒരു അവതരണ ശൈലിയാണ് നമ്മൾ ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ കേട്ടുകഴിഞ്ഞത്. ഡോക്ടർ MAM ഭാവയുടെ ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന വിഷയത്തിലുള്ള സംസാരമാണ് ആരോഗ്യവിചാരത്തിൽ നാം കേട്ടുകഴിഞ്ഞത്. ആത്മാവിനേറെ ഗുണം ചെയ്യുന്ന, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പ്രാർത്ഥന. അടുത്തതായി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
3: പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം ദിവസം

0: വും ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം മനുഷ്യജീവന് അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം ദിനേന ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇസ്ലാം പല മര്യാദകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാം കൈ കഴുകണം, അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അത് മറന്നുപോയാലുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ബിസ്മില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. ബിസ്മി മറന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്ന് പ്രാർത്ഥിക്കണമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട മറ്റു ചില പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരാൾക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകി വിശപ്പ് ശമിപ്പിച്ച് അല്ലാഹു അനുഗ്രഹിച്ചാൽ അവൻ ഇപ്രകാരം പറയട്ടെ എന്ന്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ ബർക്കത്ത് ചൊരിയണമേ, ഇതിനേക്കാൾ ഉത്തമമായത് ഞങ്ങൾ നീ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ. അല്ലാഹുമ്മ ബാരിക് ലനാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ. തോ ആണ് സുകുൻ ചെയ്യപ്പെട്ട തോ. വ അത്ഇംനാ. വ അത്ഇംനാ ഖൈറൻ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. ഈ ഒരു പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളിൽപ്പെട്ട മറ്റൊരു പ്രാർത്ഥന, ഇതും വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഒരാൾക്ക് പാനീയങ്ങൾ നൽകി ദാഹം ശമിപ്പിച്ച് അല്ലാഹു അനുഗ്രഹിച്ചാൽ അവന് ഇപ്രകാരം പറയട്ടെ. നേരത്തെ പറഞ്ഞത് വിശപ്പ് ശമിപ്പിച്ചാൽ, ഇവിടെ ദാഹം ശമിപ്പിച്ചാൽ അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇപ്രകാരം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ ഇതിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയും ഇതിൽ വർദ്ധനവ് നൽകുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. വസിദിനാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. ഈ രണ്ട് പ്രാർത്ഥനകളും നാം മനഃപ്പാഠമാക്കണം. ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. അതുപോലെ രണ്ടാമത് പറഞ്ഞത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദിനാ മിൻഹു. ഈ രണ്ട് പ്രാർത്ഥനകളും നാം മനഃപ്പാഠമാക്കുക. അല്ലാഹു ഈ പ്രാർത്ഥനകൾ അതിൻ്റെ സമയത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കേൾക്കാനുള്ള ഒരു അവസരം ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ബിസ് റേഡിയോ നൽകുന്നുണ്ട്. ഇന്ന് നമ്മൾ കേട്ടത് പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുള്ള മുസിൻ വണ്ടൂരിൻ്റെ സംസാരമായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം പങ്കുവച്ചത്.
2: അടുത്തതായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറെ ആനന്ദം പകരുന്ന ഒരു സെഷനിലേക്കാണ് പ്രവേശിക്കുന്നത്. പൂമരത്തണയിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കുഞ്ഞു കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പീസ് റേഡിയോയുടെ പൂമരത്തണൽ എപ്പിസോഡ് ഈ സുന്ദരമായ ദിനങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും ഉമ്മാ, അപ്പാ, ഇപ്പാ, എനിക്ക് പീസ് റേഡിയോ ഓണാക്കി തരീൻ എന്ന് പറഞ്ഞു വരുന്ന എൻ്റെ കുഞ്ഞനുജന്മാരും കുഞ്ഞനുജത്തിമാരുമാണ് അല്ലേ? എങ്കിൽ ഇന്നെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് വളരെ ഗൗരവമായ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്താണെന്നറിയുമോ കൂട്ടുകാർക്ക്? കൂട്ടുകാരെ, നമ്മുടെ വിശ്വാസം, നമ്മളെല്ലാവരും അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവാണ് ഈ ലോകം പടച്ചു പരിപാലിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയന്താവ് അള്ളാഹുവാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ കൂട്ടുകാർ, കൂട്ടുകാരികൾ, മനസ്സിലാക്കാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും ലജ്ജയുണ്ടോ? എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ, ലജ്ജ എന്ന് പറയുമ്പോൾ അത് രണ്ട് തരമാണ്. എന്തൊക്കെയെന്നറിയോ? ആവശ്യമുള്ള ലജ്ജയും ആവശ്യമില്ലാത്ത ലജ്ജയും എന്നിങ്ങനെ രണ്ടാക്കി നമുക്ക് തിരിക്കാം. എന്താണ് കൂട്ടുകാരെ ആവശ്യമുള്ള ലജ്ജ? നിഷിദ്ധ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധ കാര്യങ്ങൾ, അത് ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി അതിൽ വീഴ്ച വരുത്തുന്നതുമായ കാര്യങ്ങളെ തടയുന്നതുമായ ഒരു സദ്ഗുണമാണ്, ഒരു നല്ല ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഈ ലജ്ജ ചീത്ത കാര്യങ്ങൾ ഉമ്മ ഇഷ്ടപ്പെടാത്ത, ഉപ്പ ഇഷ്ടപ്പെടാത്ത, ആരും ഇഷ്ടപ്പെടാത്ത, അധ്യാപകർ ഇഷ്ടപ്പെടാത്ത, കൂട്ടുകാർ ഇഷ്ടപ്പെടാത്ത, വീട്ടുകാർ ഇഷ്ടപ്പെടാത്ത, ആരാരും ഇഷ്ടപ്പെടാത്ത ഒരു ദുർഗുണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, ആരും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് മാറ്റിവെക്കണം. ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ വേണം. എങ്ങനെയുള്ള, ഇപ്പോൾ ഉമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ അല്പം സ്വല്പം ലജ്ജ നമുക്ക് വേണം, വേണ്ടേ? വാപ്പ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പോകുമ്പോൾ വാപ്പല്ലേ പറയുന്നത് അനുസരിച്ചേക്കാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വേണം. പക്ഷേ മറിച്ച് വാപ്പ പറയുമ്പോൾ അത് കേൾക്കാതെ, അയ്യ എനിക്ക് ബാപ്പാൻ്റെ മുമ്പിൽ പോവാൻ അല്ലെങ്കിൽ എൻ്റെ ഇപ്പാൻ്റെ മുമ്പിൽ പോവാൻ മടിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല വേണ്ടത്. അങ്ങനെ മാറി നിൽക്കാതിരിക്കുമ്പോൾ ആ മാറി നിൽക്കുന്ന വിഷയത്തിൽ നമുക്ക് ലജ്ജ ആവശ്യമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അൽ ഹയാ ഖൈറുൻ കുല്ലഹു. എന്താ കൂട്ടുകാരെ, ലജ്ജ എന്നത് മുഴുവൻ നന്മയാണ്. ലജ്ജ എന്നത് മുഴുവൻ നന്മയാണ്. നമ്മുടെ വാപ്പ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമുക്ക് ലജ്ജ പാടില്ല. കൂട്ടുകാർ കള്ളം ചെയ്യാൻ, ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂട്ടുനിൽക്കുമ്പോൾ അതിന് നമുക്ക് ലജ്ജ ആവശ്യമാണ്. ദുഷിച്ച പ്രവൃത്തികളും വാക്കുകളും സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. സത്യവിശ്വാസി എല്ലാ രംഗങ്ങളിലും ആദരണീയനും മാന്യനുമായിരിക്കണം. ലജ്ജയില്ലാത്തവൻ തോന്നിയ പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും അല്ലേ? ലജ്ജയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ തോന്നിയതുപോലെ വാപ്പ പറഞ്ഞതനുസരിക്കാതെ, ഉമ്മ പറഞ്ഞതനുസരിക്കാതെ, അധ്യാപകർ പറഞ്ഞതനുസരിക്കാതെ തോന്നിയതുപോലെ തന്നിഷ്ടപ്രകാരം തനിക്കാവശ്യമായ കാര്യങ്ങൾ തൻ്റെ ഇഷ്ടത്തിന്, ഉമ്മ മോനെ കളിക്കാൻ പോകല്ലും കേട്ടോ ഇന്ന് ഈ ഉച്ച സമയത്ത് കളിക്കാൻ പോകണ്ട, വെയിലാണ്, നിനക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കളിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ കേൾക്കാതെ, ഒരു അലക്ഷ്യമട്ടിൽ ഉമ്മാനെ അനുസരിക്കാതെ വാപ്പാനെ അനുസരിക്കാതെ ധിക്കരിച്ച് നമ്മൾ പോകാൻ പാടില്ല. ആ കാര്യത്തിലൊക്കെ നമുക്ക് ലജ്ജ ആവശ്യമാണ് കൂട്ടുകാരെ. ഇനി ലജ്ജ ആവശ്യമില്ലാത്ത സമയം എപ്പോഴെന്നറിയാമോ? ലജ്ജ ആവശ്യമില്ലാത്ത സമയം എപ്പോഴാണെന്നറിയുമോ? നമ്മുടെ ടീച്ചർ ക്ലാസ്സിൽ മോനെ ഉത്തരം പറയണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒളിച്ചുപോയി നാണമാണ് ലജ്ജയാണെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പാടുള്ളതല്ല അല്ലേ? നമ്മുടെ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ടീച്ചർ ഒന്ന് ചോദിക്കും, ഒന്നും ഒന്നും എത്രയാണ് കൂട്ടുകാരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എത്ര പറയും? പറയാൻ ചിലപ്പോൾ മടിയുണ്ടാകും. അല്ലെങ്കിൽ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ച കാര്യം എന്ന് ചോദിക്കാൻ അപ്പോൾ പറയാൻ നമുക്കൊരു മടിയുണ്ടാകും അല്ലേ? ചില കൂട്ടുകാർ അതിന് ലജ്ജിച്ചു മാറി നിൽക്കും. ഉമ്മ രാവിലെ വിളിച്ചിട്ട് പറയണം, മോനെ ഒന്ന് കടയിൽ പോയിട്ട് ഇന്ന സാധനം നീ വാങ്ങി വരണം കേട്ടോ എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് വയ്യ, കടയിൽ പോകുമ്പോൾ അവിടുത്തെ ആൾ എന്നെ നോക്കണുണ്ട്, എനിക്ക് മടിയാണ്, കടയിൽ പോയി സാധനം വാങ്ങാൻ ലജ്ജയാണ് മടിയാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ലജ്ജ പാടില്ല. പക്ഷേ ലജ്ജയില്ലാത്തവൻ, ഉമ്മയെ അനുസരിക്കാത്ത, ഉമ്മയെ അനുസരിക്കുന്നതിൽ ലജ്ജ കാണിക്കുന്നവൻ, കളിക്കാൻ പോകുന്ന വിഷയത്തിൽ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ പോകുന്ന ലജ്ജയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ തോന്നിയത് പറയുകയോ തോന്നിയത് ചെയ്യുകയോ ഇഷ്ടമില്ലാത്ത, ആരാരും ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ്. ലജ്ജയില്ലെങ്കിൽ, പ്രവാചകൻ പറയണം, ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയ പോലെ ചെയ്തോ. അപ്പോൾ അല്പമെങ്കിലൊക്കെ ലജ്ജ ഉണ്ടെങ്കിൽ അള്ളാഹു ആണ് ഈ ലോകത്ത് നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഏകനായ റബ്ബ് സുബ്ഹാനഹു തആലയാണ് അല്ലേ? കാണാൻ കണ്ണും കേൾക്കാൻ കാതും നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നത് നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് അല്ലേ? അപ്പോൾ ആ അള്ളാഹുവിന് വേണ്ടിയിട്ടൊന്ന് അഞ്ചു നേരം നമസ്കരിക്കാൻ, രാവിലെ സുബഹിക്ക് ഇങ്ങനെ വാപ്പ വിളിക്കണം, ഉപ്പ വിളിക്കുന്ന, മോനെ നമസ്കരിക്കാൻ സമയമായി കേട്ടോ, ഒന്ന് എഴുന്നേൽക്കോ. അപ്പം മടിയാണ്, അപ്പം അവിടെ ഒരു നാണമാണ്, ഒരു ലജ്ജയാണ് നമുക്ക്. ആ ലജ്ജ പാടില്ല. പക്ഷേ വാപ്പ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ തോന്നിയ പോലെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ലജ്ജയില്ലായ്മയാണ്. അങ്ങനെ ലജ്ജയില്ലായ്മ കാണിക്കുന്നവൻ തോന്നിയതുപോലെ ചെയ്യട്ടെ, അവന് ഒരു അല്പം ഈമാനുണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യും? ലജ്ജ അവൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിന് വേണ്ടിയിട്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും റസൂല് പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യണം. അതിന് ലജ്ജ ഉണ്ടാകാൻ നമുക്ക് പാടില്ല കൂട്ടുകാരെ. അങ്ങനെ ലജ്ജിച്ചു മാറി നിന്നാൽ നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചു പോകും. ഉമ്മാനനുസരിക്കാത്തവനാകും, വാപ്പാനനുസരിക്കാത്തവനാകും. അങ്ങനെ തോന്നിയ രീതിയിൽ നമ്മൾ ജീവിക്കും. കൂട്ടുകാരെ, പല കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയെന്നറിയോ, അവർക്ക് വല്ലാത്ത ലജ്ജയാണ്, നാണവും ലജ്ജയും ഉള്ള ഒരാൾ എല്ലാവരുടെയിലും ആദരണീയനായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ, നമ്മൾ പിന്നെ വേറെ രണ്ട് കൂട്ടുകാർ ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോവാൻ, അപ്പോൾ അവിടെ വെച്ച് ഒരാൾ നമ്മളെ കാണേൻ, എന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളൊരു കൂട്ടുകാരൻ തീരെ ലജ്ജയില്ലാതെ ആ സംസാരിക്കാൻ വന്ന ആളോടും കയർത്തു സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ തിരിച്ചതിനപ്പുറമുള്ള മറുവർത്തമാനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ, ഈ ആൾക്ക്, ഈ സംസാരിക്കുന്ന ഈ കുട്ടിക്ക് യാതൊരു വിലയും നൽകുകയില്ല. അങ്ങനെ സംസാരിക്കുന്നവർക്ക് യാതൊരു വിലയും നൽകില്ല. കാരണം എന്താ? അവനൊരു ലജ്ജയില്ലായ്മയെ പോലെ, ഒരു ലജ്ജയില്ലാതെ, ഒരു നാണമില്ലാതെ, ഒരു ലജ്ജയില്ലായ്മയായിക്കൊണ്ട് അവൻ വർത്തമാനം പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവനെ ആർക്കും ഇഷ്ടപ്പെടൂല അല്ലേ കൂട്ടുകാരെ? ഇനി തിരിച്ച് ചിന്തിച്ച് നോക്കൂ. തിരിച്ച് അങ്ങനെ ആ ഒരാളെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവൻ മാന്യമായ രീതിയിൽ സംസാരിക്കുകയും ആവശ്യത്തിന് സംസാരിക്കുകയും സലാം പറഞ്ഞു, സലാം മടക്കി, സുഖമാണോ എന്ന് ചോദിച്ചു, സുഖമാണ് പറഞ്ഞു, അൽഹംദുലില്ലാ. തിരിച്ച് അദ്ദേഹത്തോടും ചോദിച്ചു, സുഖമല്ലേ നിങ്ങൾക്കും? അപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ. ആ മാന്യമായ വർത്തമാനങ്ങൾ പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ആ രീതിയിലുള്ള ലജ്ജയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവർക്കും ഇടയിൽ നമ്മൾ ആദരണീയനും നല്ല വ്യക്തിത്വം ഉടലെടുത്ത ആളായി മാറും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലജ്ജയുള്ള ആളായിരുന്നു, ആവശ്യത്തിന് ലജ്ജയുള്ള ആളായിരുന്നു. എല്ലാവരുടെ മുമ്പിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സദസ്സിൽ പോകാൻ പ്രവാചകന് ലജ്ജയായിരുന്നു. പക്ഷേ പ്രവാചകൻ അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ ചെയ്തെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ ലജ്ജയില്ലായ്മയാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെയാകണം നമ്മൾ ഓരോരുത്തരും. വേണ്ടേ, അങ്ങനെയായി മാറിൻ്റെ കൂട്ടുകാരെ. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല സദസ്സുകളിൽ പങ്കെടുക്കാൻ ലജ്ജ പാടില്ല. മുതിർന്നവരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയാൻ ലജ്ജ പാടില്ല. താഴ്ന്നവരെ കാണുമ്പോൾ അവർ നമ്മളോട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ അനിയ അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ അനിയത്തി അസ്സലാമു അലൈക്കും എന്ന് പറയാൻ നമുക്ക് ലജ്ജ പാടില്ല. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടീച്ചറെ എനിക്കറിയാം ഉത്തരം എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ നമുക്ക് ലജ്ജ പാടില്ല കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെയുള്ള ആവിധം മേഖലകളിൽ ലജ്ജയില്ലായ്മ നമ്മൾ കാണിക്കണം. നേരെ മറിച്ച് ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അക്രമങ്ങൾ വേണ്ടാത്തനങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മയെ അനുസരിക്കാത്ത കൂട്ടുകാരോട് കൂട്ടുകൂടുമ്പോൾ, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന കൂട്ടുകാരോട് കൂട്ടുകൂടുമ്പോൾ, ആ സമയത്ത് നമുക്ക് ലജ്ജ ആവശ്യമാണ് എന്നാണ് ഇന്നെനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ കൂട്ടുകാരെ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലജ്ജയില്ലാത്തവനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഈ താക്കീത് എത്രമേൽ ഗൗരവമാണെന്നറിയോ. പ്രവാചകൻ പറഞ്ഞൊരു താക്കീതാണ്, വിശ്വാസവും കർമ്മവും സ്വഭാവവും എല്ലാം അടങ്ങിയതാണ് സത്യവിശ്വാസം, അതിൻ്റെ ഒരു ശാഖയാണ് ലജ്ജ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസാണ്. അൽ ഈമാനു ബിലഉ വസിത്തൂൻ എന്ന് തുടങ്ങുന്ന ഹദീസിൻ്റെ സാരം എന്താണെന്നറിയോ കൂട്ടുകാരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സത്യവിശ്വാസം 60-ൽ പരമോ 70-ൽ പരമോ ശാഖകളാണ്. അതിൽ ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാകുന്നു. അതിലേറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് മാലിന്യം നീക്കുക എന്നത്. ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ അവസാനിപ്പിക്കുന്നു. എന്താ കൂട്ടുകാരെ ഇത് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? സത്യവിശ്വാസം എന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ സത്യവിശ്വാസം 60-ൽ പരമാണ്. 60-ൽ അല്ലെങ്കിൽ 70-ഓ തരം ശാഖകളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാന്നാണ് അല്ലേ? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും തന്നെ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, നമുക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്ന ഏകനായ അള്ളാഹു. ആ അള്ളാഹു അല്ലാതെ മറ്റാരും എനിക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കൂട്ടുകാരെ അല്ലേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കുക എന്നത് ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അതിലേറ്റവും 60-ഉം 70-ഉം ശാഖകളായ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്, അവസാനമുള്ളത് വഴിയിലുള്ള ബുദ്ധിമുട്ട്, വഴിയിലുള്ള തടസ്സം എടുത്തു നീക്കലാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ് ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം? ഏറ്റവും മുന്തിയത്, ഏറ്റവും പ്രാധാന്യം നൽകിയത് അള്ളാഹനെ ആരാധിക്കുക എന്നതാണ്. അതിനുശേഷം നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചതോ ഏറ്റവും താഴ്ന്നതും ആ മുന്തിയത് ചെയ്യുന്നത് പോലെ അതിൽ താന്ന് ചെയ്ത് അതിൽ താന്ന് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴേ വഴിയിൽ ഒരു ബുദ്ധിമുട്ട് കിടക്കാണ്, ആ ബുദ്ധിമുട്ടെടുത്ത് മാറ്റുക എന്നതാണ് വിശ്വാസിയുടെ ഈമാന് അല്ലേ? എന്നിട്ട് പറയാം ലജ്ജ അത് ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ വഴിയിലുള്ള ബുദ്ധിമുട്ടെടുത്ത് മാറ്റാൻ നമുക്ക് ലജ്ജ പാടില്ല എന്നതു തന്നെയാണ് കൂട്ടുകാരെ ഇതിൻ്റെ സാരം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ സ്കൂള് വിട്ടു വരേൻ. അപ്പോൾ ഒരു വഴിയിൽ ഒരു പഴത്തോല്, പഴം കഴിച്ചതിൻ്റെ തോല് വഴിയിൽ കിടക്കണം. അതിലാരെങ്കിലും ചവിട്ടിയാൽ വന്ന് വീഴും അല്ലേ? ചെറുകി വന്ന് വീഴും, വീണ് തല ഇടിച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോ ആ വഴിയിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എടുത്തു മാറ്റുക എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിന് നമുക്ക് ലജ്ജയില്ലായ്മ ആവശ്യമാണ് അല്ലേ? ആ കാര്യത്തിൽ അയ്യേ, എങ്ങനെ ഞാനിപ്പോ ആ റോഡിന് നടുക്ക് കിടക്കുന്ന ആ പഴത്തോല് എടുത്തു മാറ്റാം? എന്റെ കൂട്ടുകാര് എന്നെ നോക്കി കളിയാക്കൂലേ? അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി കളിയാക്കൂലേ എന്ന് നമ്മൾ വിചാരിച്ച് മാറി നിൽക്കാൻ പാടില്ല. അവിടെ നമുക്ക് അനിവാര്യം ലജ്ജയാണ്, ലജ്ജയില്ലായ്മയാണ് അല്ലേ? ആ ലജ്ജയുടെ രണ്ടാമത്തെ ഭാഗമായ ലജ്ജയില്ലായ്മയാണ്. ആ കാര്യത്തിൽ നമുക്ക് ലജ്ജ പാടില്ല. ഇനി അതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ സ്കൂള് വിട്ട് വരുമ്പോൾ വയസ്സായ തൊലിയൊക്കെ ചുരുണ്ട ഒരു പാവം ഒരു ഇമ്മാമ അല്ലെങ്കിൽ ഒരു ഇപ്പാപ്പ അവിടെ നിൽക്കണ്. വയസ്സായ ഒരാൾ കണ്ണ് കാണാതെ മങ്ങിയ കാഴ്ചയിലായിട്ട് ഇങ്ങനെ നിൽക്ക, റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ കൂട്ടുകാർ നോക്കിയിട്ട് അയ്യേ തള്ള അല്ലെങ്കിൽ തന്ത എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകും. പക്ഷേ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം എന്നറിയോ? ആ കൂട്ടുകാരനെ കൂട്ടുകാരനോട് പറഞ്ഞ് ആ വയസ്സായ ആളുടെ കൈക്ക് പിടിച്ചും റോഡ് മുറിച്ച് കിടക്കാൻ നമ്മൾ സഹായിക്കണം. വേണ്ടേ? റോഡ് മുറിച്ച് കിടക്കാൻ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ലജ്ജ പാടില്ല. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, അതേ പിന്നെ നമ്മുടെ കൂടെയുള്ള ആളെ സഹായിക്കുക എന്നത് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചതല്ലേ? അത് നമ്മുടെ സൽസ്വഭാവത്തിൻ്റെ ഒരു ഭാഗമല്ലേ? പ്രവാചകൻ പഠിപ്പിച്ചെന്ന കാര്യത്തിൻ്റെ ഒരു ഭാഗമല്ലേ എന്ന് പറഞ്ഞു കൊടുക്കണം. വേണ്ടേ കൂട്ടുകാരെ? അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ലജ്ജ പാടില്ല. ലജ്ജ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ലജ്ജ പാടുള്ളതല്ല. നേരെ മറിച്ച് ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരും ഇഷ്ടപ്പെടാത്ത, ആരെയും ഇഷ്ടപ്പെടുത്താത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് ലജ്ജ അനിവാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പുമരത്തണലിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി ഓരോ ദിനവും നമ്മൾ കടന്നു പോവുകയാണ്.

0: അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് രചനകളുടെ ശബ്ദാവിഷ്കാരം കേൾക്കാനുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ്. വിധിയുടെ കനലാട്ടം എന്ന ഇബിനു അലി എടത്തനാട്ടുകര രചിച്ചിട്ടുള്ള രചനയ്ക്ക് സിദ്ദീഖ് സലാഹി നിലമ്പൂർ ശബ്ദം നൽകുന്നു. നുറുങ്ങുകളിലേക്ക്.
1: വിധിയുടെ കനലാട്ടം, രചന ഇബിനു അലി എടത്തനാട്ടുകര. മെലിഞ്ഞുണങ്ങിയ ശരീരവും നീണ്ട താടിയും മുടിയുമായി ഒരു ആൾരൂപം, കറുത്തുമെലിഞ്ഞ് കൂനിക്കൂടിയ ഒരു വൃദ്ധസ്ത്രീ. സാമൂഹ്യ പ്രവർത്തകനായ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ കഥ സത്യമെന്ന് തെളിയിക്കാനായി മൊബൈൽ ഫോണിൽ കാണിച്ചു തന്നതാണ് ഇവരുടെ ഫോട്ടോകൾ. കഥയല്ല, യാഥാർത്ഥ്യമാണ്. തമിഴ്നാടിനോട് ചേർന്ന സ്ഥലം. അവിടെ ഏതാനും കുടുംബങ്ങൾക്ക് മാസം തോറും ഭക്ഷണവും മറ്റും നൽകുന്നുണ്ട് സുഹൃത്തും സംഘവും. അയാളെ എന്തേ സഹായിക്കാത്തത് എന്ന് ചോദിച്ച കുട്ടികളാണ് ആ വീട് ചൂണ്ടിക്കാണിച്ചത്. ചെന്നു നോക്കിയപ്പോൾ ഒരു വികൃത രൂപം, കാലുകൾ തളർന്നിരിക്കുന്നു. സുഹൃത്ത് അയാളെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി. വിദഗ്ധ ഡോക്ടറുടെ ചികിത്സ കൊണ്ട് നല്ല പുരോഗതിയുണ്ടായി. ചൂട് പിടിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശത്തോടെ ആയുർവേദ ചികിത്സ നടത്താൻ ഉപദേശിച്ചു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അയാൾ ഏതാണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. പിന്നീട് അവിടെ എത്തിയ സുഹൃത്തിനെ നാട്ടുകാർ വളഞ്ഞു. അവരുടെ അംഗീകാരമില്ലാതെ എന്തിനയാളെ ചികിത്സിച്ചു എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഒരു മനുഷ്യജീവിയാണല്ലോ അയാൾ, എന്ന നിലക്കാണ് ചികിത്സിക്കാൻ കൊണ്ടുപോയത് എന്ന മറുപടിക്ക് മനുഷ്യനല്ല മൃഗമാണവൻ എന്നായിരുന്നു അവരുടെ മറുപടി. അയാൾ ഒരു ലോറി ഡ്രൈവറായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ആഴ്ചകൾ നീണ്ട ഓട്ടത്തിനു ശേഷം ഇടക്ക് വീട്ടിലെത്തും. മീൻ, ഇറച്ചി, പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ തുടങ്ങി വിവിധ സാധനങ്ങൾ സഹിതമാകും വീട്ടിലെത്തുക. പിന്നെ നീണ്ട ദിവസങ്ങൾ ഭക്ഷണം, ലഹരി, ഉറക്കം എന്നിവ മാത്രം. അതിനിടയിൽ ഭക്തി, പ്രാർത്ഥന എന്നിവയൊക്കെ അന്യം. ഭാര്യയും മകനും അയാളുടെ പ്രായമായ മാതാവുമായിരുന്നു വീട്ടിൽ താമസം. അമ്മായിയമ്മയും മരുമകളും മിക്കപ്പോഴും കലഹത്തിൽ ആയിരിക്കും. അയാൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം പോര് കലശലാവുകയും ഭാര്യ കുട്ടിയെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഒരു ദിവസം മദ്യസേവക്ക് വട്ടം കൂട്ടാൻ ഗ്ലാസ് ആവശ്യപ്പെട്ടത് എത്താൻ വൈകിയതിനാൽ അയാൾ പെറ്റമ്മയുടെ വയറ്റിൽ ആഞ്ഞു തൊഴിച്ചു. ചവിട്ടേറ്റ വൃദ്ധ തെറിച്ചു വീണു. അവന് ജന്മം നൽകിയ ഗർഭപാത്രം പുറത്തുവന്നു. ചോരയിൽ കുളിച്ചുകിടന്ന് അവരെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ആഴ്ചകൾ ആശുപത്രിയിൽ കഴിഞ്ഞ ആ സ്ത്രീയുടെ ഗർഭപാത്രം നീക്കം ചെയ്തു. ജീവൻ തിരിച്ചുകിട്ടിയ അവർ വീട്ടിലേക്കു മടങ്ങി. വീട് വിട്ട് ജോലിക്കു പോയ മകൻ അവരെ തിരിഞ്ഞു നോക്കിയതേയില്ല. ഒരിക്കൽ ജോലിക്കുശേഷം ലോറിയിൽ നിന്ന് ഇറങ്ങിയ അയാളുടെ ഒരു കാലിന് ബലം കുറഞ്ഞ പോലെ തോന്നി. ഓന്നിയ രണ്ടാമത്തെ കാലിനും ബലമില്ല. അയാൾ നിലത്തിരുന്നു പോയി. നടക്കാൻ ശേഷി നഷ്ടപ്പെട്ട അയാളെ വണ്ടിയിലാണ് വീട്ടിലെത്തിച്ചത്. പെറ്റമ്മയെ കൊല്ലാകൊല ചെയ്ത് അയാളെ ചികിത്സിച്ച് ഭേദമാക്കിയ കൂട്ടുകാരനെ നാട്ടുകാർ ചീത്ത പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കഥ തീർന്നില്ല. കാലുകൾ പൂർവ്വസ്ഥിതിയിലായാൽ തൊട്ടടുത്ത അമ്പലത്തിലെ കനലാട്ടത്തിൽ പങ്കെടുക്കാമെന്ന് അയാൾ നേർച്ച ചെയ്തിരുന്നുവെത്രേ. കാലിൽ ചൂട് തട്ടിക്കരുതെന്ന ഡോക്ടറുടെ കർശന നിർദ്ദേശം വകവെക്കാതെ അയാൾ കനലാട്ടം നേർച്ച പൂർത്തിയാക്കി. അതോടെ വീണ്ടും കാലിന്റെ ശേഷി നഷ്ടപ്പെട്ടു. നടക്കാൻ വയ്യാതെ അയാൾ വീണ്ടും വീട്ടിലെ കട്ടിലിൽ ഒതുങ്ങിക്കൂടി. ഭാര്യ കുട്ടികളെയും കൂട്ടി അവളുടെ വീട്ടിലേക്കു മാറി. വയസ്സായ മാതാവും അയാളും തനിച്ചായി. പ്രായാധിക്യം, വളഞ്ച കുനിഞ്ഞ ശരീരവുമായി അയൽ വീടുകളിൽ പണിക്കുപോയി കിട്ടുന്ന സഹായം കൊണ്ടാണ് ജന്മം നൽകിയ ഗർഭപാത്രം ഒറ്റച്ചവിട്ടിന് തകർത്തു കളഞ്ഞ ആ മകനെ ഇന്ന് പെറ്റമ്മ പോറ്റുന്നത്. ഈ കഥ അല്ല, സംഭവം വിശ്വസിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് സുഹൃത്ത് മൊബൈൽ ഫോൺ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ കാണിച്ചു തന്നത്. വിശ്വാസികൾക്ക് പലതും പഠിക്കാനുണ്ട് ഈ മനുഷ്യജന്മങ്ങളുടെ സംഭവകഥയിൽ നിന്ന്.
2: പ്രിയ ശ്രോതാക്കൾ, നമ്മളിപ്പോൾ കേട്ട നുറുങ്ങുകൾ വിധിയുടെ കനലാട്ടം എന്ന വിഷയത്തിൽ പീസ് റേഡിയോ കേൾവിയുടെ വസന്തമായിക്കൊണ്ട് യാത്ര തുടരുകയാണ്. നമ്മോടൊപ്പം അടുത്തതായിട്ട് അബ്ദുറൌഫ് അലിക്കമി അസ്മാഉൽ ഹുസ്ന റബ്ബിൻ്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധൻ എന്ന റബ്ബിൻ്റെ നാമമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതിനെക്കുറിച്ചറിയലും അത് പഠിക്കലും അറിവുകളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഒന്നു മാത്രം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖുദ്ദൂസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽ ഖുദ്ദൂസ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ രണ്ടു പ്രാവശ്യമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ രണ്ടു പ്രാവശ്യവും അള്ളാഹു മറ്റൊരു നാമത്തോടുകൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അർത്ഥമുണ്ട്. എന്നാൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചപ്പോൾ രണ്ടു പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. അൽ മലിക്കുൽ ഖുദ്ദൂസ് സൂറത്തു ഹഷറിന്റെ 23-ാമത്തെ ആയത്തും സൂറത്തുൽ ജുംഅയിലെ 1-ാമത്തെ ആയത്തുമാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കപ്പെടുന്ന ആയത്ത്. ഇനി തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെയും കാണാൻ സാധിക്കുന്നത് അധികവും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന അൽ മലിക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ര നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട്, ഒച്ചത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർറൂഹ് എന്ന പ്രാർത്ഥനയാണ്. അവിടെയും അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാധികാരി, സർവ രാജാവുകളിൽ സർവ അധിപരുടെയും അധിപനായ അള്ളാഹു രാജാവാണ്, അൽ മലിക്കാൻ. അതോടൊപ്പം അൽ ഖുദ്ദൂസ്, അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമപവിത്രതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുദ്ദൂസ്, പവിത്രതയുള്ളത്, പരിശുദ്ധിയുള്ളത്, വിശുദ്ധമായത് എന്ന അർത്ഥമാണ് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ന്യൂനതകളിൽ നിന്ന്, അതുപോലെ തന്നെ പോരായ്മകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പവിത്രതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷണം നിറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധി മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ചില വ്യക്തികളെ, ചില നാടിനെ, ചില പ്രത്യേക സ്ഥലങ്ങളെ പരിശുദ്ധിയുള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ നമുക്കറിയാം ഇന്ന് യുദ്ധങ്ങളാൽ കലുഷിതമാണ്. വെടിയുണ്ടകളും ബോംബുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അവിടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാടിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല അൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് പരിശുദ്ധമായ നാട് ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഗേഹം എന്ന് ആ ഒരു പള്ളിയെ, ഭവനത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമായ ആത്മാവിൻ്റെ ഉടമ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാനുള്ള കാരണം ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധി പ്രാപിച്ച, അതുപോലെ തന്നെ മിനിസമുള്ള, ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് കാണുന്ന സമയത്ത് 600 ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മലക്കായിക്കൊണ്ട് മലക്കിൻ്റെ അതേ രൂപത്തിൽ കണ്ടപ്പോൾ അവിടെ നല്ല മിനിസമുള്ള, ഭംഗിയുള്ള, ചിറകുകൾക്കിടയിൽ നിന്ന് മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്ന ഏറ്റവും ഭംഗിയുള്ള പരിശുദ്ധമായ ഒരു മലക്കായിക്കൊണ്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂഹുൽ ഖുദുസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹദീറത്തുൽ ഖുദുസ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാം, ഒരാൾക്ക് കള്ളുകുടിക്കാൻ അവസരമുണ്ടായി, എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ ഹദീറത്തുൽ ഖുദുസിൽ വച്ച് ആ പാനീയം കുടിപ്പിക്കും. മദ്യമെന്ന ഈ ദുനിയാവിൽ ലഭിക്കുന്ന മദ്യമല്ല, മറിച്ച് അവിടെ പരിശുദ്ധി നിറഞ്ഞ, മത്ത് ബാധിക്കാത്ത, ലഹരിയില്ലാത്ത മദ്യമാണ് അവിടെ കുടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പട്ട് ധരിക്കാനുള്ള സമ്പത്തും അവൻ്റെ കയ്യിൽ പട്ടുമുണ്ട്, പട്ടുവസ്ത്രമുണ്ട്, എന്നിട്ടും അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ ഹദീറത്തുൽ ഖുദുസിൽ, അതായത് സ്വർഗത്തിൽ, അവനെ പട്ട് ധരിപ്പിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹദീറത്തുൽ ഖുദുസ് എന്നാണ് സ്വർഗത്തിനെ നാമകരണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാ? ആ സ്വർഗത്തിൽ അവിശുദ്ധിയായ ഒന്നുമില്ല, വിശുദ്ധിയുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരാളും മലമൂത്ര വിസർജനം നടത്തുകയില്ല, ഭക്ഷണം കഴിക്കും, പക്ഷേ മലമൂത്ര വിസർജനം അവിടെ ഉണ്ടാവില്ല. വിയർത്തുപോകും, പക്ഷേ ആ വിയർപ്പിന് പോലും കസ്തൂരിയുടെ മണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഈ രൂപത്തിൽ മ്ലേച്ഛതയില്ലാത്ത, അവിശുദ്ധമായ ഒന്നുമില്ലാത്ത അന്നപാനീയങ്ങൾ കുടിക്കുന്നുവെങ്കിലും കഴിക്കുന്നുവെങ്കിലും മലമൂത്ര വിസർജനങ്ങൾ നടക്കാത്ത, ഇനി വിയർപ്പാണെങ്കിൽ പോലും കസ്തൂരിയുടെ മണമുള്ള ഏറ്റവും പവിത്രമായ ഒരു ഗേഹമാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിഞ്ഞവൻ, അവനാണ് അൽ ഖുദുസ്, അവനാണ് അൽ ഖുദ്ദൂസ്. ആ ഖുദ്ദൂസ്, ഇത്രയും പവിത്രമേറിയ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിവുള്ള ആ ഖുദ്ദൂസായ അള്ളാഹു എത്ര പവിത്രതയുള്ളവനാണ്, എത്ര പരിശുദ്ധി നിറഞ്ഞവനാണ്. പരിശുദ്ധി നിറഞ്ഞ ആ സ്വർഗത്തെ സംവിധാനിച്ചു, ആ സ്വർഗത്തെ ആ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിവുള്ളവൻ എത്ര പരിശുദ്ധിയുള്ളവൻ എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയും പരമപരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് അടുക്കണമെങ്കിൽ, അവനിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ വിശ്വാസം പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടിയുള്ളതാകണം, നമ്മുടെ ഇടപാടുകൾ പരിശുദ്ധമായതാകണം, പലിശ കലരാത്ത, ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ നേടിയെടുത്തതല്ലാത്ത ഏറ്റവും മാന്യമായ, പരിശുദ്ധി നിറഞ്ഞ, ശുദ്ധിയുള്ള, കളങ്കമറ്റ ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമാത്രമേ, ഈ പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ, ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളും മാത്രമേ പരിശുദ്ധിയുള്ള അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അൽ ഖുദ്ദൂസ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു പരമപരിശുദ്ധിയുള്ളവനും പവിത്രതയുള്ളവനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയവും പരിശുദ്ധിയുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, പ്രവർത്തനങ്ങൾ ശുദ്ധമുള്ളതാക്കുവാൻ, ഇടപാടുകൾ അവിശുദ്ധിയില്ലാത്തതായിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മറ്റാർക്കും അർഹതപ്പെടാത്ത ഒരു വിശിഷ്ടനാമമാണ് ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ എന്നത്. അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും നമ്മൾ വിജ്ഞാനമുള്ളവരായി മാറാൻ നമുക്ക് ഏറ്റവും പ്രചോദനമായി മാറുന്ന അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നാം കേട്ടത് അബ്ദുറൌഫ് അൽ ഹിക്കമയുടെ അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ എന്ന നാമത്തെ സംബന്ധിച്ചായിരുന്നു. ഇൻഷാല്ലാ ഇനി റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ നാം പ്രവേശിക്കുന്നത് കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
2: കഥ പറയാം എന്ന പ്രോഗ്രാമിൽ ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി, അജ്മലും കുഞ്ഞുപങ്ങളും എന്ന വിഷയത്തിൻ്റെ 27-ാമത്തെ ഭാഗമാണ്. പണിക്കിടയിൽ ഒരു പകൽക്കിനാവ് എന്ന ഒരു കഥ നമുക്ക് കേൾക്കാം. എല്ലാവരും കഥോർക്കുക.
4: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 27. പണിക്കിടയിൽ ഒരു പകൽക്കിനാവ്. അബ്ദുട്ടിക്കയുടെ വീട്ടിൽ മണൽ തരിക്കുമ്പോൾ അജ്മലിന്റെ മനസ്സിൽ സിമെന്റ് തേച്ച് പെയിന്റടിച്ച വീട്ടുവരാന്തയിൽ ഉമ്മയും സെൽവയും താനുമിരുന്ന് വർത്തമാനം പറയുന്ന ചിത്രമായിരുന്നു. അവൻ മണല് തരിക്കുന്നത് നോക്കി അബ്ദുട്ടിക്ക് ഏറെ നേരം നിന്നു.
5: എന്താ കുട്ടിയെ ഒരു വലിയ ആലോചന?
4: ചോദ്യം കേട്ട് അജ്മലൊന്ന് ഞെട്ടി. അവനു നാണം തോന്നി. തന്റെ പകൽക്കിനാവ് അബ്ദുട്ടിക്ക് അറിഞ്ഞ പോലെ തോന്നി അവന്. അവൻ മണൽ കുമ്പാരത്തിലേക്ക് നോക്കിയപ്പോഴാണ് സമയം കുറേ കഴിഞ്ഞുവെന്ന് മനസ്സിലായത്. തരിച്ച മണൽ കുമ്പാരം തരിപ്പയിൽ തട്ടി നിൽക്കുകയാണ്. ഒരു മണിക്കൂർ തരിച്ചു കാണും.
5: ഇനി കുറച്ചു നേരം ഇരുന്നോ? കുറെ നേരായി, എങ്ങനെ തരിക്കുമല്ലേ? ഞാനിത് നോക്കി നിൽക്കുന്നതൊന്നും ഈ അറിഞ്ഞിട്ടില്ല. എന്തോ ഒരു വലിയ കാര്യമുണ്ടല്ലോ മനസ്സിൽ.
4: അജ്മൽ മറുപടി ചിരിയിലൊതുക്കി.
5: ലേശം കുടിക്കാനെന്തെങ്കിലും വേണം. ഉപ്പിട്ട നേരിയ കഞ്ഞിവെള്ളമായിക്കോട്ടെ.
4: അയാൾ കഞ്ഞിവെള്ളവുമായി വരുമ്പോഴേക്കും അജ്മൽ തരിപ്പെടുത്തു മാറ്റി മണലിന്റെ ഒരു വശത്ത് വീണുകിടക്കുന്ന ചരൽവാരി ദൂരെയാക്കി പുതിയ സ്ഥലത്ത് തരിപ്പ സ്ഥാപിച്ചു.
5: ഇന്ന് ഇതിവിടെ ഇരുന്ന് കുടിക്ക്. വല്ലാതെ വിയർത്തിട്ടുണ്ടല്ലോ. ഇനി വിയർപ്പ് പറ്റിയിട്ട് മതി പണി,
4: അബ്ദുട്ടിക പറഞ്ഞു. അവൻ മണലിലിരുന്ന് കഞ്ഞിവെള്ളം കുടിച്ചു. നല്ല രസം. ഒരു ഗ്ലാസ് കൂടി കുടിച്ചു. അൽഹംദുലില്ലാ, അബ്ദുട്ടിക എത്ര നല്ല മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ പണിക്കാരന് അവന്റെ വിയർപ്പ് വറ്റുന്നതിനു മുമ്പേ മാന്യമായ കൂലി നൽകുന്ന ആൾ. പണിക്കാർക്ക് മുന്തിയ ഭക്ഷണവും അതിനേക്കാൾ മുന്തിയ പെരുമാറ്റവും സമ്മാനിക്കുന്ന ആൾ. അജ്മൽ അയാൾക്കു വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, ഈ മനുഷ്യന് ദുനിയാവിലും പരലോകത്തും നന്മ ചെയ്യണമേ.
5: എന്താ അജ്മലിന്റെ ആലോചന?
6: ഒന്നുമില്ലക്കാ.
5: എന്നാലുണ്ടല്ലോ, ഇനി ഇവിടെ പണിക്ക് വരണ്ട.
6: എന്റെ ആലോചന എന്നോട് പറഞ്ഞിട്ട് വന്നാ മതി,
4: അബ്ദുട്ടിക അല്പം കനത്തിൽ പറഞ്ഞു. അജ്മൽ പറയാൻ നിർബന്ധിതനായി.
5: എന്റെ പുര സിമെന്റ് ഇട്ടിട്ട് ഒന്ന് വെള്ളം വലിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ പൂതിയുണ്ട്. അങ്ങനെ വൃത്തിയുള്ള ഒരു വീട്ടിൽ ഞാനും ഉമ്മയും എന്റെ കുഞ്ഞുപെങ്ങളിരുന്ന് വർത്തമാനം പറയുന്ന രംഗം ഞാൻ മനസ്സിലിങ്ങനെ കാണുമായിരുന്നു.
4: ആ ഇളം മനസ്സിന്റെ വാക്കുകൾ അബ്ദുട്ടികയുടെ മനസ്സിൽ ദയയുടെ ഉറവുകൾ തീർത്തു. അയാൾ പറഞ്ഞു,
5: അതിനൊക്കെ ഒരു വഴിയുണ്ടാവും. ഈ അരമണിക്കൂർ കൂടി തരിച്ചിട്ട് വീട്ടിൽ പോയിക്കോളൂ.
4: അജ്മൽ നാലാമത്തെ മണൽ കൂമ്പാരം സൃഷ്ടിക്കാൻ തുടങ്ങി. മണൽ തരിക്കുന്നത് മറ്റു പണികളേക്കാൾ അവനിഷ്ടമാണ്. തരിപ്പയിലൂടെ പഞ്ചസാരത്തരി പോലുള്ള മണൽത്തരികൾ വീണ് കൂമ്പാരമാകുന്നത് കാണാൻ എന്ത് രസമാണ്.
5: അബ്ദുട്ടിക വന്നു. ഇനി വീട്ടിൽ പോയിക്കോളൂ. നാളെ കാലത്ത് 8 മണിക്ക് വരണം. പിന്നെ വീട് സിമെന്റിടാൻ എത്രണ്ട് പൈസ?
6: ഉമ്മാൻ്റെയിൽ 3000 ഉറുപ്പ്യുണ്ട്.
4: അബ്ദുട്ടിക്ക് അത് കേട്ട് ചിരിച്ചു.
5: അത് 4 ദിവസത്തെ കൂലിക്കേണ്ടാവുള്ളൂ.
6: അടുത്ത ആഴ്ചയുടെ വാർപ്പിന് സിമെന്റ് ഇറക്കുമ്പം അനക്ക് ഞാൻ 20 ചാക്ക് സിമെന്റും അതിനുള്ള മണലും ഇറക്കിത്തരാം. പോരെ.
4: അജ്മൽ സന്തോഷം കൊണ്ട് മണലിൽ ഇരുന്നു പോയി. അബ്ദുട്ടിക്ക 300 രൂപ അവന്റെ നേരെ നീട്ടി. പിന്നെ കയ്യിൽ കരുതിയ ഭക്ഷണത്തിന്റെ കേസും.
5: ഇന്നാ, ഇത് 3 നാൾക്കുള്ള ചോറും കറിയും മീനും ഉണ്ട്.
4: ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നാം നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഒരു നന്ദിവാക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ ഈ വചനമാണ് അജ്മലിന് ആ സമയത്ത് ഓർമ്മ വന്നത്. അജ്മൽ അത് വാങ്ങി നടന്നു. കുറച്ചു നടന്നപ്പോൾ ഓടിയാലോ എന്ന് തോന്നി. സിമെന്റും മണലും ലഭിച്ച വാർത്ത അറിയിക്കാൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയെങ്കിൽ.
0: മാഷാല്ലാ, ഓരോ ദിനവും കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് നൽകുന്ന വ്യത്യസ്തമായ ആശയങ്ങൾ, അത് നമ്മുടെ ആത്മാവിനേറെ ഗുണം ചെയ്യുന്ന ഒന്നായി മാറുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കഥ പറയലിൽ നാം കേട്ടത് അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ ഭാഗത്തിൻ്റെ 27-ാമത്തെ ഭാഗം. പണിക്കിടയിൽ ഒരു പകൽക്കിനാവ് അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
2: ഇനി നാം പ്രവേശിക്കുന്നത് ദൃശ്യം. ദൃശ്യത്തിൽ ജപ്പാൻ ദിനങ്ങൾ.
0: ജപ്പാനിലേക്കൊന്ന് പോയി വരല്ലേ?
2: ഓക്കെ, ജപ്പാനിലേക്ക് പോകാം. കുറേ സമയമല്ലേ.
0: ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും പോയ ഒരു പ്രതീതി ലഭിക്കുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ദൃശ്യത്തിലെ ഓരോ യാത്രാ വിവരണങ്ങളും നമുക്ക് ലഭിക്കുന്നത്.
2: അതിന്റെ അവതരണ ശൈലിയും.
0: യെസ്, അതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് നമുക്ക് ഈയൊരു ജപ്പാൻ ദിനങ്ങളിലെ, പ്രത്യേകിച്ച് ടോക്കിയോ സിറ്റിയിലെ അവിടുത്തെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വിവരണം മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുകയാണ്. രഞ്ജിത് ദാസിൻ്റെ ഈ യാത്രയെ സംബന്ധിച്ച് ദൃശ്യത്തിൽ നമുക്കൊന്ന് കേട്ടുവരാം.
2: ഓക്കെ, നമുക്കൊന്ന് ജപ്പാനിലേക്ക് പോയി വരാം.
7: ടോക്കിയോയിലെ മഴ കാരണം ഇന്നലെ മാറ്റിവച്ച സിറ്റി ടൂർ ആണ് ഇന്ന്. ഹോട്ടലിൽ നിന്നിറങ്ങി മെട്രോ സ്റ്റേഷനിലെത്തി. ടോക്കിയോ മെട്രോ മിക്ക സമയത്തും വലിയ തിരക്കാണ്. ഓരോ മൂന്നോ അഞ്ചോ മിനിറ്റിലൊരിക്കൽ മിക്ക റൂട്ടിലേക്കും ട്രെയിൻ ഉണ്ടാകും. പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ മിക്കവാറും രണ്ടോ മൂന്നോ മെട്രോ കഴിഞ്ഞുള്ളതിൽ മാത്രമേ കയറിപ്പറ്റാൻ സാധിക്കൂ. ക്യൂവിൽ ആദ്യമുള്ളവർ ആദ്യത്തെ ട്രെയിനിൽ കയറും. മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ് പോയത്. അതുകഴിഞ്ഞ് ഒരു മാർക്കറ്റിലേക്ക്. സുഷിയും സഷിമയും ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന നീരാളിയും ചൂടോടെ വാങ്ങി കഴിക്കുന്നതിലായിരുന്നു ആൾക്കാരുടെ ശ്രദ്ധ. ലോലിപോപ്പ് പോലെ ഒരു കമ്പിൽ കുത്തി ചെറിയ നീരാളിയെ വറുത്തുവച്ചിരിക്കുന്നു. പാചകം ചെയ്യാത്ത സുഷി കഴിക്കുവാൻ ജപ്പാൻകാരുടെ മാത്രമല്ല വിദേശികളുടെയും നീണ്ട ക്യൂ തന്നെയായിരുന്നു. അവിടുത്തെ പാചകരീതികൾ കണ്ടു നടക്കുവാൻ പറ്റിയ മാർക്കറ്റാണ് അത്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നടന്നപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് സമാനമായ ഒരു പലഹാരം ഒരു കടയിൽ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കുറഞ്ഞത് ഒരു 50 എണ്ണമെങ്കിലും അവരുടെ പാത്രത്തിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാം. ആൾക്കാരുടെ ഒരു നീണ്ട നിരയുണ്ട്, അത് പാകമാകുമ്പോൾ വാങ്ങിക്കഴിക്കാൻ. തിരികെ വരുന്ന വഴി ഈ പലഹാരവും വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് വറുത്തുവച്ചിരിക്കുന്ന ചെറിയ തലയുള്ള ഒരു നീരാളിയെ അതിന്റെ നടുവിൽ എടുത്തു വയ്ക്കുന്നത് കണ്ടത്. അതോടെ ആ പലഹാരം വാങ്ങാതെ അടുത്ത കടയിൽ നിന്ന് ഓരോ ഐസ്ക്രീമും വാങ്ങിക്കഴിച്ച് നടന്നു. വേവിച്ചതും വേവിക്കാത്തതും എല്ലാം മാറി മാറി കഴിക്കുമ്പോഴും അവർക്കൊരു ഭാവമാറ്റവും ഇല്ല. ഈ തിരക്കുകളിലൂടെ വിവിധ ഭക്ഷണരീതികളെല്ലാം കണ്ടു നടക്കുവാൻ നല്ല രസമാണ്. സോണി എക്സ്പീരിയ എന്ന സോണിയുടെ വർക്ക്ഷോപ്പിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഗെയിമിംഗ് ടെക്നോളജികളും പുതിയ പ്രൊഡക്റ്റുകളും എല്ലാം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ ഒന്ന് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ കാണാം. അതിനെക്കുറിച്ച് നേരത്തെയുള്ള കേട്ടുപരിചയമോ അറിവോ ഒന്നും തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. കുറെ ആളുകൾ ഒരിടത്തേക്ക് നടന്നു പോകുകയും കൂട്ടം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങളും അവിടേക്ക് ശ്രദ്ധിച്ചത്. അമേരിക്കയിലേതുപോലെ അത്രയും ഉയരത്തിൽ നിൽക്കുന്നതല്ലെങ്കിലും ഏതാണ്ട് അതേ വലിപ്പമുള്ള ഒരു ലിബർട്ടി പ്രതിമ. അതിനു താഴെയായി ഒരു പാർക്കുമുണ്ട്. അവിടെ ഒരു റോബോട്ടും നിശ്ചലമായി നിൽക്കുന്നുണ്ട്. ചെറിയ റോബോട്ടൊന്നുമല്ല, ഒരു അതിഭീകരൻ. ആളുകൾ അതിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. എന്തോ പരിപാടിക്കുള്ള മുന്നൊരുക്കങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് തോന്നി. എന്താണെന്നൊരു പിടിയും കിട്ടിയില്ല. സമയം ധാരാളം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങളും ആകാംക്ഷയോടെ കാത്തുനിന്നു. കുറച്ചു സമയത്തിനു ശേഷം അവിടെ നിന്നിരുന്ന റോബോട്ടിന്റെ ഭാഗങ്ങൾ ചലിക്കുവാൻ തുടങ്ങി. പല നിറത്തിലുള്ള ബൾബുകൾ പ്രകാശിക്കുന്നതുപോലെ അതിൽ നിന്നും വെളിച്ചം വന്നു. ഒരു പാട്ടിനനുസരിച്ച് അത് പതിയെ റോബോട്ടിക് നൃത്തം തുടങ്ങി. ജനക്കൂട്ടം മുഴുവനും അത് കാണുവാൻ വേണ്ടിയാണ് അവിടെ നിന്നതെന്ന് ഞങ്ങൾക്കപ്പോഴാണ് മനസ്സിലായത്. 10 മിനിറ്റിനുശേഷം റോബോട്ട് നൃത്തം നിർത്തിയപ്പോൾ ആളുകൾ കൈയടിച്ച് അവിടെ നിന്നും പിരിഞ്ഞുപോയി. ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളോ പ്രത്യേക സമയക്രമീകരണമോ ഇതിനായി ഉണ്ടാകുമായിരിക്കാം. ഞങ്ങൾ വളരെ യാദൃച്ഛികമായി എത്തിപ്പെട്ടതാണെങ്കിലും വളരെ നല്ലൊരു കാഴ്ചയാണ് അവിടെ നിന്നും ലഭിച്ചത്. 45 നിലകളുള്ള ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഒരു വലിയ കെട്ടിടം അവിടെയുണ്ട്. ടോക്കിയോ മെട്രോപൊളിറ്റൻ ബിൽഡിംഗ്. അതിനു മുകളിൽ കയറിയാൽ ടോക്കിയോ സിറ്റി മുഴുവനും കാണാം. പ്രവേശനം സൗജന്യമാണ് താനും. ബിൽഡിംഗിന്റെ എൻട്രൻസിൽ തന്നെ 2 ലിഫ്റ്റുകൾ ആണുള്ളത്. അതിൽ ഒരെണ്ണം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു ലിഫ്റ്റ് മാത്രമാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. അതിൻ്റെതായ വലിയ തിരക്കും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അധികാരപ്പെട്ടവർ ആരൊക്കെയോ വന്ന് ക്ഷമാപണം നടത്തുന്നുണ്ടായിരുന്നു. 45 നിലകളുള്ള ആ കെട്ടിടത്തിലെ ലിഫ്റ്റ് ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുന്നവയാണ്. നിമിഷങ്ങൾക്കുള്ളിലാണ് നമ്മളെയും വഹിച്ചുകൊണ്ട് ലിഫ്റ്റ് 45-ാം നിലയിലെത്തിയത്. അവിടെ നിന്നാൽ ടോക്കിയോ നഗരം മുഴുവനായും കാണാം. ഓരോ വശത്തുനിന്നും നോക്കുമ്പോൾ താഴെ കാണുന്ന കാഴ്ചകൾ അവർ അവിടെ തന്നെ ചിത്രമെടുത്ത് ഓരോ കാര്യങ്ങളും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറിട്ട ഒരു അനുഭവമായിരുന്നു അത്. അവിടെ നിന്നാൽ മൗണ്ട് ഫുജി കാണാം. കഴിഞ്ഞ ദിവസം ഗോതമ്പയിൽ ഫുജി കാണാൻ പോയതാണ്. ഇന്നും മേഘങ്ങൾ ഉള്ളത് കാരണം അവ്യക്തമായി കണ്ട് സമാധാനിച്ചു. അതിനുശേഷം അടുത്തുള്ള ഒരു പിസ്സ ഷോപ്പിൽ നിന്നും പിസ്സ വാങ്ങി സമീപത്തെ ഒരു പാർക്കിലിരുന്ന് കഴിച്ചു. ഏകദേശം 1000 ഇന്ത്യൻ രൂപയായിരുന്നു അതിന്റെ വില. പിന്നെ ഞങ്ങൾ പോയത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പെഡസ്ട്രിയൻ റോഡ് ക്രോസിംഗ് ആയ ഷിബുയ ക്രോസിംഗിലേക്കാണ്. പോകുന്ന വഴിയെല്ലാം ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുവാൻ തയ്യാറാക്കിയിരിക്കുന്ന ജപ്പാനിലെ തെരുവുകൾ കാണാൻ പറ്റും. ടോക്കിയോ 2020 ഒളിമ്പിക്സ് എന്ന് പേരെഴുതിയ ടീഷർട്ടുകളും ബാനറുകളും തൊപ്പികളും എല്ലാം അവിടെയുണ്ട്. കോവിഡ് കാരണം ഒളിമ്പിക്സ് 2021 പിന്നീടാണ് മാറ്റിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് റോഡ് മുറിച്ചു കടക്കുന്ന സ്ഥലമാണ് ഷിബുയ ക്രോസിംഗ്. ഒരു ജംഗ്ഷനിൽ തന്നെ ഏകദേശം 5-6 സീബ്ര ക്രോസിംഗ് ലൈനുകളുണ്ട്. വാഹനങ്ങൾക്കുള്ള റെഡ് സിഗ്നൽ കാണിക്കുമ്പോഴേ 8 ദിക്കിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ജനസമുദ്രം തന്നെയാണവിടെ. ഒരൊറ്റ ക്രോസിംഗിൽ റോഡ് മുറിച്ചു കടക്കുന്നത് ആയിരക്കണക്കിന് പേരാണ്. ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നവർ ആയിരിക്കും അതിൽ തന്നെ ഒരു 60%. അവരും ഒരു രസത്തിനു വേണ്ടി വെറുതെ ക്രോസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളും അവർക്കൊപ്പം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ക്രോസ് ചെയ്തും ഫോട്ടോയെടുത്തുമെല്ലാം കുറേ സമയം അവിടെ കറങ്ങി. അതിനുശേഷം അതിനടുത്തുള്ള റോബോട്ടിക് റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടെ എല്ലാ ജോലികളും ചെയ്യുന്നത് റോബോട്ടുകളാണ്. ആഹാരം കൊണ്ടുവരുന്നതും ബില്ലടിക്കുന്നതുമെല്ലാം അവരുടെ ജോലികളാണ്. അതിനുള്ളിൽ കടക്കുക എന്നത് തന്നെ വളരെ ചെലവേറിയ ഒരു കാര്യമായതിനാൽ റെസ്റ്റോറന്റിനുള്ളിലേക്ക് ഞങ്ങൾ പോയില്ല. അവിടെ നിന്നും കബുക്കിച്ചോ സ്ട്രീറ്റ് വഴി ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. രാത്രികളിൽ ഹോട്ടലിൽ തന്നെ ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയാണ് സാധാരണ ഇവിടെ ഞങ്ങൾ ചെയ്യാറ്. അതിനുള്ള സാധനങ്ങൾ പുറത്തുപോയി വരുമ്പോൾ വാങ്ങി വരും. ടോക്കിയോ നഗരത്തിൽ കറങ്ങി നടക്കാൻ പറ്റുന്ന അവസാനത്തെ ദിനമായിരുന്നു അന്ന്. രാവിലെ തന്നെ പോയത് തോഷിബ കമ്പനിയുടെ മ്യൂസിയത്തിലേക്കാണ്. തോഷിബ പ്രൊഡക്റ്റുകളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. ഒരു ജപ്പാനീസ് യുവതി അവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു മഗ്ലേവ് ട്രെയിൻ മോഡൽ ഓടിക്കുന്നത് കണ്ടു. മണിക്കൂറിൽ 280 km വേഗതയിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളെയും കടത്തി വെട്ടിക്കൊണ്ട് മണിക്കൂറിൽ 500 km വേഗതയിൽ ആണ് മാഗ്ലേവ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. ഈ ഡെമോൺസ്ട്രേഷൻ തന്നെയായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം. അതിന്റെ പകുതി വേഗതയിൽ പോലും ട്രെയിനുകൾ സഞ്ചരിക്കാത്ത നമ്മുടെ നാട്ടിലെ പാളങ്ങളിൽ എന്തുമാത്രം അപകടങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാൽ ജപ്പാനിലൊന്നും പൊതുവെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാറില്ല. അവരുടെ കഴിവും സാങ്കേതിക മികവും ഉത്തരവാദിത്വ ബോധവുമെല്ലാം പ്രശംസനീയമാണ്. നിയമങ്ങൾ കൃത്യമായി പാലിക്കാതെ ഇരിക്കുകയും ഉത്തരവാദിത്വമില്ലായ്മയും നമ്മുടെ നാട്ടിലെ അപകടങ്ങളുടെ തോത് കൂട്ടുമ്പോൾ അവയെല്ലാം നല്ല രീതിയിൽ പിന്തുടരുന്ന ഒരു രാജ്യത്തെയെങ്കിലും നമ്മൾ മാതൃകയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണിക്കൂറിൽ 280 km വേഗതയിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളെയും മതിയാകാതെ 500 km വേഗതയിൽ സഞ്ചരിക്കുന്ന മാഗ്ലേവ് ട്രെയിനുകളിലേക്ക് ചങ്കൂറ്റത്തോടെ ചുവടുമാറ്റാൻ ജപ്പാൻ ധൈര്യം കാണിക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തിനും സാങ്കേതിക മികവിനും മുന്നിൽ നമിച്ചു പോകാതിരിക്കാൻ പറ്റില്ല. അവിടെ നിന്നും നേരെ പോയത് ടോക്കിയോ ടവറിലേക്കായിരുന്നു. ടോക്കിയോ ടവർ മുൻപ് ജപ്പാന്റെ കമ്മ്യൂണിക്കേഷൻ ടവർ ആയിരുന്നു. എന്നാൽ ടെക്നോളജിയൊക്കെ മാറിയതിനാൽ ഈ ടവർ ഇപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ വാർത്താവിനിമയത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടവർ ആയിരുന്നു മലേഷ്യയിലെ KL ടവറും. അത് ഇതിനു മുൻപേ കണ്ടിട്ടുണ്ടായിരുന്നതിനാൽ ആ അറിവും ഇവിടെ ഉപകരിച്ചു. കൺസ്ട്രക്ഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക് സ്റ്റേഡിയത്തിലേക്കായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത്. ഒരു വർഷത്തിനുള്ളിൽ ജപ്പാൻകാർ അത് അതിമനോഹരമായ ഒരു സ്റ്റേഡിയമാക്കി തീർക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല. ജപ്പാൻകാരുടെ സ്റ്റൈലിന്റെ ഭാഗമായ വളരെ സുതാര്യമായ കുടകൾ അവിടെ കടകളിൽ ധാരാളം വെച്ചിരിക്കുന്നത് കണ്ടു. രണ്ടെണ്ണം വാങ്ങി കുട്ടികൾക്ക് രണ്ടുപേർക്കുമായി നൽകി. നാളെ തിരികെ പോകണം എന്നുള്ളതിനാൽ ഒരിക്കൽ കൂടി ബുള്ളറ്റ് ട്രെയിനുകൾ കാണാൻ ആഗ്രഹം തോന്നി. ഓടിക്കയറി സീറ്റിൽ ഇരുന്ന് സഞ്ചരിച്ചു എന്നതല്ലാതെ ഇതുവരെയും ശരിക്കൊന്ന് കാണുവാനുള്ള സാഹചര്യം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് കുറേ സമയം ബുള്ളറ്റ് ട്രെയിനുകൾക്ക് സമീപം പോയി ചിത്രങ്ങൾ എടുക്കുകയും അവ ആസ്വദിച്ച് കാണുകയും ചെയ്ത ശേഷം ഹോട്ടലിലേക്ക് മടങ്ങി. ടോക്കിയോയിലെ നരിത എയർപോർട്ടിൽ നിന്നും രാവിലെ 9:15 ഫ്ളൈറ്റ് നാട്ടിലേക്കുള്ളത്. വെളുപ്പിനെ 4 തന്നെ ഉണർന്ന് റെഡിയായി. ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത ശേഷം മെട്രോയിൽ കയറി ടോക്കിയോ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതിരാവിലെയാണെങ്കിലും മെട്രോയിൽ നല്ല തിരക്കായിരുന്നു. എയർപോർട്ട് എക്സ്പ്രസിൽ കയറാൻ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് ആ ട്രെയിനിൽ എല്ലാ സീറ്റുകളും റിസർവ്ഡ് എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടത്. അതിനാൽ റിസർവേഷൻ കൗണ്ടർ അന്വേഷിച്ചു പോയി. റെയിൽവേ സ്റ്റേഷനിലെ തിരക്കും വഴികളും കൗണ്ടറുകളും കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുമെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. എങ്കിലും ഒരു വിധത്തിൽ കൗണ്ടർ കണ്ടുപിടിച്ച് സീറ്റ് ബുക്ക് ചെയ്തു. കൃത്യസമയത്തു തന്നെ ട്രെയിൻ എത്തി. അവിടെ നിന്നും എയർപോർട്ടിലെത്താൻ 1 സമയമെടുത്തു. എയർ ഏഷ്യ വിമാനത്തിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എയർ ഏഷ്യയ്ക്ക് ടോക്കിയോയിൽ നിന്ന് ബാങ്കോക്ക് വഴി ചെന്നൈയിലേക്ക് വിമാനമുള്ളൂ. എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് എടുക്കാൻ കൗണ്ടറിലെത്തിയപ്പോൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു. തലേദിവസം കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത ജാപ്പനീസ് കുടകൾ ഫ്ലൈറ്റിൽ കയറ്റുവാൻ സാധിക്കില്ലത്രേ. അത് ചെക്കിൻ ലഗേജിൽ ഇടണമെന്ന്. പക്ഷേ അതിനധികം പണം നൽകണം. ഞങ്ങളുടെ ടിക്കറ്റ് ചെക്കിൻ ലഗേജ് ഇല്ലാത്ത ടിക്കറ്റാണ്. ക്യാബിൻ ബാഗേജ് മാത്രം 7 ഒരാൾക്ക് കൊണ്ടുപോകാം. അങ്ങനെ 4 28 ഞങ്ങളുടെ മൊത്തം ബാഗേജ്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കുടയെ ട്രോളി ബാഗിനുള്ളിലാക്കി. കുടയുടെ കുറച്ചൊക്കെ ബാഗിന് വെളിയിലായിരുന്നു. തന്ത്രപൂർവം മറ്റൊരു കൗണ്ടറിൽ പോയി ബാഗ് തൂക്കം നോക്കി ബോർഡിംഗ് പാസ് വാങ്ങി. ടോക്കിയോയിൽ നിന്നും തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കായിരുന്നു ആദ്യ വിമാനം. ഏകദേശം 6.5 മണിക്കൂറോളം സമയമെടുത്തു ബാങ്കോക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ടും കഴിഞ്ഞില്ലല്ലോ. അവിടെ നിന്നും ചെന്നൈ വിമാനത്തിൽ കയറി വീണ്ടും 3.5 മണിക്കൂർ. ചെന്നൈയിൽ എത്തിയപ്പോൾ രാത്രി 10 മണിയായി. അന്ന് ഓഫീസ് ഗസ്റ്റ് ഹൌസിൽ താമസം ശരിയാക്കിയിരുന്നു. ഓട്ടോ പിടിച്ച് നേരെ ഗസ്റ്റ് ഹൌസിൽ പോയി. തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് പിറ്റേന്ന് രാവിലെയായിരുന്നു. ജപ്പാനിലെ 14 മുതൽ 23 ഡിഗ്രി വരെയുള്ള ചൂടിൽ നിന്നും ചെന്നൈയിലെ 40 ഡിഗ്രി ചൂടിലേക്കെത്തിയപ്പോൾ ആകപ്പാടെ ഒരു അസ്വസ്ഥത. ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറി പിറ്റേന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. 2019 ഞങ്ങളുടെ വേനലവധിക്കാലം ജപ്പാനിൽ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുവാൻ സാധിച്ചു. അടുത്ത വേനലവധിക്കാലവും മറ്റൊരു രാജ്യത്ത് ആഘോഷിക്കുവാനുള്ള ചർച്ചകൾ ഞങ്ങൾ അപ്പോഴേ തുടങ്ങുകയും ചെയ്തു. 2020 വേനലവധിക്കാലം വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് എന്നീ രാജ്യങ്ങളിലേക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. എങ്കിലും കോവിഡ് കാരണം ആ യാത്ര മുടങ്ങുകയാണുണ്ടായത്.
0: അപ്പോൾ വളരെ നല്ലൊരു പ്രസന്റേഷനും ജപ്പാന്റെ വിശേഷങ്ങളും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ മനസ്സിലാക്കാനൊക്കെയുള്ള നല്ലൊരു വിവരണമാണ് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലൂടെ

കൊടുവള്ളി. ആഗോള രാഷ്ട്രീയത്തിലും നയതന്ത്ര രംഗത്തും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും മറ്റു രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു പക്ഷത്തും ചേരാതെ ചേരിചേരാ നയത്തോടെ തലയുയർത്തിപ്പിടിച്ചൊരു കാലം. അന്ന് ഇന്ത്യയുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും ഒരു വിലയും നിലയുമുണ്ടായിരുന്നു. പക്ഷേ ഒന്നൊന്നര പതിറ്റാണ്ടായി നമ്മുടെ വിലയും നിലയും നാം തന്നെ കളഞ്ഞുകുളിച്ചു എന്നത് ഖേദത്തോടെ പറയേണ്ടി വന്നിരിക്കുന്നു. ഇതിനേക്കാളുപരി അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെയും നയതന്ത്ര നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സമീപകാല സംഭവ വികാസങ്ങൾ. ഇറാനുമായുള്ള ഇസ്രയേൽ അമേരിക്ക സംഘർഷത്തോടെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങൾക്കിടയിൽ അമ്പേ തകർന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പായ നരേന്ദ്രമോദി നെതന്യാഹു കൂടിക്കാഴ്ച മുതൽ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് ഇന്ത്യയുടെ കട്ട സപ്പോർട്ടുണ്ട് എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടുള്ള വെല്ലുവിളി വരെ അത് നീണ്ടു നിൽക്കുന്നു. കഴിഞ്ഞ ഗൾഫ് യുദ്ധകാലത്ത് പോലും ഇന്ത്യ അതിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നെങ്കിലും അതിനുശേഷമുണ്ടായ റഷ്യ യുക്രൈൻ യുദ്ധമടക്കമുള്ള സകല ലോക സംഘർഷങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കെന്തെങ്കിലും നയനിലപാടുണ്ടായിരുന്നോ എന്നുവരെ സംശയമാണ്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യത്തിലുള്ള കർശന വിസാ നിയമങ്ങളും ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലുള്ള കർശന തീരുവാ നയങ്ങളും ഇന്ത്യയ്ക്ക് ഭീഷണിയായിരുന്നു. ഇതിനേക്കാളേറെ ഉപരിയായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നും ഇറാനിൽ നിന്ന് പാചകവാതകം ഇറക്കുമതി ചെയ്യരുതൊക്കെയുള്ള തിട്ടൂരങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തോടുള്ള നഗ്നമായ വെല്ലുവിളിയാണ്. ഇതിലേറ്റവും വിരോധാഭാസം ട്രംപ് അധികാരത്തിൽ വരുന്നതിനായി പൂജ നടത്തിയവരുടെ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മോട് ഏറ്റവും സൗഹൃദവും വ്യാപാര ഇടപാടും പുലർത്തുന്ന സൗഹൃദ രാജ്യമായിരുന്ന ഇറാൻ പ്രസിഡന്റ് ഖംനായി രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പോലും അമേരിക്കയുടെ തുറച്ചുനോട്ടം ഭയന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ വേളയിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾ ആഗോളതലത്തിൽ തന്നെ വിമർശന വിധേയമായി. ഇറാനിലെ ചാബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടായിരുന്നെങ്കിലും അമേരിക്കൻ ഉപരോധ ഭീഷണികൾ കാരണം പദ്ധതിയിലെ മുന്നേറ്റങ്ങൾക്ക് നേരിട്ട മന്ദത ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിവെക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങളെയും വിദേശ നയത്തിന്റെ സ്വതന്ത്ര സ്വഭാവത്തെയും ബാധിക്കുകയുണ്ടായി. മുമ്പ് തന്നെ ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡ ഉന്നയിച്ച ആരോപണങ്ങളും തുറന്നുണ്ടായ തർക്കങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഇപ്പോഴാകട്ടെ തികച്ചും അന്യായമായ ഇറാനെതിരെയുള്ള യുദ്ധത്തിലും ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതിലും സന്ദർഭോചിതം മാനം മര്യാദയോടെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും നമുക്ക് കഴിയാത്തത് നമ്മുടെ സത്യത്തോടും ധർമ്മത്തോടും നീതിയോടൊക്കെയുള്ള പ്രതിബദ്ധതയുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഇതുമൂലം വിദേശ നയത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നില്ലെന്നും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുകയാണെന്നുമുള്ള ആഗോള വിമർശനം ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാന് അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ച ശേഷം കപ്പലാക്രമണം മുഖേന 13 ഇന്ത്യക്കാരാണ് വിവിധ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. നിർഭാഗ്യവശാൽ അതിൽ പല കൊലപാതകത്തിനെയും സമയോചിതം ശക്തമായി അപലപിക്കാനോ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനോ നയതന്ത്രതലത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. അമേരിക്ക ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന നമ്മുടെ കപ്പലിനെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഇന്ത്യ അശക്തമായി. പണ്ടൊക്കെ നാം മുന്നോട്ടു വച്ചിരുന്ന അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയം ഇപ്പോൾ താറുമാറായി കിടക്കുകയാണ്. ചൈന, പാകിസ്ഥാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ അയൽരാജ്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം വേണ്ടത്ര സുദൃഢമോ തൃപ്തികരമോ അല്ലാത്തതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. VDM ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫ്രീഡം ഹൗസ് തുടങ്ങിയ ആഗോള ഏജൻസികൾ ഇന്ത്യയിലെ ജനാധിപത്യ അന്തരീക്ഷത്തെയും ന്യൂനപക്ഷ സുരക്ഷിതത്വയും കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ നമുക്ക് തിരിച്ചടിയായി. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനകളും യൂറോപ്യൻ പാർലമെന്റും ഉയർത്തിയ വിമർശനങ്ങളും ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്ന് അവകാശപ്പെടുമ്പോഴും പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ അയൽരാജ്യങ്ങൾക്കാൾ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് ലോകാസ്ഥാനത്തിൽ നമുക്കെതിരെയുള്ള വിമർശനങ്ങൾക്കുമിടയാക്കുന്നു. ചുരുക്കത്തിൽ G20 ഉച്ചകോടി പോലുള്ള ആഗോളവേദികളിലെ പങ്കാളിത്തവും വലിയ സാമ്പത്തിക വിപണി എന്ന നിലയിലുള്ള പ്രാധാന്യവും ഇന്ത്യയുടെ ശക്തിയായി നിലനിൽക്കുമ്പോൾ തന്നെ വിദേശ നയത്തിലെ ആശയക്കുഴപ്പങ്ങളും

0: മാധ്യമ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിലെ ആഗോള റാങ്കിങ്ങുകളിലെ ഇടിവും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പരമ്പരാഗത പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടി എന്നാണ് അർത്ഥം. നരേന്ദ്രമോദി പോകാത്ത വിദേശ രാജ്യങ്ങൾ ഇനി ഭൂഗോളത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ ഈ വിദേശ പര്യടനങ്ങൾ ഒക്കെയും ബാക്കി പത്രം അദ്ദേഹത്തിന്റെ വ്യക്തിവിശേഷങ്ങളും ഫോട്ടോഷോയുമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നത് നാം ആരെങ്കിലും കാണാറുണ്ടോ? അമേരിക്കയും കാനഡയും ആസ്ട്രേലിയയുമൊക്കെ മാസത്തിൽ തന്നെ എത്ര തവണയാണ് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്? മിക്ക സന്ദർശനങ്ങളിലുമാകട്ടെ കൊട്ടും പാട്ടുമൊക്കെയായി മോദി ചോക്ലേറ്റുകളും മറ്റും വിതരണം ചെയ്യുന്ന കാഴ്ച ലോകരാജ്യങ്ങൾക്കിടയിൽ എന്തുമാത്രം പരിഹാസമാണ് ഇന്ത്യക്കുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിലായി മോദി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലേക്ക് മോദി സ്തുതിക്കായി പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ മോദി ഭക്തരെ കൊണ്ടുപോകുന്ന വാർത്തയൊക്കെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ മാധ്യമരംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പതിതാവസ്ഥയും നാണക്കേടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ നോർവേ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ട് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ പത്രപ്രവർത്തകരിൽ നിന്നും ചോദ്യങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നോർവീജിയൻ മാധ്യമപ്രവർത്തകയായ ഹെല്ലാലിംഗ് നടത്തിയ ചോദ്യവും അത് പരിഗണിക്കാതെ മോദി ഒളിച്ചോടിയതും അതിനുശേഷമുണ്ടായ വിവാദവുമൊക്കെ നമുക്കറിയാമല്ലോ. ഇതേപോലെ ഓസ്ട്രേലിയ സന്ദർശനത്തിനിടയിലും ചോദ്യമുണ്ടായി. അല്ലെങ്കിലും പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്താണ് നാം. എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഒപ്പം പത്രപ്രവർത്തകരെ കൂട്ടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തിപരമായ ഷോ നടത്താനായി ഫോട്ടോഗ്രാഫർമാരെ മാത്രമാണ് കൂട്ടുന്നത്. ഇതൊക്കെ കാണുന്ന വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായം എത്ര മോശമായിരിക്കും. ഇന്ത്യയുടെ ആഭ്യന്തരരംഗമാകട്ടെ ഈ സർക്കാർ കാലഘട്ടത്തിൽ അരങ്ങേറുന്ന മുഴുവൻ കാര്യങ്ങളും സ്വദേശത്തും വിദേശത്തും രാജ്യത്തിന്റെ വിലകളയുന്ന കാര്യങ്ങളാണ്. വർഗീയതയും വംശീയതയും ജാതീയതയുമൊക്കെ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗരത്വ പട്ടികയും SIR പോലുള്ള ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളും പശുക്കൊലയും ആൾക്കൂട്ടക്കൊലയുമൊക്കെയുള്ള വാർത്തകളും ലോകമൊന്നടങ്കം പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യാ സർക്കാർ നിയമവിരുദ്ധമാക്കുന്ന വഖഫ് സ്വത്തുക്കളും തുടരെ തുടരെ നശിപ്പിക്കപ്പെടുന്ന മസ്ജിദുകളും മദ്രസകളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രം നടക്കുന്ന ബുൾഡോസർ രാജ്യമൊക്കെ പുറം രാജ്യങ്ങളിലും വാർത്തയാകുന്നുണ്ടല്ലോ. ഒരു പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താൻ കേൾപ്പില്ലാത്തതിന്റെ പേരിലും രാജ്യത്തിന്റെ സകല മുക്കുമൂലകളിലും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാറ്റകളെക്കുറിച്ചൊക്കെ സ്വദേശപത്രങ്ങളിൽ മാത്രമല്ല വിദേശപത്രങ്ങളിലും ചാനലുകളിലും വെണ്ടക്കകൾ നിരത്തപ്പെടുന്നുണ്ട്. വിദേശപത്രങ്ങളിൽ ഇന്ത്യയുടെ നഷ്ടപ്പെട്ട ചേരിചേരാനയത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കളങ്കപ്പെട്ടതായും വിദേശപത്രങ്ങളും ചാനലുകളും നിരന്തരം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാരനാണെന്നതിന് തെളിവായി വിദേശ രാജ്യക്കാർ പോലും സമ്മതിക്കുന്ന പാസ്പോർട്ടിന് ഇന്ത്യയിൽ ഒരു വിലയുമില്ലാതാകുന്ന വിരോധാഭാസ കാഴ്ച എന്തുമാത്രം ദുഃഖകരമല്ല. മോദി അധികാരമേൽക്കുമ്പോൾ ആഗോള സൂചികയിൽ 76 സ്ഥാനമുണ്ടായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ടിന് ഇപ്പോൾ 125 മാത്രമാണ് സ്ഥാനം. ചുരുക്കത്തിൽ ഇന്ത്യ ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന തികഞ്ഞ യാഥാർത്ഥ്യമാണിപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഔദ്യോഗികവും അല്ലാത്തതുമായ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി അടക്കമുള്ള എല്ലാ അന്താരാഷ്ട്ര സംഭവവികാസങ്ങളിലും ഇന്ത്യയുടെ ശബ്ദം ആരും ശ്രദ്ധിക്കുന്നില്ല. ലോകത്തിന്റെ 1/5 ജനങ്ങളുടെ ഒരു രാജ്യം ഒരു ദശാബ്ദം മുമ്പ് വരെ ലോകത്ത് നിർണായക തീരുമാനങ്ങളെടുക്കുകയും ആ തീരുമാനങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കുക മാത്രമല്ല അവയ്ക്ക് മൂല്യം കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു രാജ്യം ഇന്നെത്തിപ്പെട്ട പതിതാവസ്ഥ ഓർക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല നമുക്കും ലജ്ജയും നാണവും തോന്നുന്നു.
1: نحن نجلس بالقرآن نحن نقرأ من القرآن نحن نحفظ ونم

0: പ്രിയ ശ്രോതാക്കളെ, നമ്മളിന്ന് വളരെ റേഡിയോയുടെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഒരുപാട് കുടുംബങ്ങളിൽ മാറ്റങ്ങളോടെ തിരികൊടുത്തിയ, ഒരുപാട് കുടുംബങ്ങളെ ശരിയായ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് പ്രൊഫസർ കെ പി സാദ്, ഷമീം എം വണ്ടൂർ.
1: പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. വളരെ സ്നേഹമുള്ള പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഹൃദ്യമായി സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നാം ഏവരും സ്നേഹക്കൂടിൻ്റെ പല എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം പല വിഷയങ്ങൾ ചർച്ച ചെയ്ത ബഹുമാനീയനായ സാദ് സാറാണ് ഇന്നും നമ്മളോടൊപ്പം ഈ ഒരു സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡിൽ പങ്കുചേരുന്നത്. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ വിവാഹപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുകയും ചിലത് നാലും അഞ്ചും എപ്പിസോഡുകൾ എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ സ്നേഹക്കൂടിൻ്റെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഈ എപ്പിസോഡുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പീസ് റേഡിയോ അതിൻ്റെ വിവിധ പ്രോഗ്രാമുകൾ വരുന്നുണ്ട് എന്നറിയതിൽ ഏറെ സന്തോഷമുണ്ട്. അള്ളാഹു അർഹമായ രൂപത്തിൽ അതെല്ലാം സ്വീകരിക്കുകയും ഇതിനുവേണ്ടി പണിയെടുക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇന്ന് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടുകൂടി സഹസറിനെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ നമ്മൾ വിവാഹമോചനവും അത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ ആയിരുന്നു കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഈ ആനുകാലികമായ വിഷയവുമായി ബന്ധപ്പെട്ട് അഥവാ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യ വചനങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ പഠനത്തിന് അത് അത്രമാത്രം പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇക്കാലഘട്ടത്തിൽ നമ്മൾ പഠനത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകുകയും ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ മുൻപന്തിയിലാണ് എല്ലാവരും. രക്ഷിതാക്കൾ അതുപോലെ തന്നെ സമൂഹം ഒന്നടങ്കം ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും പരമാവധി നമ്മുടെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നിലകളിലേക്ക് എത്തണമെന്നാഗ്രഹിച്ച് അതിനുവേണ്ടി പണിപ്പെടുന്നവരാണ്. ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പ്രധാനമായും പെൺകുട്ടികളാണ് ഇന്ന് എത്തുന്നത് എന്നൊരു വലിയ പ്രശ്നമുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നാലും മറ്റു സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ പെൺകുട്ടികളൊക്കെ പഠിക്കാൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അതുമായി ബന്ധപ്പെട്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ചർച്ചയെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒരു ആമുഖത്തോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
3: സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് പുരോഗതി എന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസമാണ്. തീർച്ചയായും ഒരു വലിയ മുന്നേറ്റം ഈ സ്ത്രീ വിദ്യാഭ്യാസ വിഷയത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ സ്ത്രീ സ്കൂളിൽ പോകണോ മത വിദ്യാഭ്യാസം പഠിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 19 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ള അൻവാറുൽ ഇസ്ലാം വനിത അറബിക് കോളേജ് അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ വിദ്യ അഭ്യസിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തിൽ അതിന് വേണ്ട സ്ഥാപനം വേണോ. എന്നാൽ ഇന്ന് അത് നിശിതമായി വിമർശിച്ച ആളുകൾ പോലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് നാം അവരെ പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് എത്തിപ്പെടുന്ന സ്ഥലം അത് അവരുടെ വ്യക്തിത്വത്തെ ഏറെ സ്വാധീനിക്കുന്നതാണ്. ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിൽ കൂടി വീട്ടിൽ വെച്ച് നമ്മൾ അവരെ വളർത്തി അവരെ പറഞ്ഞയക്കുകയാണെങ്കിൽ പോലും ഒരു കലാലയം അല്ലെങ്കിൽ ഒരു കോളേജ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ അക്കാഡമിക്കായ നിലവാരം, സാധാരണഗതിയിൽ പാഠ്യ വിഷയങ്ങൾ ഏറ്റവും മനോഹരമായി പഠിപ്പിക്കുന്ന നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടിയുടെ ഇസ്ലാമികമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിലനിർത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആ ക്യാമ്പസിൽ ആ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടാവുക എന്നുള്ളത്. പ്രാഥമികമായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മുടെ മക്കളെ പെൺകുട്ടികളെ നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കാണ് അല്ലെങ്കിൽ അവരെ ഹോസ്റ്റലിൽ ചേർത്താണ്. അപ്പൊ ആ ഹോസ്റ്റലില് മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും അതുപോലെ സൗകര്യവും ഇത് രണ്ടും പ്രധാനമാണ്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്ന വലിയൊരു അപാകത, അവര് പ്രൊഫഷണൽ കലാലയങ്ങൾ തെരഞ്ഞെടുക്കുന്നു, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരീക്ഷകളൊക്കെ എഴുതി, എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതി തെരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി എത്തിപ്പെടുന്ന സ്ഥാപനത്തിൽ ഉള്ള ഈ മൊറാലിറ്റി, ധാർമ്മികമായ ചുറ്റുപാട് എന്ത് എന്ന് കൃത്യമായി പഠനം നടത്താതെയാണ് അവര് സ്ഥാപനത്തിൽ ചേർക്കുന്നത്. പിന്നീട് 5-6 വർഷമൊക്കെ ആ ക്യാമ്പസിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ തീർത്തും ഇസ്ലാമിന് വ്യത്യസ്തമായിട്ടുള്ള, അന്യമായിട്ടുള്ള സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുമായി പ്രണയിക്കുക അല്ലെങ്കിൽ അത്തരം ഒളിച്ചോട്ടങ്ങൾ നടത്തുക, ഇതൊക്കെ വരുമ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിയെ ചേർത്ത സ്ഥാപനം ശരിയായില്ല എന്ന ഒരു അവബോധം അല്ലെങ്കിൽ ആ ഒരു ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മൊറാലിറ്റി, മോറൽ വാല്യൂസ്, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. അപ്പൊ ആ സുഹൃത്തായി വരുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരവും അനുബന്ധ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ല ക്യാമ്പസാണ് ആ കുട്ടി എത്തിപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വളർച്ചയിൽ അത് സ്വാധീനിക്കും എന്നാണ് പറയാനുള്ളത്.
2: ഇപ്പോ പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ പ്രേക്ഷകരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ നൽകേണ്ട പെൺകുട്ടികളെ, പെൺകുട്ടികളെന്നല്ല നമ്മുടെ ഏത് മക്കളാവട്ടെ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പരിഗണിക്കേണ്ടത് ഒരു ദീനീ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, മതപരമായ കാര്യങ്ങൾക്ക് സൗകര്യം സൃഷ്ടിക്കുന്ന, സൗകര്യം നൽകുന്ന സ്ഥാപനങ്ങളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലും നമ്മുടെ മക്കൾ ഇടപഴകുന്ന പല മേഖലകളിലും ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്നതും കുട്ടികളെ സ്വാധീനിക്കുന്നതും സോഷ്യൽ മീഡിയകളിൽ കാണുന്ന, അതിൽ വരുന്ന പല പരസ്യങ്ങളും അതുപോലെ തന്നെ അതിൽ കാണുന്ന ചില കാര്യങ്ങളും ഒക്കെയാണ്, റീൽസുകൾ, ഷോർട്സുകൾ ഒക്കെയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നല്ല വഴിയിൽ നിന്നും തെറ്റായ വഴിയിലേക്ക് എത്തിച്ചേരാൻ ധാരാളം മാർഗങ്ങളുണ്ട്, അതിലേക്ക് പ്രചോദനം നൽകാനുള്ള സംവിധാനങ്ങളും മീഡിയകളും ഇവിടെയുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ ദീനീ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, ഈവൻ നമസ്കാരങ്ങൾ പോലും നിർവഹിക്കാൻ സൗകര്യമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നല്ല മക്കളായി, നല്ല ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന മക്കളായി തിരിച്ച് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം വിദ്യാഭ്യാസമൊക്കെ ഒരു പക്ഷെ നല്ല രൂപത്തിൽ നേടിയിട്ടുണ്ടെങ്കിലും മക്കളെ നമുക്ക് കൈമോശം വന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ അധികരിച്ചു വരുന്നു എന്നതൊരു സങ്കടകരമാണ്, അതും പറയാതെ വയ്യ എന്നുള്ളതാണ്. അപ്പോൾ ദീനിപരമായ ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ കേന്ദ്രം നമ്മുടെ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം, ഒന്നാമത്തൊരു പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ,
3: നമ്മൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രഥമമായ പരിഗണന കൊടുക്കേണ്ടത് അവരുടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയാണ്. അതായത് ഈ കുട്ടിയുടെ സുരക്ഷിതത്വം, അതായത് നിർഭയത്വമുള്ള ഒരു ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വേണം. പെൺകുട്ടിയാവുമ്പോൾ പ്രത്യേകിച്ച് അവളുടെ സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല സ്ഥാപനങ്ങളും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ മക്കളെ വിടുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതായത് സ്ഥാപനത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം അവരുടെ കൂട്ടുകെട്ട് ചീത്തയായി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് അവര് അധാർമികമായ റൂട്ടിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് എന്റെ കുട്ടി ഏതൊരു സ്ഥാപനത്തിലാണോ ചേരുന്നത്, ആ സ്ഥാപനത്തിൽ അവരുടെ വ്യക്തിത്വത്തിന് സുരക്ഷിതത്വം നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അന്തരീക്ഷം അതുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠനം നടത്താൻ പറ്റും, അന്വേഷണം നടത്താൻ പറ്റും. കാരണം ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുകയാണെങ്കിലും ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ പോവുകയും ആ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുകയും അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും അവിടെയുള്ള ഫാക്കൽറ്റിയെ കാണുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും പല രക്ഷിതാക്കൾക്കും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, ഈ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ ഒരു ഉപ്പ നഷ്ടപ്പെട്ട, ബാപ്പ പെട്ടെന്ന് മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോ അധ്യാപികയായിട്ടുള്ള ഉമ്മ, മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്വം ആ അധ്യാപികയായ ഉമ്മയുടെ അടുത്താണുള്ളത്. അപ്പോ മൂത്ത ആൺകുട്ടി പറഞ്ഞു, ഉപ്പ ഏതായാലും മരണപ്പെട്ടു, ഇനി എനിക്ക് പെട്ടെന്ന് ജോലി ലഭിക്കണം, എന്നിട്ട് നിങ്ങളുടെ കാര്യം കൂടി ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഒരു കോഴ്സിന് ഒരു അന്യ സംസ്ഥാനത്ത് സീറ്റ് വാങ്ങുകയാണ്. സീറ്റ് വാങ്ങി പഠനം മുന്നോട്ട് പോയപ്പോൾ ഈ കുട്ടി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്, ഭീഷണി എന്ന് പറയുന്നത്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിച്ച് പൂർത്തിയാക്കാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഒരു നല്ല സംഖ്യ ക്യാപിറ്റേഷനായി കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും ആ കോഴ്സിൽ നിന്ന് ഇയാൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ബാക്കി സംഖ്യ കൂടി അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവ് ഒരു കോഴ്സിന് വേണ്ടി ഒരു കുട്ടിയെ പറഞ്ഞേക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അന്വേഷണം നടത്തി വിവരമുള്ള ആളുകളുമായിട്ട് സംവദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ഒരിക്കലും രക്ഷിതാക്കൾ എത്തിപ്പെടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് നമ്മൾ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞയക്കുന്ന എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ വിദ്യാർത്ഥിക്ക് ആ കലാലയത്തിൽ പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വം ഉണ്ടോ, അതായത് മറ്റ് വ്യക്തികളുമായി കോണ്ടാക്ട് ചെയ്ത് മറ്റ് രൂപത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ആരാണ്? രക്ഷിതാവാണ്, ഒരിക്കലും കുട്ടിയല്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15 or 18 പ്രായമാകുന്ന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്ത് മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റി, അതല്ലെങ്കിൽ സേഫ്റ്റി എന്നുള്ള മാറ്ററാണ്.
4: സാർ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് വീഴ്ച പറ്റാറുള്ള ഈ ഒരു മേഖലയിലാണെന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ അവർക്ക് സുരക്ഷിതമായി പഠനം പൂർത്തീകരിക്കാനും അവർക്കൊരു നിർഭയത്വം ഫീല് ചെയ്യുന്ന സ്ഥാപനങ്ങളാണോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നാണ്. എന്തെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയി ചേർത്ത് ആ ചേർക്കുന്ന സമയത്ത് മാത്രം ആ സ്ഥാപനത്തിലേക്ക് എത്തി അന്ന് മാത്രം അവിടെയുള്ള സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ചേർത്ത് തിരിച്ചു പോരുകയും പിന്നീട് എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയൊരു സ്ഥാപനമല്ല എന്ന് തിരിച്ചറിഞ്ഞ് സങ്കടപ്പെട്ട് വലിയ സംഖ്യകൾ ഒരുപക്ഷെ ഫീസായി കൊടുത്ത് സങ്കടപ്പെടുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അഥവാ നമ്മൾ ആ സ്ഥാപനത്തിനെ കുറിച്ച് വ്യക്തമായ പരിശോധനകൾ നടത്തി, അതുപോലെ തന്നെ അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾ, എല്ലാവരെയും പരിശോധിച്ചിട്ടില്ലെങ്കിലും മിനിമം അവിടുന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി എന്താണ്, അവരെത്തിപ്പെട്ട മേഖല ഏതൊക്കെയാണെങ്കിലും പരിശോധിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മക്കൾക്ക് വേണ്ടി സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നല്ല അന്തരീക്ഷമുള്ള, നമ്മുടെ മക്കൾക്ക് ദീനീപരമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമുള്ള, എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം പറയുമ്പോൾ എന്താണ് സാർ നമുക്ക് പറയാനുള്ളത്?
3: അതില് പറയാനുള്ള മൂന്നാമത്തെ കാര്യം അക്കോമഡേഷൻ തന്നെയാണ്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസിൽ ആയിരിക്കുമല്ലോ മിക്കവാറും നമ്മൾ സ്ഥാപനം തിരഞ്ഞെടുക്കുക. പലപ്പോഴും കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം റൂമിലാണ്. റൂമിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു ആംബിയൻസ്, ഒരു ചുറ്റുപാട് വേണം. അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ദീർഘസമയം വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരുപാട് മക്കളുള്ള ഒരു ഹോസ്റ്റലിൽ എത്തിപ്പെടുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ സെറ്റപ്പ് ഇല്ല എങ്കിൽ ആ കുട്ടി അസ്വസ്ഥമാവും. അതുകൊണ്ട് ഒരു ഹോസ്റ്റൽ റൂമിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്, അവിടെ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അടുത്ത ഫുഡ് നല്ല ഫുഡാണോ. കാരണം ഈ കുട്ടിയുടെ അക്കാഡമിക് ഇയറിന്റെ 2, 3, or 4 വർഷം അവർ ചെലവഴിക്കേണ്ടത് ആ ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ഹൈജീനിക് ആയിട്ട് ഏറ്റവും പോഷകാഹാരം ലഭിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പഠിക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്കും അതുപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊക്കെ ഡിസോർഡർലി ആയിക്കഴിഞ്ഞാൽ, അതിലൊക്കെ വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുട്ടിയുടെ മനസ്സമാധാനത്തെയും പഠനത്തെയൊക്കെ ബാധിക്കും. പഠനം എന്നുള്ള പ്രക്രിയ നടക്കണമെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഒത്തുവരേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കള് നിർബന്ധിച്ചുകൊണ്ട് ചില സ്ഥാപനത്തിൽ കൊണ്ടുപോയി അങ്ങ് ചേർക്കും. എന്നാൽ ഈ കുട്ടി മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ സ്ഥാപനവുമായിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും അവിടെ പഠനം പൂർത്തീകരിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന വലിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അപകടം, അവര് കോഴ്സിന് ചേർന്നിട്ടുണ്ടാവും. ചേർന്നിട്ട് 1 or 2 വർഷം പഠിക്കുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് അവർക്ക് ബാക്ക് പേപ്പേഴ്സ് ആയിട്ട് മാറുകയാണ്. ഇത് സംഭവിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും രക്ഷിതാക്കൾ മക്കളെ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. അപ്പോൾ ഹൈജീനിക് ആവുക, വൃത്തി, വെടിപ്പ്, നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല സൗകര്യങ്ങൾ, പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം, ഇതൊക്കെ ആ സ്ഥാപനത്തിൽ ഉണ്ട് എന്ന് കൂടി രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം.
4: പ്രത്യേകിച്ച് നമ്മൾ രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ പുറത്തേക്ക് അഥവാ വീട്ടിൽ നിന്നും ദിവസം പോയി വരുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ മക്കൾക്കുള്ളത്. എന്നാൽ പഠനത്തിന് വേണ്ടി മറ്റു ദൂരസ്ഥലങ്ങളിൽ പോയി താമസിക്കേണ്ടി വരുന്ന മക്കളാണെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പോലും നമ്മളൊക്കെ ആ ഒരു രൂപത്തിലാണ് ചിന്തിക്കാറുള്ളത്. നമ്മുടെ മക്കൾക്ക് എവിടെയാണോ നല്ല പഠന സൗകര്യമുള്ളത് അവിടേക്ക് കൊണ്ടുപോയി ചേർത്ത്, അത് നമ്മുടെ അടുത്ത് വേണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയി ചേർത്തുമ്പോൾ അവർക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഒരുപക്ഷെ ഒരു ഹോസ്റ്റലിന് സാധിക്കണമെന്നില്ല. എന്നാലും അവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം നമ്മുടെ മക്കൾക്ക് നല്ല പഠനത്തിന് വേണ്ടി പഠിക്കാൻ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു മനസ്സുണ്ടാവുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നല്ല ശരീരം ഉണ്ടാവുക എന്നുള്ളത്, ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം പഠിക്കാൻ വേണമെന്നുള്ളത്. അപ്പം ആ രൂപത്തിൽ പഠിക്കാൻ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലഭിക്കുന്ന സാഹചര്യമുള്ള ഹോസ്റ്റലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മക്കളെ അതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് അതുപോലെ തന്നെ പഠിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ വിടാവൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചില അറ്റാച്ച്ഡ് ഹോസ്റ്റലുകളൊക്കെ ഉണ്ടാവും, അഥവാ സെയിം ക്യാമ്പസിനകത്ത് തന്നെ. അങ്ങനെയുള്ള ഹോസ്റ്റലുകൾ പലപ്പോഴും കുട്ടികളേറെ മാനസിക പ്രയാസം അനുഭവിക്കാറുണ്ട് എന്നുള്ളത്. അഥവാ ഒന്ന് ചെറിയ ഒരു പുറത്തേക്ക് നടക്കാൻ പോലും അവസരം ലഭിക്കാതെ നേരെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ശരീരത്തിനൊരു എനർജി കിട്ടുന്ന ചെറിയ എന്തെങ്കിലും കളികളോ അതല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം, അത് പലപ്പോഴും മാനസികമായി ഏറെ സംഘർഷങ്ങൾ ഉണ്ടാക്കി അവസാനം കുട്ടികൾ കോഴ്സുകൾ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി ഇതാ ഇങ്ങനെയൊക്കെയാണ് അവിടെയുള്ള സൗകര്യങ്ങൾ, പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല, അവിടെ ലഭിക്കുന്ന ഇന്നതൊക്കെയാണ് എന്നുള്ള രൂപത്തിലുള്ള ധാരണ നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് കഴിയണം. നമ്മുടെ അഥവാ രക്ഷിതാക്കളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി മാത്രം നമ്മുടെ കുട്ടികളെ പഠിക്കാൻ അയക്കരുത് എന്നതൊരു റിക്വസ്റ്റ് കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് പലപ്പോഴും 10-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പ്ലസ് വണ്ണിന് വേണ്ടി ഇൻ്റഗ്രേറ്റ് പ്ലസ് വണ്ണൊക്കെ വിടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. 90 അതുപോലെ 100,000 രൂപ, 90,000 രൂപ അല്ലെങ്കിൽ 100,000 രൂപയൊക്കെ ആദ്യമേ ഫീസ് വാങ്ങി അവസാനം അവിടെ ഒരു ആഴ്ച മാത്രം നിന്ന് അത് ആ പൈസയും അതുപോലെ തന്നെ ഹോസ്റ്റലും അവിടെയുള്ള പഠനമൊക്കെ ഒഴിവാക്കി വരുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെയുള്ള 2-3 കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അഥവാ അത്രയും ഭീമമായ സംഖ്യ കൊടുത്തതിൽ സങ്കടം, പിന്നെ അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വരുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഹോസ്റ്റൽ അതുപോലെ തന്നെ പഠന അന്തരീക്ഷം,
3: ഹോസ്റ്റലിൽ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു പ്രധാനപ്പെട്ട സംഗതി, അവിടെ ഇവരുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന വാർഡൻ അല്ലെങ്കിൽ മാട്രൺ, ഈ മാട്രൺ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത് ഒരു യോഗ്യതയും ഇല്ലാത്ത റഫായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരാളെയാണ് വാർഡനായിട്ട് നിയമിക്കുക. ഈ വാർഡന്റെ സാന്നിധ്യം മാത്രം മതി ആ കുട്ടി കേടുവരാറ്. അപ്പോൾ ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ട ഒരു മേഖലയാണ്. ഒരു ഹോസ്റ്റലിൽ ഇപ്പം 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ മോണിറ്ററിംഗ് അല്ലെങ്കിൽ ക്യാരക്ടർ ഓർ ഡിസിപ്ലിൻ ഇതൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ വളരെ ഡിസിസീവ് ആയിട്ടുള്ള നിർണായകമായ പങ്കാളിത്തം അവിടെ വഹിക്കുന്നത് ഒരു വാർഡനാണ്. ഈ വാർഡന്റെ മാനസികാരോഗ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 100 കുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ്. അതുകൊണ്ട് ഒന്ന് അവർക്ക് നല്ല സാലറി കൊടുക്കുക എന്നുള്ളത്, പലപ്പോഴും ഇവർക്കൊക്കെ സാലറി വളരെ കുറച്ച് മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു മാനസിക സംഘർഷം കൂടി കുട്ടികളുമായിട്ട് അവര് കാണിക്കും. അതുകൊണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന അതോറിറ്റീസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം വാർഡന്മാരെ നിയമിക്കുമ്പോൾ അവര് ക്വാളിഫൈഡ് ആണോ, അവർക്ക് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് ധാരണയുണ്ടോ, അവർക്ക് ഓറിയന്റേഷനും ട്രെയിനിങ്ങും അതുകൂടി നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ അതിലൊന്നും കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറേഷനാണ്, ഒരു തലമുറയാണ് ഇവിടെ നശിക്കുന്നത്. അതായത് ഈ വാർഡന്മാരുടെ മാട്രൻസിന്റെ കൃത്യവിലോപം കൊണ്ട്, തകരാറ് കൊണ്ട് ജീവിതം തുലച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. കാരണം അവര് വളരെ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറാണ്. ഇപ്പൊ ഈ അടുത്ത് എന്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞു ഞാന് ഈ മദ്യപാനം തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ അവർ ഒരു ഹോസ്റ്റലില് പിന്നെ പഠിക്കുകയാണ്, താമസിക്കുകയാണ്. ആ ഹോസ്റ്റലില് താമസിക്കുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയെ, മുതിർന്ന, ഇപ്പൊ മുതിർന്ന ആളാണ്, കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ആ കളവ് ചെയ്തിട്ടില്ല, പക്ഷേ വാർഡൻ വളരെ ക്രൂരമായി മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ കുട്ടിയെ പ്രഹരിച്ചു, അടിച്ചു. ആ അടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാനസികമായ ഷോക്ക് ഈ കുട്ടിക്കുണ്ടായിരിക്കുന്നത്. അതായത് ഒരു സംശയം തോന്നിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ നീതിപൂർവമല്ലാത്ത പെരുമാറ്റങ്ങൾ ഒരു വാർഡന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്ത്. ഇങ്ങനെ സമാനമായ കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടിയെ നമ്മൾ പറഞ്ഞേക്കുന്ന സ്ഥാപനത്തിൽ വാർഡൻ സംവിധാനം ഉണ്ടോ, അവർ എഡ്യൂക്കേറ്റഡ് ആണോ, അവര് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ആളാണോ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പല കുട്ടികളെയും ഹോസ്റ്റലിൽ നിന്ന് വെട്ടി അല്ലെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ചങ്ങലക്ക് ഭ്രാന്തളകാണ്. ഇതൊരു വലിയ വിഷയമാണ്. അതായത് നമ്മള് ഒരു നല്ല സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാലയത്തിൽ ചേർക്കുമ്പോൾ, ആ കലാലയത്തോടനുബന്ധിച്ചുള്ള ഹോസ്റ്റലുകളിൽ ചേർക്കുമ്പോൾ, ആ ഹോസ്റ്റലിൽ നിന്ന് കിട്ടേണ്ട സാംസ്കാരികമായ ആ ഔന്നിത്യം നഷ്ടപ്പെടുകയും അവിടെ ഇവരെ സംസ്കരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ആളുകൾ വളരെ ക്രൂരമായോ വളരെ പരുഷമായോ പെരുമാറുക, അതുപോലെ സെക്സ് അബ്യൂസിന് വേണ്ടി ലൈംഗികമായ പീഡനത്തിന് വേണ്ടി ഇത്തരം വാർഡന്മാരും ടീച്ചേഴ്സും ഒക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാൻ കാരണം എന്താണ്? അത് സ്ഥാപനത്തെ വിചാരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പല പിന്നെ സോഷ്യൽ ക്രിമിനൽസും രൂപം കൊള്ളുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്.
4: പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്, ഒരു റിയാലിറ്റിയാണ്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സാറ് പറഞ്ഞത്. അഥവാ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എത്തിച്ചേർന്ന പല ആളുകളും പല കുറ്റകൃത്യങ്ങളിലേക്കും എത്തിച്ചേരാൻ അവർക്ക് പ്രേരണയായത് ജീവിതത്തിന്റെ ഏതോ ഒരു സമയത്ത് ഹോസ്റ്റലിലായി അവിടെ നിന്ന് പലപ്പോഴും വാർഡന്മാരിൽ നിന്നും ലഭിച്ച ക്രൂരമായ അടികളും ശകാരങ്ങളും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളുമാണ്. പിന്നീട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വളരെയധികം ദേഷ്യവും പലപ്പോഴും ചില ആളുകളൊക്കെ പറയാം, മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പോലും അയാളെക്കുറിച്ചൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞ് പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാനോ സാധിക്കാറില്ല എന്നുള്ളതാണ്. അത്രമാത്രം പ്രയാസങ്ങൾ പലപ്പോഴും പണ്ട് കാലങ്ങളിലൊക്കെ ഹോസ്റ്റലുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മുടെ മക്കളെ പഠനത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നും ഒരു മറ്റൊരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പറഞ്ഞയക്കുന്നത് എങ്കിൽ, അവിടെ നമ്മുടെ സ്ഥാനം ആ രൂപത്തിൽ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിലും അതിന് അടുത്തു നിൽക്കുന്ന ആളുകളാണോ ഈ മക്കളെ കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് നൽകേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാൻ, അതുപോലെ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തിന്മകളും തെറ്റുകളൊക്കെ വരുമ്പോൾ അവിടെ ഒരു മാർഗനിർദ്ദേശിക്കുന്ന മാർഗദർശിയായി കൂടെ നിന്ന് തിരുത്താൻ സാധിക്കുന്ന ഒരാളാണോ? എന്റെ കുട്ടി ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇയാളിൽ നിന്നും ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് എന്റെ കുട്ടിക്ക് ലഭിക്കുമല്ല എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ട് കൊണ്ടുപോയി ചേർക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാവണം, ഹോസ്റ്റലുകളാവണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണെന്ന്. അല്ല എങ്കിൽ പലപ്പോഴും ദുസ്വഭാവങ്ങളുടെ, അതുപോലെ ദുശ്ചെയ്തികളുടെ, അതുപോലെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ കൂട്ടത്തിൽ നമ്മുടെ മക്കളും പെട്ടുപോകും എന്നുള്ളതാണ്. അക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അടുത്തൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ,
3: അതായത് അക്കാഡമിക്കായ നിലവാരം, അത് വളരെ പ്രധാനമാണ്. കാരണം സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ അക്കാദമിക് എക്സലൻസ് അളവുകോൽ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്ന് ഒരുപാട് വെബ്സൈറ്റുകൾ ലഭ്യമാണ്. സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ, അവര് പ്ലേസ്മെന്റ് ലഭിച്ചിട്ടുണ്ടോ, നല്ല ജോലി അവർക്കുണ്ടോ, അവര് A+ ആണോ കിട്ടിയത്, A grade ആണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അക്കാഡമിക് എക്സലൻസ് എന്നുള്ളത്, പിന്നെ പഠന നിലവാരം, അവിടെയുള്ള അധ്യാപകർ അവർ ക്വാളിഫൈഡ് ആണോ, അവർ മര്യാദക്ക് പഠിപ്പിക്കുന്നുണ്ടോ, അവർ ധാർമ്മിക മൂല്യം ഉള്ളവരാണോ, ഇതൊക്കെ പരിശോധിക്കാനുള്ള വഴികൾ ഇന്ന് ലഭ്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആ സ്ഥാപനത്തിന് റെക്കഗ്നിഷൻ ഉണ്ടോ, അഫിലിയേഷൻ ഉണ്ടോ, അത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അംഗീകാരമുള്ള ഒരു സ്ഥാപനമാണോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങളൊക്കെ വലിയ അഡ്വർടൈസ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിലെ അഡ്വർടൈസ്മെന്റിന് പിന്നാലെ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉണ്ട്. പൊടിപ്പും തങ്ങലും ഒക്കെ വെച്ച് വലിയ പരസ്യം നടത്തിക്കൊണ്ട് ചില സ്ഥാപനങ്ങൾ കോഴ്സുകൾ നടത്തുന്നു. എന്നാൽ ആ കോഴ്സിന് റെക്കഗ്നിഷൻ ഇല്ല, അംഗീകാരമല്ല. ഇത് കുട്ടി വലിയ ക്യാപിറ്റേഷൻ നൽകി കോഴ്സ് ഏകദേശം പകുതിയാവുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന് അംഗീകാരമല്ല, ഒരു വാല്യൂ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടി പിന്നെ നഷ്ടക്കച്ചവടമാണ് ചെയ്യുന്നത്. ഇതൊക്കെ മുൻകൂട്ടി ദീർഘദൃഷ്ടിയോടുകൂടി കാണാൻ രക്ഷിതാവിന് സാധിക്കണം. രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത് കുട്ടി പറയുന്നത് അപ്പടി വിശ്വസിക്കാന്നുള്ളതല്ല. പല പെൺകുട്ടികൾ ഇന്ന് പിന്നെ കൗൺസിലിംഗ് രംഗത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം പറയുന്നത്. ഒരിക്കലേ ഒരു പെൺകുട്ടിയും ഉമ്മയും കൂടി കൗൺസിലിംഗിന് വന്നു. അപ്പോ ഈ ഉമ്മ പറയാണ്, എന്റെ മോള് മൈസൂര് ഒരു പിന്നെ നഴ്സിംഗ് പോലെയുള്ള ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണ്? അപ്പോ സാമ്പത്തികമായ ഭദ്രത അല്ല എന്ന് മാത്രമല്ല, ഈ കുട്ടി ഒരു ലോൺ എടുത്തുകൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഞാൻ ആ മോളോട് ചോദിച്ചു, നിന്റെ ലോണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നീ കോഴ്സ് പാസ്സായി നിനക്കൊരു ജോലി കിട്ടണം. നിന്റെ ഉപ്പക്കോ ഉമ്മക്കോ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ല, എക്കണോമിക്കലി സൗണ്ടല്ല. അതുകൊണ്ട് നിനക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കും, എന്നിട്ട് പാസ്സായതിനു ശേഷം ഒരു ജോലി കിട്ടും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം, ഏതെങ്കിലും പേപ്പേഴ്സ് ബാക്ക് പേപ്പേഴ്സ് ആവാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ ഒരു സംഖ്യ നമ്മള് പലിശക്കെ എടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല. ഇത് പറഞ്ഞപ്പോ ഈ കുട്ടി എന്നോട് ദേഷ്യപ്പെടുകയാണ്, എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, കച്ചവടം ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഒരു കോഴ്സിന് പോകുമ്പോൾ പാസ്സാവാനും തോൽക്കാനും രണ്ടിനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോ ഒരു ഗൈഡൻസ് നൽകുന്ന വ്യക്തി എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരിക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മറ്റൊരു കേസ് വന്നത്, ഒരു വിദേശ സർവകലാശാലയിലേക്ക് ഈ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് കുട്ടി വരികയാണ്. അപ്പോ അത് സംബന്ധമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഈ കുട്ടി ചെയ്തിട്ടുണ്ട്. ബാപ്പ ജസ്റ്റ് കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോകാം എന്നുള്ള അവസ്ഥയിലാണല്ലേ. അപ്പോ ഞാന് ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഈ കരിയർ മേഖലയിൽ ഗൈഡൻസ് നൽകുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് അന്വേഷണം നടത്തി. അപ്പോ അദ്ദേഹം ഈ പാരന്റിനോടും കുട്ടിയോടും ലൈവായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഏതൊരു ഡിഗ്രി കോഴ്സിനാണ് വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നത്, അതേ കോഴ്സ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള കോഴ്സ് ലഭ്യമാണ്. ഒരിക്കലും ആ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾ അവിടെ പോകണ്ട. അപ്പൊ ഇവൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ ഞാന് ജോലി ചെയ്തുകൊണ്ട് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ഇവര് പോസിറ്റീവ് തിങ്കിങ് ആണ് ഇവർക്കുള്ളത്. എന്നാൽ പോലും ആ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ആ ലോൺ എങ്ങനെയാണ് ഇവര് തിരിച്ചടക്കുക? ഇതിനെ കുറിച്ചൊന്നും ഒരു ഫോർകാസ്റ്റ് തിങ്കിങ് ആർക്കില്ല, നമ്മുടെ മക്കൾക്കില്ല. അതുകൊണ്ട് ഇവിടെ രക്ഷിതാക്കളെ ഇവര് നിർബന്ധിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഫോഴ്സ് ചെയ്യാണ്. പല രക്ഷിതാക്കളും പൈസ ഇല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തുകൊണ്ട് അവരെ പറഞ്ഞേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ രക്ഷിതാവും, ഈ സ്നേഹക്കൂട് കേൾക്കുന്ന ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് ആ പ്രായത്തിൽ അത്ര പക്വത ഉണ്ടാവുള്ളൂ, രക്ഷിതാക്കളായ നമ്മൾ അങ്ങനെയല്ല. അതുകൊണ്ട് വിവരമുള്ള ആളുകളുമായിട്ട് ഇത്തരം അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരവസ്ഥ അവർക്കുണ്ടാക്കിയതിന് ശേഷം ആ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
4: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ചേരുന്ന കോഴ്സിന്റെ ജെന്യൂനിറ്റി, അത് ഒറിജിനൽ കോഴ്സ് ആണോ, അംഗീകാരമുണ്ടോ, അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കണം കോഴ്സിലേക്ക് നമ്മൾ പറഞ്ഞേക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ സ്ഥാപനത്തിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ചില സ്ഥാപനങ്ങൾ അവിടെ ഒന്നുകിൽ ഒന്നോ രണ്ടോ മൂന്നോ കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടാവും, പക്ഷെ ആ അംഗീകാരത്തിന്റെ പേരിൽ വേറെയും ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ടാവാം. നമ്മുടെ മക്കൾ ചേരുന്നത് സ്ഥാപനം നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവർ ചേരുന്ന കോഴ്സുകൾ. പലപ്പോഴും ഇന്നത്തെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവരൊക്കെ താല്പര്യപ്പെടുന്നത് പത്താം ക്ലാസ്സിന്റെ പഠനം കഴിഞ്ഞാൽ പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാനും അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കാനും ഒക്കെയാണ്. അപ്പൊ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതും അതേ കോഴ്സുകൾ വളരെ അംഗീകാരത്തോടുകൂടിയുള്ള കോഴ്സുകൾ നമ്മുടെ നാടുകളിൽ ലഭ്യമാണെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇത് പഠിക്കാനോ അതല്ലെങ്കിൽ ആ സംവിധാനത്തിനെ കുറിച്ച് ആലോചിക്കാനോ പലപ്പോഴും നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നില്ല, അതൊരു കാര്യം. രണ്ടാമത്തേത്, പലപ്പോഴും വലിയ സംഖ്യ, ഭീമമായ സംഖ്യകൾ ലോൺ എടുത്തുകൊണ്ടാണ് പ്രിയ രക്ഷിതാക്കൾ മക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പരിശോധന നിർബന്ധമായി നമ്മൾ നടത്തേണ്ടത് അതൊരു വലിയ കാര്യം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ ആ നിശ്ചിത അവധി കഴിഞ്ഞാൽ അടച്ചിട്ടില്ല എങ്കിൽ വരുന്ന പലിശ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണെന്നുള്ളതാണ്. അങ്ങനെ കുടുങ്ങിയ എത്രയോ ആളുകളെ ചരിത്രവും അതുപോലെ തന്നെ അവർ പങ്കുവച്ച അറിവുകളും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ദിനോനയെന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ, അവിടെയുള്ള കോഴ്സുകൾ, അത് അംഗീകാരമുള്ളതാണോ? ഭാവിയിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ശമ്പളത്തോടുകൂടി, നല്ലൊരു സാലറിയോടുകൂടി ഒരു ജോലിയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് എൻ്റെ കുട്ടി എടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്താൻ പ്രിയ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ചത്. ആ കോഴ്സിനെ കുറിച്ചൊരു ജെന്യൂനിറ്റി. ഇതുപോലെയുള്ള അടുത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ,
3: അതുപോലെ സ്ഥാപനത്തിൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ, ട്യൂട്ടർ സംവിധാനം, മെന്റർ സംവിധാനം ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ മെന്റർ സംവിധാനം എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷനിലും അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയ ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ്, അപ്പോൾ അവരുടെ ഒരു സാമീപ്യവും സാന്നിധ്യവും അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാപനത്തിൽ അധ്യാപകർ വന്നു പോകുന്നു, അവരെ കുട്ടികൾക്ക് കിട്ടുന്നില്ല, സംശയ നിവാരണം നടത്താൻ പറ്റുന്നില്ല. അതുപോലെ ഗസ്റ്റ് ഫാക്കൽറ്റി ആണോ, പെർമനന്റ് സ്റ്റാഫ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞ് നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഇന്ന് വെബ്സൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ പെർമനന്റ് ആയ എത്ര ഫാക്കൽറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവർ പഠിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള ആ സ്ഥാപനത്തിലാണോ, അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണോ, JNU-ൽ ആണോ, ഇതൊക്കെ ഇന്ന് കണ്ടെത്താൻ പറ്റുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ പഠിക്കുന്ന സ്ഥാപനത്തിൽ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ അല്ലെ, ഇത്ര കുട്ടികൾക്ക് ഇത്ര അധ്യാപകൻ, അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല സ്ഥാപനങ്ങളിലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള ഒരു സംവിധാനം ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അതുപോലെ അവിടെ കൃത്യമായിട്ട് PTA മീറ്റിംഗ് നടക്കുന്നുണ്ടോ? ഈ PTA മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഗ്രീവൻസസ്, അതായത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണർത്താനും അത് പരിഹരിക്കപ്പെടാനുമുള്ള സംവിധാനം ഉണ്ടോ? ചിലവരും PTA മീറ്റിംഗ് ഒക്കെ വിളിക്കാറുണ്ട്, പക്ഷേ ഈ പാരന്റ്സിന്റെ ഗ്രീവൻസസ് ആവലാതികൾ ഒരിക്കലും അവർ കേൾക്കില്ല. അവർ കണ്ട പോലെ ആയിരിക്കും അവർ സ്ഥാപനം കൊണ്ട് നടക്കുക. അതുപോലെ ഈ കുട്ടികൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന അധ്യാപകരുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അതോടുകൂടി സൈഡ് ലൈൻ ചെയ്യുന്ന, പാർശ്വവൽക്കരിക്കുന്ന അധ്യാപകരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രക്ഷിതാക്കൾ അന്വേഷണം നടത്തിയിട്ടാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കേണ്ടത്. ഇതൊന്നും അന്വേഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വീർപ്പിന് അങ്ങ് കൊണ്ടുപോയി ചേർക്കും, പിന്നെ നമ്മൾ ദുഃഖിക്കുകയാണ്, എന്നിട്ട് ആ കുട്ടിയുടെ വർഷം നഷ്ടപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ന് ഒരുപാട് ന്യൂ ജനറേഷൻ കോഴ്സുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ആ കോഴ്സിന് സാധ്യതയുണ്ടോ എന്നുള്ളത് ഇത് തുടങ്ങിയ ആളുകൾക്ക് തന്നെ അറിയില്ല. പിന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 4, 5, 6 വർഷം എടുക്കും. ഇപ്പോ സാധ്യതയുള്ള ഒരു കോഴ്സ് ആണെങ്കിലും ഈ കുട്ടി ഈ കോഴ്സ് പൂർത്തീകരിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ കോഴ്സിന് സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റിംഗ് ഏരിയ, അവരുടെ അഭിരുചി വളരെ പ്രധാനമാണ്. ഇപ്പോ ടീച്ചർ പാഷനുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് മേഖല തന്നെയാണ് അഭികാമ്യം. എന്നാൽ ഈ കുട്ടിയുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റോ ഒന്നും നടത്തൂല, എന്നിട്ട് നിർബന്ധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്ത് കൊണ്ടുപോയി ചേർക്കും. എന്നിട്ട് അതുകൊണ്ട് തന്നെ കുട്ടി മാനസികമായിട്ട് അങ്ങ് തകർന്നു പോവാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇന്ന് കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ എക്സൽ ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ കുട്ടിയെ നമ്മൾ ഒരു കലാലയം തെരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തണം. അതുപോലെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തണം. ഇതൊക്കെ നടത്താൻ ചിലപ്പോൾ 1500, 2000, 3000 രൂപ ചെലവ് വരും, പക്ഷെ ആ ഒരു 3000 രൂപ ഒരിക്കലും ചെലവല്ല. കാരണം പിന്നീട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയതിനേക്കാളും നല്ലതാണ് പ്രാഥമിക ഘട്ടത്തിൽ ഒരു 3000, 4000 രൂപ ആ ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുക എന്നുള്ളത്. അല്ലെ, കൗൺസിലിംഗിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ കൗൺസിലിംഗ് ഫീ കൊടുക്കേണ്ടതുണ്ട്, മണിക്കൂറുകൾ ഒരു കൗൺസിലറുടെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഒരുപാട് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും.
4: സ്ഥാപനത്തിലെ ഫാക്കൽറ്റികളെ കുറിച്ച്, അധ്യാപകരെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം എന്നുള്ളതാണ്. ഏതൊരു സ്ഥാപനത്തിൽ പോവുകയാണെങ്കിലും അവിടെയുള്ള ഫാക്കൽറ്റികളെ കുറിച്ച് നമ്മൾ അറിയാം. ആരൊക്കെയാണ് അവിടെ അധ്യാപകരുള്ളത്? ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണോ? ഇനി അവരുടെ ആറ്റിറ്റ്യൂഡ്, അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അവിടെയുള്ള പഠിച്ചിറങ്ങിയ മുൻകുട്ടികളുമായി ഏതൊക്കെ രൂപത്തിലാണ് ഇവർ അധ്യാപകർ കൈകാര്യം ചെയ്തിട്ടുള്ളത്? അതുപോലെ പാരൻസുമായിട്ടുള്ള, രക്ഷിതാക്കളുമായിട്ടുള്ള ആ സ്ഥാപനത്തിന്റെ നിലപാടുകൾ എന്ത്? അധ്യാപകരുടെ നിലപാട് എന്ത്? നമ്മൾ എന്തെങ്കിലും ഋഷിയുമായി നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങളുമായി പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥാപനവും അധ്യാപകരുമാണോ ആ സ്ഥാപനത്തിലുള്ളത് എന്ന് നമ്മുടെ മക്കളെ ചേർക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും പല രക്ഷിതാക്കളും രക്ഷിതാക്കൾ നേടാത്ത ലക്ഷ്യങ്ങൾ അത് നേടാനുള്ള ഉപാധികളായിട്ടാണ് തങ്ങളുടെ മക്കളെ കാണാറുള്ളത് എന്നാണ്. ഒരു ഡോക്ടർ തന്റെ മക്കൾ ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹിക്കുക. മക്കൾ ഒരുപക്ഷെ അതിന് അവർക്ക് മാനസികമായും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടും ഒരു ഡോക്ടർ ആവുക എന്നതുണ്ടോ എന്നതൊരു മാനദണ്ഡമാവാറില്ല. ഒരു എഞ്ചിനീയർ തന്റെ മകനെ എഞ്ചിനീയർ ആക്കണമെന്നാണ് ആഗ്രഹിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും രക്ഷിതാക്കൾ തങ്ങൾ നേടാത്ത അല്ലെങ്കിൽ തങ്ങൾ നേടിയ ഒരു കാര്യം അത് തന്നെ തൻ്റെ മക്കളും നേടാവൂ, തൻ്റെ മകനും മകളും നേടാവൂ എന്നൊരു തീരുമാനത്തിൽ ഒരിക്കലും എത്തരുത് എന്നുള്ളതാണ്. അവിടെ കുട്ടികളുടെ പാഷൻ എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതിലുപരി അവരുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലേക്ക് എത്തിയാലാണ് എൻ്റെ കുട്ടിക്ക് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതില്ല എങ്കിൽ, അതാണ് സാറ് പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എഴുതാനുള്ള സംവിധാനങ്ങൾ ധാരാളമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്താൻ നൂതനമായ സംവിധാനങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഭീമമായ സംഖ്യ അതിന് ആവശ്യമില്ല, വളരെ ചെറിയ സംഖ്യ. അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്നാൽ നമ്മുടെ കുട്ടികൾ ഏത് മേഖലയിലാണ് അവർക്ക് തിളങ്ങാൻ സാധിക്കുക, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ഏതൊക്കെ സ്കില്ലുകളാണ്, ശേഷികളാണ് അവർക്കുള്ളത്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ പേഴ്സണാലിറ്റി അളക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ മക്കളെ ഉന്നത കാര്യാലയങ്ങളിലേക്ക്, ഉന്നത പഠനത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞയക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം വളരെ പ്രധാനത്തോടുകൂടി നമ്മൾ പറഞ്ഞതെല്ലാം നമ്മളെല്ലാവരും രക്ഷിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. അതിൻ്റെ കൂടെ ഇത് കൂടി ചേർത്ത് വെക്കുന്നു എന്ന് മാത്രം.
3: മറ്റൊന്ന് ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലേ, സാമ്പത്തികമായ ഭദ്രത. ഒരു കോഴ്സ് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കോഴ്സിന്റെ ഫീ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റിൽ ഉണ്ടാവും. അപ്പോ 5 ലക്ഷമാണ് ആ കോഴ്സിന് ഫീ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആകെ 5 ലക്ഷം മതി, എന്നിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്. എന്നാൽ 5 ലക്ഷം എന്നുള്ളത് ചേരാനുള്ള
4: ഇനീഷ്യൽ
3: എമൗണ്ട് ആണ്. ഇതുപോലെ നമ്മളെ വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ എഞ്ചിനീയേഴ്സ് പറയാറുണ്ട് ഇതിന് 25 ലക്ഷം മതി, അത് ഈ പണി തുടങ്ങാനുള്ള എമൗണ്ടാണ് അവർ പറയുന്നത്. എന്നാൽ ഈ കുട്ടിയെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഓരോ മാസവും ട്യൂഷൻ ഫീ ഉണ്ടാവും, ഹോസ്റ്റൽ ഫീ ഉണ്ടാവും, മറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെ എത്രയെന്ന് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കണം. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട് എങ്കിൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ടാവില്ല. അപ്പൊ അത് ചേർക്കാൻ പോകുന്ന രക്ഷിതാവാണ് ആ സ്ഥാപനത്തിൽ ഒരു കുട്ടി 3 വർഷം അല്ലെങ്കിൽ 5 വർഷം പഠിച്ചിറങ്ങണമെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് മുഴുവൻ ചെലവ് എത്ര വരും ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി കണ്ടെത്താൻ പറ്റും. ഇതുകൂടി ഒരു രക്ഷിതാവ് നടത്തുക എന്നുള്ളത് അതീവ പ്രധാനമായ കാര്യമാണ്. അത് പലപ്പോഴും നടക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇന്ന് സംഭവിക്കുന്ന വലിയ അബദ്ധം.
4: നമ്മുടെ രക്ഷിതാക്കളുടെ സാമ്പത്തിക ഭദ്രത പലപ്പോഴും കുട്ടികൾ അറിയാറില്ല എന്നൊരു സത്യമല്ലേ? അല്ലേ, നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒരു റിയൽ യഥാർത്ഥത്തിൽ നമ്മുടെ വരുമാനം എന്ത്, കുടുംബത്തിലെ ചിലവുകളൊക്കെ ഓരോ മാസവും നടത്തി ബാക്കി എന്താണ് നമ്മുടെ കയ്യിൽ വരുന്നത്, നമ്മുടെ വരുമാനം അതുപോലെ ചിലവ്, നമ്മുടെ മക്കളെ ഒന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുത്തിയാലാണ് അവരുടെ വലിയ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത കാഴ്ചപ്പാടിലേക്ക് അവർ പോകാതിരിക്കുമെന്ന്. മറ്റൊന്ന്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എൻ്റെ ഉപ്പക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന വരുമാനം ഇതാണ് എന്ന് മനസ്സിലാക്കി അവരുടെ പല അത്യാവശ്യങ്ങൾ മാത്രമേ പിന്നീട് നമ്മൾ അവരോട് പറയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. വിദ്യാഭ്യാസപരമായി നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ അവരുടെ നമ്മൾ അടക്കേണ്ട അല്ലെങ്കിൽ ചെലവഴിക്കേണ്ട ഫീസുകൾ പലപ്പോഴും ആദ്യം അടക്കേണ്ട ഫീസുകളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവുള്ളൂ. പിന്നീട് വരുമ്പോൾ അതൊരു അധികപ്പറ്റായും പ്രയാസമായും നമുക്ക് താങ്ങാൻ പറ്റാതായി അവസാനം നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ, എത്രത്തോളം രൂപ ടോട്ടലി പഠിച്ചിറങ്ങാൻ ആവശ്യമായി വരും, അത്രയും സംഖ്യ എൻ്റെ അടുക്കലുണ്ടോ, എങ്കിൽ മാത്രമേ അതിന് നിനക്ക് പോകാൻ സാധിക്കൂ എന്ന് മക്കളെയെങ്കിലും ബോധ്യപ്പെടുത്തി, അതല്ല എങ്കിൽ അവർക്ക് അനുയോജ്യമായ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ കാര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ്. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ നല്ല വിദ്യാഭ്യാസം നേടുന്ന, ദീനീ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തട്ടെ, നമ്മളെ നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല വിദ്യാഭ്യാസം നേടി നല്ല ഒരു സമൂഹമായി മാറാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും സ്നേഹക്കൂട്ടിൽ കണ്ടുമുട്ടാം. അള്ളാഹു അതുവരെ നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും എന്ന് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: അല്ലാ, സ്നേഹക്കൂടിൽ നമ്മളേറെ രക്ഷിതാക്കൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ഉപരിപഠനവും ഒക്കെ. അതിൽ വലിയ ഒരു മോട്ടിവേഷൻ നൽകുന്ന സംസാരമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം.
1: പീസ് റേഡിയോ വൈബ്സിൽ വളരെ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അൽ ഉസൂൽ എന്ന നമ്മുടെ ഈ പ്രോഗ്രാം ഓരോരുത്തർക്കും വലിയൊരു പഠനമേഖലയെ തുറന്നു തരികയാണ്. ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെ സംബന്ധിച്ച് അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്നത് മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ബുഖാരിയും മുസ്ലിമും രചിച്ചിട്ടുള്ള അവരുടെ സ്വഹീഹുകൾ. മുസ്ലിം ലോകത്ത് ഈ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് മുതൽ ഇക്കാലം വരേക്കുമുള്ള പണ്ഡിതന്മാരും ഗവേഷകന്മാരും വിദ്യാർത്ഥികളും അല്ല, മുസ്ലിം ലോകം ഒന്നടങ്കം സ്വഹീഹുൽ ബുഖാരിയോടും സ്വഹീഹു മുസ്ലിമിനോടും പുലർത്തിപ്പോന്ന ഒരു നിലപാടുണ്ട്. സ്വഹീഹായ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ആ ഒരു നിലപാടിനെക്കുറിച്ച് അറിയൽ അനിവാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹ് രചിക്കുന്നു, അത് ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ വലിയ പണ്ഡിതന്മാർ പരിശോധിക്കുന്നു. ഇമാം മുസ്ലിമും അങ്ങനെ തന്നെയാണ്. ആ ഗ്രന്ഥങ്ങൾ രചിച്ചതിനു ശേഷം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ മുഹദ്ദിസുകളും നിരൂപകന്മാരും രിജാലിൻ്റെ ആളുകളും താരീഖിൻ്റെ ആളുകളും ഒക്കെ പരിശോധിച്ച് സ്വഹീഹാണ് എന്ന് ഉറപ്പുവരുത്തിയ ഗ്രന്ഥങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ഗ്രന്ഥരചന നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ഈയൊരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത്. ബുഖാരിയിലും മുസ്ലിമിലും സ്വഹീഹായ ഹദീസുകൾ അഥവാ മുസ്നദായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മുസ്നദായി വന്നിട്ടുള്ള അഥവാ സനദോടുകൂടി വന്നിട്ടുള്ള ഹദീസുകളോട് മുസ്ലിം ലോകം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ത്, അതിന് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിജ്റ 418 മരണപ്പെട്ട അബു ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു ഹജർ തന്റെ അന്നുഖത്തിലും ഇമാം ഇറാഖി തന്റെ അൽഫിയയിലും അതേപോലെ തന്നെ ഇമാം സഖാവിയും എല്ലാം എടുത്തുകൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അഹുലു സ്വനഅത്തി മുജ്മിഊന അല അന്നൽ അഖ്ബാർ അല്ലത്തി ഇസ്തമൽ അലൈഹ സ്വഹീഹാനി മഖ്തൂഉം ബിസിഹ്ഹത്തി ഉസൂലിഹ വമുതൂനിഹ. അഹുലു സ്വനഅത്തി മുജ്മിഊൻ, അഹുലുൽ ഹദീസിന്റെ ആളുകൾ അഥവാ മുഹദ്ദിസുകൾ, ഹദീസ് രംഗത്തെ വിശാരദന്മാരായ പണ്ഡിതന്മാർ, അവർ യോജിച്ചിരിക്കുന്നു. അന്നൽ അഖ്ബാർ അല്ലത്തി ഇസ്തമൽ അലൈഹ അസ്വഹീഹാനി, സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും ഉൾക്കൊണ്ടിരിക്കുന്ന ഖബറുകൾ അഥവാ പ്രവാചകന്റെ ഹദീസുകൾ, മഖ്തൂഉം ബിസിഹ്ഹത്തി ഉസൂലിഹ വമുതൂനിഹ, അതിൻ്റെ അസുലും അതിൻ്റെ മത്തുനുകളും അഥവാ അതിൻ്റെ സനദുകളും അതിൻ്റെ മത്തുനുകളും പൂർണ്ണമായും സ്വഹീഹാണ്, പൂർണ്ണമായും ശരിയാണ് എന്ന് ഖണ്ഡിതമാണ് എന്ന് ഈ വിഷയത്തിൽ ആഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ്. ഹിജ്റ 478 മരണപ്പെട്ടിട്ടുള്ള ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹിയും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതിലുള്ള ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകൾ സ്വഹീഹാണ് എന്ന കാര്യത്തിൽ ഇജ്മാഉ വരെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇമാം ജുവൈനി റഹ്മത്തുള്ളാഹി അലൈഹിയും വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. ഹിജ്റ 488 മരണപ്പെട്ട അബു അബ്ദുല്ല അൽ ഹുമൈദി റഹിമഹുല്ലാ لم نجد من الأئمة الماضين رضي الله عنهم أجمعين من أفصح لنا في جميع ما جمعه بالصحة إلا هذين الإمامين അദ്ദേഹം തന്റെ അൽ ജംഉ ബൈന സ്വഹീഹൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ആ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തിയ പണ്ഡിതന്മാരെ, ഏറ്റവും നല്ല രീതിയിൽ ഗ്രന്ഥരചന നടത്തിയ പണ്ഡിതന്മാരെ നമുക്കറിയില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും. ഈ രണ്ട് ഇമാമുകൾ ഒഴികെ, അഥവാ ബുഖാരിയും മുസ്ലിമും ഒഴികെ, ഈ രീതിയിലുള്ള ഒരു നിലപാടുകളാണ് മഹാന്മാരായ മുഹദ്ദിസുകൾ മുമ്പ് കഴിഞ്ഞുപോയവർ ഈ രണ്ട് ഗ്രന്ഥങ്ങളോടും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അഥവാ അതിലെ മുസ്നദായ സനദ് സഹിതം ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ യാതൊരുവിധ സങ്കോചവും പ്രകടിപ്പിക്കാതെ സ്വീകരിക്കുക എന്നുള്ള നയമാണ് അവർ തുടർന്നു വന്നിരുന്നത്. ഇമാം അബു അംർ ബിൻ സലാഹ് റഹ്മഹുല്ലാ ഉസൂലുൽ ഹദീസിന്റെ പിതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന രീതിയിൽ കാര്യങ്ങൾ രചിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും അത് ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്തിരിക്കുന്ന മഹാനായി ഇബ്നു സലാഹ് റഹിമഹുല്ലാ അദ്ദേഹം ബുഖാരിയെയും മുസ്ലിമിനെയും കുറിച്ച് പറയുന്നു, വകിതാബഹുമാ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹിൽ അസീസ്, അവരുടെ രണ്ടുപേരുടെയും അഥവാ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും കിതാബുകൾ അതാണ് അള്ളാഹുവിന്റെ കിതാബിന് ശേഷം അഥവാ വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. വഹാദൽ ഖിസ്മു ജമീഉഹു മഖ്തൂഉൻ ബിസിഹ്ഹതിഹി والعلم اليقيني النظري واقع به എന്നും അദ്ദേഹം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അഥവാ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അത് രണ്ടും അതിലുള്ള മുഴുവൻ കാര്യങ്ങളും സ്വഹീഹാണ്, കൃത്യമായ ഇൽമ് അതുകൊണ്ട് ലഭിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ഖൈസറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹിജ്റ 507 മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം വിശദീകരിക്കുന്നു, അജ്മഅൽ മുസ്ലിമൂന അലാ ഖബൂലി മാ അഖ്റജ ഫി സ്വഹീഹൈൻ ലി അബി അബ്ദുല്ലാ വലി അബി ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് അന്നിസാബൂരി. ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള അവർ രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ അത് സ്വീകരിക്കേണ്ടതാണ്, കബൂൽ ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു എന്നാണ്. ഈ രീതിയിൽ അഹുൽ ഹദീസിന്റെ അഥവാ ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ എല്ലാവരും ഏകദേശം ഏകോപിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ. അത് മുസ്നദാണെങ്കിൽ അഥവാ സനദ് സഹിതം ഉള്ള ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാണ് എന്നുള്ളത്. ഇബ്നു ദഖീഖ് അൽഐദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അശ്ശൈഖാനിഹുമ അൽഉംദ ഫിത്തസ്ഹീഹ്, ഹദീസുകളെ സ്വഹീഹും ദഈഫും വേർതിരിക്കുന്നതിൽ ബുഖാരിയും മുസ്ലിമുമാണ് യഥാർത്ഥത്തിൽ അവലംബം, അവരാണ് ഈ വിഷയത്തിലെ ഏറ്റവും ആഴമുള്ള പണ്ഡിതന്മാർ എന്ന് അദ്ദേഹം ഇബ്നു ദഖീഖ് അൽഐദ് റഹ്മഹുല്ലാ വിശദീകരിക്കുന്നു. ഷെയ്ഖുലിസ്ലാം ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 728 അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്, ഫഇന്ന ജുംഹൂർ റമാഫിൽ ബുഖാരി വ മുസ്ലിം مما يقطع بأن النبي صلى الله عليه وسلم قاله لأن غالبه من هذا النحو ولأنه قد تلقاه على العلم بالقبول والتصديق والأمة لا تجتمع على الخطأين. بخاري مسلم مقطوعي هذا غنيد ما يبرنيت الله صحيح هاي حديث قال هذا پندت انمار پورنا ما يم سيگري كو يم ستي پرتو يم چيدي تونده ماترم الله أمت دنني هذا يتر تپول ഉമ്മത്തൊരിക്കലും എന്റെ ഉമ്മത്ത് വലാലത്തിൽ യോജിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ മറ്റു വാചകങ്ങൾ നമുക്ക് കാണാം, വലിഹാദാ കാന അക്സറു മുതൂനി സ്വഹീഹൈനി മിമ്മ യഅലമു ഉലമാഉൽ ഹദീസ് ഇൽമൻ ഖത്ഈയൻ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു. ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസിന്റെ ടെക്സ്റ്റുകൾ മത്തനുകൾ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് പ്രവാചകൻ ചെയ്തത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെ ചേർത്തി പറയൽ ശരിയാകും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. കാരണം അതും അവരിലേക്ക് മുത്തവാത്തറായി, താറത്തൻ ലി തവാത്തുരി ഇൻദഹും വതാറത്തൻ ലി തലഖിൽ ഉമ്മത്തി ലഹു ബിൽ ഖബൂൽ. ഒന്നുകിൽ അത് മുത്തവാത്തറായി വന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഉമ്മത്ത് പൂർണ്ണമായും അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിലുമാവാം. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ വെളിപ്പെടുത്തുകയും അത് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 770

ബസിഹത്തി മാ ഫീഹി മിനൽ ഹദീസ്, അതിൽ നിന്നൊരു കാര്യം കൂടി നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അതിലുള്ള ഹദീസുകൾ മുഴുവനും സഹിയാണെന്ന് ഗണ്യതമാണ്. ലിഅന്നൽ ഉമ്മ മഅസൂമത്തുൻ അനിൽ ഖത, ഈ ഉമ്മത്ത് മുസ്ലിമ, അവർ ഖതഇൽ നിന്ന് അഥവാ തെറ്റുകളിൽ നിന്ന് മുക്തരാണ് എന്ന് ഇമാം ഇബിൻ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല, എന്റെ ഉമ്മത്ത് ഒരിക്കലും വലാലത്തിൽ വഴികേടിൽ യോജിക്കുകയില്ല. ബുഖാരിയിലെയും മുസ്ലിമിലെയും മുസ്നദായിട്ടുള്ള ഹദീസുകൾ അത് സ്വഹീഹാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകം യോജിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ യോജിപ്പിലൂടെ ഒരു അബദ്ധത്തിൽ നിന്ന് മുക്തി നേടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അബുൽ ഫൈദ് അൽ ഫാരിസി അൽ ഹനഫി, അദ്ദേഹവും അൽ അല്ലാമ മുഹമ്മദ് ഇബ്രാഹിം അൽ വസീർ റഹിമഹുള്ള, അവരൊക്കെ തന്നെയും ഈ കാര്യങ്ങൾ വിശദീകരിച്ചതായി ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിന്റെ തദ്രീബുർ റാവിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറു ആലാമിൻ നുബലയിൽ പറഞ്ഞൊരു കാര്യം, ഇന്ന സഹ മുസന്നഫ ഫിൽ ഹദീസ് ബൽ ഫിൽ ഇൽമ് മുത്തലഖൻ അസ്സഹീഹാനി, ഹദീസിന്റെ വിഷയത്തിൽ അല്ല മൊത്തം ഇൽമിന്റെ വിഷയത്തിൽ തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ബുഖാരിയും മുസ്ലിമും. ഫലീസ ലഹുമാ നളീറു ഫിൽ മുസന്നഫാത്ത്, ബുഖാരിക്കും മുസ്ലിമിനും കിടപിടിക്കുന്ന അതിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥവും മനുഷ്യന്മാർ രചിച്ചതിന്റെ കൂട്ടത്തിലില്ല എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. മുല്ല അൽ ഖാരി റഹിമഹുള്ള, അദ്ദേഹം 1014 വഫാത്താകുന്ന ഹിജിരി, അദ്ദേഹത്തിന്റെ മിർഖാത്തിൽ അദ്ദേഹം പറയുന്നു, ഇത്തഫഖത്തിൽ ഉലമാ അലാ തലഖി സ്വഹീഹൈനി ബിൽ ഖബൂൽ വഅന്നഹുമ അസ്ഹുൽ കുതുബിൽ മുഅല്ലഫ ഥുമ്മ അൽ ജുംഹൂർ അലാ അന്ന സ്വഹീഹുൽ ബുഖാരി അർജഹുഹുമ വഅസ്ഹുഹുമ. സ്വഹീഹൈൻ അഥവാ ബുഖാരി മുസ്ലിമും മുസ്ലിം ലോകം മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം അതാണ്. പിന്നെ ബുഖാരിയും മുസ്ലിമും തട്ടിച്ചു നോക്കുമ്പോൾ ബുഖാരിയുടെ ഹദീസുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത്, അതാണ് കുറച്ചുകൂടി അസഹായി തോന്നുന്നത്. അത് രണ്ടും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ ബദറുദ്ദീൻ ഐനി റഹ്മഹുള്ള അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. കസ്തല്ലാനി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഖത്റുൽ വാലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം വളരെ വിശദമായി നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഷാ മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാ വലിയുള്ള അൽ മുഹദ്ദിസ് അദ്ദഹ്ലവി റഹിമഹുള്ള, അദ്ദേഹം ഈ വിഷയത്തിൽ തന്റെ ഹുജ്ജത്തുള്ളാഹിൽ ബാലിഗയിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ സ്മരണീയമാണ്. അമ്മ സ്വഹീഹാനി ഫഖദ് ഇത്തഫഖൽ മുഹദ്ദിസൂന അലാ അന്ന ജമീഅ മാ ഫീഹിമാ മിനൽ മുത്തസിൽ അൽ മർഫൂഉ സ്വഹീഹും ബിൽ ഖത്അ്. മുഹദ്ദിസുകൾ യോജിച്ചിരിക്കുന്നു സ്വഹീഹായിന്റെ വിഷയത്തിൽ അതിലുള്ള മുത്തസിലും മർഫൂഉമായ, പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടതും പരമ്പരകൾ മുറിയാത്തതുമായിട്ടുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ് എന്നത് ഗണ്യതമാണ്. അന്നഹുമ മുതവാതിറാനി ഇലാ മുസന്നിഫൈഹിമ, മാത്രമല്ല ആ ബുഖാരിയും മുസ്ലിമും, സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും, അവരുടെ സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും അതിൻ്റെ രചയിതാക്കളിലേക്ക് മുത്തവാത്തറായിക്കൊണ്ട് തന്നെ ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിലൊരു ഹദീസ് പോലും അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള സംരക്ഷണം. ശേഷം തുടർന്ന് അദ്ദേഹം പറയുന്നത്, അന്നഹു കുല്ലുമ യഹൂനു അംറുഹുമാ ഫഹുവ മുബ്തദിഉ. ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസുകളെ ആരെങ്കിലും കൊച്ചാക്കിയാൽ, വിമർശിച്ചാൽ, നിഷേധിച്ചാൽ, ഫഹുവ മുബ്തദിഉ, അവൻ പുത്തൻവാദിയാണ്, ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവനാണ്. നോക്കൂ എത്ര ഗൗരവകരമായിട്ടാണ് മുൻഗാമികളായ മുഹദ്ദിസുകൾ നമുക്ക് ഈ കാര്യം വിശദീകരിച്ച് നൽകിയത്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചതോ അതല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ സനദോടുകൂടി ഉദ്ധരിച്ചതോ ആയ ഹദീസുകളെ ഒരിക്കലും അവഗണിക്കാനോ തള്ളാനോ പിന്നീട് അതിലൊരു ഗവേഷണം നടത്തി തീരുമാനങ്ങൾ മാറ്റാനോ ഒന്നും നമുക്ക് അർഹതയില്ല. ഇമാം അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഇന്ന ഹദീസ് സ്വഹീഹൈൻ സ്വഹീഹത്തുൻ കുല്ലുഹ, ബുഖാരിയിൽ മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ്. ലൈസ ഫി വാഹിദി മിൻഹും മതഅ്ൻ വല ളഅഫ്, പ്രത്യേകിച്ച് ആക്ഷേപിക്കപ്പെടേണ്ടതോ ദുർബലങ്ങളായതായ ഒരു ഹദീസ് പോലും ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല. അത്രയും ഉറപ്പോടുകൂടി തന്നെ അല്ലാമ അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹ്മഹുള്ള വിശദീകരിച്ചു.

0: സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തവരായിരുന്നു. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ സലഫി പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാരും ഈ ഇതേ നിലപാടിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിരുന്നത്. അതുകൊണ്ടാണ് അൽമനാർ മാസികയിലെ മൂന്നാമത്തെ ലക്കത്തിൽ എൻ വി അബ്ദുസലാം മൗലവി റഹ്മഹുള്ള സ്വഹീഹുൽ ബുഖാരിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനത്തിൽ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന സ്വഹീഹായ ഹദീസുകളെ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് എന്ന വാചകം അദ്ദേഹം എത്തിച്ചേർത്തത്. അതേസമയം സ്വഹീഹുൽ ബുഖാരിക്കും സ്വഹീഹു മുസ്ലിമിനുമെതിരെ ചില ഹുഫാദുകളായ അർഹതയുള്ള പണ്ഡിതന്മാർ ചില വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തീർത്തും നിരൂപണ ബുദ്ധിയോടുകൂടിയും നിരൂപണത്തിൻ്റെ രീതിയിലുമായിരുന്നു. അതേസമയം അതിന് പണ്ഡിതന്മാർ വ്യക്തവും കൃത്യവുമായ മറുപടികളും നൽകിയിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എഴുതിയതായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുഖാരിക്കുള്ള ഷറഹിൻ്റെ മുഖദ്ദിമയിൽ അദ്ദേഹം എഴുതി, ഖദിസ്ത ദർക ദാറഖുത്നി അലൽ ബുഖാരി വ മുസ്ലിം ഹാദിസ. ഇമാം ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിയിലെയും മുസ്ലിമിലെയും ചില ഹദീസുകളെ അദ്ദേഹം പിടിക്കുകയും ഫതഅന ഫീ ബഅളിഹ ചിലതിനെയെല്ലാം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആക്ഷേപങ്ങൾ? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ആറാക്കി വർഗീകരിച്ചിട്ടുണ്ട്. അറാബിമാരുടെ എണ്ണത്തിൽ വ്യത്യാസം വരിക, അറാബിമാർ മാറിപ്പോവുക, ഇങ്ങനെയുള്ള ഒരു ഹദീസിന്റെ സിഹത്തിനെ നേർക്കുനേരെ ബാധിക്കാത്ത വിഷയങ്ങളാണ് പലപ്പോഴും ആ വിമർശനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി നബിയുടെ വാചകം തുടരുന്നു, وذلك الطعن مبني على قواعد لبعض المحدثين ضعيفه جدا. എന്നാൽ ആ ഒരു വിമർശനം തന്നെ മുഹദ്ദിസുകളായ ആളുകളുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് അങ്ങേയറ്റം ദുർബലമാണ്. മാത്രമല്ല മുഖാലിഫത്തുൽ ലിമാ അലൈഹിൽ ജംഹൂർ മിൻ അഹ്ലിൽ ഫിഖ്ഹി വൽ ഉസൂൽ, ഉസൂലിന്റെയും ഫിഖ്ഹിന്റെയും ഭൂരിഭാഗം പണ്ഡിതന്മാരും സ്വീകരിച്ച നിലപാടിനും എതിരാണിത്. ഇമാം നവവി തുടരുന്നു, ഫലാ തഖ്തറ ബിദാലിക്, അതുകൊണ്ട് നീ അത് കണ്ട് വഞ്ചിതനാകേണ്ടതില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ഇബ്നു ഹജർ അസ്ഖലാനിയും അദ്ദേഹത്തിൻ്റെ ഹദീസ് സാരിയിൽ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇമാം ശോക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയും അല്ലാമ അബ്ദുറഹ്മാൻ മുബാറക്പൂരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, ബുഖാരിയിലെയും മുസ്ലിമിലെയും മുസ്നദായ ഹദീസുകൾ മുഴുവനും സ്വഹീഹാണെന്നും അത് സ്വഹീഹല്ല എന്ന വിമർശനങ്ങൾ ശരിയല്ല എന്നതുമാണ് മുഹദ്ദിസുകളുടെ ആധികാരിക വാക്കുകൾ കേട്ടുകൊണ്ട് നാം മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാ അൽ ഉസൂൽ ഇവിടെ അവസാനിക്കുകയാണ്. വിശ്വാസരംഗത്തുമൊക്കെ ഏറെ നമുക്ക് ഉപകാരപ്രദമായ ഒരു അവതരണമാണ് നമുക്ക് ലഭിച്ചത്. ബുഖാരിയിലെയും മുസ്ലിം ഹദീസുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മഷാല്ലാ,
2: നമ്മുടെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ദിനവും റേഡിയോ വൈബ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു വരുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഭാഗമാകുവാനും ഒരുപാട് വിജ്ഞാനപ്രദമായ വിഷയങ്ങളെ പഠിക്കുവാനും നമ്മൾ മുന്നോട്ട് വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
6: അപ്പോൾ ഈ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സംഘടനകൾ ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ മീഡിയകൾ ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ ആസൂത്രണം ഇവിടെ ഉണ്ട്, അത് പിന്നെ പ്രചരിപ്പിക്കാൻ വിദ്വേഷം ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ ഭരണകൂടത്തിൻ്റെ സ്വാധീനങ്ങൾ കിട്ടുന്നുണ്ട്, അത് പ്രചരിപ്പിക്കാൻ ലോകാടിസ്ഥാനത്തിലുള്ള പിന്നെ കാഴ്ചപ്പാടുകളും നെഗറ്റീവുകളും രൂപപ്പെടുന്നുണ്ട്. എല്ലാവിധ ആസൂത്രണവും ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് ഇതൊക്കെ പഠിച്ചോളും വിചാരിച്ചു കൊണ്ടിരുന്നാൽ അതൊക്കെ ആ വർത്തമാനത്തിലേക്ക് എന്ത് ആത്മാർത്ഥതയുള്ളത്. അപ്പോൾ അത് അത്തരം ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ചിന്തിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പൊതുബോധം അത് മനസ്സിലാക്കി പക്വതയോടെ നീങ്ങണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ പക്വത എന്ന് പറയുന്നത് എന്തല്ല, പറയാതിരിക്കലല്ല, പറയലാണ്. പറയുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിക്കുക, അത് തിരുത്തുക. അപ്പോൾ നമ്മൾ പൊതുബോധത്തിന് കീഴ്പ്പെടല്ല വേണ്ടത്, മറിച്ചൊരു ബദൽ പൊതുബോധം ഇവിടെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ആ ബദൽ പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പൊതുബോധമാണ്, ഇന്ത്യയുടെ ബഹുസ്വരതയാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനമാണ്. അതല്ലാതെ എല്ലാവരും ഒന്നാകലും അല്ല, എല്ലാവരും വേറിട്ട് നിന്ന് കണ്ടാമുണ്ടാത്ത അവസ്ഥ ഉണ്ടാകലും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ അറിയണം. ഇപ്പം ഞാൻ പറയട്ടെ, പിന്നെ അംജദ് ഒരു നാട്ടിൽ ഒന്ന് മാറി ഒരു വർഷത്തിന് താമസിക്കാൻ പോയി, അങ്ങനെ പരിചയം ഇല്ലാത്ത നാട്ടിൽ പോയി. ഈ അവിടെ വീട്ടിൽ കയറിയിട്ട് ആരും എന്നോട് സംസാരിക്കണില്ല, ആരും മിണ്ടണില്ല, ഈ അവരോടും സംസാരിക്കണില്ല. ഇത് ഭയങ്കര പ്രശ്നമല്ലേ? ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊട്ട അയൽവാസികൾ ആരാന്താ, ഒന്ന് പരിചയപ്പെടുന്നങ്ങൾ എവിടുന്ന് വരുന്നത്, ഞാനിവിടെ വന്നാണ് എന്നാട്, അവരുടെ ആ പ്രശ്നം തീർന്ന്. അതേപോലെ ഇവിടെ വ്യത്യസ്ത മതങ്ങളും ജാതികളും ഒക്കെ ജീവിക്കുമ്പോൾ ഒരു സ്വസ്ഥ ബില് പറയുന്ന സ്വസ്ഥത സമാധാനം എന്ന് പറയുന്നില്ലേ, ആ സ്വസ്ഥയും സമാധാനം കിട്ടണമെങ്കിൽ ആരാ ഹിന്ദു, ആരാ മുസ്ലിം, ആരാ ക്രിസ്ത്യാനി, ആരാ മതമുള്ളൂ, മതമല്ലാത്തവർ, ഇവിടെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ട്, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അതാണ് ശരിയെന്ന് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക. അവന് വേണമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഒഴിവാ. എന്താ അപ്പോഴേക്ക് സംഭവിക്കുക, അവിടെ ലോകം ഇടിഞ്ഞു കൊള്ളും, എപ്പോഴും ആകാശം പൊളിഞ്ഞു വീഴുകയെന്നാണ് ചോദിക്കല്. ഇത് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു വീഴും അല്ല, ഇതെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ആകാശം പൊളിഞ്ഞു വീണ്. രാഷ്ട്രീയം പറയുമ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്താ, വൈകുന്നേരത്തെ മീഡിയകളിൽ നടക്കുന്ന ചർച്ച എന്താ, അല്ല രാത്രി അന്തി ചർച്ചയിൽ എന്താ നടക്കുന്നത്, ഭയങ്കര ശാന്തമായി പക്വതയോടുകൂടി ഇങ്ങനെ എല്ലാവരും ഇന്നിട്ടുള്ള സംസാര അല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത്, അതെന്തിൻ്റെ പേരില്ല, ഇവിടെ രാജ്യത്തിൻ്റെ വളരെ ബേസിക്കായ കാര്യങ്ങളല്ല പലപ്പോഴും ചർച്ചയ്ക്ക് വരല്. എന്തെങ്കിലും വൈകാരിക ഇഷ്യൂ എടുത്തുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നു, മറ്റേ പാർട്ടി ഇങ്ങോട്ട് വിട്ടു, ഇയാളെ പ്രസ്താവന അതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നും പോകാത്ത ഒരു ഫാബ്രിക്ക്, തകരാത്തൊരു ഫാബ്രിക്ക്. മതപരമായ കാര്യങ്ങൾ ആ ഭാഷയിലൊന്നും അല്ല, വളരെ നല്ല ഭാഷയിലാണ് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും എന്നുകൊണ്ട് പറയും ചെയ്യുക. അപ്പോൾ നമ്മൾ മുസ്ലിം പക്ഷത്തു നിന്ന് തന്നെ ആ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും ഘട്ടങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നാലെ ഓടും ചെയ്യുക, അതൊന്നല്ല ശരി. ഇതിനെ റൂട്ട് കോസിലാണ് കാണുന്നത്. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ മതം പിന്നെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയ ജില്ല അല്ല സംസ്ഥാനമാണ് നമ്മൾ, രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് മനസ്സിലാക്കണം. എന്തതിൻ്റെ അർത്ഥം, അതായത് ഇവിടെ നിർബന്ധിതമായിട്ട് മതത്തിലേക്ക് ചേർക്കാൻ ഇസ്ലാം എന്തായാലും പറയുന്നില്ല, ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നാണ്, നമ്മളത് രാജ്യം അനുവദിക്കുന്നില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ അത് നിർബന്ധിതമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ മതം പ്രചരിപ്പിക്കാൻ അവിടെ അവകാശമുണ്ട്, അത് കേട്ടുകൊണ്ട് ഒരാൾക്ക് മാറിയ കുറ്റമാണ്. ഇങ്ങനെ അത് ശരിക്കും നമ്മളെ പിന്നെ മൗലികാവകാശത്തിൻ്റെ ഒരു ലംഘനമായിട്ടാണ്, മൗലികാവകാശങ്ങളെ തളർത്തിയിടുന്ന വളഞ്ഞ വഴിയിലുള്ള നിയമനിർമ്മാണങ്ങൾ പലതും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തിന് ഇവിടെ ഇങ്ങോട്ട് മൊത്തം അവർ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർത്ത് ആ ഒരു ജനോസൈഡിൻ്റെ ഒരു വംശഹത്യയുടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് ഇവിടെ എന്താണ് ഇസ്ലാം എന്ന് പറയാനുള്ള സ്പേസ് അത് പബ്ലിക്കിലുണ്ട്, അത് ഓൺലൈനുണ്ട്, ഓഫ്ലൈനിലുണ്ട്, സമ്മേളനത്തിലുണ്ട്, ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന അവകാശം എന്ത് ചെയ്യണം, അത് മതം പറയാനും കിട്ടണം. അപ്പോഴേക്ക് പൊട്ടിത്തെറിക്കണ തരിപ്പുണ്ടെങ്കിൽ അത് കൃത്യമായി ചർച്ച ചെയ്ത് കണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള നട്ടെല്ലാം നമ്മൾ കാണിക്കേണ്ടത്.
7: ഇവിടെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ മാറില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും മറ്റൊക്കെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതത്തിൻ്റെ പ്രചാരണത്തിനും മറ്റും മാത്രമായി ചില റെസ്ട്രിക്ഷൻസ് അത് മുന്നിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു കാപട്യം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മിതുമാഷ, ഇത് ഈ രൂപത്തിൽ വിവാദമായി, വിവാദമാക്കാനിപ്പോൾ ഇതിൽ എന്താണുള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്.
8: അല്ല, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം വെച്ച് വായിക്കാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ ഓണാഘോഷങ്ങൾ ഇത് മുസ്ലിങ്ങളും ആഘോഷിക്കണം എന്ന് പറഞ്ഞതിന് അല്ലെങ്കിൽ പറയുന്നതിന് ഉള്ള ഒരു കാരണം പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ സെക്കുലർ സ്പേസ് സംരക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ സെക്കുലർ കൾച്ചർ നിലനിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ സ്പേസ് അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളാണെങ്കിൽ അവരെല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയൊരു ഒരു പൊതു ഇടം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, മര്യാദകളുണ്ട്, ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളും മര്യാദകളൊക്കെ പാലിച്ച് ചെയ്യാൻ ഈ രാജ്യം അനുവദിക്കുന്ന ഒരു കാര്യം, അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പൊതുപ്രഭാഷണങ്ങൾ പബ്ലിക്കായിട്ട് നടക്കുന്നത്, സംഗീത പരിപാടികൾ നടക്കുന്നത്. ഓ, ഉദ്ഘാടന സമയങ്ങളിലൊക്കെ ചിലപ്പം ചെറിയൊരു സ്പേസിലാക്കാരം വലിയ ഈ ഡ്രമ്മും ഇതൊക്കെ വെച്ച് ആളുകൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ അതിൻ്റെ അടുത്തുകൂടെ രോഗികൾ കടന്നു പോകില്ലേ, ആംബുലൻസ് പോകില്ലേ, എല്ലാ തൊട്ടടുത്ത് വീടുകളുണ്ടാവില്ലേ, അപ്പോൾ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത വിധത്തിലാണ് ഈ ഇവരെല്ലാം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ആലോചിച്ച് നോക്കൂ, വളരെ ചെറിയൊരു സ്പേസിൽ, അത് നമുക്ക് ആ വീഡിയോസ് നോക്കിയാൽ തന്നെ അറിയാം, ബാക്കി കുറേ ആൾക്ക് അടല കുറിച്ചിട്ടോ ഐസ് നിന്നിട്ടോ ഒക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ ചെറിയ മൈക്കോ അല്ലോ ആയിട്ട് ഇവിടെ ഇരുന്ന് റെക്കോർഡിംഗ് ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വളരെ ക്ലോസ് വിസിനിറ്റിയിൽ നിന്നിട്ട് ഇത് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം ഇത്രയും ചെയ്തത് എത്തിയത്. ഈ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലോ, ഇതേ രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലോ, അവിടെ ഉള്ള ആളുകൾ മാത്രമാണിത് അറിയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നല്ല കാര്യമല്ലേ? ഒരു ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം എല്ലാവർക്കും സത്യാന്വേഷണത്തിനുള്ള ഒരാഗ്രഹമുണ്ടാകും, അതിന് അവസരം വേണമെന്നും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മളെ തേടിയിട്ട് നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ ഞാൻ എന്താണ് പിന്നെ നിങ്ങളോട് സംസാരിച്ചു കൊള്ളട്ടെ എന്ന് അനുവാദം ചോദിച്ച് അവരുടെ സ്വകാര്യതയെ ലംഘിക്കാതെ അവരുടെ പെർമിഷനോടെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ചർച്ച നടത്തുന്നത്. യഥാർത്ഥത്തിൽ അത് ഏറ്റവും നല്ല ഒരു രൂപമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പക്ഷെ അതിന് പകരം ഇതിനെ വിവാദമാക്കുമ്പോൾ, ഇതിനെ ഭയപ്പെടുമ്പോൾ, അത്തരം സംവാദങ്ങളെ ഭയപ്പെടുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രശ്നമാക്കുകയോ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവിടെ പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഇത് റെക്കോർഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലൊരു അപകടമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നാളെ എന്താണ് എന്നോട് ഇന്ന രീതിയിലെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്, ഇന്ന രീതിയിലെ ചർച്ച ചെയ്തതെന്ന് ഒരാൾ വിവാദമാക്കിയാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അപകടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുള്ള മോഡ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ചുരുക്കി പറയാം, ഇപ്പോൾ ഈ അമർത്യ സെൻ, അത് ഇന്ത്യയിൽ നോബൽ സമ്മാനം ലഭിച്ച വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരുള്ളതായിട്ടുള്ള അമർത്യ സെൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, അത് ഇന്ത്യയുടെ ഈ സംവാദ സംസ്കാരത്തെക്കുറിച്ച് ഉള്ളതാണ്. അത് ഇന്ത്യയിൽ ഇത്രയേറെ ആശയങ്ങൾ നമുക്കറിയാം, ധാരാളം ദർശനങ്ങൾ, ധാരാളം മതങ്ങൾ, ഇതെല്ലാം എന്തുകൊണ്ട് ഈ വന്നു അല്ലെങ്കിൽ ഒരുപാട് സബ് കൾച്ചേഴ്സ് ഉണ്ടായി എന്നതിന് അദ്ദേഹം പറയുന്നൊരു കാരണം, ഇതൊരു സംവാദാത്മക സമൂഹമായിരുന്നു, അതിലെല്ലാവർക്കും അതിന് അവസരമുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കും, കേൾക്കുന്നതിൽ കുറച്ച് പേരെന്ത് ചെയ്യും, സ്വീകരിക്കും, കുറച്ച് പേര് എന്നെ തിരസ്കരിക്കും. അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള ഈ എൻറ്റിറ്റീസ് നിലനിൽക്കാൻ കാരണം അതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഈ ഇത് വേണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ പാരമ്പര്യത്തെ, ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ ചരിത്രത്തെ നിഷേധിക്കലാണ്. നമുക്ക് ആലോചിച്ച് നോക്കപ്പോൾ ശങ്കരാചാര്യർ, ശങ്കരാചാര്യരുടെ ദിഗ്വിജയത്തെക്കുറിച്ച് ഇതേ വിഭാഗമാണല്ലോ പറയുക. എന്താണ് ഈ ദിഗ്വിജയം? ഇവിടെ കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം അന്ന് നമുക്കറിയാം അന്ന് ഇവിടെ ജൈന ബുദ്ധ മതങ്ങൾ ശക്തമായി നിൽക്കുന്ന കാലഘട്ടമാണ്. അതായത് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ആ മതങ്ങളാണ് പ്രബലമായിട്ടുള്ളത്. അത് കേരളം വരെ എത്തി നിൽക്കുന്ന മതമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ വേദാന്ത ദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവാദയാത്ര നടത്തുന്നത്. അദ്ദേഹത്തെ ആരും തടഞ്ഞിട്ടില്ലല്ലോ, തടഞ്ഞില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അദ്ദേഹം തോൽപ്പിച്ചു. ആ തോൽപ്പിച്ച് ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് മുകളിൽ ആധിപത്യം നേടിയിട്ടാണ് ഹൈന്ദവ ഇതിനെ തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ ഒരു സംവാദാത്മകമായ സമീപനത്തെ ഈ രാജ്യം അംഗീകരിച്ചുകൊണ്ടല്ലത് ചെയ്തത്, അങ്ങനെ അദ്ദേഹം ഈ മഠങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ പഴയകാല രാജാക്കന്മാരുടെ ഒക്കെ കൊട്ടാരങ്ങളിൽ ഇത്തരത്തിൽ പണ്ഡിതന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നു. ഇനി എവിടെയെങ്കിലുമൊക്കെയുള്ള ഒരു വലിയ ഈ പണ്ഡിതനൊക്കെ വന്നു എന്ന് കിട്ടിയാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും, കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കും, എന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരായിട്ട് എന്ത് ചെയ്യും, ഏറ്റുമുട്ടിപ്പിക്കും. പക്ഷേ അങ്ങനെ രാജാക്കന്മാർ പഠിച്ചിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഭരണാധികാരികൾക്ക് അജ്ഞാതമായ, അവരെക്കാൾ കൂടുതൽ സെക്യുലറായ, അവരെക്കാൾ കൂടുതൽ ഈ ബൗദ്ധികമായി ഔന്നത്യമുണ്ടായിരുന്ന രാജാക്കന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ
6: ബസവണ്ണൻ്റെ അനുഭവ മണ്ഡപം
8: എല്ലാം അങ്ങനത്തെ, നമുക്ക് വിക്രമാദിത്യ രാജാക്കന്മാരെടുത്താലും അക്ബറിനെടുത്താലും ഒക്കെ മറ്റേ മൗര്യ സാമ്രാജ്യത്തിനകത്തൊക്കെ ഇതുണ്ട്. അപ്പോൾ ഈ 18.5 കവികൾ എന്ന് പറഞ്ഞാൽ കവികളല്ല അവർ, എല്ലാവരും അവർ പലരും പണ്ഡിതന്മാരും മറ്റു പല മറ്റേ ഈ മറ്റേ വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫിക്കലും ഒക്കെയാണ്
6: ഡിസ്കഷൻ എന്നാണ് മധ്യകാല ഇന്ത്യ ഒരു ബഹുസ്വര ഇന്ത്യ
9: രൂപപ്പെടുന്നത്.
6: ആ ബഹുസ്വര ഇന്ത്യയെ ഏകശിലാത്മകതയിലേക്ക്
9: കൊണ്ടുപോകാനുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും. അപ്പൊ വെച്ചാല് ഇവിടെ ഇപ്പൊ ഇത്രയും നേതൃത്വത്തിന് ഇത്രയും പരസ്യമായി നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അതിന്റെ പുറകിലും തോന്നിയ കൂടുതലുണ്ട്. അവര് രണ്ട്
6: മൈക്കും
9: രണ്ട് മൈക്കും ഒരു ചെറിയ സ്പീക്കറും വാങ്ങിയിട്ടുണ്ട്. അതിനെന്തോ ഒരു വിദേശ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവണം ഈ രീതിയിലുള്ള ചർച്ചകൾ പോകുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞാല് ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് വളരെ മോശപ്പെട്ട പ്രാങ്കുകൾ തെരുവുകളിൽ നടക്കുന്നുണ്ട്, അതിന് പ്രശ്നമില്ല. നൈറ്റ് ലൈഫ് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്, അതിനെന്തില്ല പ്രശ്നമില്ല. പക്ഷേ ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യം വെച്ചാല് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ പറയുന്ന എൻ്റർടൈൻമെൻസിൽ വിനോദത്തിൽ മാത്രം സമാധാനം കണ്ടെത്തുന്നവരോ ആനന്ദം കണ്ടെത്തുന്നവരോ അല്ല, മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികമായ ആത്മീയമായ അന്വേഷണങ്ങൾ അതിനേക്കാളും എത്രയോ വലുതാണ്, അപ്പുറത്തുള്ളതാണ്. അത്തരം അന്വേഷണങ്ങൾക്ക് ലൂടെയാണ് ശാശ്വതമായ സമാധാനവും ശാന്തിയൊക്കെ മനുഷ്യർ കണ്ടെത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് കൂടുതൽ കൂടുതലായ പ്രോത്സാഹനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതുണ്ടാവുകയാണ് വേണ്ടത്. ഈ നമുക്കറിയാം ഇവിടെ മഠങ്ങളും ഈ സന്യാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം എന്താണ്? അങ്ങനെയുള്ള ഒരു ഒരു ഒരു സംസ്കാരത്തിൻ്റെ കൂടെ കോൺഫ്ലുവൻസ്, ഒരു സമന്വയം നിലനിൽക്കുന്ന ഒരു രാജ്യമാണിവിടെ. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യർ അവരുടെ ഈ സമാധാനത്തിന് വേണ്ടി, അവരുടെ ആത്മീയ ശാന്തിക്ക് വേണ്ടി ഒക്കെ നടത്തുന്ന ബൗദ്ധികമായ ആത്മീയമായ അന്വേഷണങ്ങൾക്ക് മാത്രം തടയിടുകയും ബാക്കി എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ഇതിനൊരു ആത്മീയ സമൂഹമല്ലാതെയാക്കി മാറ്റും. ബൗദ്ധിക തലത്തിലുള്ള ചർച്ചകളും കുറച്ച് കഴിയുമ്പോൾ തടയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം അനുവാദങ്ങൾ നിലനിൽക്കണം, അത് ബൗദ്ധിക സമൂഹമാണ് ഇതിലാദ്യമായിട്ട് ഉത്തരം പറയേണ്ടത്.
7: എന്തായിരുന്നാലും ഇവിടെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് എന്തെല്ലാം അനുവാദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നിയമതലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അവിടെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും എല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇത്തരം മതവും അതിൻ്റെ ചർച്ചകളുമൊക്കെ പൊതുസമൂഹത്തിൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ വൃത്തിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഈ രാജ്യത്തിനും കരണീയമായിട്ടുള്ളത് എന്നാണ് നാം തിരിച്ചറിയുന്നത്.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
10: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
11: പീസ് റേഡിയോ Tune to reality.
12: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിൻ്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
13: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരസുഖം വന്നാലാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
2: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ടുകാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും,
1: അൽഹംദുലില്ലാഹ്.
2: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാ ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിൻ രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
2: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
1: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
2: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
1: ആൾക്കാർ. കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല,
2: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
1: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നുള്ളൊന്ന് പറഞ്ഞാവോ?
2: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ്, അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്തെറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
1: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
2: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മളീ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതലത് കാണുന്നത്. ഒന്ന്, പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് എച്ച് ഡി എൽ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം, അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
1: ഇത് നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
2: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ കൊളസ്ട്രോളിനെ നമ്മളെ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
1: നല്ല കൊളസ്ട്രോൾ,
2: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
1: ഈ കൊളസ്ട്രോൾ താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ, ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
2: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിന് ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
1: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
2: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മൾ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക, അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്, അതാണ് നമ്മളീ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവുന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
2: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
2: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതായത് കൊളസ്ട്രോൾ മരുന്ന്, നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യുക?
1: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും.
2: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണരീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
1: ലീഫി
2: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
1: പോർട്ട്ഫോളിയോ ഡയറ്റ്,
2: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്ട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത്, ഇൻഹിബിറ്റ് ചെയ്യാണ്. അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
2: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക.
2: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ്, നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
2: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോൾ
2: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസ് ആയ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിൻ്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
2: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പം ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണ ശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
2: വളരെയധികം വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിത ശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവുമോ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ?
2: അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗർ, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ നിന്നാക്കുന്നത്. നമ്മുടെ നാട്ടിലെ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മളങ്ങനെ പറയുക. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിലെ ചില, അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എന്താണ്?
2: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
2: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തിൽ അവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ
1: കഴിക്കുന്നത്,
2: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണ ശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്കും മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
2: അല്ലേ?
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ. Tune to reality.
4: قبل منامي مر ببالي وحي سؤال
5: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാഅയുടെ സുന്നത്ത് നമസ്കാരം ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 203-ാമത്തെ അധ്യായമായി കൊണ്ടുവരുന്നത് ബാബു സുന്നത്തിൽ ജുമുഅത്തി, ജുമുഅയുടെ സുന്നത്തിൻ്റെ അധ്യായം എന്നതാണ്. ഈ അധ്യായത്തിൽ ഫീഹി ഹദീസു ബിൻ ഉമർ അസ്സാബിഖ്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് മുമ്പ് ഹദീസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നഹു സല്ലമ അൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ റകഅതൈനി ബഅദൽ ജുമുഅ, മുത്തഫഖുൻ അലൈഹി. ജുമായുടെ സുന്നത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുമാക്ക് ശേഷം രണ്ടരക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു എന്ന് പറയുന്ന ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സഹോദരങ്ങളെ, ജുമുഅ എന്നത് സ്വലാത്തുൻ മുസ്തഖില്ലത്തുൻ ലൈസത്ത് ഹിയ ദുഹർ, അതൊരു സ്വതന്ത്രമായ നമസ്കാരമാണ്, അത് ദുഹർ നമസ്കാരമല്ല. അതുകൊണ്ട് തന്നെ വലിഹാദാലാത്തു ജുമാഉൽ അസർ ഇലൈഹ, അസർ ജുമായിലേക്ക് ജമ്മ ചെയ്യപ്പെടുകയില്ല. അതായത് നമ്മൾ ഒരു യാത്രക്കാരനാണെങ്കിൽ നമ്മളൊരു നാട്ടിലൂടെ പോകുന്നു, ആ നാട്ടിൽ അവരോടൊപ്പം ജുമുഅ നമസ്കരിക്കുന്നു. ഫഇന്നകലാ തജ്മഉൽ അസ്ര ഇലൈഹ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ജുമുഅയോട് ചേർത്തുകൊണ്ട് അസർ നമസ്കരിക്കാവതല്ല, ജമ്മ ചെയ്യാൻ പാടില്ല. അലി അന്നഹ മുസ്തഖില്ല, കാരണം ജുമുഅ ഒരു സ്വതന്ത്രമായ നമസ്കാരമാണ്. വസ്സുന്നത്തു ഇന്നമാ ജാഅത്ത് ബിൽ ജംഇ ബൈന ദുഹ്രി വൽ അസ്രി, സുന്നത്തിൽ വന്നിട്ടുള്ളത് ദുഹറും അസറും തമ്മിൽ ജമ്മ ചെയ്യുക എന്നുള്ളതാണ്. ലാ ബൈനൽ ജുമുഅ വൽ അസർ, ജുമുഅയും അസറും തമ്മിൽ ജമ്മ ചെയ്യുക എന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് ജുമുഅ എന്നുള്ളത് തഖ്തലിഫു അൻ സായിരി സ്വലവാത്തി ബിമാ യുശ്റഉ ഖബ്ലഹ, മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നമസ്കാരമാണ് ജുമുഅ നമസ്കാരം. അതിനു മുമ്പുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ, വമാ യുശ്റഉ ബഅദഹ, ആ ജുമാക്ക് മുമ്പും ശേഷവുമുള്ള കാര്യങ്ങൾ, വമാ യുശ്റഉ ഫീ യൗമിഹ, ആ ജുമാ ദിവസത്തിലുള്ള കാര്യങ്ങളും. ഫലാ സുന്നത്ത ഖബ്ലഹ, ജുമാക്ക് മുമ്പ് സുന്നത്ത് നമസ്കാരമില്ല, അതായത് ലൈസ ലഹ റാത്തിബ, റവാത്തിബ് സുന്നത്തുകളിൽപ്പെട്ട സുന്നത്ത് ജുമാക്ക് മുമ്പില്ല. എന്നാൽ ഇദാ ജാ അൽ ഇൻസാനു ഇലൽ മസ്ജിദി, ഒരാൾ ജുമാ ദിവസം പള്ളിയിലേക്ക് വന്നാൽ, യുസല്ലി മാഷാ, അയാൾ ഉദ്ദേശിക്കുന്നത്ര നമസ്കരിക്കുക, ഇല അൻ യഹ്ദുറൽ ഇമാം, ഇമാമ് വരുന്നതുവരെയും, മിൻ ഗൈരി അദദിൻ മുഅയ്യനിൻ, നിർണയിക്കപ്പെട്ട റകഅത്തുകളല്ലാതെ, യുസല്ലി അഹ്യാനൻ വയഖ്റഉ അഹ്യാനൻ, അയാൾക്ക് നമസ്കരിക്കാം, ഖുർആൻ പാരായണം ചെയ്യാം, ഹത്താ യഅ്തിയൽ ഇമാം, ഇമാമ് വരുന്നതുവരെയും, സബാ അൻ സല്ലാ റകഅതൈനി ഔ സല്ലാ അർബ റകഅത്ത് ഔ സിത്ത റകഅത്ത്, ജുമാക്ക് പള്ളിയിലെത്തിയ ഒരാൾക്ക് ഇമാമ് വരുന്നതുവരെ രണ്ട് റക്കാത്തോ നാല് റക്കാത്തോ ആറ് റക്കാത്തോ എട്ട് റക്കാത്തോ, അലാ ഹസബി നിഷാത്തിഹി, അയാൾക്ക് എത്രയാണോ അയാളുടെ ഉന്മേഷത്തിനനുസരിച്ച് നമസ്കരിക്കാം. വഅമ്മാ ബഅദഹ, എന്നാൽ ജുമാക്ക് ശേഷം, ഫലഹ സുന്നത്തുൻ റാത്തിബത്തുൻ, ജുമാക്ക് ശേഷം റാത്തിബത്തായ സുന്നത്തുണ്ട്. അതായത് വസുന്നത്തുർ റാത്തിബ അല്ലത്തി ബഅദഹ, ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള റാത്തിബത്ത് സുന്നത്ത് എന്നത് റക്അത്താനി ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചാണെങ്കിൽ രണ്ട് റക്അത്ത്. ലിഖൗലി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ബിൻ ഉമർ മുത്തബിഉ സുന്ന റളിയല്ലാഹു അൻഹുമയിൽ നിന്ന്, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ സ്വല്ലൽ ജുമുഅ, ജുമുഅ നമസ്കരിച്ചാൽ, ലാ യുസല്ലി ബഅദഹ ഷൈഅൻ, അതിനുശേഷം യാതൊന്നും നമസ്കരിക്കുകയില്ല, ഹത്ത യൻസരിഫ ഇലാ ബൈത്തിഹി, വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് വരെയും, ഫയുസല്ലി റകഅതൈനി, എന്നിട്ട് വീട്ടിൽ വെച്ച് രണ്ട് റകഅത്ത് നമസ്കരിക്കുമെന്ന്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സ്വല്ല അഹദുക്കുമുൽ ജുമുഅ ഫലിയുസല്ലി ബഅദഹ അർബഅൻ, നിങ്ങളാരെങ്കിലും ജുമാ നമസ്കരിച്ചാൽ അതിനുശേഷം നാല് റക്കാത്ത് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ ഹദീസും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ അധ്യായത്തിലെ 1126-ാമത്തെ ഹദീസ് അതാണ്. വഅൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്-ദൗസി അൽ-യമാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുൽ ശംസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പേര്. 4 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ മസ്ജിദുൻ നബവിയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഇസ്ലാമായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ സുഹ്ർ എന്നാണ്. എന്നാൽ അബു ഹുറൈറ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബി കൂടിയാണ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലാ അഹദുക്കുമുൽ ജുമുഅ, നിങ്ങളിലൊരാൾ ജുമുഅ നമസ്കരിച്ചാൽ, ഫൽയുസല്ലി ബഅദഹ അർബഅൻ, അവൻ അതിനുശേഷം നാല് റക്കാത്ത് നമസ്കരിക്കട്ടെ. റവാഹ് മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഫഖ്തലഫൽ ഉലമാഉ റഹിമഹുമുല്ലാഹ്, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. ഹൽ സുന്നത്തൽ ജുമാ അർബഅ റക്കാത്ത്, ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നാല് റക്കാത്താണോ, ബിസലാമേനി രണ്ട് സലാം വീട്ടിക്കൊണ്ടുള്ള അം റക്കാത്താനി അതല്ല രണ്ട് റക്കാത്താണോ. ഫമിൻ ഹുമ്മൻ ഖാല, ആ പണ്ഡിതന്മാരിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹ അർബഉ റക്കാത്തിൻ, അത് നാല് റക്കാത്താണ്. ലി അന്നഹ ദഹുവ അല്ലദീ അമറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് നാല് റക്കാത്താണ്. വ അമ്മ റക്കാത്താനി ഫഹുമാ ഫിഅലുഹു, എന്നാൽ രണ്ട് റക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിലുമുണ്ട്. വ അമ്രുഹു മുഖദ്ദമുൻ അലാ ഫിഅലിഹി, അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ് നബിയുടെ ഫിഅലിനേക്കാളും മുന്തിക്കുക എന്നതുകൊണ്ട് ഫതക്കൂനു അർബഅ റക്കാത്തി, നാല് റക്കാത്താണ് ഉണ്ടാവുക എന്ന്. അതേപോലെ തന്നെ വമിൻഹും മൻ ഖാല, പണ്ഡിതന്മാർ ഇപ്രകാരവും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഈ റക്കാത്താനി ഫഖത്ത്, ജുമാക്ക് ശേഷം രണ്ട് റക്കാത്ത് മാത്രമാണ്. ലി അന്ന ഹാദ ഹുവ അല്ലദീ ദക്കറഹു ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ, അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുള്ളത്. വഅമ്മൽ അർബഉ ഫലൈസത് ബിറാതിബ, നാല് റക്കാത്ത് റാതിബത് സുന്നത്തല്ല. ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വമിൻ ഹുമ്മൻ ഫസ്സല ഫഖാൽ, എന്നാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിക്കൊണ്ട് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു, ഇൻ സല്ലാ സുന്നത്തൽ ജുമുഅതി ഫിൽ മസ്ജിദി സല്ലാ അർബഅൻ, പള്ളിയിൽ വെച്ചാണ്, മസ്ജിദിൽ വെച്ചാണ് ജുമാക്ക് ശേഷം ജുമായുടെ സുന്നത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ നാല് റക്കാത്ത് നമസ്കരിക്കുക. വ ഇൻ സല്ലാ ഫിൽ ബൈത്തി സല്ലാ റക്കഅതൈനി, വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിൽ രണ്ട് റക്കാത്ത് നമസ്കരിക്കുക. വഹാദ ഇഖ്തിയാറു ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു അലൈഹി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം തിരഞ്ഞെടുത്ത അഭിപ്രായം ഇതാണ്. വമിൻഹും മൻ ഖാല, ഇപ്രകാരം പറഞ്ഞവരുണ്ട്, യജ്മഉ ബൈന ഹാദാ വഹാദാ, ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഫൈസല്ലി അർബഅം ബി അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുസല്ലി റക്അതൈനി ബി ഫിഅലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നാല് റക്കാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു കാണിച്ചത് രണ്ട് റക്കാത്തുമാണ്. അതുകൊണ്ട് ഫതക്കൂനു സുന്ന ബഅദൽ ജുമുഅ സിത്ത റക്കാത്ത്, ജുമാക്ക് ശേഷം ആറ് റക്കാത്ത്. വസുന്നത്ത് ഫിൽ ജുമാഅത്ത് ഫിൽ ബൈത്തി അഫ്ളൽ, ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കൽ ശ്രേഷ്ഠമാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാം. വലാക്കിൻ ഇൻ സുല്ലിയത്ത് ഫിൽ മസ്ജിദി ഫ ഇന്നക തസീദുഹ അർബഅ റക്അത്തിൻ, എന്നാൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്അത്ത് നമസ്കരിക്കാം എന്ന്. സഹോദരങ്ങളെ, ജുമാഅ ഇസ്ലാമിൽ ഏറ്റവും മഹത്വമേറിയ ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിൽ താമസിക്കുന്നവരായ പുരുഷന്മാരുടെ മേൽ നിർബന്ധമാക്കി ജുമാക്ക് പുറപ്പെടാൻ വേണ്ടി, മുഅദ്ദിൻ ഇദാ അദ്ദനൽ മുഅദ്ദിനു ദാഇയൻ ഇലൈഹ, ജുമാക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ ദാലികും ഖൈറുൽ ലക്കും മിൻ കുന്തും തഅലമൂൻ. വിശുദ്ധ ഖുർആനിലൊരു സൂറത്തിൻ്റെ പേര് തന്നെ അൽ ജുമുഅ എന്നുള്ളതാണ്. ആ അധ്യായത്തിൽ കാണാമല്ലയോ സത്യവിശ്വാസികളെ, ജുമാ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, നമസ്കാരത്തിന് വേണ്ടി ജുമാ ദിവസത്തിൽ വിളിക്കപ്പെട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്രിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു ചെല്ലണം, ധൃതിപ്പെട്ടു പോവണം എന്നതാണ്. വദറുൽ ബൈ, നിങ്ങളുടെ കച്ചവടം മാറ്റി നിർത്തണം, അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്, നന്മയായിട്ടുള്ളത്, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അതിന് സാക്ഷികളാകാൻ, അതിന് ഹാദറാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയും, വഹദ്ദറ മിന തഹാവുനി ഫീഹാ, ആ ജുമഅയിൽ അലംഭാവം കാണിക്കുന്ന ആളുകളെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ജുമഅയുടെ ആദാബുകളും സുന്നത്തുകളുമെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഈ ഒരു ഹദീസിൽ വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇദാ സ്വല്ലൈ ചുംബായതൽ ജുമഅത്തി ഫസല്ലു അർബഅ, ജുമാക്ക് ശേഷം നിങ്ങൾ നമസ്കരിച്ചാൽ നാല് റക്കാത്ത് നമസ്കരിക്കുക എന്ന് പറയുന്ന ഹദീസുണ്ട്. ഇദാ സ്വല്ലാഹദുക്കുമുൽ ജുമഅത്ത് ഫൽയുസല്ലി ബഅദഹ അർബഅൻ, നിങ്ങളാരെങ്കിലും നിങ്ങളിലൊരാൾ ജുമാ നമസ്കരിച്ചാൽ അതിനുശേഷം നാല് നമസ്കരിക്കട്ടെ എന്ന ഹദീസുണ്ട്. സുഹൈൽ പറയുന്നു, ഫഇൻ അജില ബിക ഷൈഉൻ, നിനക്കെന്തെങ്കിലും കാര്യത്തിൽ ധൃതിയുണ്ടെങ്കിൽ, ഫസല്ലി റക്അതൈനി ഫിൽ മസ്ജിദ്, പള്ളിയിൽ മസ്ജിദിൽ വെച്ചുകൊണ്ട് രണ്ട് റക്കാത്ത് നമസ്കരിക്കുക. റക്അതൈനി ഇദാ റജഅത്ത, പിന്നെ അത് മടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് രണ്ടരക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങൾ, ഇവിടെ ഈ ഹദീസിൽ ഉദ്ദേശിച്ചത് മൻ അറാദ അൻ യുസല്ലിയ നാഫിലത്തൻ ബഅദ സ്വലാത്തിൽ ജുമുഅ, ജുമുഅ നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും നാഫിലത്തായ നമസ്കാരം നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫിൽ മസ്ജിദി, പള്ളിയിലാണെങ്കിൽ, മസ്ജിദിലാണെങ്കിൽ, അൻ യുസല്ലിയ അർബഅ റക്കാത്ത്, നാല് റക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ രണ്ട് റക്കാത്ത് നമസ്കരിച്ചതും വന്നിട്ടുണ്ട്. അതേപോലെ അന്ന അബ്ദുല്ലാഹിബിൻ ഇദ്രീസ് അഖ്ബറ, അബ്ദുല്ലാഹിബിൻ ഇദ്രീസ് അറിയിക്കുന്നു, അന്ന സുഹൈലിബിൻ അബി സ്വാലിഹ്, സുഹൈലിബിൻ അബി സ്വാലിഹ് പറയുന്നു, ഫ ഇൻ അജിലബിക ഷൈഉൻ ഫ ഇൻ ഇസ്തഅജലക അംറുലിൽ ഖുറൂജി മിനൽ മസ്ജിദ് ബഅദൽ ജുമാ, ജുമാക്ക് ശേഷം മസ്ജിദിൽ നിന്ന് പുറപ്പെടൽ നിനക്ക് ആവശ്യമായി, അർജൻറ്റായി ധൃതിപ്പെട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് രണ്ട് റക്കാത്ത് നമസ്കരിക്കാം ജുമാക്ക് ശേഷം, എന്നിട്ട് നീ പോയി നിന്റെ ആവശ്യം നിർവഹിച്ച് കഴിഞ്ഞ് തിരികിച്ചു വന്നാൽ പിന്നെ വീട്ടിലേക്ക് മടങ്ങിയാൽ വീട്ടിൽ വെച്ച് രണ്ട് റക്കാത്ത് നമസ്കരിക്കാം എന്നതും. അപ്പോൾ സഹോദരങ്ങളെ, വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ജാബിറബിന് സ്വഹീഹൈനിയിൽ വന്ന റിപ്പോർട്ട്, അന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനല യുസല്ലി ബഅദൽ ജുമാഅത്തി ഹത്തായൻ സരിഫ ഫയുസല്ലി റക്കഅത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാഅക്ക് ശേഷം പിരിഞ്ഞു പോകുന്നത് വരെ നമസ്കരിക്കാറില്ല, പിന്നീട് രണ്ട് റക്കാത്ത് നമസ്കരിക്കും, അതായത് വീട്ടിൽ വെച്ച് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ഹദീസുകളും കൂടി ജമ ചെയ്തുകൊണ്ട് പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കാത്തും, വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്കാത്തും നമസ്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ ഹദീസ് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, പണ്ഡിതന്മാർ കൃത്യമായി ഈ വിഷയം ചർച്ച ചെയ്തത് നമുക്ക് കാണുവാൻ

0: കാനമിങ്കും മുസല്ലിയൻ ബാദൽ ജുമാഅത്തി ഫല്യുസല്ലി അർബ, നിങ്ങളിൽ ആരെങ്കിലും ജുമാക്ക് ശേഷം നമസ്കരിക്കുന്നവരായിക്കൊണ്ടുണ്ടെങ്കിൽ അവർ നാല് നമസ്കരിക്കട്ടെ എന്ന്. മൻകാന മുസല്ലിയൻ ബാദൽ ജുമാഅത്തി ഫല്യുസല്ലി അർബ, ആരെങ്കിലും ജുമാക്ക് ശേഷം നമസ്കരിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ നാല് നമസ്കരിക്കട്ടെ എന്ന്. സഹോദരങ്ങളെ, വലി അന്നൽ അസ്ല അന്ന സ്വലവാത്തൽ മഫ്രൂദ ഖംസുൻ ലാ തബ്ദീല ഫീഹ, ഫറളായ നിസ്കാരങ്ങൾ അത് അഞ്ച് നേരത്തെ നമസ്കാരങ്ങളാണ് ഫറളായിട്ടുള്ളത്, അതിൽ മാറ്റമില്ല. അപ്രകാരം പഠിപ്പിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ ആ ഫറളുകൾക്ക് പുറമെ ദുഹറിനു മുമ്പ് രണ്ട് റക്കാത്ത് കാന യുസല്ലി ഖബ്ൽ ദുഹ്രി റക്കഅത്തൈനി വകാന ലാ യുസല്ലി ബാദൽ ജുമഅത്തി ഹത്താ യൻസരിഫ ഫയുസല്ലി റക്കഅത്തൈൻ, ദുഹറിനു മുമ്പ് രണ്ട് റക്കാത്ത് നമസ്കരിക്കും, അതേപോലെ ജുമാക്ക് ശേഷം പിരിഞ്ഞു പോകുന്നതുവരെ നമസ്കരിക്കാറില്ല, വീട്ടിൽ വെച്ചിട്ട് രണ്ട് റക്കാത്ത് നമസ്കരിക്കും എന്നതും ഹദീസുകളിൽ വന്നതാണ്. ഇവിടെ വഖദ് ഫഹിമ അഹ്ലുൽ ഇൽമ്, പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് മിൻദാലിക്ക, അതിൽ നിന്ന് അന്നഹു ഇദാ സല്ല ബാദൽ ജുമാഅത്തി ഫിൽ മസ്ജിദ് സല്ല അർബഅ റക്കഅത്ത്, മസ്ജിദിൽ വെച്ചാണ് ജുമാക്ക് ശേഷം നമസ്കരിക്കുന്നതെങ്കിൽ നാല് റക്കാത്ത്, വൈദാ സല്ല ഫി ബൈത്തിഹി ബാദൽ ജുമാഅത്തി സല്ല റക്കഅത്തൈൻ, ജുമാക്ക് ശേഷം വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ രണ്ട് റക്കാത്ത്. ഈ രൂപത്തിലെല്ലാം ഇതിനെ ചർച്ച ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജുമാക്ക് ശേഷം മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കാത്തും, വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്കാത്തും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ ജുമാക്ക് മുമ്പ് പ്രത്യേകമായ സുന്നത്ത് നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാഅയുടെ സുന്നത്ത് നമസ്കാരം, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് റോഡപകടങ്ങളും വിശ്വാസികളുടെ കരുതലും. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമൽ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തുൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കേരളത്തിൽ സമീപ സമയങ്ങളിൽ റോഡപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ സാഹചര്യത്തിൽ അതിൻ്റെ കണക്കുകളെ പരാമർശിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് 2025 മാത്രം സംസ്ഥാനത്ത് 49,889 റോഡപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 3,733 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 56,922 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അപകട മരണങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ആകെ അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപകാലത്ത് കുറ്റിപ്പുറം ഹൈവേയിൽ സംഭവിച്ച ബസ് അപകടം, അതിൽ ഒരു സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷം വീണ്ടും കേരളത്തിൽ ജീവൻ ഹനിക്കപ്പെടുന്ന വിധമുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ആശങ്കാജനകമാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളായി വിശദീകരിക്കപ്പെടുന്നത് കേരളത്തിലെ റോഡപകടങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും മനുഷ്യസഹജമായ തെറ്റുകളും ഭൂമിശാസ്ത്രപരവും സാങ്കേതികവുമായ നിരവധി ഘടകങ്ങളുമുണ്ട് എന്നാണ്. അമിത വേഗത അപകടങ്ങളുടെ ഏറ്റവും പ്രധാന കാരണമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടനുസരിച്ച് ഏകദേശം 46% മരണങ്ങൾക്കും കാരണം അമിത വേഗതയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മദ്യപിച്ചും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. അതേപോലെ അശ്രദ്ധമായ വാഹന ഡ്രൈവിങ്ങും ഇതും വലിയ കാരണമാകുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അതുപോലെ ലൈൻ അച്ചടക്കം പാലിക്കാത്തത്, തെറ്റായ വശത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നത് എന്നിവ അപകട സാധ്യതകൾ കൂടുകയാണ്. കേരളത്തിലെ ജനസാന്ദ്രതയും റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള കടുത്ത നഗരവൽക്കരണവും കാരണമായി റോഡുകൾ വീതി കൂട്ടുന്നത് തടസ്സമാകുന്ന ഒരു സാഹചര്യമുണ്ട്. വളവുകളും തിരിവുകളും നിറഞ്ഞ റോഡുകളും അപകടങ്ങൾക്ക് കാരണമാണ് എന്ന വിശദീകരണവും നമുക്ക് കാണാം. കാലാവസ്ഥാ വ്യതിയാനം, ശക്തമായ മഴയും അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങളും റോഡ് സുരക്ഷയെ ബാധിക്കുന്നുവെന്ന വിശദീകരണമുണ്ട്. മഴക്കാലത്ത് റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അക്വാ പ്ലാനിംഗ് മൂലം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിലെ അപകടങ്ങൾ അധികവും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്താണ് എന്ന വിശദീകരണവും കാണാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാരകമായ അപകടം നടക്കുന്നത് ഈ സമയത്താണ്. അമിത ക്ഷീണവും കാഴ്ചക്കുറവും ഇതിന് ആക്കം കൂട്ടുന്നതായി വിശദീകരണമുണ്ട്. ജനസംഖ്യാനുപാതമായി നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കോടിക്കണക്കിന് ഇരുചക്രവാഹനങ്ങളും കാറുകളും ഒരേ സമയം ചെറിയ റോഡുകളിൽ ഇറങ്ങുന്നത് അപകട നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ജില്ലകളിൽ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള നഗര കേന്ദ്രീകൃതമായ ജില്ലകളാണ്. ഏറ്റവും കുറവ് അപകടങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് വയനാട് ജില്ലയുമാണ് എന്നതാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ യഥാർത്ഥത്തിൽ റോഡപകടങ്ങളിൽ നിയന്ത്രണത്തിന് കാരണമാകാൻ ഓരോ വ്യക്തികളും തീർച്ചയായും അവർ നിർബന്ധിതരാണ്. അവരുടെ ഇടപെടലുകളും കൂടുതലായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്, അതിവേഗതയാണ് എന്ന വിശദീകരണത്തിലൂടെ തീർച്ചയായും വിശ്വാസികളെന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഇവിടെ വിശദീകരിക്കപ്പെടുന്നു എന്നതാണ് സത്യം. റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നത് നിർബന്ധമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതൊരു മതപരമായ ബാധ്യതയാണ്. മനുഷ്യജീവനുകളും സ്വത്തുക്കളും സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിൽ പ്രധാന ലക്ഷ്യങ്ങളിൽ അഥവാ മഖാസിദു ശരീഅ അതിൽപ്പെട്ട ഒന്നാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നത് വലിയ പാപമായാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെ വിശദീകരിക്കപ്പെടുകയാണ്. അതിലൊന്ന് ഭരണാധികാരിയെ അനുസരിക്കാനുള്ള ബാധ്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഭരണകൂടം നിർമ്മിക്കുന്ന നിയമ നിർമ്മാണങ്ങളെ കൃത്യമായി പാലിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട് എന്നതാണ് അതിലൊന്ന് നാം മനസ്സിലാക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അത്തിയഉല്ലാഹ വ അത്തിയഉ റസൂല വ ഉലിൽ അംറു മിൻകും, നിങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് സൂറത്തു നിസായിൽ 59-ാമത്തെ വചനത്തിലൂടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ, വേഗത പരിധികൾ എന്നിവ പാലിക്കുന്നത് ഈ കൽപ്പനയുടെ ഭാഗമാണ്. രണ്ടാമതായി, ജീവന്റെ സംരക്ഷണം, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്തമാണ്. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ആത്മഹത്യയും കൊലപാതകവും ഇസ്ലാം ശക്തമായി നിരോധിക്കുകയും അതിന് ശിക്ഷ പാരിത്രിക ലോകത്ത് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമിത വേഗതയോ അശ്രദ്ധയോ കാരണം അപകടം വരുത്തി സ്വയം മരിക്കുന്നത് ആത്മഹത്യക്കും മറ്റുള്ളവരുടെ മരണത്തിനും കാരണമാകുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാ തുൽഖു ഐദീക്കും ഇലത്തഹലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ തന്നെ നാശത്തിലേക്ക് തള്ളിക്കളയരുത് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ വചനത്തിലൂടെ ഈ അധ്യാപനം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പാപമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിങ്ങനെയാണ്, ലാ ദററ വലാ ദിറാർ, സ്വയം ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ പാടില്ല എന്ന അധ്യാപനം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാഹനമോടിക്കുമ്പോൾ അവധാനത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതാണ് വാസ്തവം. തെറ്റായ രീതിയിലുള്ള ഓവർടേക്കിംഗ്, റെഡ് ലൈറ്റ് മറികടക്കൽ, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവ ഈ പ്രവാചക വചനത്തിന് വിരുദ്ധമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അതേപോലെ ഇസ്ലാമിലെ പ്രധാനമായ മറ്റൊരു ആശയമാണ്, വഴിയിൽ ചില അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നതാണ്. കാരണം വഴിയിലെ അവകാശങ്ങൾ സംരക്ഷിക്കുക, റോഡ് അല്ലെങ്കിൽ വഴി എന്നത് പൊതുസ്വത്താണ്, അതിൽ കാൽനടയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും അവകാശങ്ങളുണ്ട്. വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇമാത്വത്തുൽ അദ അനി തുരീഖ് അഥവാ ഈ ഈമാനിനെ കുറിച്ച് പറയുന്നതിൻ്റെ 70-ൽ പരം ഈമാനുണ്ട്, ശാഖകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിൽ അവസാനത്തേതായി പറഞ്ഞത് വഴിയിലെ മാലിന്യം നീക്കലാണ്, അവിടെയുള്ള തടസ്സങ്ങളില്ലാതാക്കലാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോ പാർക്കിംഗ് ഏരിയകളിൽ വാഹനം പാർക്ക് ചെയ്യില്ല. അതുപോലെ റോഡ് കയ്യേറി മറ്റുള്ളവരുടെ വഴി തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നതാണ് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടായാലുള്ള ഇസ്ലാമിക വിധിയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണം അപകടമുണ്ടായാൽ ഡ്രൈവർ അതിന് ഉത്തരവാദിയാണ് എന്നാണ് ഇസ്ലാമിക വിധി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഒരാൾക്ക് പരിക്കേൽപ്പിക്കുകയോ സാമ്പത്തിക നഷ്ടം വരുത്തുകയോ ചെയ്താൽ ഇസ്ലാമിക നിയമപ്രകാരം അതിന് നഷ്ടപരിഹാരം ദിയ നൽകൽ ഡ്രൈവറിൻ്റെ ബാധ്യതയാണ് എന്ന് വിശദീകരണം കാണാൻ സാധിക്കും. അപകടങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ നിർമ്മിതമായി സംഭവിക്കുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി ഇത്തരം അപകടകരമായ സമീപനങ്ങളിൽ നിന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും നിർബന്ധമായി നാം പാലിക്കേണ്ട മര്യാദകളിലൊന്ന്. മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വാഹനമോടിക്കുമ്പോൾ അവധാനത പാലിക്കുന്നവരായിരിക്കുമെന്നതാണ്. കാരണം അവൻ്റെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കും. ഇസ്ലാമികപരമായ ആശയങ്ങളും ആദർശവും സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ യാത്ര തുടങ്ങിയാൽ, ആ യാത്ര ആരംഭിച്ച് അവൻ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ മര്യാദ പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ വാഹനത്തിൽ കയറേണ്ടതും അതേപോലെ തന്നെ വാഹനം ഓടിക്കേണ്ടതും അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടതും. അതിൽ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളിൽ ഒന്ന് ഇതാണ്: സുബ്ഹാനല്ലദി സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് വാഹനം ഡ്രൈവ് ചെയ്യേണ്ടതും യാത്ര ചെയ്യേണ്ടതും എന്ന് ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ അർത്ഥം, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന നാഥൻ എത്രയോ പരിശുദ്ധൻ, ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല, തീർച്ചയായും ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങേണ്ടവരാണ്. വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന മനസ്സാണ് അവനുള്ളതെങ്കിൽ തീർച്ചയായും അവന് ഒരു അവധാനതയുണ്ടാകും, ഒരു അവബോധമുണ്ടാകും. മറ്റുള്ള ആളുകളെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായും ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം അവൻ്റെ കീഴിലേക്ക് വരാൻ അല്ലെ അവൻ്റെ നിയന്ത്രണത്തിലാവാൻ അത് കാരണമാകുമെന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും റോഡപകടങ്ങൾ നമ്മളെക്കൊണ്ട് ഒരിക്കലും ഉണ്ടാവരുത് എന്ന ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, റോഡപകടങ്ങളും വിശ്വാസികളുടെ കരുതലും. ക്ലാസ് എടുത്തത് മുജീബ് ഒട്ടുമൽ.
3: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ എങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ് ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സ്ഥലം നമ്മള് പിന്നെ അവസാനായിട്ട് എന്താണ് ഉപ്പ പറഞ്ഞത്, അവസാനായിട്ട് എന്താ ഉമ്മ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, അങ്ങനെ പൊതുവെ ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ. അവസാന വാക്കുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടല്ലോ. എന്നാൽ നമ്മൾ നമ്മളെക്കാൾ ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേദന, ഒരു നീറ്റലോ ഒരു ചെറിയ പാടോ വന്നാൽ നമ്മൾ എത്ര തന്നെ അത് കെയർ ചെയ്തിട്ടാണ് ശരിയാക്കുക. നമ്മളോട് നമ്മളെക്കാൾ ഇഷ്ടപ്പെടാൻ പറഞ്ഞ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ, അതിന് ഭയങ്കര പ്രസക്തിയുണ്ടല്ലോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരു പ്രവാചക വചനം പഠിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാ നമ്മൾ അങ്ങനൊരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു സമയമാണെന്ന്
5: തോന്നുന്നു.
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
7: തിരുമൊഴികളിൽ ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ, ഈ വിഷയത്തിലാണ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി സംസാരിക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള ശ്രോതാക്കളെ, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന അല്പം സുദീർഘമായ ഒരു ഹദീസിൽ, അതായത് സഹിൽ ബുഖാരിയിലെ 4449 ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ, അള്ളാഹുവിൻ റസൂൽ മരിക്കുന്നതിന് മുമ്പ് തൊട്ടു പറഞ്ഞ വാക്കുകൾ, വചനങ്ങളൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നതായിട്ട് കാണാം. ആ ഹദീസിൻ്റെ തുടക്കമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. ആയിഷ ബിൻത് അബീ ബക്ർ തൈമിയ്യ അൽ ഖുറൈശിയ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയാണ്. ഹിജറ 58 മദീനയിൽ വെച്ച് അവർ മരണപ്പെടുന്നത്. റമദാൻ 17 എന്നും നമുക്ക് കാണാനാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളുകളിൽ ഒരാളാണ് അവർ. മുതിർന്ന സ്വഹാബികൾ പോലും സംശയ നിവാരണം നടത്താൻ അവരെ സമീപിച്ചിരുന്നു എന്നതും ചരിത്രമാണ്. അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ് എന്നീ സഹോദരന്മാരും അസ്മ, ഉമ്മു കുൽസും എന്നീ സഹോദരിമാരും ആയിഷ റളിയല്ലാഹു അൻഹ കൊണ്ട് ഉമ്മു റൂമാൻ ബിന്ത് ആമിർ എന്നിവരാണ് അവരുടെ മാതാവ്. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ് എൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് അനുഭവിച്ച ദിവസത്തിൽ എൻ്റെ മാറിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നത്. തുടർന്ന് അവർ പറയുന്നുണ്ട്, അദ്ദേഹം മരിക്കുന്ന സമയത്ത് എൻ്റെ ഉമിനീരും അദ്ദേഹത്തിൻ്റെ ഉമിനീരും തമ്മിൽ ചേരുകയുണ്ടായി. അഥവാ സഹോദരനായ അബ്ദുറഹ്മാൻ മിസ്വാക്കുമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ ആയിഷ റളിയല്ലാഹു അൻഹു അത് വാങ്ങിച്ച് ചവച്ച് മൃദുവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ച ചവച്ച് മൃദുവാക്കിയ ഭാഗം കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നതും നാം കാണുന്നുണ്ട്. ആ കാര്യമാണ് ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. തുടർന്നുകൊണ്ട് അവർ നമ്മയോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, വബൈന യദൈഹി റഖ്വത്തുൻ ഫീഹാ മാഉൻ ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാഇ വയം ഫയം സഹു ബിഹിമാ വജ്ഹഹു വയഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത് ثم نصب يده فجعل يقول في الرفيق الاعلى حتى قبل ومالت يده. പ്രിയമുള്ളവരെ, ഈ ഭാഗം അതിന്റെ ആശയം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ അറിയിക്കുന്നു, വബൈന യദൈഹി റഖ്വത്തുൻ ഫീഹാ മാഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ സമയത്ത്, അതായത് അവരുടെ മാറിൽ പ്രയാസത്തോടെ അവസാന സമയം എടുത്ത് ആ കിടക്കുന്ന അവസരത്തിൽ അവർ മിസ്വാക്ക് ചെയ്തു കഴിഞ്ഞ ആ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നു. അവിടെ മുമ്പിൽ, റസൂലിൻ്റെ മുമ്പിൽ ഒരു വെള്ളപ്പാത്രമുണ്ടായിരുന്നു. റഖ്വത്ത് എന്ന് പറയുമ്പോൾ ചെറിയ വെള്ളമുള്ള തോൽപാത്രത്തിനാണ് പറയുക. റഖ്വ കിർബത്തുൻ മിൻ ജിൽദിൻ മംലു അത്തുമ്മാൻ എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണം. ഒരു കിർബ, ഒരു തോൽപാത്രം, വെള്ളമുള്ള ഒരു തോൽപാത്രം ഇവിടെ അടുത്ത് വെച്ചിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ അല യുദ്ഖിലു യദൈഹി ഫിൽ മാ, ആ തോൽപാത്രത്തിലെ വെള്ളത്തിൽ തൻ്റെ കൈകൾ നബി പ്രവേശിപ്പിക്കുകയും രണ്ട് കൈകളും ഫയം സഹു ബിഹിമ അത് രണ്ടുകൊണ്ട് ആ രണ്ട് കൈകൾ കൊണ്ടും വജ്ഹഹു തൻ്റെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകയും ചെയ്തിരുന്നു എന്നാണ്. അങ്ങേറ്റത്തെ തലവേദനയും പനിയും കാരണത്താൽ ആ ചൂട് കുറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റഖ്വ ആ വെള്ളപ്പാത്രത്തിൽ, ആ തോൽപാത്രത്തിലെ വെള്ളത്തിൽ കൈമുക്കി ആ കൈ ആ കൈകൊണ്ട് മുഖം തടവുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. യഖൂൽ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗത്തി സകറാത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ആരാധനം കർഹനായിട്ട് ആരുമില്ല, തീർച്ചയായിട്ടും മരണത്തിന് നല്ല വേദനകളുണ്ട്. ഇന്നലിൽ മൗത്തി സക്കറാത്തുൻ, സക്കറത്തുൻ എന്നതിൻ്റെ ബഹുവചന രൂപമാണ് സക്കറാത്ത്, കഠിനമായ പ്രയാസം, വലിയ വേദന എന്നതിനൊക്കെയാണ് അത് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും മരണത്തിന് വലിയ വേദനയുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സുമ്മന സുബയദഹു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ ഉയർത്തി, കൈനീട്ടി അത് ഉയർത്തിപ്പിടിച്ചു, മദ്ദയദഹു വറഫഅഹ എന്നാണ്. ഫജാല യഖൂൽ, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അപ്പോൾ ആ കൈ പതിയെ ഉയർത്തി മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്, വിരലുകൾ മുകളിലേക്ക് ചൂണ്ടി പറഞ്ഞു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇങ്ങനെയാണ്, ഫിർ റഫീഖില്ല, ഫിർ റഫീഖില്ല, ചില റിപ്പോർട്ടുകളിൽ അള്ളാഹുമ്മ ഫിർ റഫീഖിൽ അഴല എന്ന് പറഞ്ഞതായിട്ട് കാണാം. റഫീഖിൽ അഴല എന്ന് പറയുമ്പോൾ അത്യുന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നതാണ്, അത്യുന്നതരായ ഉന്നതങ്ങളിലെ കൂട്ടുകാരോടൊപ്പം, അല്ലെങ്കിൽ ആ കൂട്ടുകാരിലേക്ക് ചേർക്കണം. അലിഹഖിനി, അലിഹഖിനി ബിർ റഫീഖിൽ അഴല എന്ന് മറ്റ് ചില ലഫ്ളുകളിൽ, ഉദ്ധരണികളിൽ സ്വൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാനാകും. വ അലിഹഖിനി ബിർ റഫീഖിൽ അഴല, അത്യുന്നതരായ കൂട്ടുകാരിലേക്ക്, കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹത്ത ഖുബില, അങ്ങനെ നബി മരണപ്പെട്ടു. വമാലത്ത് യദഹു, അദ്ദേഹത്തിൻ്റെ കൈകൾ താഴേക്ക് വീണു, ചാഞ്ഞുപോയി എന്നാണ്. മാല എന്ന് പറഞ്ഞു ചാഞ്ഞു, സഖത്ത എന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകളിലുള്ളത്. സുൽ ബുഖാരി, ഫറഫ റസഹു ഇല സമ എന്ന് കാണാം, അദ്ദേഹം തല മുകളിലേക്കുയർത്തി, എന്നിട്ട് ഫിർ റഫീഖില്ല അല, ഫിർ റഫീഖില്ല അല എന്ന് പറഞ്ഞു എന്നാണ് കാണാനാവുക. മറ്റൊരു വചന റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ട് കലിപ്പിക്കുന്നത് കേട്ടപ്പോൾ, കാത് ചുണ്ടോടടുപ്പിച്ചപ്പോൾ, ആ മരണത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കടക്കവേ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നാണ്. അല്ലാഹുമ്മ ഗഫുർലി വർഹംനി വ അലിഹഖ്നി ബിർ റഫീഖില്ല അല, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ, ഉന്നതമായ കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് തൊട്ടുമുമ്പ് അവസാനമായി പറഞ്ഞു എന്ന് അവർ നമ്മെ അറിയിക്കുന്നുണ്ട്. മൂന്ന് പ്രാവശ്യം ഫിർ റഫീഖിൽ അഴല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കണ്ണുകൾ വീടിൻ്റെ മുകളിലേക്ക്, സഖഫിലേക്ക് ഉയർത്തുകയും പിന്നീട് അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഴല എന്ന് പറഞ്ഞു എന്നും മറ്റു ചില നിവേദനങ്ങളിലും നമുക്ക് കാണാനാകും. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ, അത്യുന്നതരായ കൂട്ടുകാരോടൊപ്പം എത്രയും പെട്ടെന്ന് എന്നെ ചേർക്കണമേ എന്നതാണ് എന്ന് കാണാം. റഫീഖുൽ അഅല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുമുല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിന നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദായ വസ്വാലിഹീൻ എന്ന ആ വിശദീകരണം നൽകിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവരോടൊപ്പം ചേർക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ജന്നത്ത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചില വിശദീകരണങ്ങളുണ്ട്. അതല്ല അമ്പിയാക്കളിലെ അമ്പിയാക്കളുടെ കൂട്ടം, നബിമാരുടെ നബി സമൂഹം, എല്ലിയീനിൽ കഴിയുന്ന നബി സമൂഹത്തോടൊപ്പം ചേർക്കണേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നതും വിശദീകരണമുണ്ട്. ഈ ദുനിയാവിലെ ശേഷിപ്പ്, ദുനിയാവിലെ ജീവിതം മതി ഇനി അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് പകരം ലഭിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്ന് നാം തിരിച്ചറിയുക. വലിയ സഹിക്കാനാവാത്ത നഷ്ടമാണല്ലോ ലോകത്തിന് സമ്മാനിച്ചത്, വിശ്വാസികൾക്ക് സമ്മാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കാണെങ്കിൽ അതൊരിക്കലും നിർവചിക്കാനാവാത്ത നഷ്ടം തന്നെ. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി മദീനയിലേക്ക് വന്ന സമയത്തുണ്ടായ പോലെ ഒരു വെളിച്ചവും സന്തോഷവും ഞാൻ അനുഭവിച്ചിട്ടില്ല, അള്ളാഹു റസൂൽ മരണപ്പെട്ട അന്നത്തെ പോലെ ഇരുട്ടും അതേ ഒരു ദുരന്തവും ഒരു പ്രയാസവും മറ്റൊരിക്കലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുന്നതരായ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി, ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കേണ്ടവരും അതിനുവേണ്ടി അധ്വാനിക്കേണ്ടവരുമാണ് നാമൊക്കെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ തിരുമൊഴികളിലൂടെ കെ വി മുഹമ്മദ് അലി, അദ്ദേഹം ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ പുതിയ ഒരു ചിന്തയാണ് അൽഹംദുലില്ലാ തന്നിട്ടുള്ളത്. എല്ലാ ദിവസവും നമ്മളിലേക്ക് എത്തുന്ന പ്രവാചക വചനം ഇന്നെത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു.
0: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൻ നിസാ 73 മുതൽ 75 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم ولئن أصابكم فضل من الله ليقولن كأن لم تكن بينكم وبينه مودة يا ليتني كنت معهم فأفوز فوزا عظيما. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 73-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു 72-ാമത്തെ വചനത്തിൽ പരാമർശിച്ചത്. നിങ്ങളിൽ തന്നെ അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടും ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ മടി കാണിച്ചുകൊണ്ട് പിന്തി നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വല്ല ബുദ്ധിമുട്ടും വല്ല പ്രയാസവും വിശ്വാസികളെ ബാധിച്ചാൽ അവർ പറയും, അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ആ വിപത്തിൽ ഞങ്ങൾ അകപ്പെടാതിരുന്നതെന്ന്. തുടർന്ന് 73-ാമത്തെ ആയത്തിൽ പറയുന്നത്, വലഇൻ അസ്വാബക്കും, നിങ്ങൾക്ക് ബാധിച്ചുവെങ്കിലോ, ഫദ്ലുൻ വല്ല അനുഗ്രഹവും, മിനല്ലാ അല്ലാഹുവിങ്കൽ നിന്ന്, ലയഖൂലന്ന തീർച്ചയായും അവർ പറയും, കഅല്ലം തകുൻ ഉണ്ടായിരുന്നില്ലാത്ത പോലെ, കഅല്ലം തകുൻ ഉണ്ടായിരുന്നില്ലാത്ത പോലെ അവർ പറയും, ബൈനക്കും വ ബൈനഹു നിങ്ങൾക്കും അവനുമിടയിൽ, മവദ്ദ ഒരു താൽപ്പര്യവും അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധവും, യാ ലൈത്തനീ കുന്തു ഞാനായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, മഅഹും അവരുടെ കൂടെ, ഫ അഫൂസ എന്നാൽ ഞാൻ ഭാഗ്യം പ്രാപിക്കുമായിരുന്നു, ഫൗസൻ അലീമ വമ്പിച്ച ഭാഗ്യം. ഇതാണ് 73-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. അല്ലാഹുവിങ്കിൽ നിന്ന് വല്ല അനുഗ്രഹവും നിങ്ങൾക്കു കിട്ടിയെങ്കിലാകട്ടെ, നിങ്ങൾക്കും അവനുമിടയിൽ ഒരു സ്നേഹബന്ധവും ഉണ്ടായിട്ടില്ലാത്തതുപോലെ അവർ പറയുക തന്നെ ചെയ്യും, അയ്യോ ഞാൻ അവരോട് കൂടെയായിരുന്നെങ്കിൽ നന്നായേനെ, എന്നാൽ എനിക്ക് വമ്പിച്ച ഭാഗ്യം പ്രാപിക്കാമായിരുന്നു. ഇതാണ് 73-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തീർച്ചയായും നേരത്തെ അനുഗ്രഹമുണ്ടാകും, പ്രയാസം നേരിടുമ്പോൾ അവർ പറയുമെന്ന് പറഞ്ഞു. അതായത് വല്ല വിപത്തും ബാധിക്കുമ്പോൾ ഇത്തരം ആളുകൾ പറയും, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രയാസവും ഏൽക്കാതെ രക്ഷപ്പെട്ടുവെന്ന്. എന്നാൽ അതേ ആളുകൾ തന്നെ വിശ്വാസികൾക്ക് വല്ല നേട്ടവുമുണ്ടായാൽ, വിജയവുമുണ്ടായാൽ അവർ പറയും, അവരുടെ കൂടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമായിരുന്നു, ഞങ്ങൾ ഭാഗ്യം സിദ്ധിച്ചവരാകുമായിരുന്നു. വലഇൻ നാലക്കും ഫദ്ലുൻ മിനല്ലാഹി വഗനീമ, നിങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്ന് വല്ല അനുഗ്രഹവും നേടിയിരുന്നെങ്കിൽ, ലയഖൂലന്ന ഹാസിദൻ മുതഹസ്സിറൻ, അസൂയയാലും നഷ്ടബോധത്താലും അവർ പറയുക തന്നെ ചെയ്യും, കഅല്ലം തകുൻ ബൈനക്കും വ ബൈനഹു മവദ്ദത്തുൻ ഫിൽ ളാഹിരി, നിങ്ങൾക്കും അവർക്കുമിടയിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ലാത്തതുപോലെ അവർ പറയും, യാ ലൈതനി കുന്തു മഅഹും ഞാൻ അവരുടെ കൂടെയായിരുന്നെങ്കിൽ, ഫ അളുഫറ ബിമാ ളഫിറു ബിഹി മിനൻ നജാത്തി വൻ നുസ്രത്തി വൽ ഗനീമ, അവർക്ക് ലഭിച്ച അനുഗ്രഹവും സഹായവുമൊക്കെ എനിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കും ലഭിക്കുമായിരുന്നു എന്നൊക്കെ അവർ പറയും. യഥാർത്ഥത്തിൽ വിജയപരാജയങ്ങൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് ലഭിക്കുക എന്നാണ് സത്യവിശ്വാസികൾ വിശ്വസിക്കേണ്ടത്. അവിടെ മനസ്സിൽ ഈമാനില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ദുർബല വിശ്വാസികളായതുകൊണ്ട് അത് അങ്ങനെ വിശ്വസിക്കാനും സമാധാനിക്കാനും ക്ഷമിക്കാനും ഇത്തരം ആളുകൾക്ക് സാധിക്കുകയില്ല. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാമ സഅദി റഹ്മത്തുള്ള പറയാണ്, ഐ യതമന്ന അന്നഹു ഹാദിറുൻ ലയനാല മിനൽ മഗാനിമി ലൈസ ലഹു റഗബത്തുൻ വലാ ഖസ്ദുൻ ഫീ ഗൈരി ദാലിക്. അവർ ആഗ്രഹിച്ചു പോകുന്നു, വിശ്വാസികൾക്ക് വിജയമുണ്ടായ വേളയിൽ അവരുടെ കൂടെയായിരുന്നെങ്കിൽ ആ വിജയത്തിൽ തങ്ങൾക്കും പങ്കാളികളാകാമായിരുന്നെന്ന്. കഅന്നഹു ലൈസ മിൻകും യാ മഅശറൽ മുഅ്മിനീൻ വലാ ബൈനക്കും വ ബൈനഹു അൽ മവദ്ദ അൽ ഈമാനിയ അല്ലത്തി മിൻ മുഖ്തലാഹ അന്നൽ മുഅ്മിനീന മുഷ്തരിക്കൂന ഫീ ജമീഇ മസാലിഹിഹിം വ ദഫ്ഇ മദാരിഹിം. അതായത് ഇവരുടെയും വിശ്വാസികളുടെയും ഈ ആളുകളുടെയും ഇടയ്ക്ക് ഒരു ബന്ധവുമില്ലാത്തതുപോലെ അവർ സംസാരിക്കും. യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസമാണ് ഇതിനെല്ലാം പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കേണ്ട വലിയൊരു പാഠം, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ എന്ത് പ്രയാസം നേരിടുമ്പോഴും ഏത് അനുഗ്രഹം കരസ്ഥമാക്കുമ്പോഴും അതൊക്കെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് സമാധാനിക്കുവാനും അതേപോലെ തന്നെ അള്ളാഹുവോട് ശുക്ർ കാണിക്കാനും യഥാർത്ഥ വിശ്വാസികൾക്ക് സാധിക്കും. അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂലിനെ പോലുള്ള അന്നത്തെ കപടവിശ്വാസികളുടെ നേതാക്കളും അവരുടെ അനുയായികളുമാണ് ഈ നിലപാട് സ്വീകരിച്ച ആളുകളെന്ന് തഫ്സീറുകളിൽ ആ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ വചനം വലഇൻ അസ്വാബകും ഫദ്ലുൻ മിനല്ലാഹി ലയഖൂലന്നക അല്ലം തകും ബൈനകും كَأَلَّمْ تَكُمْ بَيْنَكُمْ وَبَيْنَهُ مَوَدَّةُ يَا لَيْتَنِي كُنْتُ مَعَهُمْ فَأَفُوزَ فَوْزًا عَظِيمًا.
10: അതാണ് 73-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് 74-ാമത്തെ വചനം,
11: فَلْيُقَاتِلْ فِي سَبِيلِ اللَّهِ الَّذِينَ يَشْرُونَ الْحَيَاةَ الدُّنْيَا يَشْرُونَ الْحَيَاةَ الدُّنْيَا بِالْآخِرَةِ وَمَنْ يُقَاتِلْ فِي سَبِيلِ اللَّهِ فَيُقْتَلْ أَوْ يَغْلِبْ فَسَوْفَ نُؤْتِيهِ أَجْرًا عَظِيمًا.
10: اللَّهُ ഈ സൂറത്തു നിസായിലെ 74-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫൽ യുഖാത്തിൽ എന്നാൽ യുദ്ധം ചെയ്യട്ടെ, ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അല്ലദീന യശ്രൂനൽ ഹയാത്ത ദുനിയ ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ, അല്ലദീന യശ്രൂനൽ ഹയാത്ത ദുനിയ ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ, ബിൽ ആഖിറ പരലോകത്തിന് പകരമായി, വമൻ യുഖാത്തിൽ വല്ലവനും യുദ്ധം ചെയ്യുന്നതായാൽ, ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫയുഖ്തൽ എന്നിട്ടവൻ കൊല്ലപ്പെട്ടാൽ, ഔ യഗ്ലിബ് അല്ലെങ്കിൽ വിജയിച്ചാൽ, ഫസൗഫ എന്നാൽ വഴിയെ, നുഅ്തീഹി നാം അവൻ നൽകും, അജ്റൻ അളീമ വമ്പിച്ച പ്രതിഫലം. ഇതാണ് 74-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. എന്നാൽ പരലോകത്തിന് ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളട്ടെ, അതായത് ദുനിയാവിന് ആഖിറത്തിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ, എന്നാൽ പരലോകത്തിന് ഐഹിക ജീവിതത്തെ വിൽക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളട്ടെ. യഥാർത്ഥ വിശ്വാസികൾ ഐഹിക ജീവിതത്തേക്കാൾ പാരത്രിക ജീവിതത്തിനാണല്ലോ പ്രാധാന്യം കൽപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ത്യാഗവും സഹിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ദുനിയാവ് ക്ഷണികമാണ്, അത് നശ്വരമാണ്. വളരെ കുറഞ്ഞ കാലം മാത്രമേ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കൂ. എന്നാൽ അനശ്വരമായ എന്നുമെന്നും ജീവിക്കേണ്ട പരലോകത്ത് വിജയം ലഭിക്കുമെങ്കിൽ, അവിടെ രക്ഷ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ, ദുനിയാവിലെ എന്ത് സുഖ സൗകര്യങ്ങളും ത്യജിക്കാൻ കൈയൊഴിക്കാൻ അവർക്ക് ഒരു പ്രയാസമുണ്ടാവുകയില്ല. അതാണ് അള്ളാഹു വ്യക്തമാക്കിയത്, ഫൽ യുഖാത്തിൽ ഫീ സബീലില്ലാ അല്ലദീന യശ്റൂനൽ ഹയാത ദുനിയാ ബിൽ ആഖിറ. തുടർന്നു പറയുന്നു, വമൻ യുഖാതിൽ ഫീ സബീലില്ലാ ഫയുഖ്തൽ ഔ യഗ്ലിബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യുന്നതായാൽ ഫസനുഅതീഹി അജ്റൻ അളീമ, അവന് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. അഥവാ വിശ്വാസിയായ ഒരു മനുഷ്യൻ, അള്ളാഹുവിനും പരലോകത്തിനും അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി അവൻ കൊല്ലപ്പെട്ടാൽ പോലും അവന് യാതൊന്നും നഷ്ടപ്പെടാനില്ല. വലിയ പ്രതിഫലമാണ് അവനെ കാത്തിരിക്കുന്നത്. എന്നാൽ അവൻ വിജയിക്കുകയാണെങ്കിൽ, അഥവാ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ അതും അവന് പ്രതിഫലാർഹമായ കാര്യമാകുന്നു. ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അനിവാര്യമായൊരു സാഹചര്യത്തിൽ വിശ്വാസികളെ അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിൽ വിശ്വാസത്തിലൂന്നിക്കൊണ്ട് ആദർശവിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്നത് ദുസ്സഹമായി മാറുന്ന ഒരു സാഹചര്യം സംജാതമായാൽ അപ്പോൾ മാത്രമാണ് അള്ളാഹു യുദ്ധത്തിന് അനുവാദം നൽകുന്നത്. അതല്ലാതെ യുദ്ധത്തിൻ്റെ യാതൊരു സാഹചര്യവും നിലവില്ലാത്തൊരു സ്ഥലത്ത് അവിടെ മുസ്ലിമല്ലാത്ത ആളുകളോട് അനാവശ്യമായ സമരത്തിലേർപ്പെടണമെന്നോ യുദ്ധത്തിലേർപ്പെടണമെന്നോ അള്ളാഹു ഒരിടത്തും ഖുർആനിൽ ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാകുന്നു. ഇവിടെ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരം വചനങ്ങൾ അവതീർണമായത് എന്നതുകൂടി നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. തുടർന്ന് 75-ാമത്തെ വചനം,
12: വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ والمستضعفين من الرجال والنساء والولدان والولدان الذين يقولون ربنا أخرجنا ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا.
10: وما لكم, നിങ്ങൾക്കെന്താണ്, ലാ തുഖാതിലൂന, നിങ്ങൾ യുദ്ധം ചെയ്യാത്തത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നില്ല, ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വൽ മുസ്തദ്അഫീന ബലഹീനരായ ആളുകളുടെ കാര്യത്തിലും, മിന റിജാലി പുരുഷന്മാരിൽ നിന്നുമുള്ള, വൻ നിസ ഈ സ്ത്രീകളിൽ നിന്നുമുള്ള, വൽ വിൽദാൻ കുട്ടികളിൽ നിന്നുമുള്ള. അപ്പോൾ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നുമുള്ള ബലഹീനരായ ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? അല്ലദീന യഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റബ്ബന അഖ്രിജ്ന, ഞങ്ങൾ രക്ഷിതാവേ ഞങ്ങളെ നീ പുറത്താക്കി തരണേ, മിൻ ഹാദിഹിൽ ഖറിയ, ഈ രാജ്യത്തു നിന്ന്, അല്ലാലിമി അക്രമികളായ ആളുകളുടെ ഈ രാജ്യത്തു നിന്ന്. അതാണ് മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ലാലിമി അഹ്ലുഹ, അതിലെ ആളുകൾ അക്രമികളായിരിക്കുന്നു അവരുടെ നാട്ടിൽ നിന്ന്. വജ്അല്ലന, ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തരണേ, മില്ലതുൻക, നിന്റെ പക്കൽ നിന്ന്, നസ്വീറ, ഒരു സഹായകനെ. ഇങ്ങനെ പറയുന്ന ആളുകളുടെ കാര്യത്തിൽ എന്തേ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ, എന്തേ നിങ്ങൾ അതിന് തടയുന്നത്? ഇതാണ് അള്ളാഹു ചോദിക്കുന്ന കാര്യം. തീർച്ചയായും വിശ്വാസികളായി എന്ന കാരണത്താൽ, ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ അങ്ങേയറ്റം മർദ്ദനങ്ങൾക്കിരയായിക്കൊണ്ട് കഴിയുന്ന ആളുകൾ, ഇസ്ലാം പ്രവാചകന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി. അതിനു മുമ്പ് സ്വഹാബിമാരിൽ പലരും പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അവരും ഹിജറ പോയി. എന്നാൽ ബലഹീനരായ കുറേ ആളുകൾ, അവർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ മക്കയിൽ തന്നെ കഴിച്ചുകൂട്ടി. അവരുടെ ദുർബലത കൊണ്ട്, അവരുടെ ബലഹീനത കൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ആ നാട്ടിൽ അവർ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടി, എന്തേ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നില്ല എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. അതാണ് ആ ആയത്തിൽ വ്യക്തമായി പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ല? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് അതികഠിനമായ ക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിശ്വാസികൾ ഇരയായപ്പോഴും യുദ്ധം അള്ളാഹു അനുവദിച്ചില്ല. പല കാരണങ്ങളും അതിന് ഉണ്ടാകും. ഒന്ന്, മുസ്ലിങ്ങൾ ദുർബലന്മാരായിരുന്നു, ന്യൂനപക്ഷമായിരുന്നു. അതിനേക്കാളുപരി ശത്രുക്കളും വിശ്വാസികളും ജീവിച്ചിരുന്നത് ഹറമിൻ്റെ പരിസരത്തായിരുന്നു. യുദ്ധം നിഷിദ്ധമായിരുന്ന പവിത്രമായ ഹറമിന് പരിസരത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പം സ്വാഭാവികമായും അത് ഹറമിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ കാരണമായിത്തീരും. പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അതിനുശേഷമാണ് അള്ളാഹു യുദ്ധം അനുവദിച്ചത്. ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു, ആ വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന വചനം അവതീർണമായതോടുകൂടിയാണ് യുദ്ധം അനുവദിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷവും മക്കയിൽ ദുർബലന്മാരായ വിശ്വാസികൾ ജീവിച്ചിരുന്നു. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അതായത് ദുർബലന്മാരായ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും, അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ധർമ്മസമരത്തിലേർപ്പെടുന്നില്ല. മാത്രമല്ല അവർ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബേ റബ്ബന അഖ്രിജന മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹ, അക്രമികളായ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ നീ പുറത്താക്കണമേ, അഥവാ മോചിപ്പിക്കണമേ. റബ്ബന അഖ്രിജന മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹ, മാത്രമല്ല വജ്അല്ലന, ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ, മില്ലതുൻക വലിയൻ, നിന്റെ അടുക്കൽ നിന്ന് ഒരു രക്ഷാധികാരിയെ ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ. വജ്അല്ലന മില്ലതുൻക നസീറ, നിന്റെ പക്കൽ നിന്ന് ഒരു സഹായിയെയും ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തി തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. ഇത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം, തീർച്ചയായും ദുർബലന്മാരായ ആളുകൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ എല്ലാ നിലക്കുമുള്ള അവരുടെ സംരക്ഷണത്തിനു വേണ്ടി പോരാടുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാകുന്നു. തീർച്ചയായും അള്ളാഹുവിങ്കൽ ഏറെ പ്രതിഫലാർഹമായ കാര്യം കൂടിയാകുന്നു എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ സാഹചര്യം നിലനിൽക്കാത്തൊരു രാജ്യത്ത് മുസ്ലിങ്ങളോട് ഒരു ഭരണകൂടം യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു രാജ്യത്ത് നിവസിക്കുന്ന ആളുകൾ ഈ വചനം എടുത്തുദ്ധരിച്ചുകൊണ്ട് നമുക്ക് യുദ്ധം നിർബന്ധമാണ്, നാം കായികമായി തന്നെ ആക്രമണങ്ങളെ നേരിടേണ്ടതുണ്ട് എന്നൊക്കെ ആയത്തുദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന, അങ്ങനെ മനുഷ്യരെ, വിശ്വാസികളായ ആളുകളെ ആ വിഷയത്തിൽ പ്രേരിപ്പിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് അത്തരമൊരു സാഹചര്യത്തിൽ ഇറങ്ങിയ വചനമല്ല, എന്നാൽ ദുർബലന്മാർക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുമോ അത് നിയമവിധേയമായ രൂപത്തിൽ ചെയ്യാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം കൂടി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിൽ അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തു നിസായിലെ 73 മുതൽ 75 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
13: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് സവിശേഷം. പക്ഷി നിരീക്ഷണത്തിലൂടെ നിറയെ കൗതുക വിശേഷവുമായി ഒരു ഡോക്ടർ, ഡോക്ടർ മുഹമ്മദ് റിനാസ് എം, ഒപ്പം അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സവിശേഷം പ്രോഗ്രാമിൽ നമുക്കേറെ സവിശേഷപ്പെട്ടൊരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്നത്, ഡോക്ടർ റിനാസ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂർക്കനാട് ഡിസ്പെൻസറിയിലെ, ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടറും സ്വന്തമായിട്ട് തന്നെ ക്ലിനിക്ക് സർവീസ് ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർ. നമ്മൾ ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇവിടെ സവിശേഷത്തിൽ പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷപ്പെട്ട ഒരു വിഷയം, അന്ന് പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡോക്ടറിൽ നമുക്ക് ലഭിക്കാറുണ്ട്. കുറച്ചുകൂടി തോന്നുമ്പോൾ നമുക്ക് ഈ ഡോക്ടർ മേഖലയും പക്ഷി നിരീക്ഷണം തമ്മിൽ ഒരു പൊരുത്തമില്ലാത്തതുപോലെ പലപ്പോഴും തോന്നിയേക്കാം. പക്ഷേ അതൊരു പാഷനാക്കി എടുത്ത ആ വിഷയത്തിൽ ഒത്തിരി വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ.
2: വലൈക്കും സ്ലാം.
1: സാർ, നമ്മൾ പറഞ്ഞ പോലെ സാറിന് ആദ്യം ഒന്ന് പിന്നെ വീട് എവിടെയാണ് കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാൻ തോന്നുന്നു.
2: ഞാൻ ഡോക്ടർ മുഹമ്മദ് റിനാസ്, ഞാൻ പെരുന്തമണ്ണ തന്നെയാണ് സ്വദേശം. ഇവിടെ പീസ് റേഡിൻ്റെ അടുത്ത് തന്നെ കുറച്ച്.
1: അവിടെ തന്നെയാണല്ലേ? ഓ, വീട്ടിലാരൊക്കെയാണ് ഉള്ളത്?
2: വീട്ടില് വൈഫും മൂന്ന് കുട്ടികളും.
1: ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഡോക്ടറിലെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്, സർവീസിൽ വന്നിട്ട് എത്ര കാലമായി?
2: അതായത് മൊത്തം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്
1: 14 വർഷമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ മുർക്കനാട് ഡിസ്പെൻസറിയിൽ ഉണ്ട്, പിന്നെ സ്വന്തമായി ക്ലിനിക്കിൽ വേറെയും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? സ്വന്തം ക്ലിനിക്ക് എവിടെയാണ്?
2: പുലാമന്തോളം.
1: പുലാമന്തോളമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഈ ഒരു പക്ഷി നിരീക്ഷണം, അല്ലെങ്കിൽ പ്രകൃതി നിരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ പക്ഷി നിരീക്ഷണം, സാർ എങ്ങനെ ഇതിലേക്ക് എത്തിയത്? ഇതൊരു പാഷനായിട്ട് എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്തത്?
2: അത് ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് പൊതുവേ പ്രകൃതിയോട് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പം ഞാൻ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ കസിൻസും ഇവരൊക്കെ പറയും, ഉറുമ്പൊക്കെ ഇങ്ങനെ വരി കാണുമ്പോൾ തന്നെ അതിൻ്റെ പിന്നാലെ പോവുക, അതിനെ പിടിക്കുക, ചെറിയ ജീവികളെ പിടിച്ചിട്ട് അതിനെ നിരീക്ഷിക്കുക എന്നൊക്കെ ഒരു